0: കൊടുത്തതുകൊണ്ടും അതിലേക്ക് വള്ളിങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അത് വള്ളിയാണെന്ന് കരുതി അത് പിടിച്ചു. പിടിച്ചപ്പോൾ അത് പൊട്ടി പോസ്റ്റ് ചെരിഞ്ഞു. അങ്ങനെ അപകടം വരാം. പിന്നെ രണ്ടാമത്തൊരു വിഷയമുള്ളത്, ഇവർ റോഡിലൂടെ പോകുന്ന സമയത്ത് അതാണ് ചില പിന്നെ ടിപ്പർ ലോറികൾ അത് പൊക്കുന്ന സമയത്ത്, ഇങ്ങനെ നിർത്തിയിട്ട് പൊക്കുന്ന സമയത്ത് ചില നല്ല ഭൂമി നീളമുള്ള ക്രെയിനുകൾ ജെ സി ബികൾ കുറേ ഇവർ ശ്രദ്ധിക്കും, അവർക്കത് ഒരു പരിചയമുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഇവർ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കൂടെ അവർ മരത്തിൻ്റെ ഒരു പീടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ലൈൻ ഇങ്ങനെ ലൈവിലുള്ള ലൈനിൻ്റെ കമ്പികളെ ഇവരിങ്ങനെ പൊക്കും. അവർ ധാരണത് മരത്തിൻ്റെ പിടിയല്ലേ, ഷോക്ക് അടിക്കില്ലല്ലോ എന്നൊക്കെയാണ്. ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് വണ്ടിയുടെ താഴ്ഭാഗം ടയറാണ്, ടയറാണ് റോട്ടിലുള്ളത്.
1: ഷോക്ക് അടിക്കാന്നുള്ളൊരു
0: അപ്പം അടിക്കൊന്നുമില്ല, അപ്പം അടിക്കൊന്നുമില്ല ചില സമയത്തൊക്കെ താഴ്ന്നു. പക്ഷേ ലൈൻ തമ്മിൽ കൂട്ടിയടി ചില പ്രശ്നങ്ങൾ അവിടെ വരാം, ഇതങ്ങനെ. പക്ഷേ ഇപ്പം അടുത്തൊരു അപകടം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ഇതേപോലുള്ളൊരു ക്രെയിനിൽ എന്ത് സംഭവിച്ചു, ലൈനിൽ തട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഇത് അറിയാതെ ഇറങ്ങി ഇപ്പുറത്തേക്ക് നീങ്ങി, തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു പുക ഇങ്ങനെ കാണുന്നുണ്ട്. തിരിച്ചു വന്നു, അവിടെയാണ് അപകടം സംഭവിച്ചത്. തിരിച്ചു വന്ന് പിന്നെ അതിനടുത്തേക്ക് വന്ന് തൊട്ടു, കാരണം അത് പരിശോ, അപ്പോൾ ഷോക്ക് അടിച്ചു, ആൾ മരിച്ചുപോയി. അപ്പോൾ അതേപോലെ ജെ സി ബിയുടെ ഇപ്പോൾ നമുക്കറിയാം ആ വലിയ ടയറൊക്കെ നിൽക്കുന്ന സമയത്ത് ആസ് സച്ച് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവിടെ അത് ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ട്, ആ ബോഡി ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിലും ഇത് കിട്ടുന്ന. പക്ഷെ ആളതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്,
1: കണക്ഷനാകുന്നുണ്ട്.
0: അപ്പോൾ ആ ആൾ വഴിയാണ് ഈ ഒരു കറണ്ട് ഭൂമിയിലേക്ക് ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആൾ വോൾട്ടതൊക്കെ അനുസരിച്ച്, ഈ പൊട്ടൻഷ്യൽ എത്രയാണോ, വോൾട്ടേജ് എത്രയാണോ അയാളിലേക്ക് അടിച്ചത്, ലെങ്കി ഒക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ വരെ ഉണ്ടാകും. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ കേസിൽ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ അതുപോലെ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് രണ്ട് തരത്തിൽ പറയും. ചുരുക്കി നമ്മളിപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ, റേഡിയോ പോലുള്ള സംവിധാനത്തിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ നിന്ന് നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന സംഭവമുണ്ട്, ഒരു പ്ലഗിൽ നിന്നോ ഒരു എക്യുപ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ നമുക്ക് ഷോക്ക് അടിക്കുന്ന സമയത്ത് കൈ ആയുമ്പോൾ തട്ടുന്നു, ആ കൈ വഴി സപ്ലൈ കടന്നു വന്ന് നമ്മുടെ കാലിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ടച്ചാണ് താഴെയാണ് ആ സീറോ പൊട്ടൻഷ്യൽ, ഭൂമി സീറോ പൊട്ടൻഷ്യലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടച്ച് പൊട്ടൻഷ്യൽ താഴേക്ക് കിട്ടുന്നു, അവിടെ ഷോക്ക് അടിക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഭൂമിയിൽ വൈദ്യുതി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കമ്പി പൊട്ടിയ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പി പൊട്ടിയ വൈദ്യുതി അവിടെ ഭൂമിയിൽ പരന്ന് കിടന്ന് ആ വൈദ്യുതി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ സർക്യൂട്ട് ക്ലോസ് ആകുന്നത്. സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്രേക്കറിനെ കുറിച്ച് ELCB കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആക്കാനുള്ള സംവിധാനം അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ ഓടാൻ ശ്രമിക്കുകയാണ് നോക്കുക, വലിയ പൊട്ടൻഷ്യൽ അവിടെ ഉള്ള സമയത്ത് കാല് രണ്ട് കാലുകളും കുറച്ചധികം ദൂരത്തേക്ക് നമ്മൾ പരമാവധി ദൂരത്തേക്ക് വെച്ച് ഓടാൻ ശ്രമിച്ചാൽ രണ്ട് കാലുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ഈ ഒരു വ്യത്യാസം വോൾട്ടേജിൻ്റെ വ്യത്യാസം വന്ന് അത് തന്നെ ഇയാൾക്ക് ഷോക്ക് അടിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഓടാൻ ശ്രമിക്കരുത്, കാലുകൾ അടുത്തടുത്ത് വെച്ച് നടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കാലടുത്ത് വെച്ച് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സുരക്ഷിതം. അപ്പോൾ അതും ഈ ചോദ്യത്തിൽ വന്നത് നമ്മുടെ ക്രെയിന് വലിയ വാഹനങ്ങൾ ഉയർന്ന ബോഡിയുള്ള വാഹനങ്ങളെ കുറിച്ചുള്ള. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാ, ടച്ച് പൊട്ടൻഷ്യലായാലും പിന്നെ അത് കഴിഞ്ഞ് താഴെയുള്ള സ്റ്റെപ്പ് പൊട്ടൻഷ്യലായാലും ആ ഒരു സ്റ്റെപ്പുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യലായാലും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ ഇനി ഒരു പക്ഷേ വണ്ടി തന്നെ ഇരുന്ന് സഹായത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ളതാണ്.
1: നമ്മൾ നേരത്തെ മീൻ പിടിക്കുമ്പോൾ അപകടങ്ങളുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു
0: കഴിഞ്ഞ എപ്പിസോഡിൽ.
1: അതേപോലെ തന്നെ വൈദ്യുത വേലികളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, കുട്ടികൾ പട്ടം പറത്തുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ എന്തൊക്കെയാണുള്ളത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
0: ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, കാരണം അവിടെ കാലങ്ങളായിട്ട് പട്ടം പറത്തിയിട്ടുണ്ടാകും, വേലി അവിടെ കാലങ്ങളായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ

0: പല സംഗതികളിലും അന്നായിരിക്കും ഒരു പക്ഷേ അപകടം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ ഒരു അശ്രദ്ധ അതിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അവബോധത്തിൻ്റെ കുറവ്. അതുകൊണ്ടാണല്ലോ വാരാചരണത്തിൽ നമ്മൾ ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ, പ്രതിരോധം എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ആ ഒരു അവബോധം തന്നെയാണല്ലോ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പട്ടം പറത്തുന്ന സമയത്ത് ലൈൻ അവിടെ ഉണ്ടോ നോക്ക് തന്നെ. അത് കുട്ടികൾക്കറിയില്ലല്ലോ, വലിയവരിപ്പോൾ അങ്ങനെ പട്ടം അങ്ങനെയാണ് പറത്താൻ ശ്രമിക്കാറില്ല, കുട്ടികളുടെ കൂടെയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുക, പിന്നെ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പട്ടം പറത്തുന്നത് ഒഴിവാക്കുക തന്നെയാണ് അതിനുള്ള മാർഗം. പിന്നെ വേലികളുടെ കാര്യം, വേലികൾ പലതരത്തിലിപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമുണ്ടായി, ഒരു പിന്നെ വിഷയമുണ്ടായി. വിഷയം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കയറി വരുന്നു, ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു. ഞാൻ ടെക്നിക്കാലിറ്റിയിലേക്കോ അല്ലാതെ പോകുന്നില്ല, മൊത്തത്തിൽ റേഡിയോൻ്റെ എല്ലാവർക്കും മനസ്സിലാകും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു, അവ ചില എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു, ചിലയിടത്ത് ട്രിപ്പാകുന്നു, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വന്നപ്പോൾ അത് പരിശോധിച്ച് ചെന്ന സമയത്ത് കണ്ട വിഷയം എന്താ വെച്ചാൽ, ഞാൻ അതിൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത രൂപങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ട സംഗതി
1: റിസൾട്ടാണ്
0: പറയുന്നത്. കാരണം ടെക്നിക്കലായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പിന്നെ റേഡിയോയിൽ കമൻറ്റുകളെന്നൊക്കെ വരുന്നുണ്ടാവില്ലേ, അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിൻ്റെ ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ഇതിൽ താല്പര്യമുള്ള വയർമാൻമാരും പിന്നെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു അതിൻ്റെ ഒരു വിഷയം. അതായത് വൈകുന്നേരം 6 മണിക്കാണിത് വരുന്നത്, രാവിലെ 7 മണി 6 മണിയാകുന്ന സമയത്ത് പോകുന്നുണ്ട്, കൃത്യമായത് പല ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ ഇനി പറയാൻ വന്ന റിസൾട്ടിനായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് പല മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് തിരഞ്ഞ് ചെന്നപ്പോൾ കോഴി ഫാം, കുറച്ച് ഉൾഭാഗത്തുള്ള കോഴി ഫാം, അപ്പോൾ അതിൻ്റെ വേലി, അപ്പോൾ അതിൻ്റെ വേലിയിലേക്ക് സപ്ലൈ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ലൈനൊന്നല്ല കൊടുത്തിട്ടുള്ളത്, അവരുടെ അവിടെ പ്രമിസസിൽ LT5B, അതായത് ഞങ്ങൾ പിന്നെ താരിഫുകളുണ്ട്, 5A എന്ന് പറഞ്ഞ അഗ്രികൾച്ചറിൽ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, 5B എന്ന് പറഞ്ഞത് കോഴി ഫാം, അതുപോലെ ആട് ഫാം, പശു ഫാം, ഇതിനൊക്കെ ഫാമുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അതുപോലുള്ളതിനുള്ളതാണ്. അപ്പോൾ അവർക്കതിനുള്ള കണക്ഷൻ എടുത്തിട്ട് കൊടുത്തതാണ്, പക്ഷെ അത് ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഇതിലേക്ക് നെറ്റിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ശരിക്കും ബ്രേക്ക് ട്രിപ്പാവുന്നുണ്ട്, ബ്രേക്കർ അവിടെ ബൈപ്പാസ് ചെയ്തു, നേരത്തെ ബ്രേക്കറിൻ്റെ വിഷയം കൂടി അവിടെ വന്നതാണ്. അങ്ങനെ ചെന്ന് നമ്മളിത് കണ്ടുപിടിച്ചു, ബ്രേക്കറിൻ്റെ ഇത് ബൈപ്പാസ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മൾ അവരെ പീനലൈസ് ചെയ്യുകയും ചെയ്തു, കാരണം അത്രക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആളുകളെ നിലക്ക്. അവരത് ആക്സെപ്റ്റ് ചെയ്തു, അവർക്ക് സപ്ലൈ കട്ട് ചെയ്തു. പക്ഷേ കോഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 ദിവസമായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളിത് റിസ്റ്റോർ ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കിയപ്പോൾ പെട്ടെന്ന് സപ്ലൈ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല ടേംസിലാണ് ഇപ്പോഴും അവർ, നല്ല അവർക്കത് അറിയില്ലേ സംഭവിച്ചെന്താ വെച്ചാൽ, ഈ സപ്ലൈ ഇതിലേക്ക് കൊടുത്തു, പാമ്പ് കുറുക്കൻ നായ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ളതിന് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇൻസ്പെക്ടറേറ്റിൽ അന്വേഷിച്ചു, കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഇൻസ്പെക്ടറേറ്റ് അപ്രൂവ് ചെയ്ത ട്രയാങ്കുലർ വേവ് ഉള്ള ഒരു സംവിധാനം ഉണ്ട്, അത് ഉപയോഗിച്ച് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇതും ആവശ്യമാണല്ലോ, പാമ്പ് വരുന്നു ഇത് വരുന്നതും ഒക്കെ വിഷയമുണ്ടല്ലോ. അപ്പോൾ അത് അന്വേഷിക്കുക, അവബോധം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, അതിന് സംവിധാനം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ അത് ഉണ്ട്, ആ സംഭവം വാങ്ങിച്ച് അവർക്കതിൽ കണക്റ്റ് ചെയ്യാവുന്നതുമാണ്. പക്ഷെ ഇതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഇത് കൊടുക്കുമ്പോൾ അപകടമാണ് ഉണ്ടാവുക.
1: സാറ് പറഞ്ഞ ഈ കേസിൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അപകടം മരണം തന്നെ കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാറുണ്ട്, കാരണം വേറെ ഒന്നുമില്ലല്ലോ, ബ്രേക്കർ അവിടെ ഇല്ലല്ലോ, നേരിട്ട് ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈ നേരിട്ട് ഇവിടെ കൊടുത്തിരിക്കില്ലേ. അതുകൊണ്ടാണല്ലോ മറ്റുള്ള വീടുകളിലൊക്കെ പ്രശ്നം വന്നത്, നേരിട്ട് ആവശ്യം അങ്ങോട്ട് കയറിച്ചില്ലല്ലോ. അപ്പോൾ അവബോധം തന്നെയാണ് എൻ്റെ വിഷയം.
1: ബ്രേക്കർ വളരെ പ്രാധാന്യമുള്ളതാണ്, അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാം. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ പ്രാധാന്യമാണ് എർത്തിങ്ങും, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്.
0: എത്ര പറഞ്ഞാലും തീരാത്തതുമാണ് അത്, കാരണം ഇപ്പോഴും ആവശ്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് വന്നു. അപ്പം ആ ബ്രേക്കർ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചില ഇതിലൊക്കെ പറയാറുണ്ട്, കറണ്ട് കൊടുത്തയച്ചതെല്ലാം തിരിച്ച് കിട്ടിയോ എന്ന് നോക്കി പ്രമിസസിലേക്ക്, വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് കടയിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന ആളാണ് ശരിക്കും ഈ ബ്രേക്കർ. ആർ സി സി ബി എന്ന് പറയും, ആർ സി സി ബി ആണ്, ഇ എൽ സി ബി ആണ് ബ്രേക്കർന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം കൂടിയാണ് നമ്മൾ പറഞ്ഞിരുന്നു, ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തി നമ്മൾ നോക്കേണ്ടത് കൂടി ഉണ്ട്. അത് കൊടുത്ത അയച്ച വൈദ്യുതി എല്ലാം തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതിലെന്തെങ്കിലും ലീക്കേജ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ലീക്കേജായി പോയിട്ടുണ്ടോ, അവനെന്ത് ചെയ്യും, ഇനി സപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തുകൾ. അങ്ങനെ ജനറലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലീക്കേജ് അവിടെ വന്നിട്ടുണ്ട്, അത് ഒരാളിലൂടെ ഷോക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥത്തിലൂടെ ആയിരിക്കാം. അവിടെ നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു എർത്ത് പിന്നൊക്കെ ഉപയോഗിക്കുന്ന ഇത് പറഞ്ഞാൽ തീരാത്തത്രയും വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഫേസ് ന്യൂട്രലും കൂടാതെ എർത്ത് പിൻ കുറച്ച് വലിയ വണ്ണമുള്ളതുമാണ്, അതുപോലെ കുറച്ച് നീളമുള്ള അതാണ്, അതാണ് ആദ്യം എർത്തിലേക്ക് കണക്ട് ആവുന്നത്. ഇപ്പോൾ എർത്തിനെ കുറിച്ച് കൂടി ചോദിച്ചല്ലോ. അപ്പോൾ ആ ത്രീ പിൻ സോക്കറ്റിൽ ഫേസും ന്യൂട്രലും കൂടാതെ എർത്ത് പിന്നാണ് കുറച്ചുകൂടി ഏറ്റവും മുകളിൽ കുറച്ച് ആഴത്തിലുള്ളതും വിസ്തൃതി കൂടിയതും ഏരിയ കൂടുതൽ. അപ്പോൾ ഏരിയ ഓഫ് കണ്ടക്ടിവിറ്റി അതിന് കൂടുതലാണ്. എർത്ത് പെട്ടെന്ന് കടന്നു പോകണം, അതിന് റെസിസ്റ്റൻസും പാടില്ല, ഒരു തടസ്സവും പാടില്ല. അതേപോലെ ആദ്യം കണക്ട് ആവണം, അതിനാണ് അത് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു സംഭവം ബോഡിയിലേക്ക് എർത്ത് വന്നാൽ അത് നേരെ അതിലേക്ക് കണ്ടക്ട് ചെയ്ത് പോകും, അത് പെൻസെൻസ് ചെയ്യും, ട്രിപ്പാക്കും. സേഫാണ് സംഭവം, ചെറിയ ചിലവേ ഉള്ളൂ. അതിൽ വില കുറഞ്ഞത് സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒക്കെ വീട് വെച്ചോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ, വയറിങ് ആരെങ്കിലും ഏറ്റെടുക്കും. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ കണക്ഷൻ്റെ കാര്യത്തിൽ നമ്മളും ബോർഡും, ബോർഡ് ചിലപ്പോഴൊന്നുമല്ല, ബോർഡ് വളരെ പൈസ ചിലവഴിച്ച് ബി പി എല്ലുകാർക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്. നിരവധി പോസ്റ്റുകളിട്ട് വളരെ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും കെ സി ബിയെ ആളുകൾ കുറ്റം പറയുമ്പോഴും ഇത് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബി പി എല്ലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ബ്രേക്കർ ആളുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലത് വാങ്ങിച്ചു
1: കൊടുക്കാം,
0: കോംപ്രമൈസ് ചെയ്യല്ലെന്ന്, കാരണം ആൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എർത്തും അതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. എർത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പക്ക എർത്ത്, ആവശ്യമുള്ള എർത്ത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളെ ബാധിക്കും, ആളെ ബാധിക്കും. എർത്ത് പക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസം ഒന്നും വർക്ക് ചെയ്യില്ല. അതിപ്പോൾ കുറേ അവബോധം വന്നിട്ടുണ്ട്. ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങൾ അതിന് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും തയ്യാറായിട്ടുണ്ട്. എന്നാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
1: നമ്മൾ പൊതുവേ കെ സി ബിൻ്റെ ഒരു പിന്നെ ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പൈസ സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഡിസ്കണക്ഷൻ ഡേറ്റും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടച്ചിട്ടില്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നിയമങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് അതിനെ ബൈപ്പാസ് ചെയ്യാൻ കുറേ ആളുകൾ എന്തായാലും ഉണ്ടാവും. മറ്റുള്ള കുറച്ച് കർക്കശമായിട്ടുള്ള കെ സി ബിയുടെ പെനാൽറ്റികൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചാലും കുറേ ശരിയാവില്ല ആൾക്കാർ.
0: നമ്മുടെ വിഷയത്തിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടെങ്കിലും സുരക്ഷയായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, നമ്മൾ റൂളുകൾ റൂളനുസരിച്ചാണല്ലപ്പോൾ പറഞ്ഞത്. അതെ അതെ, സാറും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് റൂളുകൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്, പൊതുജനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ റൂളുകളെ, ഇപ്പോൾ കെ സി ബിയുടെ ബോർഡ് ഓർഡറിനേക്കാൾ ഗവൺമെൻറ് ഓർഡറിനേക്കാൾ കോടതി ഉത്തരവുകൾക്കും അതേപോലെ നമ്മുടെ ഭരണഘടനക്ക് താഴെയായിട്ട് വരുന്ന റെഗുലേഷനാണ് നമ്മളിതിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേഷനിൽ ഇപ്പോൾ 138 കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, സപ്ലൈ കട്ട് ചെയ്യുന്ന കാര്യം. പൈസ അടച്ചാൽ അടക്കാതെ കട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പോൾ 138(1)ൽ കുറേ ഉണ്ട്, എ ബി സി ഡി പറയുന്നുണ്ട്. അതിൽ പൈസ റിയലൈസേഷൻ, അതേപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിയലൈസേഷൻ്റെ താഴെ പറയുന്ന സംഭവം സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് നോട്ടീസ് കൊടുത്ത് പിന്നീട് കട്ട് ചെയ്യുന്ന വിഷയങ്ങളുമുണ്ട്, അതാണ് ഈ പൈസൻ്റെ വിഷയമൊക്കെ വരുന്നത്. നമ്മൾ കറണ്ട് ബില്ലിൽ തന്നെ നോട്ടീസ് വരുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് ഓട്ടൺ കട്ട് ചെയ്തിട്ട് പിന്നെ നോട്ടീസ് കൊടുക്കുന്ന വിഷയമുണ്ട്. അതിൽ പെട്ടതാണ് ഈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി വാരാചരണം, ദേശീയ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. സേഫായിട്ടില്ലാത്ത ഒരു ഇൻസ്റ്റലേഷൻ കണ്ടാൽ അവിടെ നമ്മൾ സപ്ലൈ കട്ട് ചെയ്ത് അത് സേഫാക്കാൻ വേണ്ടി നോട്ടീസ് കട്ട് ചെയ്തതിന് ശേഷം നോട്ടീസ് കൊടുത്ത് സേഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പിന്നെ സപ്ലൈ കൊടുക്കുകയുള്ളൂ. അത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം. അവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരുത്തുകയോ വരികയോ ചെയ്ത് കട്ട് ചെയ്താൽ ജീവനുകളാണ് ഒരു ജീവൻ എന്ന് പറയാൻ കഴിയില്ല, ജീവനുകളാണതുകൊണ്ട് രക്ഷപ്പെടുക. അത് കർക്കശമായി തന്നെ, അതാണ് ചോദിച്ചത്, കർക്കശമായി തന്നെ അങ്ങനെ ചെയ്യും. അതില്ലെങ്കിൽ ഒരു പക്ഷേ കെ എസ് സി ബി വരെ പ്രതിക്കൂട്ടിലേക്ക് നിൽക്കുന്നൊരവസ്ഥ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു നിയമം അത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: 94 96 01 01 01 ഒരു പ്രധാനപ്പെട്ട നമ്പറാണ് കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം. പരാതികളും അതേപോലെ അപകടങ്ങളും ഒക്കെ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാനാണ്. നമുക്ക് ഈ തെഫ്റ്റ് പോലെയൊക്കെയുള്ള വൈദ്യുതി മോഷണം പോലെയൊക്കെയുള്ള സംഗതികൾ ഒരു പൗരൻ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഒരു പൗരൻ റിപ്പോർട്ട് ചെയ്യാൻ,
0: അതും ഈ വിഷയത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും ഒരർത്ഥത്തിൽ സേഫ്റ്റി ആയിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യും. കാരണം വൈദ്യുത മോഷണം ഇപ്പോൾ സാറിനറിയാം, എന്തായാലും ആ നമ്പര് കാണാതെ പഠിക്കാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലായി. 94 96 01 01 01 അപ്പോൾ അത് എമർജൻസി നമ്പറാണ്. അതിൽ തെഫ്റ്റിൻ്റെ കാര്യങ്ങൾ പൗരന്മാർക്ക് പറയാനുള്ളതല്ല, കാരണം അത് എൻഗേജ്ഡായിപ്പോൾ, അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വർഷക്കാലത്ത് നമ്മളിപ്പോൾ മഴക്കാലം കൂടിയായപ്പോൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്തെ കുറച്ചുകൂടി പറഞ്ഞിരുന്നു. അപ്പോൾ മഴക്കാലം മാത്രമല്ല സേഫ്റ്റിയുടെ വിഷയം വരുന്നത് എക്കാലത്തും പ്രസക്തമാണ്. അപ്പോൾ ആ നമ്പർ സേഫ്റ്റിക്ക് ഉപയോഗിക്കാനുള്ള, അതേസമയം 19 12 വിളിച്ചിട്ട് 1912 അത് നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ മീതെ വലിയ അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. 1912 വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കാൻ പറ്റും. അതത് കെ എസ് സി ബി ഓഫീസുകൾ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്ന ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും, നമ്പർ ഞാൻ പറയാം. അതേപോലെ നമുക്ക് പിന്നെ വാട്സപ്പ്, 1912 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അതിൽ അറിയിക്കാൻ പറ്റും, ഈ പറഞ്ഞ നമ്പറിൽ അറിയിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു റോഡ് സുരക്ഷ, റോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റിച്ചൊരാൾ കടക്കുമ്പോൾ അവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എന്തൊരു വിഷയത്തിൽ എന്തൊരു വിഷയം നിയമം തെറ്റിച്ച്, ഇപ്പോൾ നമ്മൾ ആളുകൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ട്, അപ്പോഴും അവിടെ അപകട സാധ്യത എല്ലാ വിഷയത്തും. അതിനേക്കാൾ കാണാത്ത, നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടാൽ നമ്മുടെ വൃത്യനായി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്ന വൈദ്യുതി നല്ല രീതിയിലല്ലാതെ ഇടപെട്ടാൽ നമ്മുടെ കൊലയാളിയാണ്, വില്ലനാണ്, ഒരു സംശയമില്ല. അത്
2: നിങ്ങൾ കേട്ടത് ജനക്ഷേമം, അവതരിപ്പിച്ചത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഇ ബി പുത്തനത്താണി, കൂടെ ഇബിനു അലി എടത്തനാട്ടുകര. ജനക്ഷേമം സമാപിക്കുന്നു.
3: أعوذ بالله من الشيطان الرجيم.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60 പ്രോഗ്രാമുകൾ, 50 അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
4: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
3: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار
5: اللهم انت ربي لا اله الا انت
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
3: اللهവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഭൂമിയിൽ നടക്കുന്നവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും. ഈ പ്രഭാതത്തിൽ കാരുണ്യമുള്ള പ്രവർത്തനങ്ങൾ, നന്മകൾ ചെയ്യുവാനുള്ള മനസ്സും ഒരാളെയെങ്കിലും സഹായിക്കാൻ നമുക്ക് കഴിയുമെന്ന തീരുമാനവും എടുക്കാം.

എല്ലാവർക്കും ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2026 ജൂലൈ 22 തിങ്കൾ. ഹിജ്റ വർഷം 1448, സഫർ 7. കൊലവർഷം 1201, കർക്കിടകം 6.

0: അപ്പോൾ ഒരു പുതിയ പ്രഭാതത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രഭാതത്തിലേക്ക് കൺ തുറന്നിരിക്കുകയാണ്. പീസ് റേഡിയോ എന്ന നന്മയുടെ പ്രകാശം കേൾക്കാൻ കാതുകൂർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലെ ഓരോ നന്മകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. പ്രേക്ഷകർ ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് ജസ്റ്റ് നോക്കി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നേരത്തെ സലാം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. റഫാന, ഷജീബ് പൂച്ചാക്കൽ, റേഹന ബാനു തോട്ടശ്ശേരി അറ, സമീജ പാറാൽ, ഉമ്മർകുട്ടി കോട്ടക്കൽ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, ഹുസൈൻ വി എം എടത്തനാട്ടുകര, സാജിദ കാലിക്കറ്റ്, ഇംതിയാസ് തിരുവമ്പാടി, ഫസ്ല എജി പോത്താങ്കണ്ടം, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, പിന്നെ ഓരോരുത്തരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ കൊല്ലവർഷം പറഞ്ഞ സമയത്ത് 2026 ജൂലൈ 22 തിങ്കൾ എന്നുള്ളത് മാറി പറഞ്ഞു. തിങ്കളല്ല, ഇന്ന് ബുധനാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ അള്ളാഹ് അത് അവിടെ ടെക്സ്റ്റിൽ വന്നത് ചേഞ്ച് വന്നപ്പോൾ അത് പെട്ടെന്ന് വായിച്ചു പോയപ്പം പോയതാണ്. ഓക്കെ, ഇന്ന് ബുധനാഴ്ചയാണല്ലോ. പിന്നെ അതുപോലെ സൈനബ കരുവാങ്കല്, നഫീസ പി എ താമരശ്ശേരി, സഫ്ന മുഹമ്മദ് പാണക്കാട്, മുഹമ്മദ് കൈപ്പമംഗലം, സാദിഖ് പാലക്കാഴി, ജമീല വി പി കാളിക്കാവ്, അൽഹംദുലില്ലാ, മാഷാല്ല. നല്ലൊരു സന്ദേശത്തോടുകൂടി ഇന്നത്തെ മോർണിംഗ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ജമീല വി പി കാളിക്കാവ് അയച്ചിട്ടുള്ളത്. അതുപോലെ സീനത്ത് പൊളിഞ്ഞാൽ സമീറ കെ എം താനൂർ ഒ, നഫീസ പി എ താമരശ്ശേരി, മുഹമ്മദ് കൈപ്പമംഗലം, പിന്നെ ഷംസാദ് തലശ്ശേരിയിൽ നിന്നും കൂടെയുണ്ട്, സുബൈദ കുഞ്ഞിമംഗലം, മുഹമ്മദ് കോയ ബേപ്പൂർ, സീനത്ത് പി ചാലിയം. എല്ലാ ദിവസവും പീസ് റേഡിയോയുടെ കൂടെ കൂടാറുണ്ട്. രാവിലെ തിരക്കാകുമ്പോൾ മെസ്സേജ് അയക്കാൻ കഴിയില്ല, അതാണ് എന്നാണ് സീനത്ത് പി ചാലിയം അയച്ചത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈയൊരു ദിവസം പുതിയ എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ ശ്രോതാക്കളൊക്കെ അറിയിക്കാൻ പറ്റിയ വിശേഷപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. നല്ല കാര്യങ്ങൾ കേട്ടും പരസ്പരം പറഞ്ഞുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഫസീല മുണ്ടക്കൽ, റുഖയ്യ പി ചെമ്പക്കുത്ത്, ഹനീന സുൽഫി കൊട്ടാരക്കര, ഷിയാബ് കൽപ്പറ്റ വയനാട്ടിൽ നിന്നും, മൊഹ്സിന മഞ്ചേശ്വരം, നജ്മ കെ കെ, നബീസത്ത് കൊല്ലം മഞ്ചാലമൂട്, നാജിയ പുത്തമ്പള്ളി, സീനത്ത് പൊളിഞ്ഞാൽ വയനാട്, സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, സൈനബ കരുവാങ്കല്, ഒക്കെ അവരൊക്കെ ഇതാ ഓരോരുത്തരും വന്നിങ്ങനെ കൊണ്ടേയിരിക്കുന്നു. സലാം പറഞ്ഞ എല്ലാവർക്കും വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തുഹു. അപ്പം എല്ലാവർക്കും ഒന്നിച്ചാണ് കേട്ടോ സലാം മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രഭാതം എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്നിങ്ങനെ പോരുമ്പം രാവിലത്തൊരു യാത്ര, നിങ്ങളെപ്പോഴെങ്കിലും രാവിലത്തൊരു യാത്ര ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ, നിങ്ങളുടെ നിരീക്ഷണത്തിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. അത് രാവിലെ നമ്മൾ വീട്ടിൽ നിന്നും പലപ്പോഴും എങ്ങനെയൊക്കെയായിരിക്കും, എന്തെങ്കിലും ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചില വീട്ടിലേക്ക് യാത്രയൊക്കെ പ്ലാൻ ചെയ്യാറില്ലേ, ഈ സമയത്ത് നമ്മൾ നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും? ഒരു ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, പുലരി പ്രഭാതം പൊട്ടി വരും വിടരുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തത്തിൽപ്പെട്ട കാര്യമാണ്. പ്രഭാത പുലരിയുടെ റബ്ബിനെ കുറിച്ചാണ് സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഈ ഒരു ചോദ്യം ഇതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രഭാതത്തിൽ നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് കൗതുകവും മനോഹരവുമായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? അതോരോ കാലാവസ്ഥക്കനുസരിച്ചും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും ആ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് ഇൻഷാല്ലാ ഇനി പതിവ് പോലെ നമ്മൾ ആദ്യമായി കേട്ടു തുടങ്ങുന്നത് മോർണിംഗ് ലൈവ് ഷോയിലെ മധുരം ഖുർആനിലേക്കാണ് പോകുന്നത്. ജീവിതം ഒരു പരീക്ഷണം, സൂറത്തുൽ ഇൻസാനിലെ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മിഷാരി റാഷിദ് അൽഫാസിയുടെ ശബ്ദത്തിൽ കേൾക്കുന്നത്.
1: بسم الله الرحمن الرحيم.

പ്രിയമുള്ളവരെ, നമ്മൾ മധുരം ഖുർആനിൽ നമ്മൾ ഇന്ന് കേട്ടത് മിഷാരി റാഷിദ് അൽഫാസി എന്നുള്ളത് നമ്മൾ ആങ്കറിംഗിൽ പറഞ്ഞതാണെങ്കിലും പക്ഷെ അതിൽ ചെറിയ ഒരു മാറ്റം ഉണ്ട്. സുദൈസിയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മളിപ്പോൾ മധുരം ഖുർആനിലൂടെ കേട്ട് കഴിഞ്ഞു. സൂറത്ത് ദാരിയാത്തിലെ 47 മുതൽ 49 വരെയുള്ള വചനമാണ്. വസ്സമ ബനീന ഹബി ഐദി വന്നാല മൂസിഉൻ, ആകാശം നാം അതിനെ ശക്തിയും വൈദഗ്ധ്യവുമാകുന്ന കരങ്ങളാൽ സ്ഥാപിച്ചിരിക്കുന്നു. നാം വിപുലമായ കഴിവുള്ളവർ തന്നെ. അള്ളാഹു അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് ഭൂമിയാകട്ടെ അതിനെ പരത്തി വച്ചിരിക്കുന്നു. അപ്പോൾ ആ വിരിപ്പ് വിധാനിച്ചവർ വളരെ നന്നായിട്ടുണ്ട്. ഭൂമി നമുക്ക് അള്ളാഹു നമുക്കൊരു ഒരു വിരിപ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ. വൽ അർള ഫറഷനാഹ ഫനിഅമൽ മാഹിദൂൻ വമിൻ കുല്ലി ഷൈഇൻ ഖലഖന സൗജൈനി ലഅല്ലകും തദക്കറൂൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും തന്നെ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി എന്ന വചനത്തോടുകൂടി വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആസ്പദമായതുണ്ട്. അബ്ദുറഹ്മാൻ സുദൈസി ഹഫലഹുല്ല അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഖിറാത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പ്രശസ്ത കാര്യമാണ്, നമുക്കറിയാം, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഖുർആനിൻ്റെ മനഃപ്പാഠം മാത്രമല്ല തഫ്സീറുകളും ഫിഖുഹും ഉലൂമുൽ ഇസ്ലാമി ഇതെല്ലാം ഒരുപാട് വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള ആളാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്, കുട്ടികൾക്ക് എന്താവാനാണ് ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ മറ്റു കാര്യങ്ങളൊന്നും പഠനത്തിലൊക്കെ കുറവായിരിക്കും, ഹിഫലിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അവർ എനിക്കൊരു മദീനയിലെ ഇമാം ആവണം എന്ന് മാത്രം പറയും. അപ്പോൾ ഒരാൾ മദീനയിലെ ഇമാം ആവുക എന്ന് പറയാം, അല്ലെങ്കിൽ മക്കയിലെ ഇമാം ആവുക എന്ന് പറയുമ്പോൾ കേവലം ഒരു ഇമാം എന്നുള്ളതല്ല അദ്ദേഹത്തെ നോക്കി. ഏതൊരു ഹാഫിളുകളും ഇമാമുകളും അവർ വിശുദ്ധ ഖുർആൻ നേരിട്ട് അത് അങ്ങനെ മനഃപ്പാഠമാക്കി തീർക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ മനഃപ്പാഠം ആക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ തഫ്സീർ പഠിക്കുന്നു, ഫിഖ് പഠിക്കുന്നു, ഡോക്ടറേറ്റ് ലഭിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത അറിവുകളുടെ ഒരു വലിയ സഞ്ചയം തന്നെ അവരിലുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഹാഫിളുകളായിട്ടുള്ളവരെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മധുരം ഖുർആൻ വളരെ മനോഹരം, അൽഹംദുലില്ല. രാവിലത്തെ യാത്രയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, നാസിഹ മാട്ടൂൽ. രാവിലത്തെ യാത്ര അതെന്ന് നാസിഹ മാട്ടൂലിനോട് പറയാനുള്ളത്, ഒന്നുകൂടി മലയാളത്തിലാക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരുന്നു. അത് മംഗ്ലീഷിലായതുകൊണ്ടും ചെറിയ യാത്രാനുഭവങ്ങളൊന്നുമില്ല. വീടിൻ്റെ പക്ഷികളുടെ കള ശബ്ദങ്ങളും സൂര്യോദയം ഇതൊക്കെ വല്ലാത്തൊരു മനോഹരം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. നല്ലൊരു ഫീലിംഗ് തന്നെയാണ് പുലരി കാണാൻ, മാഷാല്ലാ. പിന്നെ സൂര്യോദയത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഏറ്റവും കൗതുകമായി തോന്നിയത് ആ ടൈമിലുള്ള പക്ഷികളുടെ കളകളാരവമാണ്. ഓക്കേ, അതെ. പിന്നെ നാദിറ ഇടിമൂഴിക്കൽ, സഫ്ന മുഹമ്മദ് പാണക്കാട്, അവരൊക്കെ ഉണ്ട്. സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്, എനിക്ക് പ്രഭാത യാത്രകൾ വളരെ ഇഷ്ടമുള്ള ഒന്നാണ്, കാരണം വളരെ ശാന്തമായിരിക്കും. പിന്നെ പ്രഭാത പ്രാർത്ഥനകൾ അർത്ഥം അത് ആലോചിച്ചുകൊണ്ട് കുറച്ചുകൂടി ഭക്തിയോടുകൂടി നിർവഹിക്കാൻ പറ്റാറുണ്ട്. കൂടെ പീസ് റേഡിയോ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല, അൽഹംദുലില്ല. അഫ്സ വെള്ളില, ഞാൻ നോക്കാറുള്ളത് എപ്പോഴും ഉദിച്ചു വരുന്ന സൂര്യനെയാണ് ശ്രദ്ധിക്കാറുള്ളത്. അയ്യോ, ഇതെന്തിനാ നമ്മൾ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും മാറ്റങ്ങളുടെയും അനുഭവത്തിൻ്റെയും, നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിക്കും നമുക്ക് നമ്മളതിൻ്റെ ഭാഗമാവാതിരിക്കുമ്പോഴാണ് പലതും നമുക്ക് ആവർത്തനമായിട്ട് തോന്നുന്നത്. പക്ഷേ ദിവസത്തിൽ ഓരോ നിമിഷങ്ങളിലും പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആകാശത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ കാലാവസ്ഥയുടെ മാറ്റങ്ങളുണ്ട്, ആ കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കൊത്തുള്ള പ്രഭാത പ്രദോഷങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രഭാതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തുടക്കമാണ്. അപ്പോൾ നേരത്തെ സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞല്ലോ,
രാവിലെ നമ്മൾ ആ ഒരു അധികാറുകളൊക്കെ ചൊല്ലി, അപ്പം പുലരി എന്ന് പറയുന്നത് അല്ല നമുക്ക് വീണ്ടും കണ്ണ് തുറക്കാൻ തന്ന, മരണത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽപ്പിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ നമ്മളെ വീടിൻ്റെ ആ ടെറസിൻ്റെ അകത്ത് മാത്രം പുലരിയാവുന്നതിനെ കാണാൻ കഴിയാതെ കുറേ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊട്ടും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോവാണ്. നേരെ മറിച്ച് നമ്മളൊന്ന് രാവിലെ ഒന്ന് കുറച്ച് സമയമൊക്കെ ഒന്ന് പുറത്തിറങ്ങി ചുറ്റുഭാഗമൊക്കെ ഒന്ന് നോക്കി അതിൽ അള്ളാഹുവിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് അതിലൊരു നമ്മുടെ വീട്ടുമുറ്റത്തൊരു കുഞ്ഞു ചെടിയാണെങ്കിലും ആ കുഞ്ഞു ചെടിയിലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മഞ്ഞുതുള്ളി, ആ മഞ്ഞുതുള്ളിയിലേക്ക് അങ്ങ് കിഴക്കിൽ നുദിച്ചു വരുന്ന സൂര്യൻ്റെ ചെറിയ കണങ്ങൾ തട്ടി അത് തിളങ്ങുമ്പോൾ അതിൽ വരെ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു ജമാൽ, ആ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പം നമ്മൾ മനസ്സിനൊരു വല്ലാത്ത എനർജി ലഭിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാം. ഇൻഷാല്ലാ നിങ്ങളുടെ ബാക്കി കമൻറ്റുകളിലേക്കൊക്കെ നമുക്ക് വരാം. പറഞ്ഞ പോലെ മധുരം ഖുർആൻ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. മധുരം ഖുർആനിൻ്റെ ആശയവും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചതിനെ കുറിച്ച് പറയുന്ന, അതുപോലെ എല്ലാറ്റിലും ഇണതത്വങ്ങൾ അത് നോക്കി പ്രഭാതത്തിലേക്ക് വെച്ച് നോക്കൂ. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാറ്റിലും ഇണതത്വങ്ങൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മാത്രമല്ല ചെറിയ ജീവജാലങ്ങളിൽ ചെടികളിൽ ഓരോന്നിലും നമുക്കത് കാണാൻ പറ്റുമ്പോൾ, ഇതൊക്കെ ആയത്തുകളെ, രണ്ടായത്തുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഖുർആനിലായത്ത്, മറ്റൊന്ന് പ്രപഞ്ചത്തിലായത്തുകൾ. ഈ ആയത്തുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്നിടത്താണ് നമുക്ക് പടച്ചവൻ്റെ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ പീസ് ടൈമിലേക്കാണ് പോകുന്നത്. പീസ് ടൈമിൽ കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഒന്ന് വായിക്കാം. പീസ് റേഡിയോ കേട്ട ശേഷം പല കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും

0: തന്നെ തോന്നിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പീസ് റേഡിയോ എന്ന ഈ മഹത്തായ സംവിധാനത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രഥമ പ്രോഗ്രാം പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പ്രിയമുള്ളവരെ, പുലരിവട്ടത്തിൽ ഇന്ന് പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ് മുനിസലിയും പതിവുപോലെ നന്മയോടൊപ്പം എന്ന വിഷയത്തിൽ നമ്മൾ കുറച്ചിരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, 42-ാമത്തെ അധ്യായം. അതിൻ്റെ 38-ാമത്തെ ആയത്തിൽ പറയുന്നത് വഅമ്രുഹും ശൂറ ബൈനഹും, അവർക്കിടയിലുള്ള അവരുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെയാണ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ കൂടിയാലോചന എന്നുള്ളത്. കുറേ തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഭാഗീയതകളും ഒഴിവാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ കൂടിയാലോചന എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ മതസംഘടനകളിലാണെങ്കിലും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഭരണതലത്തിലാണെങ്കിലും എല്ലാം ഈ കൂടിയാലോചന വളരെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ മുഖവിലക്ക് എടുക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ് കൊണ്ടോ, അല്ലെങ്കിൽ അവരുമായുള്ള നമ്മുടെ ഭിന്നിപ്പ് കൊണ്ടോ ഒക്കെ നമ്മൾ പലപ്പോഴും ഇത്തരം കൂടിയാലോചനകളെ ഒഴിവാക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ കുടുംബത്തിൽ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ആ വീടിൻ്റെ സ്ഥലം, ആ വീടിൻ്റെ രൂപം ഒക്കെ തീരുമാനിക്കുമ്പോൾ ആ വീട്ടിൽ നിങ്ങളുടെ കൂടെ എക്കാലത്തും താമസിക്കേണ്ട നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മുഖവിലക്ക് എടുക്കണം. ഒരുപക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ 100% ശരിയായിരിക്കും, എങ്കിൽ പോലും അത് അവരുടെ കൂടെ തീരുമാനവും അഭിപ്രായവുമാക്കി മാറ്റുന്നത് നമുക്ക് ഭയങ്കര ഗുണകരമായിരിക്കും. തിരഞ്ഞെടുത്ത സ്ഥലം നമ്മുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണെങ്കിൽ ആ സ്ഥലം ശരിയായില്ല, നമ്മൾ ഇവിടെ അല്ലായിരുന്നു വീട് വെക്കേണ്ടത് എന്ന ഒരു ചർച്ച നമ്മുടെ മരണം വരെയേ തുടരും. ഇനി നമ്മൾ വീടുണ്ടാക്കി, ഒരു പ്ലാൻ, നമ്മൾ ആ പ്ലാനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു എഞ്ചിനീയർ കൊടുത്തു, അയാളൊരു പ്ലാൻ തന്നു, നമ്മൾ ഉണ്ടാക്കി, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതിലെല്ലാ സമയവും കഴിഞ്ഞു കൂടേണ്ട ആളാണ് നമ്മുടെ ഭാര്യ എന്നാണ്. അതുകൊണ്ട് അവിടുത്തെ അടുക്കള എങ്ങനെയാവണം, ഡൈനിങ് ഹാൾ എങ്ങനെ ആവണം എന്ന് സമ്പൂർണ്ണമായ അവരുടെ അഭിപ്രായം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ പിന്നെ അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അവർക്ക് സമാധാനമായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മക്കളെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, മക്കൾ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും മക്കളുമായി കൂടി ആലോചിച്ചില്ലെങ്കിൽ, നമ്മൾ വലിയ പണമൊക്കെ ചിലവഴിച്ച് നമ്മൾ വലിയ അധ്വാനങ്ങളൊക്കെ നടത്തി നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവരത് നേരെ വിപരീതമായിട്ടും അവർക്ക് ദോഷമാണെന്ന നിലക്കും വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പം നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും, എത്ര വിഷമം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരുപക്ഷെ ഭരണരംഗത്ത് നിലകൊള്ളുന്ന ആളുകൾക്ക് ആ ഒരു സ്ഥാനത്ത് അത് അവർക്ക് ഈസിയായി നടത്താൻ പറ്റും. പക്ഷേ ഭരണ വിദഗ്ധരുമായിട്ടും കൂടെയുള്ള ആളുകളുമായിട്ടും ഒക്കെ വേണ്ടത്ര ആലോചിച്ചിട്ടില്ലെങ്കിൽ അവരെന്നെ നമുക്ക് എതിരാവും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ എതിരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളൊരു നല്ല കാര്യം, ഇപ്പോൾ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യം പ്രാദേശികമായി നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ഒരു പള്ളി നിലക്ക് നമ്മൾ ആത്മാർത്ഥമായി അതിന് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നടത്തുന്ന എന്തൊരു കാര്യവും അവിടെ കൂടുകയും വരികയും ആ പള്ളിയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളെ ഒരു മീറ്റിംഗ് പോലെ വിളിച്ച് അല്ലെങ്കിൽ സുബഹ നമസ്കാരത്തിന് ശേഷം നമ്മൾ അവരെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഭിപ്രായ ഭിന്നതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇമാം നാസിർ സയ്യിദ് റഹ്മത്തുള്ള സൂറത്തു ആലിമ്രാനിലെ വശാവിറുഹും ഫിൽ അംർ, അവരുമായി നിങ്ങൾ കൂടിയാലോചന നടത്തുക എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഷൂറയുടെ കൂടിയാലോചനയുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂടിയാലോചന നടത്തുക, നല്ല കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നാലും ഒരു ഇബാദത്താണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കതിനൊരു പുണ്യം കിട്ടും. ഇപ്പോൾ നമ്മൾ കൂടുന്ന ഓരോ മീറ്റിങ്ങുകളിലും ചർച്ചകളിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏതൊരു സദസ്സും സമയവും, ഒരു പക്ഷേ നല്ലൊരു സജീവമായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തകനോ ഒരു പ്രബോധകനൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ സമയം ഇത്തരം മീറ്റിങ്ങുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങുകളെല്ലാം എന്താണ്, ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിനെന്ത്

ഒരു പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ മനസ്സിൽ ഒരു പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ അയാൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാവും. അപ്പോൾ അത് തുറന്ന് പറയാൻ അയാൾക്കൊരു അവസരമാണ് മീറ്റിങ്ങൾ എന്ന് പറയുമ്പോൾ. തൻ്റെ വിഷമങ്ങളും വേദനകളും തൻ്റെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അഭിലാഷങ്ങളും പ്ലാനുകളും ഒക്കെ ഒരാൾക്ക് പറയാലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൂടുക, നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്ക് പറയാലോ. അപ്പോൾ ആ പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവർ പുറത്തു പോയി പറയും, അതൊക്കെ പല സങ്കീർണതകളുണ്ടാവും. ഇപ്പോൾ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ടാക്കാനുള്ളൊരു കാര്യമാണത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് തെറ്റുകൾ കുറയും എന്നുള്ളതാണ്. നമ്മൾ ഒറ്റക്കൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൽ ധാരാളം അബദ്ധങ്ങളും അപകടങ്ങളും വരാം. പക്ഷേ ഒരു ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് നമുക്ക് പിന്നെ ആ അപകടങ്ങളെയും തെറ്റുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഷൂറ കൊണ്ടുള്ളൊരു പ്രധാനപ്പെട്ട ഗുണം പരിഗണിക്കുക എന്നുള്ളതാണ്. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ അഭിപ്രായം ചോദിക്കുമ്പോൾ എന്താണ്, അവർ പരിഗണിക്കലോ? അപ്പോൾ നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കണം, അപ്പം അതിനപ്പുറത്തപ്പുറത്ത് കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടുവരുന്നതിന് മുമ്പ് തലേന്ന് നമ്മൾ അവരോട് പോയിട്ട് പറയുന്നത് നാളെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു കച്ചവടത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ കടകൾ വന്നാൽ അടുത്തൊക്കെ കടകളാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, ആർക്കെങ്കിലും ഷോപ്പിംഗ് റൂമുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ പണി തുടങ്ങിയതിനെ പിറ്റേന്ന് മുതൽ അവിടെ പണിയുടെ ശബ്ദങ്ങളും അതിൻ്റെ പൊടിയും ബഹളങ്ങളൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. എന്ത് ചെയ്യും? ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് മാത്രം ലാഭം കിട്ടുന്നൊരു കാര്യമാകുമ്പോൾ അവർക്കതിൻ്റെ ഒരു ശല്യം സഹിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് കാര്യങ്ങളിലും കൂടിയാലോചന വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത്തരം കൂടിയാലോചനകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക. അത് അള്ളാഹു നിർദ്ദേശിച്ച ഒരു കാര്യമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായിരിക്കും. ധാരാളം പ്രയാസങ്ങൾ ഒഴിവാക്കാനും നമുക്ക് കഴിയും.

ഷൂറയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു ഷൂറ, ഒരു നമുക്കൊരു ജീവിതത്തിൽ ഷൂറ ഇല്ലാതെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ കൂടുതൽ ചാൻസുകളുണ്ട്. പ്രവാചകന്റെ ജീവിതവും അവിടുത്തെ സംഭവവികാസങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇന്നത്തെ പുലരിവട്ടത്തിൽ ശരിക്കും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതും ബഹുമാനായ ഹാരിസ് മൗലവിയുടെ സംസാരത്തിലൂടെ ഒത്തിരി നന്മകൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചർച്ചയാണ് ഷൂറയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അൻവർ എൻ ടി മുട്ടിൽ അയച്ചിട്ടുള്ള മെസ്സേജ് ഒന്ന് വായിക്കാം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ശിർക്കില്ലാത്ത ബിദഅത്തില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ട് മരണം എന്ന അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മളുടെ മഹത്തായ വിജയം. ആ വിജയം എങ്ങനെ ലഭിക്കാം എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തുന്ന വിസ്ഡം കൂട്ടായ്മയിൽ എത്തിച്ചേകനായ അള്ളാഹുവിന് സർവസ്തുതിയും. മുംതാസ് ബീഗം, എം സി സി തിരൂർ, ജമീല വി കെ പോനൂർ എന്നും ഓരോ നല്ല അറിവുകളുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആനിസ് മൗലവിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് പുലരിവട്ടവുമായി ബന്ധപ്പെട്ട മെസ്സേജ്. ശ്വൈബായം വളപട്ടണവും അത് തന്നെയാണ്. ഇന്നത്തെയും പോലെ ഇന്നും നല്ലൊരു വിഷയമാണ് പുലരിവട്ടത്തിലൂടെ ആനിസ് മൗലവി നമുക്ക് പറഞ്ഞു തന്നത്. എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഷാജിദ വി ടി വല്ലപ്പുഴ ഇന്ന് ഒറ്റക്കായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡെസ്കിൽ ഇപ്പോൾ ഒറ്റക്കാണ്. നമ്മുടെ കോ ആങ്കർ ഉടനെ എത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പുറത്ത് ഇർഫാൻ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും കൂടെ തന്നെയുണ്ട്. ഓക്കെ. റെയ്ഹാന ബാനു തൊട്ടശ്ശേരി അറ, പീസ് റേഡിയോ ഉണ്ടായതുകൊണ്ട് രാവിലത്തെ സുബൈ നമസ്കാരത്തിന് ശേഷമുള്ള ഉറക്ക് ഇല്ലാതായി. മഷാല്ലാ. പിന്നെ അതുപോലെ നമ്മൾ ഷുഐബ് കാരാടൻ പ്രഭാതത്തിൻ്റെ യാത്രയെക്കുറിച്ച് പുലരിയെക്കുറിച്ചുള്ള വിഷയം പറഞ്ഞെടുത്ത് പറഞ്ഞു. പുലരിയുടെ നിശബ്ദതയിൽ പക്ഷികൾ തസ്ബീഹ് മുഴക്കുമ്പോൾ ഒരു മുഅ്മിനിൻ്റെ ഹൃദയം റബ്ബിനെ സ്മരിച്ച് യാത്ര തുടങ്ങുന്നു. അങ്ങനെയുള്ള പ്രഭാതങ്ങൾക്ക് ഭൂമിയുടെ വഴികളേക്കാൾ സ്വർഗത്തിലേക്കുള്ള പ്രതീക്ഷയുടെ ഒരു സുഗന്ധമുണ്ട്. പിന്നെ ഇന്നത്തെ പീസ് ടൈം 100% സത്യമാണ് എന്ന് ജമീല വി കെ പൂനൂർ മെസ്സേജ് അയച്ചു. നേരത്തെ പുലരിയുടെ പ്രഭാതയാത്രയുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജ് വായിച്ചത് ഷുഐബ് കാരാടൻ്റെ മെസ്സേജാണ് നമ്മൾ നേരത്തെ വായിച്ചത്. പിന്നെ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. നോക്ക്, നമുക്ക് കുറച്ചുകൂടും കഴിഞ്ഞാൽ കൂടെ ആളുകൾ വരും ഇൻഷാല്ലാ. സീനത്ത് പാലക്കാട്, അവർ എനിക്ക് രാവിലത്തെ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, പുലരിയിലെ പ്രഭാതം കാണാൻ നല്ല ഭംഗിയല്ലേ. അതെ, ആ ഇഷ്ടം നമ്മൾ ഏറ്റവും കൂടുതൽ, അതാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ പ്രഭാതത്തിൽ നമ്മൾ കാണുന്ന ഓരോ പിന്നെ സന്ദർഭങ്ങളുണ്ടാവും. ഒരു പക്ഷേ രാവിലത്തെ പ്രകൃതിയിലുള്ള സംഗതികളുണ്ടാവും, മനുഷ്യനിൽ ജീവികളിൽ ഒക്കെ മാറ്റങ്ങളുണ്ട്. മാറ്റാണ് ഒരു പുതിയ ദിവസം തുടങ്ങുമുണ്ടാവുന്ന ഓരോ നിരീക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും. അത് നമുക്ക് എന്താണ് നൽകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിനെ ഒന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരി. ഇംതിയാസ് തിരുവമ്പാടി മെസ്സേജ് അയച്ചു. രാവിലെ യാത്രക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ വല്ലപ്പോഴും മാത്രമേ പുറത്തു പോവാറുള്ളൂ. രാവിലെ ഡോർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. മഷാല്ലാ. രാവിലെ നമുക്ക് ഉറങ്ങി എണീറ്റ് നമ്മളിങ്ങനെ പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ജാലകം വീടിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ആ ജാലകം ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ, ആരുടെ വീട്ടിലെ അടുക്കളയുടെ ജാലകം തുറന്നാലാണ് പുറത്തേക്ക് മനോഹരമായ കാഴ്ചകൾ കിട്ടുന്നത്. പുറത്ത് ആകാശവും മരങ്ങളും കിളികളെയൊക്കെ കാണാൻ പറ്റുന്നത് അവർക്ക് വീട്ടിൻ്റെ അകത്തു തന്നെ പുറത്തേക്കൊന്ന് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം അടുക്കളയുടെ ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ പുലരി വരുന്നതും അടുക്കളയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അടുക്കളയിലൂടെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, അത്തരമൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ വീടിൻ്റെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് അടുക്കളയുള്ളത് എങ്കിൽ ആ ഭാഗത്തുനിന്ന് കൂടുതൽ ആ ഒരു കാഴ്ചകൾ കിട്ടും. സായാഹ്നത്തിൻ്റെ പിന്നെ അപ്പുറത്ത് വേറെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പം ഇൻഷാല്ലാ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ വെറുതെ നമ്മളെ ചിന്ത വെറും ഒരു വസ്തുവിൽ മാത്രമാവാതെ ചുറ്റുപാടിനെ നിരീക്ഷിച്ചു കൊണ്ടാവുമ്പോൾ നമുക്ക് വലിയൊരു എനർജി ഇത് നൽകും എന്നുള്ളത്. അതിലേക്ക് നമ്മൾ അള്ളാഹുവിനെ കൂടി ഇതിൻ്റെയൊക്കെ സൃഷ്ടാവിനെ കൂടി ചേർത്ത് വെക്കുമ്പോൾ ലഭിക്കുന്നത് കുറച്ചൊന്നുമല്ല. ഉമ്മുകുൽസു ചെറുമംഗലം എന്ന് വ്യത്യസ്തമായ നന്മകൾ പറഞ്ഞു തരുന്ന ഉസ്താദിന് ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ എന്ന മെസ്സേജാണ് അയച്ചത്.
പുലരിവട്ടവുമായി ബന്ധപ്പെട്ട്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്നും, അതുപോലെ അൻവർ എൻ ടി മുട്ടിൽ, അദ്ദേഹം ആങ്കറിംഗ് ഡെസ്കിൽ നിന്ന് ഒറ്റക്കാണോ, സഹായിക്കാൻ വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്, വേഗം വന്നോളൂ. സൈനബ കരുവാങ്കല്ല്, റിഹാന ബാനു, തൊട്ടശ്ശേരി അറ, അവരൊക്കെ ഇങ്ങനെ. പിന്നെ നല്ലൊരു വിഷയമാണ് ഇന്ന് പുലരിവട്ടത്തിൽ മൗലവി പറഞ്ഞത്, വീട്ടുകാരുടെ അഭിപ്രായം പരിഗണിക്കാതെ ചില ആളുകളുണ്ട്. കാരണം സമയം സ്ത്രീകളാണ് വീടുമായി ബന്ധമുള്ളത്, അവരുടെ അഭിപ്രായം കൂടി വാങ്ങിക്കേണ്ടത് പുരുഷന്മാരുടെ കടമയാണ്. കറക്റ്റ്. റസിയ ചെങ്ങാനിയാണ് പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ, അതിലേക്ക് ഒരു വിഷയത്തെ ഒന്നുകൂടിയും ചിന്തിപ്പിക്കാൻ പറ്റിയ രൂപത്തിൽ അതിലേക്ക് ആ വിഷയത്തെ ചേർത്ത് വച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു മരണവാർത്ത അറിയിച്ചിട്ട്, ഇന്നാലില്ലാഹി വഇന്നാലി റാജിഊൻ. രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടു, അയൽവാസികളായിട്ടുള്ള രണ്ടാളുകൾ മരണപ്പെട്ടു. രാവിലെ 9 മണിക്കാണ് നമസ്കാരം, മറ്റൊന്ന് വൈകിട്ട് 4 മണിക്കും, അൻവർ എൻ ടി മുട്ടിൽ. അപ്പോൾ ജീവിതം, അവരവരുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞു പോകുന്ന ആളുകൾ, നാളെ ഒരു ദിവസം നമുക്കും ഇതുപോലെ ഉണ്ടാകുമെന്ന ചിന്ത ഓരോ മരണവാർത്തയും നമുക്കൊരു താക്കീതും ഉപദേശകനുമാണല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ അതിവിടെ നമ്മുടെ മനസ്സിലേക്ക് അത്തരമൊരു ചിന്ത കടന്നു വരാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇൻഷാല്ലാ നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ പുലരിവട്ടം കഴിഞ്ഞു, ശൂറയുടെ മഹത്വവും ആ ഒരു നന്മയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കിനി മോർണിംഗ് ലൈവ് ക്വിസാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. ക്വിസ് എന്ന് പറയുമ്പോഴേക്കും വേഗം ഫോൺ എടുത്തോളൂ, ഫോണെടുത്ത് മോർണിംഗ് ലൈവ് ക്വിസിന് വേണ്ടി റെഡി ആയിക്കോളൂ. പേരിൻ്റെ സ്ഥലം കൂടി രേഖപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. ഓപ്ഷൻ ഏതാണ് അതാണ് അയക്കേണ്ടത്, കൂടുതൽ ബന്ധപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്വിസ് വായിച്ച് ഉടനെ ഏതാണോ ഓപ്ഷൻ വരുന്നത് പെട്ടെന്ന് അയക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉത്തരം ശ്രദ്ധിക്കുക, എന്നിട്ട് വേഗം ഓപ്ഷനാണ് അയക്കേണ്ടത്. അപ്പോൾ ചോദ്യം വായിച്ചാലോ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ചോദ്യം വായിക്കാം. അന്ത്യനാളിൽ മനുഷ്യന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? ചില ആളുകൾക്ക് ഇനി ഓപ്ഷൻ മാത്രം അറിഞ്ഞാൽ മതിയാവും. ഓപ്ഷൻ എ ദാനം, ബി നമസ്കാരം, സി നോമ്പ്, ഡി ഹജ്ജ്. ചോദ്യം ഒരിക്കൽ കൂടി. അന്ത്യനാളിൽ മനുഷ്യന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ എ ദാനം, ബി നമസ്കാരം, സി നോമ്പ്, ഡി ഹജ്ജ്. ചോദ്യം ഇനിയും കൺഫ്യൂഷനെ ഒരിക്കൽ കൂടി വായിക്കാം. അന്ത്യനാളിൽ മനുഷ്യന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ എ ദാനം, ബി നമസ്കാരം, സി നോമ്പ്, ഡി ഹജ്ജ്.

0: ഓക്കേ, അപ്പോൾ എല്ലാവരും ഉത്തരം അയച്ചിട്ടുണ്ടാവും. സമയം കഴിഞ്ഞു, ചില ആളുകളൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. പ്രോഗ്രാം സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ഫീഡ്ബാക്കിൻ്റെ സ്ക്രീനിലേക്കാണ് പലരുടെയും ഉത്തരം വന്നത്. അടുത്ത ദിവസങ്ങളിൽ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ അതൊന്ന് പല ആളുകളും ഉത്തരം അയച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, പ്രോഗ്രാം സെലക്ട് ചെയ്ത് ലൈവ് ക്യുസ് എന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടോ, അതല്ല പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് ആ ഒരു ബാറിലാണോ അവിടെ ഉള്ളതെങ്കിൽ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിലാണെങ്കിൽ നമ്മുടെ മുമ്പിൽ സ്ക്രീനിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ അയച്ച ഓപ്ഷൻസ് ഉത്തരങ്ങൾ. അപ്പോൾ അത് പരിഗണിക്കപ്പെടില്ല, വേഗം ലൈവ് ക്യുസ് ആണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ, ഇന്ന് തെറ്റി കുറച്ച് ആളുകളെയൊക്കെ കണ്ടു, അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവരുടെ ശ്രദ്ധയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഹുസൈൻക്ക് എന്താണ് മെസ്സേജ് അയച്ചല്ലോ, ഹനീഫ് ഖാനെ കുറച്ച് നേരം പിടിച്ചിരുത്തു ഓഫീസിലില്ലേ. ആ, നമ്മൾ പെരിന്തൽമണ്ണയല്ല, ഇത് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ചോദ്യം എളുപ്പം, ഉത്തരവും ഉത്തരം ഈസി. ഓക്കെ, കുറേ ആളുകൾക്ക് എളുപ്പമാണ്, ഉത്തരം ഈസി ആയിരിക്കും. ഇനി വിജയികളിൽ പെടുമോ ഇല്ലേ എന്നുള്ളതായിരിക്കും കാത്തിരിക്കുക അല്ലേ. വളരെ സിമ്പിളായിരുന്നു ചോദ്യം എന്നാണ് മുംതാസ് ഇബ്രാഹിം. ചില ദിവസങ്ങളിൽ അങ്ങനെ പോകുന്നു, ഇടയ്ക്ക് നല്ല ടൈറ്റുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. റാബിയ മീത്തൽ മങ്ങാടും പറഞ്ഞത് ചോദ്യം ഈസി ആയിരുന്നു. പിന്നെ ഒറ്റക്കല്ലല്ലോ, പി ആർ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. ശരിയാണ്, ജമീല വി പി കളിക്കാവ് മെസ്സേജ് പറഞ്ഞു. യെസ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. 13-ൽ പെടുമോ എന്നതാണ് ഇനി നോക്കുന്നത്. സിസ്റ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അൻവർ എൻ ടി മുട്ടിൽ. അതുപോലെ മഷാല്ലാഹ്, ഇന്ന് എല്ലാവരും വിജയിയാണ് എന്നാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരി. വെരി വെരി ഈസി ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഷഫ്രീന കാലിക്കറ്റിൽ നിന്നും നമ്മളെ കൂടെ ഇപ്പോൾ ലൈവിൽ ചേർന്നിട്ടുണ്ട്. വാലിക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. സെഫി എടപ്പാളാണ് ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ്. ഒറ്റയ്ക്കേ ഉള്ളൂ അജുവ വജീ കരുവാരക്കുണ്ട്, പലരും ഇങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളൂ ചോദിക്കണമല്ല, നമ്മളെല്ലാവരും ഉണ്ട്. ഹൈറുന്നീസ തെക്കിൽ, അതുപോലെ നേരത്തെ നമ്മൾ ഒരു പ്രഭാതത്തിനെ കുറിച്ച് പറഞ്ഞിടത്തെ, ഓരോ ദിവസവും നമ്മളിങ്ങനെ മരണത്തിൽ നിന്നും പുതിയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ നിമിഷം, റബ്ബിനെ സ്തുതിച്ചും ദുആകളൊക്കെ ഉൾപ്പെടുത്തി പുലരിയിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു മെസ്സേജ് അത് വളരെ ഉഷാറായി എന്നുള്ളതാണ് പറഞ്ഞത് ജമീല വി പി കളിക്കാവ്. ഇനി സീനത്ത് പി ചാലിയം പറഞ്ഞത്, ഞാനൊരു ദിവസം പീസ് റേഡിയോ കേട്ടുകൊണ്ട് ഓരോ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഓരോ ഭംഗിയും ആസ്വദിച്ചുകൊണ്ടാണ് വീട്ടിൽ ജോലി ചെയ്യുക. എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗം കിഴക്ക് ഭാഗത്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് സൂര്യ ഉദയവും നമുക്ക് കാണാനും ആ ഉദയ സൂര്യൻ ഇങ്ങനെ ജാലകത്തിലൂടെ അതിൻ്റെ മനോഹരമായ വെളിച്ചം നമ്മുടെ പിന്നെ അടുക്കളയുടെ ചുമരുകളെയും ജാലകത്തെയും നമ്മുടെ ദാഹടുക്കളയിലെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. പണ്ടത്തെ വീടൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഒന്നുകൂടിയും ഓടിട്ട് വീടുകളാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെയല്ലേ. ഓക്കെ, ഇനി കുട്ടി അഹമ്മദ് പെരശ്നൂർ, സഫിയ വി കെ പത്തപ്രിയം, തെറ്റിച്ചവരുടെ പേര് പറഞ്ഞാൽ ഉപകാരമാകുമല്ലോ എന്നാണ് പറഞ്ഞത്. തെറ്റിച്ചവരുടെ പേര് പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് അവരവർ എന്ത് ചെയ്താൽ മതി, ക്യുസിൻ്റെ നിങ്ങളെ ഉത്തരം അയച്ചതൊന്ന് ജസ്റ്റ് എടുത്തിട്ടത് പ്രോഗ്രാം സെലക്ട് ചെയ്തത് ഇപ്പോൾ ആ ക്യുസ് ആവുന്ന സമയത്ത് വേഗം എന്ത് ചെയ്താൽ മതിയായിരുന്നു, അവിടെ ലൈവ് ക്യുസ് എന്ന് സെലക്ട് ചെയ്തത് പിന്നെ തിരിച്ച് മാറ്റിയാൽ മതി. ലൈവ് ക്യുസ് എന്നുള്ള സെലക്ട് ചെയ്ത് ക്യുസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത മെസ്സേജ് അയക്കുന്ന സമയത്ത് പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ അത് നേരെ തിരിച്ചിട്ടാൽ മതി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ അല്ല അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റിയാൽ മതി. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അലി അക്ബർ ടി പി വലമ്പ്രം, ഞാൻ കറക്കി കുത്താറില്ല, അറിയാവുന്നത് കറക്റ്റായിട്ട് ചെയ്യാറേ ഉള്ളൂ എന്നതാണ്. വലമ്പുറത്തുനിന്നും അലി അക്ബർ ടി പി പറഞ്ഞിട്ടുള്ളത്, കേച്ച് കുട്ടിയും നമ്മുടെ കൂടെയുണ്ട്. ഇസ് എ ഷോർട്ട് ആൻഡ് മീനിങ് ഫുൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് ദാറ്റ്സ് വെരി സ്യൂട്ടബിൾ ഫോർ ആൻ ഓഫീസ് എൻവയോൺമെൻറ്റ്. ആ, വെരി ഗുഡ്. അപ്പോൾ കേച്ച് കുട്ടിയുടെ ഒരു നല്ല ഒരു സന്ദേശം നമുക്ക് അയച്ചിരിക്കുകയാണ്. അപ്പം പ്രഭാതത്തെ ഏറ്റവും വൈബായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ ഷംന ഒദായി അയച്ച, എൻ്റെ വീട്ടിൽ രാവിലെ അടുക്കള വാതിൽ തുറക്കുമ്പോൾ നല്ല വൈബായിരുന്നു. വിശാലമായ നെൽവയൽ, ഉദിച്ചു വരുന്ന സൂര്യൻ, തിരക്ക് കൂട്ടി പറക്കുന്ന പറവകൾ, മരത്തിലിരുന്ന് കലബില കൂട്ടുന്ന കുരുവികൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് പീസ് റേഡിയോക്ക് പകരം അതായിരുന്നു ലഹരി അല്ലെങ്കിൽ എനർജി. അപ്പോൾ ഇന്ന് ആ കൂട്ടത്തിൽ പീസ് റേഡിയോ കൂടിയും ഇപ്പോൾ ഇവിടെ വീട് മാറിയത് ഭർത്തൃ വീട്ടിലേക്ക് മാറിയപ്പോൾ ആ വൈബ് പോയി എന്നുള്ളതായിരിക്കും അറിയിച്ചിട്ടുണ്ടാകുക. എന്നാലും ഉള്ളതിനെ നമുക്ക് കുറച്ചുകൂടി മനോഹരമായി ഉൾക്കൊള്ളാൻ കഴിയുക. എല്ലാതും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്ന ഒരു സത്യം കൂടി നമ്മൾ ഉൾക്കൊള്ളല്ലേ. പിന്നെ അബു വി അയച്ചിട്ടുള്ളത്, കിസ് പറയുമ്പോൾ കണ്ണട വെക്കാൻ പറയണം ആശേ, ഓപ്ഷൻ മാറൂല. ഓക്കെ അബു വി, നിങ്ങൾ അബു വി എനിക്ക് ഇതാ മെസ്സേജ് അയച്ചു നേരത്തെ മുമ്പ്. പിന്നെ അബു വിയെ കുറേ മുമ്പേ നമ്മൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മാനമൊക്കെ എനിക്ക് ലഭിച്ച സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. മാഷാല്ലാ, കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. ബഷീർ തൂത, ക്വിസിൽ ബീപ് സൗണ്ട് ഇടുന്നതിന് മുമ്പായിട്ട് ഓപ്ഷൻ അമർത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബീപ് സൗണ്ട് അവസാനിക്കുന്നതോടുകൂടി പിന്നെ അതിൻ്റെ അവസരം, ബീപ് സൗണ്ടോടുകൂടി അതിൻ്റെ അവസരം കഴിഞ്ഞു. അപ്പം അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം? വേഗം നിങ്ങൾ ആൻസർ അയച്ചിരിക്കണം. ശരി, നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം. ഇൻഷാല്ലാ, ക്വിസൊക്കെ കഴിഞ്ഞ് നമ്മളിനി മോർണിംഗ് ലൈവ് ഷോ മുന്നോട്ട് പോകുമ്പോൾ വൺ മിനിറ്റ് ടോക്കിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഹിദായത്ത് നിലനിർത്താൻ സഫീർ അൽ ഹിക്കമിയാണ് വൺ മിനിറ്റ് ടോക്കിൽ നമ്മുടെ കൂടെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നത്. അതുകൊണ്ടുതന്നെ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബേ, ഞങ്ങൾ സന്മാർഗത്തിലായതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ല. ഞങ്ങൾക്ക് നീ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം വർഷിക്കുകയും ചെയ്യണമേ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എൻ ഹൃദയത്തെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന്. അല്ലാഹു തആല നമ്മെ ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹിദായത്തുമായി ബന്ധപ്പെട്ട, ഹിദായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെ ആസ്പദമാക്കിയുള്ള വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ടു അല്ലേ. ഇത് 1137-ാമത്തെ വൺ മിനിറ്റ് ടോക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. 1926 ദിവസങ്ങളായി വൺ മിനിറ്റ് ടോക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ വലിയ സന്ദേശങ്ങൾ അതിനിടയിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി. മാഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ മോർണിംഗ് ലൈവ് ഷോ അത് വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ തന്നെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇൻഷാല്ലാ ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ മെസ്സേജിലേക്ക് ജസ്റ്റ് ഫീഡ്ബാക്കിലൊന്ന് തിരിച്ചു വരുമ്പോൾ, അഷ്റഫ് ആലു അയച്ചൊരു മെസ്സേജ് കണ്ടു. എൻ്റെ വീടിൻ്റെ റഫ് പ്ലാൻ എൻ്റെ ഭാര്യയാണ് തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻജിനീയറിംഗ് തയ്യാറാക്കിയത്. അപ്പോൾ അഷ്റഫ് ആലുവ എന്ന് പറയൂ, എങ്ങനെയാണോ അതിൻ്റെ ഒരു റഫ് പ്ലാൻ എന്നുള്ളത്, അത് എന്തിനോടാണ് അടുക്കള ഏറ്റവും കൂടുതൽ വീടിൻ്റെ ഒരു കൾച്ചർ നിലകൊള്ളുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഉമ്മ, അവിടെയാണ് നമ്മുടെ മക്കൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഒരുപാട് അതപ്പുകൾ, ഒരുപാട് സംസ്കാരങ്ങളൊക്കെ അടുക്കളയുമായി ബന്ധപ്പെട്ട് വളരുന്നുണ്ട്. അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ഒരു ഭംഗി മോടി കൂട്ടി അലങ്കാരമാക്കി വെക്കുന്ന ഒരു കേവലം ഒരു പണി എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവിടെ വളർത്തൽ കൂടിയുണ്ട്. അപ്പോൾ വളർത്താൻ പറ്റിയൊരു അന്തരീക്ഷം ആ അടുക്കളയിൽ, അവിടെ ചുറ്റുഭാഗത്ത്, അവിടെയാണ് ഇന്ന് പ്രത്യേകിച്ച് പേസ് റേഡിയോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലാണ് ശബ്ദമുയരുന്നത്. ഏത് ശബ്ദം? നന്മയുടെ, റേഡിയോയുടെ സന്ദേശം. ആ ശബ്ദത്തിൻ്റെ കൂടെ ആ കാഴ്ചകൾ കൂടി പുറത്തുള്ളത് കൂടി മനോഹരമാകുമ്പോൾ, അവിടെയുള്ള ആളുകളുടെ മനസ്സുകൂടി മനോഹരമാകുമ്പോൾ, ആ വീട്ടിലെത്ര സുഭകമായ ഒരു ഒരു അനുഭവമായിരിക്കും എന്നതുകൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ് അഷ്റഫ് ആലുവ പറഞ്ഞപ്പോൾ. ശരി, അബുഖാന്റെ ചക്ക സ്പെഷ്യൽ കിട്ടിയോ എന്നാണ് അമീർ ടി അടുത്തനാട്ടുകര ചോദിക്കുന്നത്. കുറേ നാളായി അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് കിട്ടിയ സന്തോഷം അറിയിക്കുകയാണ്. മാഷാല്ലാ, അടിപൊളിയായിരുന്നു. മിൻഹ പുഴക്കാട്ടിരി അവർ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മുനവർ ഫൈറൂസ് ആണ് വൺ മിൻ ടോക്കിൽ ഉണ്ടായിരുന്നത്. വൺ മിൻ ടോക്ക് മാഷാല്ലാ സൂപ്പർ, വെരി സൂപ്പർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. മുംദാസ് ഇബ്രാഹിം കൊട്ടാര ഉള്ളാൽ മാംഗോ മാംഗ്ലൂരിൽ നിന്നാണ്. എന്നത്തെയും പോലെ ഇന്നും റേഡിയോയുടെ കൂടാൻ സാധിച്ച സന്തോഷമാണ് ആയിഷ കരുമ്പിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കുറേ ആളുകൾ പലപ്പോഴായിട്ടിങ്ങനെ അയക്കുന്നുണ്ട്, പക്ഷേ ചിലതൊന്നും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊന്ന് റീപോസ്റ്റ് ചെയ്യാം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അപ്പം നമ്മൾ ഷെഡ്യൂളിലേക്ക് വേഗം തിരിച്ചു പോകാം. ജാസ്മിൻ പുച്ചാക്കിൽ പറഞ്ഞൊരു മെസ്സേജ് വായിക്കാം. എൻ്റെ അടുക്കളയും കിഴക്കാണ്, പ്രഭാതത്തിൽ ആകാശം കാണാൻ അവിടെ നിന്ന് നല്ല ഭംഗിയാണ്. എന്റെ ഫീഡ്ബാക്ക് വായിച്ചിട്ടില്ല എന്നാണ് ജംഷീർ മാങ്കാവ്. ആഹാ, നേരത്തെ അയച്ചത് കണ്ടിട്ടില്ല ജംഷീർ മാങ്കാവിൽ, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി റിപ്പോസ്റ്റ് ചെയ്യണേ. കാരണം ഇന്ന് ഒരാളാണ്, ഒരാളെല്ലാ മെസ്സേജും കാണാൻ പ്രയാസം ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്. രണ്ടാളാണെങ്കിൽ നാല് കണ്ണുകൾ കൊണ്ട് കാണാമല്ലോ. ശരി, നമ്മൾ വൺ മിൻ ടോക്ക് കഴിഞ്ഞു, ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. അടുത്തത് കഥ പറയാം. ഒരു ചെറിയ കഥ. കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണല്ലോ. പണ്ട് ഒരു പിതാവിന് രണ്ട് പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരെയും കെട്ടിച്ചയച്ചു. ഒരാള് വിവാഹം കഴിച്ചത് ഒരു കർഷകനായിരുന്നു. രണ്ടാമത്തെ മോള് വിവാഹം കഴിച്ചത് ഒരു കൊശവനായിരുന്നു. ഒരു ദിവസം ഈ പിതാവ് മക്കളെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും ഒരേ സ്ഥലത്തേക്കാണ് വിവാഹം കഴിച്ചത്, തൊട്ടടുത്ത് തന്നെയാണ്. മക്കളെ കാണാൻ വേണ്ടിയിട്ട് പിതാവ് അവരുടെ കെട്ടിച്ച വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ആദ്യ മകളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മോളോട് വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ മോള് പറഞ്ഞു, വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഭർത്താവ് കർഷകനായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം പാട്ടത്തിനെടുത്ത് കുറേ പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് കൃഷി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയൊരു സംഖ്യക്ക് കൃഷി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പ്രശ്നം മഴ പെയ്യണം. ഇപ്പം മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നത്തിലാവും, വലിയൊരു സാമ്പത്തിക നഷ്ടം വരും. അതുകൊണ്ട് പിതാവിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം, എത്രയും പെട്ടെന്ന് മഴ പെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അവിടെ നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രാർത്ഥിക്കാനുള്ള മനസ്സോടുകൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഏതായിരുന്നാലും മൂത്ത മകളെ കണ്ടു, അവർ വലിയ വിഷമത്തിലാണ്, മഴ പെയ്യാത്തതിൻ്റെ പേരിലുള്ള അവരുടെ മനസ്സിൽ അതാണ് ഉള്ളത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് ചെന്നു. അവിടെ കൊശവനാണ്, കൊശവൻ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളാണല്ലോ. അപ്പം അങ്ങോട്ട് ചെന്നു, അവരോട് വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ്, അവർക്കും വലിയൊരു വിഷമമാണുള്ളത്. വിഷമം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സ്ഥലത്തുനിന്നായിട്ട് ഒരുപാട് ലോഡ് കണക്കിന് ലോറിയിൽ മണ്ണ് കൊണ്ടന്ന് അവരുടെ ജോലിസ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ മണ്ണെല്ലാം കുഴച്ച് കലങ്ങളാക്കി കടത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണെല്ലാം കുഴച്ച് കലമാക്കി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. മഴ പെയ്യോ പെയ്യൂലെ സംശയത്തിലാണുള്ളത്. ഒന്നും സംഭവിച്ചിട്ടില്ല, വെയിലറ്റല്ലേ ആണ്. അപ്പം പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് വെയിലറിക്കാനും മഴ പെയ്യാതിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. മഴ പെയ്താൽ കലമെല്ലാം നശിച്ചു പോവും. നല്ല ഉണക്കം കിട്ടണമെങ്കിൽ വെയിൽ വേണം. വെയിൽ ശരിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും കേട്ടപ്പോൾ ആ പിതാവിന് ഭയങ്കര കൺഫ്യൂഷനായി. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക? അദ്ദേഹം അതേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പം ഭാര്യ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്, അപ്പോ നീ രണ്ട് രൂപത്തിൽ പ്രാർത്ഥിച്ചാലും, മഴ കിട്ടണേന്ന് പ്രാർത്ഥിച്ചാലും വെയിലറിയിക്കണേന്ന് പ്രാർത്ഥിച്ചാലും ഒന്ന് സംഭവിച്ചാൽ അപ്പോഴും അതിൽ തൃപ്തിയാണുള്ളത്, വേറൊരാൾക്ക് എന്തുണ്ട്, ഗുണമുണ്ട്. അപ്പൊ രണ്ട് പ്രാർത്ഥിച്ചാലും നിനക്കിപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നതാണ് കഥ. ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിൽ, ഈ ലോകത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്ന് കേടുവന്നാൽ വേറൊന്നിന് ഗുണം എന്നുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും സംവിധാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലതിൽ അള്ളാഹിൻ്റെ ചില തീരുമാനങ്ങളുണ്ടാവും. ആ തീരുമാനപ്രകാരമാണ് നമുക്ക് ചിന്തിക്കാൻ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ഒരാൾ പിന്നെ ബൈക്ക് ആക്സിഡൻ്റായി, വാഹനത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് കൂട്ടിക്കോ. അവിടെ നഷ്ടം ആർക്കാണ്? ആ ബൈക്കിൻ്റെ ആൾക്ക് നഷ്ടമാണ്. ശാരീരികമായ നഷ്ടങ്ങളുണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത് വേറെ ചില ആളുകൾക്ക് ഗുണമാണ്. അതാർക്കാണ്? വർക്ക്ഷോപ്പുകാർക്ക്. ആ ബൈക്ക് നന്നാക്കാൻ പറ്റും, അവർക്ക് പുതിയ പാർട്സുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്സിൻ്റെ ടീമുണ്ടല്ലോ, അവർക്ക് ഗുണമാണ്. ഹോസ്പിറ്റലുകാർക്ക്, അവർക്ക് ഗുണമാണ്. ഇങ്ങനെ ഒന്നൊന്നിനായിട്ട് പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് ചെയ്താൽ വേറൊന്നിന് വളം എന്ന് പറയാറില്ലേ. പക്ഷെ അതിനെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ ഇവിടുത്തെ ചില സിസ്റ്റം, ഈ പ്രപഞ്ചത്തിലെ ചില സിസ്റ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതും അങ്ങനെയൊക്കെയാണ് ഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാര്യമാണെങ്കിലും അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? അൽഹംദുലില്ലാ എന്നവൻ പറയുന്നു, ക്ഷമിക്കുന്നു. അതിൽ വേറെന്തെങ്കിലും, അതിന് പിറകെ വേറെന്തെങ്കിലും ഹെയർ വരാനുണ്ടായിരിക്കാം. ഇപ്പം ഇതിങ്ങനെ സംഭവിച്ചു, അതെൻ്റെ തീരുമാനപ്രകാരം നടന്നിട്ടില്ല, പടച്ചവൻ്റെ തീരുമാനപ്രകാരം നടന്നു. ശേഷം എനിക്ക് എൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന പലതും വന്നേക്കാം. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രയാസം തോന്നിയേക്കാം. പക്ഷെ മറ്റുള്ളവരുടെ ഭാഗത്ത് കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തത് വേറെ ചില ആളുകൾക്കൊക്കെ കിട്ടുന്ന കാര്യമായിരിക്കാം എന്നൊരു ചിന്ത. ഇതാണ് ഇന്നത്തെ കഥയിലൂടെ. ഓക്കെ, അതാ മൈമുന ചിക്കിലോട് മഷാല്ല കഥ നന്നായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളമാവൂ എന്ന് പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ ജമീല വി പി കളിക്കാവ് അയച്ച, ആ സാറിന് ചക്ക ജാം കിട്ടിയില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഫുഡാണ്, അതിലേക്ക് ഉഷാറായിട്ടുണ്ട് കഥ. മഷാല്ല, മഴ വേണമെന്ന് കേട്ടപ്പോൾ നെക്സ്റ്റ് മഴ വേണ്ട എന്നായിരിക്കുമെന്ന് ഷുവറായിരുന്നു. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. സുബൈ റുക്സാന എം അയച്ചത് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുബൈക്ക് ശേഷമുള്ള യാത്ര വളരെ ക്വയറാണ്, അന്തരീക്ഷം കൂടുതൽ മനോഹരമാണ്, പക്ഷിമൃഗാദികളുടെ സൗണ്ട് കേൾക്കാം, ആകാശം കാണാൻ വളരെ ഭംഗിയാണ്, വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തെത്താം. അതെ, രാവിലത്തെ യാത്രയാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം, അതൊരു ഗുണം കൂടി അതിലുണ്ട്. പിന്നെ നേരത്തെ പിന്നെ അയച്ച മെസ്സേജ് ഈ ഇന്നത്തെ കഥയുമായി ബന്ധപ്പെട്ട് നേരത്തെ ജമീല വി പി കാളിക്ക വായിച്ച മെസ്സേജ് നമ്മൾ വായിച്ചു. ഹലീമ കെ, മുഹമ്മദ് പാങ്ങ്, ജമീല സലാം, ഇവരൊക്കെ സലാം അയച്ചു കൂടെ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് മെക്സവന് പോകുമ്പോൾ പുഴയോരത്താണ് എൻ്റെ വീട്. രാവിലത്തെ ആ പ്രകൃതി കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാനത് വീഡിയോ പകർത്തി സുപ്രഭാതം ലൈവ് എന്നെഴുതി സ്റ്റാറ്റസ് ഇടും. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ രാവിലത്തെ കാഴ്ചകൾ. അറിയാതെ മാഷാല്ല എന്ന് പറഞ്ഞു പോകും. ആകാശ കാഴ്ചകളൊക്കെ ചിത്രം വരച്ച പോലെ തോന്നിപ്പോകും. സൂപ്പർ ആണ് മാഷാല്ല. അപ്പോൾ ആ കാഴ്ചകളിൽ പല ആളുകളും എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കേവലം ഒരു ഒരു ഒരു പിന്നെ പ്രകൃതി കാഴ്ച എന്നതിൽ മാത്രം ഒതുക്കിയിട്ട് കണക്റ്റ് ചെയ്യാതെ പോകുന്നു. നമ്മൾ അവിടെയൊക്കെ കണക്റ്റ് ചെയ്യേണ്ടത് ആരായിട്ടാണ്? അള്ളാഹുവിനായിട്ട് കണക്ട് ചെയ്യണം. അതിനാണ് നമ്മളിതൊക്കെ പറഞ്ഞത്. നമ്മൾ ഭംഗി ആസ്വദിക്കുമ്പോൾ ആ വസ്തുവിൽ മാത്രം, ഒരു മനോഹരമായ ചിത്രം കണ്ടിട്ട് നമ്മൾ പറയും ഈ ചിത്രം സൂപ്പറായിരിക്കുന്നു എന്ന് മാത്രമല്ല പറയാം, ആരാത് വരച്ചെന്ന് ആദ്യം ചോദിക്കും അല്ലേ. പക്ഷെ ഈ പ്രകൃതിയുടെ പല ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇവിടുത്തെ മനോഹാരിതകളും കാണുമ്പോൾ അവിടെ പലരും എന്താ പറയുന്നത്, വാ ഒന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് അടിപൊളി എന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് ബോധപൂർവം എന്ന പോലെ അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ മറന്നുപോകുന്നു എന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമ്മളതിന് പകരമാണ്. നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ശക്തിയെ നമ്മൾ ഓർക്കുന്നു. അപ്പോൾ നമ്മൾ ആ കലാകാരൻ ആരാണ്? അതാണ് എൻ്റെ റബ്ബ്. ആ റബ്ബെ, നിനക്കാകുന്നു എല്ലാ സ്തുതിയും, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നമ്മൾ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്രയോ പരിശുദ്ധിയുള്ളവനാണ് എന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. SS അയച്ചൊരു മെസ്സേജ്, പുലരി എന്നത് പേര് പോലെ തന്നെ മനസ്സിലൊരു ഉണർവും തണുപ്പും സമാധാനവും നൽകുന്ന ഒരു സമയമാണ്. ഏത് ആകുലതകളും തണുപ്പിക്കാൻ ആ പുലരിയിൽ നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും കഴിയുന്ന ഒരു ശാന്തത ആ സമയത്ത് റബ്ബ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർക്കുന്ന ചില ഗന്ധം, ശബ്ദം ഒക്കെ കിട്ടാറുണ്ട്. പുറത്ത് വാതിൽ തുറന്നിറങ്ങുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന വെളിച്ചം, കുട്ടിക്കാലം തറവാട്ടിലെ പിറകുവശത്തൊരു തേക്ക് മരത്തിൻ്റെ ഇടയിലൂടെ വരുന്ന സൂര്യൻ്റെ ആ ഒരു തുള്ളി വെളിച്ചം, അതൊക്കെ ഓർമ്മപ്പെടുത്തും. പിന്നെ ദൂരയാത്രയാണെങ്കിൽ അത് മഞ്ഞും മഴയുമുള്ള സമയമാണെങ്കിൽ വയലുകളും മഞ്ഞുമൂടലും അതിലൂടെ പക്ഷികൾ കൂട്ടമായി പറന്നു പോകുന്ന കാഴ്ചയും പൂക്കളും ഇലകളിലെ നനവും അങ്ങനെ തണുത്ത വായുവും ആൾത്തിരക്ക് കുറയുന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ, അതൊക്കെ ഒരു നല്ല അനുഭവമാണ്. ആ യാത്ര തന്നെ ഒരു നല്ല യാത്രയാണ്. ടൗണുകൾ ജോലി തേടി പോകുന്ന ജോലിക്കാർ ദൂരെ ദൂരെ ഓഫീസുകളിലേക്ക് ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ, പത്രം വിതരണക്കാർ ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകുന്ന ആളുകൾ, നടക്കാൻ ഇറങ്ങിയവർ, ചെറിയൊരു ചായ കുടിക്കാൻ ഇറങ്ങിയവർ, ഇതൊക്കെ പുലരിയുടെ ആ ശാന്തതയിൽ കാണാനൊരു സുഖം തന്നെയാണ്. മനസ്സിന് തണുപ്പിക്കാൻ ഉതകുന്ന പുലരിയാണ്. ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് നമുക്ക് പറഞ്ഞെന്ന് SS ആണ്, പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ മനോഹരമായിരിക്കുന്നു. അതിൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ആ കാഴ്ചകളുടെ കൂടെയൊക്കെ നമ്മൾ ഇതിലൊക്കെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ദൃഷ്ടാന്തമായിട്ട് പലതുമുണ്ട്. പ്രഭാതം അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞൊരു കാര്യമാണല്ലോ. അബ്ദുറസാഖ് കുഞ്ഞത്തൂർ അവരയച്ചിട്ടുള്ളത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്ക് എന്ന പ്രാർത്ഥന എൻ്റെ മരിച്ചുപോയ ഉമ്മന്നിൽ, ഉമ്മയിൽ നിന്ന് ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുമായിരുന്ന പ്രാർത്ഥനയാണ്. അതെനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനഃപ്പടമായിരുന്നു. അമ്മയുടെ ഖബർ, ആ ഉമ്മയുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ, ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് അബ്ദുറസാഖ് കുഞ്ഞത്തൂർ, അമീൻ. പിന്നെ സുലൈഖ തിരുവാലി അയച്ച മെസ്സേജ്, ഞാൻ എന്നും നമസ്കാരവും ഖുർആൻ പാരായണവും അദ്ക്കാറുകളെ കഴിഞ്ഞ് അടുക്കളയിലെത്തി ആദ്യം റേഡിയോ തുറക്കും, എന്നിട്ടാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ജംഷിന വി കെ മേപ്പാടി, കറി വെക്കാൻ താള് പറിക്കാൻ പോയപ്പോൾ കിസ് മിസ്സായി പോയി. ഓ, ലൈവാണല്ലേ, എല്ലാം ലൈവാണ്. താള് പറിക്കാൻ പോവുകയാണ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, മാഷാല്ലാ. ഉമ്മുൽസു ചിറമംഗലം, എൻ്റെ നാട്ടുകാരനാണ് 1 മിനിറ്റിൽ നമ്മളെപ്പോഴും ചൊല്ലുന്ന പ്രാർത്ഥന പഠിപ്പിച്ചത്, മാഷാല്ലാ. ബാറക് ഫിഖ്, അള്ളാഹു ഇബാരിക് ഫിഖ് എന്നാണ് ഉമ്മുൽസു ചിറമംഗലം. നമ്മുടെ ഹൃദയത്തെ അള്ളാഹു മാറ്റാതിരിക്കട്ടെ, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ എന്നാണ് നഫീസ പി എ താമരശ്ശേരി. 1 മിനിറ്റ് ടോക്ക് വളരെ ഉഷാറായിരുന്നു, സൂപ്പർ, വെരി സൂപ്പർ എന്നാണ് മുംതാസ് ഇബ്രാഹിം ഉള്ളാൾ മാംഗ്ലൂരിൽ നിന്നും. ശരി, ഇനി മെസ്സേജുകൾ ഇനിയും ധാരാളമായിട്ടുണ്ട്. ഞാനും അതാണ് കരുതുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണല്ലോ ഇതൊക്കെയെന്ന് കരുതുമെന്ന് ആയിഷ. പിന്നെ പണ്ടൊരു കഥയുണ്ടായിരുന്നു, നഫീസ പി അയച്ചതാണ്, അച്ഛൻ്റെയും മകൻ്റെയും കഴുത ചുമട് എന്ന് പറഞ്ഞു, അതുപോലെയായി. ഏതൊന്നിനു പ്രാർത്ഥിക്കണമെന്നറിയാത്ത ഘട്ടത്തിൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, ഏതായിരുന്നാലും മഴ പെയ്യട്ടെ, മണ്ണ് പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിടാലോ. അതെ, ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ, ഒന്നിന് മറ്റൊന്നിന് പരിഹാരം മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും പലതിലും. ഓക്കെ, ശരി, നമ്മളിനി അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. കഥ കഴിഞ്ഞു, കഥയ്ക്ക് ശേഷം ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാല്ലാ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മളിപ്പോൾ കേട്ടത് അധ്യായം 46 സൂറ അൽഹഖാഫ് ആയത്ത് 5 മുതൽ 6 വരെയുള്ള ആയത്ത്. അതിമനോഹരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ അല്പം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്റ്റാറ്റസ് ഇത് പരിചയപ്പെടുത്തുന്ന നമുക്കറിയാം, നമ്മളുടെ സ്റ്റാറ്റസിൽ ഇത് വരാം, നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പം അതൊരു നന്മയാണ്. നന്മയുടെ 1000 നിമിഷങ്ങളെ നമുക്കിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റിയ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അശ്രദ്ധ കൊണ്ട് നമുക്കത് നഷ്ടപ്പെട്ടുകൂടാ എന്ന് മോർണിംഗ് ലൈവ് ഷോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആദ്യ മഴയിൽ മണ്ണിനൊരു പുതുമണമുണ്ട്. അതൊക്കെ എന്തൊരു ഇഷ്ടമാണ്. ഫെബിൻ വാഴക്കാട്. ശരിയാണ്. അപ്പം ആദ്യ മഴയിൽ ആ പുതുമണത്തിൻ്റെ കൂടെ തന്നെ പലപ്പോഴും മഴയ്ക്ക് ശേഷം പൊന്തി എണീറ്റ് വരുന്ന ചെറു ചെടികളെ കാണാറില്ലേ? എന്നതുപോലെ ഒരു മഴ പെയ്ത് ഈ ഭൂമിയിലെല്ലാം നശിച്ച അവസാനം ഒരു മഴ പെയ്ത് മണ്ണിൽ നിന്നും മുളച്ചു വരുന്ന ചെടികളെപ്പോലെ മനുഷ്യൻ മണ്ണിൽ നിന്നും കബറിടങ്ങളിൽ നിന്നും മുളച്ച് പരലോകത്തേക്ക് വരുന്നൊരു കാഴ്ചയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒന്ന് നിന്നേറ്റ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിയുമ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും ഗുണപാഠങ്ങളും ഉണ്ടാവും. പിന്നെ മുഹമ്മദ് സാലി ഒരു ഇബ്നു ബസ്റയാണ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുമായി ബന്ധപ്പെട്ടുള്ള അയച്ചിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷം പറയാം ഇൻഷാല്ലാ. കഥയിലൂടെ ആ നാട്ടിൻപുറത്തേക്ക് ഇങ്ങനെ എത്തിയതുപോലെ തോന്നി. ഓക്കെ, എല്ലാം അള്ളാഹു മാനേജ് ചെയ്ത് പോകുന്ന അള്ളാഹിൻ്റെ ഒരു തീരുമാനമാണല്ലോ എന്നാണ് ഫെബിൻ വാഴക്കാട് നേരത്തെ. അപ്പോൾ പുതിയ ഫെബിൻ വാഴക്കാട്, വാഴക്കാടിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ മുന്നേ കണ്ടതായി തോന്നുന്നില്ല. ഏതായിരുന്നാലും കുറേ ആളുകൾ പുതിയ പുതിയ ആളുകളെയൊക്കെ കാണാൻ കഴിയുന്നു എന്ന് സന്തോഷം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ മഷാല്ലാ കഥ കേട്ട് നല്ല ചിന്തക്കം നൽകുന്നു. പക്ഷേ ആ പിതാവിന് പ്രാർത്ഥിക്കാം, ഹൈറായത് എത്തട്ടെ, അത് പ്രകാരം നടക്കട്ടെ എന്ന്. അതെ, ശരിയാണ്. ബഷീർ തൂത, കഥ സൂപ്പർ. ലോകരക്ഷിതാവായ റബ്ബിന്റെ തീരുമാനത്തിൽ സാറ രഹസ്യം നമുക്കറിയാൻ പറ്റൂല എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതെ, ശരിയാണ് പടച്ചോൻ്റെ. അങ്ങനെ നമുക്ക് ഇതൊരു കഥയാണെങ്കിലും നമുക്കൊക്കെ പലപ്പോഴും രണ്ടാവശ്യങ്ങളുണ്ടാവും. നമ്മുടെ ഒരാൾക്കുള്ള ആവശ്യമാവില്ല, നമ്മുടെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഒന്നൊന്നിനേറ്റ് പരസ്പര വിരുദ്ധമായതായിരിക്കാം. പക്ഷെ അതിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇനി മറ്റൊരു മെസ്സേജ്, ജമീല വി കെ പൂനൂർ അയച്ചത്. ഞാൻ രാവിലെ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് വരുമ്പോൾ അയൽവാസിയുടെ സിറ്റ് ഔട്ടും അടുക്കളയിൽ വന്നാൽ എൻ്റെ കിണറുമാണ് കാണുക. ആദ്യം അത് കാണും, അൽഹംദുലില്ലാ എന്ന് പറയും എന്ന്. മഷാല്ലാ. ഓക്കെ, എല്ലാം സൂപ്പറായിട്ട് മുന്നോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ. ഇപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് കേട്ടു. നമുക്കിനി പീസ് റേഡിയോയിൽ സമകാലികം പ്രോഗ്രാമിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. നമുക്കറിയാലോ ഒരുപാട് പ്രോഗ്രാമുകൾക്കിടയിൽ നിന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, അതിൽ നിന്നൊരു പ്രോഗ്രാമിനെ നമ്മൾ ഈ സമയത്ത് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വന്ന ആളുകൾക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒരു പ്രമോഷൻ ടൈമാണ് ഈ ഒരു സമയം. ഈ സമയത്ത് നമ്മളിപ്പോൾ സമകാലികം എന്ന പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:10, അതുപോലെ പിന്നെ 24 മണിക്കൂർ വൈകുന്നേരം റിവൈൻഡിലും നമുക്ക് ലഭിക്കുന്നൊരു പ്രോഗ്രാമാണ് സമകാലികം. സമകാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിൽ നമ്മളിലേക്ക് എത്തുന്നൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. എന്താണെന്നോ, വർഗീയത കോൺഗ്രസ് CPM പഠിക്കുന്നോ എന്നൊരു ലേഖനത്തെ, ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിച്ച ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനത്തിലേക്കാണ് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: വർഗീയത കോൺഗ്രസ് CPM പഠിക്കുന്നു. UDF സർക്കാരിൻ്റെ RSS നിലപാടുകൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ഒരു ദശാബ്ദമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സൗഹാർദ്ദ പശ്ചാത്തലത്തെ മുൾമുനയിൽ നിർത്തിയും അതിന്റെ കടക്കൽ കത്തിവച്ചും CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം നടത്തിയ തേരോട്ടം സകല സീമകളെയും ലംഘിക്കുന്നതായിരുന്നു. പിണറായിസ്റ്റ് സമഗ്രാധിപത്യവും പാർട്ടി അടിമത്തവും സംഘസർക്കാരിനെ വെല്ലുന്ന വർഗീയതയുമായി കളം നിറഞ്ഞാടി കേരളത്തെ ഉത്തരേന്ത്യയാക്കാൻ കളമൊരുക്കിയ സിപിഎമ്മും ശിങ്കിടികളും അക്കാരണം കൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയപ്പെട്ടത്. അക്കാലയളവിൽ ഹൈന്ദവ ഭൂരിപക്ഷത്തെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കളിച്ച കളി RSSനെപ്പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. സുനാമിയും പ്രളയവും കോവിഡുമൊക്കെ പരമാവധി നന്നായി കൈകാര്യം ചെയ്യുകയും അതാവശ്യത്തിന് വികസന നേട്ടമൊക്കെ നടപ്പാക്കുകയും ചെയ്തിട്ടും അവയെല്ലാം അപ്രസക്തമാക്കുന്ന കൊടും ചതിയാണ് കേരള സമൂഹത്തോട് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇതിനൊക്കെ തെളിവായി ഒറ്റപ്പെട്ട ആയിരക്കണക്കിന് സംഭവങ്ങൾ ഇവിടെ നിരത്തുന്നില്ല. ചുരുക്കത്തിൽ, മുസ്ലിങ്ങൾക്ക് മുൻകൈയുള്ളതെല്ലാം ഭീകരവാദവും രാജ്യവിരുദ്ധവുമായിരിക്കും എന്ന സംഘപരിവാർ പ്രചാരണം അവരെയും തോൽപ്പിക്കും വിധമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളെല്ലാം മുസ്ലിം തീവ്രവാദികളാണ് നയിക്കുന്നത് എന്ന് അനവധി CPM നേതാക്കൾ പ്രസ്താവിച്ചത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതോടൊപ്പം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയെയും സമ്പൂർണമായി സംഘപരിവാറിന് വിധേയപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ 10 കൊല്ലത്തെ കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസം, സാമൂഹിക മാധ്യമ ചർച്ചകളും മുസ്ലിം ഇസ്ലാം വിരുദ്ധതയും ഒരാവർത്തി കൂടി ഓർത്താൽ നല്ലതെല്ലാം അതെല്ലാം സ്പഷ്ടമായി മനസ്സിലാക്കാവുന്നേയുള്ളൂ. നവോത്ഥാന കേരളത്തെ തകർക്കാനുള്ള സംഘപരിവാർ പദ്ധതിക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടികളായിരുന്നു CPM സർവത്ര നടപ്പാക്കിയിരുന്നത്. ഇതസഹനീയവും കേരളത്തിന്റെ ഇതപര്യന്തമുള്ള സാമൂഹികതയ്ക്കും മതമൈത്രിക്കും കളങ്കമുണ്ടാക്കുന്നതായപ്പോഴാണ് കേരളം അവരെ ചെവിക്കുഞ്ഞ് പിടിച്ച് പുറത്തേക്കെറിഞ്ഞത്. ഈ യാഥാർത്ഥ്യ പരിസരത്തിലാണ് പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതും. കേരള ജനത അതിഗംഭീര ഹർഷാരവത്തോടെയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വരവേറ്റത്. ആ ആഹ്ലാദവും സന്തോഷവും മതേതര കേരളം പോർലേൽക്കാതെ നിലനിൽക്കണമെന്നാഗ്രഹിച്ചിരുന്ന ഇടതുപക്ഷക്കാരുടെ മുഖത്തുപോലും പ്രതിഫലിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ RSS താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടം മാത്രമല്ല ലജ്ജയുമുണ്ട്. BJP പേടിയും കേന്ദ്രവിരുദ്ധതയും ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ അധികാരത്തിലേറിയ VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് തന്നെ വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഈരടികളും ആലപിച്ചുകൊണ്ടാണ് തങ്ങളുടെ RSS വിധേയത്വം പ്രകടമാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 4 ദിവസം മുമ്പ് VD സതീശൻ അദാനി ഗ്രൂപ്പിന്റെ ചെലവിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി NDA നേതാക്കളെ കണ്ടു എന്നതിന് രാഷ്ട്രീയ കേരളത്തിന്റെ ചോദ്യമാണത്. ഇതുവരെയും ഉത്തരം ലഭിച്ചില്ല. മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ അതേ നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന തെളിയിക്കുന്നു. കൃത്യമായ രേഖകൾ നിലവിലുള്ള വഖഫ് പ്രോപ്പർട്ടി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രിയായതിനുശേഷം വഖഫ് ബോർഡിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നതായിട്ടാണ് നാം കാണുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈസ് ചാൻസലറുടെ താൽക്കാലിക നിയമനത്തിൽ പട്ടിക നൽകാതെ RSS സഹയാത്രികനായ ഡോക്ടർ DMAUTHിനെ VC നിയമിക്കാൻ ഗവർണർക്ക് സൌകര്യമൊരുക്കിക്കൊടുത്തുന്നു. MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് 19 BJP ബന്ധമുള്ളവരെ ഗവർണർ നോമിനേറ്റ് ചെയ്തപ്പോൾ മിണ്ടാതിരുന്നതും ഈ UDF സർക്കാരാണ്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള RSS താൽപര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇക്കാര്യങ്ങളൊക്കെയും സർക്കാർ സ്വീകരിച്ചത്.
0: നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ സമകാലികം നമ്മൾ കേട്ടു. പുതിയ സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് പിന്നെ അധികം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ ഓരോന്നോരോന്ന് വായനയും കേൾവിയുമൊക്കെയുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് ഒരു ചിന്ത നൽകുന്ന സമകാലിക ശബ്ദാഖ്യാനം, ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിച്ചിട്ടുള്ള ലേഖനം, വർഗീയത കോൺഗ്രസ് CPM പഠിക്കുന്നു എന്ന രചനയുടെ ശബ്ദാഖ്യാനം അബ്ദുസ്സമദ് കല്ലടിക്കൂടിന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുമൊഴികളിലേക്കാണ്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: രാത്രിയുടെ അവസാന സമയം പ്രയോജനപ്പെടുത്തുക എന്ന ടൈറ്റിലാണ് കെവി മുഹമ്മദ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി ഇന്നത്തെ തിരുമൊഴികൾ നമ്മുടെ കൂടെ ചേരുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ മുആദ് ബിൻ ജബൽ വഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുതഹബ്ബൂന ഫില്ലാഹി ഫി ദില്ലിൽ അർശി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു യഖ്ബിതുഹും ബിമകാനിഹിം അന്നബിയൂന വശ്ശുഹദാ. പ്രശ്രോതാക്കളെ, സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. സഹീഹുൽ ജാമിഇയിലും നമുക്കിത് വായിക്കാനാവും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹും ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുമാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. അബു അബ്ദുറഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അൻസാരി സ്വഹാബിയാണ്, ഹസ്റജ് ഗോത്രക്കാരനാണ്. ഹിജർ കുംഭ 18 ജനിക്കുന്നത്. ഹിജർ 18 അദ്ദേഹം മരിക്കുന്നത്. യുവാവായിരിക്കെ ഷാമിൽ വെച്ചാണ് 36 വയസ്സിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സ്വഹാബികളിലെ വലിയ പണ്ഡിതനാണ്, ഖാരിയാണ്, അനവധി ഹദീസുകൾ നിവേദനം ചെയ്ത വ്യക്തിയാണ്. 18 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് കാണാം. 2 ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് കാണാം. മാതാവ് ഹിന്ദ് ബിന്ദ് സഹിൽ എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖുർആൻ കേൾക്കുന്നുവെങ്കിൽ, ഖുർആൻ സ്വീകരിക്കുന്നുവെങ്കിൽ 4 നിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞ അതിലൊന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ എണ്ണിയത്, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, മറ്റൊന്ന് ഉബയ്യ ബിൻ കഅബ്, 4 സാലിം മൗല അബു ഹുദൈഫ എന്ന് കാണാം. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അവർ നമ്മെ അറിയിക്കുന്നത്, അൽ മുതഹബ്ബൂന ഫില്ലാ, അല്ലാഹുവിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ. അൽ മുതഹബ്ബൂന ഫില്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ, അതായത് അവരുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അള്ളാഹുവിനുള്ള മഹബ്ബത്താണ് അവരൊരുമിച്ചിരിക്കാൻ കാരണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അവർ അംഗീകരിക്കുന്നു. മാത്രവുമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ലാതെ അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുന്നത് മാത്രം ഇഷ്ടപ്പെടുന്നവർ, റബ്ബിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, അതാണല്ലോ മുതഹബ്ബൂന ഫില്ല. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നതിൽ, ഒരുമിച്ചിരിക്കുന്നതിൽ ഭൗതികമായ മറ്റ് കാര്യലാഭങ്ങളില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് അവരിഷ്ടപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വമാണ് അവരെല്ലാവരും അംഗീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിനു വേണ്ടിയാണ്, ഏകത്വം പ്രഖ്യാപിക്കാനാണ് അവർ കൂടിയിട്ടുള്ളത്. അവൻ്റെ മഹത്വമാണ്, അവൻ്റെ ജലാലാണ്, അവൻ്റെ മഹത്വമാണ് അവർ ഉന്നതിയിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആ ആളുകൾ, റസൂലുള്ള പറയുന്നു, ഫീലിൽ അർഷ്, അവർ അർഷിൻ്റെ തണലിലായിരിക്കും. യൗമ ലാദില്ല ഇല്ലാദില്ലുഹു, അവൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ, അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ അർശിൻ്റെ തണലിലായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, യഖ്ബിതുഹും ബിമകാനിഹിം അന്നബിയൂന വശുഹദ. യഖ്ബിതുഹും ബിമകാനിഹിം, അവരുടെ ആ സ്ഥാനത്തെക്കുറിച്ച് ആഹ്ലാദിക്കും, സന്തോഷിക്കും, സംതൃപ്തരാകും. അന്നബിയൂന വശുഹദ, നബിമാരും ശുഹദാക്കളുമൊക്കെ. അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരായ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനവും പദവിയും ലഭിക്കുന്ന അമ്പിയാക്കളും ശുഹദാക്കളുമൊക്കെ, ഇവർക്ക് ലഭിച്ച ഈ സ്ഥാനം പദവി കണ്ട് അവരും സന്തോഷിക്കും എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. മറ്റ് റിപ്പോർട്ടിൽ വന്നത് അള്ളാഹു ഇങ്ങനെ പറയുമെന്നാണ്, അൽ മുതഹബ്ബൂന ഫി ജലാലി ലഹും മനാബിറു മിൻ നൂറിൻ, എൻ്റെ ജലാലിൽ, എൻ്റെ മഹത്വത്തിൽ, എന്റെ കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ, അവർക്ക് പ്രകാശത്താലുള്ള മിമ്പറുകൾ നാളെയുണ്ടായിരിക്കും. ശുഹദാക്കളും നബിമാരെല്ലാം അക്കാര്യത്തിൽ ആഹ്ലാദിക്കും, സന്തോഷം പ്രകടിപ്പിക്കുമെന്ന്. മറ്റു റിപ്പോർട്ടിലുള്ളത് അള്ളാഹു പറയും, ഹക്കത്ത് മഹബ്ബത്തി അലൽ മുതഹബ്ബീൻ, പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്റെ മഹബ്ബത്ത് ഉറപ്പാണ്, എന്റെ ഇഷ്ടം ഉറപ്പാണ്. അദില്ലുഹും ഫി ദില്ലിൽ അർശ് യൗമൽ ഖിയാമ യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ ഞാൻ അവർക്ക് അർശിന്റെ തണലിൽ തണലൊരുക്കും എന്ന് അള്ളാഹു പറഞ്ഞതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹഖത്തു മഹബ്ബത്തി എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടം ഉറപ്പാണ്, അലൽ മുതഹബ്ബീന, മുതഹബ്ബി പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. കുടുംബബന്ധമോ തറവാട് മഹിമോ മറ്റ് ബന്ധങ്ങളുമൊന്നുമല്ല അവരെ ഒരുമിച്ചിരിപ്പിരുത്തുന്നത്, പരസ്പരം ഇഷ്ടപ്പെടുന്നവരാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രകാശത്തോടുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടം അവർക്കു ലഭിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഭൗതിക ലക്ഷ്യങ്ങളാകരുത് ആ സ്നേഹത്തിന് പിന്നിൽ. റബ്ബിന്റെ ഇഷ്ടം നേടണമെന്നായിരിക്കണം, റബ്ബ് ഇഷ്ടപ്പെടുന്ന വിഷയത്തിലായിരിക്കണം ഒന്നിക്കേണ്ടത്. അത് റബ്ബിന്റെ മഹത്വം അംഗീകരിക്കുവാൻ, റബ്ബിനെ കാണാൻ കൊതിക്കുന്നത്, അങ്ങനെയുള്ള വലിയ ആ സന്തോഷം, റബ്ബുമായി ബന്ധപ്പെട്ട ആ ഒരുമിച്ചിരിക്കൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരുമിച്ചിരിക്കൽ, അവന്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പരസ്പരമുള്ള ഇഷ്ടപ്പെടൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്ന നിലക്കുള്ള ആ ഒരു കൂടിച്ചേരൽ, ഇതൊക്കെയാണ് ഇവിടെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇങ്ങനെ അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ, ആദർശത്തിന്റെ കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

മാഷാല്ലാ മാഷാല്ലാ, നല്ലൊരു ഹദീസ്. എന്നും ഓരോ ഹദീസ് പഠിപ്പിച്ചു തരുന്ന കേവിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് തന്നെയാണ് ഷൊയ്ബായും വളപട്ടണം തിരുമൊഴിയുമായി ബന്ധപ്പെട്ടയച്ചത്. പിന്നെ നേരത്തെ ജമീല വി പി കാളിക്കാവ് ഒരാഴ്ച മെസ്സേജ് ഉണ്ട്. നേരത്തെ എസ് എസ് എഴുതിയ ഫീഡ്ബാക്ക് ഒരു രസകരമായ അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എസ് എസ് മെയിലാണോ ഫീമെയിലാണെന്നൊന്നും അറിയില്ല. എന്തിലും ഏതായിരുന്നാലും സ്കൂളിൽ എസ് എസ് സോഷ്യൽ സയൻസ് ആണ്, ഇവിടെ എന്താന്നുള്ളത് അറിയില്ല എന്നാണ്. അപ്പോൾ എസ് എസിനോട് പറയാനുള്ളത്, എസ് എസ് ഇനി എന്ത് ചെയ്യണം, പേര് വ്യക്തമാക്കണം, പേര് സ്ഥലമൊക്കെ ഒന്ന് വ്യക്തമാക്കണം. അപ്പോഴാണ് കുറച്ചുകൂടിയും നമുക്കത് വായിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്, ഇപ്പോഴുള്ള ഭരണാധികാരികളെല്ലാം അധികാരം കൈവന്നാൽ തലയിൽ കയറി ചെവി തിന്നുന്ന കൂട്ടത്തിലാണ്. നല്ലൊരു ഭരണാധികാരിയെ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇനിയും പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത്. ജമീല വി കെ പുനൂർ, ഞങ്ങളുടെ കൂടെ ഇന്ന് ഒരാൾ മാത്രമാണെങ്കിലും എല്ലാ പരിപാടിയും ഫീഡ്ബാക്കൊക്കെ നല്ലപോലെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ജമീല വി കെ പുനൂർ. നജ ഫാത്തിമ ടി കെ അരൂരിൽ നിന്നും കഥയെക്കുറിച്ച് സൂപ്പറാണെന്ന് പറഞ്ഞു. പിന്നെ ഹുസൈൻക്ക് പറഞ്ഞത്, മണ്ണിൻ്റെ മണം പോലെ തന്നെയാണ് ഓരോ പുതിയ ശ്രോതാക്കളും പുതിയ പുതിയ ആളുകളൊക്കെ പുതിയ കമൻറ്റുകളായിട്ട് വരുന്നുണ്ട്, വരുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പാണ് പറഞ്ഞത്. അതുപോലെ പ്രാർത്ഥനയോടുകൂടി തന്നെ, പ്രാർത്ഥന വാചകത്തോടുകൂടി പലരും വന്നിട്ടുണ്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ, വെരി ബെസ്റ്റ് മെസ്സേജ് ആയിരുന്നു എന്ന് ഷുഹൈബുള്ള പട്ടണം നേരത്തെ അയച്ച മെസ്സേജ് നമ്മൾ വായിക്കേണ്ടേ. ഓക്കെ, അപ്പോൾ തിരുമൊഴിയുമായി ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി പ്രിയമുള്ളവരെ, നമുക്ക് തിരുമൊഴികൾക്ക് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം ഇൻഷാല്ലാ. അപ്പോഴേക്കും ഇന്നത്തെ ഇടക്ക് വന്ന ആളുകളോട് നമ്മൾ പറയുന്നത്, പ്രഭാതം നമുക്ക് ഒരു വിഷയമായി നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ നിരീക്ഷണത്തിന്, നമ്മുടെ

മഷാല്ലാ, അതിമനോഹരമായ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് രസമായിട്ടാണ് നമ്മൾ കേട്ടിരുന്നത് അല്ലേ? സ്വരം റുഷ്ദാക്കാളിക്കാവ് മഷാല്ലാ, സ്വരം സൂപ്പറായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ അനുബന്ധമായി വന്നൊരു മെസ്സേജ്. ബഷേരി അബു തലശ്ശേരി, ബാറക്കല്ലാ ഫീക്കും, അടിപൊളി സോങ്, നല്ല സോങ്, സ്വരം മഷാല്ലാ സൂപ്പർ. അബൂബക്കർ സുലൈമാനാണ് മെസ്സേജ് അയച്ച്. നാദിറ ഇടിമുഴിക്കൽ അയച്ചൊരു മെസ്സേജ്, കണ്ടു ഇന്നത്തെ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഒറ്റക്കാണെങ്കിലും കൃത്യമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ബാറക്കല്ലാ ഫീക്കും. ഓക്കെ, നമ്മൾ പ്രതീക്ഷയാണ്, അവരും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. സഫി എടപ്പാൽ, സ്വരം സൂപ്പർ, അതിമനോഹരമായി പാടി, ബാറക്കല്ലാ ഫീക്ക്. നല്ല പാട്ടായിരുന്നു, ചെറുപ്പത്തിൽ കേൾക്കാൻ തുടങ്ങിയതാണ്, എത്ര കേട്ടാലും മതി വരാത്ത സ്വരം, നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അടിയൂർ. മറിയം ഷാഫി പട്ടലയിൽ നിന്നും, ഞാൻ അയക്കുന്ന ഫീഡ്ബാക്ക് കിട്ടുന്നില്ലേ, രണ്ട് ദിവസമായിട്ട് വായിച്ചിട്ട്. ആഹാ, ഇപ്പോൾ വായിച്ചു കേട്ടോ, അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വേഗം അയച്ചോളൂ. ഇന്നിങ്ങനെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാലോ, ചിലപ്പോൾ നമ്മൾ പെടാതെ പോകുന്നതായിരിക്കും. സൂപ്പർ, മുത്തു റസൂലിനെ പറ്റിയുള്ള നല്ല അർത്ഥവത്തായ ഗാനം, പഴയ പാട്ടാണെങ്കിലും നല്ല ഈണത്തിൽ പാടിയ മോനെ അള്ളാഹു ഉയരത്തിലെത്തിക്കട്ടെ എന്ന് ഷൊയ്ബ് അയ്യമ്പളപട്ടണം. അതുപോലെ ഇന്നത്തെ സ്വരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വരം സൂപ്പർ, ഹലീമ കെ മുഹമ്മദ് പാങ്, മഷാല്ലാ സൂപ്പർ ആയിരുന്നു, റസിയ ചെങ്ങാനി മനോഹരമായി പാടിയെന്ന് റുക്സാനായം. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ നമുക്കിനി പാട്ടൊക്കെ കേട്ട് പാട്ടിനെക്കുറിച്ചുള്ള ഏകദേശം കമൻറ്റുകളൊക്കെ നമുക്കായി. പാട്ട് ഒരു ഒരു വെറൈറ്റി, പഴയ

0: പാട്ടാണെങ്കിലും അത് പാടിയ ആ ഒരു ശബ്ദവും അതിൻ്റെ തന്മയത്തൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. സ്വരം നമുക്കറിയാനുബന്ധമായി നമ്മൾ പറയാറുണ്ട്, സ്വരത്തോടു കൂടി ചേർത്ത് പറയുന്ന കാര്യമാണ് ഈണം ചാനൽ. അതിലൂടെ നമുക്ക് മ്യൂസിക്കില്ലാതെ പാട്ട് കേൾക്കാൻ പറ്റുന്നത്, പാട്ടെന്താണ് പറയുന്നത്, പാട്ടിൻ്റെ ആശയം എന്താണെന്ന് അറിയാൻ എത്ര യുക്തിഭദ്രമായിട്ടുള്ള ഒന്നാണ് ആ പാട്ടിൻ്റെ വരികൾ ആസ്വദിക്കാൻ, മ്യൂസിക്കിന് ഒഴിവാക്കുക എന്ന് പറയാം. മറ്റെന്താണ്, നമ്മൾ ശരിക്കും പാട്ട് കേൾക്കല്ല, നമ്മളൊരു ഒരു തരം കുഴൽവിളി പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു തരം അലോസരതയാണ് ശരിക്കും ചിന്തിച്ചാൽ അത്തരത്തിലുള്ള മ്യൂസിക് അകമ്പടികൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. മറിച്ച് അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈണം അല്ലെങ്കിൽ സ്വരം അല്ലെങ്കിൽ ഗാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ആസ്വദിക്കാനും അതിൻ്റെ വരികളിലൂടെ കടന്നു പോകാനും നമ്മൾ തോന്നി പ്രേരിപ്പിക്കുന്നത്. മഷാല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല ഗുണങ്ങളെയെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഗാനം കേൾക്കാൻ പറ്റിയതിൻ്റെ ഇഷ്ടമാണ് ജമീല ബിബി കാളിക്കാവ്. സുലൈഖ തിരുവാലിയും അത് തന്നെയാണ്, സ്വരത്തെക്കുറിച്ച് അടിപൊളി എന്നുള്ള മെസ്സേജ് കണ്ടു. നമുക്കൊരു ചിന്തയുടെ ഒരു ചെറിയ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെറൈറ്റി ചില ശബ്ദം നമുക്ക് കേൾക്കാം. കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
1: ഇറവിക്കു ശേഷമുള്ള

0: നമ്മളിപ്പോൾ കേട്ടത് ഒരു കവിതയുടെ ശകലമാണ്. പൊതുവെ ജീവിതത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന വരികൾ പറയുന്ന സാഹിത്യകാരന്മാർ, ചിന്തകന്മാർ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുള്ള തിക്തമായ യാഥാർത്ഥ്യങ്ങളും ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ പരിമിതമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അവരുടെ കവിതാശകലങ്ങളിൽ, വാചകങ്ങളിൽ ഒരുതരം നൈരാശ്യവും നഷ്ടബോധവും നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അത് തീവ്രമായ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ വാക്കുകളുടെ ഒരു പ്രളയം തന്നെന്ന് കാണാൻ പറ്റും. ഇവിടെ നഷ്ടത്തിലേക്കുള്ള യാത്ര, ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ, ശരിക്കും ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ടതുണ്ട്. പരലോകം എന്നുള്ള ഒരു പരിപാടി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഈ കവിതയിൽ പറഞ്ഞതുപോലെ വെറും നഷ്ടമാണ് ജീവിതം, ഇതൊന്നുമില്ല. സോപ്പ് കുമിള പോലെ പെട്ടെന്ന് മിന്നായം പോലെ വന്ന് വർണ്ണരാജികൾ തീർക്കുന്ന ആ ഒരു സൗന്ദര്യം പെട്ടെന്ന് അവസാനിച്ച് ഒരുതരം വിഷാദം കൊണ്ട് തീർന്നു പോകുന്ന ഒന്നായി ജീവിതം മാറുന്നു എന്നവർ അടയാളപ്പെടുത്തുന്നു. പക്ഷെ അതല്ല. ഏത് വിഷാദത്തിനിടയിലും, ഏത് തീവ്രമായ തിക്തമായ ജീവിത പരീക്ഷണങ്ങൾക്കിടയിലും അപ്പുറത്ത് വളരെ മനോഹരമായൊരു ജാലകം, മരണമെന്ന ജാലകത്തിൻ്റെ അപ്പുറത്തേക്ക് സ്വർഗമുണ്ട്, അതിനുള്ള ശ്രമമാണ് എന്ന് വരുമ്പോൾ ജീവിതത്തിന് അർത്ഥം വരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നിരാശയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രതീക്ഷയുടെ, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി. അതാരോടാണ് നന്ദി? തന്നെ സൃഷ്ടിച്ച്, സംവിധാനിച്ച്, തനിക്ക് നൽകിയിട്ടുള്ളതിനെ, ഉള്ളതിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പടച്ചവനോട് നൽകുന്ന നന്ദി. വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇവിടെ അവസാനിക്കുന്ന ഒന്നല്ല, അത് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. അപ്പോഴാണ് നമ്മൾ കേട്ട കവിതയുടെ ആ നിരാശക്ക് വകയില്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പരലോകബോധമില്ലാത്ത ആളുകൾക്ക്, ജീവിതത്തിന് അർത്ഥമറിയാത്ത ആളുകൾക്ക് ജീവിതം ഇതുപോലെ വെറും നിരാശയുടെ വാക്കുകൾ മാത്രമായി, സങ്കടം മാത്രമായി, ഒന്നുമില്ലാത്ത അവസാനിക്കുന്ന ഒന്നായി, പിന്നെ വലിയൊരു നഷ്ടമായി തീരുന്നതായിട്ട് തോന്നുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചേർത്ത് വെക്കാം. ശരി, ഷൊയ്ബായം വെള്ളപ്പട്ടണം അയച്ച മെസ്സേജാണ്. നല്ല ചിന്തിക്കാൻ പറ്റിയ കവിത, മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്കുള്ള യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന ചിന്ത ആ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വെക്കാമല്ലോ അല്ലേ. സ്വരം സൂപ്പറായിരുന്നു എന്ന് ഉമ്മർ കോയാ സി എം. ജമീല വി കെ പുനൂർ, കൂടെ വരേണ്ട ആൾക്ക് എന്ത് പറ്റി അറിയാഞ്ഞിട്ടൊരാധി. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. മൈമൂന ചിക്കലോട്, പീസിലെ യാത്ര പരിചയമാണല്ലോ, അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട, യാത്ര ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും ഇൻഷാല്ല. പ്രതീക്ഷയാണ് അമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. യെസ്, അടിപൊളി. ഹാരിഫ എം പി വെട്ടത്തൂർ, സ്വരം കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി എന്നാണ് പറഞ്ഞത്. മറിയം ഷാഫി പട്ടില, സ്വരം മാഷാല്ലാ. സൽമ ഫറൂഖ് അയച്ച മെസ്സേജ്, മഴയുടെ ഈ ചറപറ ശബ്ദത്തിനിടയിലൂടെ സൂക്ഷ്മമായി പീസ് റേഡിയോ ശ്രവിക്കുന്നു ഞാൻ. അൽഹംദുലില്ല, നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ പുറത്തൊക്കെ. അപ്പം ഇന്ന് ഒരു മഴയുടെ ഒരു ദിവസമാണ്, വെയില് രാവിലെ മുതലേ മഴയാണ്. ജമീല വി പി കാളിക്കാവ് അയച്ചൊരു മെസ്സേജാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽഗുണങ്ങളൊക്കെ വിശേഷിപ്പിച്ചുള്ള ഗാനം കേൾക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വരത്തെക്കുറിച്ചുള്ള ഒരുപാട് കമൻറ്റുകൾ നേരത്തെ വന്നതിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ റുക്സാന എം, പരലോകത്ത് ഇതിനു വേണ്ടി നമുക്ക് എന്തുണ്ട് എന്ന ഒരു ചിന്ത നൽകി എന്നാണ് ആ വാക്കുകളിലൂടെ അവർക്ക് അനുഭവപ്പെട്ടത്. അൽഹംദുലില്ല, വെരി ഹാപ്പി, ഗുഡ് മെസ്സേജ് ജമീല വി പി കാളിക്കാവ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ച മറ്റൊരു മെസ്സേജാണ്, ഇതുപോലുള്ള കവിതകൾ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം, വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് ധന്യമാകുന്നു. ബാർക്കല്ലാ ഫീക്കും, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അപ്പോൾ വരികൾ, ചില കവിതയുടെ വരികളും വാചകങ്ങളൊക്കെ പിന്നെ ഓരോരുത്തരും അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പ്രീ നോളജ് ഉണ്ടാവും, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ കൂടുതൽ കൂടുതൽ ചിന്തനീയമായി തോന്നും അല്ലേ. മൈമുന ചിക്കിലോട് പറഞ്ഞു, ജീവിതം ഈ ലോകത്തോടുകൂടി അവസാനിക്കും എന്ന നൈരാശ്യം എന്നതിൽ നിന്നാണ് ഇത്തരം കവിതകൾ ഉടലെടുക്കാറുള്ളത്. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയില്ലാത്തതാണ് അവിടേക്ക് നിരാശയ്ക്കുള്ള കാരണം. പലപ്പോഴും ഒരു ഹോപ്പ്ലെസ് ആയിട്ട് തീരുന്ന ആളുകൾ അവരുടെ ആ ഒരു നിരാശയൊക്കെ പലപ്പോഴും തീവ്രമായ വരികളിലൂടെയെങ്കിലും പ്രകടിപ്പിച്ചിട്ട് ഈ ലോകത്തോട് കടന്നു പോകുന്നവരാണ് കവികളും സാഹിത്യകാരന്മാരും പലപ്പോഴും. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ അതിൽ നിന്ന് മനസ്സിലാവാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉരുകിത്തീർന്ന് അവസാനിക്കേണ്ടതല്ല ജീവിതമെന്ന തിരിച്ചറിവാണല്ലേ. നല്ല ചിന്തിക്കാൻ പറ്റിയ കവിതയായിരുന്നു എന്നുള്ളത് പലരും അയച്ചു കണ്ടു. നല്ല കവിത, വരികളൊക്കെ സൂപ്പറായിരുന്നു. ഷീബ എ, കൊല്ലം കണ്ണനല്ലൂരിൽ നിന്നും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിനി യാത്ര നമ്മൾ മുന്നോട്ട് പോകുന്നു. ചിന്തയുടെ ആ ഒരു ചെറിയ വാചകങ്ങൾ, കവിതാശകലങ്ങൾ കേട്ടു. അതിലേക്കിനി നമുക്ക് ജീവിതത്തെ ചേർത്ത് വെച്ച് ചിന്തിക്കാനും, അല്ലെങ്കിൽ നമുക്ക് നല്ല വരികളൊക്കെ തോന്നുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ അയക്കാം കേട്ടോ. ഇനി അറിയാം ഒരു നന്മ. ഇതിൽ നമ്മൾ ജാമിയാൽ ഹിന്ദിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ജാമിയാൽ ഹിന്ദിൽ തങ്ങളുടെ മക്കൾ പഠിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഇപ്പോൾ റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു സംവിധാനം സമൂഹത്തിന് നൽകുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം സൗകര്യങ്ങളുണ്ട്, നന്മയുടെ സൗകര്യങ്ങൾ. പത്താം ക്ലാസ് പൂർത്തിയായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നല്ല പഠിക്കാൻ നല്ല ടാലൻ്റ് ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജാമിയൽ ഹിന്ദ് എന്ന മഹത്തായ ദീനീ സ്ഥാപനത്തിൽ പഠിച്ച് ഈ സമൂഹത്തിനും നാടിനും നാളെ പരലോകത്തും ഗുണകരമാകാൻ പ്രാപ്തമാക്കുന്ന രൂപത്തിലുള്ള നല്ല നോളജ് കൊടുത്ത് വലിയ പ്രാപ്തി നേടിയിട്ടുള്ള കുട്ടികൾ ഇന്നും അതിൽ നിന്ന് സ്ഥാപനത്തിൽ ഇറങ്ങി വന്നവർ ഒക്കെ നമുക്കറിയാം. അപ്പോൾ ജാമിയൽ ഹിന്ദ് എന്നൊരു സ്ഥാപനത്തെ കൂടുതൽ ചിലപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടാവില്ല. ആ സ്ഥാപനം മിനിയൂട്ടിയിലെ ആ ഒരു മനോഹരമായ പ്രദേശത്ത് കുന്നിൻ ചെരുവിൽ ഓരോ വർഷവും അതിൻ്റെ വിശാലമായ അതിൻ്റെ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവിൻ്റെ ഒരു മഹാഗോപുരം. അതുപോലെ തൊട്ടപ്പുറത്ത് പാണക്കാട് ജാമിയൽ ഹിന്ദിൻ്റെ ലേഡീസ് ക്യാമ്പസ്, അവിടെയും കുട്ടികൾ, പെൺകുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നന്മയുടെ പഠനത്തിൻ്റെ ഒരു വലിയ സംവിധാനം, കോളേജ് ലെവൽ കുട്ടികൾക്ക് പഠിക്കാനും തുടർന്നുള്ള പഠനത്തിനും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ അതിൻ്റെ ദീനീ പഠനത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പഠിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ സംവിധാനം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പുറമെ ഹെയ്ഫുള്ള സംവിധാനങ്ങൾ എല്ലാമുള്ള ജാമിയൽ ഹിന്ദ് എന്ന സ്ഥാപനത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്നത് മാത്രം. ഇനി ഒരു ചോദ്യവും ഒരു ഉത്തരവും.
1: സുബൈക്ക് ഉറക്കത്തിൽ പെട്ടുപോയി. നേരം വൈകി സൂര്യോദയത്തിനു ശേഷം എഴുന്നേറ്റാൽ പിന്നെ സുബൈ നിസ്കരിക്കുമ്പോൾ എന്താണ് നെയ്യത്ത് കരുതുക? കള ആയിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതുകയാണോ വേണ്ടത് എന്നാണ്.
2: സുബഹ് ജമാഅത്തിന് പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങുകയും എന്നാൽ രാവിലെ എണീക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴാണ് ഉണർന്നത്, അപ്പോൾ സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തും പിന്നീട് സുബഹ് നിസ്കാരവുമാണ് നിർവഹിക്കേണ്ടത്. ആ നിസ്കാരം അയാൾ അതാ ആയിക്കൊണ്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. കാരണം അയാൾ ഉണരുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഉറക്കത്തിൽ പെട്ടുപോയതാണ് ഉറക്കമെന്നത്. അത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ നിസ്കാരം കളാ ആയിട്ടില്ല, അതാ ആയിക്കൊണ്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഇതൊരു ഇളവായി കണ്ടുകൊണ്ട് പിന്നീട് ജമാഅത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉറക്കി ബോധപൂർവം കൂടുതലായി ഉറങ്ങുകയും ജമാഅത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രീതി ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അല്ലാഹു അലം.
0: മാഷാല്ലാ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ചോദ്യവും ഉത്തരവും കേട്ടല്ലോ. ഇത് കേട്ട സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ തൊട്ട് മുമ്പ് നേരത്തെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവം വായിക്കുകയുണ്ടായി. അതായത് പിന്നെ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് അതിനുശേഷം അവിടുന്ന് കരാറൊക്കെ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങണമല്ലോ. ആ സമയത്ത് പിന്നെ പലപ്പോഴും നബിയുടെ യാത്ര, നബി രാത്രി യാത്ര കൂട്ടുമായിരുന്നു. പകൽ യാത്രയുടെ പകലിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കുറയ്ക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി കുറച്ച് കൂടുതൽ യാത്ര ചെയ്യും. കാരണം രാത്രിയുള്ള യാത്ര നിങ്ങളുടെ സമയദൈർഘ്യത്തെ പോലും എന്ന് ചുരുക്കിക്കളയും, പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ നബി പറഞ്ഞ ഹദീസിലുണ്ട്. കാരണം ഒന്ന്, അറബികളെ സംബന്ധിച്ചിടത്തോളം രാത്രി യാത്ര ആവുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സൂര്യതാപം, അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പിന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഉറങ്ങും. അപ്പോൾ ഇവിടെ അന്ന് ഹുദൈബിയ സന്ധിക്ക് ശേഷം അവർ കുറേ അവിടെ ടെൻഡ് ചെയ്ത് നാട്ടിലേക്ക് കരാറൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്ന സമയം അവർ കുറേ രാത്രി ദീർഘിച്ച യാത്ര കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു അർദ്ധരാത്രിയൊക്കെ കുറേ പിന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് സമയം ചെയ്യാം, ഇവിടെ ഒന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്രമിക്കാനായിട്ട് അവിടെ ടെൻഡ് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, സുബഹിൻ്റെ സമയത്ത് ആരാണ് വിളിക്കുക? അന്ന് അലാറം ക്ലോക്ക് സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പം അഥവാ ഉറങ്ങി, കാരണം ലേറ്റായിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം വരുമല്ലോ. അപ്പം നബി ആ മുൻകൂട്ടി കണ്ട് പറയണം ആരാ വിളിക്കാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം. അങ്ങനെ അത് വിശ്വസിച്ച് അവർ കിടന്നു. കിടന്നു കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിച്ച് വെയിൽ മുഖത്ത് തട്ടുന്ന സമയത്താണ് ഉണരുന്നത്. പെട്ടെന്ന് എല്ലാവരും നമസ്കാരത്തെക്കുറിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നു. എന്നിട്ട് നബി പിന്നെ വിളിക്കാൻ ഏർപ്പാടാക്കിയിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അദ്ദേഹത്തെ വിളിച്ചു, എല്ലാവരും എണീറ്റു. എണീറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര ആശങ്കയിലായിരുന്നു, സുബഹി സമയം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി ചോദിക്കുന്നുണ്ട്. നബി ചോദിച്ചു, അല്ല ബിലാൽ, നിന്നെയല്ലേ വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നത്, എന്ത് നീ എന്തേ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയെ നിങ്ങൾക്കൊക്കെ പറ്റി എന്നെ എനിക്കും പറ്റി, ഞാനും ഉറങ്ങിപ്പോയി. പക്ഷെ അവിടെ നബി തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് പഠിക്കാനൊരു പാഠമുണ്ട്. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവിടെ തിരിച്ച് നല്ല ആളാ, ഏൽപ്പിച്ച ആള്, ഇതൊക്കെ അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ നെഗറ്റീവായിട്ട്. പക്ഷെ നബി ഒട്ടും അവിടെ നെഗറ്റീവായി സംസാരിച്ചില്ല, നബി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അവിടുന്ന് നിസ്കരിക്കാൻ, പിന്നെ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നിസ്കരിക്കണ്ട, കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ. കാരണം അവിടെ പിശാചിൻ്റെ ഒരു സ്വാധീനം സംഭവിച്ച സ്ഥലമാണ്. അതായത് നമസ്കാരം ഉറക്കം മിസ്സായിപ്പോയി, അതിന് കൂടുതൽ പിശാചിന് സന്തോഷിച്ചൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് പിന്നെ നമസ്കരിച്ചു. പക്ഷെ അതിലും വേറൊരു സംഭവം പറഞ്ഞാൽ, ആ നമസ്കാരത്തിലും സുബൈയുടെ മുമ്പുള്ള രണ്ടര കാത്സ് ആ നമസ്കാരം അവരൊഴിവാക്കിയില്ല എന്നത് ഹദീസിൽ, ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ സംഭവമായിട്ട് ചേർത്ത് വായിച്ചതിനെ ഒന്ന് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. ഇവിടെ ഇനി നേരത്തെ അയച്ച മെസ്സേജിലേക്കും തിരിച്ചു വരുമ്പോൾ സഫിയാക്കിയ തിരുവരങ്ങാടി പറഞ്ഞു, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു, ചിന്തയും കേട്ടു, അൽഹംദുലില്ലാ, ചിന്തിച്ചു പോയി കുറേ കാര്യങ്ങൾ, ഓരോരോ അറിവുകൾ ഇങ്ങനെ തരികയാണ്. ഈ കുടുംബത്തിന് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ എന്നാണ് സഫിയ കെ തിരുവങ്ങാടി അയച്ച മെസ്സേജ്. പിന്നെ ഹുസൈൻക്ക് അയച്ചിട്ടുള്ളൊരു മെസ്സേജ്, കർഷകന്റെയും കൊഷവന്റെയും കഥ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ ടാപ്പിംഗ് കഴിഞ്ഞു പോകുന്നത് വരേക്കും മഴ പെയ്യാതിരിക്കട്ടെ എന്ന് ജമീല സലാം സൂപ്പർ കവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുലൈമാൻ എൻ എച്ച് കെ കെ പാറ അന്നൂർ മൊഡ്യൂൾ എന്നാണ് പരീക്ഷ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കൂട്ടോ, അറിയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അന്നൂർ മൊഡ്യൂളിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഓക്കെ. മുഹസിന, റേഡിയോ ഓണാക്കി വെച്ചാൽ മനസ്സിനൊരു കുളിർമയാണ്, അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയാണ്, പുതിയ ശ്രോതാവാണെന്ന് തോന്നുന്നു. ഷമീന പറയുന്നുണ്ട്, മാഷിൻ്റെ വീട് മുക്കമാണോ, കഴിഞ്ഞ ശനിയാഴ്ച പുഴക്കാട്ടിരി മദ്രസയിൽ വന്നിരുന്നല്ലോ. അതെ, അവിടെ മദ്രസയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നിരുന്നു. അവരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് മാഷാല്ലാ. നിങ്ങൾ എൻ്റെ വീട് മുക്കമാണെന്ന് പറയുന്നു, മുക്കമല്ല, മുക്കം ഗ്രീൻ വാലി സ്കൂളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സെറീന വി പി വളാഞ്ചേരി പറഞ്ഞത് ജാമിയ ലേഡീസ് ക്യാമ്പസിൽ എൻ്റെ മോൾ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ബാച്ചിനാണ് മാഷാല്ലാ. നഫീസ പി എ താമരശ്ശേരി അയച്ച മെസ്സേജ്, കഥകളും കവിതകളും എല്ലാം കേൾക്കുമ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരും. പണ്ട് കാലത്ത് അധ്യാപകർ കുട്ടികളെ ഇങ്ങനെ സ്കൂളിന് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല കവിതകളും കഥകളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും അറിയില്ല. ഇന്നത്തെ കഥയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം ആ ഒരു കുട്ടിക്കാലത്തേക്ക് പോകുന്നു, അത് ഓർമ്മ വരുന്നു എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്. പിന്നെ സമീറ എറിയാട് അവരയച്ചൊരു മെസ്സേജ് നേരത്തെ കണ്ടു, എൻ്റെ മോൾ പ്ലസ് വൺ പഠിക്കുന്നു ജാമിയ അൽഹിന്ദിൽ, അൽഹംദുലില്ലാ. പുലരിയിലെ യാത്ര പുലരിവട്ടം പോലെ തന്നെ ഇഷ്ടമാണ്. സൂര്യൻ്റെ ഉദയം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ പക്ഷികളുടെ കളകളാരവും ആളുകളുടെ തിരക്ക് പിടിച്ച ഓട്ടവും എല്ലാം കാണുമ്പോൾ തോന്നും, കുറച്ചു കാലത്ത് ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോവാൻ അമലുകളൊന്നുമില്ലെങ്കിൽ എത്ര നഷ്ടമായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും പരലോകത്തിന് നല്ല അമലുകൾ ചെയ്ത് ജീവിക്കാൻ അനുഗ്രഹിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തട്ടെ എന്നാണ് സഫി അടപ്പൾ അയച്ച മെസ്സേജ്. ജമീല വി പി വി കെ പൂനൂരിൻ്റെ ഒരു മെസ്സേജ് കണ്ടു, ഫോൺ തുറന്ന് ഒരു രാവിലെ ഒരു രണ്ട് മണിക്കൂർ റേഡിയോ കോപ്പും കൂടുമ്പോൾ മനസ്സിന് എത്ര വലിയൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുക. നല്ല അറിവുകളും ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനത്തിനൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ജാമിയ ലഹിൻസ്, അതിനെക്കുറിച്ച് ഷൈബായം വളപ്പെട്ടെന്ന് അയച്ചത്, നല്ലൊരു സ്ഥാപനം. അങ്ങനെ ഒരു സ്ഥാപനം അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ പറ്റിയ സ്ഥാപനം, അവിടെ നിന്ന് പഠിച്ചിറങ്ങിയൊരു വിദ്യാർത്ഥിയുടെ ഉമ്മയാണ് ഞാൻ എന്ന് ഷൈബായം വളപ്പെട്ടെന്നുമാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ നജ്മോൻ ഇക്ബാൽ മേട്ടുപ്പാളയം അയച്ചൊരു മെസ്സേജ് കൂടി കണ്ടു, ഹൃദയസ്പർശിയായ മാധുര്യമുള്ള സ്വരത്തോടുകൂടി ഓരോ പ്രോഗ്രാമും കേൾക്കാൻ സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഇവിടെ മേട്ടുപ്പാളയത്ത് മഴയൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. മഴ കൂടുതലുള്ളവർ മേട്ടുപ്പാളയത്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുക. കൃഷികൾ വെള്ളമില്ലാതെ ഒക്കെ കർഷകരും കൃഷിയൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്വാലിഹായ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് അവരയച്ച മെസ്സേജ്. പിന്നെ അതുപോലെ മറ്റൊരു മെസ്സേജ് കണ്ടു, പിന്നെ ജമീല വി പി കളിക്ക സ്റ്റുഡിയോയുടെ അടുത്താണ് വീട് എന്നൊക്കെയാണ് സാറിൻ്റെ വീടെന്ന് കരുതി. അല്ല, മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് അത്രയും ദൂരമല്ലേ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അവരും ജാമിയ അൽഹിന്ദിനെ കുറിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാമിയ അൽഹിന്ദ് എന്ന സ്ഥാപനം നേരിൽ കാണണം, മാഷാല്ലാ. മിനിയൂട്ടിയുടെ ഭംഗിയും ചാരിതയും ഒത്തുചേർന്ന് നാളെയുടെ പിന്നെ വാഗ്ദാനങ്ങൾ നമ്മുടെ മക്കൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ആ സ്ഥാപനത്തെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അതിനായി നാഥൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നജ്മോൻ ഇക്ബാൽ കുറേ ആയല്ലോ ഫീഡ്ബാക്കിൽ വന്നിട്ട് എന്ന് അമീർ ടി അടുത്തനായിട്ട് കരാം. എന്ത് പറ്റിയിരുന്നു എന്നാണ്. ഇപ്പോൾ ഇടയ്ക്ക് കാണാറില്ല, ജീവിതത്തിൽ ജോലിയുടെ ഒക്കെ തിരക്ക് കൊണ്ടായിരിക്കാം. പിന്നെ റുക്സാനായം, എൻ്റെ മോള് രണ്ട് വർഷം പാണക്കാട് ലേഡീസ് ക്യാമ്പസിൽ പഠിച്ചിരുന്നു, മാഷാല്ലാ. അരിഫ എറണാകുളം, എൻ്റെ രണ്ട് മക്കൾ ജാമിയ ലേഡീസ് ക്യാമ്പസിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെയൊക്കെ നല്ല സ്ഥാപനത്തിൽ പഠിച്ചിട്ട് അവർ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ പഠിക്കാനും മറ്റത് ആ ഒരു മനസ്സ് അവർക്ക് നല്ലത് പഠിക്കാനും നല്ല സാഹചര്യത്തിൽ, ഇനിയിപ്പം ഇനി അവിടെ പഠിക്കുന്നില്ലെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ സമൂഹത്തിൽ ദീനാണല്ലോ. ദീന് ഉൾക്കൊണ്ടുകൊണ്ട് ഔദ്യോഗികമായ പഠനമില്ലെങ്കിൽ അനൌദ്യോഗികമായ ജീവിതാവസാനം വരെ ദീന് പഠിക്കാൻ മക്കൾക്ക് പ്രേരണ കിട്ടുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും അവിടേക്ക് ഒരുപാട് മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പോയിട്ട് പരീക്ഷ എഴുതി ചിലപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് ഒന്നും കിട്ടാതെ വരുന്ന കുട്ടികളുണ്ടാവും. അതോടുകൂടി അതെല്ലാം അവൻ്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുക, കാരണം എല്ലാവർക്കും എന്നെ ചിലപ്പോൾ കിട്ടിക്കോണമെന്ന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് പുറത്ത് നിന്നുകൊണ്ട് സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, ഈ ഒരു ആലോചന ഇതാണ് അവിടെ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇനി പഠിക്കണ്ട എന്നുള്ളതല്ലല്ലോ, അതുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മൈമുന പാറപ്പുറം അയച്ചൊരു മെസ്സേജാണ്, റേഡിയോ വന്നതിന് ശേഷം ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു, അൽഹംദുലില്ലാ എന്നാണ്. പിന്നെ അതുപോലെ 500 മൊഡ്യൂൾ പരീക്ഷ ജൂലൈ 24, 25, 26, ഫൈനൽ പരീക്ഷ ആഗസ്റ്റ് 7, 8, 9. ആ ഷൈബായ് വളപട്ടണം അയച്ചത് മെസ്സേജ്. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ ഏത് സംശയങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് എന്നത് സംശയം ദൂരീകരിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ സുഹൈല പൂക്കളത്തൂരിൽ നിന്നും, എൻ്റെ മോൻ ജാമിയയിൽ 7ാം ക്ലാസ്സിൽ 7ൽ പഠിക്കുന്നു, എൻ്റെ മോൻ ഹാഫിളാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ്. അമീൻ, മകൻ എത്രയും പെട്ടെന്ന് ഹിഫുൽ പൂർത്തിയാക്കാൻ പറ്റട്ടെ. അപ്പം ജാമിയ അൽഹിന്ദിലെ ഹിഫുൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മോൻ്റെ ഉമ്മയാണ് സുഹൈല, മാഷാ അല്ലാ. പിന്നെ നമുക്ക് കിട്ടുന്നത് പോലെയുള്ള മഴ മേട്ടുപ്പാളയത്തിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സീനത്ത് പാലക്കാട്. അവരാവൊരു മെസ്സേജ് അയച്ചു. ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ, വെരി ഗുഡ്, അത് ഓർമ്മപ്പെടുത്തിയല്ലോ അല്ലേ. ക്വിസിൻ്റെ ഉത്തരം പറയണം, വിജയികളെ പ്രഖ്യാപിക്കണം, ഇൻഷാല്ലാ നമ്മളതിലേക്ക് പോകണം. അപ്പം പിന്നെ അധികം താമസിക്കണ്ടല്ലോ, നമുക്ക് ക്വിസിലേക്ക് പോകണം, വിജയികളെ പ്രഖ്യാപിക്കാം. അതിൻ്റെ ഒരു ടെക്നിക്കൽ വിങ്കിൽ നിന്നും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ പിന്നെ വിജയികളിലേക്ക് നമുക്ക് വരാം. ക്വിസിൻ്റെ ഉത്തരം ആദ്യം പറയാം. അന്ത്യനാളിൽ മനുഷ്യൻ്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യം എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി നമസ്കാരം എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ബി നമസ്കാരം എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി അയച്ച ആളുകളൊക്കെ വിജയികളാണ് കേട്ടോ. ഇനി നമ്മൾ എന്തിനാ പോകുന്നതെന്നോ, വിജയികളിൽ നിന്ന് സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുള്ള 13 ആളുകളെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇർഫാൻ കൂടെയുണ്ട്. അപ്പോൾ അവിടുന്ന് വിവരം കിട്ടിയതിന് ശേഷം നമുക്ക് വേഗം എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. ഇനി വിജയികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ സംശയമായിരുന്നു, ഉത്തരം പറഞ്ഞു വന്നു. ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, വിജയികളെ പ്രഖ്യാപിച്ചോ? ഇല്ല, പ്രഖ്യാപിക്കാൻ പോവാണ്. ഖദീജ തൊടുപുഴ, ഒറ്റയ്ക്കാണെങ്കിലും മെസ്സേജുകളൊക്കെ മിസ്സാകാതെ വായിക്കാൻ സമയം കണ്ടെത്തുന്നല്ലോ. 6 മണി മുതൽ തുടങ്ങിയ പരിപാടികളെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാ, ഖദീജ തൊടുപുഴ അയച്ച മെസ്സേജ് ഇപ്പോൾ വായിച്ചു. ഇനി അപ്പോൾ ഇർഫാൻ്റെ റീപ്ലൈ വന്നിരിക്കുന്നു. മെസ്സേജ് നമ്മുടെ ക്വിസിലെ വിജയികളെ 13 ആളുകളെ സിസ്റ്റത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു, 13 ആളുകൾ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വായിക്കട്ടെ, എല്ലാവരും റെഡിയാണല്ലോ, വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. ഇന്നലെ ഒരു കൗതുകത്തിന് ഞാനും ആദ്യമായിട്ടൊന്ന് ക്വിസിൽ പങ്കെടുത്തു, പക്ഷേ ഭാഗ്യവശാൽ അതിൽ വിജയായി എന്നൊരു സന്തോഷം കൂടി ആ സമയത്ത് ആക്കുന്നു. ഇന്നിപ്പോൾ പിന്നെ ഭയങ്കര ഡെസ്കിലാവുമ്പോൾ അതിന് പറ്റില്ലല്ലോ. അപ്പം ഇന്ന് വീട്ടിൽ ഇന്ന് ആരൊക്കെയാണ് 13 ആളുകൾ, നിങ്ങൾ ആരൊക്കെയാണെന്നുള്ള പരിശോധിക്കാൻ പോകുന്നത്. 1, അശ്വിൻ ബാംഗ്ലൂർ. 2, ഫാത്തിമ ബറക്കത്ത് പറളി. 3, അഹമ്മദ് ഷാ പന്തലിങ്ങൽ. 4, ഹമീദ് നെജ്മ. 5, കെ എച്ച് കുട്ടി. 6, നിയ നാസ്മിൻ. 7, സിയാദ് സി സി ഇരുമ്പുഴി. 8, ജബിൻ. 9, റജീന. 10, റുക്സാന. 11, ആഷിക കൊപ്പം. 12, സബീന പാലാങ്കോണം. 13, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ. 13 ആളുകളെ നമ്മൾ വായിച്ചു. ഒരിക്കൽ കൂടി വായിക്കാം. അശ്വിൻ ബാംഗ്ലൂർ, ഫാത്തിമ ബറക്കത്ത് പറളി, അഹമ്മദ് ഷാ പന്തലിങ്ങൽ, ഹമീദ് നജ്മ, കെ എച്ച് കുട്ടി, നിയ നാസ്മിൻ, സിയാദ് സി സി ഇരുമ്പുഴി, ജബിൻ, റജീന, റുക്സാന, ആഷിക കൊപ്പം, സബീന പാലാങ്കോണം, ഇർഫാന ഷജീബ് പൂച്ചാക്കൽ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സെഫിയ എടപ്പാൾ ആദ്യമായി തന്നെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു മെസ്സേജ് കണ്ടു. ഹാജറ കടമ്പഴിപ്പുറം, അൽഹംദുലില്ല, വായിക്കാൻ കഴിവുള്ളവരായാൽ ഒറ്റക്കായാലും അത് ഫുൾ വായിക്കാൻ കഴിയും എന്നൊക്കെയാണ്. ഓക്കെ, ശരിയാണ്, മാഷാല്ലാ, ഉത്തരം ശരിയായി എന്ന സന്തോഷം. അബൂബക്കർ സുലൈമാൻ, ഇന്ന് അബൂബക്കർക്ക് അതിൽ വിജയിൽപ്പെട്ടിട്ടില്ലല്ലോ, പക്ഷേ വിജയായിട്ടുണ്ട് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട 13-ൽപ്പെട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, കുഴപ്പമില്ല. ആയിഷ, ഉത്തരം ശരിയായി, ഈസിയാണല്ലോ ചോദ്യം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സെഫിയ കെ തിരങ്ങാടി, വളരെ ഉപകാരമായൊരു സ്ഥാപനം തന്നെയാണ് ജാമിയ അൽ ഹിന്ദ്. എൻ്റെ മകൻ ഷുഐബ് കാരാടൻ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്, മഷാല്ല. ഏതായിരുന്നാലും ഇന്ന് ഒറ്റയ്ക്ക് എന്നെ മുന്നോട്ട് പോയി ജസീൽ സാറിന്, ജസീൽ സാറിനൊന്നും പറ്റിയില്ല, വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസീൽ സാറായിരുന്നു ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു വരുമെന്നുള്ളത്. ഇനിയിപ്പോൾ അവസാന സമയമാണ് സാറെന്നെ വിചാരിച്ചായിരിക്കും എന്തെന്നോ, ഇനി ഇടയ്ക്ക് വെച്ച് വന്നോട് നിങ്ങളുടെ അടുത്ത് നല്ല ഫൈനും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം അമീർക്ക. അതുകൊണ്ട് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അടുത്തതിൽ നിങ്ങൾ എന്താണ് അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. മൈമുന ചീക്കലോട്, ജീവിതത്തിൽ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒരാഗ്രഹമാണ് ലൈവ് ക്വിസ് വിജയിയാവുക എന്നത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ, മാഷാല്ലാ. അപ്പോൾ അത് ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ചൊരു മെസ്സേജാണ്, അങ്ങനെയുള്ളൊരു ഹതഭാഗ്യവാന്മാരിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ മകൻ ഹിഫുള് പുളിക്കൽ എന്ന് പൂർത്തീകരിച്ച് ബാക്കി ജാമ്യയിൽ ചേർക്കാൻ വളരെയധികം പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിൻ്റെ ദുഃഖം ഇപ്പോഴുമുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ആമീൻ. കുഴപ്പമില്ല, നമ്മൾ ചിലത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പം അങ്ങനെ ആവണമെന്ന്, പക്ഷെ പിന്നീട് നമ്മുടെ പ്രാർത്ഥനയനുസരിച്ച് ഹയർ അതിലൂടെ ഉണ്ടാവുമെന്നെ പ്രതീക്ഷിക്കാം. നിരാശപ്പെടേണ്ടതില്ല ഇൻഷാല്ലാ. അപ്പോൾ അബ്ദുൽ ഹമീദ് ഖാ അയച്ച മെസ്സേജാണ് ഇപ്പം നമ്മൾ വായിച്ചത്. പിന്നെ ജമീല വി പി കളിക്കാവ്, ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഇവിടെ ഷെഡ്യൂൾ ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ പ്രശ്നമല്ലല്ലോ, നമ്മൾ ഷെഡ്യൂൾ അനുസരിച്ചല്ലേ പോണത്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വിജയിയായ സന്തോഷം സബീന പാലാങ്കോണം. സബീന പാലാങ്കോണം എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്നൊരു ധാരണ, ഒരു ഒരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയാണോ ഇല്ലെന്ന് അറിയില്ല, ആണെങ്കിൽ പറയണം. പാലാങ്കോണത്തിൽ തിരുക്കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് സഫിയ എടപ്പാൾ, ഇന്ന് കൂടുതലും പുതിയ ആളുകളാണല്ലോ, കുറേ ആളുകൾ സ്ഥലം എഴുതിയില്ലാതെ, അതൊരു പ്രശ്നമാണ്, സ്ഥലം എഴുതണം. അപ്പം ക്വിസിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ റേഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും പല ദിവസങ്ങളിലും ക്വിസിൽ പങ്കെടുക്കുന്നുണ്ടാവും, പക്ഷേ ഒരു ദിവസം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്ഥലം അറിയാതെ പോവും. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സ്ഥലം എന്ത് ചെയ്യണം, അതിൽ എഴുതണം. ഇപ്പോൾ തന്നെ ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ വേഗം സ്ഥലം കൂടി ചേർത്തോളൂ കേട്ടോ. ഓക്കെ, അൽഹംദുലില്ലാ, ഞാനും വിജയിയാണ്. വിജയികൾക്ക് ആശംസകൾ. സൗജ കൊളക്കാട്, സ്ഥലം വരാത്തതിൻ്റെ പരിഭവം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ. ഫെബിൻ വാഴക്കാട്, ഞാനും വിജയി തന്നെ. ഓ, നഫീസ പി എ താമരശ്ശേരി, ഉത്തരം ശരിയാണ്. പക്ഷേ സിസ്റ്റം കനിയാറില്ല, സങ്കടമില്ല, മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നതാണ് പറഞ്ഞത് ജമീല അല നഫീസ പി എ താമരശ്ശേരി. പുതിയവരെ മാത്രമാണോ സിസ്റ്റത്തിന് ഇഷ്ടമെന്ന് ചോദിക്കുന്നു? അത് സിസ്റ്റത്തിനോട് തന്നെ ചോദിക്കണം. ജമീല വി കെ പുനൂരാണ് ആ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്. വരും, പുതിയവർ മാത്രമൊന്നുമല്ലല്ലോ, അല്ലാത്തവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പുതിയവർ ചോദിക്കും, പഴയവർ വരുമ്പോൾ, ഈ പഴയ ആൾക്കാർക്ക് മാത്രമാണോ സിസ്റ്റത്തിന് ഇഷ്ടം, അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് ചോദിക്കുകയാണെങ്കിൽ, ക്വിസ് വായിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വേഗം ഓപ്ഷൻ, അതാണ് ഇന്നലത്തെ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിന്നറിയില്ല, ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ അയച്ചു. അപ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഓപ്ഷൻ അയച്ചു. നേരത്തെ അയക്കുന്നതാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാൻസിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്നലെ വിജയമായി എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പം നാളെ അയക്കുമ്പോൾ ചിലപ്പോൾ ഇല്ലാത്തൊരു ദിവസം അയക്കുകയാണെങ്കിൽ അന്ന് പെട്ടുകൊള്ളണമൊന്നുമില്ല. അതേസമയത്ത് എൻ്റെ വൈഫും ക്വിസിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അയക്കുന്ന അതേ സമയത്ത് തന്നെ അവളും എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ പേര് വായിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, ഇനി അടുത്ത് ചിലപ്പോൾ എൻ്റെ ഉണ്ടാവുമെന്ന്. പക്ഷേ കണ്ടില്ല. അപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ആങ്കേഴ്സിൻ്റെ തയ്യിൽ പരിഗണിച്ചുള്ളൂ തോന്നണമെന്നുള്ള ഒരു രൂപത്തിൽ അവൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഓരോ ഓരോ ഇതാണല്ലോ. നമ്മൾ അറിയാം, നമുക്ക് പി ആർ എം എസ് പറഞ്ഞിട്ടൊരു ഒരു പ്രത്യേക റേഡിയോക്കുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെയുണ്ട്. ആ സോഫ്റ്റ്വെയറിലെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നമ്മളെ അയക്കുന്ന ലൈവ് ക്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഇത്രയും ഒരുപാട് ആളുകൾ വരുമല്ലോ. അപ്പോൾ ആ ടൈം വെച്ചിട്ടായിരിക്കും അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവാലുവേഷൻ കൊടുക്കുക. ഇവാലുവേഷൻ കൊടുക്കുമ്പോൾ അതിലാരാണോ ആ 13 വരും, 13 എണ്ണം കറക്റ്റ് ആയിട്ട് നമ്മൾ 13 പേരെ സെലക്ട് ചെയ്യുന്നത് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ആളുകളെ നമ്മൾ വായിക്കാം. അപ്പോൾ പിന്നെ അതൊരു നമ്മൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ഇൻഷാല്ലാ. പിന്നെ സീനത്ത് പാലക്കാട് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം അയക്കുക, വിജയിൽ പെടാൻ സാധ്യതയുണ്ട്. സീനത്ത് പാലക്കാട് കറക്റ്റാണ്. ഞാനും വിജയാണ്, വിജയ്ക്ക് ആശംസകൾ. സൗജ കുളക്കാട്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ആദ്യം അയച്ചു എന്ന് വെച്ച് കിട്ടില്ല എന്നാണ് മറ്റൊരു അനുഭവം. നുസ്രത് പി കുഴിപ്പുറം ആണോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ. അല്ല, ആദ്യം അയച്ചിട്ട് കിട്ടിയ ആളുകൾ ആ അനുഭവം പറഞ്ഞു, ആദ്യം അയച്ചിട്ട് കിട്ടാത്തവർ അങ്ങനെയും പറയുന്നു. ജസീൽ കൊടിയത്തൂർ അടുത്ത തവണ വരുമ്പോൾ പാട്ട് പാടാൻ അവസരം കൊടുക്കണം, അതാണ് അദ്ദേഹത്തിനുള്ള ഫൈന്. ആ അത് നമുക്ക് പറയാം. റുഷ്ദ കളിക്കാണ് അത് പറഞ്ഞത്. ജസീൽ കൊടിയത്തൂർ പാട്ട് എഴുതാറുണ്ട്, ഇനി പാടാൻ കൂടി നമുക്ക് ആവശ്യപ്പെടാം. പിന്നെ അമീർ ടി എടുത്തനാട്ടുകാരൻ ബീപ് സൗണ്ട് തുടങ്ങുന്ന ആ സെക്കൻഡിൽ അയച്ചാലും വിജയികൾ ഉൾപ്പെടാറുണ്ട്, എനിക്ക് അങ്ങനെയും അനുഭവമുണ്ട്. ഓ, അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ മാക്സിമം ശ്രമിക്കുക, ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ അടുത്ത ദിവസം കിട്ടാം. അതുകൊണ്ട് എന്നും ചാൻസ് ഉണ്ട്, കാരണം നേരത്തെ അയച്ചെന്ന് വെച്ചുകൊണ്ട് മാത്രം കിട്ടൂല, ചിലപ്പോൾ അവസാനത്തിലാണെങ്കിലൊക്കെ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പിന്നെ തൗഫീക്ക് വേണ്ടേ വിജയി ആവാൻ സൽമ ഫറൂഖ്. തൗഫീക്ക് ഉണ്ടാവും ഇൻഷാല്ലാ. ജമീല വി കെ പൂനരച്ച് ചോദ്യം കേൾക്കുന്ന ഉടനെ പല പ്രാവശ്യം അയച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല എന്നാണ്. ഞാനും വിജയിച്ചു, നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ എല്ലാ മെസ്സേജും വായിക്കുന്നുണ്ടല്ലോ ആയിഷ കരുമ്പിൽ. അത് വെറുതെയാണ്, എപ്പോൾ അയച്ചിട്ട് കാര്യമില്ല, സിസ്റ്റം കനിയാറേയല്ല, സിസ്റ്റം കനിയണം എന്നാൽ തന്നെ പറ്റുള്ളൂ. മൈമന ചീക്കിലോട് ഇൻഷാല്ലാ ഒരു ദിവസം നിങ്ങളൊക്കെ അങ്ങനെ വിജയികളിൽ പെടും, പെടാതിരിക്കില്ല. അങ്ങനെ കുറേ പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെയും പെട്ടിട്ടുണ്ടല്ലോ. സഫിയ എടപ്പോൾ അയച്ച് എൻ്റെ മോനും ദാറുൽ ഖുറാനിൽ ഇന്ന് ആഫിലായി, ജാമ്യയിൽ 2 വർഷം പഠിച്ചു, പിന്നെ അവിടുന്ന് പോന്നു. ഞാൻ വളരെ ആഗ്രഹിച്ചത് നടന്നില്ല, പക്ഷെ വളരെ വിഷമമുണ്ടായിരുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ കലാലേ നടക്കൂ. സഫിയ എടപ്പാളാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആയതിൽ അതങ്ങനെയാണ് തീരുമാനം, അതിൽ തൃപ്തിപ്പെടുക, ബാക്കി പ്രാർത്ഥിക്കുക. പിന്നെ ജമീല 2 തവണ അയച്ചത്, വളാഞ്ചേരി മീമ്പാറക്കടുത്ത് നമ്മുടെ ഒരു പള്ളിയുണ്ടോ മോൻ? വളാഞ്ചേരി ഹിഫുലിൽ ആണ്, +1 ഫ്രൈഡേ മറ്റ് പള്ളിയിൽ പോയിട്ടും അങ്ങനെ വല്ലാത്തൊരു വിഷമമുണ്ട്. നമ്മുടെ പള്ളിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വളാഞ്ചേരി മീമ്പാറക്കടുത്ത്, അതിൽ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം, അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോട് ചോദിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇൻഷാല്ലാ എനിക്ക് കിട്ടും, എനിക്കിതുവരെ വിജയാവാൻ പറ്റിയിട്ടില്ല, കിട്ടുമെന്ന സന്തോഷമാണ്. മറിയം ഷാഫി പട്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ഇതെല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞു. മഷാല്ല ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാൻ പോകുന്നു. 2 മണിക്കൂർ വ്യത്യസ്തമായ അനുഭവങ്ങളും കേൾവികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഓരോ ദിവസവും നമുക്ക് ഈ ഒരു എനർജി, അതിൽ കിട്ടിയ അറിവുകൾ, ഇതൊക്കെ പ്രാവർത്തികമാക്കാനും നമ്മുടെ ചിന്തകളിൽ കൂടുതൽ നല്ല ചിന്തകൾ അങ്ങനെ ലഭിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ. അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം എന്നും നമ്മളിൽ ഉണ്ടാവുമാറാവട്ടെ. മനസ്സിൻ്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാറ്റി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് ഏറ്റവും നല്ല എനർജി വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തെ, ഖുർആനിൻ്റെ വചനങ്ങളെ, അത്തരം ചിന്തകളെയൊക്കെ നമുക്ക് കൂടെ കൊണ്ടുപോവുക. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും കൂടെയുള്ള ഒരാൾ ഉള്ള പോലെയുള്ള സംസാരത്തിലൂടെയാണ് പോയത് എന്നൊക്കെയാണ് സജന 6th mail. ഇനി മെസ്സേജിന് സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇൻഷാല്ലാ. സമയം 7 മണി കഴിഞ്ഞ് 57 ആയി. നമുക്ക് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രോഗ്രാമുകളിലും മെസ്സേജ് അയച്ചും ഈ പ്രോഗ്രാമിനെ ലൈവായി നിലനിർത്തിയ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലും കൂടെ തന്നെ ഓരോ പ്രോഗ്രാമിനും വേണ്ടി മെസ്സേജ് അയച്ചും കൂടെ വന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇതുവരെ ആങ്കറിംഗ് ഡെസ്കിലുണ്ടായിരുന്നു ഞാൻ വീട്ടി, കൂടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും ഇർഫാൻ കൊടിയത്തൂർ, അതുപോലെ ഇൻഷാല്ലാ. അപ്പോ ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം. മോർണിംഗ് ലൈവ് ഷോയുടെ നിറമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം പുലരിവട്ടത്തിന്റെയും ചിരിമൊഴികളുടെയും മനോഹരമായ എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നു മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ വൈബ്സിന്റെ തുടക്കം ഇൻസൈറ്റിലൂടെ തന്നെയാകട്ടെ. നമ്മോടൊപ്പം ചേരുന്നു സജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. റബ്ബി ഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹലുൽ ഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ, ഏറ്റവും പ്രിയം നിറഞ്ഞ, ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ വരവിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു. ആത്യന്തികമായി ഏകദൈവാരാധനയിലേക്ക്, ഏകനായ സ്രഷ്ടാവിലേക്ക്, ദൈവീകമായ പന്താവിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന സദുദ്ദേശമായിരുന്നു അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ആരാധനകർഹനായിട്ടില്ല എന്നും അള്ളാഹു മാത്രമാണ് ആരാധനകർഹനായിട്ടുള്ളത് എന്നും അതിനാൽ അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നും ബോധനം നൽകിക്കൊണ്ടല്ലാതെ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. അപ്പോൾ ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി ജനങ്ങളോട് പറഞ്ഞത് ഏകദൈവാരാധനയാണ്, ഏകദൈവ വിശ്വാസമാണ്. അത് നമുക്ക് അവരുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞത് 25 പ്രവാചകന്മാരുടെ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ പേരുകളാണെങ്കിലും പരിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിട്ട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വ ഇൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. ഖുർആൻ്റെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൻ്റെ 24-ാമത്തെ വചനമാണ്. സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ്റെ നിയോഗം കഴിഞ്ഞു പോകാത്ത ഒരൊറ്റ സമുദായവുമില്ല. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അതാണ് മോക്ഷത്തിൻ്റെ മാർഗം, ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ ഒരു മാർഗദർശനത്തിൻ്റെ പാത, അത് നിങ്ങൾ പിന്തുടരുക, മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന യാഥാർത്ഥ്യം, ഇതാണ് അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗഹീദും ആഖിറത്തും, ഇത് എല്ലാ പ്രവാചകന്മാരുടെയും സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നൂഹ് അലൈഹിസ്സലാം, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു. ഖുർആൻ്റെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 59-ാമത്തെ വചനത്തിലും 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 23-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്, അപ്രകാരം നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. മഹാനായ ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം, ഹൂദ് നബിയുടെ പ്രബോധനത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്, 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 50-ാമത്തെ വചനത്തിൽ, വ ഇല ആദിൻ അഹാഹും ഹൂദ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും ഇലാഹിൻ ഗൈറുഹു. അപ്രകാരം ആദ്യ സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, 7-ാമത്തെ അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 73-ാമത്തെ വചനം, വ ഇലാ സമൂദ അഹാഹും സ്വാലിഹ ഖാലി അക്കൗമി അബ്ദുല്ലാഹു മാലക്കുമിനില്ലാഹിൻ ഐർഹു. അപ്രകാരം സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. മദിയൻ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹി ഇസ്ലാം, ഖുറാന്റെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 84-ാമത്തെ വചനം, വ ഇല മദിയന അഹാഹും ഷുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹു മാലക്കുമിനില്ലാഹിൻ ഐർഹു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഖലീലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ആത്മസുഹൃത്തെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ആ ഇബ്രാഹിം നബിയുടെ പ്രബോധനത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൻ്റെ 16-ാമത്തെ വചനം, വ ഇബ്രാഹിമു ഇദ് ഖാല ലി ഖൗമിഹി അബ്ദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ സൂക്ഷിക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയും പറഞ്ഞത് ആ ജനതയോട് ആത്യന്തികമായി പറഞ്ഞത് നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒന്നിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞതും ഇതേ ആശയമാണ്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതും ഇതേ ആശയമാണ്. ഈസാ അലൈഹിസ്സലാം എവിടെയെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ലോകരക്ഷകൻ എന്ന അർത്ഥത്തിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഖുറാൻ്റെ 3-ാം അധ്യായം അൽ ഇമ്രാൻ സൂറത്തിൻ്റെ 51-ാമത്തെ വചനം, ഖുറാൻ്റെ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 36-ാമത്തെ വചനം, ഖുറാൻ്റെ 5-ാം അധ്യായം സൂറത്തു മാഇദയുടെ 72-ാമത്തെ വചനം, ഇവിടെയൊക്കെ അള്ളാഹു താല ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്ത് മുസ്തഖീം. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. അള്ളാഹു എൻ്റെയും രക്ഷിതാവാണ്, നിങ്ങളുടെയും രക്ഷിതാവാണ്. ഞാനാണ് രക്ഷിതാവ് എന്നല്ല, അള്ളാഹു എൻ്റെയും രക്ഷിതാവാണ്, നിങ്ങളുടെയും രക്ഷിതാവാണ്. അതിനാൽ അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ഇതാകുന്നു നേരായ മാർഗം എന്ന് ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ചു. അന്തിമ ദൂതനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഖുർആന്റെ 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ വചനം, കുൽ, നബിയെ പറയുക, ഇന്നമാ അദുഉ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക് ബിഹി അഹദ, ഞാൻ അവനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പം നമ്മൾ പ്രവാചകന്മാരുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഏറ്റവും ബേസിക്കായി പഠിപ്പിച്ചൊരു കാര്യം, അള്ളാഹനെ ആരാധിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള പരമമായൊരു സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജനതയോട് പറയുന്നത്, അതാണ് ഏറ്റവും മർമ്മം, അതാണ് ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മൾ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി ഭൂമിയിൽ എന്ത് നോളജ് നമുക്കുണ്ടായിട്ട് എന്താണ് കാര്യം? അവൻ മാത്രമാണ് ആരാധ്യനെന്ന പരമമായ യാഥാർത്ഥ്യം, പരമമായ സത്യം, ആ പ്രാപഞ്ചികമായ സത്യം, അത് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഭൗതികമായി നമ്മൾ എത്ര നോളജ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാധന, പ്രാർത്ഥന, അത് ഏകനായ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്ന്.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ്.
2: നമ്മൾ ഒരു ഷെഡ്യൂൾഡായ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെയും കതോർത്തത്. ഇനി നമുക്കൊന്ന് മനസ്സിനൊരു റിലീഫ്, ആശ്വാസത്തിലേക്ക് വരാം. സ്വരം കതോർക്കാം.

0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ വരികളുടെ ആ ഒരു കൂടെ സഞ്ചരിക്കുന്ന ഒരു ഹൃദ്യമായ ഒരു അനുഭൂതിയായിരുന്നു സ്വരം നമുക്ക് പ്രദാനം ചെയ്തത്.
1: മാഷാല്ലാ, നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അൻസാരി, ഈ ഒരു പീസ് റേഡിയോയുടെ എപ്പിസോഡുകളിൽ പ്രോഗ്രാമുകളിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യ വിചാരം. അപ്പോൾ നമുക്ക് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ ജംഷീർ വീറ്റിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൂടെ മൂസ പി പി പീസ് റേഡിയോ പ്രതിനിധിയുണ്ട്. വായയിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സാ രീതികളും ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വായിലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാർ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാമോ?
3: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയുന്നത് ഹൈ ചാൻസാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അത് അപ്പോൾ അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവേ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
2: ഓക്കെ, അപ്പോൾ ഇതിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും.
3: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പം അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പൊതുവെ പറയുക സർജറി തന്നെയാണ്
2: ഏറ്റവും ഉചിതം.
3: ഇപ്പം നമ്മൾ നാവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും

0: ണോ ഒന്ന്
1: അത്
0: പറയാം.
1: കഴുത്തിലെ കടലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് കടലകളും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാവുന്ന കഴുത്തിലെ കടലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് കടല വീങ്ങി ഇതായിട്ടൊക്കെ വരും. അതേപോലെ നമ്മൾ കുട്ടികളിലൊക്കെ TB അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായല ഇൻഫെക്ഷന്, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലകൾ വരും. ഇതിനൊന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിപ്പിക്കാനോ പാടില്ല ആളുകളെ. അപ്പം കഴുത്തിലെ കടലകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളോട് എടുക്കണം.
0: സർജറിന്റെ ഭാഗമായിട്ട്
1: അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിൽ ഉള്ളത് വളരെ ഏർലി ആണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യും. അതിന്
0: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും.
1: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി, ക്യൂർ എന്നല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട്, രോഗമുക്തി
0: മുക്തി അതന്നെ
1: അതിനു വേണ്ടി.
0: അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരാനുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നല്ലേ, അപ്പോൾ അതെന്താന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
1: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശം ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാലും അങ്ങനെ. ഇപ്പോൾ ഒരു RBC ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയാം, RBC എന്ന രക്താണോ ചുവന്ന രക്താണ്, അത് 120-121 ദിവസം അത് ചത്തുപോകും, വേറെ ഒന്നും
0: വരും.
1: അപ്പോൾ അത് എത്ര നാണ് ചത്തുപോകുന്നത് അത്രേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മളെ
0: ശരീരത്തിൽ
1: ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അപ്പൊ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല. അപ്പൊ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
0: അപ്പൊ
1: ഈ അതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് അപ്റ്റേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും
0: മനസ്സിലാവും,
1: ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. അപ്പൊ പൊതുവെ CT സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്റ്റേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
0: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സാറേ പിന്നെ സ്വാഭാവികം നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
1: അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറേ അവരൊരു ബിസിക്ക് പരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ്, അവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യേണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000 മുതൽ 25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ CT സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം TB, പഴുപ്പ്, ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
0: അത്
1: പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
0: അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
1: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യം ആവാറുണ്ട്, സമയം, പൈസ, പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
0: അതിന്റെ ടൈമൊക്കെ,
1: അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്.
0: ഓക്കെ, സ്വാഭാവികമായിട്ടും ആളുകള് പിന്നെ അത് ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കും OP-യിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
1: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരാണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്. നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
0: അപ്പോൾ സാർ നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിലിപ്പറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറേ ആശങ്കകളുണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ഭയങ്കര

0: ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതുപോലത്തെ കുറേ ആശങ്കകൾ ഉണ്ടാവും, എന്താണ് അവരോട് പറയാനുള്ളത്?
1: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ആൾ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെഡ് നെക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വായ, നാവ്, താടിയല്, ഇതിന്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരില്ല എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക്, പിന്നെ ഒരു കാരണം പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കൺസേൺ കൊണ്ട് അവർ സർജറിക്ക് ഭയങ്കരമായിട്ട് മടിക്കും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഏർലി ടങ് ആണെങ്കിൽ നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയണതാണ് ഏർലി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വായിലൂടെ, ഉള്ളുകളിൽ, വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത് ഇതൊക്കെ കാരണങ്ങളുമുണ്ട്, ഇത് നമ്മളെ പേടി അനാവശ്യമാണെന്നാണ്.
0: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
1: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ
0: ജീവനാണ്. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള മറ്റ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
1: ഏറ്റവും തുടക്കത്തിലുള്ള കേസ് ആണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒബ്സർവേഷനിലാണ് വെക്കുക.
0: ഓക്കെ,
1: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ്.
0: അപ്പോൾ ഇതിൽ ഞാൻ ഇടപെടുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷൻ്റെ കാര്യം, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവുമോ, അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ മുറിവ് വരാൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക?
1: അപ്പോൾ അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ്, അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷൻ കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്കേ റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിൽ ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെന്റ് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്.
1: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അത് തീരുമാനിക്കട്ടെ,
0: പല ആളുകൾ പല അഭിപ്രായം
1: പറഞ്ഞിട്ട് അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയണത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ
0: അതായതപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളത്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിന് ഒരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ചികിത്സ ഉണ്ടാവും, അതാണ് അവർ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക.
1: നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ ഫീവർ പനി വരുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ കൂടെ ഓരോ ഡോക്ടർസ് ഓരോ ആന്റിബയോട്ടിക് എഴുതും.
0: അതെ അതെ.
1: പക്ഷെ കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി പൊതുവേ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. നമുക്കത് നമ്മൾ നമ്മളെ കൈ കെട്ടിട്ട പോലെയാണ്, നമുക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ചേ മുന്നോട്ട് നീക്കാൻ പറ്റും പാടുള്ളൂ.
0: അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ സാറേ സംസാരം തന്നെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡോക്ടർ വിശ്വാസത്തിൽ എടുക്കുന്നു, ആ ഡോക്ടർ ആള് പിന്നെ സയന്റിഫിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്
1: യൂണിവേഴ്സൽ സെയിം ആണ് ട്രീറ്റ്മെന്റ്. പൊതുവേ ചില കാര്യങ്ങൾ മാത്രമേ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല എ ഓർ ബി, ബാക്കിയിട്ടുള്ളൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി നമ്മളൊന്ന് ഫോളോ ചെയ്തേ പറ്റൂ.
0: അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലെ. കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സാധാരണ പറയുന്നത്.
1: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി, രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞ് തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല,
0: നോർമൽ ഇതിലേക്ക് തന്നെ എത്തി വരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10-20 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
1: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് നമുക്ക് അറിയാതെ ടെസ്റ്റ് ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
0: ഒബ്സർവ് ചെയ്തിട്ടാണ് പോകുന്നത്,
1: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ പോകുക.
0: അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നത് മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഇടണം, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
1: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക് നമ്മൾ ഏതൊരു വായലുള്ള സർജറിക്കും പൊതുവെ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പോൾ അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
0: അത്
1: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും.
0: അപ്പോൾ ഒരു 2-3 ദിവസം
1: വെള്ളം, ജ്യൂസ് 2-3 ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവർ, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
0: പെട്ടെന്ന്
1: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ലൈറ്റ് ജ്യൂസുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരെ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തിറക്കാനും പറ്റും.
0: അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ,
1: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷെ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഏളിയാണെങ്കിൽ ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
0: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളിൽ ഉണ്ടാവുന്ന സംശയം, ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളത്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കണം എന്നുള്ള ഒരു സംശയം.
1: അത് കീമോ ആണെങ്കിൽ പൊതുവെ, സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും. ഒരു 5 ഡേയ്സിലൊക്കെ നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണെങ്കിൽ 4-5 ദിവസം സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക്, 8-9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
0: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക് പോകാൻ
1: ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക, ഒരു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാനേ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
0: ഫിറ്റ്നസ് വീണ്ടെടുത്തു
1: വരാറുണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
0: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
1: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവില്ല കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
0: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
1: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോട് ഒന്ന് അവർ മാനസികമായിട്ട് ഒന്ന് ഉൾക്കൊള്ളുന്നു. അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണ്
0: വേദന. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
1: മാറ്റും,
0: ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി. പിന്നെ ഓറൽസ് ഗുളികകളിലേക്ക്
1: കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളൊക്കെ ഒട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ്
0: തിരിച്ചു വിടുന്നത്. ഓക്കെ. പിന്നെ സാധാരണ ഈ ഇപ്പൊ നമുക്കറിയാം പലപ്പോഴും രോഗികൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
1: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയാം,
0: ഫോളോ അപ്പ്.
1: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോണ ഷുഗർ ഉള്ള ആള് മാസം എല്ലാ മാസവും നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ പറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോളുണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ.
0: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണ പോലെ ഹൈപ്പർ ടെൻഷൻ
1: നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
0: ഫീൽഡിൽ എടുത്താൽ മതി എന്നുള്ളതാണ്
1: പാടുള്ളൂ.
0: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ മൗത്ത് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, പക്ഷേ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
1: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായിൽ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന പല ക്യാൻസറിലും അതൊക്കെ
0: കാണാറുണ്ട്.
1: അത് സ്മോക്കിംഗ് പൊതുവേ എന്തുണ്ട് വെച്ച് കഴിഞ്ഞാല് ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയ റിസ്ക് ആണ് എന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
0: ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, ലഹരി, പിന്നെ പാന് ഗുടുക്കയൊക്കെ ഉപയോഗിക്കണതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു ടെൻഡൻസി
1: വന്നാൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിക്കോട്ടിനാണ് അഡിക്ഷൻ സ്മോക്കിങ്ങിൽ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക,
0: ഇത്
1: നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
0: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങൾ അതിലേക്ക് തിരിച്ചു പോകരുത്. എത്രയും പെട്ടെന്ന്
1: മാത്രമല്ല ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25%, ഒരു 40% എന്തോ ഒരു കണക്കുണ്ട്. അത് എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും കാരണക്കാരൻ, ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസും ആണ്. അപ്പൊ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ ഇത് ക്യാൻസർ മാത്രമല്ല മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ്. ഇപ്പൊ ഈ പറഞ്ഞ
0: നല്ലൊരു പങ്കാണ് ഇവർക്ക്
1: ഷുഗർ ഉണ്ടാക്കാന്, ആൽക്കോ ലിവർ ഫെയിലിയർ, ഇങ്ങനെ കുറേ കാരണങ്ങൾ ഒന്നിച്ച്.
0: ഓക്കെ, ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം, ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിനൊരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
0: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ച ഇവിടെ അവസാനിക്കുന്ന സമയത്ത്, താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
1: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്മോക്കിംഗ്, അല്ലെങ്കിൽ പുകയില, എൻ്റെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കോഹോളിസം, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ് ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഈ എൻ ഡി ഡോക്ടറെയോ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പിക്കുക, അത് മാത്രമുള്ളൂ.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വായിലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
1: പുണ്ണ് കോമൺ ആണ്,
0: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്.
1: അതെ,
0: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയും തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ച നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയായിരുന്നു. സർഗ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ജംഷീർ വീട്ടിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP പങ്കെടുത്ത സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വായിലെ ക്യാൻസർ ചികിത്സാരീതികളും ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാം, അതോടൊപ്പം ഒരു പ്രാർത്ഥനാ പഠനം സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കുക കൂടി ചെയ്യാം. ഭക്ഷണ ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മോട് പങ്കുവെക്കുന്നു സഫീർ അൽ ഹൈകമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയുള്ളവരായിത്തീരണം. ആ നന്ദി കാണിക്കുന്നതിന് പ്രകടമായ ഒരു രൂപമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദി സൂചകമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഭക്ഷണമെന്ന അനുഗ്രഹം എത്രത്തോളം വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചുറ്റും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എല്ലും തോലുമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ വഴിയോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മോടും മറ്റും യാചിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭക്ഷണം ലഭിക്കാത്ത അനേകായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആ പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദീ അത്വഅമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചൊല്ലേണ്ടതാണ്. അൽഹംദുലില്ലാ എന്നാണ് ആദ്യം പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലതി, എങ്ങനെയുള്ളവനാണവൻ. അത്വഅമനീ, അവിടെ ശ്രദ്ധിക്കേണ്ടത് അത്വ ആണ്, പുള്ളിയുള്ള ത അല്ല ത്വ ആണ്. ആ ത്വന് സുക്കൂനാണ്. അത്വഅമനീ എന്ന് ത്വന് ഫത്ഹട്ട് പറയരുത്, തെറ്റാണ്, സുക്കൂനാണ്. അത്വഅമനീ, അവിടെ മീമിന് ഫത്ഹാണുള്ളത്. അപ്പോൾ അത്വഅമനീ എന്ന് മീമിന് സുക്കൂനിട്ടുകൊണ്ട് ചൊല്ലാൻ പാടില്ല. അത്വഅമനീ, അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദി അത്വഅമനീ, അത്വഅമനീ, എന്നെ ഭക്ഷിപ്പിച്ചവനായ അല്ലാഹുവിനാകുന്നു സകല സ്തുതിയും. ഹാദാ, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ചവൻ. വറസഖനീഹി, വറസഖനീഹി, അവിടെ ഖാഫിന് ഫതഹാണ്, സുക്കൂനല്ല. വറസഖനീഹി എന്ന് ഖാഫിന് സുക്കൂനിട്ട് പറയാൻ പാടില്ല. വറസഖനീഹി, എനിക്ക് ഉപജീവനം നൽകിയ, ഈ ഭക്ഷണത്തിൻ്റെ വസ്തു നൽകിയ, ഉപജീവനം നൽകിയ അല്ലാഹുവിനാകുന്നു സകല സ്തുതിയും. എങ്ങനെയാണ് അല്ലാഹു എനിക്ക് ഈ ഭക്ഷണം നൽകിയത്? മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. മിൻ ഗൈരി ഹൗലിൻ, അവിടെ റായിന് കസറാണ്. ഹൗലിൻ എന്ന് ലാമിന് കസറുള്ള തൻവീനാണ്. ഹൗലിൻ മിന്നി വലാ ഖുവ, അള്ളാഹുവേ നീ എനിക്ക് ഈ ഭക്ഷണവും നൽകിയത് എൻ്റെ യാതൊരു കഴിവോ എൻ്റെ യാതൊരു ശക്തിയോ കൂടാതെയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഭക്ഷണം നൽകിയ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും എന്ന പ്രാർത്ഥന നമ്മൾ ഭക്ഷണശേഷം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കൂടെ പറയുക, അൽഹംദുലില്ലാഹില്ലദി അത്വഅമനീ ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് ഭക്ഷണശേഷമുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സഫീർ അൽഹിക്കമി നടത്തിയ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: മക്കൾ, നമുക്കെന്നും പ്രതീക്ഷയാണ്, ആവേശമാണ്, ആഹ്ലാദമാണ്, കണ്ണിനിമ്പമാണ്. നമ്മുടെ മക്കൾ അവരുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദീനിനനുസരിച്ചുള്ളൊരു ജീവിതം, ഏറ്റവും നല്ല ഒരു സൽസ്വഭാവത്തോടു കൂടിയുള്ള ജീവിതം അവർക്കുണ്ടാകുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നമ്മളത് മുൻനിർത്തിക്കൂടിയാണ് പൂമരത്തണലിൽ എന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ മനോഹരമായ എപ്പിസോഡുകളുമായി ശ്രോതാക്കൾക്ക് മുമ്പിൽ വരാറുള്ളത്. ഇന്ന് എത്തുന്നു മുഹമ്മദ് ഷമീലും തൗഫീഖ് നിലമ്പൂരും. നമ്മുടെ ഒരു വെള്ളിയാഴ്ച എന്ന വിഷയത്തിലൂന്നി അതിൻ്റെ ഒന്നാം ഭാഗം പൂമരത്തണലിൽ കാതൂർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പഠനം ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കണമെന്ന് ഓരോ പൂമരത്തലിൻ്റെ എപ്പിസോഡിലും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ വിഷയങ്ങളായാലും അതുപോലെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ നന്നായി പഠിച്ച് നല്ല ബ്രില്യൻ്റ് ആയ കുട്ടിയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഭാവിയെയൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നന്നായി നോക്കിക്കാണുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പൂമരത്തണലിൽ സൂചിപ്പിക്കാറുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട് ഇന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, തൗഫീഖ് നിലമ്പൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന എപ്പിസോഡിലാണ് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
5: അമീൻ. ഏതായാലും തൗഫീഖ്, നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരോട് സംവദിക്കാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ. ആ നിലക്ക് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു പൂമരത്തണൽ എപ്പിസോഡിലൂടെ കൂട്ടുകാർക്കായി നൽകുന്ന ഒരു വിജ്ഞാനശേഖരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായി ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ എത്രത്തോളമാണ് എന്നതിൽ നിന്ന് നമുക്ക് പോയിന്റുകൾ തുടങ്ങാം അല്ലേ.
6: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരുടെ കൂടെയൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. വാദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ നിലക്ക് തന്നെ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
7: ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മളോട് തൗഫീഖ് സൂചിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, ആ നിലക്കാണ് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അല്ലേ. അന്ന് ആദ്യമായി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ യൗമുൽ ജുമുഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക്.
6: തീർച്ചയായിട്ടും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു 12 മണി സമയത്ത് പെട്ടെന്ന് കുളിച്ച് എല്ലാവരും പള്ളിയിൽ പോയി ആ ജുമുഅ നമസ്കാരം കഴിഞ്ഞതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച മാരിവ് നമസ്കാരത്തോടുകൂടി നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച മഗരിബ് വരെ നമുക്ക് ആ ദിവസത്തിലാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം എന്നുള്ളത് കേവലം ആ ഒരു മണിക്കൂറുകൾ മാത്രമല്ല എന്നാണ് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്.
7: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലേ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ വെള്ളിയാഴ്ച ദിവസം, വളരെ സവിശേഷമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തുകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മളോട് തൗഫീഖ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ള പോയിന്റ് എന്താണ്?
6: ഇതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ആ നിലക്കുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ആ വെള്ളിയാഴ്ചയാണ് എന്ന ഒരു പ്രത്യേക ശ്രദ്ധ അതിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം.
7: ഓക്കെ, അഥവാ അന്ന് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് കുളിക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ ആ നിലക്കല്ലേ നമ്മൾ സൂചിപ്പിച്ചത്?
6: അതെ അതെ, വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നൊരു താല്പര്യത്തോടു കൂടി അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം.
7: അതെ അതെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരോ പോയിന്റിലേക്ക് വരാം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്താൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന ഓരോരോ പോയിന്റിലേക്ക് വരാം. നമ്മുടെ കൂട്ടുകാർ അത് നോട്ട് ചെയ്തു വെക്കണം. ഇനിയുള്ള നമ്മുടെ വെള്ളിയാഴ്ചകൾ ഈ പൂമരത്തണലിൽ നിന്ന് കിട്ടിയ വിജ്ഞാനീയത്തിന് അനുസൃതമായി നമ്മൾ ചിട്ടപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു പൂമരത്തണലിലൂടെ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി അന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം.
6: തീർച്ചയായിട്ടും. ഇവിടെ സഹോദരൻ ഷമീൽ നമ്മോട് സൂചിപ്പിച്ച പോലെ ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ മുമ്പ് നമ്മൾ എങ്ങനെയാണോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിലേക്ക് പോകണം. കാരണം ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ചക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശവും താല്പര്യവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സൂചിപ്പിക്കപ്പെട്ട പോലെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ബുഖാരിയും മുസ്ലിം റഹിമഹുള്ളാഹും അവരുദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ആ സമയം എപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്തും ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ ഒരു സമയത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ആ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
7: തീർച്ചയായിട്ടും. അപ്പോൾ കൂട്ടുകാർ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുക, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് നമ്മളോട് തൗഫീഖ് അദ്ദേഹം സൂചിപ്പിച്ചു. ആ സമയം ഏതെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് തന്നെ ആ ദിവസത്തെ മുന്നോട്ട് നീക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നത്തെ ദിവസത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് ഇവിടെ പറയുകയാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രതിഫലാർഹമാണ്, അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതുമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്, അഥവാ അന്നത്തെ ദിവസം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് സൂറത്തുൽ കഹഫിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ?
6: സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ജുമുകൾക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഖിയാമത്ത് നാൾ എല്ലാവരും ഭയന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം തൻ്റെ കാര്യം എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് തനിക്ക് വരാനിരിക്കുന്ന രക്ഷാശിക്ഷകൾ എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എല്ലാവരും. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അവിടെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ ലഭിക്കും എന്നുള്ളത് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട. അതോടൊപ്പം തന്നെ രണ്ട് ജുമകൾക്കിടയിലുള്ള അവൻ്റെ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പുറത്തു തരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
7: ഓക്കെ, കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ തൗഫീഖ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അത് മിസ്സാവാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മിസ്സാവാതെ പാരായണം ചെയ്യാൻ സാധിക്കും. ഇവിടെ നേരത്തെ വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൂറത്തുൽ കഹഫും നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ കൂട്ടുകാർക്കൊന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
6: അതെ അതെ, പല കൂട്ടുകാരും പിന്നെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളിതിനെ മഹത്വം കൂടി മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ എന്നുകൂടെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മുടങ്ങാതെ നമ്മളത് അത് നമ്മുടെ ജീവിതത്തിൽ അതിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കും. ഇവിടെ സഹോദരൻ ഷമീൽ സൂചിപ്പിച്ചത് ഏത് സമയത്താണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടത് പല മുതിർന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരു വിഷയമാണ്. കൂട്ടുകാരത് നമ്മുടെ പൂമരത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും അത് അറിയിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി, വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ സൂറത്തുൽ കഹഫ് നമുക്ക് പാരായണം ചെയ്യുന്നതാണ്. അത് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് പാരായണം ചെയ്യാനുള്ള സമയമുണ്ട്. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ജുമാന്റെ മുമ്പ് നമുക്ക് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടോ എന്നോർത്തുകൊണ്ട് ആളുകൾ പിന്നീട് അത് പാരായണം ചെയ്യാത്തതായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കാരണത്താൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശേഷമുള്ള വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ അത് ഓതി തീർത്താൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് തീർത്താൽ പിന്നീട് അയാൾക്ക് സൂറത്തുൽ കഹഫ് ഓതേണ്ടതില്ല, അദ്ദേഹത്തിന് അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ്. ഒരാൾ വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബഹി മുതൽ അവർക്ക് പിന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സമയമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
7: ഇവിടെ കൂട്ടുകാർക്ക് വളരെ വലിയൊരു അറിവാണ് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു സമയം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പുള്ള സമയം നമ്മളൊക്കെ സ്കൂളിലായിരിക്കും അല്ലേ. ആ സ്കൂളിലുള്ള സമയത്ത് ശേഷം നമ്മൾ ജുമുഅക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും സൂറത്തുൽ ഖഫ് പാരായണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂമരത്തലിൽ നിന്ന് കേട്ട പോലെ വ്യാഴാഴ്ച മഗരിബ് മുതൽ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രാവിലെയോ ഒക്കെ നമുക്കത് ചൊല്ലാം അല്ലെങ്കിൽ ഓതി തീർക്കാം. അതുവഴി നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരിക്കലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വരെ സമയം വരെ കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ കാത്തിരുന്നാൽ സ്കൂളുള്ള സമയങ്ങൾ നമുക്ക് ഒരിക്കലും അത് നിർവഹിക്കാനും സാധിക്കില്ല എന്ന്
6: നേരത്തെ ഓതാൻ ശ്രദ്ധിക്കുക. നേരത്തെ പാരായണം ചെയ്യുക പരമാവധി. പിന്നീട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമുഅക്ക് ശേഷം സ്കൂളുണ്ടാകും. പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടുവന്ന് കളിക്കുന്ന സമയമാകും. അവസാനം ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പരമാവധി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കുക.
7: അതെ അതെ, നേരത്തെ തന്നെ, പ്രത്യേകിച്ചും സുബഹിൻ്റെ ആ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ അല്ലെങ്കിൽ ഓതാൻ പറ്റിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതായാലും ഇവിടെ മറ്റൊരു പോയിന്റ് കൂട്ടുകാർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അന്നത്തെ മര്യാദകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണലിലൂടെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവുമായി അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എല്ലാം നമ്മൾ ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേകമായ പുണ്യവും മറ്റും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിലെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ നമസ്കാരത്തിനൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന നിയത്തിലാവണം അന്ന് നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, നമ്മൾ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തൗഫീഖ്, അതൊന്ന് പറയാമോ?
6: കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഷമീലിക്ക സൂചിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം സുബൈ ജമാഅത്തിന്റെ കാര്യമാണ്. നമ്മളെല്ലാവരും സുബൈ നമസ്കരിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബൈ നമസ്കാരത്തിന് ഒരു പ്രത്യേകം പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ജമാഅത്തായി നമസ്കരിക്കുന്ന സുബൈ നമസ്കാരമാണ്.
7: തീർച്ചയായിട്ടും
6: അത് കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് ഒരു പ്രത്യേകം പ്രതിഫലമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയമാകും. എന്നും കുളിക്കലില്ല, അതേപോലെ കുളിച്ചു പോയാൽ മതിയല്ലോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളിൽ വല്ലവനും ജുമുഅക്ക് വന്നാൽ അവന് കുളിക്കണം എന്ന്, നിർബന്ധമായിട്ട് കുളിച്ചിട്ടാണ് അവന് ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുളിക്ക് നമുക്ക് പ്രത്യേകത കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ കുളിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സുന്നത്തായ കുളിയാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന ഒരു നിയത്തോടു കൂടി നമ്മൾ സാധാരണ കുളിയിലേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു കൊണ്ടൊന്ന് വൃത്തിയായി നമ്മൾ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്തുകൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അറിയേണ്ട ഒരു വിഷയമാണ് കുളി എന്നുള്ളത്.
7: ഓക്കെ, അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു പോയിൻ്റ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അതേ ഒരു കുളിയാണ് വെള്ളിയാഴ്ച കുളിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പ്രത്യേകമായി കുളിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു നിയ്യത്തിൽ വേണം നമ്മൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ. അപ്പോഴേ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും നമ്മൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ നമ്മളൊരു പ്രത്യേകമായി നോട്ട് ചെയ്തെടുക്കണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂട്ടുകാർ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് പോയിന്റുകൾ കൂട്ടുകാരോടായി പറയാനുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കണം. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ പൂമരത്തണലിലൂടെ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിന്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ മുഹമ്മദ് ഷമീലും തൗഫീഖ് നിലമ്പൂരും ചേർന്നൊരുക്കിയ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഒരു വെള്ളിയാഴ്ച ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
8: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
9: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
10: Peace Radio. Tune to reality.
3: ഓക്കെ, നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ രചിച്ച ഒരു ഓർമ്മക്കുറിപ്പ് എന്ന നുറുങ്ങുകൾ നമ്മിലേക്ക് ശബ്ദം നൽകുന്നു ഷെഫീഖ് വണ്ടൂർ.
11: ഒരു ഓർമ്മക്കുറിപ്പ്, രചന ഹാരിസ്. ഫാരിസ് വേറ്റുമ്മൽ. ആയിരം സംവത്സരങ്ങൾ കൊഴിഞ്ഞുപോയാലും യുഗങ്ങൾ പലതവണകളായി മാറിമറിഞ്ഞാലും ഒരു മനുഷ്യായുസിന്റെ അവസാന ശ്വാസം നിലക്കുന്നതുവരേക്കും ആരുമാരും മറക്കാൻ ഇടയില്ലാത്തൊരു കാലമാണ് ഏതൊരാൾക്കും അയാളുടെ കുട്ടിക്കാലം. എക്കാലവും നമ്മെ ഓർമ്മിച്ച് നമ്മളെ നല്ല നല്ല സ്വഭാവമഹിമകൾ പഠിപ്പിച്ച് നമ്മളുടെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ നമ്മളിലെ നന്മകൾ മാത്രം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും കുഞ്ഞുനാളിൽ. നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുനാഥ, നമ്മുടെയെല്ലാം വഴികാട്ടിയായ ടീച്ചറമ്മ, ജോലിക്കായി കാലത്ത് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതും വൈകുന്നേരം വീട്ടിലേക്ക് തിരികെ പോകുന്നതും നമ്മുടെ വീടും കടന്ന്. ചില ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ ടീച്ചറമ്മയുടെ കൂടെയാവും പള്ളിക്കൂടത്തിലേക്ക് പോവുക. ടീച്ചറമ്മയെ വഴിയിൽ കണ്ടാലുടനെ ഉമ്മാക്ക് എന്നെക്കൊണ്ടുള്ള പരാതികളായി. ടീച്ചറേ, ഇവന് കുറച്ചീ കുരുത്തക്കേട് കൂടുതലാ. ഓന്റെ കാർണോര് ആന്ത്രുവിന്റെ കൈമെന്ന് നല്ലോണം കിട്ടുന്നുണ്ട്. എന്നിട്ടും ഓന്റെ കുരുത്തക്കേടിന് ഒരു കുറവുമില്ല. ഓൻ ചെറിയ കുട്ടിയല്ലേ ഉമ്മ, അവൻ വലിയ ആളാവുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ടീച്ചറമ്മ ഉമ്മാന്റെ പരാതിക്ക് അവിടം തടയിട്ടു. എന്നോ പൊഴിഞ്ഞുപോയ ചട്ടയില്ലാത്ത പാതിമുറിഞ്ഞ സ്ലേറ്റും കടിച്ചു തിന്നു തീരാറായ സ്ലേറ്റ് പെൻസിലും ബട്ടൺസ് പൊട്ടിയതിനാൽ വലതു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ച ട്രൗസറുമിട്ട് ടീച്ചറമ്മയുടെ കൂടെ ഞാൻ പള്ളിക്കൂടത്തിലേക്ക് നടന്നു. ബജാറിലെത്താറായപ്പോൾ റോഡ് മുറിച്ചു കടക്കാനായി ടീച്ചറമ്മ എന്റെ ഇടതുകൈയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്.
12: സ്കൂളിലെത്തി. എൻ്റെ ചങ്ങാതിമാരായ സഹപാഠികളെല്ലാവരും എത്തിത്തുടങ്ങി. ഓരോരുത്തരായി എല്ലാവരെയും ഹാജർ വിളിച്ചു. ക്ലാസ് ആരംഭിച്ചു. തറയും പറയും സ്ലേറ്റിൽ എഴുതി പഠിപ്പിച്ചു. ചിലർക്ക് എഴുതാനറിയില്ല. ടീച്ചറമ്മ അവരെ കൈപിടിച്ച് ബോർഡിൽ എഴുതി പഠിപ്പിച്ചു. പിന്നീട് പാട്ടുകൾ പഠിപ്പിച്ചു. പിന്നെ കഥകളായി. വാനത്തൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറക്കുന്നൊരപ്പൂപ്പൻതാടിയുടെ കഥകൾ പറഞ്ഞുതരും. അങ്ങകലെ ആകാശത്താഴ്വാരത്ത് നീലനിലാവുള്ളൊരു രാത്രിയിൽ വെള്ളക്കോടിയണിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്ന രമ്പിളി മാമൻ്റെ കഥകൾ പറഞ്ഞുതരും. കുഞ്ചിയമ്മയുടെ അഞ്ചാമത്തെ മകൻ ഓമനക്കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു നാട്ടിൽ പാട്ടായ കഥ. ഒന്നാനാം കുന്നിൽ ഒരടിക്കുന്നിൽ 1000 കിളികൾ കൂടുവെച്ച കഥ എന്നും വിജയത്തിൻ്റെ വീരഗാഥകൾ മാത്രം പറയാനുള്ള ആമച്ചാരുടെ കഥ. ജയിക്കാനായി പലതവണ പലവിധ അവസരങ്ങളുണ്ടായിട്ടും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന വടക്കൻ പാട്ടിലെ പാവം ചന്തുച്ചേകവരെ ഓർമ്മിപ്പിക്കും വിധം ദുഃഖപുത്രനായ മുയലച്ചൻ്റെ കഥ. ഉച്ചനേരം മണിയടിക്കുന്നതുവരെ അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുതരും. ഉച്ചഭക്ഷണ സമയമായി. എല്ലാവരോടും വരിവരിയായി ഭക്ഷണശാലയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. എല്ലാവരുടെയും പിറകിൽ ചൂരലുമേന്തി ടീച്ചറമ്മയുണ്ടാകും. തല്ലാനൊന്നുമല്ല, ഒന്ന് പേടിപ്പിക്കാൻ. ടീച്ചറമ്മ ആരെയും തല്ലിയ ചരിത്രമില്ല. എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ടീച്ചറമ്മയെ. അതിനാൽ തന്നെ നൂറുകണക്കിന് മേലെ ശിഷ്യഗണങ്ങൾ ടീച്ചറമ്മക്കായുണ്ട്. ഉച്ചഭക്ഷണം അധികവും ഉപ്പുമാവാണ് പതിവ്. കുട്ടികളെ വരിവരിയായി അരികിൽ നിർത്തി എല്ലാവർക്കും ഒരേ അളവിൽ ഓരോരുത്തർക്കും വിളമ്പാൻ പാചകക്കാരനോട് നിർദ്ദേശിക്കുന്ന ടീച്ചറമ്മ അവിടെയും മറ്റുള്ള അധ്യാപകർക്ക് മാതൃകയാവുകയായിരുന്നു. തൻ്റെ കുട്ടികളെല്ലാം ഉച്ചഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ടീച്ചറമ്മ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുള്ളൂ. തൻ്റെ ക്ലാസ്സിലെ ഓരോരോ കുട്ടികളും ടീച്ചറമ്മക്ക് സ്വന്തം മക്കളായ പ്രിയനും പ്രീതയുമായിരുന്നു. നമ്മളൊന്നും ചിന്തിക്കാത്ത മേഖലകളിലേക്ക് വളരെ മനോഹരമായ അറിവിൻ്റെ വെളിച്ചം വീശുന്ന അധ്യാപനങ്ങളായിരുന്നു ടീച്ചറമ്മ ശിഷ്യഗണങ്ങളായ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. കാലങ്ങൾക്ക് മറവിയുടെ തണൽ വിരിക്കാത്ത മനസ്സുമായി താൻ നന്മകൾ മാത്രം പഠിപ്പിച്ചുവിട്ട ഒരുപാട് ശിഷ്യന്മാരുടെ ഉന്നമനത്തിൻ്റെയും ഉയർച്ചയുടെയും വാർത്തകളറിഞ്ഞ് സന്തോഷിച്ചും ചുരുക്കം ചില ശിഷ്യന്മാരുടെ അകാല വേർപാടിൻ്റെ കരളൊരുകും കഥകളറിഞ്ഞ് കണ്ണുനീർ പൊഴിച്ചും ആ പഴയ നള്ളിയാട്ട് തറവാട് വീടിൻ്റെ കോലായിൽ ഏകാഗിയായിരിപ്പുണ്ട് നമ്മുടെ വാത്സല്യനിധിയായ ടീച്ചറമ്മ. പൊയ്പോയ കാലങ്ങൾ തിരിച്ചുകിട്ടാൻ ഏറെ ആഗ്രഹമെങ്കിലും ഒരിക്കലും തിരികെ വരാതെ ഓർമ്മകളിൽ മറഞ്ഞുപോയതാണ് അത്രമേൽ പ്രിയപ്പെട്ട ഇന്നലകൾ. നമ്മുടെ സ്നേഹനിധിയായ ഗുരുനാഥയ്ക്ക്, ടീച്ചറമ്മയ്ക്ക് പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും നേർന്നുകൊണ്ട് ഇങ്ങിവിടെ നിന്നും പ്രിയ ശിഷ്യൻ.
2: ചെറിയ വരികളിൽ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഹാരിസ് ഫാരിസ് വേറ്റുമലിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രചനക്ക് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
3: അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച നാമങ്ങൾ അസ്മാഉൽ ഹസ്ന, അത് പല എപ്പിസോഡുകളിലായി നമ്മിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാം തന്നെയാണ് അസ്മാഉൽ ഹസ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മലീഖ് എന്ന നാമത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ഷമീർ മദീനി.
13: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കാൻ സൂക്ഷിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളാണ് അൽ അസ്മാ ഉൽ ഹുസന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ നാമങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ ആവേശത്തോടെ സന്തോഷത്തോടെ അനുധാവനം ചെയ്യുവാൻ അനുസരിക്കുവാനും നമുക്കാകുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായൊരു നാമമാണ് അൽ മലിക്, അതേപോലെ അൽ മലീഖ്. ഏകദേശം സമാനമായ രണ്ട് പദങ്ങളാണ് അർത്ഥതലത്തിൽ. സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു എന്നതാണ്. അതല്ലെങ്കിൽ രാജാവാണ് എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും എല്ലാറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ കഴിവുള്ളവൻ, താൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഫഅലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള, അവൻ്റെ ആധിപത്യത്തിന് പുറത്ത് ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമാണ്. അവിടെ താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അപ്പോൾ അൽ മലിക്, അൽ മലീഖ് എന്നീ നാമങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പോസിറ്റീവായ ഗുണാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു അറിവ് കൂടിയാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തിൽ. അവിടെ അള്ളാഹു പ്രത്യേകം അൽ മലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു. എല്ലാറ്റിൻ്റെയും അധികാരമുള്ള രാജാവാണ്, എല്ലാറ്റിലും അധികാരം നടപ്പിലാക്കാൻ കഴിവുറ്റ രാജാതിരാജനാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അതിലിങ്ങനെയുണ്ട് സ്വഹീഹ് മുസ്ലിമിലെ റിവായത്തിൽ, അള്ളാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത്, അള്ളാഹുവേ നീയാണ് സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ, രാജാതിരാജൻ നീയാണ്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു പ്രവാചക വചനം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു യൻസിലു തബാറക്ക വതആല, യൻസിലു റബ്ബുന തബാറക്ക വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ അന്ത്യസമയത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നാണ്. എന്നിട്ട് പറയും, ആ ഹദീസിലുമുണ്ട്, അനൽ മലിക്, അനൽ മലിക്, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന രാജാതിരാജൻ ഞാനാണ്. മൻ ദല്ലദീ യദ്ഊനി ഫഅസ്തജീബല, അതുകൊണ്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാൻ, ഞാനവർക്ക് ഉത്തരം ചെയ്യാം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എല്ലാം ആ റബ്ബിൻ്റെ ആധിപത്യത്തിലും അധികാരത്തിലും ഉടമസ്ഥതയിലുമാണ്, എല്ലാം അവൻ്റെ കൈകളിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ആ ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും അഭിമാനവും ശക്തിയും നിസ്സാരമല്ല. ലാ മലിക ഹഖീഖതൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ സാക്ഷാൽ ഉടമസ്ഥാവകാശം, എല്ലാറ്റിൻ്റെയും ഉടമ അള്ളാഹുവാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതയും അധികാരവുമുള്ള രാജാതിരാജൻ അള്ളാഹുവാണ്. അല്ലദീ യംലികു കുല്ല ശൈ, എല്ലാറ്റിനെയും ഉടമപ്പെടുത്തിയ സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഭരണാധികാരി നിയന്താവ് അള്ളാഹുവാണ്. ബാക്കി എല്ലാവരും ഒരുപക്ഷെ ദുനിയാവിൽ മലിക്, രാജാവ് എന്ന് തന്നെ അവർ പറയുന്നുണ്ടാകും. അവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും കഴിവുകളും എല്ലാമുണ്ട്, പക്ഷെ ആപേക്ഷികമാണ് അവരുടെ അധികാരവും ആധിപത്യവും ഇടപെടലുമൊക്കെ. മറ്റുള്ളവരുടെ സഹായം അവർക്ക് ആവശ്യമാണ്. എത്ര വലിയ രാജാവായിരുന്നാലും അയാൾക്ക് പരിചാരകരില്ലാതെ കഴിയുകയില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ വൈദ്യർ വേണം, ഡോക്ടർ വേണം. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാചകക്കാർ വേണം. വസ്ത്രമുണ്ടാക്കി കൊടുക്കാൻ തയ്യൽക്കാരും അതേപോലെ തുന്നൽക്കാരുമൊക്കെ വേണം. അവർക്ക് കാവൽക്കാരും പരിചാരകരുമൊക്കെ വേണം. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ

അവനിൽ സർവസ്വവും ഭരമേൽപ്പിക്കുക. അപ്പോൾ പടച്ചറബ്ബാണ് എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ, അവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവനാണ് എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥതയും അധികാരവുമുള്ള രാജാതിരാജൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം അതിശക്തമാകും, രൂഢമൂലമാകും എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. ആ പടച്ചിറപ്പിലേക്ക് മാത്രമായിരിക്കും അയാളുടെ മനസ്സും ശരീരവും തിരിയുന്നത്. അവനിൽ തവക്കുലാക്കി അവൻ്റെ തീരുമാനമനുസരിച്ച് മാത്രമേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ എന്നറിയുമ്പോൾ, എല്ലാം തരുന്നതും തടയുന്നതും അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, തീർച്ചയായും അവനല്ലാത്ത ഒരാളോടും അവൻ പ്രാർത്ഥിക്കുകയോ അവരോട് സഹായം തേടുകയോ ചെയ്യുകയില്ല. അള്ളാഹുവാണ് യഥാർത്ഥ അധികാരി. യഥാർത്ഥത്തിലുള്ള അധികാരമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പ്രകടമായ രൂപമാണ് നൽകലും തടയലും, ചിലരെ ഉയർത്തലും വേറെ ചിലരെ താഴ്ത്തലും ഒക്കെ. ആ ഒരു അധികാരത്തിൻ്റെ ഉടമസ്ഥതയുടെ ഒരു പൂർണ്ണതയായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് സൂറത്തു ആലിമ്രാൻ 3-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ആ ഒരു മേഖലയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധേയമായ ചില പരാമർശങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അള്ളാഹുവെ, രാജാതിരാജനായ അള്ളാഹുവെ, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ അധികാരിയും ഉടമസ്ഥനുമായ അള്ളാഹുവെ, തുഅ്തിൽ മുൽക്ക്, നീയാണ് ആധിപത്യം നൽകുന്നത്, അധികാരം നൽകുന്നത്, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നലെ വരെയും അധികാരമുള്ള ആളുകളെ അധികാരമില്ലാത്തവരാക്കി മാറ്റുന്നത് നീയാണ്. ഇന്നലെ വരെയും അധികാരമില്ലാത്തവരെ അധികാരക്കസേരകളിൽ അവരോധിക്കുന്നവൻ നീയാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരത്തിൽ നിന്ന് പിഴുതെടുത്ത് ദൂരക്കളയുന്നു നീ. അപ്പോൾ അധികാരം നൽകുന്നതും അധികാരം തടയുന്നതും അള്ളാഹുവേ നീയാണ്. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരെ അന്തസ്സും പ്രതാപവുമുള്ളവനാക്കി നീ മാറ്റുന്നു. നീ ഉദ്ദേശിക്കുന്ന വേറെ ചിലരെ നിന്ദ്യരും അധികൃതരുമാക്കി നീ മാറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബ്ബ്, അവനാണ് സാക്ഷാൽ അധികാരസ്ഥൻ, അവൻ്റേതാണ് യഥാർത്ഥത്തിലുള്ള ആധിപത്യം, ഉടമസ്ഥത എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള പടച്ചിറബ്ബിനെ അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചാൽ അവനോട് മാത്രമേ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായതേട്ടങ്ങൾ നടത്തുകയും ചെയ്യുകയുള്ളൂ. പരലോകത്തും പടച്ചിറബ്ബിൻ്റെ അധികാരം, അവൻ്റെ ഉടമസ്ഥത, അവൻ്റെ ശക്തി ബോധ്യപ്പെടുത്തുന്ന രംഗമുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ ആയത്തിൽ. പരലോകത്ത് മനുഷ്യന്മാർ വരും, സർവചരാചരങ്ങളും സമ്മേളിക്കുന്ന ആ ലോകത്ത് അള്ളാഹു അവൻ്റെ കൈകളിലേക്ക് ആകാശഭൂമികളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ആധിപത്യം അധികാരം ആർക്കുള്ളതാണ്, ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ സർവരും എല്ലാവരും ഏറ്റുപറയുന്ന ഒരു സത്യം, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന ഏകാധിപതിയായ അള്ളാഹുവിനാകുന്നു ഇന്നത്തെ പൂർണ്ണമായ അധികാരം. ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയും സംരക്ഷണവും സഹായവും ആദരവുമൊക്കെ നമുക്ക് കിട്ടണം. എങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ശരിയായ വിധത്തിൽ ആരാധിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അവൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ച് അവൻ കാണിച്ച വഴിയിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അള്ളാഹുവാണ് അത്യുന്നതനും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അധികാരിയും എന്നറിയുമ്പോൾ അവനോടുള്ള ബഹുമാനം സ്വാഭാവികമായും ഉണ്ടാകും.
അവനോടുള്ള ആദരവ് വർദ്ധിക്കും. അവൻ ആദരിച്ചവയെയും ബഹുമാനിച്ചവയെയും ബഹുമാനി

0: അവൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ച് സാഷ്ടാംഗം നമിക്കും. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു. സൂറത്ത് മുഅ്മിനൂനിൻ്റെ അവസാന ഭാഗത്ത് 116-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, സത്യത്തിലുള്ള രാജാതിരാജൻ, അധികാരസ്ഥൻ അള്ളാഹുവാണ്. അവനെത്രയോ ഉന്നതനാണ്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതേപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഖമറിലെ 54-55 വചനങ്ങളിലൂടെ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സർവശക്തനും സർവാധിപതിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധമായ ഒരു സ്ഥാനമുണ്ട്. ആർക്ക്? മുത്തഖീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച ആളുകൾക്ക്. അവർക്ക് സ്വർഗങ്ങളുണ്ട്, അതേപോലെ അരുവികളുണ്ട്, പടച്ചറബിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആധിപത്യവും അധികാരവും അംഗീകരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ അല്പസ്വല്പം വിട്ടുതന്ന ആ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് അഹങ്കാരികളായി മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും ചെന്ന് വീഴുക. അഹങ്കാരികളായി തീർന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ചില സൗകര്യങ്ങളിൽ അതിരുവിട്ട് അഹങ്കരിച്ച് ആഹ്ലാദിച്ച് അക്രമികളായിത്തീരുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ ഈ ലോകത്ത് തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഫിർഔനിൻ്റെയും നംറൂദിൻ്റെയും ഖാറൂനിൻ്റെയും ഹാമാനിൻ്റെയും ഒക്കെ ചരിത്രം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ തുച്ഛമായ ചില സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വെച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഉരുക്ക് ദണ്ഡുകൾ കാണിച്ച് പാവപ്പെട്ടവരെ നമ്മൾ വേദനിപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ നമ്മൾ ഓർക്കുക ഫിർഔനിൻ്റെ ചരിത്രം, നംറൂദിൻ്റെയും ഖാറൂനിൻ്റെയും ഹാമാനിൻ്റെയും പാഠങ്ങൾ. അതുകൊണ്ട് അള്ളാഹു നൽകിയത് നമ്മെ പരീക്ഷിക്കുവാനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്ത ഘട്ടങ്ങളിൽ, വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ അവനോട് മാത്രം തേടി അള്ളാഹുമ്മ എന്ന് വിളിച്ച്, അള്ളാഹു മക്ഫിനി ബി ഹലാലിക് അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക് അമ്മൻ സിവാക്. അള്ളാഹുവെ, നീ എനിക്ക് അനുവദിച്ച് നൽകിയത് കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് മതിയാക്കി തരണമേ. വഅഗ്നിനി ബി ഫളിക് അമ്മൻ സിവാക്, നിന്റെ ഔദാര്യം കൊണ്ട് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടത് ആവശ്യമില്ലാത്ത വിധം നീ എന്നെ ധന്യനും പര്യാപ്തനുമാക്കണമേ എന്ന പ്രാർത്ഥന. അത് നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്താൻ കഴിവുള്ള രാജാതിരാജനാണ്, സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു, അൽ മലിക് അൽ മലീക്. ആ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കാൻ, അവനെ അവലംബിക്കാൻ, അവനിൽ സർവസ്വവും വരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ ഏകദൈവ വിശ്വാസം തൗഹീദ് രൂഢമൂലമാക്കുവാനും അവനിലേക്ക് അടുക്കുവാനും കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ ഷമീർ മദീനി നടത്തിയ അൽ മലിക് അൽ മലീക് എന്ന രണ്ട് തലക്കെട്ടുകളെ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്. കഥ രചിച്ചിട്ടുള്ളത് ഉസ്മാൻ പാലക്കഴിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കടലും കപ്പലും എന്ന ബുക്കിൽ നിന്നും തിരഞ്ഞെടുത്ത എറണാകുളത്തേക്കുള്ള ഒരു യാത്ര എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം നടത്തുന്നു അബ്ദുസ്സലാം വി ടീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു കഥയുണ്ടായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട കഥ. എറണാകുളത്തേക്ക് ടൂറ് പോകാനൊരുങ്ങിയ മുബീനും മുനീറയും തമ്മിലുള്ള ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടിയുള്ളൊരു യാത്രയുടെ കഥയായിരുന്നത്. അന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടില്ലായിരുന്നു. എറണാകുളത്തേക്കുള്ളൊരു യാത്ര, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. മുബീനും മുനീറയും ഉപ്പയും ഉമ്മയും എറണാകുളത്തേക്ക് കാറിൽ യാത്ര പുറപ്പെട്ടു. യാത്ര തുടങ്ങവേ ഉപ്പ പറഞ്ഞു, പിന്നെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥന മക്കളെ മറക്കല്ലേ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മുബീനും മുനീറയും ഉറക്കെ കേറ്റു പറഞ്ഞു. 4 മണിക്കൂർ പിടിക്കും എറണാകുളം പാലാരിവട്ടത്തുള്ള സൈനബാമ്മയുടെ വീട്ടിലെത്താൻ. ഉപ്പാന്റെ സഹോദരിയാണവർ. യാത്രയിലുടനീളം മുബീനും മുനീറയും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മതപരമായ സംശയങ്ങൾ മാത്രമല്ല, ലോകത്തെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നവർക്ക്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേൽ പട്ടാളക്കാർ കൊന്നുതീർക്കുന്നത് എന്തിനാണെന്നായിരുന്നു മുനീറയുടെ ഒരു സങ്കടത്തോടെയുള്ള ഒരു ചോദ്യം. ഉപ്പ ഓരോന്നിനും കൃത്യമായി ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടിരുന്നു. ചില സംശയങ്ങൾ ഉമ്മയാണ് തീർത്തുകൊടുത്തത്. മക്കൾ ചോദ്യം ചോദിക്കുന്നത് ഉപ്പാക്ക് വലിയ ഇഷ്ടമാണ്. അറിയുന്ന ഉത്തരക്കെ അപ്പോൾ തന്നെ പറഞ്ഞുകൊടുക്കും, അറിയാത്തത് പഠിച്ച ശേഷം പിന്നീട് പറഞ്ഞുകൊടുക്കും. യാത്ര ഇങ്ങനെ തുടരവെ തൃശൂരിലെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനും ചായ കുടിക്കാനുമായി ഒരു ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. തൃശൂരിലാണ് എത്തിയിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മുനീറ ചോദിച്ചു, ഉപ്പാ നമുക്ക് കാഴ്ച ബംഗ്ലാവിലൊന്ന് പോയാലോ? മോളെ, ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം അതല്ല. ഉച്ചഭക്ഷണത്തിന് എത്താമെന്ന് അമ്മായിയോട് പറഞ്ഞതല്ലേ, അവർ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ കയറിയാൽ ഉച്ചഭക്ഷണത്തിന് അവിടെ എത്താൻ കഴിയില്ല. നമുക്ക് അത് തിരിച്ചു വരുമ്പോഴാവാം. ആ, അതാണുപ്പാ നല്ലത്. നമ്മൾ വാക്കുപാലിക്കണ്ടേ? മുബീം പറഞ്ഞു. അതെ, വാക്കുപാലിക്കുന്നവനാണ് മുസ്ലിം, ഉപ്പ മുബീം പറഞ്ഞതിനെ പിന്താങ്ങി. താമസിയാതെ അവർ യാത്ര തുടർന്നു. വഴിക്ക് വെച്ച് ഒരു പള്ളിയിൽ ളുഹ്ർ നമസ്കരിക്കാൻ കയറി. ഉച്ചക്ക് 1 മണിക്ക് അവർ അമ്മായിയുടെ വീട്ടിലെത്തി. അവരെല്ലാം ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി മുന്നിൽ നടന്ന മുബീനാണ് ആദ്യം സലാം പറഞ്ഞത്. അമ്മായിക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയും മുബീന്റെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയുമാണുള്ളത്. അമ്മായിയുടെ ഭർത്താവും മകളുടെ ഭർത്താവുമൊക്കെ ഗൾഫിലാണ്. വളരെ സന്തോഷത്തോടെയാണ് അവർ വിരുന്നുകാരെ സ്വീകരിച്ചത്. ആദ്യം കുടിക്കാൻ ജ്യൂസ് കൊടുത്തു. അല്പസമയത്തിനു ശേഷം ഉച്ചഭക്ഷണം വിളമ്പി. അമ്മായി രുചികരമായ ഭക്ഷണമുണ്ടാക്കുന്നതിൽ സമർത്ഥയാണ്. ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമൊക്കെ എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ അപ്പോഴും മുബീനും മുനീറയും മറന്നില്ല. ഒരു വീട്ടിൽ ചെന്നാൽ കാണിക്കേണ്ട മര്യാദകൾ ഉപ്പ പറഞ്ഞുകൊടുത്തതുകൊണ്ട് രണ്ടുപേരും അത് കൃത്യമായി പാലിച്ചു. ഭക്ഷണം കഴിക്കുന്നിടത്തും അവർ ഇസ്ലാമികമായ മര്യാദയൊക്കെ കാണിച്ചു. ഒരു വറ്റുപോലും താഴെ വീഴാതിരിക്കാൻ നന്നേ ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുന്നതിനു മുമ്പായി എല്ലാവരും ഒന്നിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. ആരും ഫോണിൽ നോക്കിയിരുന്നില്ല. അസ്ഹർ നമസ്കരിച്ച ശേഷം ബോൾഗാട്ടിയിലേക്കും കൊച്ചിയിലും ചേറായി ബീച്ചിലുമൊക്കെ പോകണമെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടി എറണാകുളത്തേക്കുള്ള ഒരു യാത്ര എന്ന തലക്കെട്ട്, കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാടി രചിച്ച പുസ്തകത്തിലെ ആ ഒരു തലക്കെട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മൾ കഥോർത്തത്.
2: ഉസ്മാൻ പാലക്കാടി അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാണ് ഓൺലൈൻ സ്റ്റോറിലും മറ്റുമൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ നിർബന്ധം വാരികയുടെ പ്രധാന ഒരു ഉത്തരവാദപ്പെട്ട ജോലി കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൂടിയാണ് ഉസ്മാൻ പാലക്കാടി. അദ്ദേഹത്തിൻ്റെതായ ഒരു രചനയ്ക്കാണ് നാം ഇതുവരെ അബ്ദുസ്സലാം വീറ്റിയുടെ ശബ്ദം കാതോർത്തത്. ശരി, നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജനക്ഷേമം പരിപാടിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ റേഷൻ കാർഡിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിന് അലി ഇടത്തനാട്ടുകരയും ചേർന്ന് നടത്തുന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗം കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്ഷയ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ വില്ലേജ് ഓഫീസിനേക്കാൾ കൂടുതൽ, പഞ്ചായത്ത് ഓഫീസിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമായി മാറിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ. നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച്, അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച്, എങ്ങനെയൊക്കെയാണ് അത് ലഭ്യമാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ, കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും കൂടുതൽ പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. കൂടുതൽ അറിഞ്ഞാൽ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഈ മേഖലയിൽ ഏറെ പരിചയമുള്ള ഒരാളാണ്. അബ്ദുൽ ജലീൽ സാഹിബാണ് കൂടെയുള്ളത്. അദ്ദേഹം വളാഞ്ചേരിയിൽ ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട്. സാധാരണ അക്ഷയ കേന്ദ്രമല്ല, ഒരു മികച്ച കേന്ദ്രമാണ്. നമുക്ക് അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. സർ, അസ്സലാമു അലൈക്കും.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
4: അക്ഷയ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിനൊരു ലീഗൽ സ്റ്റാൻഡ്?
5: അക്ഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നമുക്ക് ഈ സേവനം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് അക്ഷയ. അത് കേരളത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത്. നമ്മളുടെ ഓരോ വാർഡിലും എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ വന്നു. അതിൻ്റെ കറക്റ്റ് മോണിറ്ററിങ്, സാധാരണ ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സുതാര്യതയും മറ്റും നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജില്ലാ കളക്ടർ, അതിൻ്റെ ചെയർമാനും ബാക്കി ഗവൺമെൻറ് തല ഉദ്യോഗസ്ഥന്മാരൊക്കെ മോണിറ്ററിങ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. പ്രൈവറ്റായിട്ടാണ് സംരംഭകനെങ്കിൽ പോലും അതിൻ്റെ മോണിറ്ററിങ് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ് ഉള്ളത്.
4: താങ്കൾ എങ്ങനെയാണ് ഈ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിയത്? എത്ര കാലമായി ഓഫീസ്? ഞാൻ
5: 18 വർഷം മുമ്പ് ഈ അക്ഷയുടെ 20 വർഷമായി അക്ഷയ എങ്കിലും 18 വർഷമായി എൻ്റെ പ്രാരംഭ അക്ഷയ ജനസേവനങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഉള്ള ഒരു അക്ഷയ സംരംഭകനാണ് ഞാൻ. അത് പ്രത്യേക ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മളെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് അക്ഷയ കേന്ദ്രം. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആരംഭം മുതലുള്ള ഒരു അക്ഷയ സംരംഭകനാണ്. വളാഞ്ചേരി ടൗണിൽ, വളാഞ്ചേരി ഹൃദയഭാഗത്ത് തന്നെയാണ്. വളാഞ്ചേരി ടൗണിൽ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അത്യാവശ്യം ഒരു 10-15 സ്റ്റാഫുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അക്ഷയ കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പ്രാരംഭകൻ എന്നുള്ള നിലയിൽ അത്യാവശ്യം എല്ലാ സേവനങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ മറ്റു സംരംഭകർക്ക് നമുക്ക് ഇതിന് ഇപ്പോൾ ആധാർ അങ്ങനെയുള്ള മാസ്റ്റർ ട്രെയിനായിട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ്.
4: ചുരുക്കി പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, അതാണ് ഞാൻ ചുരുക്കി പറയാന്ന് പറഞ്ഞത്.
5: അത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഇപ്പോൾ അക്ഷയയിലെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡായിട്ടാണ് നിങ്ങളീ പറഞ്ഞ പോലെ, സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഓഫീസുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്രണ്ട് ഓഫീസായിട്ട് ഇപ്പോൾ അത് ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു, ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞു. അതിലിപ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റേഷൻ കാർഡ്, അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, അതല്ലെങ്കിൽ ഈ നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള, ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഇതെല്ലാം പിന്നെ ആധാർ, ഇതെല്ലാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളോട് തന്നെയാണ് പോകുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള വിഷയങ്ങൾ ഇതാണ്. ഇത് കൂടാതെ പിന്നെ പരീക്ഷ, ഓൺലൈൻ പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, മറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസുകൾ, അങ്ങനെയുള്ള മേഖലകളും കൂടെ അക്ഷയയിലുണ്ട്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അത് ആ ഒരു ഇതിലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലൂടെ ചെയ്യാൻ പറ്റാത്ത സേവനം, ഓൺലൈൻ സേവനം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സേവനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
4: അതാണ് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും സൗകര്യം
5: അതാണ് ശരിക്കും പറഞ്ഞാൽ. ഓൺലൈനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
4: ജലീൽ സാഹിബ് ആദ്യം പറഞ്ഞ പേര് റേഷൻ കാർഡാണ്. നമുക്ക് അതിന്ന് തുടങ്ങാം. റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനോട് ഏറ്റവും അടുത്ത ഒരു ഡോക്യുമെൻ്റാണത്. പണ്ടൊക്കെ ഭക്ഷണം കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടിയിരുന്നു. എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ വാപ്പയൊക്കെ പ്രായം കൂട്ടിയിട്ട് റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം അന്ന് റേഷൻ വിഹിതം കിട്ടണമെങ്കിൽ ഇത്ര പ്രായമാകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്ര തന്നെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡിൽ നിന്ന് വെട്ടും എന്നൊക്കെ തമാശയിലൊക്കെ പറയലുണ്ടല്ലേ. എങ്ങനെയാണ് റേഷൻ കാർഡ് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ, പുതിയതായിട്ട് ഒരാൾക്ക് റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
5: നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡിൻ്റെ പ്രാധാന്യം ഇന്നും അതിന് പ്രാധാന്യം നല്ല ഉണ്ട്. കാരണം റേഷൻ കാർഡിന് പല തരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഈ താഴ്ന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷൻ കാർഡ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഇപ്പോൾ വീടില്ലാത്തൊരാൾ, ഇപ്പോൾ വീടില്ലെങ്കിൽ റേഷൻ കാർഡ് കിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി റേഷൻ കാർഡ് ഒരു വാടക വീടുമില്ല, സ്വന്തമായിട്ട് വീടില്ല, നമ്മളൊരു പുറമ്പോക്കായിട്ട് എവിടെയെങ്കിലും ഷേട്ടോ ചായ്പോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അത്തരക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷൻ കാർഡ് ലഭിക്കുമെന്നുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു കൂട്ടായിട്ട് താമസിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു വിട്ട് നമ്മൾ താമസിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷൻ കാർഡിന് അപേക്ഷ ചെയ്യാൻ പറ്റും.
4: എന്തൊക്കെ രേഖകളാണ് റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്?
5: അത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കാറ്റഗറി പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീട്, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച ഒരാളായിരിക്കാം. ഈ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ അവർ നിലവിൽ ഇപ്പോൾ അവർ അവർ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്നിട്ടാണ്, അവിടെ നിന്നാണ് നമുക്ക് പ്രത്യേക ലോഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ കാര്യമായിട്ടും കൊണ്ടുവരേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് അവരെ വീടിൻ്റെ അവരെ ആരുടെ പേരിലാണ് വീട് എന്നുള്ളതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വേണം. അതുപോലെ അവരെ വീടിൻ്റെ വലുപ്പം, എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്നുള്ളത്, അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു റേഷൻ കാർഡിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയൊരു വീടാണെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി, എൻ്റെ വീട് ഇത്ര ചെറുതാന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അത് പോരാ, ഇപ്പോൾ അവർ അത് ആ വീട് നമ്മൾ ഏത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തോ അവിടുന്ന് ആധികാരികമായിട്ട് അവർ വന്ന് പരിശോധിച്ചിട്ട് വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും.
4: പൊസഷൻ സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് ലഭിക്കുന്നത്?
5: പൊസഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ സ്ഥലത്തിൻ്റെ പൊസഷൻ വരുന്നുണ്ട്, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. വീടിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് അത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തു നിന്നാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് രേഖകൾ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് റേഷൻ കാർഡ് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വീടിൻ്റെ ഈ ഓണർഷിപ്പ് വന്നറിയുന്ന സർട്ടിഫിക്കറ്റും നമ്മളതിൻ്റെ വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. കാരണം റേഷൻ കാർഡിൽ വരുമാനം സൂചിപ്പിക്കാനാണ്
4: വളരെ പ്രധാനമാണ്
5: റേഷൻ കാർഡിലെ വരുമാനം. അതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്കതിൻ്റെ കൂടെ വേണം. അതുപോലെ ഇപ്പോൾ സാധാരണ നമുക്ക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാര്യമാരുടെ പേരാണ് സ്ത്രീകൾക്കുള്ള അപ്പോൾ മുൻഗണന കൊടുത്തത്. അപ്പോൾ ആ ഭാര്യ നമ്മളെ ഭാര്യയുടെ ഏത് ഭാര്യ എന്നില്ല, നമ്മൾ ആ റേഷൻ കാർഡിൽ ഏറ്റവും മുതിർന്ന സ്ത്രീ ആരാണോ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആണ്.
4: സ്ത്രീ ശാക്തീകരണം റേഷൻ കാർഡിൽ
5: വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ അത് വെച്ച് അവരുടെ ഒരു ഫോട്ടോ, ഇത്രയും രേഖകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മരുന്ന് നമുക്കൊരു വീട്ടിലെ നമ്പറിൽ, ഒരു വീടിൻ്റെ നമ്പറിൽ നമുക്ക് ഒരു റേഷൻ കാർഡേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അത്രയാണ് അതിൻ്റെ കാര്യം.
4: ഈ രേഖകളായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് സേവനം
5: നമുക്ക് അവിടെ ചെയ്യാനുള്ള? നമ്മൾ ഈ രേഖകൾ പരിശോധിച്ച് ഈ ഇതിനാവശ്യമായിട്ടുള്ള വരുമാനം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുമാനങ്ങളൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീടിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റിയിൽ നികുതി അടച്ച റെസിപ്റ്റും ഒരു ഫോട്ടോയുമായി അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക.
4: വരുമാന സർട്ടിഫിക്കറ്റ്
5: അക്ഷയ നിന്നാണ്, അവിടെ തന്നെയാണ് അക്ഷയ സർട്ടിഫിക്കറ്റ് വരിക, അവിടുന്ന് വാങ്ങിക്കാം. ഇതിനുള്ള റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലാണ് കൊടുക്കുക, അതിൻ്റെ വെരിഫിക്കേഷൻ താലൂക്ക് ഓഫീസിൽ നിന്ന് റേഷൻ ഓഫീസിൽ നിന്ന് ചെയ്യും. അത് കഴിഞ്ഞ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ റേഷൻ കാർഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതും അക്ഷയ കേന്ദ്രത്തിനാണ്. അപ്പോൾ അവർക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല, തൊട്ടടുത്ത് അവർ അക്ഷയ കേന്ദ്രത്തിൽ മാത്രമേ ഒരു റേഷൻ കാർഡിന് വരേണ്ട കാര്യമുള്ളൂ. അതാണ് ഇപ്പോൾ നിലവിലെ സംവിധാനം.
4: നമ്മൾ ഈ രേഖകളൊക്കെ ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ രേഖകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കും. പിന്നെ ഇത് ഈ റേഷൻ കാർഡ് ഒരു പുതിയ അറിവായിരിക്കും പലർക്കും. റേഷൻ കാർഡ് എന്നുള്ള ഒരു ഹാർഡ് കോപ്പി ഇപ്പം ഇല്ല അല്ലേ?
5: ശരിക്കും
4: ചട്ടയൊക്കെ ഇട്ട് അതിനൊരു കവറൊക്കെ ഇട്ട് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിന്നൊക്കെയാണ് അത് കൊടുത്തിരുന്നത്. ഇപ്പം അങ്ങനെ നേരിട്ടുള്ളൊരു സംഗതി ഇല്ല,
5: ഇപ്പോൾ ഇത് ഡിജിറ്റലാണ്. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഏത് രൂപത്തിൽ, ഇപ്പോൾ എ ടി എം കാർഡ് പോലത്തെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമ്മളെ ചോയ്സാണ്. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ മൊബൈലിൽ. ഇപ്പോൾ ഒരു റേഷൻ കാർഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറേ ആവശ്യമുള്ളൂ, എല്ലാം ഡിജിറ്റലാണല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പം വേറെ പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു നമുക്ക് അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നു മാത്രം.
4: അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
5: നമ്മളൊരു അപേക്ഷ നമ്മളിപ്പോൾ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നമ്മളതിനകത്ത് വെച്ച ഡോക്യുമെൻറ്റ്സുകൾ പരിശോധിച്ച്, സാധാരണ കേസിൽ പ്രത്യേകിച്ചതൊന്നുമില്ല, അവർ ആ നമ്മൾ കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് റേഷൻ കാർഡ് അപ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ചില കേസിൽ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് പല തരത്തിലുണ്ടല്ലോ, നാല് ടൈപ്പ് ഉണ്ട്. അത് നല്ല മുൻഗണന കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട്, യാതൊരു മുൻഗണന ഇല്ലാത്തതുകൊണ്ട് നിർബന്ധമില്ലാത്തൊരു മുൻഗണന, വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന രീതിയിലുള്ള ഒരു നീല കാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകളിൽ നമ്മൾ ചില അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ മാനസിക വെല്ലുവിളിയുള്ള ഒരംഗമുണ്ടെന്ന് വിചാരിക്കാം, അതെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളും കൂടി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മുൻഗണന ഉള്ള റേഷൻ കാർഡ് കിട്ടും. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുൻഗണന റേഷൻ കാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ റേഷൻ ഓഫീസർ ഒന്ന് അന്വേഷണം നടത്തുക, എന്നിട്ടാണ് ഈ റേഷൻ കാർഡ് അപ്രൂവൽ ആവുക. അപ്പോൾ അവർക്ക് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ആ ഒരു മുൻഗണന ഉള്ള ഒരു റേഷൻ കാർഡ് അവർക്ക് കിട്ടും. അതല്ലാതെ സാധാരണ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ കിട്ടുമ്പോൾ നമുക്ക് ഒരു 7 ദിവസം കൊണ്ടൊക്കെ നമുക്ക് റേഷൻ കാർഡ് കിട്ടും, പക്ഷെ അത് വൈറ്റ് ആയിരിക്കും കിട്ടും, പ്രത്യേകിച്ച് മുൻഗണന ഒന്നും ഉണ്ടാവില്ല. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആ നമുക്ക് മുൻഗണനയിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടെന്ന് മാത്രം.
4: കളറ് 4 കളറുണ്ടെന്ന് പറഞ്ഞു, പിങ്ക്, യെല്ലോ, ബ്ലൂ, വൈറ്റ് അല്ലേ, അതൊന്ന് ചുരുക്കി പറയാതാലും.
5: അത് നമുക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബി പി എൽ ആണ്, ഇപ്പോൾ വളരെ ഇതിലായി പറയണേ നമ്മൾ ബി പി എൽ കാർഡ് എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ബി പി എൽ എന്ന് പറയുന്ന ആ കാർഡിനാണ് നമ്മൾ യെല്ലോ കാർഡ് എന്ന്
4: പറഞ്ഞ കാർഡ് അല്ലേ,
5: ആ മഞ്ഞ കാർഡ്. പിന്നെ അത് വരുന്നതിൽ പിങ്ക് കാർഡ് വരും. പിങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ അതി ദരിദ്രരേക്ക് താഴെയുള്ള വിഭാഗമാണ്. അതിന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഡി, അത് വിധവ, അവരൊറ്റയ്ക്ക് താമസിക്കുക, അവർക്ക് വേറെ സഹായത്തിനൊന്നും യാതൊരു മാർഗവുമില്ല, അങ്ങനെയുള്ള അതി ദാരിദ്ര്യരേഖ താഴെ നിന്നുള്ള ആളുകളെ ഉപദേശിച്ചിട്ടുള്ളതാണ് മറ്റേ പിങ്ക് എന്നുള്ള കാർഡ് വരുന്നത്. അപ്പോൾ രണ്ടിനും ഒരേപോലെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക, യെല്ലോ ആയാലും എന്തായാലും. പിന്നുള്ള നീലാണ്, നീല കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഒരുവിധമുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും, അത് പ്രത്യേകിച്ച് മുൻഗണനയൊന്നുമില്ല, പക്ഷെ ചില സമയങ്ങളിൽ ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു സ്പെഷ്യൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും. വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല, നമുക്ക് റേഷൻ കാർഡ് ലഭിക്കും, അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കിട്ടും. അങ്ങനെയാണ് 4 കാർഡുകൾ വരാം.
4: നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെസിപ്റ്റ് അങ്ങനെ കിട്ടുമോ, അതേപോലെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ
5: ഇപ്പോൾ ഡിജിറ്റൽ, ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് എല്ലാം കറക്റ്റ്. നമ്മൾ അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്തിന് ഈ അപേക്ഷകൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ റെസിപ്റ്റ്, നിങ്ങൾ അപേക്ഷ സ്വീകരിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഇപ്പോൾ റേഷനിങ് ഇൻസ്പെക്ടർ പരിശോധിക്കും, അപ്പോൾ പ്രോസസ്സിങ്ങിലാണെന്നുള്ള മെസ്സേജ് വരും. പിന്നെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ അപേക്ഷ പരിഗണിച്ചു, അപ്രൂവ് ചെയ്തു, അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തോളെന്നുള്ള മെസ്സേജൊക്കെ SMS ആയിട്ട് കിട്ടും. ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പ്രയാസമൊന്നുമില്ല.
4: അപ്പോൾ വലിയൊരു പ്രയാസമില്ലാതെ റേഷൻ കാർഡ് കിട്ടി,
5: തീർച്ചയായിട്ടും വലിയൊരു പ്രയാസമില്ലാതെ. നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റേഷൻ കാർഡ് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് എത്രയും പെട്ടെന്ന് ഈ രീതിയിൽ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പറ്റും.
4: ഈ പ്രത്യേകിച്ച് താല്പര്യം തോന്നിയ സംഗതി, സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും വീട്ട് നമ്പർ ഇല്ലാത്തവർക്കും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അറിവായിരിക്കും മിക്കവാറും ആളുകൾക്ക്.
5: അതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാൾ വാടക വീട്ടിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വാടക, നമുക്ക് വീടില്ല, നമ്മൾ വാടക, അപ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കായിരിക്കും റേഷൻ കാർഡ് കൂടുതൽ ആവശ്യം. നമ്മൾ സ്വന്തം വീടിനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാടകയ്ക്ക് നിൽക്കേണ്ട പോലെ പലപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ വാടക ആദ്യം ഇതിന് കുറച്ച് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് നിൽക്കുന്ന ആളുടെ അതിൻ്റെ ഉടമസ്ഥ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു സമ്മതപത്രമൊക്കെ വേണം. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉടമസ്ഥന്മാർ ഇതിന് സമ്മതം കൊടുക്കാനൊക്കെ അവർക്ക് പ്രയാസമായിരുന്നു, ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ലഘൂകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നമ്മളാണ് വാടകയ്ക്ക് നിൽക്കണം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഈ വാടകക്കാരൻ തന്നാൽ മതി. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാടക വീട്ടിൽ ആ വാടക വീടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും.
4: റേഷൻ കാർഡൊന്ന് വെട്ടേണ്ട കുറേ അവസരങ്ങൾ വരാറുണ്ട്, മരണം മറ്റു പോലെയൊക്കെ. അതിൻ്റെ നടപടികളും ക്രമങ്ങൾ ഇങ്ങനെ തന്നെ ഓൺലൈൻ തന്നെയാണ്?
5: എല്ലാം ഓൺലൈനാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള 95% എന്ന് വേണമെങ്കിൽ പറയാം. വളരെ 1-2 കേസുകൾ മാത്രമേ നമുക്ക് റേഷൻ കാർഡിലൂടെ ഈ ചെയ്യാൻ പറ്റാത്തുള്ളൂ, നേരിട്ട് റേഷൻ ഓഫീസർ കാണേണ്ട കേസുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. വെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആണെങ്കിൽ ഒരു റേഷൻ കാർഡിൽ ആളുകളെ ചേർക്കാനും അതിൽ നിന്ന് ഒഴിവാക്കാനും, ഇപ്പോൾ നമ്മൾ താമസം മാറുകയാണെങ്കിൽ നമ്മളെ അഡ്രസ്സ് മാറാനും ഒക്കെ പറ്റും. ഇതിൽ ആധികാരികമായിട്ട് റേഷൻ കാർഡിൽ ചേർക്കാനും ഒക്കെ വേണ്ട രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് നിർബന്ധമാണ്. ഒരംഗത്തിന് നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കണം. ഇപ്പോൾ 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷൻ കാർഡിൽ നമുക്ക് ചേർക്കാം. അവർക്ക് അതിനുള്ള വിഹിതമായിട്ടുള്ള അരികളും കാര്യങ്ങളും കിട്ടും ചെയ്യും, പക്ഷെ അവർക്ക് ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് ഉള്ള ഒരാൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളുടെ കട്ടായി പോയിട്ടുണ്ടോ? ഇപ്പോൾ പല ആളുകൾക്കും അറിയില്ല. നമ്മൾ റേഷൻ കാർഡിൽ നോക്കുമ്പോൾ അവരെയില്ല പഴയ പുസ്തകമായിട്ടുള്ള ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടാവുക, പക്ഷെ അവർ പല ആവശ്യങ്ങൾക്കും അവൻ്റെ അക്ഷയയിൽ വരുമ്പോൾ ചിലർ അവർക്ക് പഴയ പോലെ അരി കിട്ടുന്നില്ല, അത്ര തൂക്കം അരി കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അവര് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഇന്ന് കട്ടായി പോയിട്ടുണ്ടാവും. കട്ടാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ആധാർ കാർഡ് അതിനകത്ത് ഫീഡ് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഗവൺമെന്റ് അതിന്റെ സമയമൊക്കെ വെച്ചിരുന്നു. അപ്പൊ ആ സമയപരിധി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി
4: കട്ടായി,
5: അത്ര ആളുകളൊക്കെ കട്ടായി പോയി. അപ്പൊ അവരൊക്കെ ഇനി ചേർക്കാം, ഒരു ആധാർ കാർഡും ആ റേഷൻ കാർഡും ആയിട്ട് അക്ഷയയിൽ വന്നു കഴിഞ്ഞാല് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത നമുക്ക് ചേർക്കാൻ പറ്റും.
4: നമുക്ക് വെട്ടുന്ന പോലെ തന്നെ ചേർക്കാനും പറ്റും. ചേർക്കാനുള്ള നടപടിക്രമങ്ങളും,
5: ചേർക്കാൻ ഒരു സമ്മതപത്രം വേണം. ആ ആരതാണോ റേഷൻ കാർഡ്, ആ റേഷൻ കാർഡിന്റെ ഉടമസ്ഥന്റെ ഒരു സമ്മതപത്രം വേണം, ഇയാളുടെ ആധാർ കാർഡും വേണം. ഇതിപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു റേഷൻ കാർഡിനെ പറ്റുള്ളൂ, അതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നും വരുന്നില്ല. കാരണം കേരളം മുഴുവൻ ഇത് ലിങ്ക്ഡ് അല്ലേ, അതുകൊണ്ട് ആധാർ കാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചേർക്കാൻ പറ്റും.
4: നമ്മൾ പറഞ്ഞ നേരത്തെ നാല് തരത്തിലുള്ള കാർഡുകളുണ്ടെന്ന്, നമുക്കത് മാറ്റാൻ പറ്റുമോ? ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് മാറ്റാൻ പറ്റുമോ?
5: അത് നിലവിലുണ്ട് പ്രത്യേക സമയം, അത് പ്രത്യേക സമയം ഗവൺമെൻറ് വെക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ മുൻഗണനയ്ക്ക് ഒരു താലൂക്ക് ബേസ് ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ, ഇത്ര ലക്ഷം ആളുകൾക്കായിരിക്കും ഒരു മുൻഗണന കാർഡുകൾ കൊടുക്കുക. അല്ലാതെ അർഹതയുള്ള എല്ലാവരും മുൻഗണനയിലാണെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്പുറത്തെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ആളുകൾ അതിൽ നിന്ന് വേക്കൻസി വരുമ്പോൾ, ആളുകൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10,000 മുൻഗണന ആളുകളുണ്ടെങ്കിൽ ഒരു താലൂക്കിലുണ്ടെങ്കിൽ, അതിൽ നിന്ന് പല കാരണങ്ങളുകൊണ്ട് അവരുന്ന് കട്ടായി പോകും. കാരണം ആളുകൾക്ക് ചിലപ്പം സ്വന്തമായിട്ട് കാറ് വാങ്ങും, അപ്പോൾ അവർ നമ്മൾ റേഷൻ കാർഡിൽ ആ വിവരം ഉൾപ്പെടുത്തും. അതില്ലെങ്കിൽ മക്കൾ വിദേശത്ത് രാജ്യങ്ങളിലെ ജോലി, കൂടുതൽ വരുമാനമായിട്ട് ജോലി കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വിവരങ്ങൾ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ആനുകൂല്യങ്ങൾ പോകുമല്ലോ,
4: അങ്ങനെ പുറത്താകും,
5: പുറത്താകും, അപ്പോൾ ഒഴിവ് വരും. അങ്ങനെ ഒരുപാട് ഒഴിവുകൊണ്ട് വരുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചോദിച്ചാൽ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഈ വെള്ള നീലൊക്കെ കാർഡുള്ള ആളുകൾക്ക് നമുക്ക് അതിൽ ചേരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആനുകൂല്യം കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ മാരകമായിട്ട് അസുഖമുള്ള ആളുകൾ, ക്യാൻസർ പോലത്തെ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ സുഖമില്ലാത്ത അംഗവൈകല്യമൊക്കെ ബുദ്ധിമുട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ ആ രേഖകൾ വെച്ച് അപേക്ഷ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർഡ് മാറ്റിത്തരും.
4: വിലാസം മാറ്റാം എന്ന് പറഞ്ഞു, അതിനുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക?
5: റേഷൻ കാർഡിലെ വിലാസം എന്ന് പറയുമ്പോൾ നമ്മൾ പല സാഹചര്യങ്ങൾ വരും. ഇപ്പം നമ്മൾ ഒരു താലൂക്കിൻ്റെ കീഴിൽ തന്നെ നമ്മൾ വീട് മാറുകയാണെങ്കിൽ, നമ്മൾ ഒരു വീടിൽ നിന്ന് താമസം മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും അത് ആദ്യം മുതൽ നമ്മളിപ്പോൾ ഒരു പുതിയ കാർഡ് എടുക്കുന്ന പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വീടിൻ്റെ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കാരണം നമ്മൾ വേറെ വീട് വെച്ച് മാറുമ്പോൾ ആ വീടിൻ്റെ വലിപ്പം പിന്നീട് അറിയണം. നമ്മൾ ആദ്യ ചെറിയ വീടായിരിക്കും, ചിലപ്പോൾ വലിയ വീട്ടിൽ പോകാം, നേരെ തിരിച്ചും വരാം, വലിയ വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയ വീട്ടിൽ വരാം. അപ്പോൾ അഡ്രസ്, റേഷൻ കാർഡിലെ വിലാസം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അത് ഏത് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി പരിധിയിലാണോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ താമസ സർട്ടിഫിക്കറ്റ് എന്ന് തന്നെ പറയാം, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അത് വാങ്ങിച്ചാൽ അതും ഈ റേഷൻ കാർഡും കൂടെ അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും.
4: നമ്മൾ റേഷൻ കാർഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഏതൊക്കെ കാർഡുകളുണ്ട്, എങ്ങനെയൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ വെട്ടാം, എങ്ങനെ ചേർക്കാം, ജലീൽ സാഹിബ് വളരെ സിമ്പിളായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ അദ്ദേഹവുമായി വീണ്ടും സംവദിക്കാം. താങ്ക് യു സർ.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ അബ്ദുൽ ജലീൽ വളാഞ്ചേരിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അടത്തനാട്ടുകര ചേർന്ന് നടത്തിയ സംഭാഷണമാണ് നമ്മളിതുവരെ കാതോർത്തത്. റേഷൻ കാർഡിന് ഇനി എളുപ്പത്തിൽ അപേക്ഷിക്കാമെന്ന തലക്കെട്ടായിരുന്നു ഇന്ന് നമ്മൾ സ്വീകരിച്ചത്.
6: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
7: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
8: പീസ് റേഡിയോ.
7: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതില്, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു. പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്, പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അതിലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.

0: നമ്മൾ എത്തി നിൽക്കുന്നു സ്നേഹക്കൂടിൽ. അടുത്തതായി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് സ്നേഹക്കൂട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന ഒരു തലക്കെട്ടിൽ ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സുലാഹിയും ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂട് കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അസ്സലാമു അലൈക്കും.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങളെയും വേദനകളെയും എല്ലാം വിശ്വാസി അതിജീവിക്കുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. അപ്രതീക്ഷിതമായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടദുഃഖത്തിൽ വിഷാദത്തിലേക്ക് മറിഞ്ഞുവീണ് ആത്മഹത്യയുടെ മുനമ്പുകളിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ തകർന്നില്ലാതെയാകുന്ന ആയിരം ആയിരം ആയിരം മനുഷ്യരെ കഴിഞ്ഞ കാലത്തു മുഴുവൻ ഈ വിശ്വാസം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആത്മാർത്ഥമായ വിശ്വാസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ നമ്മളായി നിർവഹിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യാതെ ഇതെല്ലാം വിധിയാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് വിഷയങ്ങളിൽ കരഞ്ഞിരിക്കുന്ന, സങ്കടപ്പെടുന്ന, ജീവിതം തന്നെ ഒരു ദുരന്തമായി മാറുന്ന, അതുവഴി വിധിവിശ്വാസത്തെയും അള്ളാഹുവിനെയും അടക്കം തെറ്റിദ്ധരിക്കുന്ന, എന്തിനെ എനിക്കിങ്ങനത്തെ ഒരു വിധി തന്നു എന്ന് വിചാരിക്കുന്ന ആളുകളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം വിധിയെ പഴിക്കേണ്ട കാര്യങ്ങളാണോ, പ്രശ്നങ്ങളിൽ ചിലത് നാം അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്നൊരു മേഖലയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് മൗലവി നമ്മളുടെ കൂടെ അൽഹംദുലില്ല ഇന്നും ഈ ഡിസ്കഷനിലുണ്ട്. നമ്മൾ ഓരോ കേസായിട്ട് എടുക്കണം. അതിലൊന്നിപ്പം ഒരു ഉമ്മ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞ് നല്ല ഇഷ്ടംപോലെ തോട്ടമുള്ള തെങ്ങും തോട്ടമുള്ള ഒരു മുതലാളിയാണ്. പക്ഷെ തേങ്ങയിൽ കറി അരക്കാൻ തേങ്ങ അരക്കാൻ ഇയാൾ സമ്മതിക്കൂല, അത്രയും പിഷ്കനാണ്. അപ്പം നപ്പാക്കുള്ളത് മുക്കിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്തോളി കറി അരച്ചോളി എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനത്തെ പിശുക്കിൻ്റെ പ്രശ്നം ഒരുപാട് കുടുംബങ്ങളിലുണ്ട്.
3: അതിപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആളുകൾ ഈ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാതെ കാരണം ഇതന്നെയാണ്. എനിക്കത് വന്നു, ഇതൊരു വിധിയാണ്, ഞാനത് സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നിലക്കാണ്. സത്യത്തിൽ അങ്ങനെ കാലങ്ങളോളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു നിസ്സാര പ്രശ്നത്തിലാണ് ഈ എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പിന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിതിൽ ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട ഒരു ധാരണ ആദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാം അള്ളാഹു തീരുമാനിച്ച് നടപ്പിലാവുകയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ സാധാരണ ഇപ്പം നമുക്ക് നമ്മുടെ ആയുസ് അജൽ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ അവധി നിശ്ചയിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഏത് കേസും സംഭവിക്കും. ഞാനിപ്പോൾ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കകളോ ഒന്നും വേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കുന്നത് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. ഒരു മരണം നടന്നെങ്കിൽ എന്തേ എന്ന് നമ്മളൊരു ചോദ്യമുണ്ട്. അവിടെ ഒരു കാരണം അതിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുന്നു, യഹ്ദിമൈ യശാ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതുണ്ടാവും. ഒരാൾ നന്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, എന്ത് നിങ്ങൾ മാറാൻ കാരണം? ഞാൻ അങ്ങനെ ഒരു ആയത്ത് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു. എവിടെയും ഒരു കാരണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് വന്ന അനുഗ്രഹങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു പരിഹാരം മുന്നിൽ കാണാതിരിക്കുമ്പോൾ അതെൻ്റെ ഒരു വിധി, അങ്ങനെ വിധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഒരു സിംഗിളായ ഒരു കാരണത്തിനായിരിക്കും ഈ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു പിശുക്ക്, നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പിശുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്ത് ചെയ്യും, അത് പ്രതിസന്ധികളിലേക്ക് നയിക്കും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമ്മാമൻ ബഖില വസ്തഗന വകദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹുലിൽ ഉസ്ര, ഞെരുക്കമുള്ളതിലേക്ക് എളുപ്പമെത്തുന്നതാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും അയാളെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സാങ്ഷൻ ചെയ്യണമല്ലോ, എങ്കിലേ ബാക്കി നടക്കുകയുള്ളൂ. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഈ പിശുക്ക് മനസ്സിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ പണത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരെന്തായിത്തീരും, ഭയങ്കര വൈകാരികത, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർ കൊടുക്കും. പക്ഷെ അവരാദ്യം അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ പണം എന്തായിരിക്കും, സാമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേക്കാരം, എന്നാ സാധനം വേണം അല്ലെങ്കിൽ സാധനം വേണം. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഒരു പിശുക്കുള്ള ഒരാളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഇവർക്ക് വളരെ മോശം പെരുമാറ്റേ സാധ്യമാവുള്ളൂ. ഇതുകൊണ്ടാകുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ ഒന്ന്, ഇയാളുമായുള്ള സംസാരങ്ങൾക്ക് തന്നെ ഇവർ മടിക്കും. കാരണം അതെന്തായിരിക്കും, എപ്പോഴും പ്രശ്നിക്കാറും. അത് നമുക്ക് വാ അങ്ങനെ എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ഇയാളെ അവഗണിച്ച് ഇവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇയാൾ ഈ കുടുംബനാഥൻ എന്ന നിലക്കുള്ള ഒരു അംഗീകാരം അയാൾക്ക് കിട്ടില്ല. അത് അയാളെ കൂടുതൽ വീണ്ടും എന്ത് ചെയ്യും, പ്രകോപിതനാക്കും. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിലൂടെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല പഠന സാധ്യത ഉണ്ടാവും, പക്ഷേ സാമ്പത്തിക പിശുക്കുകൊണ്ട് അവർക്കതിലെ വഴി തുറന്നു കൊടുക്കൂല, നല്ല ജീവിത സൗകര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യും, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളാണ് ജീവിക്കുന്നതിൻ്റെ മാനസിക സംഘർഷം ഈ കുട്ടികൾ അനുഭവിച്ച് അവർ മാനസികമായി തകർന്നു പോകും. നമ്മൾ എണ്ണുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് ഒമൻ യോക്ക ശുഹനഫ്സിന്നല്ല, ആ മനസ്സിൻ്റെ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടാൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഒരൊറ്റ സിംഗിളായ ഒരു പ്രശ്നം മതി ഒരു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും താറുമാറാവാൻ എന്നതാണ് അതിലുള്ള ഒരു ആശയം.
1: അതെ, ഇതിൽ ഇപ്പം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം വേണ്ടതുപോലെ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എടുത്തുപയോഗിക്കാൻ അനുവാദം കൊടുത്തല്ലോ. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു പിശുക്കിൻ്റെ അവസ്ഥയിൽ പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ ഉള്ള വീട്ടിലെ ആളുകൾ അതെങ്ങനെയാണ് മറികടക്കേണ്ടതെന്നാണ്
3: അത് പറയാം. അതിലിപ്പോ ആദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പിശുക്കിന്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കലാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അവർക്കിത് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും എത്ര മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യൂല, ഈ പണത്തിന്റെ കാര്യം വരുമ്പോഴേക്കിനും ഇവരുടെ ഒരു മാനസികാവസ്ഥ മാറും. അവർക്ക് നല്ലത് എന്താ വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക, വീടിന്റെ കാര്യങ്ങൾക്ക് വൈഫിനെ ഏൽപ്പിക്കാം, ഏറ്റവും നല്ല പരിഹാരം അതാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ചിലവഴിക്കും, ചിലപ്പോൾ അവർക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾ പറയണത് ഇപ്രാവശ്യങ്ങൾ തന്ന പൈസയിൽ എനിക്കൊരു 1500 റുപ്യ ബാക്കിയായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചിലവഴിക്കലിനി ഇവളാവട്ടെ എന്ന് തീരുമാനിക്കും. അത് അവളിലൊരു വിശ്വാസത ഉണ്ടാക്കും. പിന്നെ അവൾ ചോദിക്കുന്നതിനൊക്കെ പണം കൊടുക്കാൻ അയാൾക്ക് പ്രശ്നമില്ലാതായി മാറും. ആ വിശ്വാസം അവൾ വളരെ അവകാശപ്പെട്ടതിനെ ചിലവഴിക്കുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചിലവഴിക്കുള്ളൂ എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പറ്റും. ഇനി എന്താ വെച്ചാൽ ഇങ്ങനെ സ്വയം തിരിച്ചറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുക, നമ്മൾ അവരോട് എന്ത് ചെയ്യും, അവരോട് പണം വാങ്ങുന്നതിന് ഓരോ ആവശ്യങ്ങളുമായിട്ട് അപ്പപ്പോൾ ചെല്ലുന്നതിന് ഉപരി എന്ത് ചെയ്യുക, ഒരു ദിവസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആയ ഒരു സംഖ്യ ഒന്നിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത സംഗതി, ഓരോ വിഷയങ്ങളും ഇങ്ങനെ വേറെ വേറെ പറയുമ്പോഴാണ് ഇവർ പ്രകോപിതരാ. അങ്ങനെ സാധിക്കും നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവസാനത്തെ വഴി എന്താ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ രണ്ട് മാർഗ്ഗമാണ്. ഒന്ന്, ചെറിയൊരു സോഴ്സ് ഇദ്ദേഹത്തെ ആശ്രയിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക, അതാണ് ഒരു വഴി. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു മാനസിക അസുഖം ഇയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പെരുമാറുമ്പോൾ അയാളുടെ പ്രതികരണങ്ങളോ അയാളുടെ ദേഷ്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ പോവും. അത് മുമ്പ് അങ്ങനെയാണെന്നുള്ളൊരു ധാരണയിൽ എന്തേ ഏറ്റുമുട്ടാനും പ്രശ്നത്തിനും പോവാതെ തൽക്കാലം അതൊരു രോഗത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്ത് പോവുക.
1: ഖുർആൻ ശരിക്കും അങ്ങനെയാണല്ലേ പറഞ്ഞേ,
3: അതെ,
1: ഇത് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണെന്ന് തന്നെയാണ്. യൂക്ക ശുഹ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടുമല്ലോ.
3: അതെ.
1: പിന്നെ എനിക്കതിൽ തോന്നിയൊരു കാര്യം, ഇപ്പം ഒരു കൂട്ടുകുടുംബ സംവിധാനമാണെങ്കിൽ, ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് സാധനങ്ങൾ ചോദിപ്പിക്കലും ഇതും വാപ്പാന്റെ അടുത്ത് കാവാതിരിക്കുക എന്നുള്ളത് നല്ലൊരു പരിഹാരമാണല്ലോ
3: അല്ലേ.
1: ഒരു മക്കളൊക്കെ വളർന്നു വന്നാൽ ഇനിയെങ്കിലും ഉമ്മാക്ക് സമാധാനം കിട്ടണം, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്നുള്ളടത്തേക്ക് മക്കൾ എത്തലൊരു പരിഹാരമാണല്ലോ.
3: തീർച്ചയായും മുതിർന്ന മക്കൾ ഉണ്ടാകുമ്പോൾ അതൊരു പരിഹാരം തന്നെ. അതായത് വീട് അദ്ദേഹത്തെ ആശ്രയിക്കാതെ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, പൊതുവെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം
1: മൂപ്പര് ദുർബലനാകുമ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യൂല.
3: അതെ അതെ. പിന്നെ നമുക്കിപ്പോൾ ഖുർആനികമായി മനസ്സിലാവുക എന്താ വെച്ചാൽ ഇത് മാറിക്കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ
1: തന്നെയാണ്.
3: നമ്മളെന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ പണം എടുത്തു കൊടുത്തിട്ട് തന്നെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുക, കീഴ്പ്പെടുത്തുക. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റും അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ.
1: ഇതിന് വേറൊരു വശം ഉള്ളത്, നല്ല കഴിവുള്ള കുറേ വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സാധ്യതകളുണ്ടാകും, അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോലിക്കും പോകാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു ക്ലബിന്റെ ആളായിരിക്കും, എന്നിട്ട് അതിന്റെ മേൽവിലാസത്തിൽ ഇങ്ങനെ നടക്കും. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഒരുപാട് സാധ്യത ഉണ്ടാകും, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഒരു PSC എഴുതി നോക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിരിക്കും. അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുടെ കാരണം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കൊന്നും കിട്ടേണ്ടത് കിട്ടാതെ പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഭാര്യമാർ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നം അതിന്റെ വിധിയാണെന്നാണ് പൊതുവെ എന്തിയാല് സ്ത്രീകൾ വിചാരിക്കാറുള്ളത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കാറുള്ളത്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്?
3: അതെന്താ വെച്ചാൽ, ഇതും ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിനെ ആസകലം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇതെന്താ വെച്ചാൽ, ഒരു കൃത്യമായ സമയത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായും വരുന്ന ഒരു ഒരു ഒരു ത്യാഗം, നമ്മളൊരു എഫർട്ട് ചെലവാക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു ത്യാഗ സന്നദ്ധ, അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ഗൗരവപരമായ ഒരു കാര്യം ഏറ്റെടുക്കേണ്ട, ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ചില കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കൂല, ഒരു ജോലിക്ക് ചേർന്നാൽ ഒരു 4 ദിവസത്തിനപ്പുറം പോകില്ല. കാരണം അവർക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇതൊരു ഭയങ്കര ദുരന്തമാണ് ഇത്തരം ഒരു വ്യക്തിത്വം പറഞ്ഞാൽ. ഇവർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇവരെല്ലാറ്റും സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇവരെ ജീവിതത്തിന്റെ അടിത്തറകളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്നാണ് ഇങ്ങനെ വഴുതി പോകുന്നത്. അവസാനം അവർക്കൊരു നല്ല ഡിഗ്രി ഉണ്ടാവില്ല, അവർക്കൊരു ജോലി ഉണ്ടാവില്ല, അവർക്കൊരു വീടുണ്ടാവില്ല, ഒരു പക്ഷെ അയാളുടെ ഭാര്യയും കുട്ടികളും തന്നെ നിന്ന് പോവില്ല. കാരണം പ്രതീക്ഷകളില്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും? അവഗണിക്കും. പിന്നെ ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവർ ആദരിക്കപ്പെടാതെ പോകും. അപ്പോൾ ഒരു വാപ്പ എന്ന അംഗീകാരം, ഭർത്താവ് എന്ന അംഗീകാരം അവർക്ക് കിട്ടാതെ പോകും. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാ അർത്ഥത്തിലും അവരൊഴിവാക്കപ്പെടും. ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി ഞാനിരിക്കുക, അവസാനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് ഒരു വീട്, ജോലി, ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എന്ത് ചെയ്യും? എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ഒന്നുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവരായി മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല? ഒരു കൃത്യമായ ജോലി ചെയ്യണില്ല, ഒരു കൃത്യമായ ടൈമിൽ അവർ അധ്വാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, ഇവർ വെറുതെ നടക്കായിരിക്കും. ഇവർ വെറുതെ നടക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ, വേറെയുള്ളവരൊക്കെ ഇവർക്ക് പണി കൊടുക്കും, ഉപകാരമില്ലാത്ത പണികൾ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാണ്ട് തിരുവനന്തപുരത്തേക്ക് നിങ്ങളൊന്ന് കൂടെ വരും വയ്ക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പോവും. ഭയങ്കര ത്യാഗമാണത്. പക്ഷെ അവനവൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സില്ലാത്ത, കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ മനസ്സില്ലാത്ത ആളവിടെ പോവും. എന്നിട്ട് ഒരാഴ്ച തിരുവനന്തപുരത്ത് RCCയിലെ ഒരു രോഗിനെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ആ ഞങ്ങളെ കൂടെ എന്നാളാ വന്നതെന്ന് അവർ പറയും. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത ആൾ വിളിക്കും. പിന്നെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ഏൽപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ, ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിനേക്കാളും ഇരട്ടി ഭാരം ഇവരനുഭവിക്കും. അവിടെയൊക്കെ എന്ത് ചെയ്യും? അവരെ കുടുംബം ചിന്തിക്കുമ്പോൾ എന്താ, ഞങ്ങളെ കാര്യങ്ങൾക്ക് ഒഴിവില്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഇവരെന്ത് ചെയ്യും? മാനസികമായി പ്രയാസപ്പെടും. തീർച്ചയായും ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു പുതിയ സമൂഹത്തിൽ. ഈ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലസമായി ഇരിക്കണ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ചായ മക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും കണ്ടതാണ്, അവിടെ ഒരു പയ്യൻ, ഇപ്പോൾ ട്രൗസറുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും റെയ്ഹാന ഹയാത്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വസന്തകാലത്താണ്. എല്ലാ ടൈമിലും രാവിലെ നമ്മൾ സുബ് പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, പിന്നെ രാത്രി ഇനിയിപ്പതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും. വെറുതെ ആ തിണ്ണയിൽ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ എത്ര ആളുകൾ, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നോക്കി എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയി വേറെന്തൊക്കെയോ ചെയ്ത് തൻ്റെ കുടുംബവും തൻ്റെ മക്കളുമൊക്കെ വഴിയാധാരമായി പോകുന്ന വ്യക്തിത്വം. അവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലായിരിക്കും.
1: ഇതിൽ എനിക്ക് പറയണത്, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ പാരൻസിന്റെ ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കറിയുന്ന ഒരു കേസിൽ വാപ്പാക്ക് ചെറിയൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ വെച്ച് മൂപ്പര് വീടങ്ങനെ തള്ളിക്കൊണ്ടുപോകണം. വാപ്പ എന്ന് അവസാനിക്കണോ അന്ന് മുതൽ അവന്റെ കാര്യം കട്ടപ്പോകയാണ്. അപ്പോ ഈ രീതിയിൽ പാരൻസിന്റെ ഭാഗത്തുനിന്ന് ഒന്ന്, രണ്ട്, സ്ത്രീകൾ എന്ത് ചെയ്യും, മൂപ്പര് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വാപ്പാരും അങ്ങളാരും ഒക്കെ കൊടുക്കണത് വെച്ചിട്ട് ആശുപത്രിയും കാര്യമൊക്കെ മാനേജ് ചെയ്ത് പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിഷയം, ഇതെന്റെ വിധിയാണെന്നുള്ള. അപ്പൊ ഇങ്ങനെ ഈ ആളുകളെ ഇതേ അവസ്ഥയിൽ നിലനിർത്തുന്ന ഇത്തരം ഘടകങ്ങൾ,
3: അതെ,
1: അതിന്റെ ഭാഗമാവുന്നവരോട് നമ്മൾ എന്ത് പറയും?
3: അതെ, അതെന്താ വെച്ചാല് അവിടെ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായ വരുമാനങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് അവരെ നമ്മളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായി എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ആവശ്യങ്ങൾക്ക് ഇനി മുതൽ എന്ത് ചെയ്യരുത്, നിനക്കൊരു പിന്നെ ബനിയം വാങ്ങാൻ നീ എൻ്റെ അടുത്ത് പൈസ ചോദിക്കരുത്, അതിന് നീ ഒരു വഴി കണ്ടെത്തണം. അത് എന്നല്ലേ, നിനക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ എന്താ, നമ്മളിത്രയും മുതിർന്ന ആളുകൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അഭിമാനമല്ലേ. അതുപോലെ പിന്നെ നാളെ നിനക്ക് വൈഫ് ഉണ്ടാവും, അപ്പോൾ നിൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്നോട് പണം ചോദിക്കുമ്പോൾ വൈഫിന് നിന്നെ ഒരു നിന്നെ ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഒരാദരവും ഉണ്ടാവില്ല, അവളൊരു പക്ഷേ നിൻ്റെ കൂടെ നിൽക്കാനും പോലും തയ്യാറാവില്ല. അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ ശീലിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സ്വയം സമ്പാദിക്കാനും സ്വയം പണം കണ്ടെത്താനും തൻ്റെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, വരും. ഇനി ഇങ്ങനെയൊന്നും തയ്യാറാവില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പണത്തിന് എന്തോ കാര്യമായൊരു പ്രശ്നം പറ്റി, ഇനി ഇത് മുന്നോട്ട് പോവാത്തൊരു പ്രതിസന്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടെങ്കിലും അവരെ രംഗത്തിറക്കാൻ പറ്റണം. അതിൽ പാരൻസ് മടി കാണിച്ചാൽ എന്താ വെച്ചാൽ, ഇവർ കൊടുക്കുന്ന പണം കൊണ്ട് അയാൾ ഒരു ഈ വാപ്പൻ്റെ നിന്ന് പണം വാങ്ങിയിട്ട് ഭാര്യനെയും കുട്ടികളെയും നോക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, അത് ആ പെണ്ണിൻ്റെ ഒരു അഭിമാനം വളരെ വലുതല്ലേ, എത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുക. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളർത്തുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്.
1: ഇതേപോലെ അതിൻ്റെ അനുബന്ധം തന്നെയാണ്, ചില നല്ല ബിസിനസ് ഫേമുകളൊക്കെ ഉണ്ടാകും.
3: അതെ,
1: ഇപ്പം ഈ ബിസിനസ് ഫേമിൽ ഇവനങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാകും, ഇവന് ആവശ്യമുള്ളത്ര എടുക്കാൻ
3: പറ്റുന്നുണ്ടാവും.
1: ഈ പണം വിലയില്ലാത്ത പണമായതുകൊണ്ട് അതാണ് പലപ്പോഴും
3: അതെ
1: തെറ്റായ വഴികളിലേക്കൊക്കെ പോവുക. അപ്പം ശരിക്ക് ഞാൻ വെറുതെ ഒരു സജഷൻ ചോദിക്കുകയാണ്, ഇപ്പം നല്ലൊരു ബിസിനസ് നടത്തുന്ന ഒരു വാപ്പ അവനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് അതിനൊരു സാലറി കൊടുത്ത് പിന്നെ മറ്റിന്റെ പ്രോഫിറ്റ് കൊടുത്ത് അങ്ങനെ പോകലല്ലേ ഐഡിയൽ?
3: ഇനിയിപ്പോ എന്റെ ഒരു കടയാണെന്ന് വിചാരിക്ക, ഞാൻ അതിൽ നിന്ന് പണം എടുക്കുന്നതിന് പോലും എനിക്ക് എന്ത് വേണം, ഒരു വ്യവസ്ഥ വേണം.
1: യെസ്,
3: അതല്ലാന്നുണ്ടെങ്കിൽ ആ കച്ചവടം നിലനിൽക്കുമോ? അതിന്റെ ലാഭത്തിന് ഒരു പെർസെന്റേജ് ഉണ്ടാവൂലേ, അതിനൊരു കണക്ക് വേണ്ടേ? എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നമ്മളത് ഇതിനൊക്കെ നഷ്ടമായിരുന്നു ലാഭമായിരുന്നു എന്നറിയണമെങ്കിൽ പോലും ഞാൻ എടുത്ത പൈസ എത്ര, അത് ഞാൻ വൗച്ചർ ചെയ്തെടുത്തില്ലെങ്കിൽ ആ കണക്ക് കിട്ടുമോ? അതുകൊണ്ട് ഒരു സംഗതിയിലും എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് ആവശ്യമുള്ള പണം എടുത്തോ എന്നുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ ക്രമങ്ങളും തെറ്റും. അതുകൊണ്ടാണ് അങ്ങനെ സതൊക്കെ കൊടുക്കുമ്പോൾ പോലും എന്താണ് അതിൽ ഇസ്രാഫ് വേണ്ടാറുണ്ട്. നല്ല കാര്യമല്ലേ, അത് എത്ര കൊടുത്തു വെച്ചാൽ അള്ളാഹിനകത്ത് റിക്കാർഡ് ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതല്ല. നമ്മളെ കൊടുക്കുന്ന ആൾക്ക് അത് ആവശ്യമുണ്ടോ, അതിനത്ര വേണോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ സ്വതൊക്കെ കൊടുക്കുന്നതിലും എന്ത് വരും, ദുർവ്യയം വരും എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അതിൽ വളരെ പ്രധാനമാണെന്ത്, നമ്മൾ അവനുണ്ടെങ്കിൽ നിനക്ക് നീ ഇതിൻ്റെ ഇന്നൊരാളാണ്, ഇതിൻ്റെ ഒരു PRO ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാനേജറാണ് എന്ന് പറഞ്ഞ ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനൊരു ബോർഡും വെച്ചിട്ട് എന്ത്
1: ചെയ്യുക,
3: അവൻ എന്ത് ചെയ്യുക, ഒരു കൃത്യ ശമ്പളം വെച്ചു കൊടുക്കുക, ആ ശമ്പളം കറക്റ്റായിട്ട് വാങ്ങുക, അതവൻ വരാത്ത ദിവസങ്ങളിൽ അതെന്ത് ചെയ്യണം, ലീവ് മാർക്ക് ചെയ്യുക, അവൻ ആ പണം കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്താ അറിയോ, അടുത്തൊരു സ്ഥലത്തോ ജോലിക്ക് പോകേണ്ടി വന്നാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യൂല, ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല.
1: ഇതേപോലെ ഒരു ആഡിങ് കൂടി ആവശ്യമുണ്ട്.
3: അതെ,
1: അതായത് പിന്നെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു പ്ലാൻ ഉണ്ടല്ലോ, ഇത് മക്കളെടുത്ത് പറയാൻ പാരൻസിനുള്ള തടസ്സം ഇത് സ്നേഹക്കുറവാണെന്ന് തോന്നുന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്ന പല രക്ഷിതാക്കളും അവർക്ക് അവരെ ഒരു ലൈംഗികമായ വിശുദ്ധി നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ അവൻ്റെ അടുത്ത് ഒരു ഫിൽസും ഉണ്ടാവില്ല, ഒരു കുട്ടിയും കൂടി ഇവിടെ കയറി വന്നാൽ ഒരു ഇത്രയും കൂടി എല്ലാം അരിയിടേണ്ടതുള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇടയിലൊരു ഒരു ശരിയും ഒരു തെറ്റും ഉണ്ടല്ലോ. അപ്പം ഇത് പിന്നെ തുറന്നു പറയാൻ കഴിയൂല. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു

0: നീ ഇന്ന ഒരു ജോലിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ നേരെ ഓരോ സംഗതികൾ വരുമ്പോൾ നമ്മൾ അപ്പം പറയുമ്പോൾ എന്താ വെച്ചാൽ ഓ ഓ അപകടത്തിലുള്ള മടികൊണ്ടാണ് ഇന്ന ഇടങ്ങാറാക്കുകയാണെന്നൊക്കെ പറയും. ഏത് കാര്യവും അങ്ങനെയാണ്. കുട്ടികളോടുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റാതെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു വഷളാകുന്ന സന്ദർഭത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം പറയാൻ പറ്റൂല. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ കൊടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നിന്നെ എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങി വരുന്നില്ല. പക്ഷെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ മനുഷ്യന്മാരല്ലേ, നിന്റെ അടുത്തും പിഴവ് പറ്റാലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, നിന്നെ സംശയിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെന്ത് ചെയ്യുക, എന്ത് പിന്നൊരു സംശയം ചോദിക്കൂല. അത് നമ്മൾ വാങ്ങുമ്പോഴുള്ള കരാറാണ്. മാത്രമല്ല പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും വേണ്ടാത്തരം കാണുകയാണെങ്കിലോ എന്ത് ചെയ്യൂല, പിന്നെ മൊബൈൽ നീ ഉപയോഗിക്കൂല എന്ന് പറയുന്നതും ഒരു മൊബൈൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ കാണുന്ന സമയത്ത് ഇനി മൊബൈൽ നിനക്ക് തരില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്,
1: വലിയ
0: വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനിയിപ്പോ നമ്മൾ പറയാം, അനക്ക് 24 വയസ്സായി കഴിഞ്ഞാല് പിന്നെ എന്റെ ഒരു സഹായം ഉണ്ടാവില്ല, നീ സ്വന്തമായി എല്ലാം നേടണം എന്ന് പറയുമ്പോൾ അവനിങ്ങനെ 22-ാമത്തെ വയസ്സാകുമ്പോൾ ആലോചിക്കും, 2 കൊല്ലം കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന്. അപ്പൊ എന്തായാലും അതൊക്കെ അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ്. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ പറയാം. അപ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, അവർക്കും പ്രശ്നം ഉണ്ടാവില്ല അന്നല്ലേ, അപ്പോഴേക്കിനെ നമ്മളൊരു വഴി കാണും എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് പാരൻസിന് എന്തെങ്കിലും പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ കുട്ടികൾ സംസാരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കോളേജ് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ പറയണത് നിന്നെ നീ നല്ല പഠിക്കണം, നീ ഉയർന്ന് പഠിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കണം. പക്ഷേ പൊതുവെ നീ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, കോളേജ് പോകുമ്പോൾ ആൺകുട്ടികളുണ്ടാവും, എല്ലാ നിലക്കും എന്ത് ചെയ്യാം, മിക്സഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ വഴി തെറ്റാം. ഒരു കാര്യം പറയാം, കോളേജിൽ അങ്ങനത്തെ വല്ല ബന്ധങ്ങളും നിനക്കുണ്ടായാൽ ആ കോളേജിലേക്ക് പിന്നെ
1: പോകാൻ പറ്റില്ല
0: എന്ന് നമ്മൾ പറയണതും, എന്തെങ്കിലും കണ്ടുപിടിച്ച് പ്രിൻസിപ്പളിൽ വിവരം കിട്ടുമ്പോൾ ഇനി കോളേജ് പോകണ്ടെന്ന് പറയണതും തമ്മിൽ എന്തുണ്ട്
1: വ്യത്യാസം,
0: ഭയങ്കര വ്യത്യാസമുണ്ട്.
1: വിവാഹമൊക്കെ അങ്ങനെ
0: തന്നെയാണ്,
1: ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടി വരും.
0: അതെ
1: എന്ന് പറയാലോ.
0: അതെ, എന്നിട്ട് പക്ഷേ ഡിഗ്രി ആ സമയത്ത് എത്തുമ്പോൾ ഇപ്പൊ കല്യാണം വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല.
1: നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകണം. അതായത് ഒന്നിപ്പോ നമ്മൾ പിഷ്കനെ കുറിച്ച് പറഞ്ഞു, രണ്ട് തീരെ പണിയെടുക്കാത്തവനെ കുറിച്ച് പറഞ്ഞു. ഇനി വേറെന്താന്ന് വെച്ചാൽ സമ്പാദിക്കാനുള്ള ആർത്തി കൊണ്ട് ആകെക്കൂടെ എല്ലാവരുടെ അടുത്തുനിന്നും പണം വാങ്ങി അങ്ങനെ അങ്ങനെ പോയി പോയി അവസാനം ഇരിക്കണ പേരെ വിൽക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും ഈ പെണ്ണും ഈ കുട്ടികളും അത് വിധിയാണെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, പതുക്കെ വാടക വീട്ടിലേക്ക് നീങ്ങും. എന്താണ് അതിലുള്ളൊരു,
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുമ്പോൾ മനുഷ്യന് അതേപോലെ ആകാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ കുറേ ബിസിനസ്സുകൾ നല്ല നല്ല വാഹനങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളെ പരിശോധിക്കുകയാണെങ്കിൽ അയാളൊരു സുപ്രഭാതത്തിൽ എന്തല്ല, അയാളെ പരിചയങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് കുറെ കടം വാങ്ങി ലോൺ എടുത്തിട്ട് അയാൾ പെട്ടെന്ന് കടകൾ ഉണ്ടാക്കിയതല്ല. അയാൾ ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നിന്ന് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ എന്തിൽ പണം മുടക്കുമ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മൾ മുടക്കുന്ന പണം ബിസിനസ്സല്ലേ മുഴുവനും പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ മുഴുവൻ പോയാലും എന്തുണ്ട്, അത് പരിഹരിക്കാൻ അതിൻ്റെ കബറക്കോ എൻ്റെ പരലോകത്തുക്കോ എന്നെ ബാധിക്കാതെ പരിഹരിക്കാൻ എൻ്റെതായി തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു സ്വത്തുണ്ട് എന്നെന്ത് ചെയ്യണം, നമുക്ക് ബോധ്യം വേണം. അതല്ല, ഇനി പാർട്ട്ണർമാരെ ചേർക്കാം. പാർട്ട്ണർമാരെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഈ പാർട്ട്നേഴ്സ് ഇതിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യണം. ഏത് ബിസിനസ്സിൽ അതായത് പല ആളുകളും പാർട്ട്ണർമാരെ ചേർക്കുക എങ്ങനെ വെച്ചാൽ നമ്മൾ നടത്താൻ പോണ ബിസിനസ്സിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് നീ പൈസ തന്നോ നിനക്ക് മന്ത്രി ഇത്ര ലാഭം കിട്ടും എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈ കച്ചവടം പരാജയപ്പെടുമ്പോൾ അവർ തന്ന പൈസ ചോദിക്കും. നേരെ മറിച്ച് അവർ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ചോദിക്കൂലല്ലോ, ഏയ് അത് നഷ്ടം വന്നാൽ നീ നമ്മുടെ ബിസിനസ് 25% നിനക്കുള്ളത്, അപ്പോൾ 25% ലാഭം നിനക്ക് കിട്ടും, 25% നഷ്ടവും നീ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതയില്ല. അവിടെ നമ്മളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നഷ്ടപ്പെടുള്ളൂ, ബാക്കി നഷ്ടപ്പെടൂല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും പറയും, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട 2-3-4 ആളുകളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ സമ്പത്ത് മുഴുവൻ പോയി നമുക്ക് പറ്റുന്നൊരു അബദ്ധം ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരാളെ കാണുമ്പോൾ ഇതെനിക്കും പറ്റിയത് തന്നെയാണ്, ഇതിങ്ങനെ തന്നെ വരുള്ളൂ, നമ്മൾ എടുക്കുന്ന ആ ലോൺ അടച്ച് തീർത്തിട്ട് നമ്മളെ പണിക്കാർക്ക് പൈസയും കൊടുത്തിട്ട് അതുമൊന്നൊരു ലാഭം കിട്ടുക എന്നുള്ളത് എന്തായാലും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം പരാജയപ്പെട്ടത്. പിന്നെ ആ പണിക്ക് നമ്മൾ പോകണ്ടല്ലോ. അപ്പൊ ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ പോകുന്ന പൈസ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ഉണ്ടാവണം. ചില കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടെങ്കിലും എന്ത് ചെയ്യണം, അതിന് അതില്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതും നാട് വിട്ടു പോകുന്നതും പിന്നെ മുഴുവൻ

0: ദീനിൽ നിന്ന് പുറത്തു പോകുന്നതും കുടുംബം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളെ കൊണ്ടാണ്.
1: അതെ, ഇതിലിപ്പോ പലപ്പോഴും ഈ ബിസിനസ് രംഗത്തുള്ള ഇൻസ്പയറിംഗ് ടോക്കുകൾ ഉണ്ടാവും, പ്രേരണ കൊടുക്കണേ ടോക്കുകൾ. ഇതിപ്പോ ഏത് രംഗത്തും ഇന്നത് ഒരു അതൊരു വരുമാന മാർഗ്ഗമാണ്, യൂട്യൂബ് ചാനലുകൾക്കും ബാക്കിയൊക്കെ. അപ്പൊ ഇങ്ങനെ വിജയിച്ച കഥകളാണ് പറയാം. ഈ വിജയിച്ച കഥകൾ പറഞ്ഞ് പെടുന്ന ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്, അവരുടെ അടുത്ത് ഒരു രണ്ടു വാക്ക് പറയണം തോന്നുന്നുണ്ട്.
0: അതിന് ഇപ്പം എന്താ വെച്ചാല്, നമ്മൾ അയാളത് പറയുമ്പോൾ പറയാത്ത എത്രയോ പരാജിതരപ്പുറത്ത് കിടക്കണം, മനസ്സിലെ? അവരുടെ അനുഭവങ്ങൾ ആരും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവരൊരു സീറോയിൽ നിന്നാണ് എന്ത് ഇത് വന്നത്. ആ സീറോയിൽ തന്നെ നമ്മൾ വരണം. ഇപ്പൊ എത്തി നിൽക്കുന്നത് മാത്രം നോക്കിയാൽ പോരാ, ആ സീറോയിൽ നമുക്ക് അവരുയർന്ന അതേ പടികളിലൂടെ കയറാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താന്ന് വിചാരിച്ചാൽ, അവർക്ക് ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഇപ്പൊ അങ്ങോട്ട് കടം വാങ്ങി ലോൺ എടുത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ അതൊരു ശരിയായ രൂപമല്ലല്ലോ അത്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നല്ല ആലോചനയും ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകും.
1: ശരിക്കും ഈ ഇപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ബിസിനസ് വികസിപ്പിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക,
0: അതെ,
1: അതുപോലെ ഇൻകം വരിക, വരവ് ചെലവ്, ഇതിലൊക്കെ ഇപ്പോ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അയാളുടെ പാതിയായി നിൽക്കുന്ന ഭാര്യ, ഇവര് പെട്ടെന്ന് മരിക്കുന്നതോടുകൂടെ എല്ലാ ലോഡും കൂടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബങ്ങളിലെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അവസാനിച്ച പിന്നെ എന്നോടാണ് ചോദിക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. അപ്പോ ശരിക്കും ഭാര്യമാർക്ക് ഏതെല്ലാം വിഷയത്തിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം, അവരേതെല്ലാം രീതിയിൽ ഇവരെ ഉൾക്കൊള്ളണം, അതും കൂടി ഇതിന്റെ ഒരു ഭാഗമല്ലേ?
0: അതെ. എന്താ വെച്ചാല്, അത് നമ്മൾ പറയണത് ശരിക്കും എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഭാര്യമാരെ അറിഞ്ഞിരിക്കണം.
1: അതെ.
0: അപ്പൊ അത് അറിയാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവരറിയേണ്ട ഒരു ഭാഗം അറിഞ്ഞാ മതി.
1: അതെ.
0: നമുക്കുള്ള മുഴുവൻ ടെൻഷനും അവരേറ്റെടുക്കണമെന്നില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തായിരുന്നു എന്ന് അവരറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ഭാഗത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പരിഹാരം ഉണ്ടായാലും അതിന് തുടച്ച നാളെ വേറെ ഒരാൾ വന്ന് എന്തായിരുന്നു അദ്ദേഹം, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ചതിലും ആൾ അറിയാതിരിക്കുമ്പോൾ പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴും അതിനുള്ളൊരു ധൈര്യവും ആലോചനയും പിന്തുണയും തരാൻ നമ്മുടെ ഭാര്യമാർക്കേ പറ്റുള്ളൂ. കാരണം അവരോട് നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അവരോട് നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഇടങ്ങേറ് വരുമ്പോൾ അത് സാരല്ല എന്ന് അവർക്ക് പറയണമെങ്കിൽ നമ്മളെ വിഷയം അറിയണ്ടേ, അപ്പോളേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ പല സ്ഥലത്തും പല അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ പറയും, നിങ്ങളിപ്പോൾ അത് ചെയ്യേണ്ട. അങ്ങനെ പറയാൻ ഗുണകാംക്ഷയോട് ആരുണ്ടാവുള്ളൂ? അതുകൊണ്ട് അവൾ അറിയണം, അവൾ അറിഞ്ഞ് മുന്നോട്ട് പോകണം. എന്നാൽ അറിയണം എന്ന് വെക്കുമ്പോൾ അവൾക്ക് അതൊക്കെ പാടെ അറിഞ്ഞാൽ ടെൻഷനാവും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അവിടേക്ക് പോകണ്ട, അവിടേക്ക് പോകണ്ട. എന്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ചുള്ളൊരു ബോധം അവർ നമ്മുടെ കൂടെ സഞ്ചരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കും, ഭാവിയിൽ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ സംഭവിക്കാം.
1: അതെ. ഇതിലിപ്പോൾ ഈ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു കെണിയിൽ കുടുങ്ങി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിലിലായപ്പോൾ എൻ്റെ ഭാര്യയാണ് ഫുൾ ലീഡ് ചെയ്ത്, കടക്കാരുടെ മുഴുവൻ കട ഞങ്ങൾ കൊടുത്തു വിട്ടി, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കടല്ല, ഞങ്ങളെല്ലാ സ്ഥാപനവും വിറ്റിട്ട് കടക്കാരെ മുഴുവൻ ഞങ്ങൾ വിട്ടി, ഞങ്ങൾക്കുള്ള കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടാണല്ലോ.
0: തീർച്ചയായും.
1: അദ്ദേഹം മരിക്കുമ്പോ വളരെ ബഹുമാനപൂർവ്വം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ആളുകൾ യാത്രയാക്കി.
0: അപ്പൊ
1: ഇതിൽ ഒരു ഒരു വിശ്വാസത്തിന്റെ പരിസരത്തിലുള്ള ആളായി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ആ വലിയ ദൗത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾ മരിച്ചാല് വാങ്ങാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, വന്ന് വാങ്ങിപ്പോകും, പക്ഷെ കിട്ടാനുള്ളവരവസ്ഥ പോലും എന്ത് ചെയ്യൂല, അറിയണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഭാഗം പ്രധാനമാണെന്ന് തന്നെയാണ് തോന്നുന്നത്.
0: പൊതുവെ ഈ കടം, അതിലൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കാനുള്ള സംഖ്യ, നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മളെ പിടിക്കാൻ കഴിയൂലല്ലോ.
1: അതെ.
0: ആ ഒരു ധൈര്യത്തിൽ പോണ ആളുകളുണ്ട്. പക്ഷെ അവർ ചിന്തിക്കേണ്ടത് ഒന്ന്, പരലോകത്തിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ ഇത് തലമുറകൾ ചർച്ചയാക്കും. ഇപ്പോ എന്റെ ഫാദറിന്റെ ഒരു 50 ലക്ഷം ഒരാള് എന്ത് ചെയ്യാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലമുറകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ 50 ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാക്ക് ഒരു 20 കിട്ടിയിരുന്നു, അത് ഉണ്ടെങ്കിൽ നമ്മളെ പഠനം നടന്നിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രതി എന്നും പ്രതിയായി എന്ത് ചെയ്യും, തലമുറകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എത്ര വലിയൊരു അഭിമാന പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊരു സാമ്പത്തിക ബാധ്യത, മറ്റൊരുത്തൻ്റെ ഒരു രൂപ നമ്മുടെ കയ്യിൽ വരരുതേ എന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ എല്ലാ ആലോചനകളും നടത്തിയിട്ട് ആളുകൾ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം പലർക്കും പറ്റുന്ന അപ്പം തന്നെ വിജയകരമായൊരു കച്ചവടമായിട്ട് നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും, ആളുകൾ വരും, ഞാനൊരു 15 ലക്ഷം തരട്ടെ, ഞാൻ 20 ലക്ഷം തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വരും. അത് ഇവിടെ ഏത് ബിസിനസ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ പൈസറ്റ് വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തൽക്കാലം അയാൾക്കൊരു ലാഭം പലിശ പോലെ ലാഭം കൊടുത്തിട്ട് ആ പണം നമ്മുടെ ബിസിനസ് ഇറക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനത്തെ ആളുകളാണ് വളരെ വലിയ വിജയിച്ചവർ പോലും പലരും വലിയ കടക്കാരനായി പോകാനുള്ള കാരണം. അതാണ് ആളുകൾ കൊടുന്ന പൈസ തരും. അപ്പോൾ നമ്മൾ അതിന് വാങ്ങാതിരിക്കും, ചെറിയൊരു 1000 രൂപ മാസം കൊടുത്താൽ 1 ലക്ഷം അയാളത് കിട്ടിയാലോ വിചാരിക്കും. പക്ഷെ അത് പിന്നെ എന്ത് ചെയ്യും, അവരൊന്നിച്ചത് വാങ്ങാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായി തീരും.
1: ഇതിൽ ഇതേപോലത്തെ ഒരു മേഖലയാണ് ശരിക്ക് ജ്യേഷ്ഠാനിയന്മാരുടെ എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെ ഭാര്യ വീട്ടിൽ നിന്ന് എമൗണ്ട് വാങ്ങിയിട്ടുണ്ടോ, പിന്നെ ഈ ബിസിനസ്സിൽ അതിൻ്റെ പീഡനം അങ്ങനെ അനുഭവിച്ച് ജീവിക്കും. അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊക്കെ ഒരു വിധിയുടെ ഭാഗമായി വിചാരിച്ചിട്ട് അങ്ങോട്ട് ലയിച്ചു പോകും. അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗം.
0: തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ചാൽ ഈ കടം വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ബന്ധുക്കരുത് കടം വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, കാരണം അവർ ചോദിക്കൂലല്ലോ. അവർ എപ്പോഴും അതിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളെ ആരത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും കടം കടമാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വാങ്ങണത്. ഈ ബിസിനസ് പരാജയപ്പെട്ടാലും ആ സംഖ്യ കൊടുക്കാൻ നമ്മളിത് വേണം. ഒരു 1 കോടി നമ്മളിത് ഉണ്ടെങ്കിലേ 1 കോടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ 1 കോടിയുടെ കടക്കാരനാവാൻ പോവുക നാളെ. നമ്മൾ ആലോചിക്കണം,
1: ഈ ലക്ഷങ്ങൾ കോടിയാകാൻ വല്ല പണിയില്ല.
0: അതെ അതെ അതെ അതെ.
1: ഇനി നമ്മൾ വേറൊരു മേഖലയിലേക്ക് പോവാണ്. അത് ഇതേപോലെ ചില ആളുകൾക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തത്ര കോപം ഉണ്ടാകും വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും വലിയ റോള് അഭിനയിക്കുന്ന ഒരാളായിരിക്കും. ഈ കോപം കൊണ്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം.
0: തീർച്ചയായും അതൊരു പ്രധാന കാര്യമാണ്. അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമായി വരുന്നതിലൊരു പ്രധാന പങ്ക് ഈ ദേഷ്യത്തിനുണ്ട്. ലാ തഗ്ലബ് എന്നല്ലേ, ദേഷ്യം ഇല്ലെങ്കിൽ തന്നെ ഒരാളുടെ ജീവിതം എന്തായി, നന്നായി എന്നാണ്.
1: കാരണം
0: ബാക്കി ഒന്നുണ്ടെങ്കിലും ദേഷ്യപ്പെടാത്തൊരാളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാളിട്ട് ആളുകൾ അടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലുണ്ടാവും. ഈ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അനാവശ്യമായി എല്ലാ സമയത്തും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാൽ, അത് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോവല്ലാതെ അവരെ നമ്മൾ ഡീൽ ചെയ്യാനോ മറുപടി പറയാനോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ നമ്മളാവും.
1: നമുക്ക്
0: എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ ദേഷ്യങ്ങളോട് മുഴുവൻ പ്രതികരിക്കാൻ ഒരു ഭാര്യ തീരുമാനിച്ചാൽ ആ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ
1: ജീവിതമല്ല.
0: അതുകൊണ്ട് വെച്ചാൽ അങ്ങനത്തെ ആളുകളെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തുക. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമെന്നതിലേക്ക് നമ്മൾ പോവുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അപൂർവമായി ദേഷ്യപ്പെടുന്ന ആളുകളുടെ, നമ്മുടെ ഭർത്താവോ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ശരിക്ക് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാൾ എന്ത് ചെയ്യാണ് ഒരു സന്ദർഭത്തിൽ, നിങ്ങളിങ്ങനെ സമയനിഷ്ഠ പാലിക്കാതിരുന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതെന്നും പറയണതല്ല.
1: അതിനെന്ത്
0: ചെയ്യണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ആ തൊഴിലിടത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ ഭർത്താവ് വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആ ദേഷ്യം ആ വിഷയത്തിൻ്റെ ഗൗരവവും അതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധയും ഒക്കെ നമുക്ക് തരുന്നൊരു മെസ്സേജാണ്. അതിനെ നമ്മൾ പരിഗണിക്കണം. എല്ലാ ദേശത്തെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ മാത്രം ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. നമുക്കറിയാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളൊരു എമർജൻസി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള പാചകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ, അപ്പോൾ അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യണം, ഇപ്പോൾ പെരുമാറുന്ന ആളുകൾ മനസ്സിലാക്കി പെരുമാറണം. അത് പെരുമാറില്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും അവരെന്ത് ചെയ്യും, ദേഷ്യം, അപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കാവുന്ന സന്ദർഭങ്ങളെ മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്താൽ കുറേ ആളുകളുടെ ദേഷ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിച്ചു പോകാൻ പറ്റും. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ വളരെ നോർമലായിരിക്കും. ഈ ഒരു സന്ദർഭങ്ങളിൽ മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്, ശ്രദ്ധിക്കുക എന്നുള്ളത് നല്ലത്. പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ചില ജീവിത സന്ദർഭങ്ങളിൽ ദേഷ്യം ഉണ്ടായി വരും. അതായത് നമുക്ക് ടെൻഷൻ കാലഘട്ടം, ഇപ്പോൾ ഈ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ മാർച്ച് മാസത്തിൽ അവരുടെ എല്ലാ സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ മറ്റുള്ള കാലഘട്ടങ്ങളിൽ കാണാത്ത ഒരു ദേഷ്യവും സ്വഭാവങ്ങളും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അതേമാതിരി ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചില അതെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ വരും. പിന്നെ നമ്മൾ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഈ എല്ലാറ്റിനും ഇങ്ങനെ ദേഷ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളായിട്ട് വെറുതെ പ്രതികരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ നിൽക്കണം. കാരണം അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷെ കേൾക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ ഫീലിംഗ് ആയി ജീവിക്കണം. അപ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ അവരൊന്ന് തണുത്തു വരും. ഇതൊക്കെയാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
1: ഇതിൽ കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ ആയി തന്നെ പ്രശ്നമുള്ള, മാനസികമായി തന്നെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള, മെഡിക്കേഷൻ ആവശ്യമുള്ള, മരുന്ന് ആവശ്യമുള്ള, ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഏരിയകൾ ഉണ്ടാവില്ലേ?
0: അതെ, ഉണ്ടാവും, തീർച്ചയായും അതുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവ എല്ലാ വിഭക്കാരാൾ കരയണ പോലെ ചിരിക്കണ പോലെ തന്നെ എന്ത് ചെയ്യാച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ഡിപ്രഷൻ വരുന്ന ആളുകളിൽ കാണുന്ന ഒരു സിംറ്റം തന്നെയാണ് എന്ത്, ദേഷ്യം എന്നുള്ളത്. അത് മിക്കവാറും അധികവും നമുക്ക് അങ്ങനത്തെ ദേഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാ വെച്ചാൽ അവരെല്ലാരോടും ദേഷ്യപ്പെടില്ല, ഏറ്റവും അടുത്ത ആളുകളേക്കാണ്, അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, ഇവരോടായിരിക്കും ഇത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുക. ശരിക്കും നമ്മൾ ഉമ്മനല്ലേ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഉമ്മനോടായിരിക്കും ഏറ്റവും അധികം മോശമായി പെരുമാറുക. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു വേദനയും വിഷമവും എന്ത് ചെയ്യാണ് അവർ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേഷ്യത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് അനുഭവപ്പെടുന്ന ദേഷ്യമാണെങ്കിലും അവരുടെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ആശ്വാസത്തിന് അവർ കണ്ടെത്തുന്ന ഒരു സിംറ്റമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഭാര്യ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാർ ഭയങ്കരമായിട്ട് പ്രയാസമനുഭവിക്കും, അതേപോലെ ഉമ്മമാർ ഭയങ്കര പ്രയാസമനുഭവിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അത് ഒരു പരിധിവരെ നമ്മളൊരു കൗൺസിലിങ്ങും അതേപോലെ തന്നെ മരുന്നൊക്കെ ആയിട്ട് പോകേണ്ട കാര്യങ്ങളേക്കാരം. അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മൾ വെറുതെ ദീർഘിപ്പിക്കരുത്. പിന്നെ ഇവരെ അങ്ങനെ ഒരു മരുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ അവർ അംഗീകരിക്കൂല, സമ്മതിക്കൂല. അപ്പോൾ സ്വാഭാവികമായി ഈ വിഷയം പറയാതെ മറ്റെന്തെങ്കിലും അവരുടെ രോഗകാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ആ മെസ്സേജസ് ഡോക്ടേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: ഞാൻ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലെ ഒരു ഡിസ്കഷനിൽ കേട്ടത്, ഒരു രണ്ടാൾ നല്ല നിലക്ക് ജീവിക്കുന്നു, ഈ സ്ത്രീ ഒരു പ്രത്യേക കാലം മുതൽ ഭയങ്കരമായ കോപവും പ്രശ്നമായിട്ട് ഡിവോഴ്സായി. അവസാനം ഇവരെ ഹെഡേക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോ ഇവർക്ക് തലയിലൊരു ട്യൂമർ ഉണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്തപ്പോ ഒരു സാധാ ജീവിതത്തിക്ക് വന്നു. അപ്പൊ അത് ആ രോഗാവസ്ഥ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്, അയാൾ അത് തിരിച്ചെടുത്തു എന്നാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളില് എന്നെ കോപത്തിൽ ചില കോപങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസിന് ഒരു
0: അല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. കാരണം ഇപ്പൊ നമ്മൾ രണ്ടാള് കുറേ കാലം സഹവസിക്കും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു സ്വഭാവ ചേഞ്ച് ആണല്ലോ അത്. കാരണം ഇവർക്ക് ഇപ്പോൾ മുമ്പ് നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന്. അപ്പൊ ആ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് കണ്ടെത്തലാണ്. ആ കാരണത്തിന് എന്താണ്, മനഃശാസ്ത്രപരമായ കാരണം അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. അത് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാൻ പറ്റും. അത് ഈ രോഗം വന്നപ്പോഴായിരിക്കും ഇവർക്ക് ഇത് വന്നിട്ടുണ്ടായിരിക്കുക, അത് മാറിനോടുകൂടെ എന്തായിട്ടുണ്ടാവും, തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും.
1: ഇതിന്റെ പ്ലസ് വരേണ്ടതാണ് തെറി പറയുന്ന ഒരു പ്രശ്നം.
0: അതെ അതെ,
1: പച്ച തെറി പറയും.
0: അതിപ്പോ നമ്മൾ സാധാരണ കാണുകയാണ്. ഒന്നിപ്പോ നമ്മൾ ഇസ്ലാമികമായിട്ട് എന്താ വിചാരിച്ചാല് ഒരാള് ഏറ്റവും മോശം വ്യക്തിത്വമാണത്. കാരണം ആ ഒരു വാക്ക് നാവുന്ന വരുന്നോടുകൂടെ അയാളെ പറ്റിയുള്ള എല്ലാ മതിപ്പും എന്ത് ചെയ്തു, തീർന്നു. ആർക്കും അങ്ങനത്തെ ഒരാളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മക്കളോ ഭാര്യയോ കുടുംബങ്ങളോ ആരും റെസ്പെക്ട് ചെയ്യൂല. അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വരുന്നതോടുകൂടെ ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒരിക്കലും മറ്റൊരാളോട് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലും എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ചുള്ള എല്ലാം അതോടെ എന്ത്
1: ചെയ്യും,
0: തീർന്നു. അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു വിശ്വാസിയൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്താണ്, വളരെ മോശമായൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അയാൾ വന്നപ്പോൾ അയാളിൽ അവശേഷിക്കുന്ന ജാഹിലിയത്ത് അങ്ങനെ സംഭവിക്കാം. അത് അയാൾ ശ്രദ്ധിച്ചിട്ടും അയാളുടെ ശീലങ്ങളിൽ വന്നു പോകുന്ന പദപ്രയോഗങ്ങളായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഞാനത് അബദ്ധമാണല്ലോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അതല്ലെങ്കിൽ രണ്ട് മുഖമായിട്ട് ജീവിക്കാം. അതായത് ഒരു മാന്യരായ ആളുകളോട് പെരുമാറാൻ ഒരു മാന്യതയുടെ മുഖവും, എന്നാൽ വളരെ അരാജകത്വമുള്ള ഒരു ഒരു കൂട്ടായ്മയിലും സുഹൃത്തുക്കളോടൊപ്പം അതും കീപ്പ് ചെയ്യും. അപ്പോൾ ചെന്തീം ഇവിടുത്തെ പല പദങ്ങളും അവിടെ ഉപയോഗിക്കും, അവിടുത്തെ പല പദങ്ങളും ഇവിടെ ഉപയോഗിക്കും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു സാധ്യത കൂടെ അതിൽ കാണാൻ പറ്റും.
1: അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ച കുറേ ഏരിയകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിലായിട്ട് നിങ്ങൾ എഴുതുക, ആ വിഷയങ്ങളെടുത്ത് നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ചർച്ച ചെയ്യാൻ കഴിയും. അത്തരം ചർച്ചകൾ നടക്കുന്ന സമയവും കാര്യവും ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുന്നൊരു സിസ്റ്റം ഇവിടെ പി എസ് റേഡിയോ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അയച്ചാൽ നിങ്ങളുടെ ചോദ്യം ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നറിയിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു പ്രശ്നം നമ്മളൊരു കേസായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു വിഷയമായി എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ, സ്വാഭാവികമായും സമാന അനുഭവമുള്ള ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഏതായാലും ഇന്നത്തെ ചർച്ച ഉപകാരപ്പെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കോട്. ബഹുമാന്യനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സലാഹിയും നടത്തിയ സംസാരമാണ് ചർച്ചയുടെ പ്രസക്ത ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിക അടിസ്ഥാനം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുന്ന അൽ ഉസൂൽ എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഹദീസും ബുദ്ധിയും എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കാതോർക്കാം.
4: السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين. أما بعد، പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യൻ്റെ ബുദ്ധി നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കാൻ പറ്റുക, ഏതൊക്കെ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് അനുവാദമില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച നടത്തിയത് മനുഷ്യൻ്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ പ്രാധാന്യവും ബുദ്ധി ഉപയോഗിക്കാത്തവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങളുമൊക്കെ നാം അതിൽ കേട്ടുകഴിഞ്ഞു. ഇനി വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്മാർ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി, ഒന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ്, ഖല്ലാഖാണ്, അഹ്സനുൽ ഖാലിഖീനാണ്, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ സൃഷ്ടിച്ച് ഭംഗി വരുത്തുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സിബഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബഗ എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ വ്യത്യസ്തമായ ശൈലിയിലൂടെ അള്ളാഹു ചോദിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കളറിംഗ്, അതിനേക്കാൾ നന്നായി നിറം കൊടുക്കുന്നവൻ മറ്റാരുണ്ട്? സുബ്ഹാനല്ലാഹ്. ഒരിക്കലും നമുക്കാരെയും കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരോട് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ മേഖല അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോകത്ത് മനുഷ്യൻ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിജാലങ്ങളെ നമുക്ക് മുന്നിൽ അള്ളാഹു പടച്ചു വച്ചിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമികളും പറവകളും സൃഷ്ടിജാലങ്ങളും പർവ്വതങ്ങളും അതുപോലെ തന്നെ പാരാവാരം പോലെയുള്ള കടലുകളും മീനുകളും വലിയ വലിയ സൃഷ്ടിജാലങ്ങളും ചെറിയ ചെറിയ സൃഷ്ടിജാലങ്ങളും ഒക്കെ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കണം. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, വൈലൽ സമാഇ കൈഫ റുഫിഅത്, വൈലൽ ജിബാലി കൈഫ നുസ്ബത, വൈലൽ അർദി കൈഫ സുതിഹത്. ഒട്ടകങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, വാനങ്ങളിലേക്ക്, ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെ തന്നെ മനുഷ്യന് ചിന്തിക്കാനുള്ളതാണ്. ഒഫി അംഫുസിക്കും അഫലാത്തു ബുസുറൂൻ, നിങ്ങൾ സ്വന്തം നഫ്സിലേക്ക് നോക്കൂ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. മഹാത്ഭുതമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. കണ്ണുകളും കാതുകളും ചെവിയും തലച്ചോറും അവൻ്റെ ഞാടി വ്യൂഹങ്ങളും നരമ്പുകളും അവൻ്റെ ഹാർട്ടും എല്ലുകളും മഹാത്ഭുതങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടി ജാലങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിക്കണം. എന്തു ചിന്തിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയത്തിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار എന്ത് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് എവിടെ എത്തണം? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം. ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു വലിയ സൃഷ്ടാവിൻ്റെ കരങ്ങളുണ്ട്, സൃഷ്ടാവിൻ്റെ ശക്തിയുണ്ട്. സുബ്ഹാനക് അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. മാ ഖലഖത ഹാദ ബാതുലൻ, ഇതൊരു വെറും സൃഷ്ടിയായിക്കൊണ്ട് നീ പടച്ചതല്ലോ, ഒരു വൃഥാ സൃഷ്ടിയല്ല ഇത്, ഇവയൊന്നും വലിയ വലിയ ലക്ഷ്യങ്ങൾ ഈ സൃഷ്ടിയുടെ പിന്നിലുണ്ട് എന്ന് നാം കണ്ടെത്തണം. എന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നാം നമിക്കണം. അവൻ്റെ ഘോരമായ ശിക്ഷയാകുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് നാം ശരണം ചോദിക്കണം. അങ്ങനെയാണ് ആ ചിന്തയുടെ പര്യവസാനമുണ്ടാകേണ്ടത്. അതല്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് ഇതിനൊന്നും ഒരു പടച്ചവനില്ല എന്ന ഒരു വളഞ്ഞ ചിന്തയും വക്രമായ ചിന്തയുമല്ല, നേർക്കുനേരെയുള്ള ചിന്ത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ബുദ്ധി ഉപയോഗിക്കാം. രണ്ടാമതായി, മനുഷ്യന്മാർക്കല്ലാഹു നൽകിയ ഈ മഹത്തായ ശരീഅത്ത് എന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന പല കൽപ്പനകളുമുണ്ട്, പല നിർദ്ദേശങ്ങളുമുണ്ട്. ആ ശരീഅത്തിൻ്റെ ചില കാര്യങ്ങൾ സംക്ഷിപ്തമായി അല്ലാഹു പറഞ്ഞതായിരിക്കാം. ആ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ടാകും. അത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി പഠിച്ച് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, വഅൻ ലൈസ ലിൽഇൻസാൻ ഇല്ലാ മസഅ, ഒരു മനുഷ്യന് അവൻ്റെ പ്രവർത്തനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരലോകത്ത് എന്നു പറഞ്ഞു. സൂറത്തുൻ നജ്മിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഇ റഹ്മഹുല്ലാ വമിൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ചു ആലോചിച്ചു ചിന്തിച്ചു കണ്ടെത്തിയ കാര്യമെന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഖുർആൻ പാരായണം ആ മയ്യത്തിന് വേണ്ടി ഹദിയ കൊടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ മയ്യത്തിന് എത്തുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ്. ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള ഒരു മേഖലയാണ്. മതത്തിൻ്റെ ശരീഅത്തിൻ്റെ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആൻ തന്നെ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസായിൽ നമുക്ക് കാണാം, 83-ാമത്തെ ആയത്തിൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതങ്ങ് പരത്താതെ അള്ളാഹുവിലേക്കും ഉലുൽ അംറിലേക്കും പണ്ഡിതന്മാരിലേക്കും ബുദ്ധിയുള്ള ആളുകളിലേക്കും നിങ്ങൾ മടക്കുക. അങ്ങനെ മടക്കിയാൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ നിന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിവുള്ള, ഗ്രഹിച്ചെടുക്കാൻ കഴിവുള്ള, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവർ അത് മനസ്സിലാക്കും. അപ്പോൾ ബുദ്ധി ചില കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ ഇസ്തിംബാത്തുകൾ, മതത്തിൻ്റെ കാര്യമാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും അത് പഠിച്ച് അതിലൂടെ ഹുക്കുമുകൾ നിർദ്ധരിച്ചെടുക്കുവാൻ മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കണം. ഫിഖ്ഹിൻ്റെ മേഖലകൾ അതിവിശാലമാണ്. എല്ലാ കാര്യങ്ങൾക്കും പ്രമാണങ്ങൾ ഒരുപോലെ കണ്ടെന്ന് വരില്ല. ഒരു പ്രമാണത്തിൻ്റെ കീഴിൽ ഏതൊക്കെ കാര്യങ്ങൾ കടന്നു വരാം എന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് മനുഷ്യന്മാർ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇസ്ലാം അനുവദിച്ച, പ്രോത്സാഹിപ്പിച്ച, പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞ കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തൊരു കാര്യം, മനുഷ്യൻ്റെ ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ ആവാസം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ, അവൻ്റെ ഭൗതികമായിട്ടുള്ള മറ്റ് ചുറ്റുപാടുകൾ, ഇതൊക്കെ തന്നെയും അതിനൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് അനുദിനമെന്നോണം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പോലും മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണല്ലോ. നമ്മൾ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്ന ആളുകളെ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിക്കൊണ്ടുണ്ടായതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ, വിമാന സർവീസുകൾ, കപ്പൽ സർവീസുകൾ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കൃഷി, എല്ലാത്തിനും പുതിയ പുതിയ രൂപങ്ങളും ഭാവങ്ങളും മാർഗങ്ങളും രീതികളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മനുഷ്യൻ ചിന്തിച്ച് കണ്ടെത്തിയതാണ്. മനുഷ്യൻ്റെ ബുദ്ധി അവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ്. വളരെ ഒരു ചെറിയൊരു ചിപ്പിനുള്ളിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാലകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രം മനുഷ്യൻ്റെ ബുദ്ധി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം അതിനെ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധി ഇത്തരത്തിൽ മേഖലകൾ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ഈ മൂന്ന് മേഖലകളും ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച മേഖലകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നവർ, വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ പ്രതിഷ്ഠകളുടെയും മുമ്പിൽ പോയിക്കൊണ്ട് ധ്യാനിക്കുന്നവർ, ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ, ബുദ്ധി ഉപയോഗിക്കൂ. ഈ വിഗ്രഹങ്ങൾ ഭക്ഷിക്കുന്നുണ്ടോ? അവർ കേൾക്കുന്നുണ്ടോ? അവർ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ കേൾക്കാത്ത, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത, ചിന്തിക്കാത്ത, ബുദ്ധിയില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത ഈ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അവ നിങ്ങളെ സഹായിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശ്വാസരംഗത്ത് തെറ്റിപ്പോയ ആളുകളെ ശരിയാവണ്ണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രീതിയും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ചേതനയേറ്റ് കിടക്കുന്ന മയ്യത്തുകൾക്ക് മുമ്പിലും ജീവനില്ലാത്ത വസ്തുക്കളുടെ മുമ്പിലും കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഏതു മേഖലയിൽ ആദർശം തെറ്റിപ്പോയി ശിർക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം എന്നു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മൂന്ന് നാല് മേഖലകൾ ഇസ്ലാം ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൽ ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ ഇസ്ലാം മോശമായി കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വേറെയും ചില മേഖലകളുണ്ട് ബുദ്ധി ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാത്ത മേഖലകൾ. എല്ലാ കാര്യത്തിനും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. ചിലതൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞു തരേണ്ടതുണ്ട്. അത് പറഞ്ഞു തന്നതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ലാതെയാവുന്നുണ്ട്. ഇൻഷാല്ലാ അതേതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമുക്കടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം. ഇന്ന് നാം പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ അള്ളാഹുവിൻ്റെ മതം നമുക്ക് അനുവാദം തന്നിട്ടുള്ള മേഖലകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹദീസും ബുദ്ധിയും രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ധാരാളക്കണക്കിന് കമൻറ്റുകൾ നമുക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊരു അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മുടെ മോർണിംഗ് വൈബ്സിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ഒരു പരിപാടിയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഹസൻ അൻസാരി കൂടെ അബ്ദുള്ള സലഫി ഇൻഷാ അള്ളാ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
1: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. അങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാൻ അത് പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമില്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം, എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
3: Quran Learning Program.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 122-123 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന وإنه في الآخرة لمن الصالحين. ثم أوحينا إليك أن اتبع ملة

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ ജൂൺ 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ, അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക. എഴുത്ത് ഹന്ന മുഹമ്മദ്. ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ വിഷമത്തോടെ പങ്കുവച്ചത് അവരുടെ അയൽവാസി പ്രയാസപ്പെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവളുടെ വീടിൻ്റെ ബാത്റൂമിൻ്റെ പുറകിൽ അയൽവാസിയുടെ സ്ഥലത്തിൻ്റെയും ഇവരുടെ സ്ഥലത്തിൻ്റെയും അതിരിലായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഇതിൻ്റെ വേരുകൾ നാലുപാടും പടർന്ന് ഇവിടെ ബാത്റൂമിലെ ടൈലുകൾ വരെ ഇളകിപ്പോയി. അത് പുതുതായി വീണ്ടും പണിയേണ്ടിയും വന്നു. അവരോട് നേരിട്ട് പറഞ്ഞിട്ടും ഫലമില്ലാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഉപദ്രവം നീക്കിക്കൊടുക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകിയിട്ടും അയൽവാസി വഴങ്ങുന്നില്ല. തെങ്ങ് മുറിക്കില്ല എന്ന വാശിയിലാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇത് കേൾക്കുന്ന മിക്കവർക്കും പറയാനുണ്ടായിരിക്കും. സ്ഥലത്തിൻ്റെ അതിരിൻ്റെ പേരിൽ, വഴിയുടെ പേരിൽ, വീട്ടുവളപ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ പേരിൽ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ പരസ്പരം വഴക്കിടുന്ന, പിണങ്ങിക്കഴിയുന്ന അയൽവാസികളുണ്ട്. ആരു തന്നെ പറഞ്ഞാലും ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്തവർ, പരമാവധി ഉപദ്രവിച്ച് സായൂജ്യമടയുന്നവർ. സ്വന്തം പുരയിടത്തിൽ നിന്നും മഴവെള്ളം, അഴുക്കുവെള്ളവും അയൽവാസികളുടെ വീടുകളിലേക്ക് തിരിച്ചുവിടുക. അതിരുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവ വലുതായി അതിനപ്പുറത്തേക്ക്, അതിരിനപ്പുറത്തേക്ക് വളരുമ്പോൾ ആ സ്ഥലം വളച്ചുകെട്ടി സ്വന്തമാക്കാൻ ശ്രമിക്കുക പോലുള്ള അക്രമങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ക്ഷണികമായ ഇഹലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും അന്യരുടെ അവകാശങ്ങൾ അനുഭവിക്കുന്നവരും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടുകാർ സ്വസ്ഥമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാണ് അയൽവാസികളെ ദ്രോഹിക്കാൻ കഴിയുക? സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതോടൊപ്പം അയൽവാസികളോടുള്ള മര്യാദകളും കടപ്പാടുകളും പാലിക്കുകയും അവകാശങ്ങൾ വകവച്ച് നൽകുകയും ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അയൽവാസികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏതൊരുവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് തൻ്റെ അയൽവാസി നിർഭയനാകുന്നില്ലയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മുസ്ലിം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കരുത്. ബുഖാരി മുസ്ലിം. സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും അനിവാര്യമായ ഒരു ഘടകമാണ് അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധം. ഒരു ആപത്ത് സംഭവിച്ചാൽ അടുത്ത ബന്ധുക്കളെത്തും മുമ്പേ ഓടി വരാനുള്ള അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പുറത്തുകൊടുത്തും പിണങ്ങിക്കഴിയുന്ന അയൽക്കാരെ ഇണക്കിയെടുക്കാനും ശ്രമിക്കണം.
0: മാഷാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അയൽപ്പക്ക ബന്ധം ഊഷ്മളമാക്കുക എന്ന വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് ഹന്ന മുഹമ്മദ്. ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും

0: തിരിച്ചു പോകണം. നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്. അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാർ ഉണ്ടാക്കിയ. അപ്പം അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക. ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക. കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും എ ഐ യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളൊക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ, പക്ഷേ എനിക്ക് ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ

0: മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് വളരെയധികം വൈകാരികമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ ചിന്തകൾക്ക് വിശാലമായ പ്രവിശാലമായ ഒരു ലോകം പ്രദാനം ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ അവസാന നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം 100-ലധികം യുദ്ധങ്ങളിൽ പടത്തലവനായി പിന്നെ ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം പോലും തോൽക്കാത്ത ഒരു പടത്തലവനാണ് ഖാലിദ് ബിൻ വലീദ്. ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ശത്രുക്കൾ നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക? ഇതാണ് ശത്രുക്കളോട് എപ്പോഴും അദ്ദേഹം ഭീഷണി, നമ്മുടെ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമല്ലോ, ആ ഭീഷണിപ്പെടുത്തുന്ന വാചകം പോലും ഇതായിരിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഏറെ കൊതിച്ചിരുന്നു. 100-ലധികം യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തത് കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹം ഷർട്ട് അഴിച്ചു, കുപ്പായം അഴിച്ചു, അഴിച്ചിട്ട് ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വാളേൽക്കാത്ത കുന്തമേൽക്കാത്ത പിന്നെ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല, എന്നിട്ടും ഞാൻ ഈ കിടക്കയിൽ ഒരു ഒട്ടകം ചത്തുപോകുന്നത് പോലെ മരണം വരിക്കാനാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ്, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ താങ്കളെ വിളിച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ വാൾ അസദുള്ള എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വാൾ കൊണ്ടാണ് അങ്ങ് മരണപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും, അതാ അള്ളാഹുവിൻ്റെ വാൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് അവസാനം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിജ്റ, എനിക്ക് തോന്നുന്നത് ഹിജ്റ 15-ലാണ് അദ്ദേഹം അവസാനത്തെ യുദ്ധത്തിന് പട നയിക്കുന്നത്. അത് യർമൂക്ക് യുദ്ധമാണ്. യർമൂക്ക് യുദ്ധം റോമക്കാരുമായാണ് എർമൂക്ക് യുദ്ധം നടക്കുന്നത്. അത് വിജയിച്ചടക്കി. 240,000 വരുന്ന പടയാളികൾ റോമക്കാർക്കുണ്ടായിരുന്നു. അവരന്ന് തമ്പടിച്ചത് യർമൂക്ക് എന്ന് പറയുന്നത് 3 ഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ സേഫാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലത്താണ് റോമക്കാർ പിന്നെ തമ്പടിച്ചത്. ഇതിൻ്റെ മുഖം അടച്ചുകൊണ്ട് വെറും 36,000 സൈനികരുമായിട്ടാണ് പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ഈ 40,000 സൈനികരുമായി വന്ന് ഈ 240,000 സൈനികരെ വകവരുത്തിക്കൊണ്ടാണ് യർമൂക്ക് യുദ്ധത്തിന് പര്യവസാനമുണ്ടാകുന്നത്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറി. ആ കത്തിലുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. 2-ാമത്തെ കാര്യം, താങ്കൾ ഈ പിന്നെ എന്താണ് പടത്തലവൻ്റെ സ്ഥാനം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൈമാറണം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തത് ഈ കൊണ്ടുവന്ന ആളെ തൻ്റെ ചാരത്ത് തന്നെ നിർത്തി. അതായത് ഈ വിവരം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരവസ്ഥയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അത് ആ യുദ്ധത്തിൽ പിന്നെ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പിന്നെ തിരിച്ചുപോക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാരത്ത് നിർത്തി യുദ്ധം കഴിയുന്നത് വരെ പിന്നെ വളരെ ശക്തമായി പോരാടി യുദ്ധം ജയിച്ചടക്കിയ ശേഷം അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും യുദ്ധത്തിൽ വളരെയധികം വിവേകത്തോടെയും പക്വതയോടുകൂടെയും പെരുമാറുകയും ഇസ്ലാമിൻ്റെ വ്യാപ്തി ലോകത്താകമാനവും വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ സഹാബിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച്
1: കൂട്ടുമാറബിൻ. ഈ ഖാലിദ് ബിൻ വലീദ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതിൻ്റെ പടത്തലവനായി നിന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യം, രക്തസാക്ഷിത്വത്തിന് അത്രമേൽ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത്രയ്ക്കേ വിലയുള്ളൂ, പരലോകത്തെ സ്വർഗത്തിലെ ആ വലിയ ജീവിതമാണ് ഞാൻ മുഖ്യമായി കാണുന്നത് എന്ന ചിന്തയാണ്. നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ പോരാട്ടങ്ങൾക്ക് എന്താ ഇടപെടാൻ മറ്റു ഏജൻസികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ രൂപം അതാണ്. ഇന്നും എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും യാതൊരു മര്യാദയും പാലിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മേൽ കടന്നു കയറ്റി
0: അന്നത്തെ നിയമങ്ങൾ പോലും ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് പാലിക്കപ്പെടുന്നില്ല.
1: അതെ, അങ്ങനത്തെ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇസ്ലാം അന്ന് യുദ്ധം അനുവദിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു എനിക്ക് സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നാഗ്രഹിച്ച് ദുനിയാവിലെ ഒരു സൗകര്യത്തോടും താല്പര്യമില്ലാതെ ജീവിച്ചിരുന്ന മരണത്തെ കൊതിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ വിശ്വാസികൾ.
0: അല്ലേ, ഈ ശത്രുക്കൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ്, നിങ്ങളെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളുകൾ അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നു.
1: അപ്പോൾ നമ്മുടെ കരുത്തും അത് തന്നെയാണ്, പരലോകത്ത് എനിക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ വേഗം ഈ ഭൂമിലോകത്ത് നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ
0: സ്വർഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ആരംഭിക്കണം എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വത്തിന് പിന്നിലുള്ളത്.
1: തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെ, കരുത്തായിരിക്കും, പരാജയ ഭീതിയില്ലാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന ആലോചനകൾ കൂടി ഉണ്ടാവട്ടെ.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതപാഠങ്ങൾ അവതരണം സമീർ മുണ്ടേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതപാഠം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കേണ്ട ഒരു വാചകത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഈ വാചകം പറയുവാൻ എളുപ്പമാണ്. ഇത് സ്വർഗക്കാരുടെ വാക്യമാണ്. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. നമുക്കേവർക്കും പരിചയമുള്ള പദം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ അവനെ ധിക്കരിക്കുന്നതിൽ നിന്ന് മാറാൻ സാധ്യമല്ല, അവൻ്റെ സഹായം കൊണ്ടല്ലാതെ അവന് ഇബാദത്തുകൾ ചെയ്യുവാൻ നമുക്ക് ശക്തിയുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ പറയേണ്ട മഹത്വമേറിയ വാചകമാണ് ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കായിക്കൊണ്ടാണ് ഈ വാക്കിനെ പ്രവാചക തിരുമേനി നമുക്ക് വിശദീകരിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഈ വാചകം സ്വർഗത്തിൻ്റെ ചെടിയാണ്. റസൂലുള്ളാഹി ആകാശാരോഹണം നടത്തിയ സന്ദർഭത്തിൽ, ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും യാത്രയിൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കണ്ടുമുട്ടിയത് ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂടെ കാണുമ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുന്ന ചോദ്യം, യാ ജിബ്രീൽ മൻ ഹാദല്ലദീ മഅക, ആരാണ് താങ്കളുടെ കൂടെയുള്ള ഈ ആള്? ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹദ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദ് നബിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോട് സലാം പറയുകയും പ്രവാചകനോട് താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് എൻ്റെ സ്നേഹം അറിയിച്ചു കൊടുക്കുവാൻ, അവരോട് പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെ ചെടിയെക്കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വെച്ച് ഇബ്രാഹിം നബി പറഞ്ഞുകൊടുക്കുകയാണ്. വമാ ഖിർസുൽ ജന്ന, എന്താണ് സ്വർഗത്തിലെ ചെടിയെന്ന് ചോദിക്കുമ്പോൾ, ഫഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ഈ വാചകം സ്വർഗത്തിലെ ചെടിയായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ പറയുന്നത് ഈ വാചകം ബാക്കിയാവുന്ന വാചകമാണ്, നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വാചകമാണ്. മഹാനായ അമ്മാർ ബിനു സിയാദ് അദ്ദേഹം സഈദ് ബിനു മുസയ്യബ് റഹിമഹുല്ലയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബാക്കിയാത്തു സ്വാലിഹാത്, നമുക്ക് ബാക്കിയാകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും പറഞ്ഞു, അതേപോലെ തന്നെ സകാത്തിനെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാഹു അക്ബർ, വസുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ വാചകം നമുക്ക് ബാക്കിയാകുന്ന, പരലോകത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന വാചകമായിക്കൊണ്ടാണ് മുൻഗാമികൾ നമ്മളെ പരിചയപ്പെടുത്തിയത്. മഹാനായ അബീ സഈദ് അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഗ്ഫിറു മിനൽ ബാഖിയാതിസ് സ്വാലിഹാത്ത്, നിങ്ങൾ ബാക്കിയാകുന്ന സൽക്കർമ്മം, ബാഖിയാത്തു സ്വാലിഹാത്ത് നിങ്ങൾ അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. നബിയോട് ചോദിച്ചു, മാ ഹുന്നയാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തക്ബീർ വത്തസ്ബീഹ് വത്തഹ്ലീൽ വൽഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുകയാണ്. എല്ലാ നമസ്കാര ശേഷവും സലാം വീട്ടിക്കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ പറയേണ്ട വാചകമാണിത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഖൂലു ഫീ ദുബിരി കുല്ലി സ്വലാത്തിൻ ഹീന യുസല്ലിം, സലാം വീട്ടിയതിന് ശേഷം എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും പറയേണ്ട വാചകം എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം, സലാം വീട്ടിയതിന് ശേഷം ഇത് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്വർഗത്തിലെ നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാചകം സ്വർഗത്തിലെ വിധിയാണ്. മഹാനായ അബൂ മുസല അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കണം, അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. എന്താണ് പ്രവാചക തിരുമേനിയിൽ നിന്ന് കേട്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാചകം. ആ വാചകത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, അല അദുല്ലുക അല കലിമത്തിൻ മിൻ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയെക്കുറിച്ച് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ? അപ്പോൾ പ്രവാചകനോട് അതെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പറയുക. അതാ വാചകം സ്വർഗത്തിലെ നിധിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, സ്വർഗത്തിനൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ പേര് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് സ്വർഗത്തിന്റെ വാതിലിന്റെ പേര്. മഹാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അല അദുല്ലുക അല ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു വാതിലിനെ കുറിച്ച് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് സ്വർഗത്തിന്റെ ഒരു വാതിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ ഈ വാചകമുണ്ട്. രാത്രിയിൽ പ്രവാചക തിരുമേനി തഹജ്ജുദ് നമസ്കരിക്കും. ആ നമസ്കാരം ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ ശ്രേഷ്ഠതയുള്ള നമസ്കാരം നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ നിർവഹിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ മറ്റു പ്രാർത്ഥനകളുടെ കൂടെ ഈ പ്രാർത്ഥനയും ഈ വാചകവും പറയുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ വിശ്വാസികൾ നിർവഹിക്കേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുകൂടെ നമ്മൾ പറയണം. രാത്രി ഒരാൾ ഉറക്കിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി പറഞ്ഞു, മൻ തഅറ മിനൽ ലൈലി ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ثم قال اللهم اغفر لي او دعا പ്രവാചകൻ പറയുകയാണ്, ഒരാൾ ഉറക്കത്തിന് പെട്ടെന്ന് ഉണർന്നു. അപ്പോൾ അവൻ ഈ പറഞ്ഞ പ്രാർത്ഥന അയാൾ നിർവഹിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നു തുടങ്ങുന്ന പ്രാർത്ഥന, അതിന്റെ അവസാനത്തെ വാചകം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. എന്നിട്ട് അയാൾ അള്ളാഹുവിനോട് പാപമോചനം തേടി, അതല്ലെങ്കിൽ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹി അലൈഹി സല്ലമ ഒരിക്കൽ ധാരാളം പ്രാർത്ഥിച്ചു, ഒരുപാട് സമയം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകം ചൊല്ലിക്കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മളിവിടെ കേൾക്കുന്നത് ഈ വാചകത്തിന്റെ ശ്രേഷ്ഠതയാണ്, ഈ വാചകത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കെല്ലാവർക്കും എപ്പോഴും പറയാൻ സാധിക്കുന്ന ഒരു പ്രയാസവുമില്ലാത്ത വാചകമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന് നബി കൊടുത്തൊരു ഉപദേശമുണ്ട്, അബൂദർ താങ്കൾ ഈ വാചകം അധികരിപ്പിക്കണം, താങ്കൾ ധാരാളം പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്നഹുന്ന മിൻ ഖൻസിൻ തഹ്തൽ അർഷ് എന്ന അദ്ദേഹത്തെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാചകം വർദ്ധിപ്പിക്കുവാൻ, അത് അധികരിപ്പിക്കുവാനാണ് പ്രവാചക തിരുമേനി തൻ്റെ അനുചരനെ, തൻ്റെ അനുയായിയെ പ്രവാചക തിരുമേനി ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ കെൻസുകൊണ്ടുദ്ദേശം നമ്മുടെ സമ്പത്തിൽ ഏറ്റവും വിലപിടിച്ചത് നിധിയാണ്. നിധി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതാണ് എന്നതുപോലെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വിലപിടിച്ചതാണ് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകം. അത് നമ്മൾ തിരിച്ചറിയണം. ഹദീസുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കെൻസ് പറഞ്ഞു തരട്ടെ. എന്താണ് ഈ കെൻസ്? നിധിയാണ്. അപ്പം നമ്മുടെ സമ്പത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് നിധി. അതുപോലെ ഇസ്ലാമിൽ ഈ കെൻസ് ഉപയോഗിക്കാൻ കാരണം അത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ രോഗിയായിരിക്കെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകം പറയുകയും എന്നിട്ടയാൾ മരണപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഖാല ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നിങ്ങനെ ഈ പ്രാർത്ഥന ഒരാൾ രോഗിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞു. വഖാന യഖൂലു മൻ ഖാലഹ ഫീ മർദിഹി ثم مات لم تطعمهم النار അവന നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഈ വാചകം പറയുന്നവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ഹൗഖലയുടെ വാചകം പറയുന്നവൻ, അവൻ അല്ലാഹുവിന് കീഴൊതുങ്ങിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസിൽ കാണാൻ പറ്റും. ഈ വാചകം നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അത് കടലിലെ നുരയോളമുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കുഫ്ഫിറത് അൻഹു ഖതായാഹു വലൗ കാനത് മിസ്ല സബ്ദിൽ ബഹർ. ഹദീസിലെ വാചകം അപ്രകാരമാണ്, അത് കടലിലെ നുരയോളമുണ്ടെങ്കിലും നമ്മുടെ പാപങ്ങൾ ഈ വാചകം കാരണം അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോരുമ്പോൾ പറയേണ്ട പ്രാർത്ഥനയിൽ ഈ വാചകമുണ്ട്. ഇദ ഖറജ അർജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരാൾ ഈ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എങ്കിൽ അവൻ സന്മാർഗത്തിലാണ്, അവൻ മതിയായവനാണ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ടാകും, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവന് കാവലുണ്ടാകും. പിശാജു പറയുമെന്നാണ്, എനിക്കിനിവിടെ സമാധാനമുണ്ടാവുകയില്ല, എനിക്കിനിവിടെ സംരക്ഷണമുണ്ടാവുകയില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയുകയില്ല എന്ന രീതിയിലുള്ള വാചകങ്ങൾ പിശാജു പറയുമെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സംരക്ഷണമേകുന്ന വാചകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ വാചകം മൂന്ന് വാക്കുകളാണ്, അതിൻ്റെ പ്രതിഫലം മൂന്ന് സംരക്ഷണങ്ങളാണ്. ഒന്ന്, പാപങ്ങളിൽ നിന്ന് സംരക്ഷണവും സഹായവും. ഇതുകൊണ്ടാണ് കണ്ണീറിനെ ഭയക്കുന്നവൻ മാഷാ അല്ലാ, ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. രണ്ട്, അല്ലാഹു അത് മുഖേന വിജയങ്ങളും കാരുണ്യങ്ങളും നൽകും. ഒരു സൃഷ്ടിയും നമുക്കത് നൽകിയിട്ടില്ലെങ്കിലും എല്ലാ സൃഷ്ടിയുടെയും സൃഷ്ടാവാണ് ഈ വചനത്തെ അവന്റെ നിധികളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇത് മുഖേന അവന്റെ വിജയവും കാരുണ്യവും നൽകുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാചകം കൊണ്ട് നമുക്ക് വിജയങ്ങൾ തുറന്നു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ദുഃഖങ്ങളെ ഇല്ലാതാക്കും, ഭയം നീക്കിക്കളയും. ഒരു വിശ്വാസിക്ക് ആവശ്യമുള്ളതാണ് ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ. ഈ വാചകത്തെ തെറ്റായി മനസ്സിലാക്കിയ ആളുകളുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം പറയുന്ന വാചകമായി കൊണ്ട് ചില ആളുകൾ ഈ വാചകത്തെ കാണാറുണ്ട്. അതേപോലെ തന്നെ സഹായതേട്ടത്തിനുള്ള വാചകമായി ഇതിനെ മനസ്സിലാക്കുന്നില്ല പലരും. സഹോദരങ്ങൾ, ഇതൊരു സഹായതേട്ടത്തിനുള്ള വാചകമാണ്, അങ്ങനെയും നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ നാം ഈ വാചകം പറയുമ്പോൾ അവിടെ പ്രയാസമുണ്ടായിട്ടല്ല, അതൊരു സഹായതേട്ടമാണ്. ബാങ്കിൽ ഹയ്യാലസ്വല ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ആ വാചകം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രയാസമുണ്ടായിട്ടല്ല. പല ആളുകളും മനസ്സിലാക്കിയത് എന്തെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു വാചകമാണ് ഈ വാചകമെന്നാണ്. അല്ല, ഇതൊരു സഹായതേട്ടമാണ്. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് ഒരു തുറന്ന പ്രഖ്യാപനമാണ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല എന്ന വാചകം റസൂലുള്ളാഹി തന്റെ ജീവിതത്തിൽ ധാരാളം ചൊല്ലുവാൻ വേണ്ടി ഉപദേശിച്ച, ഒട്ടനവധി സ്ഥലങ്ങളിൽ പഠിപ്പിച്ച ധാരാളം മഹത്വമുള്ള ഈ ഹൗഖലയുടെ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ ഡയലോഗ്. മുസ്ലിങ്ങളെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവരോട്, അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി.
3: നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികളും ലിബറലുകളുമെല്ലാം പൊതുവിൽ സംസാരിക്കാറുള്ള ഒരു കാര്യം, ജനങ്ങളെ മതത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ആ നിലയ്ക്ക് എല്ലാ മതങ്ങളെയും ഞങ്ങൾ വിമർശിക്കാറുണ്ട്, എല്ലാ മതങ്ങളും ഞങ്ങൾക്ക് തുല്യമാണ് എന്ന രൂപത്തിലാണ് അവർ പൊതുവിൽ ആളുകളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുള്ളത്. അങ്ങനെ എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു, എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തു വന്നയാളുകൾ ഇപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ രീതി മാറിയിട്ടുണ്ട്, അവരുടെ ടോണ് മാറിയിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നത് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല എന്നാണ്, ഞങ്ങളെല്ലാ മതങ്ങളെയും ഒരുപോലെയല്ല വിമർശിക്കുക എന്നാണ്. എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിന് പറയുന്ന ന്യായം എന്നുള്ളത് ആദ്യം അവരുടെ വാചകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോളൂ.
4: ഡോക്കിൻസിന്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും ഈവിളാണ്, പക്ഷേ ഇന്നത്തെ ഈവിള് ഏറ്റവും കൂടുതൽ ഈവിളായിട്ടുള്ളത് ഇസ്ലാമാണ് എന്നാണ് ഡോക്കിൻസ് പച്ചയ്ക്ക് പറയുന്നത്. അതിന്റെ കാരണം ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ള മതം ക്രിസ്ത്യാനിറ്റി ആയിരിക്കും. പക്ഷേ ക്രിസ്ത്യാനിറ്റി ഈസ് ടെയിം ടു സം എക്സ്റ്റെന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. കുറേയധികം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മെരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുരിശുയുദ്ധം എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ച ഒരു ചരിത്രാതീത ഓർമ്മയായി മാറിയിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നില്ല. അപ്പോഴും ജിഹാദ് എന്ന് പറയുന്നത് ഒരു കത്തി നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഇസ്ലാമിക സമൂഹം പലയിടത്തും, എല്ലായിടത്തും എന്നല്ല പലയിടത്തും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇസ്ലാം ആണ് ഇപ്പോഴും പാണ്ടിലോറിക്ക് പുറകെ ഓടുന്ന പട്ടി എന്നുള്ളത്.
3: അപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെയല്ല എതിർക്കുക, ഇസ്ലാമാണ് ഏറ്റവും പ്രശ്നം. ഇസ്ലാമാണ് ഏറ്റവും പ്രശ്നം. കാരണം എന്താ, ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന മതം ക്രിസ്ത്യാനിറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ പറയുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇസ്ലാമാണ് പ്രശ്നം. എന്താ പ്രശ്നത്തിനുള്ള കാരണം? ഇസ്ലാം കൂടുതൽ ആളുകളെ കൊന്നു എന്നോ അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദം വളർത്തിയെന്നോ ഒന്നും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധ്യമല്ല. കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊന്നത് കുരിശുയുദ്ധങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. കണക്കുകൾ അങ്ങനെ കാണുള്ളൂ. എന്നാൽ കണക്കുകളൊന്നുമല്ല, എന്നാലും ഇസ്ലാമാണ് പ്രശ്നം. എന്തെയാ പ്രശ്നത്തിന്റെ കാരണം? അദ്ദേഹം പറയുന്നു, ബാക്കിയുള്ള മതങ്ങളെല്ലാം ടെയിംഡ്, അവരെല്ലാം മെരുങ്ങിയിട്ടുണ്ട്. ആർക്ക് മുന്നിലാ മെരുങ്ങിയത്? കൃത്യമായി മനസ്സിലാക്കണം. പരിഷ്കരണവുമായി വരുന്ന ആളുകൾ അവരെന്താണ് പറയുന്നത് എന്ന് കൃത്യമായി ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കണം. മെരുങ്ങിയിട്ടുണ്ടത്രേ മതങ്ങൾ. എന്താ മെരുങ്ങൽ എന്ന് പറഞ്ഞാൽ? അതിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. ആർക്കു മുമ്പിൽ ഇവർ യഥാർത്ഥത്തിൽ പറയുന്നത്, ആശയമെന്ന് പറയുന്നത് പാശ്ചാത്യ ലിബറൽ ആശയങ്ങൾ സ്വീകരിച്ച് അതിനു മുമ്പിൽ മെരുങ്ങി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം. അതായത് ഞങ്ങൾ കുറച്ച് ലിബറൽ ആശയങ്ങൾ പറയും, ആ ആശയങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ മതമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മെരുങ്ങി ജീവിക്കാൻ, അതിനൊക്കെ ഒന്ന് കീഴൊതുങ്ങി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാം. അതല്ല, അതിനോടൊക്കെ എപ്പോഴും കലഹിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മൂല്യവുമായി മുന്നോട്ട് പോകും, നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളാണ് പ്രശ്നക്കാർ, നിങ്ങളാണ് പാണ്ഡിലോറിക്ക് പിറകെ ഓടുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ പറയുന്നതാണ് അല്ലേ. അതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. മതവും ലിബറലിസവും വിയോജിക്കുന്ന മേഖലകളിൽ ലിബറൽ മൂല്യങ്ങൾ സ്വീകരിച്ച് മതത്തെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇതാണ് അവർ പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ സ്വവർഗരതി, സ്വവർഗരതി എന്ന് പറയുന്ന മതം ഉറപ്പിച്ചു പറയുന്നു സ്വവർഗരതി എന്ന് പറയുന്ന ഹറാമാകുന്നു, ഫാഹിഷത്താകുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ലിബറലിസം പറയുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം എന്ത് ചെയ്യണം? ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം, അതിങ്ങനെ ഹറാമാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. വ്യഭിചാരം, അത് ഹറാമാകുന്നു. ആ അപ്പോൾ ലിബറലിസം പറയുകയാണ് രണ്ടാളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം എന്നാണ്, എന്നാൽ പിന്നെ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ മദ്യം, അതുപോലെ തന്നെ പലിശ, ഇതെല്ലാം ഹറാമാണെന്ന് പറയാം. ഇപ്പോൾ ലിബറലിസം പറയുകയാണ് ഏ അത് പറയാൻ പറ്റൂല, ഇന്നത്തെ കാലത്ത് അതിനൊക്കെ അംഗീകരിക്കണം, എന്നാൽ പിന്നെ അംഗീകരിച്ചേക്കാം. ഇങ്ങനെ ലിബറൽ മൂല്യങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാം. അതേപോലെ തന്നെ ഇനി ലിബറലിസവും മതവും യോജിക്കുന്ന മേഖലകളിൽ ഓക്കെ, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾ മതത്തെ പൂർണ്ണമായി അങ്ങ് തള്ളിക്കളയണമെന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളണം. ഞങ്ങളുടെ മൂല്യങ്ങൾ, ഞങ്ങളുടെ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ ജീവിച്ചോളണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ഫാസിസം എന്ന് പറഞ്ഞാൽ അല്ലേ. ഞങ്ങൾ പറയുന്ന ആശയം അംഗീകരിച്ചോളണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഈ കാലഘട്ടത്തിന് യോജിച്ചവരായി ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങളുടെ മതത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ടെന്ന് ഞങ്ങൾ പറയില്ല. 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയില്ല. ഇതല്ലേ ഫാസിസം എന്ന് പറയുന്നത്? ഞങ്ങളുടെ ആശയമുണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചോളുക. ഞങ്ങൾ പറയുന്ന മൂല്യങ്ങളുണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചോളാം. നിങ്ങളുടെ മതം എന്തു പറയട്ടെ, നിങ്ങളുടെ മൂല്യങ്ങൾ എന്ത് പറയട്ടെ, അതൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. ഞങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചോളണം, ഇല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും പ്രശ്നക്കാരി എന്ന് പറയും. അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സാമൂഹികമായ കുറേ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പരിഷ്കരണവാദങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ സ്ത്രീകൾ പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ സാമൂഹികമായുള്ള പലതരം വിഷയങ്ങളാണ്, അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്.
5: പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, പാശ്ചാത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണം, ഒരു വ്യക്തി നമ്മുടെ കേരള സാമൂഹ്യ മണ്ഡലത്തിലൊക്കെ പൊതുമണ്ഡലത്തിലൊക്കെ വളരെ സജീവനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവർ മാറ്റത്തിനോട് ഭയങ്കര പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ സൊസൈറ്റിയിലുണ്ടായിരുന്ന, സമൂഹത്തിലുണ്ടായിരുന്ന പലതരം കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ആ മാറ്റങ്ങളൊന്നും അദ്ദേഹം ആ രൂപത്തിലൊരു പോസിറ്റീവായി കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ അദ്ദേഹം പറയട്ടെ.
6: അതായത് ഏറ്റവും മാറ്റത്തെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാം മതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
7: സത്യം, മാറ്റത്തെ ഏറ്റവും അധികം ചെറുത്ത് നിൽക്കുന്ന ഇസ്ലാം മതം, യാതൊരു സംശയമില്ല.
6: ഇതിൽ തന്നെ പലരും വ്യത്യാസം ഉണ്ടാവില്ലേ? അതായത് ഈ നമ്മുടെ കേരള മുസ്ലിം സമൂഹം,
7: അതിലിപ്പോ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അഹമ്മദി, അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അതൊക്കെ ഉണ്ടാവും.
6: ഒരു
7: പക്ഷെ അവരും എന്താണ് ചെയ്യുന്നത്, അവരുടെ ഈ ബാക്ക് ടു ബുക്ക്
6: ആണ്,
7: ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നാണ്. ഇപ്പോ മുജാഹിദുകൾ സ്ത്രീകൾ പള്ളി പോകണമെന്ന് പറയുന്നത്, മുജാഹിദുകൾ സ്ത്രീകൾ വിദ്യാഭ്യാസിക്കണം എന്ന് പറയുന്നത്, സുന്നികൾക്ക് അതിൽ താല്പര്യമില്ല. വിദ്യാഭ്യസിക്കുന്നവരിപ്പോ അവർ പറയാറില്ല പെണ്ണുങ്ങൾ പള്ളി വരുന്ന സുന്നിയൊക്കെ താല്പര്യമില്ല, ഇവിടുത്തെ മഹാപുരുഷ സുന്നികളാ. മുജാഹിദ് എന്തുകൊണ്ടാ പറയുന്നത്? കിതാബിലുള്ളതാ, പെണ്ണുങ്ങൾ പള്ളി പോകുന്ന കാര്യം
6: കിതാബിലുണ്ട്
7: അല്ല, അതിന് വ്യാഖ്യാനത്തിന് വ്യത്യാസം ഉണ്ടാവും.
6: ശരി,
7: പക്ഷേ ഈ മുജാഹിദും നാല് പെണ്ണ് കെട്ടാൻ ഉള്ള കാര്യം പറയുമ്പം അത് പരിഷ്കരിക്കാൻ സമ്മതിക്കില്ല. മാറ്റത്തോട് മുഖം തിരിച്ച് നിൽക്കുന്നതിൽ ഏറ്റവും അധികം നമുക്കറിയുന്ന സമൂഹങ്ങളിൽ നമ്പർ വൺ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, ഒരു സംശയമില്ല.
5: സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കാൻ പാടില്ല, ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന, സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ, സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതല്ല അവിടെ പരിഹരിക്കപ്പെടേണ്ടത്. അവിടെ മുജാഹിദുകൾ, ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു, ആ രൂപത്തിൽ ആശയ പോരാട്ടങ്ങൾ നടത്തി, സംവാദങ്ങൾ നടത്തി, അതൊന്നും പോരാ. കാരണം എന്താ, അവർ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞത് അത് ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ലാ തംനഉ ഇമാ അല്ലാഹു മസാജിദ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്നും തടയരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള സ്ത്രീകൾ അവർ വിദ്യാഭ്യസിക്കണം എന്ന് പറഞ്ഞത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷും മലയാളവും പഠിക്കാമെന്ന് ഇവിടെയുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് പറ്റൂല, അവർ പറയുന്നത് ബാക്ക് ടു ടെക്സ്റ്റ്, ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കൂ എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അതുകൊണ്ട് അത് പോരാ, പ്രശ്നം പരിഹരിച്ചാൽ പോരാ, ഞങ്ങൾ പറയുന്ന ആശയമനുസരിച്ച് പരിഹരിക്കണം. ഇവിടെയുള്ള ഫ്രീഡം, ഇക്വാളിറ്റി, ലിബേർട്ടി എന്നൊക്കെ പറയുന്ന ലിബറലിസത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച് വേണം പരിഹരിക്കാൻ, ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല, അതൊരു സാമൂഹിക പരിഷ്കരണമായി ഞങ്ങൾ അംഗീകരിക്കില്ല. അഥവാ നിങ്ങൾ ഖുർആനും ഹദീസും തള്ളിക്കളഞ്ഞേ പറ്റൂ, ഞങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് വേണം ഇവിടെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സാംസ്കാരിക ഫാസിസം എന്ന്. ഏകദേശം എല്ലാ ഇത്തരക്കാരായ ആളുകളും, അല്ലെ, അന്താരാഷ്ട്ര തലത്തിലടക്കം ഇങ്ങനെ വാദിക്കുന്ന മുസ്ലിം പരിഷ്കരണവാദികളെല്ലാം ഇതേ കാര്യമാണ് പറഞ്ഞത്. മുസ്ലിങ്ങളുടെ പ്രശ്നം അവർ ബാക്ക് ടു ടെക്സ്റ്റ്, അവർ ഖുർആനിലേക്ക് പോകുന്നു, ഹദീസിലേക്ക് പോകുന്നു, എല്ലാ വിഷയങ്ങൾക്കും അവിടെ പരിഹാരം കാണുന്നു, അതാണ് പ്രശ്നം. ഇത് നിരന്തരമായി കൊണ്ട് പറയുകയാണ് അല്ലെ. അത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തിന്റെ ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറയാൻ പറ്റുന്ന ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ സാമുവൽ പി ഹണ്ടിങ്ടണും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കോറതാൻ മുസ്ലിംസ് ആർ മോഡേൺ, അവർ മോഡേണായിട്ടുണ്ട്, അവർ ആധുനിക ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് നോട്ട് വെസ്റ്റേൺ. ആ വെസ്റ്റേൺ മൂല്യങ്ങൾ, പാശ്ചാത്യ മൂല്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല. അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അവർ AI ഉപയോഗിക്കുന്നുണ്ട്, അവരെല്ലാ തരത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ മൂല്യങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അല്ലെ യഹൂദികളെ കുറിച്ചും നസാറാക്കളെ കുറിച്ചും പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്. വലൻ തൊള്ള അങ്കൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും, അവരൊരിക്കലും തൃപ്തപ്പെടില്ല. സാമൂഹികമായി മാറ്റണ്ടായെന്നും പോരാ, അവർക്ക് തൃപ്തിപ്പെടുക എന്താണ്, നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ, നിങ്ങൾ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ അവർക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ട് അവരോട് തിരിച്ചു പറയാനുള്ളത് ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം, അതിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവർ ഈ പറയുന്ന മാറണം മാറണം മാറണം, ഇവരുടെ ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് എന്തിന് ഞങ്ങൾ മാറണമെന്നാണ്. എന്തിന് മുസ്ലിങ്ങൾ ലിബറൽ അല്ലെങ്കിൽ പാശ്ചാത്യ മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം? അതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞോണ്ടാ, മാറിയുന്നില്ല, മാറുന്നില്ല, മാറാൻ തയ്യാറല്ല, മാറ്റത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നിങ്ങനെ പറഞ്ഞാ പോരാ, എന്തിനു മാറണമെന്ന് കൂടി പറ, എന്തിനു മാറണമെന്ന കാര്യകാരണം പറ, അത് വളരെ കൃത്യമായി കൊണ്ട് സമർത്ഥിക്ക്, ആശയപരമായി സമർത്ഥിക്ക്. ഇസ്ലാം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യകാരണങ്ങൾ കൊണ്ട് തെറ്റാണ്. ലിബറലിസം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ശരിയാണെന്ന് സമർത്ഥിക്ക്. ആ സമർത്ഥിച്ചാൽ സ്വാഭാവികമായും ആളുകൾ ഇത് സ്വീകരിക്കും. പക്ഷെ അതിന് സാധിക്കാതെ ഞങ്ങൾക്ക് കുറെ മൂല്യങ്ങളുണ്ട്, ഞങ്ങൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇവിടുന്നൊക്കെ വായിച്ചിട്ടുള്ള കുറെ അറിവുകളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം മാറിയില്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണെന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറല്ല. ചിലപ്പോ ഇങ്ങനെ ഈ മൂല്യങ്ങൾക്ക് അടിമപ്പെട്ട് വെസ്റ്റിൽ നിന്ന് വരിക, യൂറോപ്പിൽ നിന്ന് വരിക, അമേരിക്കയിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ചാളുകൾ ചിലപ്പോ അതിൽ വീണേക്കാം, നിങ്ങളുടെ സാംസ്കാരിക ഫാസിസത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട്. അല്ലെ, ആളുകളുടെ മുമ്പിൽ ബലിയെറുക്കൊന്നും വേണ്ട, അത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ കൊടുത്താൽ മതി, സദക്ക കൊടുത്താൽ മതി, കട്ടില വെച്ചുകൊടുത്താൽ മതി, വീട് വെച്ചുകൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ കുറച്ച് സ്വീകാര്യത കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില ആളുകളെ കിട്ടുമെന്നല്ലാതെ കൃത്യമായി കൊണ്ട് മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളെ അതിന് കിട്ടുകയില്ല. കാരണം അവർക്കറിയാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക മൂല്യങ്ങളെന്നും എന്താണ് മനുഷ്യനിർമ്മിതമായ ഈ ലിബറൽ മൂല്യങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പരിശോധിച്ച് നോക്കുക, എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാറേണ്ടത്, എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാറേണ്ടത്. ഇസ്ലാം പറയുന്നത് ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്, മനുഷ്യൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ഞങ്ങൾ മാറേണ്ടത്. ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണാകാം, മനുഷ്യന് പട്ടിയാകാം, മനുഷ്യന് പൂച്ചയാകാം, കഴുതയാകാം എന്ന് പറയുന്ന ഈ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത്? ഈ കാണുന്ന തോന്യാസങ്ങളിലേക്കാണോ മുസ്ലിങ്ങൾ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്? പെണ്ണിന്റെ അസ്തിത്വവും അഭിമാനവും അത് ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പെണ്ണിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, വസ്തുവൽക്കരിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത്? പെണ്ണിന്റെ ശരീരത്തെ കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് അതിനെ വിപണിയിലെ ഒരു ഉപകരണമായി മാത്രം മാറ്റുന്ന ഈ ലിബറലിസത്തിന്റെ മൂല്യങ്ങളിലേക്കാണോ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറേണ്ടത്? മനുഷ്യന്റെ ജീവനും അഭിമാനത്തിനും പവിത്രത പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കോളനിവൽക്കരിച്ച് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ലോകത്തുള്ള ഈ മൂന്നാം കിട രാജ്യങ്ങളിലുള്ള ആളുകളെ അടിമകളാക്കിയ ഈ പാശ്ചാത്യന്റെ ആ ആശയങ്ങൾക്കനുസരിച്ചാണോ മുസ്ലിങ്ങൾ മാറ്റേണ്ടത്? നിങ്ങൾ പറയേണ്ടതുണ്ട് എന്തിന് ഞങ്ങൾ മാറ്റണമെന്ന്, അല്ലെ, എന്തടിസ്ഥാനത്തിൽ മാറ്റണമെന്ന്. പുറന്നു വീണ ഓരോ മനുഷ്യ കുഞ്ഞും, കുല്ലു ബനി ആദം, ആദമിന്റെ സന്തതികളായ ഓരോ മനുഷ്യനും അവൻ ആദരിക്കപ്പെട്ടവനാണ്, അവൻ ആദരവർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ജനിച്ചു വീണ കുട്ടിയെപ്പോലും കൊല്ലാമെന്ന് പറയുന്ന, അംഗവൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന, 9 മാസമായ ഗർഭിണിയായെങ്കിൽ പോലും അവർക്ക് ഭ്രൂണഹത്യ ചെയ്യാമെന്ന് പറയുന്ന, കുട്ടികളെ കൊല്ലാമെന്ന് പറയുന്ന ഈ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളനുസരിച്ചാണോ ഞങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങൾ മാറ്റേണ്ടത്? സന്താന നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യന്മാര് ജനിച്ചു വീഴുക എന്ന് പറയുന്നത്, മനുഷ്യ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുക എന്ന് പറയുന്നത് ബാധ്യതയായി പഠിപ്പിക്കുന്ന, അതിതാ വലിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ലിബറൽ മൂല്യങ്ങൾ, അല്ലെ, അത് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അത് തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അല്ലെ, സന്താന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ചൈന അതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം അവരിന്ന് വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: സുഭദ്രമായ ഒരു കുടുംബത്തെ സൃഷ്ടിച്ച ഈ ഇസ്ലാമിക മൂല്യത്തെ, ഈ ഇസ്ലാമിക സംസ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന, അച്ഛനില്ലാത്ത തന്തയില്ലാത്ത സമൂഹങ്ങളെ സൃഷ്ടിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ചാണോ ഞങ്ങൾ മാറേണ്ടത്? എന്തിനാ ഞങ്ങൾ നോക്കി മാറേണ്ടത്? നിങ്ങൾ വിശദീകരിക്കുക. മാറണം മാറണം മാറണം എന്ന് പറഞ്ഞാൽ പോരാ, എന്തടിസ്ഥാനത്തിൽ മാറണം, എന്താണ് അവലംബമാക്കേണ്ടത് എന്ന് പറയണം. ആ അവലംബമാക്കുന്ന ആശയത്തെ കൃത്യമായി സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് പാശ്ചാത്യ ലിബറലിസത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ മാറ്റേണ്ടത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം ചില പുറംതൊലിയിലുള്ള ഇത്തരം കാര്യങ്ങളെ കൊണ്ട്, അത്തരം ആശയങ്ങൾ കൊണ്ട്, ഇത്തരം ചില വാചാലോപങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ അത് മാറ്റേണ്ടതുണ്ട്, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടത് ഒരർത്ഥത്തിലും ഒരു തരത്തിലും മാറ്റേണ്ടതില്ലാത്ത ആശയമാണിത്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലേ, അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, സത്യവിശ്വാസിയാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവർക്ക് തങ്ങളുടെ കാര്യത്തിൽ, ആ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായമുണ്ടായിരിക്കുന്നതല്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുർആനിലൊന്നുണ്ടെങ്കിൽ, ഹദീസിലൊന്നുണ്ടെങ്കിൽ, അത് എല്ലാറ്റിനെ പറ്റിയും അറിയുന്ന അൽ അലീമായ, നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന പടച്ചവനിൽ നിന്നുള്ള മാർഗനിർദ്ദേശമാണ്, വഹിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമർപ്പിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വഹി ഉണ്ടെങ്കിലും, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെയല്ലേ, പാശ്ചാത്യ മൂല്യങ്ങൾ അങ്ങനെയല്ലേ, ലിബറൽ മൂല്യങ്ങൾ അങ്ങനെയല്ലേ, സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരണീയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിഷ്കരണവാദങ്ങൾ, ഇത്തരത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളികൾ അതൊരടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിൻ്റേതായ അവജ്ഞതയോടുകൂടി തള്ളിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, മുസ്ലിങ്ങളെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവരോട്. അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്. ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പം ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്. ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. നമ്മളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ് അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനം അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹമായി പണമിടപാട് നടത്താനവർ.
2: അതെ.
3: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെ കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
2: ആ മുഖമൂടി, ആ മുഖംമൂടി പൊയ്മുഖം വീണു പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ,
3: അതെ,
2: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. പി എം എസ് എസ് സി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ ബി സി ഇ ബി സി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന പി എം എസ് എസ് സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഒ ബി സി ഇ ബി സി ആൻഡ് ഡി എൻ ടി പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ സർക്കുലർ www.egrants.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചുകൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ 1-ാമത്തെ ആയത്തും 2-ാമത്തെ ആയത്തിൻ്റെ ചെറിയ ഭാഗവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് ആ 2-ാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗവും 3-ാമത്തെ ചെറിയ ഒരായത്തും ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം. അല്ലാഹു എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: മൂന്നായത്തുകളാണ് മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇൻഷാ അല്ലാ, തുടക്കം മുതൽ എല്ലാ ദിവസവും ഇത് ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് നമ്മുടെ മനഃപ്പാഠത്തിന് വേണ്ടി, മനഃപ്പാഠത്തിൻ്റെ നിലനിൽപ്പിനായി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാ നാലാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥനയിൽ നമ്മെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാ അല്ലാ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും വിശദീകരിച്ചുകൊണ്ട് ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ഏറെ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാര ശേഷമുള്ള ദിക്റുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് തസ്ബീഹും തഹ്മീദും തക്ബീറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം അവയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഒരുപക്ഷേ ആളുകൾക്ക് സംശയം വരാനിടയുള്ള ഏരിയകളാണ് ഇവയെല്ലാം. അതിൽ ഒരു വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തി, ഈ രൂപത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ, അവയെല്ലാം പഠിക്കുകയും ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ വ്യത്യസ്ത ദിക്റുകളെ പ്രാവർത്തികവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ വിരലുകൾ കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളിൽ കാണാൻ സാധിക്കും, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅഖീദു തസ്ബീഹ ബിയമീനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ എണ്ണുന്നതായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് സ്വഹാബികളൊക്കെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമതായി അവിടെയുള്ള സുന്നത്ത് കൈകൊണ്ട് അല്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ട് ദിക്റുകൾ എണ്ണം പിടിക്കുക എന്നുള്ളതും, അതിൽ തന്നെ വലത് കൈകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത്. എന്നാൽ ഒരാൾ വലത് കൈയിന് പകരം ഇടത് കൈ കൊണ്ടോ, ഇനി അതുമല്ല രണ്ട് കൈകൾ കൊണ്ടുമോ ദിക്റുകൾ ചൊല്ലിയാലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിന് കാരണം ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ എണ്ണം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റു ചില ഹദീസുകളിലാണ് വലത് കൈകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് എണ്ണിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, വലതിന് ഏത് സന്ദർഭത്തിൽ ഉള്ള പോലെയും വലത് കൈക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുജീബുഹു തയമ്മുനു ഫി തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫി ശഅ്നിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് തല ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴും അതുപോലെ ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലും ഇനി അതല്ല മറ്റുള്ള അവിടുത്തെ ഭൂരിഭാഗം ജീവിതത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വലത് കൈയിന് ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ വലത് കൈക്കോ അല്ലെങ്കിൽ വലതിന് മൊത്തത്തിൽ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശരിയായിരുന്നു. അതുകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ ഒന്നാമതായി കൈകൾ കൊണ്ട്, കൈവിരലുകൾ കൊണ്ട് ദിക്റ് ചൊല്ലുക എന്നുള്ളത് നമ്മൾ അതിന് ഒരു പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം സ്ത്രീകളോടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും, വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങൾ ദിക്റ് ചൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് എണ്ണേണ്ടത്? നിങ്ങളുടെ കൈത്തുമ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ വിരൽ തുമ്പുകൾ കൊണ്ട് നിങ്ങൾ ദിക്റുകൾ എണ്ണം പിടിക്കുക. കാരണം ഫഇന്നഹുന്ന മസ്ഊലാതുൻ, ഈ വിരലുകൾ നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ സാക്ഷികളായി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ കൈവിരലുകളും. അവിടെ നമ്മൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്നതിന് പകരം നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയണമെങ്കിൽ അവയെ നന്മയിൽ, ഹലാലായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മൊത്തത്തിൽ ദിക്റുകൾ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആദാബുകൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിലക്കും ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പരലോകത്ത് ഉപകാരദായകമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടുന്ന് പറയുകയുണ്ടായി, സബഖൽ മുഫരിദൂൻ, ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഒമൽ മുഫരിദൂനയ റസൂലുള്ളാ, റസൂലെ അങ്ങ് പറഞ്ഞ ഈ മുഫരിദൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്, അവർ ഏറെ മുൻകടന്നിരിക്കുന്നു എന്ന് അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, ആ വിഭാഗം ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയുണ്ടായി, അസ്സാകിറൂൻ അല്ലാഹ കസീറാൻ വസ്സാകിറാത്ത്, പടച്ച റബ്ബിനെ, സൃഷ്ടാവായ റബ്ബിനെ ധാരാളമായിക്കൊണ്ട് ഓർക്കുന്ന, സ്മരിക്കുന്ന സത്യവിശ്വാസികളും വിശ്വാസിനികളുമാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബാക്കളോടായിക്കൊണ്ട്, അയജിസു അഹദുക്കും അയ്യക്സിബ കുല്ലയോമിൻ അൽഫഹസന, നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മകൾ ചെയ്യുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നുന്നുണ്ടോ? അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ റസൂലിനോട് തിരിച്ചു ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫഹസന, പ്രവാചകർ ഒരു ദിവസം കൊണ്ട് 1000 നന്മകളൊക്കെ എങ്ങനെയാണ് ചെയ്യുവാൻ സാധിക്കുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകി മറുപടി, യുസബ്ബിഹു മിഅത്ത തസ്ബീഹ, അവരെന്ത് ചെയ്യട്ടെ, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ 100 തസ്ബീഹ ചൊല്ലട്ടെ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയട്ടെ, ഫയുക്തബു ലഹു അൽഫു ഹസന, 100 തവണ ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുക. ഔ യുഹഫു അൻഹു അൽഫു ഖതീഅ, അതല്ല എങ്കിൽ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള 1000 തിന്മകൾ അയാൾക്ക് പുറത്തു നൽകും എന്നുള്ളതാണ്. അപ്പോൾ നന്മ ആഗ്രഹിക്കുകയാണെങ്കിലും തിന്മകൾ പുറത്തു ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് എങ്കിലും ധാരാളമായിക്കൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഏത് നിലക്കും നമുക്ക് നന്മയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പമുള്ളത് മുൻഷിദ് ഒട്ടുമൽ.
1: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹത്തായിട്ടുള്ള ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചത്. അതിൽ ഖുറൈശികൾ എല്ലാം നിലക്കും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ശക്തികളും ആവാഹിച്ചുകൊണ്ട് മുസ്ലീങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ നമുക്ക് തിരിച്ചു മടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പിന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കാതെ പോകുകയായിരുന്നു. അങ്ങനെ അവർ അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നുണ്ട്, വലാ തെക്കൂനു, വിശ്വാസികളെ നിങ്ങളാകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. എങ്ങനെ പുറപ്പെട്ട ആളുകൾ? ബത്വറൻ, അഹങ്കാരത്തോടുകൂടി, വരി അന്നാസി, ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെപ്പോലെ നിങ്ങളാകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതേപോലെ തന്നെ വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളെപ്പോലെ ആകരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്, ആ മുശ്രിക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ യാത്രയുടെ വൈമധ്യേ അബൂജഹലിനൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് അബൂ സുഫിയാൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കച്ചവട സംഘം ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അബൂ സുഫിയാൻ നിർദ്ദേശിച്ചപ്പോൾ ആ അബൂ സുഫിയാൻ്റെ നിർദ്ദേശത്തെ അബൂജഹൽ തള്ളിക്കളയുകയാണ്. അവർക്കെങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അബൂജഹലിനുണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ്റെ ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ചില ആളുകളെങ്കിലും ആ അഭിപ്രായത്തോടുകൂടി അബൂ സുഫിയാൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് മടങ്ങണമെന്ന വാശി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊന്നും അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അയാളിൽ നിന്നുദിച്ചതായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യുദ്ധത്തിനായി ഒരുങ്ങേണ്ട അത്യാവശ്യഘട്ടം അവർക്ക് മുന്നിൽ സംജാതമാവുകയാണ്. അവരുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചു വന്ന ആളുകളെല്ലാവരും ഈ കച്ചവട സംഘത്തെ തട്ടിയെടുത്ത് മദീനയിലേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്: കമ അഖ്റജക റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്റെ പുറത്തിറക്കിയതുപോലെ, മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന്, ബിൽ ഹഖി, വഇന്ന ഫരീഖ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അതിന് വെറുക്കുന്നവരായിരുന്നു, അവർക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതൊക്കെ പറഞ്ഞിട്ട് ശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഒന്നുകൂടി വിശദമാക്കുകയാണ്: കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കേ മരണത്തിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. ഒരു മരണത്തിലെ അവസ്ഥാവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈയൊരു ഘട്ടത്തിൽ എന്താണ് സ്വഹാബികളുടെ നിലപാടെന്തെന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻപിൽ കൂടിയ മീറ്റിംഗിൽ അഭിപ്രായം ചോദിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ച ഉടനെ തന്നെ മറുപടിയുമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ: പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യുക, ഞങ്ങളെല്ലാം നിലക്കും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് മറുപടി നൽകി: പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ സന്നദ്ധതയോടുകൂടി താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹവും വാക്ക് നൽകുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അത്രത്തോളം എല്ലാം നഷ്ടമായി കഴിഞ്ഞ ആളുകളാണ്. പരലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവരുടെയൊക്കെ പിന്നിലുള്ളത്. ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളും അവർക്ക് പിന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഹാജിറുകൾ എല്ലാം നിലക്കും പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയായിരുന്നു പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലിമ അറാഖല്ലാഹു ഫനഹ്നു മഅക, അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് പ്രകാരം താങ്കൾ ചെയ്യുക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായേൽ സമൂഹം മൂസയോട് പറഞ്ഞ പോലത്തെ സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളിവിടെ ഇരിക്കാം എന്നൊരു സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. വലാക്കിൻ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയും, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ, ഞങ്ങൾ പറയലെന്താണ്, നീയും നിന്റെ രക്ഷിതാവ് യുദ്ധം ചെയ്യ്, ഞങ്ങളും കൂടെയുണ്ടാകും എന്നായിരിക്കും ഞങ്ങൾ പറയുക. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ സിർത ബിനാ ഇലാ ബിർക്കിൽ ഖിമാദ്, താങ്കൾ ഞങ്ങളൊരു ബിർക്കിൽ ഖിമാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, ലഖാതല്ല മഅക മിൻ ദൂനി, ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്മാറാതെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമുണ്ടായത്. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മറുപടിയിൽ സംതൃപ്തിയായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൻസാരികളുടെ വക്കാലത്ത് ആര് പറയും? അൻസാരികൾ ഈ യുദ്ധത്തിന് അവരുടെ നിലപാട് എന്തായിരിക്കും? കാരണം പ്രവാചകത്വത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയിരുന്ന അൻസാരികൾ ഇപ്രകാരമായിരുന്നു. മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം നിലക്കും കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. മദീനക്ക് പുറത്തുള്ള ഒരു സംഘടനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഇത് മദീനക്ക് പുറത്തുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അൻസാരികളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയേണ്ടതുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനം കണ്ടപ്പോൾ അൻസാരികളുടെ നേതാവായിട്ടുള്ള സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങളുടെ മറുപടി ഇതാ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാ, ലഖദ് ആമന്നാ ബിക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്. വശഹീദിനാ അന്നഹു മാ ജിത്ത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഉറച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാസീഖന, ഞങ്ങളുടെ എല്ലാം നിലക്കുമുള്ള കരാറ് അതിന് സാക്ഷിയാണ്. ഞങ്ങളതിനുവേണ്ടി കരാർ ചെയ്ത ആളുകളാണ്. അലസ്സമഇ വത്തഅത്ത്, എല്ലാം നിലക്കും താങ്കൾ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തവരാണ്. ഫംലി യാ റസൂലല്ലാ, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്ക. ലിമ അറത്ത, താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ ഇസ്തഅർത ബിനാ ഹാദൽ ബഹർ, ആ സമുദ്രത്തിലേക്കെങ്ങാനും പ്രവാചകരെ താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫഹുൽതഹു ലഖൽനാഹു മഅക, താങ്കൾ ആ സമുദ്രത്തിലേക്ക് ഊളിയിടുകയും തൊട്ടു പിന്നാലെ ഞങ്ങളും അതിന് സന്നദ്ധരായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. മാ തഖല്ലഫ മിന്നാ റജുലൻ വാഹിദൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അതിൽ നിന്ന്, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല പ്രവാചകരെ. വലഅല്ലല്ലാഹ യുരീക മിന്നാ മാ തഖറുബിഹി ഐനക, ഞങ്ങൾ കാരണം താങ്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാഴ്ചവെക്കും. ഫസിർ അലാ ബിർക്കത്തില്ലാ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം നിലക്കുമുള്ള ആശ്വാസവും സമാധാനവുമായി. കാരണം എല്ലാവരുടെയും പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബദറിൻ്റെ രണാഗണം ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ഓരത്ത് തമ്പടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അലീബിൻ അബി തോലീം, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ അയക്കുകയാണ്. ഇവർ ബദറിൻ്റെ പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ രണ്ട് ചെറിയ ബാലന്മാരെ പിടിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളാണ്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയമായിരുന്നു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവർ വെള്ളം നിറക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് ചോദിച്ചു, അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കുട്ടികൾ ഉടനെ മറുപടി നൽകി, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്, ബുഖ്തരിയുണ്ട്, ഹക്കീം ബിൻ ഹിസാമുണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയും യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധരായിക്കൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായിട്ടുള്ള ചില വാചകം അവിടെ പറയുകയാണ്. ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ, വിശ്വാസികളെ, മക്ക ഇതാ അതിൻ്റെ കരൽ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് എന്ന ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ, അഥവാ കൊല്ലപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പ്രമുഖരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ ആ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വാചകത്തിൻ്റെ ആശയം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഒരു ശക്തമായിട്ടുള്ള മഴ ബദർ ഭൂമിയിൽ പെയ്യുകയാണ്. ഈ മഴ രണ്ട് നിലക്കാണ് ആളുകളെ ബാധിച്ചത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മഴ ഒരു പ്രയാസകരമായി, അവരുടെ മണ്ണ് എല്ലാ നിലക്കുമുള്ള ചളി പുരണ്ട അവസ്ഥയാവുകയും അവരുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന രീതിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അനുഗ്രഹമായി, ഉണങ്ങിക്കിടന്ന അവരുടെ മണ്ണ് കട്ടി പിടിച്ച ഒരു പ്രതലമായി തീരാൻ ആ ഒരു മഴ അവരെ സഹായിച്ചു എന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ബിൻ മുൻദിർ എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം? ചോദിച്ചു അദ്ദേഹം പ്രവാചകരെ, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണോ നമ്മളിവിടെ തമ്പടിച്ചത്? അതല്ല പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായ പ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത്? പ്രവാചകൻ മറുപടി നൽകി, എനിക്ക് തോന്നി ഇവിടെ തമ്പടിക്കാൻ അതുകൊണ്ട് അടിച്ചതാണ്, അള്ളാഹുവിൻ്റെ ഒരു വഹിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഈ സ്ഥലത്ത് നിന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ തമ്പടിക്കേണ്ടതുണ്ട്, അപ്പോൾ നമുക്ക് അവിടുത്തെ വള്ളശേഖരണവും കൂടി കിട്ടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ആ കൂട്ടത്തിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു വ്യക്തി ഒരഭിപ്രായം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ഒരു മനസ്സും അതിനായിട്ട് ആ അഭിപ്രായ സ്വീകരണത്തിൻ്റെ ഭാഗമായി തൻ്റെ തീരുമാനത്തെ പുതുക്കുവാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നദ്ധതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഒരു ഉത്തമമായ പാഠമാണ് ആ ഹബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം. ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുൻഷിദ് ഒട്ടുമൽ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. നീചവൃത്തികളിൽ നിന്ന് തടയുന്നതാണ് നമസ്കാരം. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അഞ്ചു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരമാണ്. വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്ന് നമസ്കാരമാണ്. നമസ്കാരം ശരിയായാൽ അവൻ്റെ മറ്റു കർമ്മങ്ങളെല്ലാം ശരിയായി എന്നും നമസ്കാരം മോശമായാൽ മറ്റു കർമ്മങ്ങളെല്ലാം മോശമാകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ കർമ്മങ്ങളിൽ വെച്ച് അല്ലാഹു ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അർത്ഥങ്ങളിലെല്ലാം ഏറെ ഗൗരവപ്പെട്ടതാണ് അഞ്ചു വക്ത് നമസ്കാരം എന്ന് നാമൊക്കെ മനസ്സിലാക്കിയതാണ്, ഉൾക്കൊണ്ടതാണ്. എന്നാൽ എന്തിനാണ് നാം നമസ്കരിക്കുന്നത്? യഥാർത്ഥ നമസ്കാരക്കാരായ ആളുകൾ അവർ എപ്രകാരമായിരിക്കും? അവരിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടുന്ന മഹനീയമായ സ്വഭാവഗുണം എന്താണ്? ഈ കാര്യം കൂടി വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്ന ചില പാഠങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് പഠിക്കാം. പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, നിനക്ക് വഹിയായി നൽകപ്പെട്ട വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ താങ്കൾ പാരായണം ചെയ്യുക. സ്വയം പാരായണം ചെയ്യുകയും മറ്റുള്ളവർക്ക് ഓതിക്കേൾപ്പിക്കുകയും ചെയ്യുക. വഅഖിമിസ്സലാഹ്, താങ്കൾ കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. കാരണം ഇന്നസ്സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം എല്ലാ നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുന്നതാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ, സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥം പാരായണം ചെയ്യണം എന്നാണ്. പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ഖുർആനിൻ്റെ പാരായണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അതല്ലാതെ പൊതുവെയും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ പാരായണം ചെയ്യുക. പിന്നെ പറയുന്നത് വഅഖിമിസ്സലാഹ്, നമസ്കാരം നിലനിർത്തണമെന്നാണ്. കൃത്യമായി അതതിൻ്റെ സമയത്ത് തന്നെ അഞ്ചു വക്തും നമസ്കരിക്കുക. എപ്പോഴെങ്കിലുമുള്ള നമസ്കാരമല്ല, തോന്നുന്ന സമയത്തുള്ള നമസ്കാരവുമല്ല, മറിച്ച് ഓരോ നമസ്കാരവും അതതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ കൃത്യമായി പതിവായി വിട്ടുപോകാതെ നീ നിർവഹിക്കുക. അങ്ങനെ ചെയ്താൽ ഇന്ന സ്വലാത്ത, അപ്രകാരമുള്ള നമസ്കാരം, പതിവായി ചെയ്യുന്ന നമസ്കാരം, തൻഹാ, അത് തടയുന്നു, അനിൽ ഫഹ്ഷാഇ, നീചവൃത്തികളിൽ നിന്നും, വൽമുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും. അപ്പോൾ യഥാർത്ഥ നമസ്കാരം, പൊരുളറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം, ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നമസ്കാരം, ചൈതന്യവത്തായ നമസ്കാരം, അത് യഥാർത്ഥത്തിൽ എല്ലാതരം നീചവൃത്തികളിൽ നിന്നും, മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നിന്നും, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ, വിശ്വാസിയെ തടയുന്നു. കാരണം നമസ്കാരം നിർവഹിക്കുന്നത് തന്നെ എന്തിനാണ്? അഖിമിസ്സലാത്തലിദിക്കിരി എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. എന്നെ ഓർക്കാൻ വേണ്ടി താങ്കൾ നമസ്കാരം നിലനിർത്തുക എന്ന് മൂസ

0: അലിയ റഹിമഹുല്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇത്തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന സ്വലാത ഫീഹ സലാസു ഖിസാലിൻ, തീർച്ചയായും നമസ്കാരത്തിൽ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. ഫകുല്ലു സ്വലാത്തിൻ ലാ യകൂനു ഫീഹ ഷൈഉ മിൻ ഹാദിഹിൽ ഖിസാൽ ഫലൈസത് ബിസ്വലാത്തിൻ. ഈ മൂന്ന് സ്വഭാവങ്ങളില്ലാത്ത ഏതൊരു നമസ്കാരവും യഥാർത്ഥ നമസ്കാരമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ ഒന്നാമത്തത് അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് വേണം. നാം എല്ലാം പഠിച്ചതാണ്, ഇഖ്ലാസില്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും നമസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട ഗുണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടുമായിരിക്കണം ഒരാൾ നമസ്കരിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വൽ ഖശിയ, അതിൽ ഖുശൂ ഉണ്ടാകണം, ഭയഭക്തി ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, കാരണം അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, പേടിയുള്ളവരാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പേടിച്ചുകൊണ്ടും താഴ്മയോടുകൂടിയും വിനയത്തോടുകൂടിയുമുള്ള നമസ്കാരമാണ് സ്വീകരിക്കപ്പെടുക, അതാണ് പ്രധാനം. മൂന്നാമത്തത് വദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റാണ്, അള്ളാഹുവിനെ ഓർക്കണം. കാരണം മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നാണ്. അത് മുനാഫിഖീങ്ങളുടെ നമസ്കാരമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികളുടെ നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കും. ഇങ്ങനെ ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവനെ ഭയപ്പെട്ടുകൊണ്ടും ഇഖ്ലാസോടുകൂടിയുമുള്ള നമസ്കാരമാണ് യഥാർത്ഥ നമസ്കാരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൽ ഇഖ്ലാസ് യഉമുറുഹു ബിൽ മഅറൂഫ്, കാരണം ഇഖ്ലാസ് തീർച്ചയായും ഒരു വ്യക്തിയോട് നന്മ മാത്രമാണ് കൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്ന ആളായിരിക്കും ഒരു യഥാർത്ഥ നമസ്കാരക്കാരൻ. വൽ ഖശിയത്തു തൻഹാഹുവാനിൽ മുൻകർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണെങ്കിലോ എല്ലാ ഹറാമിൽ നിന്നും അത് അയാളെ തടയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥ നമസ്കാരക്കാരൻ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കും. വദിക്റുൽ ഖുർആനി യഉമുറുഹു വയൻഹ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള നമസ്കാരം അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളും അയാൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ഇപ്രകാരം നമസ്കാരം ഒരാളെ എല്ലാ തിന്മയിൽ നിന്നും തടയുന്ന ഒരു മഹത്തായ ആരാധനയായി മാറും. ഈ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കാൻ നാം തയ്യാറാവുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ നീചവൃത്തികളിൽ നിന്ന് തടയുന്നതാണ് നമസ്കാരം. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി

0: അയാളപ്പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്കു വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം, അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വഖാൻ യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇൻദി ശുക്ര ഹാദിഹിന്യാമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലില് പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കുകയാണെങ്കിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുലിസ്ലാം പറയാണ്. അപ്പൊ ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
0: നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ ഘട്ടങ്ങളെ അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനൊരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഈമം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
3: അതെ. അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നഉ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
0: അതെ.
3: അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
0: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദ്.
3: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദ്രി ഇൻ റുഹ്തു ഫഹിയ മഈ ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ആ ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്ന് അദ്ദേഹം സ്വീകരിച്ച ആ വാചകം. അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
0: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
3: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
0: അതെ.
3: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങൾ മനുഷ്യന്മാരെ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
0: പിന്നെ ജന്നത്തി വബുസ്താനി ഫീ സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നെ
3: എവിടെ
0: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
3: അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹുന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനമാണ്
0: ശരിക്കും. നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാറ് ചൊല്ലാൻ ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വൈൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനെ ഇതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ED വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ തഹ്മീദിൻ്റെ തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ് അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
3: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
0: പറ്റുന്നുണ്ടാകും, പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം തൈമി റഹ്മഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്,
3: അല്ലല്ല
0: അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷേഖേ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ
3: ഇരുമ്പുവാതിലുകളുണ്ട്,
0: ആ ഇരുമ്പുവാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തുറന്ന് തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പം ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എൻ്റെ ശേഖങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശ് യുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
3: ശരിക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറയുന്നത്, ടേസ്റ്റ് അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒരു ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്ക്.
0: അതെ,
3: ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണം ഉണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാണ് ദാഖ തുഅമൽ ഈമാൻ, അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഅമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
0: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. സ്വർഗത്തിൽ വീട് വേണോ എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സുലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ, വസ്സലാത്തു വസ്സലാമു അല്ലതമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സത്യം പറയേണ്ടതിൻ്റെ പ്രാധാന്യവും കളവ് പറഞ്ഞാൽ വരുന്ന മഹാദുരന്തത്തെ സംബന്ധിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ഖിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിരി എന്ന് തുടങ്ങുന്ന ഹദീസിൽ നിന്ന് അതാണ് മനസ്സിലാക്കിയത്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അഥവാ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കളവ് പറയുന്നത് വഴി ഉണ്ടാകുന്ന ദുരന്തത്തെ സംബന്ധിച്ച, കളവ് എന്നുള്ളത് പല ദറജയിലുമുണ്ട്, പല ഇനങ്ങളാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കളവ് പറയുക, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് രണ്ട് രീതിയിൽ വരും. ഒന്ന്, അൽ ഇഫ്തിറാഖു അലല്ലാഹ് നൗആൻ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക എന്നത് രണ്ട് തരമാണ്. ഒന്ന്, അല്ലാഹു പറയാത്ത ഒരു കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൽ, വെറുക്കുന്നേരെ അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയൽ, അത് അതിൻ്റെ ഒരു ഇനമാണ്, ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതുമാണ്. രണ്ടാമത്, അല്ലാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ് അൻ യുഫസ്സിറ കലാമല്ലാ ബിഗൈരി മാ അറാദല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ അല്ലാഹുവിൻ്റെ കലാമിനെ ഒരാൾ തഫ്സീർ ചെയ്യുക. ഈ ആയത്തിൻ്റെ തഫ്സീർ എങ്ങനെയാണ് എന്ന് അല്ലാഹു റസൂലോ ഉദ്ദേശിക്കാത്ത വിധത്തിൽ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആയത്തുകളെ ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നത്, അതും അല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയുക, റസൂലുള്ളയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽപ്പെട്ടതാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രസിദ്ധമാണ് ഹദീസ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ, ആർ എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞുവോ അവൻ നരകത്തിലൊരു സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സ്വദുർഹു നഹിയുൻ വാജിസുഹു വഈദ് എന്നാണ്. അങ്ങനെയാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം അഥവാ മൻ ഖദബ അലയ്യ മുതഅമ്മിദൻ എന്ന് പറഞ്ഞ ഈ ആദ്യ ഭാഗം അത് നഹിയാണ്. എൻ്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കളവ് പറയരുതേ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം. ഫല്യത്തബവ്വഹു മഖഅദഹു മിനന്നാർ, നരകത്തിൽ നിന്നൊരു സീറ്റവൻ റിസർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു സീറ്റവന് ഉറപ്പാണ് എന്ന വഴീദാണ്, താക്കീതുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലുള്ളയുടെയും പേരിൽ കളവ് പറയുന്നത് കളവിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതും വലിയ ശിക്ഷയ്ക്ക് അവനെ അർഹനാക്കുന്നതുമായ പാതകമാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഷിയാക്കൾ റസൂലുള്ളാഹി പേരിൽ ധാരാളം കളവുകൾ പറയുന്ന ആളുകളാണ്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത വിധത്തിൽ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതെല്ലാം ഈ ആയ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്കൊക്കെ വരാനിരിക്കുന്നത് അത് അവരെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരവസ്ഥയാണ് അവർക്ക് വരാനുള്ളത്. രണ്ടാമത്തേത് അൽ ഖദിബു അലന്നാസ്, നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും കളവ് പറയുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ഇനം ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത്. ജനങ്ങളെക്കുറിച്ച് കളവ് പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പേരിലും റസൂലുള്ളയുടെ പേരിലുമൊക്കെ കളവ് പറയുന്നതോ അതതിലും വലിയ തെറ്റാണ്. ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ പറയാത്തത് അവൻ്റെ പേരിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി, ഗൗരവത്തിലല്ല, ഒരു തമാശ രൂപേണ ആണ് അവൻ കളവ് പറയുന്നതെങ്കിൽ പോലും അത് വലിയ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. വൈലുൻ ലിമൻ ഹദ്ദത ഫകദബ ലിയുൽഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു തുമ്മ വൈലുൻ ലഹു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്നവൻ, അവന് നാശം, പിന്നെയും നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കളവ് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം തബരി റഹ്മഹുല്ലയുടെ അഭിപ്രായം ഒരു സന്ദർഭത്തിലും കളവ് പറയാൻ പാടില്ല, തൗരിയത്ത് ആവാം എന്നാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി കാര്യങ്ങൾ പറയുക. എന്നാൽ ചില അനിവാര്യ ഘട്ടങ്ങളിൽ കളവ് പറയേണ്ടി വരും. വളരെ ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ, ഇപ്പോൾ ഒരു നിരപരാധി അയാളെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നു, അയാൾ നമ്മുടെ വീട്ടിൽ കയറി ഒളിക്കുന്നു, ആ അക്രമി നമ്മുടെ വീടിന് വന്ന് ചോദിക്കുകയാണ് ഇവിടെ തന്നെ ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഇല്ല എന്നാണ് പറയുക. അത് അനിവാര്യമാണ്. അപ്പോൾ ആ അത്തരം സന്ദർഭങ്ങളിൽ, വളരെ അനിവാര്യമായ ഇത്തരം സന്ദർഭങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുക പോലെയുള്ള വിഷയങ്ങളിലാണെങ്കിൽ ആവാം. അതിനെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ കദിബുൻ നാഫ്യ എന്ന് പറയാറുള്ളത്. ഉപകാരപ്രദമായ കദിബ് എന്നാണ് ഇത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ പറയുന്ന ഈ കളവിനെക്കുറിച്ച് പറയാറുള്ളത്. അവിടെ നമ്മൾ ആളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷേ ആ സത്യം ഉപദ്രവം വരുത്തുന്നതാണ്. അതിന് സിദുക്കും ലാറ് ഉപദ്രവകരമായ യാഥാർത്ഥ്യം എന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ഇമാം തബരി റഹിമഹുല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിലക്കും പറയാൻ പാടില്ല. അവിടെയെല്ലാം തൗരിയത്തെ സ്വീകരിക്കാൻ പാടുള്ളൂ. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായി പറയുക. കേൾക്കുന്ന ആള് ഉദ്ദേശിക്കുന്ന അർത്ഥമാവില്ല പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ആവാം എന്നാണ്. ഈ രീതിയിൽ ഒരാൾ കളവ് പറയാതെ അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ റസൂലുള്ള വേറെ ചില ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അനസഈമും ബിബൈത്തിൻ ഫീ റബലിൽ ജന്ന ലിമൻ തറക്കൽ ഖദിബ കളവ് ഒഴിവാക്കുന്നവന് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ട്, അതിനടിയിലൊരു വീട് കിട്ടും എന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിലൊരു വീട് കിട്ടാൻ മാത്രം വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് പരിപൂർണമായും സത്യസന്ധത പാലിക്കുക, കളവിൽ നിന്ന് പൂർണ്ണമുക്തനായി ജീവിക്കുക എന്ന് പറയുന്നത് എന്നർത്ഥം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവ് പറയുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ യൗമുൽ ഖിയാമയിൽ പരിഗണിക്കുക പോലുമില്ല എന്ന് പറയുന്ന ഹദീസുകൾ കാണാം. സലാത്തുൻ ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. സുലഹ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ, അവരെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യില്ല. അവർക്കാകട്ടെ വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാ ഖാബു വ ഖസിറു ആരാണ് നബി? അവർ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർ നഷ്ടകാരികളും പരാജിതരും തന്നെയാണല്ലോ, ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് മുസ്ബിൽ. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിശദമായി ഇവിടെ പറയുന്നില്ല. മുസ്ബിൽ എന്ന ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, അത് ചെറിയ പാപമല്ല, മഹാപാപമാണത്. അതുപോലെ മന്നാൻ, മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നവൻ, ഒരാളെ സഹായിച്ചു, ആ സഹായം പിന്നെ എടുത്തു പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തുക, അത് അത്തരത്തിലെ ആളുകളുടെ അവസ്ഥയാണിത്. മൂന്നാമത് റസൂലുള്ള പറഞ്ഞതാണ്, മൂന്നാമത്തെ ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവൻ. വല്ലഹാദ അസ്ലി, ഇത് അസ്ലിയാണ്, ഒറിജിനലാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഗുണനിലവാരമില്ലാതെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നവർ, കളവ് പറഞ്ഞ് ഇങ്ങനെ വിൽപ്പന നടത്തുന്നവർ, അവരുടെയും അവസ്ഥ ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിമും റിവാദ് ചെയ്യുന്ന വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഹലഫ അലാ യമീനി സബിരിൻ ഹുവ ഫീഹാ ഫാജിറുൻ ഇഖ്തതഉ ബിഹാ മാലം ബിഇൻ മുസ്ലിമിൻ ലഖിയ അല്ലാഹു തആല വഹുവ അലൈഹി ഗളബാൻ. സത്യം കള്ളസത്യമൊക്കെ ചെയ്ത് ഒരു മുസ്ലിമിൻ്റെ മാല്, വേറെ ചില ഹദീസിലുള്ളത് ഹഖ് എന്നാണ്, മാല് തന്നെ ആകണമെന്നില്ല, മറ്റുള്ളവരെ ഹക്കായാലും മതി, മാലല്ലാത്ത ഹക്കുണ്ടല്ലോ, അങ്ങനെയുള്ള ഹക്ക് ഒരാൾ കള്ളസത്യം ചെയ്തുകൊണ്ട് അത് കൈക്കലാക്കിയാൽ, അത് വീതിച്ചെടുത്താൽ, അത്തരം ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അള്ളാഹുത്താൽ അവനോട് ഏറ്റവും കോപമുള്ളവനായിട്ടാണ് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുക. ആ ദിവസത്തിൽ അള്ളാഹുത്താൽ അവനോട് ഏറ്റവും അധികം ദേഷ്യമുള്ളവനായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളും കാണാം. ഇങ്ങനെ കളവിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം. ബർസഖിയ ലോകത്ത് തന്നെ അതിനുള്ള കടുത്ത ശിക്ഷകൾ ലഭിക്കും എന്നൊക്കെ വഴിയേ വരുന്ന സിദ്ഖിൻ്റെ അധ്യായത്തിലല്ല, നമ്മുടെ റിയാദുസ് സ്വാലിഹിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് വരുന്ന ഹദീസുകളിൽ നാവ് വരുത്തുന്ന ദുരന്തത്തെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന ഹദീസുകൾ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളതിനെക്കുറിച്ച് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. ഇന്നത്തെ റിയാദുസ് സ്വാലിഹീനിൽ സ്വർഗത്തിൽ വീട് വേണോ എന്ന ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ അടുത്ത പരിപാടി മധുരം ഖുർആൻ സൂറ അൽ ഖിയാമ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ പാരായണം അബ്ദുറഹ്മാൻ സുദൈസ് സൂറ
1: ഉണ്ടല്ലോ, അതിനാണ് സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത് എന്നാണ്. ഇപ്പൊ കടം, ഇപ്പൊ ചില പണ്ഡിതന്മാർ, മറ്റൊരു വീക്ഷണം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കടമാണെങ്കിൽ അതും കൂടി ചേർത്തുകൊണ്ടാണ് സക്കാത്ത് അതിന് കണക്കാക്കിയിട്ട് കൊടുക്കണം എന്നാണ്. ഇപ്പൊ ഇവിടെയും മറ്റേ പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പോൾ ഒരാളിനക്ക് കടം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന സമയത്ത് അത് തരും എങ്കിലും അത് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഉറപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിലവിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുക്കാം. അപ്പൊ 10 പവൻ സക്കാത്തിന് നിസാബ് അവിടെ എത്തിയിട്ടില്ല, കാരണം 5.5 പവനാണ്, 85 ഗ്രാമാണ് സ്വർണത്തിന് നിസാബ്. അപ്പൊ അവിടെ 5.5 പവൻ ഉണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആ ഒരു പവൻ അയാൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലേക്ക് കിട്ടും എന്ന് അതുകൂടി ചേർത്തുകൊണ്ട് അയാൾക്ക് അതിന്റെ സക്കാത്ത് കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് കിട്ടുമെന്ന് ഉറപ്പില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സക്കാത്ത് അത് മാറ്റി വെച്ചാൽ, അതായത് നിസാബ് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ സൂക്ഷ്മതയ്ക്ക് നല്ലത് അത് കിട്ടാനുള്ളതാണ്, ഇയാളുടെ ഒരു മുതലാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് അതുകൂടി ചേർത്തുകൊണ്ട് 11 പവനാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെയാണ് അതിന് സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ 2% സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ദിമ്മത്തിൽ നിന്ന് അത് ഒഴിവായി കിട്ടും. അതാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ല ഒരു അഭിപ്രായമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു
2: ഈ കിട്ടാനുള്ള കടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ.
1: അതെ,
2: അത്തരം ആളുകളിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ
1: അത്
2: കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ
1: നമുക്ക് എപ്പോഴാണോ അത് കിട്ടുന്നത്, ഇപ്പൊ നമുക്കത് കിട്ടുന്ന ഉറപ്പില്ല, പിന്നെ കട എനിക്ക് കിട്ടും എപ്പോഴാണോ തരാൻ, എപ്പോഴാണ് തരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല,
2: സാഹചര്യം
1: ഉണ്ടാകുമെന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴാണോ കയ്യിൽ വന്ന് ചേരുന്നത് ആ സമയത്ത് പിന്നീട് നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് അതുകൂടി ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന സമയത്ത് ആ കടം കിട്ടിയിട്ടില്ല എന്നതിന് കടം മാറ്റി വെച്ചിട്ട് നിലവിൽ എത്രയാണുള്ളത് അതിൻ്റെ സക്കാത്ത് കണക്കാക്കി കൊടുക്കുക. ഈ ഒരു രീതിയാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
2: ഓക്കെ, ഒരാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്വത്തിൽ വിരൽ നിവർത്തണോ വേണ്ടയോ എന്നാണ് ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ വിരൽ ഇളക്കേണ്ടതുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്.
1: രണ്ട് വിഷയമാണ് ചോദ്യത്തിലുള്ളത്. ഒന്ന്, നമ്മൾ പിന്നെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ, അത് ഒന്നാമത്തെ തശഹുദിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ വിരൽ ചൂണ്ടേണ്ടതുണ്ടോന്നാണ്. തശഹുദിലിരുന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു, വിരൽ ചൂണ്ടിരുന്നു എന്നാണ്. അപ്പോൾ തശഹുദിൽ ഇരുന്നാൽ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചില ആളുകളൊക്കെ അഷ്ഹദുല്ലാഹില്ലാ എന്ന് പറയുമ്പോൾ വിരൽ പൊക്കും. അപ്പോൾ അത് ഏത് സമയത്താണ് നബി വിരൽ പൊക്കിയത് എന്നുള്ളതിന് കൃത്യമായൊരു തെളിവ് ഹദീസിൽ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നബി ഇരുന്നാൽ എന്നാണ്, നബി ഇരുന്നാൽ എന്ത് ചെയ്യും, വിരലുകൾ ഉയർത്തുകയും വമറമ ഇലൈഹി ബസറുഹു എന്നാണ്, അതിലേക്ക് കണ്ണ് നോക്കുന്നതാണ്. അപ്പം നമ്മൾ സുജൂദിലേക്ക് ആണ് സാധാരണ നമസ്കാരത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്ത് നോക്കണം. തശഹുദിലിരിക്കുമ്പോൾ കയ്യിൻ്റെ വിരലുമൊക്കെയാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ സുജൂദിൽ ഇരുന്ന ഉടനെ എന്ത് ചെയ്യുക, വിരൽ ചൂണ്ടണം. അത് ഒന്നാമത്തെ തശഹുദാണെങ്കിലും രണ്ടാമത്തെ തശഹുദാണെങ്കിലും ഇരുന്ന ഉടനെ വിരൽ ചൂണ്ടിപ്പിടിക്കുക. പിന്നീട് അത് ഇളക്കുന്നതാണ് രണ്ടാമത്തെ വിഷയം. ഇളക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരൽ കൊണ്ട് പ്രാർത്ഥിക്കും, യദ്ഉ ബിഹ എന്ന് പറയുന്നുണ്ട്. വേറെ ചിലത്ത് പിന്നെ അഹിദ് അഹിദ് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുമ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, നമ്മൾ വിരലുകൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം ചലിപ്പിക്കാം. ഇപ്പോൾ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലാവാത്തു തയ്യിബാത്തു, പിന്നെ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുമ്മ ഗഫിർ ലിമാ ഖദ്ദംത, അതൊരു അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് മാത്രം ചലിപ്പിക്കുക, അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, ചലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ചലിപ്പിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ ഈ തശഹുദിൽ എപ്പോഴൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് മാത്രം ഒന്ന് ഇളക്കുക. ഇതാണ് ഇളക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ തശഹുദാണെങ്കിലും രണ്ടാമത്തെ തശഹുദാണെങ്കിലും വിരൽ ചൂണ്ടണം. അത് ഇരുന്ന ഉടനെ ചൂണ്ടിപ്പിടിക്കുകയും അതിലേക്ക് നോക്കുകയും ചെയ്യുക. പിന്നെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ചലിപ്പിക്കുകയും ചെയ്യുക. ഇതാണ്
2: പലപ്പോഴും ആളുകൾക്ക് ചലിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ കാണുമ്പോൾ എന്താ വെച്ചാൽ നിസ്കാരത് ബാത്തിലാക്കി കളയുക എന്നുള്ള വിഷയം.
1: അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു ആ ഒരു കർമ്മത്തിന്റെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ചലനങ്ങൾ എന്താവില്ല, ആ ഒരു നിസ്കാരത്തെ ബാത്തിലേക്ക് പറയുന്ന ആ ഒരു ചലനത്തിന്റെ ഇതിൽ പെടൂല. കാരണം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അത് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് ബാത്തിലാക്കി കളയുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറയില്ലല്ലോ. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
2: ഓക്കെ, അതുപോലെ തന്നെ ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ നാസ് മുതൽ മുകളിലേട്ട് ഓതിക്കൊണ്ട് ഖത്തം തീർക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
1: ഖുർആനിൽ തർത്തീബ് പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ. പിന്നെ നമുക്കറിയാം ഖുർആന്റെ അവതരണ രൂപത്തിലല്ല അത് ക്രോഡീകരണം സംഭവിച്ചിട്ടുള്ളത്. പല സൂറത്തുകളും പല ഘട്ടങ്ങളിലാണ് അവതരിച്ചിട്ടുള്ളത്. ആ അവതരിച്ച രൂപത്തിലല്ല ക്രോഡീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യൊരു സൂറത്ത്, പിന്നൊരു സൂറത്ത്, പിന്നൊരു സൂറത്ത്, അങ്ങനെ കൃത്യമായ ഒരു ക്രമീകരണ ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഖുർആൻ നമ്മൾ ഹത്തും ഓതി തീർക്കുകയാണെങ്കിൽ ആദ്യം ഫാത്തിഹ പിന്നെ ബക്കറ ആ രൂപത്തിൽ തന്നെ അത് ഓതി തീർക്കുകയാണ് ചെയ്യേണ്ടത്. താഴെത്തുനിന്ന് മുകളിലേക്ക് ഓതുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു ഹത്തമിന്റെ രീതിക്ക് വിരുദ്ധമാണ്. വിശ്വാസം പഠിപ്പിച്ചതിനെതിരാണ്, അങ്ങനെ രീതി പഠിപ്പിച്ചിട്ടില്ല, പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹത്തമ് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ഓതി തീർക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരി. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നാസ് ഫസ്റ്റ് പഠിച്ച് ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ച് പഠിച്ച് ഇങ്ങനെ പോവാം, ചെറിയ കുട്ടികൾക്കൊക്കെ അതാണ് പഠിക്കാൻ സുഖം. എന്നാൽ ഓതി തീർക്കുമ്പോൾ ഹത്തമ് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി എന്താണ്, ഫസ്റ്റ് മുതലാണ്, ലാസ്റ്റ് മുതൽ മുകളിലേക്കല്ലല്ലോ പോകേണ്ടത്, ഫസ്റ്റ് മുതൽ ലാസ്റ്റിലേക്കാണ് ഓതി തീർത്ത് വരേണ്ടത്. അപ്പോൾ ആ രൂപമാണ് ഖുർആൻ ഓതാൻ ഹത്തമ് തീർക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട രീതി എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം.
2: ധാരാളം ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇന്നും ആളുകളിലുണ്ട്. നമസ്കാരവും നോമ്പും സക്കാത്തുമായി എല്ലാം ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പീസ് റേഡിയോയിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിനുള്ള നമ്പർ ഓർമ്മപ്പെടുത്തുകയാണ്, 90 20 840 840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് കൊണ്ട് ചോദിക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, 90 20 840 840. അടുത്തതായി കൊണ്ടുള്ളൊരു ചോദ്യം, ഈ ഇപ്പോൾ നിസ്കാരത്തിൽ അതിൻ്റെ ഷർത്തിൽ പെട്ടതാണ് അതിൻ്റെ വസ്ത്രത്തിൽ നജസ്സാകുക എന്നുള്ളത്, ഈ നജസ് വസ്ത്രത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ വുളു എടുത്ത ശേഷം ഈ വസ്ത്രത്തിലേക്ക് നജസ്സായാൽ പിന്നീട് വീണ്ടും വുളു എടുക്കണോ അതോ ആ വസ്ത്രം മാറ്റിയാൽ മതിയോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്.
1: ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ, നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നമസ്കാരം സ്വീകരിക്കുന്നതിൻ്റെ ഷർത്ത് നിബന്ധനയിൽപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, നമസ്കരിക്കുന്ന ആളുടെ വസ്ത്രവും ശരീരവും നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം, എങ്കിലേ ആ കർമ്മം സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പോൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ വസ്ത്രത്തിൽ നജസ്സുണ്ട് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ്സുണ്ട് എങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ്. അത് ഇനി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് വസ്ത്രത്തിൽ നജസ്സുണ്ടായിരുന്നു എന്നറിഞ്ഞാലും ആ നമസ്കാരം അയാൾ മടക്കി നമസ്കരിക്കണം. എന്നാൽ വുളുവിന് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല. ഒരാൾ ഉളു എടുക്കുമ്പോൾ ആ ഉളു എടുക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധന വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഉളു എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നജസ് ഉണ്ട് എങ്കിൽ ആ ഉളു സ്വഹീഹാണ്, ഉളു അയാൾ മടക്കേണ്ട കാര്യമില്ല. പക്ഷേ വസ്ത്രത്തിൽ നജസ്സുണ്ട്, ആ വസ്ത്രം എന്ത് ചെയ്യണം, ആ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ അത് കഴുകി കളഞ്ഞാൽ മതി, ആ നജസ്സുള്ള ഭാഗം കഴുകുക. ഇനി പൂർണ്ണമായും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാണെങ്കിൽ ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും പുതിയൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക. അതല്ല പിന്നെ ശരീരത്തിലാണെങ്കിൽ ആ ശരീരഭാഗത്തിലുള്ള ഭാഗം കഴുകി കളയുക. അയാൾ ഉളു എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ പേര് രണ്ടാമത് എടുക്കേണ്ട കാര്യമില്ല. ആ നജസ്സുള്ള ഭാഗം കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
2: നിസ്കാരം വീണ്ടെടുക്കണം അല്ലേ,
1: നിസ്കാരത്തിന്റെ സമയത്ത് നജസ് ശരീരത്തിൽ നിസ്കാരം എന്തായാലും മടക്കണം. കാരണം നിസ്കാരത്തിന്
2: ഒരാൾ നിസ്കാരം ശേഷമാണ് ഇത് കാണുന്നതെങ്കിൽ നിസ്കാരം വീണ്ടെടുക്കണം, പക്ഷെ ഉളു വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല.
1: അല്ല, വുളു നഷ്ടപ്പെട്ടിട്ടില്ലാന്നെ വുളു എടുക്കേണ്ട കാര്യമില്ല,
2: വുളു വീണ്ടെടുക്കേണ്ടതില്ല.
1: നമസ്കാരം മടക്കണം, കാരണം നിസ്കാരത്തിന്റെ ഷർത്ത് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം മടക്കൽ നിർബന്ധമാണ്.
2: മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, അടുത്ത വർഷത്തെ ഉലുഹിയത്ത് അറവിന് വേണ്ടി ഇപ്പോൾ തന്നെ മാസം 1000 രൂപ എന്ന തോതിൽ സാമ്പത്തികം കണ്ടെത്തുന്നതിന് പള്ളികളിൽ ഫ്ലക്സ് കണ്ടു, ഇതിൽ ചേരുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഇതിപ്പോൾ ദീനുമായി ബന്ധപ്പെട്ടൊരു മസല പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഉലുഹിയത്ത് അറുക്കുക എന്നുള്ളൊരു പുണ്യത്തിൽ ഒരാൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് അയാൾക്ക് അതിന് സാമ്പത്തികമായിട്ട് കഴിയില്ല എങ്കിൽ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പൈസ ശേഖരിച്ച് വെച്ചിട്ട് അതിന് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്കതൊരു തെറ്റിയെന്ന് പറയാൻ, പ്രാമാണികമായിട്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പള്ളി അതിനുള്ള സൗകര്യം ഒരാൾക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം അറക്കാൻ വേണ്ടിയിട്ട് ഒരു തയ്യാർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, കുറേശ്ശെ കുറേശ്ശെ. പക്ഷേ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ഒരു 1000 രൂപ വെച്ച് ഇങ്ങനെ എടുത്തിച്ചിട്ട് അതിന് വേണ്ടി തയ്യാറാകുന്നത് പോലെ തന്നെ നമ്മളെടുത്ത് വെക്കുന്നതിന് പകരം ഇതൊരു പള്ളി കമ്മിറ്റി എടുത്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു പക്ഷേ നമ്മൾ ആ സമയത്ത് അറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതൊരു തെറ്റിയെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
2: ഒരാള് ചോദിച്ചിട്ടുള്ളത്, ദീൻ പഠിക്കുന്ന സദസ്സിൽ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് കേട്ടു, ഇത് സ്വഹീഹാണോ? ആണെങ്കിൽ ഒറ്റക്ക് വീട്ടിലിരുന്ന് യൂട്യൂബും മറ്റും ഉപയോഗപ്പെടുത്തി ദീൻ പഠിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമോ എന്ന്.
1: ദീനിന്റെ സദസ്സിന് ഒരുപാട് പ്രത്യേകതകൾ, മജ്ലിസിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരുപാട് പ്രത്യേകതകൾ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കൾ അവിടെ ഇറങ്ങും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, കാരുണ്യത്തിൻ്റെ ചിറകുകൾ മലക്കുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും, അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ, ഉറുമ്പുകൾ വരെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കും. ഇങ്ങനെ ഒരുപാട് ഫള്ളിലുകൾ ഒരു ഇൽമിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ, ഒരു മജ്ലിസിലിരിക്കുമ്പോൾ അവർക്ക് കിട്ടും എന്ന് ഹദീസിൽ സ്വഹീഹായി വന്നതാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ വിഷയം, സാധാരണ ഒരു സദസ്സിലിരുന്ന് പള്ളി പോലുള്ള സ്ഥലത്തിരുന്നിട്ട് ക്ലാസ് കേൾക്കുമ്പോഴാണ് ഈ ഫള്ളിൽ അവർക്ക് ലഭിക്കുക, ഈ പറഞ്ഞ ഫള്ളിലുകളെല്ലാം പൂർണ്ണമായിട്ട് കിട്ടുക. എന്നാൽ ഒരാളിപ്പോൾ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ക്ലാസ് കേൾക്കുകയാണ്, അതുപോലെ തന്നെ ഒരു പിന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് അതിലൂടെ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും, പിന്നെ വലിയ പ്രതിഫലം. കാരണം ഇൽമിൻ്റെ ഇൽമ് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിന് എന്തുണ്ട്? നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് വലിയ പ്രാധാന്യവും ശ്രേഷ്ഠതയും പുണ്യവും ഉണ്ട്, ഒരുപാട് നന്മകൾ അതിലൂടെ അയാൾക്ക് ലഭിക്കും. പക്ഷേ ഒരു സദസ്സിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫലല് ഇതിന് കിട്ടൂല എന്ന് മാത്രമാണ്. അത് രണ്ടും ഒരുപോലെയല്ല. ഒരാൾ സദസ്സിലേക്ക് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം, നമ്മൾ റൂമിലിരുന്ന് ഒരു സി ഡിയോ അല്ലെങ്കിൽ ഒരു പിന്നെ യൂട്യൂബോ ഉപയോഗിച്ച് ഇൽമ് കേട്ട് പഠിച്ചാൽ കിട്ടൂല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വല്ലാഹു അലം.
2: ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പീസ് റേഡിയോയിലേക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് പീസ് റേഡിയോയിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വിളിച്ച് ചോദിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 9020840840. ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം ഒരാൾ എഴുതി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സംസം വെള്ളം അത് ചൂടാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: സംസം വെള്ളം വളരെ പുണ്യമുള്ളൊരു വെള്ളമാണ്. സാധാരണഗതിയിൽ സംസം വെള്ളം നമ്മൾ പിന്നെ അതങ്ങനെ കുടിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൂടാക്കി കുടിക്കുന്ന ഒരു രീതി പ്രമാണങ്ങളിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഒരാളൊന്നും ചൂടാക്കി കുടിച്ചു എന്ന് വിചാരിച്ചിട്ടെന്തല്ല, തെറ്റില്ല, അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഹുറുമത്തിന് ബാധിക്കുന്ന രൂപത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടില്ല. ഇപ്പോൾ ടോയ്ലറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ, മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുക, അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. ഒരു പുണ്യ ജലമാണത്, അതിനൊരു പ്രത്യേകത ഉണ്ട്, ബർക്കത്തുണ്ട്, അത് രോഗത്തിന് ശമനമാണ്, വിശക്കുന്ന ഒരു ഭക്ഷണമാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രേഷ്ഠത അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പാടില്ല. എന്നൊരാൾ അത് ചൂടാക്കി കുടിച്ചു എന്നുള്ളത് കൊണ്ട് എന്തല്ല, തെറ്റൊന്നല്ല, അതിൻ്റെ പുണ്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ, ഒന്നും ചെയ്യൂല, ആ ഒരു പവിത്രത അതിന് കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവാലം.
2: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില പള്ളികളിലൊക്കെ സുബ്ഹ് നമസ്കാര ശേഷം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് പിരിയുന്നൊരവസ്ഥ, അത് സുബ്ഹിക്ക് മാത്രമായിക്കൊണ്ട് ഇങ്ങനെ സലാം പറഞ്ഞ് പിരിയുക എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എന്ന്?
1: അത് ചില മദ്ഹബിൻ്റെ എന്ന് പറഞ്ഞാൽ ചില വീക്ഷണം, ചില പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ അത് പല ബേസ് അടിസ്ഥാനം അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കുക എന്ന ഉദ്ദേശത്തിൽ തൊട്ടടുത്തുള്ള ആളോടൊന്ന് സലാം പറയുക, അങ്ങനെ ഫസ്റ്റ് സലാം പറഞ്ഞ് തുടങ്ങുക, അങ്ങനെ എന്ത് ചെയ്യുക, ആ നമസ്കാരം ബ്രേക്ക് ചെയ്തു എന്നുള്ളത് അവസാനിപ്പിച്ചു എന്നുള്ളത് അറിയിക്കുക, ആ ഒരു രൂപത്തിൽ പിന്നെ അത് ചെയ്യാം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അവരുടേതായ ചില ഉദ്ധരണികൾ അവർ ഉന്നയിക്കാറുണ്ട്. പക്ഷേ പ്രാമാണികമായിട്ട് അതിന് ഒരു തെളിവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില പണ്ഡിതന്മാരത് ബിദ്അത്തുകളല്ലാണ് എണ്ണിയിട്ടുള്ളത്. അതായത് മതപരമായിട്ട് സ്ഥിരപ്പെടാത്തൊരു കാര്യം, ദീനിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പൂർവികരിൽ നിന്നോ സ്ഥിരപ്പെടാത്തൊരു പുതിയ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുന്നത് ഒരു അനാചാരമാണ്, ബിദ്അത്താണ് എന്നാണ് നല്ലൊരു ശതമാനം പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ സുബഹി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്ന രൂപത്തിലാണ് അങ്ങനെ സലാം പറഞ്ഞ് കൈ കൊടുക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിലില്ലാത്തൊരു കാര്യം, ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടലാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. യാതൊരു പ്രാമാണികതയും ഇസ്ലാമികമായിട്ട് ആ വിഷയത്തിലില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
2: ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലേക്ക് പ്രവേശിക്കാം.
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അലി ജാബ. ആ, സംശയം ചോദിച്ചോളൂ.
3: ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി കാനുല വെച്ചിരുന്നു, അത് നനച്ചെടുന്ന് ഡോക്ടർ പറഞ്ഞിട്ട്, അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നുകൊടുത്തിട്ട് നിസ്കരിച്ചു. അപ്പൊ അവിടെ ടൈമോൺ അവിടെ മാത്രം ടൈമോൺ ചോദിച്ചു ആ നിസ്കാരം സഹിയാവോ.
1: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ശരീരത്തിലൊരു ബാൻഡേജ് ഇടുന്ന ഒരു ഹുക്കുമാണ് അവിടെ വരിക. അപ്പോൾ എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് നമ്മൾ ബാൻഡേജോ മറ്റോ വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ പറ്റുന്ന മറ്റു ഭാഗങ്ങൾ കഴുകുകയും ആ ഭാഗം അതിൻ്റെ മുകളിലൂടെ തടവുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി തയമ്മം ചെയ്യല്ല ചെയ്യേണ്ടത്. തയമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തുറന്നു കിടക്കുന്ന മുറിവാണെങ്കിൽ അതിൻ്റെ മേൽ കഴുകാനോ തടവാനോ സാധിക്കാത്ത മുറിവാണെങ്കിൽ മാത്രമാണ് അതിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബാൻഡേജ് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് തടവാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒതു എടുക്കേണ്ട ബാക്കി ഭാഗങ്ങളൊക്കെ കൃത്യമായി കഴുകിയതിന് ശേഷം ആ ബാൻഡേജ് അല്ലെങ്കിൽ ആ കെട്ടിവെച്ചതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൈകൊണ്ട് ഇങ്ങനെ തടവുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്യല്ല ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഇപ്പം നിങ്ങളങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ നിസ്കാരം എന്തല്ല, ബാത്തിലല്ല, സ്വഹീഹാണ്. പക്ഷെ ചെയ്യേണ്ടത് ആ രൂപത്തിലാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
2: ഓക്കെ, നമുക്ക് എഴുതി കിട്ടിയ ഒരു ചോദ്യമുണ്ട്. നമസ്കാരത്തിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് അത് പാൻ്റ് കൊണ്ട് തന്നെ മറയണമെന്നുണ്ടോ അതോ അത് നമ്മുടെ ഷർട്ട് കൊണ്ട് മറഞ്ഞാലും പൂർണ്ണമായി കുറച്ച് ഷർട്ട് ബാക്കിയുള്ളത് പാൻ്റ് എങ്ങനെ മറഞ്ഞാലും അത് ശരിയാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: സാധാരണ ഹദീസിലൊക്കെ കാണാം രണ്ട് വസ്ത്രങ്ങളിൽ നമസ്കരിക്കണം എന്നാണ്, ഒരു വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുക്കൾ മുതൽ മുട്ട് വരെ മാത്രം മറഞ്ഞാൽ പോരാ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൊത്തം മറയണം. അതിൽ മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുക്കൾ മുതൽ മുട്ട് വരെയും പിന്നെ പെരടി ഭാഗം എന്ത് ചെയ്യണം, തോള് മറക്കണം. അപ്പം എന്ത് ചെയ്യണം, ആ തോളിന് മറയുന്ന രൂപത്തിലുള്ളൊരു വസ്ത്രം കൂടി അവർ ധരിക്കണം. അതായത് ഇപ്പോൾ ഒരു മുണ്ടെടുക്കുകയാണെങ്കിൽ ഒരു പാൻ്റ് ഇടുകയാണെങ്കിൽ അത് പുക്കൾ മുട്ടിൻ്റെ ഇടയിൽ മറയും, പക്ഷേ തോള് ഭാഗം എന്ത് ചെയ്യുന്നില്ല, മറയുന്നില്ല. അപ്പം അതിനുള്ളൊരു സംവിധാനം കൂടി കാണണം. അപ്പം അത് നമുക്ക് ഒന്നിച്ചൊരു വസ്ത്രം ഇട്ടിട്ട് തോള് മുതൽ മുട്ട് വരെ മുട്ടിൻ്റെ താഴെ വരെയുള്ള ഒരൊറ്റ വസ്ത്രമാണെങ്കിൽ അത് മതി, രണ്ട് വസ്ത്രം വേണമെന്നില്ല. ഒരു പാൻറ് ആ രൂപത്തിൽ മറയുന്ന രൂപത്തിലുള്ള പാൻറായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടാം. അതല്ലെങ്കിൽ ഒരു ഷർട്ടും പാൻറും ഇടുക, അല്ലെങ്കിൽ ഒരു തോർത്തും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തോളിലൂടെ എന്ത് ചെയ്യുക, മറക്കുക. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരൊറ്റ വസ്ത്രമുള്ള ആളുകളുണ്ടാവും, രണ്ട് വസ്ത്രം ധരിക്കാൻ പറ്റാത്ത ഒരു വസ്ത്രം മാത്രമുള്ള ആളുകൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അവരോട് രണ്ട് തല കൂട്ടിയിട്ട് കഴുത്തിലൂടെ തോള് മറയുന്ന രൂപത്തിൽ കെട്ടാൻ പറയും. അപ്പോഴും എന്ത് ചെയ്യണം, തോള് മറയണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അവരുടെ ആ വസ്ത്രം മുട്ട് വരെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാർ പൊങ്ങിയതിന് ശേഷമേ സ്ത്രീകൾ ബാക്കിലുള്ള ആളുകൾ തല പൊക്കാൻ പാടുള്ളൂ സുജൂദ് എന്നിവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അപ്പം അപ്പോഴും അത് ഒരു നിർബന്ധമായ രൂപത്തിൽ തന്നെയാണ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വസ്ത്രം മറയുന്നത് ഒരു വസ്ത്രത്തിൽ തന്നെ ആവണം അല്ലെങ്കിൽ രണ്ട് വസ്ത്രം ഉണ്ടാവണം എന്നതല്ല, തോള് മറയുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു ഷർട്ടും പാൻറും ധരിക്കുക, അതല്ലെങ്കിൽ ഒന്നിച്ച് മുട്ട് വരെ മറയുന്ന തോൾ മടക്കം മറയുന്ന ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ അതായാലും അതായാലും എന്താണ് മതിയാവുന്നതാണ് എന്നതാണ്. രണ്ട് വസ്ത്രം തന്നെ വേണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ ഒരു വസ്ത്രം കൊണ്ട് മറക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് വസ്ത്രം വേണം, തോള് മറയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതാണ് വലൈസ
2: ഇതിൻ്റെ മുട്ടിൻ്റെയും പുക്കളിൻ്റെയും ഇടയിലിൻ്റെ ആ ഭാഗം അതിൻ്റെ കൂടെ
1: അതിൻ്റെ കൂടെ തോള് ഭാഗം കൂടി മറയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
2: മറ്റൊരു എഴുതി കിട്ടിയ ചോദ്യം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെ പുറത്തിറക്കരുതെന്ന് ഹദീസ് കേട്ടു, ഇത് സ്ത്രീകളുടെ കാര്യത്തിലും ബാധകമാണോ? അവർ ചോദിക്കാൻ കാരണം പറയുന്നുണ്ട്, പ്രസവിച്ച 3 മാസത്തിനുള്ളിൽ സ്ത്രീ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്നാണ് ചോദ്യം.
1: ഹദീസിൽ വന്നത് അങ്ങനെയാണ്, അതായത് നമ്മൾ സാധാരണഗതിയിൽ മഗ്രിബിൻ്റെ ഇഷാൻ്റെ ഇടയിൽ പിശാചുക്കൾ വിഹരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്, പാത്രങ്ങൾ അടച്ചു വെക്കണം. ബിസ്മി ചൊല്ലിയിട്ട് ഇനി അടപ്പില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിശാച്ച് എന്ത് ചെയ്യൂല, ആ സമയത്ത് അതിലേക്ക് പ്രവേശിക്കൂല എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്, ഏതൊരാൾക്കും ആ സമയത്ത് പുറത്തിറങ്ങുന്നതല്ല നല്ലതല്ല. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് നല്ലതായൊരു കാര്യമല്ല. അപ്പോൾ അവർ നമ്മൾ വീട്ടിലേക്ക് ഉള്ളിലേക്ക് അടച്ചിട്ട് ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നൊരു രീതി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആ ഒരു പൈശാചികമായൊരിത് കുട്ടികൾക്ക് ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മാസം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ട് അതിന് തെളിവുകളൊന്നും ലഭ്യമല്ല എന്നാണ്. ഒരു ഗർഭിണിയെ 3 മാസം പുറത്തിറങ്ങാൻ പറ്റില്ല, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക പ്രശ്നമുണ്ട് എന്നതല്ല, അത് പൊതുവായിട്ടുള്ള ഒരു ഹദീസാണ്. അത് ഗർഭിണികൾക്ക് മാത്രമല്ല, കുട്ടികൾ ഏത് കുട്ടികളാണ്, ചെറിയ കുട്ടികളെ ആ രൂപത്തിൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവർ വാതിൽ അടച്ച് റൂമിൻ്റെ ഉള്ളിൽ ബിസ്മി ചൊല്ലി വാതിൽ അടച്ചിട്ട് വീട്ടിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതൊരു ഗർഭിണിക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഇത് പറ്റൂല എന്നുള്ളതിന് തെളിവുകളൊന്നും പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
2: അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, ഈ പള്ളികളിലൊക്കെ ഇരിക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഖിബിലക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല, കാല് നീട്ടിയിരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇരിക്കാൻ പാടില്ല എന്ന വിലക്ക് പറയാറുണ്ട്. അപ്പം ഖിബിലക്ക് മുന്നിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയാൻ വല്ല തെളിവുകളും ഉണ്ടോ?
1: സാധാരണഗതിയിൽ നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഖിബിലക്ക് അഭിമുഖമായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഖുത്തുബൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും, കാരണം ഖുത്തുബ നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇമാമിനെ നോക്കി ഇമാമിനോട് ചേർന്നിരിക്കണം. പരമാവധി ഇമാമിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നതിനാണ് കൂടുതൽ പുണ്യമുള്ളത്. നമ്മൾ ഖുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഖിബിലക്ക് അഭിമുഖമായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇമാമിനെ ഫേസ് ചെയ്തിട്ടാണ് ജുമാന്റെ ദിവസം, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇരിക്കേണ്ടത്. അവിടെ നമുക്ക് ആ സമയത്ത് ആ രൂപത്തിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രയാസമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇളവുള്ളത്. അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ചുമരുമ ചാരിയിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം അത്തരം സാഹചര്യം, ഇപ്പം ചെയർ പോലുള്ളതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് ഇളവുണ്ടെന്നല്ലാതെ പറ്റില്ല. എന്നാലും പൊതുവായിട്ട് നമ്മൾ പള്ളി കയറുന്ന സമയത്ത് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖിബിലക്ക് അഭിമുഖമായിട്ട് തന്നെ ഇരിക്കണമെന്നെവിടെയും പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഖുർആനൊക്കെ ഓതിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അയാൾക്ക് ഇരിക്കാവുന്നതാണ് ഖുർആൻ ഓതാൻ, അതുപോലെ തന്നെ പിന്നെ ദിക്ര് ചൊല്ലാനൊക്കെ ആ രൂപത്തിലൊക്കെ തിരിഞ്ഞിരിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നേരെ തിരിഞ്ഞിട്ട് മാമൂവിന് നേരെ എതിരാണ് നിൽക്കുന്നത്, ഖിബിലക്ക് എതിരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഖിബിലക്ക് അഭിമുഖമായിട്ട് മാത്രമേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളതിന് തെളിവുകളില്ല. എന്നാൽ വെള്ളിയാഴ്ച ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം ഇമാമിൻ്റെ ഖുത്തുബ കേൾക്കുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇളവുകളൊന്നും പ്രയാസങ്ങളില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇമാമിനെ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ ഖിബിലക്ക് അഭിമുഖമായിട്ട് തന്നെ ചുമരിൽ ചാരാതെ സൊഫ് കെട്ടിയിരിക്കന്നെയാണ് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
2: ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം അറിവുകൾ, ചില ആളുകൾക്കെങ്കിലും അത് പുതിയ അറിവുകളായിരിക്കും, ഇത്തരം ധാരാളം വിഷയങ്ങൾ അറിയാത്ത ആളുകളുണ്ടായിരിക്കും, നമുക്ക് പീസ് റേഡിയോയിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വിളിച്ച് ചോദിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, 9020840840840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരണം നടത്താവുന്നതാണ്. അടുത്തതായി ഒരാൾ എഴുതി ചോദിച്ചുള്ളൊരു ചോദ്യം, ഫ്ലൈറ്റ്, ട്രെയിന്, ബസ് എന്നിവയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തയമ്മും ചെയ്ത് അടുത്തുള്ളവർ അറിയാതെ മനസ്സിൽ നിസ്കരിച്ചാൽ പറ്റുമോ? അങ്ങനെ നമസ്കരിക്കാൻ പറ്റുമോ? അവർ പറയുന്നത് എന്താ വെച്ചാൽ, ലോകമാന്യത വരേണ്ട എന്ന ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കുന്നത് എന്നാണ്.

0: നമസ്കരിക്കുക എന്നുള്ള ഒരു രീതി ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം ആ ഒരു നമസ്കാരത്തോട് സൂക്ഷ്മത പുലർത്താൻ സാധിക്കും അത്രമാത്രം അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. വത്തഖുല്ലാഹ മസ്തതഅത്തു എന്നാണല്ലോ പറയുന്നത്, അമർത്തുക്കും വിഷയം ഫഅത്തു മിൻഹു മസ്തതഅത്തു, ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ കഴിവിൻ്റെ പരമാവധി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സീറ്റിലിരുന്ന് നമസ്കരിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിയത് നിർവഹിക്കാണ് വേണ്ടത്. ആളുകൾ കാണും, ആളുകൾ ഞാനൊരു നമസ്കാരക്കാരനാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്ത് റുക്കുവിൻ്റെ സ്ഥാനത്ത് കുറച്ച് കുനിയുക, പിന്നെ സുജൂദിൻ്റെ സ്ഥാനത്ത് ഒന്നുകൂടി എന്ത് ചെയ്യുക, കുനിഞ്ഞ് പരമാവധി എന്ത് ചെയ്യുക ആ ഒരു സംസ്കാരത്തിൻ്റെ അതിനോട് സൂക്ഷ്മത പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ആളുകൾ അറിയുന്നു വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു ആലം.
1: മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, ഈ പണ്ടത്തെ കാലത്തൊക്കെ അന്ന് ജിന്നുകൾ വന്ന് ആൺകുട്ടിയുടെ സുന്നത്ത് ചെയ്ത ഒരു സംഭവം വിശ്വാസയോഗ്യമായി ഒരു വ്യക്തിയിൽ നിന്നും അത് കേൾക്കാനിടയായി. ആൾ കളവ് പറയുന്ന ആളല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇസ്ലാമിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്?
0: ഇസ്ലാമിക പ്രമാണങ്ങളിൽ അങ്ങനെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ജിന്ന് വന്നിട്ട് ഒരാളെ സുന്നത്ത് കഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായത് അയാൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നെങ്കിൽ തന്നെയും അത് അങ്ങനെ സംഭവിക്കും എന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് പിന്നെ ദീനിൽ അതൊരു തെളിവാക്കി എടുക്കാനോ നമുക്ക് പറ്റില്ല. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതോ ആ വ്യക്തി സത്യസന്ധനാണോ അല്ലേ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു വ്യക്തി പറയുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ദീനിലൊരു പ്രമാണ തെളിവായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശുദ്ധ ഖുർആനിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ദീനിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്താണ്. പിന്നെ അത് സ്വീകരിച്ചു വന്നൊരു മൻഹജുണ്ട്, പൂർവികരായിട്ടുള്ള ആളുകൾ സലഫുകളായ ആളുകളുടെ രീതിശാസ്ത്രമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദീനിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അതാണ് ഇസ്ലാമിക പ്രമാണങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത്. അതിനപ്പുറം ആരെങ്കിലും ഒരാളുടെ അനുഭവമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് ദീനിലൊരു തെളിവായിട്ട് പ്രമാണമായിട്ട് ഉദ്ധരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് ഇത്തരം സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, ബാങ്ക് ലോണിന് സക്കാത്തിന് പൈസ കൊടുക്കുവാൻ പറ്റുമോ? പലിശ അല്ലാതെ മുതലിൻ്റെ കണക്ക് വെച്ച് പലിശ മാസാമാസം അവർ അടക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്, അത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
0: കടക്കാരന് സക്കാത്തിൻ്റെ ഒരു അവകാശമാണ്. ഇപ്പം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ, കടം പിന്നെ കയറ്റിയിട്ട് അത് വീട്ടാൻ പറ്റാതെ പ്രയാസപ്പെടുന്നൊരു വ്യക്തി, അത് വീട്ടാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനത്തെ അൽഗാരിയം എന്ന് പറയുന്ന സക്കാത്തിൻ്റെ എട്ട് അവകാശികൾപ്പെട്ട ഒരു അവകാശമാണ്. അപ്പം ആ നിലക്ക് ഒരു കടക്കാരനെന്നുള്ള നിലക്ക് അയാൾക്ക് സക്കാത്ത് കൊടുക്കാം, അതിന് വിലക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലോണുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പലിശയുമായിട്ടുള്ള ബന്ധം ഒരു വിശ്വാസി പൂർണ്ണമായി ഒഴിവാക്കണം. പലപ്പോഴും ഈ ലോണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആഡംബരത്തിനായിരിക്കും, അത്യാവശ്യത്തിനപ്പുറം. ഇപ്പോൾ ഒരു ചെറിയ വീടുണ്ടെങ്കിൽ ആ വീടൊന്നും കൂടി വലുതാക്കി രണ്ട് നിലയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സൗകര്യത്തിൻ്റെ പുറത്ത് അതിനൊന്നും കൂടി മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും അധികം ലോണുകൾ നമ്മൾ എടുക്കുക. ആളുകളെ മുമ്പിൽ കുറച്ച് പെരുമ നടിക്കാനും കുറച്ചുകൂടി ആഡംബരം ഉദ്ദേശിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം മേഖലകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു മേഖലകളിൽ പോയി അങ്ങനെ അത് കാരണം ഒരു പക്ഷേ സാമ്പത്തികമായ ബാധ്യതയിലേക്കും കടക്കണിയിലേക്കും പോയ ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട് കുടുങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്തിനേക്കാൾ ഉപരി അവർക്ക് അതിൻ്റേതായ മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ഷെൽട്ടർ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ ഇൻട്രസ്റ്റിൽ പലിശയിൽ ബാധ്യതയിൽ പെട്ട് ലോണടക്കാൻ കഴിയാത്ത ആളുകളെ ഇതുപോലെ പലിശ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസായിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഈ പലിശ എന്ത് ചെയ്യും, അവർ ഏറ്റെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ പലിശ കൊണ്ട് കുടുങ്ങുന്ന ആളുകൾക്ക് ഒരു റിലീഫ് ചെയ്യാനുള്ള ആധാരം പേർത്തിയെടുക്കാനുള്ള പണം എത്രയാണോ മുതൽ കഴിഞ്ഞിട്ട് പലിശയിൽ നിൽക്കുന്നത് ആ പൈസ എന്ത് ചെയ്യും, അവർക്ക് കൊടുത്തിട്ട് അവരുടെ ലീഫ്. അപ്പം അത്തരം മാർഗങ്ങളാണ് ഈ മേഖലകളിൽ പലിശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പം സക്കാത്തിൻ്റെ ഇനത്തിൽപ്പെട്ട പണം അത്തരം പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, അത് ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഒരാൾ ചോദിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ റൂമിൽ പാലസിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം ഞങ്ങൾക്കും

0: നൽകാറുണ്ട്. ആ ഭക്ഷണം ഞങ്ങൾക്ക് ഹലാലും തൊയ്യബും ആകുമോ എന്നാണ്.
1: ഈ തരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് നോക്കേണ്ടത്. ഭക്ഷണം ഹലാലായ ഭക്ഷണമാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇപ്പോൾ ഹറാമല്ലാത്ത, പിന്നെ എന്താ പറയുക, ഇസ്ലാമികമായിട്ട് അറുക്കാത്ത ചത്തതോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആളുകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതോ അങ്ങനെയൊക്കെ ശിർക്കുപരമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല, നല്ല നാച്ചുറലായിട്ടുള്ള ഹലാലായ രൂപത്തിലുള്ളൊരു ഭക്ഷണം. ആ ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് മറ്റൊരാൾക്ക് ഹദിയായിട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ആ ഹദിയെ സ്വീകരിക്കുന്നത് കൊണ്ടെന്തില്ല വിലക്കുകളിൽ, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ലാതെ അവരവരുടെ ഒരു ഇഷ്ടം, ആ ഇഷ്ടം കാരണം അവർക്ക് കിട്ടിയ ഒരു സമ്മാനം, ആ സമ്മാനത്തിൽ നിന്ന് വേറൊരാൾക്കൊരു ഹദിയ എന്നുള്ളവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അത്തരം ഹദിയകൾ സ്വീകരിക്കുന്നതിനോ ആ ഭക്ഷണം കഴിക്കുന്നതിനോ യാതൊരു വിലക്കും ഇല്ല എന്നുള്ളതാണ്. ആ ഭക്ഷണം ഹലാലാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ അത് ഹറാമായി വരുന്നത് ഒന്നെങ്കിൽ ആ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഐനിയായിട്ട് ആ ഭക്ഷണം തന്നെ ഹറാമായ ഭക്ഷണമായിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ മോഷ്ടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഹറാമായ രൂപത്തിലുള്ള സമ്പാദ്യത്തിൽ നിന്നുള്ളതോ ആകുക, അതല്ലെങ്കിൽ എന്താവുക, പിന്നെ ഏതെങ്കിലും ആഘോഷത്തിൻ്റെയോ മറ്റോ ഭാഗമായിട്ട്, ശിർക്കുപരമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതാണ്, നമുക്ക് പറ്റില്ല. അല്ലാത്ത നിലക്ക് ഒരാൾ വ്യക്തിപരമായിട്ടൊക്കെ കിട്ടുന്ന ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒരു ഹദിയ എന്നുള്ള നിലക്ക് തരികയാണെങ്കിൽ അത് നമുക്ക് ഹലാലാണ്, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിലക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നല്ല, അത് കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്.
1: അതെ, അതിപ്പോൾ ഇപ്പം നമ്മൾ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതാ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അർത്ഥതോ അല്ലെങ്കിൽ ആ രൂപത്തിലോ ആണെങ്കിൽ അത് നമുക്ക് പറ്റില്ല. അല്ലാത്ത നിലക്ക് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ആ മുസ്ലിങ്ങളാണെങ്കിലും നമുക്കൊരു ഹലാലായ ഭക്ഷണമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം, അത് അനുവദിക്കപ്പെട്ടൊരു സംഗതിയാണ്. അത് നമ്മൾ വിലക്കേണ്ട കാര്യമില്ല, വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ചെറുപ്പത്തിൽ ഒരസുഖം മാറാൻ ആരോഗ്യമുള്ള കാലത്തോളം എന്നോട് ഉമ്മ മുഹറം 9-10 നോമ്പുകൾ നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു. അന്ന് നേർച്ചയുടെ ഗൗരവം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ സുന്നത്ത് നോമ്പുകൾ പരമാവധി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ മുഹറം 9-10 നോമ്പും ഞാൻ സുന്നത്തായാണ് നോറ്റിയിരുന്നത്, അഥവാ ഫർള് എന്ന ഈ ഒരു നേർച്ചയുടെ ഗണത്തിലല്ല അവർ നോറ്റിയിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ഞാൻ കുറ്റക്കാരനാണോ? എന്തെങ്കിലും പ്രതിവിധി ഈ ഒരു കാര്യത്തിനുണ്ടോ എന്നാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ നേർച്ചയിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചോദിക്കാൻ കാരണം ഫർള് എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവായാൽ ശിക്ഷ കിട്ടുകയില്ലേ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്.
1: ഇത് സത്യം പറയുന്ന നേർച്ച തന്നെ എന്തല്ല, സ്വഹീഹല്ല. ആ നേർച്ചക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഇതിലല്ലാതെ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു വ്യക്തി അയാളെ കൊണ്ട് ഇന്നത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കാൻ ഇസ്ലാമില്ല. ആ നേർച്ച അനുവദനീയല്ല, അങ്ങനെ നേർച്ച ഇസ്ലാമിലില്ല. ഇപ്പം ഉമ്മ പറയുന്ന എൻ്റെ മകനെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുമോ ചെയ്യൂലേ, അത് അവൻ്റെ ഇഷ്ടമാണ്. ഒരാൾ ചെയ്തതിൻ്റെ പാപഭാരം അല്ലെങ്കിൽ ഒരാൾ ചെയ്തതിൻ്റെ അമല് മറ്റൊരാൾക്ക് എന്തില്ല, ബാധകമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മ നേർച്ചയ്ക്ക് എന്തില്ല, സാധുത ഇല്ല എന്നുള്ളതാണ്. പ്രാമാണികമായിട്ട് അതിന് സാധുത ഇല്ല. കാരണം ആ ഉമ്മ ഉമ്മാക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോൽമ്പ് ചെയ്യാം, ഞാൻ ഇത്ര നോമ്പ് നോൽക്കും, എൻ്റെ മോൻ്റെ അസുഖം മാറി ഇതിൻ്റെ പേരിൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ നേർച്ച തന്നെ ഇസ്ലാമിലില്ല. പക്ഷെ അങ്ങനെ അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെയാണ് നിർബന്ധമായിട്ടത് നോൽക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ ഉമ്മ ചെയ്തിട്ട് ഈ ഉമ്മയാണ് നോൽക്കേണ്ടത്. അപ്പം മകനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് നേർച്ച ചെയ്യാൻ ഇസ്ലാമികമായിട്ടാ നേർച്ചയ്ക്ക് എന്തില്ല.
0: അവിടെ മകനെ ഏറ്റെടുത്താൽ അത്
1: അവൻ്റെ അനുവാദത്തോടുകൂടി അവനെ ഞാനത് ചെയ്തോളാം എന്ന നിലക്ക് പറഞ്ഞിട്ട് അവൻ്റെ അനുവാദത്തോടുകൂടി ആണെങ്കിൽ മാത്രമേ അതവിടെ നിയമമായിട്ട് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾക്കത് നിർബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം മറ്റൊരാൾക്ക് അയാൾക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യം അയാളുടെ മേലെന്ത് ചെയ്യാൻ വേണ്ടി ആ നിർബന്ധിക്കാൻ നമുക്ക് അവകാശമല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഉമ്മ പറഞ്ഞത് ഇപ്പം ഇയാളുടെ ജീവിതകാലം മുഴുവനും എൻ്റെ മകൻ നോമ്പ് നോൽക്കുന്നു എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകന് കഴിയുമെങ്കിൽ അത് നോൽക്കാം. പക്ഷെ ആ മകൻ എന്തല്ല, നിർബന്ധമല്ല, ബാധ്യതയല്ല. വേണമെങ്കിൽ അവന് നോൽക്കാം, പക്ഷെ നോറ്റിട്ടില്ലെങ്കിൽ അവൻ ആ നേർച്ച നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷ അയാൾക്ക് കിട്ടൂല. അതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷ കിട്ടുകയോ നേർച്ച നിർവഹിക്കാത്തതിൻ്റെ പേരിൽ കഫാർത്ത് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട. കാരണം അവനല്ല നേർച്ചയാക്കിയത്, ഉമ്മയാണ്. അതായത് പിന്നെ ഇവൻ്റെ മുക്കല്ലഫത്ത് അവൻ്റെ പിന്നെ പരിധിയിൽ അവൻ നിർബന്ധമായിട്ട് ബാധ്യതയാക്കി തീർത്തൊരു സംഗതിയല്ല എന്നുള്ളത് കൊണ്ട് അത് ചെയ്യേണ്ട ബാധ്യത അവനില്ല എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു ആലം.
0: അതുപോലെ തന്നെയാണ് മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ചില പള്ളികളിൽ 5 വഖത്തിലും കുനൂത്ത് ഓതുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്?
1: അതിപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെയൊക്കെ അമീർമാർക്ക് അത് പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിങ്ങളും പൊതുവിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നൊരു സാഹചര്യം, ആക്രമിക്കപ്പെടുന്നൊരു സാഹചര്യം, അത്ര സാഹചര്യം ഉണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖലീഫമാർക്ക് ഭരണാധികാരികൾക്ക് പറയാം, ഞങ്ങളെല്ലാവരും ഒരു നാസിലത്തിൻ്റെ കുനൂത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു കുനൂത്ത് ഓതാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, പിന്നെ ആ ഹുനൂത്ത് നിർവഹിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നജദ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് 50 അവിടുത്തെ ആളുകൾ വന്നിട്ട് മുസ്ലിങ്ങളായി നബിൻ്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ അയച്ചിരുന്നു. അപ്പോൾ 50 ഹാഫിലിങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ നബി അയച്ചു കൊടുക്കുന്നു. അവരവിടെ മൊത്തം അവരെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ തലകളൊക്കെ കുന്തത്തുമ്പോൾ കുത്തിയിട്ട് അങ്ങാടിയിൽ നാട്ടി ഭയങ്കര ക്രൂരമായ പിന്നെ അവസ്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവർക്കെതിരെ പ്രാർത്ഥിച്ചു. അതാണ് ഈ നാസിലത്തിൻ്റെ കുനുത്തുന്ന എല്ലാ നമസ്കാരങ്ങളിലും. അപ്പോൾ അതനുവദനീയമാണ്, മുസ്ലിങ്ങൾക്ക് പൊതുവെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. പിന്നീട് അള്ളാഹു വിലക്കി, ലൈസ ലക മിനൽ അംരി ഷൈ, അവരുടെ കാര്യത്തിൽ ഇനി നീ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം എന്നുള്ള നിലയ്ക്ക് അള്ളാഹു ഖുർആനിലെ ആയത്തിറക്കിയോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. അതായത് ഒരു മാസം നബി ഓതി പിന്നെ അത് സുമ്മ തറക്ക എന്ന് പറഞ്ഞതിൻ്റെ അസിൽ അതാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങൾക്ക് പൊതുവായിട്ട് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിക്ക് മുസ്ലിങ്ങളോട് എന്ത് ചെയ്യാം, നാസിലത്തിൻ്റെ ഹുനൂത്ത് എന്നുള്ള നിലയ്ക്ക് എല്ലാ പള്ളികളിലും ഹുനൂത്ത് നടത്താൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാം. ആ സമയത്ത് അത് നിർവഹിക്കുകയും ചെയ്യാം. എന്നാൽ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു നിർദ്ദേശം അല്ലാതെ ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രൂപത്തിലെ പള്ളിയിൽ ഇത്തരം സംഭവം നടത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു രീതി ഇസ്ലാമികമായിട്ട് അങ്ങനെ പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ രീതി ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: അതുപോലെ തന്നെ എഴുതി കിട്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, വണ്ടർല പോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ കുടുംബത്തോടൊപ്പം പോകുന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണോ എന്നാണ് ചോദിച്ചത്.
1: അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. ആണുങ്ങൾക്ക് പരസ്പരം മിക്സിക ആകുന്ന രൂപത്തിൽ അതൊരിക്കലും അനുവദനീയമല്ല. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ പിന്നെ ആണുങ്ങളെ കാണുന്ന രൂപത്തിൽ അവരുടെ ഔറത്തുകളും മറ്റും വെളിപ്പെടുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അത് നിഷിദ്ധം തന്നെയാണ്, ഹറാമാണ്. കാരണം അവരുടെ ആ ശാരീരികമായ സൗന്ദര്യങ്ങളും മറ്റുള്ളതും മറ്റുള്ള പുരുഷന്മാർക്ക് ആസ്വദിക്കാനുള്ളൊരു കണ്ണുകൊണ്ടുള്ളൊരു വ്യഭിചാരത്തിൻ്റെ സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത്തരൊരവസ്ഥ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോകാൻ പാടില്ല. അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ട് പുരുഷന്മാരുടെ സാമീപ്യമില്ലാതെ തന്നെ സ്ത്രീകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് പോകാം. അവിടെ സ്ത്രീകൾക്ക് ആ രൂപത്തിൽ അത്തരം കാര്യങ്ങൾ ആസ്വദിക്കാം. അതുപോലെ തന്നെ പുരുഷന്മാർ വേറെ സെക്ഷനിൽ പരസ്പരം മിക്സാകാത്ത കാണാത്ത രൂപത്തിലാണെങ്കിൽ മാത്രമേ അത് അനുവദിക്കപ്പെടുള്ളൂ. അത്തരം കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിനുള്ളൊരു സൗകര്യം, കുട്ടി ചെറിയ കുട്ടികളാണെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ വലിയ ആളുകൾ മുതിർന്ന ആളുകളാകുമ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.
0: അതുപോലെ തന്നെ കടവുമായി ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹം കടത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കടമുള്ള വ്യക്തിയുടെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നൊക്കെ കേട്ടു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് ഏകദേശം 6,000 ദിർഹം അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നു, ആ അവസ്ഥയിലാണ് മരണപ്പെട്ടത് എന്നൊക്കെ കേട്ടു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, നിജസ്ഥിതി എങ്ങനെയൊന്ന് പറയാം?
1: കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക, ഒരാൾക്ക് കടം ആവശ്യമാകുന്ന സമയത്ത് കടം കൊടുക്കുക, സ്വതക്കൻ്റെ പ്രതിഫലം അതിന് കിട്ടുന്നതാണ് ഒരു ചെറിയ രൂപത്തിൽ. അപ്പോൾ അത് ഇല്ലാതെ ചില ആളുകൾക്ക് ജീവിക്കാൻ, അത്യാവശ്യ സന്ദർഭത്തിൽ ചില സമയത്ത് അത് വാങ്ങേണ്ടി വരും. വാങ്ങുന്ന വ്യക്തി അത് പെട്ടെന്ന് തിരിച്ചടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങുകയും കഴിവിൻ്റെ പരമാവധി തിരിച്ചടക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കടം വാങ്ങുക എന്നുള്ളതൊരു തെറ്റാണ് എന്നോ അല്ലെങ്കിൽ കടം വാങ്ങാനേ പാടില്ല എന്നോ എന്നോ അല്ല അതിൻ്റെ അർത്ഥം. സ്വഹാബികൾക്കൊക്കെ അതുണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ജീവിതത്തിൽ ആവശ്യമായി വരും ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇസ്ലാം അതിനെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിട്ടുനിന്നതും ആ മയ്യത്ത് നിസ്കരിക്കാൻ നബി തയ്യാറാകാതിരുന്നതും അതിൻ്റെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കടം വാങ്ങിയിട്ടും സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് വീട്ടാതെ അതിനോടൊരു അലംഭാവം നടത്തിയിട്ട് അത് കടം വാങ്ങി മാത്രം ജീവിക്കുന്നൊരു രീതി ഉണ്ടെങ്കിൽ അത് തെറ്റായൊരു രീതിയാണ്. അപ്പം അത്തരം ആളുകൾക്ക് ആ ഒരു അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ അവർ ആ നമസ്കാരത്തിൽ നിന്ന് ഇമാം എന്ത് ചെയ്യുക, ഒന്നും വിട്ടു നിൽക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാലം മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നീട് ബൈത്തുൽ മാലിലേക്ക് പൈസയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് ആ കടം ഏറ്റെടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ തന്നെ അത് വീട്ടും ചെയ്യും. അല്ലെങ്കിൽ ആദ്യമൊക്കെ നബി പറയും ആരെങ്കിലും അത് ഏറ്റെടുക്കണമെന്ന് പറയും, ആരും ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറയും. അങ്ങനെയായിരുന്നു. പിന്നീട് നബിക്കത് വീട്ടാൻ കഴിയുന്നൊരു സാഹചര്യം വന്നപ്പോൾ ബൈത്തുൽ മാലിലേക്ക് പൈസ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും വീട്ടാനില്ലെങ്കിൽ നബി അത് ഏറ്റെടുത്തിട്ട് ആ കടം ഏറ്റെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇമാമ നിസ്കരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് തന്നെ കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടത് സ്വാഭാവികമായിട്ടുണ്ടാവാം. അപ്പോൾ കടം വാങ്ങുക എന്നുള്ളതല്ല, അത് വിട്ടുക എന്നുള്ളതിൻ്റെ ഗൗരവവും അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവവും അതിലൂടെ വരാൻ പോകുന്ന ആ ഒരു പിന്നെ ഇപ്പം നമ്മൾ ഷഹീദായൊരു മനുഷ്യൻ പോലും കടം ഉണ്ടെങ്കിൽ അവൻ്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സമെന്ന് പറഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു ഗൗരവത്തിൻ്റെ ആ ഒരു വലിപ്പം കാണിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: കൃത്യമായി കൊണ്ട് ആ കടത്തിന്റെ വിഷയത്തിൽ ഇന്ന് സമൂഹം
1: സൂക്ഷിക്കേണ്ട സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്.
0: ആവശ്യത്തിനല്ല, അത്യാവശ്യത്തിന് മാത്രമേ ഒരു കടം മേടിക്കാൻ
1: പറ്റുള്ളൂ. സാഹചര്യങ്ങൾ നോക്കണം. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോഴത്തേന് അത് കടം വാങ്ങുക, എന്നിട്ട് അതിങ്ങനെ ജീവിക്കുക, എന്നിട്ട് കടം കൊടുക്കുക, തിരിച്ചടക്കാതിരിക്കുക, അതൊക്കെ അതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഗൗരവമുള്ള വിഷയമാണെന്നുള്ളതാണ്.
0: ഇപ്പൊ അത് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് പല ആളുകളും മേടിക്കുന്നത്.
1: അതൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
0: ധാരാളം ആളുകൾ ഇനിയും ബിസ്റഡിയിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. 9020840840840 എന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് എഴുതി കിട്ടിയ മറ്റൊരു ചോദ്യം, സലാം പറയുന്ന എല്ലാവർക്കും സലാം അടക്കണം, എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എങ്ങനെ സലാം പറയും? കാരണം എൻ്റെ ബന്ധുക്കൾ, നാട്ടുകാർ, പരിചയക്കാർ ഇവരെ എനിക്കറിയാം. നാട്ടിന് പുറത്തു പോകുമ്പോൾ മറ്റുള്ള മുസ്ലിങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് സലാം പറയും? കാരണം അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് മുസ്ലിമാണെന്ന് കരുതി സലാം പറഞ്ഞപ്പോൾ അയാൾ മുസ്ലിമായിരുന്നില്ല, ദേഷ്യത്തോടെ അദ്ദേഹം തിരിച്ച് അസഭ്യം പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്?
1: അമുസ്ലിങ്ങളായ ആളുകൾക്ക് നമ്മൾ സലാം പറയാൻ പാടില്ല, അങ്ങോട്ട് സലാം പറയാൻ പാടില്ല. അത് പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല. അപ്പോൾ വേദക്കാരായ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വഅലൈക്കും എന്ന് പറയാം, വഅലൈക്കും സലാം എന്ന് പറയണ്ട. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ആളുകൾ, ഇപ്പോൾ മുസ്ലിങ്ങളാണെന്ന് തോന്നുന്ന നമ്മളൊക്കെ അറിയാവുന്ന ആളുകളോട് നമ്മൾ എന്തായാലും സലാം പറയണം. അതുപോലെ തന്നെ ഒരു സദസ്സിലേക്കൊക്കെ കയറിച്ചില്ലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് സലാം പറയാം. അവിടെ മുസ്ലിങ്ങളുണ്ടാവും, അമുസ്ലിങ്ങളുണ്ടാവും. അതായത് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ സലാം പറയാൻ പറ്റുന്ന വ്യക്തിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സലാം പറയാം. കാരണം അവിടെ അമുസ്ലിമാണ് എന്ന് നമുക്ക് അറിയുമെങ്കിൽ സലാം പറയാൻ പാടില്ല. കാരണം അമുസ്ലിങ്ങളായ ആളോട് സലാം പറയുന്ന വിശ്വാസം വിലക്കിയിട്ടുണ്ട്. കാരണം അത് ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. അപ്പോൾ അത് പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ രൂപത്തിൽ വേദക്കാരായ ആളുകളോട് നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വാലയിക്കും, അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: നമുക്കൊരു ആളുടെ വേഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മനസ്സിലാകുമെങ്കിൽ അവർക്ക് സലാം പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത്.
1: അതെ, മുസ്ലിമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: അതുപോലെ തന്നെ ചില വീട്ടിൽ ചില സമയങ്ങളിൽ രക്തം, മലം, മൂത്രം എന്നിവ മണക്കുന്നു, പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. വീട്ടിൽ എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നുണ്ട്. ഇത് വല്ല പിശാചിൽ നിന്നുള്ള ഉപദ്രവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഈ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും പിന്നെ വാസനകൾ വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് പിശാചിലതാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല, തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ വസ്വാസിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാവാം, അവരുടെ മനസ്സിൽ തോന്നുന്ന പൈശാചികമായൊരു ചിന്തയായിരിക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു വസ്വാസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിരിക്കാം. അപ്പം അത് പിശാച്ച് തോന്നിപ്പിക്കുന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ തെളിവുകളൊന്നും നമുക്ക് ഇല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം. ഇത് കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: ഓക്കെ, മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ മൂത്ത മകൾക്ക് 1 വയസ്സ് പ്രായമായപ്പോഴാണ് ഞാൻ 2-ാമത് ഗർഭം ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂത്ത മകൾക്ക് 1.5 വയസ്സ് വരെ മാത്രമേ ഞാൻ മുലയൂട്ടിയിട്ടുള്ളൂ. എന്നാൽ 2-ാമത്തെ മകൾക്ക് 2 വയസ്സ് വരെ മുലയൂട്ടിയിട്ടുണ്ട്. എന്നാൽ 3-ാമത്തെ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സും 2 മാസവുമായി, മുലയൂട്ടൽ ഇതുവരെ നിർത്തിയിട്ടില്ല. മൂത്ത കുട്ടികൾക്ക് നൽകിയ അത്ര മാത്രമേ ഇളയ കുട്ടികൾക്കും കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെ പറയുന്നത് കേട്ടു. ഒരു പക്ഷേ ആ ഒരു മക്കൾക്കിടയിൽ നീതി പാലിക്കണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദ്യം.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇസ്ലാമിൽ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട അവകാശമായിട്ട് പറഞ്ഞത് ഹൗലേനി കാമിലേനി ലിമൻ യുത്തിമിറുള്ള എന്നാണ്. അതായത് മുലകുടി പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ 2 വർഷം പൂർത്തിയാകുന്നത് വരെ പാല് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും 2 വർഷം വരെ പാല് കൊടുക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ അവകാശമാണ്. മാതാവ് നിർബന്ധമായിട്ടും കൊടുക്കണം, അത് പിതാവിൻ്റെ ബാധ്യതയും കൂടിയാണ്. ഇപ്പം മാതാവിനെപ്പോൾ ഒഴിവാക്കി, മാതാവിനെ തൊലാക്കി ചെല്ലിയാൽ ഒഴിവാക്കുന്നു, എന്നാൽ ആ കുട്ടിക്ക് ആ പാലെത്തിച്ചു കൊടുക്കണം. അതിന് ആ ഉമ്മ എന്ത് ചെയ്യണം? പാല് കൊടുക്കണം. ആ പാല് കൊടുക്കാൻ ഉമ്മാക്ക് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഭർത്താവ് കൊടുക്കണം. എന്നാലും അത് കൊടുപ്പിക്കുക എന്നുള്ളത് ഈ പിതാവിൻ്റെ ബാധ്യതയായിട്ട് മാറും, ആ പാല് രണ്ടു വർഷം കുട്ടിക്ക് കിട്ടാന്നുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു കുട്ടിക്ക് ചില സാഹചര്യങ്ങൾ കാരണം ഈ രണ്ടു വർഷം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു വർഷം ഒന്നര വയസ്സ് കുട്ടിക്കായപ്പോഴേക്കും അടുത്ത് ഗർഭമായി, ഗർഭമാകുമ്പോൾ സ്വാഭാവികമായിട്ട് പാല് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് ആ കുട്ടിക്ക് പാല് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതെ എന്നതല്ല, ഈ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം രണ്ടു വർഷം കൊടുക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ സാധിച്ചില്ല, പാല് കൊടുക്കാൻ പറ്റിയില്ല, ഒന്നര വർഷം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുത്തിട്ടുണ്ട്, ആ കുട്ടിക്ക് കിട്ടേണ്ട നീതി അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒന്നര വയസ്സ് വരെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് ഒന്നര വയസ്സ് വരെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരിക്കലും ഇല്ല. അപ്പം രണ്ടാമത്തെ കുട്ടിക്ക് രണ്ടു വർഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ രണ്ടു വർഷം കൊടുക്കണം. അപ്പോൾ രണ്ടു വർഷം നിർബന്ധമായിട്ടും പാല് കൊടുക്കണം. പിന്നെ ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം പിന്നെ കൊടുക്കാതിരിക്കാം. അത് മാതാപിതാക്കൾക്ക് പരസ്പരം കൂടിയാലോചിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ് എന്നാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റേ കുട്ടികൾക്കും അതേപോലെ കൊടുക്കണം എന്ന് പറയുന്നത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്കിടയിൽ നീതി അനീതി കാണിച്ചു എന്ന് പറയാൻ ഇത് തെളിവല്ല, കാരണം അത് മനഃപൂർവ്വം ചെയ്തതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതവിടെ ഒരു അനീതി എന്ന് ഇസ്ലാമിക പ്രമാണം വെച്ചിട്ട് ഒരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന പ്രകാരവും അതൊരു അനീതിയായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒന്നരെ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റേ കുട്ടിക്ക് കൂടുതൽ കൊടുക്കാൻ പാടില്ല, രണ്ട് വയസ്സ് വരെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനമില്ല. അതിന് സാധിക്കാത്തതിന് കാരണമുണ്ട്, ഉതിരുണ്ട്. അതുകൊണ്ട് അത്ര, അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടില്ല എന്നുകൊണ്ട് ഈ കുട്ടിക്ക് രണ്ട് വയസ്സ് വരെ കൊടുക്കാതിരുന്നാൽ അതിൻ്റെ പേര് അത് ഒരു കുറ്റമായിട്ടാണ് പിന്നീട് പരിഗണിക്കപ്പെടുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: അപ്പോൾ അവിടെ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ്, അവിടെ
1: കാരണം ഉള്ളതുകൊണ്ടാണ്, അല്ല മനഃപൂർവ്വം കൊടുക്കാതിരുന്നല്ലോ.
0: ഇന്നിപ്പോൾ മറ്റുള്ള പല വിഷയങ്ങളിലും കാരണമില്ലാതെ തന്നെ ഈ മക്കളോട് അനീതി കാണിക്കുക എന്നുള്ളത് ആ വിഷയത്തിൽ അതിനേക്കാൾ ഒരു ഗൗരവം.
1: അത് ഇത് ഇതിനോട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ ഇപ്പോൾ അതേപോലത്തെ സാധനം നമ്മൾ മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കുട്ടിക്ക് എൻ്റെ ഒരു തോട്ടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈത്തപ്പഴ തോട്ടം കൊടുത്തു എന്ന് പറഞ്ഞു. നബി മറ്റേ മക്കൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാലത് തിരിച്ചെടുക്കണം, അല്ലെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഫഅദ്ലുബൈന അബ്നാഅക്കും, മക്കൾക്കിടയിൽ നീതി വേണ്ടി. അപ്പോൾ നമ്മൾ ഹദിയ കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഒരു കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അവൻ MBBSനാണ് പഠിക്കുന്നത്, അപ്പോൾ അവന് കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരും. വേറൊരു കുട്ടി എഞ്ചിനീയറിങ്ങിനാണ് പഠിക്കുന്നത്, അവൻ്റെ അത്ര പൈസ ചിലപ്പോൾ അവന് ചിലവുണ്ടാവില്ല. വേറൊരു കുട്ടി ഒരു ഡിഗ്രിക്ക് പഠിക്കാരം, അവൻ്റെ കോഴ്സിന് അത്ര പൈസ ചിലവുണ്ടാവില്ല. അപ്പോൾ അവർക്ക് അർഹമായ രൂപത്തിൽ അവരെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ചിലവുകളിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരെ പഠിക്കുന്നത്. അപ്പോൾ അതിന് അനീതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു ഹദിയ കൊടുക്കുമ്പോൾ ഒരാൾക്കൊരു കാറ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാറ് വാങ്ങിക്കൊടുക്കാം. ഒരു സാധനം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യം, അല്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട. ഹദിയകൾ കൊടുക്കുമ്പോൾ, സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നീതി പുലർത്താൻ ശ്രമിക്കണം. ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റൊക്കെ കൊടുക്കാതിരിക്കുക, അത് പാടില്ല. അതാണ്, അതല്ലാതെ ഈ പറഞ്ഞ വിഷയവും ആ വിഷയവും രണ്ടും രണ്ട് രൂപത്തിലാണ് പോകുന്നത്. അവിടെ അനീതി ഉദ്ദേശിക്കണില്ല, ഒരാൾക്ക് പിന്നെ ഒന്നര മതി, ഒരാൾക്ക് രണ്ട് കൊടുക്കുക, അങ്ങനല്ലല്ലോ, സാഹചര്യങ്ങളാണല്ലോ. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
0: ഓക്കെ, മാഷാ ബാർക്കല്ലാഹു ഫീക്കും. ഇന്ന് ധാരാളം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആളുകൾക്ക് നമ്മുടെ ദീനിയായിക്കൊണ്ടുള്ള വിഷയങ്ങൾ അത് ചോദിച്ചറിയാനുള്ള അവസരം പീസ് റേഡിയോ അലിജാബയിലൂടെ നമുക്ക് സാധ്യമാണ്. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത ദിവസത്തെ അലിജാബയിലേക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. 90 20 840 840 എന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്റ്റാർ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് കുറേയേറെ പ്രതിഭകളായ കൊച്ചു കൂട്ടുകാർ അണിചേരുന്ന ഈ സ്റ്റാർ കൊസ്റ്റിൽ ആദ്യമായി നമ്മുടെ കൂടെ ചേരുന്നത് ആരാണെന്ന് നോക്കാം നമുക്ക്. മോളിസിന്റെ പേരെന്തായിരുന്നു?
1: അസ്സലാമു അലൈക്കും, എന്റെ പേര് ആബിയ മൻഹ.
0: ആബിയ മൻഹ എന്ന കൊച്ചു മിടുക്കിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മോള് എവിടെയാണ് വീട്?
1: ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ.
0: ആറ്റിങ്ങലിൽ നിന്നാണ് ആബിയ മൻഹ വരുന്നത് അല്ലേ. മോളിസിന്റെ വീട്ടിലാരൊക്കെയുള്ളത്?
1: ഉമ്മി, വാപ്പച്ചി, എല്ലാരും.
0: എല്ലാരും ഉണ്ടല്ലേ. ഓക്കെ, ഇന്ന് എന്ത് പ്രോഗ്രാമാണ് മോളെ അവതരിക്കുന്നത്? പാട്ടാണ്. ഓക്കെ, പാട്ടാണല്ലേ. അപ്പോൾ മോളെ പാട്ട് നമുക്ക് പാടിയാലോ. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മോളുടെ പാട്ട് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും.

0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. മാഷാ അള്ളാ, നല്ല ഒരു പാട്ട് നമ്മൾ കേട്ടു. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന നല്ല പാട്ടായിരുന്നു. മാഷാ അള്ളാ ഉഷാറായിട്ടുണ്ട്. ഇനിയും ഉന്നതങ്ങളിൽ എത്താൻ അള്ളാഹു തആല മോൾക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് അടുത്തതായി ഇനി ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നോക്കാം. നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്നിട്ടുള്ള ആളുടെ പേര് നമുക്കൊന്ന് പരിചയപ്പെടാം. മോളിസിൻ്റെ പേരെന്താ മോളെ?
1: അഹ്ദ.
0: അഹ്ദ. മോളെ എവിടുന്നാണ് വരുന്നത്?
1: കണ്ണൂർ.
0: കണ്ണൂർ ജില്ലയിലുള്ള അഹ്ദയാണ് നമ്മുടെ കൂടെ ചേർന്നത്. കണ്ണൂർ പ്രോപ്പർ സ്ഥലം എവിടെയാണ്?
1: ഇരിട്ടി.
0: ഇരിട്ടി അല്ലേ. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ആറിൽ.
0: ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് അഹ്ദ അല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഉമ്മ, ഉപ്പ, ഏട്ടത്തി, അനിയത്തി.
0: ഏട്ടത്തി, അനിയത്തിയും ഏട്ടനും ഉണ്ട്. അപ്പം നടുക്കത്തെ ആളാണ് അല്ലേ. മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: ഉളി സ്കൂൾ.
0: ഉളിയിലെ സ്കൂളിലല്ലേ. ഓക്കെ. മോള് എന്ത് പ്രോഗ്രാമാണ് സ്റ്റാർ കൊസ്റ്റിൽ അവതരിപ്പിക്കുന്നത്?
1: പ്രസംഗം.
0: പ്രസംഗം. ഓക്കെ. മലയാളം പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം?
1: മലയാളം.
0: മലയാളത്തിലുള്ള നല്ലൊരു പ്രസംഗം കേൾക്കുന്ന അല്ലേ. നമ്മളുമ്പോൾ പ്രസംഗം അവതരിപ്പിക്കാം.
1: ബിസ്മില്ല, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വടവൃക്ഷമായി നിലകൊണ്ട് വെയിലിൻ്റെ ചൂടിലും ചൂടിലും തളരാതെ, കാറ്റിലും കൂളിയിലും ഉലയാതെ, ഇളകാതെ, പർവ്വതം കണക്കെ ഉറച്ചു നിന്ന് തൻ്റെ കീഴിലുള്ളവർക്ക് വെയിലും മഴയും ഏൽപ്പിക്കാതെ സംരക്ഷിക്കുന്ന തണൽ മരങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് അവർക്കിഷ്ടം. ആ വയറുകളിൽ നാം വളരുമ്പോൾ ഹമലത്തുഹു ഉമ്മുഹു കു വർഹനാലാ വഹ്നി വേദനയേറെ സഹിച്ച് നമ്മെ പ്രസവിച്ച് ഹമൽത്തുഹു ഉമ്മുഹു കുർഹം വവലാതുഹു കുർഹ. ഒരു തുണിക്കഷ്ണം സ്വന്തമായി മുഖത്ത് വീണാൽ എടുത്തു മാറ്റാൻ കഴിയാതെ മലർന്നു കിടക്കുകയും ഉറങ്ങാതെ പാതിയുറക്കത്തിൽ നമ്മുടെ ജീവൻ കാവൽ നിന്നവരാണവർ. നാം കുഞ്ഞായിരിക്കുമ്പോൾ ശാരീരിക അവശതകളും വിശപ്പും മാറ്റിവെച്ച് വാത്സല്യവും പരിചരണവും സ്നേഹവും അതിയാവോളം നൽകിയവരാണവർ. മക്കൾ സ്വായത്തമാക്കുന്ന നേട്ടങ്ങൾ ജീവിതത്തിലെ കർമ്മസാഫല്യത്തിന് ആനന്ദമായി കാണുന്നവർ. സാമ്പത്തിക മാനസിക കുടുംബ പ്രശ്നങ്ങളാൽ മനസ്സ് നീറുമ്പോൾ മക്കളെ ആശ്വസിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ജീവിതത്തിലെ അടക്കവും അനുക്കവും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് അവർക്കിഷ്ടം. ഇങ്ങനെയെന്ന ആ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവയുടെ വേരുകൾ ക്ഷയിക്കുമ്പോൾ, അവർക്ക് ബലം നൽകി അവയുടെ ശിഖരങ്ങൾ ബലം കുറയുമ്പോൾ, അവരെ താങ്ങി നിർത്തി ഇലകൾ പൊഴിഞ്ഞ മരം പോലെ തൊലികൾ ചുളിഞ്ഞ് ശക്തി ശയിച്ചു നിൽക്കുമ്പോൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മക്കളാകുന്ന നമ്മൾ കൂടെ നിൽക്കേണ്ട സന്ദർഭത്തെക്കുറിച്ച് ഖുർആന് ഇസ്രാ 23 ആയത്തിൽ അള്ളാഹു പറയുന്നു: കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറകു നീ അവർക്ക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കണമേ. തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണ സംരക്ഷണം നൽകുന്ന രൂപത്തെ ഉപമാലങ്കാരമാക്കിയാണ് അള്ളാഹു പറഞ്ഞത്. സുബ്ഹാനല്ലാ. മാത്രമല്ല, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തണൽ മരങ്ങളാവാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർക്കുമ്പോൾ, അവർക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ട വഖുൽ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന പോലും. എന്നാൽ ഉണ്ണാതെ ഉറങ്ങാതെ എൻ്റെ മോനെ, എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വലുതാക്കിയപ്പോൾ അവർ ആ തണൽ മരങ്ങളെ മുറിച്ചു മാറ്റാൻ, അവയുടെ ശിഖരങ്ങളെ എടുത്തു കളയാൻ ചിലർക്ക് മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും പ്രചോദനമായി തുടങ്ങി. വെഞ്ഞാറമൂട്ടിലെ അഫാനും താമരശ്ശേരിയിലെ ആശിക്കും അക്കഥതും മൂട് പറയുന്നു. പെറ്റുപോറ്റിയ മാതാപിതാക്കളോട് പ്രത്യേകിച്ച് ബാധ്യതയില്ലെന്ന ലിബറൽ വാദം സമൂഹത്തെ നന്നായി ബാധിച്ചിരിക്കുന്നു. ഇങ്ങനെയെന്ന ആ മാതാപിതാക്കൾ തോളിൽ വെച്ച് തവാഫ് ചെയ്ത ഇയാസ് മരിച്ചപ്പോൾ കരഞ്ഞ ഇയാസുബിനു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് താങ്കൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സ്വർഗത്തിലേക്കുള്ള രണ്ടു വാതിലുകളിൽ നിന്ന് ഒന്ന് അടഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. കൂട്ടുകാരി, വാതിലുകളാണവർ, സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ. അത് അടഞ്ഞുപോയാൽ പിന്നീട് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുക നരകവാതിലുകളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഉമ്മാബാപ്പമാർ എന്നിവർക്കുള്ള കുളിരുള്ള മക്കളായി അല്ലാഹു തൗഫീഖുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. മോളിത് എവിടുന്ന് പഠിച്ചതാ? മാഷെഴുതി തന്ന് പഠിച്ചാലേ മാഷാ അല്ലാ നല്ല ഉഷാർ പ്രസംഗമായിരുന്നു, നല്ല ഉന്നതിയിലെത്താൻ, നല്ല രീതിയിൽ പ്രസംഗങ്ങളും ഇതിലുള്ള കഴിവുകളും വിളി പുറത്ത് കൊണ്ടുവന്ന് നല്ല ഉന്നതിയിലെത്താൻ അള്ളാഹു തആല നമുക്ക് തൗഫീക് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പ്രവേശിക്കാം. മോളെ, മോളെ പേരെന്തായിരുന്നു?
2: ഹാദിയ ജമീൽ.
0: ഹാദിയ ജമീൽ, മോള് എവിടെയാണ്? വീട്
2: ആറ്റിങ്ങൽ.
0: ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലാണല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
2: ഉമ്മ, വാപ്പി, അനിയൻ, അനിയത്തി, ഇത്തത.
0: ഇത്താതെയുണ്ടല്ലേ. അപ്പോൾ മോളെത്രയാണ് സ്കൂളിൽ പഠിക്കുന്നത്?
2: ആറില്.
0: ആറാം ക്ലാസ് പഠിക്കുന്ന ഹാദിയ ജമീലാണ് നമ്മുടെ കൂടെ ഇപ്പോൾ സ്റ്റാർ കോസ്റ്റിലുള്ളത്. എന്ത് പ്രോഗ്രാമാണ് മോളെ അവതരിപ്പിക്കുന്നത്?
2: മാപ്പിളപ്പാട്ട്.
0: മാപ്പിളപ്പാട്ട്. അപ്പം നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കാമല്ലോ അല്ലേ. മാഷാ അല്ലാ. എന്നാൽ നമുക്ക് മോളെ പാട്ട് കേൾക്കാം.

0: മഷാല്ലാ ബാർക്കല്ലാഹ് ഫീക്ക്, നല്ല ടോപ്പ് പാട്ട് എഴുതി. എന്താ പറയുക, നാവ് ഇങ്ങനെ ഇങ്ങനെ കടകടവോ ചെല്ലണം അല്ലേ. മഷാല്ലാ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നല്ല ഉന്നതിയിലെത്താൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇതുപോലെ സ്കൂളുകളിലൊക്കെ മത്സരങ്ങൾ പങ്കെടുക്കാറുണ്ടോ? മഷാല്ലാ സ്കൂൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ?
1: ഗ്രൂപ്പ് സോങ് അറബ് മാപ്പിളപ്പാട്ട് അറബി ഗാനം.
0: ഓക്കെ, മാപ്പിളപ്പാട്ടിന് മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയിരുന്നോ? മഷാല്ലാ. ഇന്നിപ്പോൾ മോള് മദ്രസത്തല സർഗസ്വന്തത്തിൻ്റെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരിക്കില്ലേ. മാഷാല്ലാ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അടുത്ത പ്രോഗ്രാമുമായി നമ്മുടെ കൂടെ ചേരുന്നത് ആരാണെന്ന് നോക്കാം നമുക്ക്. ഫഹ്മി ഫെമീൻ അല്ലേ,
2: ഫസിൽ
0: ഫസിൽ എന്നുള്ള ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ഇനി നമ്മോടൊപ്പം സ്റ്റാർ കോസ്റ്റിൽ ചേരുന്നത്. പി സ്റ്റഡിയോയുടെ ഇന്നത്തെ സ്റ്റാർ കോസ്റ്റിൽ നമ്മുടെ കൂടെയുള്ള ഫഹ്മിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മളെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: ഉമ്മ, വാപ്പ, രണ്ടുത്തമാര്.
0: രണ്ടുത്തമാര് വീട്ടിലെ ഇളയ മോളാണല്ലേ. അപ്പോൾ ഉപ്പയും ഉമ്മയും താത്തമാരും എല്ലാം കൂടി സ്നേഹിച്ച് കൊല്ലുന്നുണ്ടാവുമല്ലോ. അടിവിടുന്നുണ്ടോ ഉപ്പയും ഉമ്മയൊക്കെ? അല്ല, താത്തമാരൊക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ അടിവിടും അല്ലേ. ആ, അത് സ്നേഹം കൊണ്ടുള്ള അടിവിടല്ലേ. ആ ഓക്കെ. മോൾ എന്ത് പ്രോഗ്രാമാണെന്ന് അവതരിപ്പിക്കുന്നത്?
2: ഇസ്ലാമിക് സോങ്. മലയാളം.
0: മലയാളം ഇസ്ലാമിക് സോങ്. മോള് അതിൻ്റെ കൂടെ ചോദിക്കാൻ പറഞ്ഞു, എത്രയിലാണ് പഠിക്കുന്നത്?
2: സ്കൂളിൽ 7, മദ്രസയിൽ 4.
0: 4 മദ്രസയിൽ, സ്കൂളിൽ 7. ഓക്കെ. നമുക്ക് മോളുടെ ഇസ്ലാമിക് സോങ് അല്ലേ പറഞ്ഞത്, നമുക്ക് പാട്ട് പാടിയാലോ? ഓക്കെ, നമ്മൾ പാട്ട് പാടിക്കാം.

0: മഷാല്ലാ, നല്ലൊരു പാട്ട് മോള് പാടിയത്. മരണവുമായി ബന്ധപ്പെട്ട് അല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിക്കും അല്ലേ? അപ്പോൾ നല്ല മരണം ലഭിക്കാൻ മലക്കുൽ മൗത്ത് വളരെ സന്തോഷത്തോടു കൂടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളൊക്കെ പ്രയത്നിക്കുക. അള്ളാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീക് നൽകട്ടെ അല്ലേ? നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കേണ്ട സമയമായി. പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കുറേയേറെ നല്ല മിടുക്കരായ കൂട്ടുകാർ നമ്മുടെ കൂടെ ചേർന്നു. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കൂടെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മുടെ പിന്നെ സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, പ്രത്യേക പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതായത് പിന്നെ അവർ ഇൻ്റർവെല്ല് സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ ഒരു 10-160 കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും.
2: അവർക്കത് ജോറാണ്,
1: ജോറാണ്. അത് ജോറാക്കുക മാത്രമല്ല, അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്തു ചെയ്യും, ഇതിനെ പരമാവധി അവർ ആഘോഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആഘോഷം മൂത്താൽ എന്തു ചെയ്യും? അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ 5-6 മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണ് എന്ത്, ഈ ഒരു 5 മിനിറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കിട്ടുക. കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചസമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കൂല. അവർ എത്ര നിർബന്ധിച്ചാലും മഷന്ന് രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം? എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം,
2: അത്രയും സമയം
1: കളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ച സമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി, അതായത് ഇനിയിപ്പോൾ നമ്മൾ അവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്നും പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങി കരയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു സാധനം ഉണ്ട്. കാരണം അവൻ അങ്ങനത്തെ ഒരു ആരെങ്കിലും പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നൊരു പ്രകൃതക്കാരനല്ല. അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു. അപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാതൊരു മനസ്സിലേക്കൊരു ഒരു വിഷമായി. കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല. കാരണം അവനെ 3 കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവനതിനർഹനല്ല. അവനെന്തായാലും അങ്ങോട്ടൊരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്നാൽ ശരി, അതൊന്ന് പരിഹരിക്കണമല്ലോ, ഇവനത് സങ്കടം പരിഹരിക്കണം. അപ്പം ആ മുതിർന്ന കുട്ടിയെ പിന്നെ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു. അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട്, എന്തിനാണ് നീ അത് ചെയ്തത്? ഇവൻ എന്താ നിന്നെ കാണിച്ചത്? അപ്പം അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാറും. അപ്പം ഞാൻ പറഞ്ഞു, ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്ത്, ഞാൻ ഭയങ്കര ക്ഷമിച്ചു. അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷനെ ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു. ഇവനിത് 3 തവണ ആവർത്തിച്ചു, ഞാൻ ഈ ക്ഷമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത്? എനിക്കിന്ന് സഹിച്ചില്ല, ഞാൻ അവനൊന്നുകൊണ്ട് കൊടുത്തു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഈ 1160 കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒരു ഒരു പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ആ നീരിൻ്റെ കാൽ നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഞങ്ങളെന്തിനവിടെ? നിങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തീർത്താൽ പോരെ. അപ്പോൾ എനിക്ക് തോന്നി, എന്ത്, ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊന്ന് സമാധാനിപ്പിക്കണമല്ലോ. എന്നാൽ ശരി, നമുക്കെന്ത് ചെയ്യാം, ഹെഡ് മാഷ് അടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനമാക്കുക, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന്, ഒരാൾ വേദന സഹിക്കാനായിട്ടാണ്, ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മളന്നത്തെ ഒരു അനുഭവത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മാഷേ സോറി പറ്റിപ്പോയി. എന്നിട്ട് ഇവൻ വേഗം പോയിട്ട് ഈ അടിച്ച കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും,
2: ആരും പറയാതെ.
1: എന്നിട്ട് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്തു, ഈ മുതിർന്ന കുട്ടി ഈ ചെറിയ കുട്ടി ഹഗ് ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ചു,
2: ആലിംഗനം ചെയ്തു.
1: അപ്പം ഞാൻ സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാനാണ് അതിൽ അലിഞ്ഞില്ലാതായി പോയത്. അപ്പം നമ്മുടെ മക്കളുടെ ഒരു ഒരു ഒരു മനസ്സിലുള്ള ഒരു നന്മ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നിയെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു എന്ത്, ശരി പ്രശ്നം അവിടെ അവസാനിച്ചു, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലു കിട്ടിയതിനോട്. ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു മാഷേ എനിക്ക് പ്രശ്നമല്ല, ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചു തച്ചോനോട്. പറഞ്ഞു മാഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. അപ്പം രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ല ആറും. അതാണല്ലോ പിന്നെ അവിടുത്തെ സ്റ്റാൻഡ്, എനിക്കും അതിൽ പ്രശ്നമില്ല ആറും. അങ്ങനെ ഒരു സംഭവം ഇന്നലെ. പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ. അപ്പോൾ എനിക്കതിങ്ങനെ തേട്ടി തേട്ടി വരും, ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ. നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണ് ആദി, അവർക്കങ്ങനെ ആദി, അവരുടെ അത് ആ കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു. പിന്നീട് അവരത് മനസ്സിലില്ല. മാത്രമല്ല അത് വേറൊരു വിഷയം, ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം. ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവാ?
2: ശരിക്കും അത് കുട്ടികളെ കുല്ലുമൗലൂദിയും, കുട്ടികളെപ്പോഴും ഒരു നല്ല
1: പ്രകൃതിയിലാണ്
2: അവർ ജനിക്കപ്പെടുന്നത്.
1: അതെ.
2: പിന്നെ അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത്.
1: അതെ.
2: അപ്പൊ ഇതില് എന്താണ്, പല സ്വാധീനങ്ങളും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം.
1: തീർച്ചയായും.
2: ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ.
1: തീർച്ചയായും. ഞാൻ
2: വീട്ടിൽ മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല, കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല, ഇണക്കമുള്ളിടത്ത് പിണക്കവും ഉണ്ടാവും.
1: തീർച്ചയായും.
2: പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും മക്കൾ അറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ മുഴുവൻ. അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത് പുറത്തു വരും, മനുഷ്യനാണല്ലോ, മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും. അപ്പം അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അങ്ങോട്ട് വിചാരിക്കൂല, മക്കൾ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, മക്കൾ ഇതിൽ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കൂല. ഒരു വേറെ വർക്കിലായിരിക്കാം, വേറെ കറി കളിയിലായിരിക്കാം, വേറെ പഠനത്തിലായിരിക്കാം. പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ. അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉമ്മ ബാപ്പയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും. ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ, ഒരു യോഗ്യത. പലപ്പോഴും ഈഗോ മൈൻഡഡ് ആയി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക, തുറന്നു പറയുക, വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റക്കാരനല്ലെങ്കിൽ പോലും, അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈ എടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് കേട്ടോ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും, അത് നിസ്സാരമായ തർക്കമാകട്ടെ, വലിയ വലിയ സാമ്പത്തിക അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കാകട്ടെ, 3 ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്കിടയിൽ ആദ്യം കൈകൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിൻ്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മ പറ്റാത്ത ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോ ആശംസിക്കുകയാണ്.
1: അതെ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ അൽമിമ്പർ എന്ന പ്രോഗ്രാമിനുള്ള സമയമായിട്ടുണ്ട്. ആദരവുകൾ അതിരുവിടുമ്പോൾ ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഷമീർ മദീനി, തൃക്കാക്കര സലഫി മസ്ജിദ്.
3: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ ആദരവും ബഹുമാനവുമൊക്കെ പല രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അതിനെല്ലാം തീരെ വിരുദ്ധമായി ആദരവും ബഹുമാനവും കാണിക്കേണ്ടിടത്ത് കാണിക്കാതെ അവയെല്ലാം അവഗണിച്ചു പോകുമ്പോൾ വേറെ ചില ആളുകളാകട്ടെ അതിൻ്റെ നേർ വിപരീതമായി ആദരവുകളിൽ അതിരുവിട്ട് പല ഗുരുതരമായ തിന്മകളിലേക്കും പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പടപ്പുകളുമായി ബന്ധപ്പെട്ടും പടച്ചവനുമായി ബന്ധപ്പെട്ടും ഇസ്ലാം പലതരത്തിലുള്ള ആദരവുകൾ, ബഹുമാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുകളെ ആദരിക്കുക എന്നത്. വഹാമിലിൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കുക എന്നത്. വ ഇക്റാമി ദിസുൽത്താനിൽ മുഖസിദ്, നീതിമാനായ ഭരണാധികാരികളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത്. ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവയെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കൽ അള്ളാഹുവിനുള്ള ആദരവിന്റെ ഭാഗമാണ് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെ വളരെ മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, അൽ ബറക്കത്തു മഅ അകാബിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവരുടെ കൂടെയാണ് ബറക്കത്തുള്ളത്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടത്തിൽ ആ സദസ്സിൽ പ്രായം ചെന്ന ആളുകളെ ആദ്യമായി പരിഗണിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബസ്സിൽ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മളെക്കാൾ പ്രായം ചെന്ന്, അവശതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ തൂങ്ങിപ്പിടിച്ച് നിന്നാലും എഴുന്നേറ്റ് കൊടുക്കാൻ, ഒരു സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാൻ പോലും മനസ്സില്ലാത്ത, കാരുണ്യം വറ്റിയ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാനി ഫിൽ മനാമി അത്തസവ്വക്, ഞാൻ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു, നബിമാരുടെ സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അത് കേവലം നമ്മളൊക്കെ കാണുന്നത് പോലെയുള്ളൊരു സ്വപ്നം, ഒരു കിനാവ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുകയില്ല. മറിച്ച് അത് യാഥാർത്ഥ്യമുള്ള ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അടങ്ങിയ വഹിയടക്കമുള്ള സംഗതിയാണ് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദന്തശുദ്ധീകരണം നടത്തുകയാണ്, അഥവാ അറാഖ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പല്ല് വൃത്തിയാക്കിയ ആ അറാഖ് കൊള്ളി, അത് വാങ്ങുവാൻ വേണ്ടി ഫജാഅനി റജുലാനി അഹദുഹുമാ അക്ബറു മിനൽ ആഖർ, രണ്ടാളുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരാൾ പ്രായം ചെന്നയാളും അയാളേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് മറ്റേതും. ഫനാവൽതു സിവാകൽ അസ്ഗർ, അപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്ക് ഞാൻ അത് കൊടുത്തു. ആ സന്ദർഭത്തിൽ ഫഖീൽ അലി എന്നോട് ഇങ്ങനെ പറയപ്പെടുകയുണ്ടായി, കബ്ബിർ, പ്രായം കൂടിയ ആളെ നീ പരിഗണിക്കണം, മുതിർന്ന ആൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഫദഫഅതുഹു ഇലൽ അക്ബരി മിൻഹുമ, അപ്പോൾ ഞാനത് പ്രായം ചെന്ന ആൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി തഅലീഖായ രൂപത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രായം ചെന്ന ആളുകളെ നമ്മൾ പ്രത്യേകം ആദരിക്കണം, അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ റെസ്പെക്ട് ചെയ്യാത്തവരും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. ഇസ്ലാമികമായൊരു കൾച്ചറായി സംസ്കാരമായി പഠിപ്പിക്കുകയാണ് പ്രായം ചെന്ന ആളുകളെ അംഗീകരിക്കണം, ആദരിക്കണം എന്നത്. അത് നമ്മുടെ മാതാപിതാക്കളോ നമുക്ക് അറിവ് പകർന്നു തന്ന അധ്യാപകരോ ഗുരുനാഥന്മാരോ ഒക്കെ ആണെങ്കിലോ കൂടുതൽ കടപ്പാടുകൾ ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഖിമ അൻ ഫുറജുൽ, ഒരാൾ തുലഞ്ഞു, അയാൾ നാശമടഞ്ഞു. റഖിമ അൻ ഫു, മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് വളരെ ഗൗരവത്തോടുകൂടി ചോദിച്ചു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വിശദീകരണം, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ അവശതകളും പ്രയാസങ്ങളോടും കൂടി തന്റെ കൂടെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടും അത് നിമിത്തമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കാത്ത ആൾ ഭാഗ്യം കെട്ടവനാണ്, അയാൾക്ക് അബദ്ധം അല്ലെങ്കിൽ നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അന്നപാനീയങ്ങളോട്

അലൈഹി വസല്ലമയുടെ അവിടെയുമുള്ള സുന്നത്തുകൾ നമുക്ക് കാണാൻ കഴിയും. കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉരുള ഭക്ഷണം പദാർത്ഥങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് വീണാൽ അത് എടുക്കും, കൈകൊണ്ടെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് വല്ല അഴുക്കുകളും പൊടിയും മണ്ണുമൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിയതിന് ശേഷം ബാക്കി തിന്നുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഇദാ വഖഅത്തു ലുഖ്മതു അഹദികും, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭക്ഷണ ഉരുളകൾ നിലത്ത് വീണാൽ ഫൽയഖുദ്ഹാ, നിങ്ങൾ അതെടുക്കണം. ഫൽയുമിത് മാ കാന ബിഹാ മിൻ അദ, അതിലെ അഴുക്ക് നിങ്ങൾ നീക്കിക്കളയണം. എന്നിട്ട് വൽയഖുൽഹാ, ബാക്കിയുള്ളത് നിങ്ങൾ തിന്നണം. വലാ യദഅഹാ ലിശ്ശൈത്താൻ, പിശാചിന് വേണ്ടി നിങ്ങൾ അത് എറിഞ്ഞു കളയരുത്, വിട്ടുകൊടുക്കരുത് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചാൽ ഇസ്ലാം നൽകിയ ഈ ആദരവുകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഭക്ഷണത്തിന് ഇസ്ലാം ഒരു ഹുറുമത്ത് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ചില വീടുകളിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ, ആ ഫുഡ് വേസ്റ്റ് അവർ കഴിച്ചതിന്റെ ആ കൈ കഴുകുമ്പോൾ ചിലപ്പോൾ അത് ക്ലോസറ്റിലേക്ക് കൊണ്ടുപോയി തട്ടി ഫ്ലഷ് അടിക്കുന്നൊരവസ്ഥ. ഒരിക്കലും അത് ശരിയായ ഒരു സംസ്കാരമല്ല. മറിച്ച് ഇസ്ലാം അതിനൊരു ഹുറുമത്ത് കൽപ്പിച്ചിട്ടുണ്ട്, പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തിന്നണം, ബാക്കിയുള്ളത് എടുത്തു വെക്കണം. ഇനി നമുക്ക് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കണം എന്നല്ലാതെ അതിന് യാതൊരു ഒരു പവിത്രതയും അതിനൊരു ആദരവും കൽപ്പിക്കാതെ വലിച്ചെറിയുകയോ ഇതേപോലെയുള്ള മാലിന്യങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യുന്ന ഒരു രീതി നമ്മളിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് പള്ളി എന്നത്. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്, അതിനോട് നമുക്കൊരു റെസ്പെക്റ്റ് വേണം, ആദരവ് വേണം. അത് ഭംഗിയായി കൊണ്ടു നടക്കൽ, അതിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യൽ ഒക്കെ അതിനോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറയാൻ കാരണം വീട്ടിൽ ചെന്നാലില്ലാത്ത അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ചെന്നാലില്ലാത്ത ഒരു പ്രത്യേകതയും പ്രാധാന്യവും ആദരവും ഒക്കെ നൽകിയത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പള്ളിയിലേക്ക് കയറി വരുന്ന ആളുകൾ പ്രത്യേകിച്ചൊരു നിസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ. ആ ഒരു സുന്നത്ത് കൂടിയുണ്ട്. എന്നാൽ പള്ളിയുടെ വിഷയത്തിൽ അമിതമായി അല്ലെങ്കിൽ ഈ ആദരവ് വഴിവിട്ടു പോകുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ചില പ്രത്യേക സീസണുകളിൽ ആ പള്ളിയെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ക്ഷേത്രങ്ങളോടും ചർച്ചകളോടും സമാനമായ രീതിയിൽ അലങ്കരിക്കാറുണ്ട്. ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അതേപോലെ സച്ചരിതരായ മുൻഗാമികളും ഒക്കെ അത് ചെയ്യുമായിരുന്നു. അവരൊന്നും ചെയ്യാത്ത സംഗതി. മറ്റു പല മതങ്ങളുടെയും ആചാരമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു രീതി, എന്താ നമ്മുടെ പള്ളിയും ഒന്ന് അലങ്കരിച്ചുകൂടെ, അതിനുവേണ്ടി മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ നമ്മൾ കാണും പല സ്ഥലങ്ങളിലും പള്ളിയാണോ അമ്പലമാണോ എന്ന് സൂക്ഷിച്ചു നോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ പോകുമ്പോൾ അത് പള്ളിയോടുള്ള ആദരവായി ആരും കാണേണ്ടതില്ല. കാരണം ആദരവുകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് മതത്തിൽ നിന്നാണ്, സച്ചരിതരായ സലഫു സാലിഹീങ്ങളുടെ മാതൃകയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി പള്ളിയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത യാതൊരു സംസാരങ്ങളും പ്രവൃത്തികളും നടക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിടത്തും പാടില്ല. പള്ളിയിൽ പ്രത്യേകിച്ചും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശബ്ദ കോലാഹലങ്ങൾ, സംഗീതത്തിന്റെ, അത് നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിലും അല്ലാത്ത സംസാരങ്ങളാണെങ്കിലും, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത അത്തരം വർത്തമാനങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിരുന്ന് ചെയ്യുമ്പോൾ അതിന് ഗുരുതരമായ അപകടമുണ്ട് അല്ലെങ്കിൽ ഗൗരവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ പടച്ചറബിനെ ഇബാദത്ത് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ റുക്കുഉം സുജൂദും ഖുർആൻ പാരായണവും ദിക്ര ദുആകളും പടച്ചറബിനോട് അവർ മുനാജാത്തായി അഥവാ രഹസ്യ സംഭാഷണത്തിലൂടെ അവന്റെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ റിംഗ് ടോണിൽ ആഭാസകരമായ ഒച്ചയിട്ട് ചലിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പടച്ചറബിനോടുള്ള അനാദരവാണ്, അള്ളാഹുവിന്റെ ഭവനത്തിലോടുള്ള അനാദരവാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ ദീനിലില്ലാത്ത അനാചാരങ്ങൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഭവനത്തിൽ വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയെല്ലാം പള്ളിയോടുള്ള റെസ്പെക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനോട് നമുക്ക് ആദരവുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. അത് ഈമാനിന്റെ ഭാഗമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅല്ലിം ശഅഇറ

0: അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. അല്ലാഹ് ആദരിച്ച പടച്ച റബ്ബിന്റെ ഷിആറുകളെ, അത് പള്ളിയാകട്ടെ, അള്ളാഹുവിന്റെ കലാം എഴുതിയ മുസഹഫുകളാകട്ടെ, അതേപോലെ പടച്ച റബ്ബിന്റെ വിക്റകളുള്ള ഏതെങ്കിലും കടലാസുകൾ, പേപ്പറുകളാകട്ടെ, അതിനോടൊക്കെ ഒരു ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അത് മനസ്സിൽ തഖ്‌വയുള്ള ആളുകളുടെ ലക്ഷണമാണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ ആ ഖുർആനിലോടുള്ള റെസ്പെക്ട്, അതിനോടുള്ള ആദരവ് എങ്ങനെയായിരിക്കണം? അത് പ്രധാനമായും ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരിക്കണം. ഓരോ ദിവസവും കുറച്ച് സമയം ഖുർആനിന് വേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിക്കാൻ, ഖുർആനിന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് അത് പ്രയോഗവൽക്കരിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അതേപോലെ ഖുർആനിന്റെ കോപ്പിയായ മുസ്ഹഫിനോട് അത് കീറി പറഞ്ഞ രീതിയിൽ അലക്ഷ്യമായി കിടക്കുന്നൊരവസ്ഥ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയും ഉണ്ടാകരുത്. അനാദരവ് അതിലേക്ക് വന്നു ചേരും എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിലൊക്കെ അവർ ചെയ്തതുപോലെ അത് കത്തിച്ചു കളയണം. അത് വേറെ എവിടെയെങ്കിലും പാറിപ്പറന്ന് അഴുക്കുകളിലേക്കും അതേപോലെ തന്നെ അശ്രദ്ധമായ അതിനോടൊരു അനാദരവ് വരുന്ന അവസ്ഥയിലേക്ക് പോലും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ വിഷയത്തിലൊന്നും ഒരു സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ, പള്ളികളിൽ പോലും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഖുർആനിന്റെ മുസഹഫിന്റെ മീതെ ചിലപ്പോൾ ന്യൂസ് പേപ്പറുകൾ അതുകൊണ്ടുപോയി അലക്ഷ്യമായി തള്ളുന്ന, അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും അതിന്റെ മേലെ കയറ്റി വെക്കുന്ന രീതി. ഖുർആനിനോട് റെസ്പെക്ട് ഉള്ള, ആദരവുള്ള, ബഹുമാനമുള്ള ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഖുർആൻ പരിഭാഷയും ഖുർആനിന്റെ മുസഹഫും ഒരു തട്ടിലുണ്ടെങ്കിൽ ഖുർആൻ മുസഹഫിന്റെ മീതെ പരിഭാഷ കയറ്റി വെക്കുന്നത് അനാദരവാണ് എന്നാണ്. കാരണം ഖുർആനിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിലുള്ളത്, മുസഹഫിലുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള അള്ളാഹു ഇറക്കിത്തന്ന ആയത്തുകളും സൂറത്തുകളുമാണ്. അതിൽ മനുഷ്യന്മാരായ ആളുകൾ എഴുതിയ പരിഭാഷയും അതേപോലെ തന്നെ പല ഫൂട്ട് നോട്ടുകളും അടങ്ങിയതാണ് ഖുർആൻ പരിഭാഷകൾ. അതുകൊണ്ട് ഖുർആനിനുള്ള പവിത്രതയും പ്രത്യേകതയും ഖുർആന്റെ പരിഭാഷകൾക്കില്ല. അപ്പൊ ഖുർആനിന്റെ കോപ്പികൾക്ക് അഥവാ മുസഹഫിന്റെ മീതെ ഖുർആൻ പരിഭാഷ പോലും വെക്കുന്നത് അനാദരവാണ് എന്ന് പറയുമ്പോൾ, പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ മാഗസിനുകൾ അതേപോലെയുള്ള മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ, അത് ലഘുലേഖയാണെങ്കിലും മറ്റുമൊക്കെ, നമ്മൾ ഖുർആൻ കോപ്പികളുടെ മുസഹഫിന്റെ മീതെ വെക്കുന്നത് പോലും ഒരു സൂക്ഷ്മത കുറവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അവിടെയും ചില അതിരുകവിച്ചിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഖുർആനിനെ വല്ലാതെ എടുത്ത് മുത്തി, ചിലപ്പോൾ മുഖത്ത് വിയർപ്പും അതേപോലെ തന്നെ പലതരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെടാത്ത സംഗതികളുണ്ടെങ്കിലും, ഓതുമ്പോൾ തുപ്പലം നിറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, അത് ആ ഓതി മുസഹഫ് അങ്ങനെ തന്നെ മുഖത്ത് വെച്ച് ഉരുമുന്ന അല്ലെങ്കിൽ ചുംബിക്കുന്ന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അത് ഒന്ന് തട്ടിച്ച് അതിൽ നിന്ന് എന്തോ ബറക്കത്തെടുക്കുന്ന രീതി, അങ്ങനെ ഒരു രീതി മതപരമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ കാണിച്ചു തരുമായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ മജ്മൂഉ ഫതാവയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം അദ്ദേഹം ഇങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒന്നും മാതൃക കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം അതിലൊരു കൺക്ലൂഷൻ പറഞ്ഞത്, വൽ അഫ്ളലു ലിന്നാസി അൻ യത്തബിഉ തരീഖ സലഫ്, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗം പിൻപറ്റലാണ് മനുഷ്യന്മാർക്ക് എപ്പോഴും ഏത് വിഷയത്തിലും ഏറ്റവും കരണീയമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഖുർആനിനോടുള്ള റെസ്പെക്റ്റിന്റെ ഭാഗമായി ഖുർആൻ എടുത്ത് ഓതുക, അതിന്റെ ആശയങ്ങൾ പഠിക്കുക, അതിലുള്ള വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്നതൊക്കെ വിട്ട് ആ കോപ്പിയോട് വല്ലാതെ ഭക്തി കാണിച്ച് അത് ശരീരത്തിൽ ചേർത്ത് വെച്ച് അതേപോലെ തന്നെ അതിനോടുള്ള വലിയ ചുംബനം, അതൊക്കെ ഈ വിഷയത്തിലുള്ള അതിരുകവിച്ചിലായിട്ടാണ് സൂക്ഷ്മതാബോധമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒന്നും അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചിട്ടില്ല. ആദരവിന്റെ എല്ലാ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആദരവ് കാണിക്കണം. അത് ആ അതിർവരമ്പുകൾ വിട്ടുകൊണ്ടു പോകുമ്പോൾ അത് പല അപകടങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കും. ഇതിലെന്താ അപകടം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നിർത്തിയേടത്ത് നിൽക്കുവാനുള്ള പരിശീലനമാണ് ഒരു വിശ്വാസി ആദ്യമായി ശീലിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തുമൊക്കെ ഇപ്പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് അതൊരു നല്ല കാര്യമായി സ്വീകരിക്കുവാനും ചെയ്യുവാനും ഒക്കെ സാധിക്കുമായിരുന്നു. അതേപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ആദരവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിരുകവിയുന്നത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മുൻ സമുദായങ്ങളിൽ സംഭവിച്ച പല അബദ്ധങ്ങളും അപകടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവരതിലൂടെ പിഴച്ചു പോകുവാനുള്ള പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകളെ, പ്രായം ചെന്ന ആളുകളെ ആദരിക്കണമെന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ സ്വാലിഹീങ്ങളായ, മുത്തഖീങ്ങളായ, സജ്ജനങ്ങളായ ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അവരുടെ കൈമുത്തലും കാലു തൊട്ട് മുത്തലും തുടങ്ങി ആദരവ് ആരാധനകളിലേക്ക് വരെ എത്തുന്ന സ്ഥിതിവിശേഷം ഇന്ന് എമ്പാടും കാണാൻ ചില പ്രത്യേക ആളുകൾക്ക്, സൂഫികൾക്ക്, തരീക്കത്തുകാർക്ക് അതൊക്കെ വലിയ സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് റസൂലുള്ളാഹിയുടെ സ്ഥാനത്തേക്ക് സൂഫി ഷെയ്ഖുമാരെ, തരീക്കത്തിന്റെ ഇമാമുമാരെ, ഷെയ്ഖുമാരെയൊക്കെ അവരോധിക്കാറുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സ്വഹാബികൾ, സലഫുസ്വാലിഹിങ്ങൾ, അതേപോലെ തന്നെ താബിഈങ്ങൾ മുതിർന്നവരെ അംഗീകരിക്കുകയും സജ്ജനങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചിരുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹുസൈർ ഇബ്നു സബുറ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സയ്യിദ് ഇബ്നു അർക്കം എന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോൾ ആ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ, അല്ലയോ സയ്യിദ്, താങ്കൾക്ക് ധാരാളം ഖൈർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും കിട്ടാത്ത പല അനുഗ്രഹങ്ങളും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ആ അനുഗ്രഹങ്ങൾ? ദുനിയാവിലെ ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും അതല്ല അദ്ദേഹം എണ്ണി പറഞ്ഞത്, മറിച്ച് റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടായിട്ടില്ലേ? വസമിഅത ഹദീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞ ആ മൊഴിമുത്തുകൾ കേൾക്കാൻ താങ്കളുടെ കാതുകൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. വഗസൗത മഅഹു, ആ പ്രവാചകന്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിച്ച ആളാണ് താങ്കൾ. വസല്ലൈത ഖൽഫഹു, ആ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ താങ്കൾക്ക് ഭാഗ്യമുണ്ടായില്ലേ? ലഖദ് ലഖീത യാ സയ്യിദ് ഖൈറൻ കസീറ, അതുകൊണ്ട് സയ്യിദേ, താങ്കൾക്ക് ധാരാളം ഖൈറുകൾ കിട്ടിയിട്ടുണ്ട്. അസൂയ തോന്നുകയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഹദീസ്നാ മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബത്തിനെ ആദരിച്ച് ബഹുമാനിച്ച് അവർ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുകയാണ്. പക്ഷെ അവരാരും, സഹാബിമാരിൽ ആരുടെയെങ്കിലും കബർ കെട്ടി ഉയർത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇല്ല. അവരാരെങ്കിലും ആ കബറുകൾ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച, അതല്ലെങ്കിൽ ചന്ദനത്തിരിക്ക് കുത്തിയ, അങ്ങനെയുള്ള ആചാരങ്ങൾ ഭക്തിയുടെയും ബഹുമാനത്തിന്റെയും പേരിൽ ഇന്ന് ചെയ്തു കൂട്ടുന്ന സംഗതികൾ അവരാരും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അബൂബക്കറിന്റെ ഫളൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും മറ്റു ഉമ്മത്തിലെ എല്ലാവരുടെയും, മുസ്ലിം ഉമ്മത്തിലെ ബാക്കി എല്ലാവരുടെയും ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനുള്ള തട്ട് മുൻതൂക്കമുണ്ടാകും, കനം തൂങ്ങുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമത്തെ ഖലീഫയായും റസൂലുള്ളാഹിയുടെ തൊട്ടടുത്ത അനുയായിയായും ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ, സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അവർ അംഗീകരിച്ചതാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ അവരാരും അബൂബക്കറിന്റെ കൈമുത്താൻ പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ ആദരവും ബഹുമാനവും ഒക്കെ നൽകിയിരുന്ന അവർ ഒരിക്കലും അബൂബക്കറിന്റെ കബറിനെ കെട്ടി ഉയർത്തുവാനോ അവിടേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി യാത്ര പോകുവാനോ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു മാതൃക അവർ കാണിച്ചില്ല. കാരണം ആ അതിര് കവിച്ചിലാണ് ഏറ്റവും വലിയ ദുൽമായ ഷിർക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പിശാജ് അങ്ങനെയാണ് ഷിർക്ക്, ഖുറാഫാത്തുകളിലേക്ക്, ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഷിയാക്കൾ ആ രീതിയിലുള്ള ആശയങ്ങൾ കടമെടുക്കുമ്പോൾ ഇങ്ങനെ ക്ലിയറായി ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഇസ്ലാമികമായ ആശയങ്ങളെ, ആദർശങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെല്ലാമുള്ള അബദ്ധങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമും ഇബ്നു കഫീർ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് നൂഹ് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം ഉണർത്തുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. 71-ാം അധ്യായത്തിലെ 23 മുതലുള്ള ആയത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ആ ജനത ആരാധിച്ചിരുന്ന, അഥവാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇടയിൽ ഒരു 10 തലമുറയുടെ ഗ്യാപ്പേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്ക് അവരിൽ വദ്ദിനെയും സുവായിനെയും യഹൂസിനെയും യഹൂക്കിനെയും നെസറിനെയും ഒക്കെ വിഗ്രഹങ്ങളാക്കി പ്രതിഷ്ഠിച്ച് അവിടെ പൂജയും ആരാധനകളും ഒക്കെ സമർപ്പിച്ചു. ആദ്യമായി ശിർക്ക് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്നത് മുളപൊട്ടുന്നത് ഈ ആരാധനയിലൂടെയാണ്. അവർ എങ്ങനെയാണിത് ചെയ്തത്? അവരോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഈ ലോകം സൃഷ്ടിച്ച ഏതെങ്കിലും ദേവന്മാരോ ദേവികളാണോ എന്നുള്ള വിശ്വാസത്താലല്ല, മറിച്ച് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാൻ സ്വഹാബത്തിന്റെ സലഫുകളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിലുള്ള സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരുടെ പേരുകളാണ് വദ്ദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസർ എന്നൊക്കെ പറഞ്ഞാൽ അവരാരും മോശക്കാരല്ല. പക്ഷെ അവരെ ആരാധിക്കുന്നതിടത്തേക്ക് എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ ഈ ആദരവും ബഹുമാനവും ഒക്കെ വഴിവിട്ട് അതിരുവിട്ട് പോയപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള എല്ലാ വഴികളും ഇസ്ലാം ശക്തമായി കൊട്ടിയടച്ചിട്ടുണ്ട്. സദ്ദുദ്ദരിഅ എന്ന ഇസ്ലാം അംഗീകരിച്ച ഒരു അടിസ്ഥാന ആശയം പോലെ തിന്മയിലേക്കുള്ള എല്ലാ വഴികളെയും അതിന്റെ ഗൗരവം അനുസരിച്ച് വിലക്കുക, തടയുക എന്നത് ഇസ്ലാം പൊതുവെ ശ്രദ്ധിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തുറൂനി കമാ അത്തറത്തിൻ നസാറ ഇബ്നു മറിയം. മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ അമിതമായി പാടി പുകഴ്ത്തി പടച്ചറബിന്റെ പദവിയിലേക്ക് ഉയർത്തിയതുപോലെ, എന്നിട്ട് അദ്ദേഹത്തോട് സങ്കടങ്ങൾ പറഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിച്ച് ആരാധനകൾ അർപ്പിക്കുന്നത് പോലെ, ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ അമിതമായി പുകഴ്ത്തരുത് എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ആളുകളെ കാണുന്നു, അവർ പ്രവാചകനെ പുകഴ്ത്തി പ്രശംസിച്ച് പറയുകയാണ്, യാ റസൂലല്ലാ യാ ഖൈറന വബ്ന ഖൈരിന വസയ്യിദന വബ്ന സയ്യിദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അർഹപ്പെട്ട വാക്കുകൾ തന്നെ അതിലുള്ളൂ. ഞങ്ങളിൽ ഉത്തമരായവനെ, ഉത്തമന്റെ മകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ അബദ്ധമല്ല. വസയ്യിദന വബ്ന സയ്യിദന, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് അല്ലെങ്കിൽ പ്രവാചക, വബ്ന സയ്യിദന, ഞങ്ങളുടെ നേതാവിന്റെ മകനായ നബിയെ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വലാ യസ്തഹ്വിയന്നകുമു ശൈത്താൻ, പിശാച് നിങ്ങളെ അപകടങ്ങളിൽ, അബദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കാതിരിക്കട്ടെ. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, അബ്ദുല്ലാ അല്ലാഹുവിന്റെ ദാസൻ, വ റസൂലുഹു അല്ലാഹുവിന്റെ ദൂതൻ. മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലത്തി ലത്തി അൻസലനി അല്ലാഹു അസ്സ വജൽ. അല്ലാ എന്നെ നിർത്തിയ ഒരു സ്ഥാനമുണ്ട്, അതിനേക്കാൾ മീതേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഏത് കോപ്രായങ്ങളും ഇസ്ലാമികമായി ന്യായീകരിക്കാനും അംഗീകരിക്കാനും പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ, സ്വഹാബത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായി എതിർക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ബഹുമാനത്തിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും അവരാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നില്ല, സ്വഹാബത്ത് ആരും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹദീസുകളിൽ, കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലം യകുൻ ഷഖ്സുൻ അഹബ്ബ ഇലൈഹിം മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്വഹാബത്തിന് പ്രിയങ്കരരായ ഒരു വ്യക്തിയും, അത് സ്വന്തം വാപ്പയാണെങ്കിലും വെല്ലിപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും, അവർക്ക് പ്രിയങ്കരമായിരുന്നില്ല. പക്ഷേ വക്കാനു ഇദാ റഔഹു ലം യഖൂമു, ആ പ്രവാചകൻ കടന്നു വരുന്നത് അവർ കണ്ടാൽ അവർ എഴുന്നേറ്റ് ഭക്തിയോടുകൂടി തലകുനിച്ച് കൈമുത്തി ചുംബിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല. ലിമാ യഅലമൂന മിൻ കറാഹിയത്തിഹി, തന്നെ ആദരിച്ച് തന്റെ അനുചരന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നവർക്ക് മനസ്സിലായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റു പല മഹത്വങ്ങളും പ്രത്യേകതകളും ഉണ്ട്. പ്രവാചകനെ അവർ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആദരവും ബഹുമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം പരിമിതപ്പെടുത്തി എന്നല്ലാതെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്താറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബിയുടെ മുടി അവർക്ക് കിട്ടിയാൽ അവരെടുത്തു വച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീർ അവർ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അബൂബക്കറിന്റെ വിഷയത്തിൽ അത് അവർ കാണിച്ചിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള തഅലീമും ഇക്രാമും ആദരവും ബഹുമാനവും ഒക്കെ അത് പ്രത്യേകമായി ഒരു സ്ഥാനത്തുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കൊടുത്ത റെസ്പെക്റ്റും ആദരവും ഒരിക്കലും അബൂബക്കറിന് കൊടുത്തിട്ടില്ല എന്നറിയുമ്പോൾ സ്വഹാബത്ത് ആരും അവർക്ക് പരസ്പരം ആ രീതിയിൽ അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എന്നറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവ് അങ്ങനെ തന്നെ നമ്മൾ കാണിക്കുകയും അതേപോലെ സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെയാണോ ഈ വിഷയത്തിലൊക്കെ നയനിലപാടുകൾ സ്വീകരിച്ചത് അതുപോലെ ആദരിക്കേണ്ടതിനെ ആദരിക്കുവാനും ആദരവ് കൂടി അത് ആരാധനയിലേക്ക് പോകുന്ന അനാദരവിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആഹ്റം, നമ്മുടെ ഈമാൻ നഷ്ടത്തിലാകുമെന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, ആദരവുകൾ അതിരുവിടുമ്പോൾ എന്ന വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഷമീർ മദീനി, തൃക്കാക്കര സലഫി മസ്ജിദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
2: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എൻ്റെ ദുഃഖങ്ങൾ ഭാഗം 5. ശ്രോതാക്കളുടെ മനോദുഃഖങ്ങൾ പീസ് റേഡിയോയുമായി പങ്കുവച്ചുകൊണ്ട് അവയ്ക്ക് നിവാരണം വരുത്താനുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിലും അൽഹംദുലില്ലാ ചേരുന്നുണ്ട്. എൻ്റെ ദുഃഖങ്ങൾ, നമ്മുടെ മനോവ്യഥകളും ദുഃഖങ്ങളും തുറന്നെഴുതാനും അതിന് പരിഹാരം കണ്ടെത്താനുമുള്ള ഒരു വഴി എന്ന നിലക്കാണ് ശ്രോതാക്കൾ ഈയൊരു പരിപാടിയെ സമീപിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽക്ക് കൂടുതൽ ആസൂത്രണങ്ങളോടുകൂടെ മുന്നോട്ട് പോകാം എന്ന ഒരു ധാരണ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈയൊരു എപ്പിസോഡിൽ നിങ്ങളുടെ പരമാവധി പ്രശ്നങ്ങളെ നമ്മൾ സമഗ്രമായി തന്നെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര വ്യക്തതയോടുകൂടി എഴുതുന്നുവോ അത്ര വ്യക്തത ഉത്തരത്തിനും ഉണ്ടാകും എന്ന് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്കും ചിന്തകളിലേക്കും ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും പ്രവേശിക്കാം. ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സുഹൃത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ പീസ്റയുടെ നിരന്തരം കേൾക്കുന്ന ആളാണ്. കൃത്യമായി ഇസ്ലാമിക ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ജോലി ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലാണ്. അവിടെ പലിശ ഇടപാടുകളുണ്ട്. എനിക്ക് ഈ ജോലി ഒരു പൊതു PSC പരീക്ഷ എഴുതിയപ്പോൾ കിട്ടിയതാണ്. മറ്റ് ജോലികൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എനിക്ക് മറ്റു വരുമാന മാർഗങ്ങളുമില്ല. എൻ്റെ ചെലവിലാണ് കുടുംബം കഴിയുന്നത്. ഞാൻ ഒരുപാട് മറ്റ് ജോലികൾ അന്വേഷിച്ചുവെങ്കിലും ഇതുവരെ ശരിയായിട്ടില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ എൻ്റെ ജോലി തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ലഭിക്കാനാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. മനസ്സ് വളരെ സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഈ സുഹൃത്ത് എഴുതിയിട്ടുള്ളത്.
3: എന്തായാലും പലിശയുമായി ഏത് തരത്തിൽ ബന്ധപ്പെടുന്ന ഒരു ജോലിയാണെങ്കിലും തീർച്ചയായും അത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധ്യമല്ല. ഈ ഒരു ധാരണ യഥാർത്ഥത്തിൽ ആരുടെ മനസ്സിലുണ്ട്? ഈ ചോദ്യകർത്താവിൻ്റെ മനസ്സിലുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മറിച്ചൊരാളൊരു ഫത്വ തന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ ജോലിയിൽ മനസ്സമാധാനത്തോടെ തുടരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അത് എത്ര വർഷങ്ങൾ വൈകുന്തോറും നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതകൾ ഇനിയും കുറയാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് പ്രാർത്ഥിച്ച് അതിപ്പോൾ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ജോലിയിലേക്ക്, കുടുംബ പട്ടിണിയാവാത്തൊരു ജോലിയിലേക്ക് മാറലായിരിക്കും നിങ്ങൾക്കിപ്പോഴും ഭാവിയിലും മനസ്സമാധാനത്തിന് നന്നാവുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ വികാരം വെച്ച് നമുക്ക് പറയാനും.
1: മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. എൻ്റെ കുടുംബജീവിതം സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഇത്രയും കാലം ജീവിച്ചു. എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസവും സ്നേഹവുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നറിയില്ല. അവിഹിതമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാഹചര്യമുള്ളൊരു ജോലിയാണ് അദ്ദേഹത്തിൻ്റേത്. അതാണ് എനിക്ക് സംശയം തോന്നാനുള്ള കാരണം. ആദ്യം കണ്ടപ്പോൾ പാടില്ല, തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞ് വിലക്കി. ഇനി ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. വീണ്ടും അങ്ങനൊരു സാഹചര്യം ഞാൻ അറിഞ്ഞു. ഞാൻ അറിയില്ലെന്ന് കരുതിയാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അള്ളാഹു എന്നെ അറിയിച്ചു തന്നു. വീണ്ടും ക്ഷമ ചോദിച്ചു. പക്ഷേ സങ്കടം കൊണ്ട് സമാധാനക്കേടുകൊണ്ടും എൻ്റെ ജീവിതം വിഷമത്തിലായി. അദ്ദേഹത്തിന് ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനും എൻ്റെ മനസ്സിൻ്റെ വിഷമം മാറാനും എന്തു ചെയ്യണം എന്നാണ് ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്.
3: ഇവർ തന്നെയാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഫോണിൽ ഇതേപോലെ ഒരു ചോദ്യം എനിക്ക് വന്നിരുന്നു. അപ്പം ഞാൻ ആ സന്ദർഭത്തിൽ അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും അരുതാത്തത് കണ്ടോ ഫോണിൽ? ഒരു സ്ത്രീക്ക് ഫോൺ വിളിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ടപ്പുറത്തേക്ക് എന്തെങ്കിലും കണ്ടോ? അശ്ലീലങ്ങൾ എന്തെങ്കിലും കണ്ടോ? സ്വകാര്യമായ ചാറ്റിങ് അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ അതൊരു ക്ലാരിറ്റി വേണ്ട ഒരു കാര്യമാണ്. അയാളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അദ്ദേഹം സ്ത്രീകളെ വിളിക്കൽ ആവശ്യമായി വരുന്നൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ വിളിക്കാതിരിക്കാം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ആ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ബന്ധപ്പെടേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷമായി അദ്ദേഹത്തിനൊരു അവിഹിതമായ ബന്ധമുണ്ടെന്ന് പറയാവുന്നൊരവസ്ഥയില്ല എന്നാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ആൾ പിന്നെ ഒരു ഒരു അന്യ സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധം പുലർത്തുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ അയാളെക്കുറിച്ച് പറയുന്നതും, ഫോണിൽ ഇതുപോലെ ഒരു വ്യക്തമല്ലാത്തൊരു ചാറ്റിംഗ് കണ്ടാലും രണ്ടിനും വേണമെങ്കിൽ നമുക്ക് അവിഹിത ബന്ധമെന്ന് പറയാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഭർത്താവിൻ്റെ മേൽ ഉന്നയിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ പ്രത്യക്ഷമായ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഒരു സൂക്ഷ്മത കുറവ് കാണിക്കുന്നു എന്ന് ഇതുവരെ നിങ്ങൾക്ക് തോന്നാത്ത ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങാൻ അദ്ദേഹത്തിന് ജോലിയുടെ സാഹചര്യം ഒരു കാരണമാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം അദ്ദേഹം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഈ അവിഹിതങ്ങളും ആരോപണങ്ങളും പറയുന്നതിലേറെ നല്ലത് സത്യസന്ധമായി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് മാറിയപ്പോൾ എനിക്കെൻ്റെ മനസ്സിക്ക് ഓരോ സംശയങ്ങൾ വരാൻ തുടങ്ങി. നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയുമെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ജോലിയിൽ നിന്നൊന്നും മാറാനോ അല്ലെങ്കിൽ ലേഡീസ് സ്റ്റാഫുമായി ബന്ധപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനോ എന്തെങ്കിലും പറ്റുമോ എന്ന് വളരെ ഗുണകാംക്ഷാപൂർവം അദ്ദേഹത്തിനൊരു അവിഹിത ബന്ധം ആരോപിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് സത്യസന്ധമായ ഒരു പരിഹാരം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതായിരിക്കും നന്നാവുക എന്നെനിക്ക്
1: തോന്നുന്നു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസാണ് വീണ്ടും ചിലത് വന്നിട്ടുള്ളത്. എൻ്റെ ഭർത്താവ് സെക്ഷലി നല്ല മൈൻഡുള്ള ഒരാളാണ്. എനിക്കാണെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്തൊന്നും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവസ്ഥ ഉണ്ടാകാറില്ല. അതിനാൽ യൂട്യൂബിലൊന്നും റൊമാൻറ്റിക് സോങ്സ് കാണാറാണ് പതിവ്. എനിക്കറിയാം അത് ഹറാമാണ്, കാണരുതെന്ന്. പക്ഷേ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേറെ മാർഗം അറിയില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
3: ശരിയായ വഴികളിലൂടെ പറ്റുന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ തെറ്റായ വഴികൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മളെ ഒരു വൈകാരികത സൃഷ്ടിക്കുവാൻ ഏറ്റവും നന്നായി കഴിയുക ആരാണോ നമ്മളുമായി വൈകാരിക ശാരീരിക ബന്ധം പുലർത്തുന്ന അയാൾക്ക് തന്നെയാണ് പറ്റുക. നമ്മളതല്ലാതെ വേറൊരു ഭാഗത്ത് നമുക്ക് കിട്ടുന്ന വികാരങ്ങളെ ഒരിക്കലും നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇണയുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സത്യത്തിൽ ഇതിൽ അയാളുടെ ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നതെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് എളുപ്പമാകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു വൈകാരികമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചതിന് ശേഷമാണ് ശാരീരികമായ ബന്ധങ്ങളിലേക്ക് പോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമികമായ ഒരു മര്യാദയും. അപ്പോൾ അത്തരത്തിലുള്ള നിരന്തരമായ നമ്മളിൽ വൈകാരികത ഉണ്ടാക്കുന്ന സംസാരങ്ങളും പെരുമാറ്റങ്ങളും നോട്ടങ്ങളും സ്പർശനങ്ങളും എല്ലാം ഒരു ഭർത്താവ് ഇത്തരം വികാരങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുന്നവരിൽ കൂടുതലായിട്ട് അത് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ചില പെരുമാറ്റങ്ങൾ നിങ്ങളുമായി അദ്ദേഹത്തിന് സാധ്യമാവുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു വൈകാരികത തോന്നാത്തൊരവസ്ഥ ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാവുന്നത്. ഇത്രയും പിന്നെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങളാകുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മറുപടിയിൽ പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കും.
1: തീർച്ചയായും ഇത്രയേ പറയാൻ ഈയൊരു രീതിയിൽ കഴിയുകയുള്ളൂ എന്ന ശ്രോതാവ് മനസ്സിലാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. മറ്റൊരു വിഷയം അശ്ലീലത കാണുക എന്ന ഒരു തിന്മ, അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല. ഈ തിന്മ കാരണം എൻ്റെ നല്ല പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിയാണ്. പൂർണ്ണമായി ഇതിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യണം? നിരന്തരം നൂറുകണക്കിന് മേഖലകളിൽ നിന്ന് നിരന്തരം വരുന്ന ചോദ്യം ഇപ്രാവശ്യം വന്നിരിക്കുന്നു.
3: മാറാൻ കഴിയും എന്നുറപ്പാണ്, അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിസ്സഹായരാണ്, മാറാൻ കഴിയില്ലെന്ന് വിചാരിക്കരുത്. കാരണം ഇതൊക്കെ അഡിക്ഷനുകളാണ്. അതായത് നമ്മളൊരു തിന്മയുടെ ഭാഗമായി തീർന്നാൽ ആ തിന്മയിലേക്കുള്ള ഒരു ആകർഷണീയത വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ഒരു അഡിക്ഷൻ വരും. പിന്നെ അത് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിത്തീരും. ശരിക്കും ഈ അഡിക്ഷൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു തിന്മ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി, ആ അനുഭൂതി എപ്പോഴും നമ്മുടെ തലച്ചോറിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ തിന്മ ചെയ്യാതെ തന്നെ നമുക്ക് ആ അനുഭൂതി ഉണ്ടാകും. എങ്ങനെ? ആ തിന്മയിലേക്കുള്ള ചില സൂചനകളോ സാഹചര്യങ്ങളോ വരുന്നതോടുകൂടെ നമുക്ക് എന്തെയും ആ അനുഭൂതി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഒരാളൊരു ഒരു ഒരു സ്ത്രീയുമായിട്ട് അശ്ലീലമായ നിലക്ക് ചാറ്റ് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കും. ആ ചാറ്റിങ്ങിൽ അയാൾ ഒരു ഒരു നിർവൃതി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇനി അയാൾ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവളുടെ ഒരു മിസ് കോള് കണ്ടാൽ ആ ചാറ്റ് ചെയ്തപ്പോൾ അയാൾക്കുണ്ടായ ഒരു അനുഭൂതി എന്താണോ അതേ അനുഭൂതി അയാൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്ത്രീയുടെ ഒരു ചെരുപ്പോ അല്ലെങ്കിൽ ആ സ്ത്രീ കൊടുത്തൊരു സമ്മാനമോ കാണുമ്പോഴേക്കും എന്തു ചെയ്യും, അവളുമായുള്ള എല്ലാ നിലക്കുള്ള ആസ്വാദനങ്ങളുടെയും അനുഭൂതി മനസ്സിലേക്ക് ഇങ്ങ് വരും. അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും, നിയന്ത്രിക്കാൻ പറ്റാതെ പോവുക ചെയ്യുക. അങ്ങനെയാണ് ആളുകൾ കള്ളുഷാപ്പിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് ആളുകൾ പിന്നെ ഫോണിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും, അറിയാതെ എന്തെങ്കിലുമൊക്കെ നോക്കാനായിരിക്കും എടുത്തിരിക്കുക. ഈ ശീലമുള്ള ആളുകൾ വേഗം എന്തു ചെയ്യും, അത്തരം സൈറ്റിലേക്കാണ് കയറിപ്പോകും. അപ്പോൾ ഈ അഡിക്ഷൻസിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഒരു നിശ്ചിത കാലാവധിയിൽ ആ തിന്മയുടെ പരിസരങ്ങളിലേ ജീവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ അഡിക്ഷൻസിന് പരിഹാരമുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും പല പ്രാവശ്യം തൗബ ചെയ്യും, പല പ്രാവശ്യം പ്രതിജ്ഞ ചെയ്യും, പക്ഷെ അതൊന്നും അവർക്ക് പാലിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ അഡിക്ഷൻസ് അവരെ പിടിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഒരു നിശ്ചിത കാലാവധിയിൽ അവരെന്ത് ചെയ്യുക, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ അശ്ലീലങ്ങൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ സുഹൃത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 or 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസം, പ്രത്യേകിച്ച് റമദാനൊക്കെ ഇണക്കണേൻ്റെ ഏറ്റവും നല്ലത്, അത്രയും കാലം എന്ത് ചെയ്യുക, ഒരിക്കലും താൻ ഫോൺ എന്ത് ചെയ്യില്ല, നെറ്റ് ചാർജ് ചെയ്യൂല, ഞാൻ അത്രയൊരു സൈറ്റ് കയറൂല എന്ന നിലക്ക് കണ്ണിശമായി നമ്മളതിന് ആ വിട്ടു നിൽക്കുന്നൊരു കാലാവധി ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും. അഡിക്ഷൻ നിൽക്കാൻ അതേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു കുട്ടി ഒരു കാര്യത്തിന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ആ വാശിയെ നിങ്ങൾ തടുത്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ വാശി അവൻ മാറും. ഈ ഒരു കാര്യത്തിൽ നിന്ന് വിടുന്ന സമയത്തുണ്ടാകുന്ന സിൻഡ്രോം, അതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ ഭയങ്കര ഭയാനകമായ സംഭവമാണ്. അതുകൊണ്ട് ഒരു നിശ്ചിതമായ ഒരു കാലാവധി ഒന്ന് തടുത്തു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. അത് ചെയ്യാതെ ബാക്കിയൊക്കെ ചെയ്താലും ഒരു പക്ഷേ നടന്നുകൊള്ളണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, പിശാജാണ് ഇത്തരം തിന്മക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ പിശാജിൽ നിന്ന്, പിശാജിൻ്റെ പ്രചോദനങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റും. അതിനുള്ള മാർഗം ദിക്റുള്ളയാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, പിശാജിൽ നിന്ന് രക്ഷ തേടൽ, ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ പിശാജിൽ നിന്നുള്ള പ്രേരണ നിൽക്കും. അപ്പോഴും നമുക്കൊരു സ്വയം കൺട്രോൾ കിട്ടും. പിന്നെ ഇത്തരം അഡിക്ഷനുകളുള്ള ആളുകളൊക്കെ അസ്വസ്ഥരായിരിക്കും. എല്ലാ സമയവും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അവർക്ക് അതായിരിക്കും ചിന്ത. അതിനുള്ള അവസരങ്ങളെക്കുറിച്ച്, അതിനുള്ള സമയത്തെക്കുറിച്ചൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം ആളുകൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒഴിവ് കിട്ടുമ്പോൾ രാത്രി ഒച്ചരെ ഉറങ്ങാതെ ഇങ്ങനെ കിടന്നാൽ ഇതാണ് മനസ്സിലേക്ക് വരിക. എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതാണ് മനസ്സിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റുകൾ, ചിന്തകളിൽ ആ വ്യാപൃതരാണ്. നമ്മൾ റേഡിയോ പോലുള്ളതൊക്കെ എപ്പോഴും ഇയർഫോൺ വെച്ച് കേൾക്കുക, അങ്ങനെ നിരന്തരം വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചില പരിശ്രമങ്ങളിലൂടെ പിന്നെ നമ്മൾ മനസ്സിൽ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന, ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നല്ല ഉത്ബോധനങ്ങൾ നമ്മൾ കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക, ഇതൊക്കെയാണ്. പിന്നെ ഇത്തരം ലൈംഗിക രംഗത്തുള്ള വഴിവിട്ട അഡിക്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് വിവാഹിതനാണെങ്കിൽ അത് ഭാര്യയിലൂടെ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. വിവാഹിതനല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ള അനുവദനീയമായ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുക. എന്തായിരുന്നാലും ഇതിലേതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ അതിന് രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് പറ്റില്ലെന്നൊരിക്കലും വിചാരിക്കരുത്. അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക.
1: ഓക്കെ, ഭർത്താവ് 2 വയസ്സായ എന്നെയും മോനെയും വേണ്ടെന്ന് പറയുന്നു, സഹിക്കാനാവുന്നില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല.
3: അതാണ് ദാമ്പത്യ ജീവിതത്തിലെ ഒരു ഒരു ഒരു അവസ്ഥയാണത്. അപ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം, സാഹചര്യം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തോട് കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഏതൊരു സാഹചര്യമാണുള്ളത് എന്നൊന്നും അറിയാതെ നമുക്കിതിനൊരു മറുപടി പറയുക സാധ്യമല്ല. എന്തായിരുന്നാലും നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിലെ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പരിഹരിക്കാൻ എന്തായിരുന്നാലും ഒരു മധ്യസ്ഥനോ അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരാളോ, നിങ്ങളുടെ രക്ഷിതാക്കളോ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, നിങ്ങളറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ദാമ്പത്യത്തെ ശരിയാക്കാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തൂ എന്ന് മാത്രമേ ഇത്രയും ചുരുങ്ങിയ ഒരു ആശയം കൊണ്ട് നമുക്ക് നിങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു തരാൻ സാധ്യമാകും.
1: പിന്നീടൊരു പാരൻറ്റിൻ്റെ ഒരു ഒരു ചെറിയൊരു ആശങ്കയാണ്, എൻ്റെ മകൾ ഉറക്കത്തിൽ സംസാരിക്കുന്നു, രാത്രി ഉറങ്ങുമ്പോഴുള്ള ദിക്റുകളെല്ലാം ചെല്ലാറുണ്ട്, പ്രതിവിധിയുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
3: നമ്മൾ ആദ്യം പരിശോധിക്കുക ഇത് എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നിപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല, ഉറക്കത്തിൽ സംസാരിച്ചാൽ ആ കുട്ടിയെ വിഷയം അറിയുന്നില്ല, രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഭയോ എന്തെങ്കിലും കൂടുതൽ ആശങ്കകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് ഉറക്കത്തിലൊരു ഭീതിയുണ്ടെന്ന് മനസ്സിലാക്കാം, അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ഉറക്കത്തിൽ പറയുന്ന സംസാരങ്ങൾ എന്നുള്ളത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരു പ്രായ വ്യത്യാസമോ സമയമൊക്കെ വ്യത്യാസമോ വരുമ്പോൾ എന്ത് ചെയ്യും, മാറിക്കിട്ടും. പിന്നെ ഇത് ചില പ്രത്യേക ദിവസങ്ങളിലാണോ സംഭവിക്കുന്നത്, അതോ നിരന്തരമായി സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പല കാരണങ്ങളെ കൊണ്ടത് വരും. അപ്പോൾ അതിന് വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെ നമ്മൾ സമീപിക്കുകയാണ് വേണ്ടത്. ഒരു കാരണം എന്താ വെച്ചാൽ, അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങൾ, ഭീതി, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൊരു അസ്വസ്ഥത വരുമ്പോൾ പകലിൽ ചില അസ്വസ്ഥതകളുടെ ചില സിംറ്റംസ് കാണുന്ന പോലെ തന്നെ രാത്രിയിലും അതിൻ്റെ ചില അടയാളങ്ങൾ കാണാം. അങ്ങനെ കാണുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം ഒരു പക്ഷേ. കുട്ടികൾ പറയുന്ന വാക്കുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ പേടിപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാക്കുകൾ, ആ പറയുന്ന വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് പകൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സംസാരങ്ങളുമായി ബന്ധമുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ മാനസിക വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, ചികിത്സിക്കപ്പെടാൻ മാത്രം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പറ്റുന്ന ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് ഇത് പറയുക. കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ തന്നെ സൈക്കോളജിസ്റ്റുണ്ട്, അവരെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം മറ്റ് ഡോക്ടർമാരെ നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക എന്നുള്ളതാണ്. അല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയം ക്ഷമിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായി മാറിപ്പോകാനും സാധ്യതകളുണ്ട്.
1: ഓക്കെ, ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നടത്തിയൊരു ചർച്ചയിൽ നമ്മൾ നിർദ്ദേശിച്ച നിർദ്ദേശത്തോടുള്ളൊരു പ്രതികരണമാണ്. സ്നേഹമില്ലാത്ത ഭർത്താവിനെ കുറിച്ച് അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടു. അതുപോലെ അതിലേറെ ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഇവിടെ ഒരുപാട് സ്ത്രീകളുടെ ഇഷ്യൂസ് പറഞ്ഞു കേട്ടു, അതിലേറെയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞില്ലേ, കൂടെ ഇരിക്കുക, അവരെ കൂടുതൽ പരിഗണിക്കുക എന്നൊക്കെ, അതും ചെയ്യാറുണ്ട്. പുറത്തു പോകുമ്പോൾ എൻ്റെ എല്ലാതും അവിടെ നിർത്തിവെച്ച് ഞാൻ ഒന്ന് അടുത്തേക്ക് പോകുമ്പോൾ തള്ളുകയും മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പോകാറുണ്ട്. പോസിറ്റീവായി ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പോയിട്ട് 3 വർഷമായി. നാട്ടിലേക്ക് വരുന്ന ഒരാഗ്രഹം കൂടി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ഇനി ചെയ്യേണ്ടത്?
3: അപ്പോൾ ആ പിന്നെ പരിഹാരമാകുന്നില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാവുന്നത്. അതായത് അടുത്ത് പെരുമാറുന്നത് കൊണ്ടോ കൂടുതൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കൊണ്ടോ മനം മാറ്റം ഉണ്ടാകാവുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് എന്ന് മനസ്സിലാക്കാനേ നമുക്ക് ഈ മറുപടി നിന്ന് പറ്റുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ എന്ത് പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം, നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എന്താണ് മറുപടിയായി പറയുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ നമുക്ക് വിശദമായിട്ട് കേൾക്കണം, അറിയണം. അതല്ലാതെ നമുക്കിതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. എന്തായാലും ഒരു കൺസിഡറേഷനും കിട്ടാതെ, ഒരു നിലക്കും ഒരു ഭാര്യ എന്നത് അംഗീകരിക്കാതെ, നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ അയാളുടെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ എന്ത് വഴികളുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരുപക്ഷെ മനസ്സിലാവും. ആ പ്രതികരണങ്ങളൊന്നും ഇതിൽ പറയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് മനസ്സിലാവാതെ അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു വൺ വേ ആയിട്ട് നിങ്ങളെ ഉപദേശിക്കുക, അത് സക്സസ് ആവുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും എന്നാണ് മനസ്സിലാവുക.
1: ഇവരുടെ കാര്യത്തിൽ രണ്ടുപേരെയും കൂട്ടിയിരുത്തിയുള്ളൊരു സംസാരം ആവശ്യമാണ്. ഞാനൊരു പ്രവാസിയാണ്. വിളിക്കുമ്പോഴെല്ലാം ഭാര്യ സോഷ്യൽ മീഡിയ എടുക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ സമ്മതിക്കാറില്ല, അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നു, ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നൊക്കെ പറയുന്നു. വളരെ സമാധാനത്തിൽ ഞാൻ അതിൻ്റെ ദോഷവശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും അവൾ എതിർത്തു പറയും. ഞാൻ എന്തു ചെയ്യണം?
3: ഇപ്പോൾ എടുക്കണ്ട എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, നാട്ടിൽ ഭാര്യ ഒറ്റക്കാണ്, അപ്പോൾ അവൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിന് ന്യായം.
1: അതെ.
3: എന്നാൽ ഭാര്യൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ എന്താണ്, ഭർത്താവ് കൂടെയല്ല ഗൾഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഇന്ന് സത്യത്തിൽ ശാരീരിക ബന്ധമല്ലാത്തത് എല്ലാം നടത്താൻ പറ്റുന്ന രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ വേണ്ടെന്ന് പറയുന്നത് എങ്ങനെ ഒരു ന്യായമാകുമെന്ന് ഭാര്യ ചോദിച്ചാൽ അതും 100% ശരിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് സ്കൂളുകളിലൊക്കെ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ എന്താണ്, വളരെ അപൂർവം 1-2% ആൾക്കാരെടുത്ത് ഫോണില്ലാന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സഹോദരി പറയുന്നത് ന്യായമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഇവളെ വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വ്യവസ്ഥകളോടുകൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുവാൻ അവരെ അനുവദിക്കലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഗൾഫിലാകുന്നത് കൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടാനും സ്നേഹങ്ങൾ കൈമാറാനും ഒക്കെ ഏറ്റവും നല്ലത് സോഷ്യൽ മീഡിയ അനുവദിക്കുക. അത് എന്ത് ചെയ്യുക, പരസ്യമായി നോക്കാനും പരിശോധിക്കാനും ഏത് സന്ദർഭത്തിൽ നിരീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയാൽ പിന്നെ ഈ ഫോൺ നിനക്ക് ഉണ്ടാവില്ല, ഞാനത് അനുവദിക്കില്ല എന്നൊക്കെ ചില കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു കാര്യമാണ്. ഒരു ഓൺലൈനിൽ ഒരാളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അവരുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ എല്ലാ നിലക്കും പറ്റും. അപ്പോൾ ആ നിലക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു അനുവാദം നൽകണം. അതേപോലെ തന്നെ അവർക്ക് ചില അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ. ഇപ്പോൾ റേഡിയോ അവർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നെറ്റ് സൗകര്യം ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെ ആകുന്നത് കൊണ്ട് തിന്മകൾ വരാതെ ഈ മീഡിയകൾ ഉപയോഗിക്കുവാൻ അവരെ അനുവദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
1: ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ വേറൊരു തലമാണ് ഇവിടെ മറ്റൊരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയായിരുന്നു, മതിഭ്രമം ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിന്. അത് എന്നെ സംശയിക്കുന്നു, ഞാൻ ഏതെങ്കിലും ഒരാളോട് ഒരു ചെറിയ ചാറ്റിംഗ് പോലും നടത്താറില്ല, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്കുണ്ടെങ്കിലും ആരുമായും ഫ്രണ്ട്ഷിപ്പ് വെക്കാറില്ല. എൻ്റെ ഭർത്താവിന് മുമ്പ് ആ സ്വഭാവം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് പ്രതികാരം കാണിക്കുകയാണോ എന്നറിയില്ല. 2 വർഷമായി എന്നെ സംശയത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. 2 കൊല്ലം മുമ്പ് ഡ്രഗ് എടുത്തതിന് ശേഷം എന്നെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഹുൽഅ കൊടുക്കാൻ ഒരുപാട് തവണ സമ്മതിച്ചതാണ്. 3 മക്കളാണ്. അവരെ ഓർത്ത് ഡ്രഗ് കാരണം ചെയ്തതാണല്ലോ എന്ന് സമാധാനിച്ച് ക്ഷമിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു അന്യയാളുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ഞാൻ. ആ എന്നോട് തന്നെ ഇതുപോലുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചില സംഭവങ്ങൾക്ക് ശേഷം എന്നെ അടിക്കാൻ വന്നിട്ടില്ല, അദ്ദേഹം ഗൾഫിലാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ മറുപടി കൊടുക്കും, ദേഷ്യത്തോടെ സംസാരിക്കാതെ ഇരിക്കും. പിന്നീട് ഞാൻ സംശയിച്ചതല്ല, എനിക്കെന്തെങ്കിലും തോന്നൽ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് ശരിയാക്കാൻ വരും. 10-20 ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും, ഇതുപോലെ 2 വർഷമായി ഇങ്ങനെ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ വന്നാൽ എനിക്കാകെ വീർപ്പുമുട്ടലാണ്. അവർ എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ എന്നെ മർദ്ദിച്ചതിൻ്റെയും ടോർച്ചർ ചെയ്തതിൻ്റെയും വേദന എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ അത് മറന്നിട്ടില്ല. അവരെന്നോട് സ്നേഹത്തോടെ തന്നെ പെരുമാറി ജീവിതം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാനെല്ലാം മറന്നു മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ സ്നേഹം കൂടുമ്പോൾ ഈ ചോദിക്കൽ തുടങ്ങും, പ്രശ്നമാകും, പിന്നെയും ഞാൻ ദുഃഖത്തിലാകും. ഇങ്ങനെ പോയാൽ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്ക് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ തോന്നിപ്പോകും ചിലപ്പോൾ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്നാണ്. വളരെ ദീർഘമായൊരു കത്തിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്.
3: ഏതൊരു ലഹരി ഉപയോഗിക്കുന്നവൻ്റെ ഭാര്യയ്ക്കും പറയാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവരെക്കുറിച്ച് മാത്രമുള്ളൊരു സംഭവമല്ല. അതായത് ഭാര്യമാരെ സംശയിക്കുക എന്നുള്ളത് എല്ലാ മദ്യപാനികളുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ഒരു സ്ഥിരം കാര്യമാണ്. കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്കൊരു അപകർഷതയുണ്ട്, അവർ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നില്ല, വൈഫിനെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവരെപ്പോഴെങ്കിലും അവരുടെ കാര്യത്തിന് വേണ്ടി മറ്റാരുടെയെങ്കിലും അടുക്കലേക്ക് ചാറ്റ് ചെയ്യുക, ബന്ധപ്പെടുക ചെയ്യുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസക്കുറവ് എല്ലാ മദ്യപാനികൾക്കും ഉള്ളതാണ്, ലഹരി ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥ ഇതിനൊരു മരീചിക പോലെയാണ്. അവർ പ്രതീക്ഷയിൽ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ പോവുക ചെയ്യുക. ഈ പ്രതീക്ഷകൾക്ക് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ക്രൂരതകളൊക്കെ ചെയ്യും. പക്ഷേ ലഹരിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സ്നേഹവും പശ്ചാത്താപമായിരിക്കും. അപ്പോൾ ആ പശ്ചാത്താപവും സ്നേഹവും കാണുമ്പോൾ എന്ത് ചെയ്യും, ആ വ്യക്തിത്വത്തിൽ ഇവർ മയങ്ങും, വീണ്ടും അവരെന്ത് ചെയ്യും, ഡ്രഗ്സിലേക്ക് പോകും. അപ്പോൾ വീണ്ടും അതിൻ്റെ പഴയ സ്വഭാവങ്ങൾ എടുക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ നീണ്ടു പോവുക ചെയ്യുക, വളരെ കാലം നീണ്ടു പോവുക ചെയ്യുക. ഇതിലൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമായേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം ഇതിനൊക്കെ പിൻവാങ്ങിയെങ്കിലേ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കൂ എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനും അതിൻ്റെ പേരിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റിയെടുക്കാനും പറ്റും. എനിക്ക് തോന്നുന്നത് ഡ്രഗ്സിൻ്റെയും അതേപോലെ തന്നെ ലഹരിയുടെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നല്ല കേന്ദ്രങ്ങളുണ്ട്. അത്തരമൊരു സ്ഥലത്ത് താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ജീവിതവും ദീനുമൊക്കെ നന്നാക്കിയെടുത്ത് ഒരു സമ്പൂർണമായ ഒരു മനുഷ്യത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു നല്ല മനുഷ്യനാക്കി ശരിയാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിക്കാം. കൂട്ടായ ശ്രമങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് സാധിച്ചേക്കാം. അങ്ങനെ മാറ്റിയെടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ലഭിക്കും. അതിന് അദ്ദേഹം തയ്യാറാവാത്തൊരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ പാരൻസുമൊക്കെ കൂടി ആലോചിച്ച് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വിരോധമില്ല.
1: ഒരു സഹോദരിയുടെ ദീർഘമായ ഒരു കത്തിനെ, ഒരു 3 പേജുള്ള കത്തിനെ ഞാനൊരു 3 വരിയിലേക്ക് ചുരുക്കുകയാണ്. അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല, മരിച്ചുപോയി. ബ്രദേഴ്സുണ്ട്, അവരെ പരിഗണിക്കണില്ല. വിവാഹം കഴിഞ്ഞു. ആദ്യ വിവാഹം ഒരു വളരെ പ്രായം ചെന്ന ആളുടെ കൂടെയായിരുന്നു. അയാൾക്ക് 4 മക്കളുണ്ടായിരുന്നു, മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ വിവാഹബന്ധം തകർന്നു. അതിനുശേഷം അവർ മറ്റൊരു കല്യാണം കഴിപ്പിച്ചു. അതിനൊരു ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. 70 വയസ്സിലധികം പ്രായമുള്ള ഒരാളെ കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പഠിച്ചവരെന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് ദാമ്പത്യത്തിൻ്റെ സുഖം കിട്ടിയിട്ടേ ഇല്ല, എനിക്ക് മാത്രമാണ് ദുരിതങ്ങൾ, എന്നെ നോക്കാൻ ആരുമില്ല. ഇപ്പം ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയും അനുബന്ധ ആളുകളൊക്കെ കൂടി അവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് സ്പെസിഫിക് ആയിട്ട് അവർ ഈ കുറിപ്പിലത് പറയുന്നുണ്ട്. ആ ഒരു പേരും വിശദാംശമൊക്കെ വെച്ച് എൻ്റെ പേര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവർ എഴുതിയിട്ടുള്ളത്.
3: നമ്മൾ അവരുടെ ആ വിഷമവും നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നു. നമുക്കെന്താ വെച്ചാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കേൾക്കുമ്പോൾ ഇതിലേക്കാളും ദാരുണമായ എത്രയോ ചിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയ അപകടം എന്തുകൊണ്ട് അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള ചിന്തകളാണ് നമുക്ക് വലിയ അപകടം ചെയ്യുക. കാരണം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതും അവൻ ഏറ്റവും വലിയ നാമ ഗുണവിശേഷമായി സ്വീകരിച്ചതും അവൻ റഹ്മാനാണ് പരമകാരുണികനാണെന്ന് തന്നെ. അപ്പം അള്ളാഹുവിൻ്റെ കരുണയുടെ ഭാഗമാണ് നമ്മുടെ ഈ ജീവിതവും പരീക്ഷണവും നാളത്തെ സ്വർഗവും എല്ലാം. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല, എല്ലാ നഷ്ടങ്ങളും നമുക്ക് തിരിച്ചു കിട്ടും, യാതൊരു സംശയക്കാര്യത്തില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിന്നോ നേടാൻ പറ്റിയില്ലെന്നോ ഒരു ഖേദത്തിന് ഒരു കാലത്തും ഒരവകാശവുമില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന എല്ലാവരിൽ നിന്നും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു വീടായി നിങ്ങൾ പറഞ്ഞല്ലോ, നല്ല വിശ്വാസത്തിലും നല്ല ഈമാനിലും നിന്നിട്ട് ഒരു ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും ഞാൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞാൻ ജീവിക്കും എന്ന ജീവിതത്തെ ഒരു ചാലഞ്ചായി ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഓരോ വ്യക്തികൾക്കും വരുന്ന ഓരോ പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയും വിവാഹ പരാജയങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ ഭർത്താവും കുട്ടികളും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട ഒരു സുഖവുമില്ലാതെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുടെ കഥകൾ നമ്മുടെ റേഡിയോയിലേക്കും മറ്റും എഴുതി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭർത്താവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം പരിഹാരമാകുന്നില്ല, ഭർത്താവ് ഇല്ല എന്നുള്ളത് കൊണ്ട് എല്ലാം പ്രശ്നമാകുന്നൊരു സാഹചര്യവുമില്ല. നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കറിയുന്ന ദീനീ വിശ്വാസങ്ങൾ അറിവുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങളൊരു നല്ല മുസ്ലിമത്തായി നല്ലൊരു മുഅ്മിനത്തായി ജീവിക്കൂ. തീർച്ചയായും ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടില്ല. ഇനിയും നിങ്ങൾക്ക് വിവാഹത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും ദാമ്പത്യ സുഖങ്ങളിലേക്കൊക്കെ വരാൻ ഇവിടെ തന്നെ ഇനിയും ഇൻഷാല്ലാ അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ക്ഷമിച്ചതിൻ്റെ ഫലം നാളെ തരാനിരിക്കുമ്പോഴായിരിക്കും ഇന്ന് നമ്മൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞതില്ലാതെ ആക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ ഇതുവരെ പിടിച്ചു നിന്ന പോലെ നല്ല മനസാന്നിധ്യത്തോടെ പ്രാർത്ഥിച്ചും ഉറച്ചും ജീവിതത്തിൽ വെല്ലുവിളിയായി സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സാമ്പത്തിക സുഖം ഇൻഷാല്ലാ അള്ളാഹു നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ പരലോകത്ത് ഏറ്റവും നല്ല ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ നമ്മുടെ മനസ്സിലെപ്പോഴും വേണമെന്ന് ഓർമ്മപ്പെടുത്തുക.
1: ഒരു പുരുഷൻ വിവാഹം അന്വേഷിക്കുമ്പോൾ പെൺകുട്ടിയുടെ ദീനീ ബോധം നോക്കുന്നതോടൊപ്പം സൗന്ദര്യവും നോക്കി കല്യാണം കഴിക്കൽ ഹറാമാണോ? അതോ ദീനീ ബോധത്തോടൊപ്പം സൗന്ദര്യം നോക്കൽ മതപരമായി നിർബന്ധമാണോ? അതായത് ദീനും സൗന്ദര്യമുള്ളവളെ ഒഴിവാക്കി ദീനീ ബോധം മാത്രമുള്ളവളെ കല്യാണം കഴിക്കുന്നതാണോ പ്രവാചകന്റെ സുന്നത്ത്?
3: വിവാഹത്തിൽ നമ്മൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇഷ്ടപ്പെടാതെ നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് അവളെ തൃപ്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത പെരുമാറ്റങ്ങളിൽ മനോവേദനപ്പെട്ട് ജീവിക്കേണ്ടി വരും ആ പെൺകുട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുക എന്നുള്ളതിലൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ദീനുള്ളവളായിരിക്കണമെന്നതാണ്. ദീനുണ്ടാവണം. ദീനുണ്ടാവുന്ന ഒരാളല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ദാമ്പത്യം ലഭിക്കില്ല. കാരണം ദീൻ എന്ന് പറയുമ്പോൾ അത് വിശ്വാസം കർമ്മം സ്വഭാവം എല്ലാം ഉൾക്കൊള്ളുന്നൊരു സമ്പൂർണ്ണ കാര്യമാണ്. അപ്പോൾ ഒരു ഭാര്യഭർത്തൃ ബന്ധത്തിൽ വേണ്ട വിനയം അനുസരണം ക്ഷമ എന്തെല്ലാം ഗുണങ്ങളുണ്ട് അതൊക്കെ ദീനാണ്. സ്വകാര്യതകളെ സൂക്ഷിക്കുക അതൊക്കെ ദീനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ദാമ്പത്യം കിട്ടാൻ എന്തൊക്കെ വേണം അതൊക്കെ ദീനാണ്. അതുകൊണ്ട് ആ ദീനീ അച്ചടക്കങ്ങൾ വേണം, അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം. ഇത് രണ്ടും ഒത്തുണങ്ങുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സൗന്ദര്യമുണ്ട് പക്ഷേ ദീനില്ല, ദീനുണ്ട് പക്ഷേ സൗന്ദര്യമില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യമുള്ള ഒരു ദീനുള്ള ഒരു കുട്ടിയെ തന്നെ കിട്ടും ഇൻഷാല്ലാ. അതിന് നിങ്ങൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, അതാണ് വേണ്ടതെന്നാണ് തോന്നുന്നത്.
1: ഓക്കെ, ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ചുരുക്കി പറയുന്നു. ദീനനുസരിച്ച് വിവാഹം കഴിച്ചതിനാൽ സഹോദരിമാരും മാതാപിതാക്കളും തികച്ചും എന്നോട് അനീതിയോടുകൂടെയാണ് പെരുമാറുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങളെ വീടിനേക്കാളും സാമ്പത്തികാവസ്ഥ ഉണ്ട്. വലിയ വീട്ടിലെ പെണ്ണായതിനാൽ അവൾ ജോലികളൊന്നും എടുക്കുന്നില്ല എന്നാണ് അവൾ ആക്ഷേപിക്കുന്നത്. എന്നാൽ 4 വർഷത്തെ എൻ്റെ അനുഭവം വെച്ച് അവൾ അങ്ങനെയല്ല. മാത്രമല്ല പലപ്പോഴും മാതാപിതാക്കൾ കാണിക്കുന്ന അനീതിയും മോശമായ പെരുമാറ്റങ്ങളും അവൾ ക്ഷമിക്കുകയും സഹിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഉമ്മയും സഹോദരിയും പറയുന്നതാണ് വാപ്പ കേൾക്കുക. വാപ്പാക്ക് വീട്ടിൽ കൃത്യമായൊരു നിലപാടില്ല, ഉമ്മയാണ് വീട് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമാണ് നേരിടുന്നത്. അവർ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതൊരു വലിയ പ്രതിസന്ധിയാണ്. എൻ്റെ മക്കളോട് പോലും പലപ്പോഴും അനീതിയാണ് മാതാപിതാക്കൾ കാണിക്കുന്നത്. പലപ്പോഴും ഞാനും ഭാര്യയും അവളുടെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോഴാണ് സഹോദരിമാർ വീട്ടിൽ വരുന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എൻ്റെ സഹോദരിമാർ വീട്ടിൽ വന്നത് മറച്ചു വെക്കാൻ അവർ കളവ് പറയുകയും ചെയ്യുന്നു. സഹോദരിമാർ വന്നിട്ടില്ല എന്ന് ഉമ്മ പറയും, പിന്നെ സഹോദരിമാർ വന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലെ കുറേ കാര്യങ്ങൾ ഈ സഹോദരൻ എഴുതിയിട്ടുണ്ട്.
3: ഇത് ശരിക്കും ഈ സഹോദരനോടുള്ളതിനേക്കാളും മറ്റ് വിവാഹിതരാകാൻ പോകുന്നവർക്കുള്ള ഒരു മെസ്സേജ്. ഇതിൽ നമ്മൾ രണ്ടാൾ ബസ് കാത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ പറഞ്ഞ ഈ ബസ് ഭയങ്കര തിരക്കാണ്, നമ്മളിതിൽ കയറേണ്ടടോ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വാശി പിടിച്ചതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ നിമിഷം അയാൾ പറയണ്ടോ, അവരോട് പറഞ്ഞ് കയറേണ്ടാറില്ല, ഇപ്പോൾ സീറ്റില്ല, ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാം, ചിലപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പിൽ നിർത്തിക്കോളുന്നില്ല. അതായത് പിന്നെ അതിൻ്റെ കുറേ നെഗറ്റീവ്സാണ് പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായത്തെ നമ്മൾ മാനിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് വളരെ പ്രധാനമായും വിവാഹ സമയത്ത് പാരൻസ് നമുക്കുണ്ടാവും. കാരണം നമ്മുടെ വിവാഹത്തിൽ അവർക്ക് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ അത് മാതാപിതാക്കളുടെ കൂടെ ഒരു അനുവാദത്തിലൂടെ ആകാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് അമ്മമാരോട് പോയി നോക്കാൻ പറഞ്ഞത്, പെങ്ങന്മാരെ നമ്മൾ പറഞ്ഞയക്കണത്. അല്ലാതെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിനെ വേണമെങ്കിൽ ഒരു പെണ്ണിന് പോയി നോക്കുമ്പോൾ അവളുടേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് ശ്രമിക്കണം എല്ലാവരുടെയും അഭിപ്രായമാവണം നമ്മുടെ വിവാഹം എന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, അവർ കൊണ്ടുവന്ന മരുമകളെ, അവർ കൊണ്ടുവന്ന നാത്തൂവിനെ അവരെന്ത് ചെയ്യും, വളരെ സ്നേഹിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഉദാഹരണം പറയണമെങ്കിൽ, നിങ്ങളുടെ ഒരു പെങ്ങള് അവളെ കൂടെ പഠിച്ചൊരു കുട്ടീനെ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നല്ല രൂപത്തിലായിരിക്കും അവളോട് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുമായുള്ളൊരു ബന്ധം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ സമ്പൂർണ്ണമായൊരു സംതൃപ്തിയും അഭിപ്രായവും പരിഗണിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. അത് ഒരു വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെയൊക്കെ ബുദ്ധിപരവും അതേപോലെ തന്നെ ഗുണപരവുമായിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം. ഇനി എന്താ, എങ്ങനെയെങ്കിലും നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെയും കാര്യങ്ങളെയും പരിഗണിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ റോങ്ങായി നിങ്ങളോട് പറയുമ്പോൾ തൽക്കാലം നിങ്ങൾ ഭാര്യനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അകലം കൂടുക ചെയ്യുക. തൽക്കാലമൊക്കെ ഒന്ന് അംഗീകരിച്ച് കൊടുത്ത് അവരൊക്കെ ഒന്ന് സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനഃശാസ്ത്രപരമായൊരു നിലപാടിലൂടെ നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതൊന്നും വലിയൊരു പ്രശ്നമാക്കി എടുക്കണം. കാരണം നിങ്ങളെപ്പോഴും ഒരു സ്വന്തം വീടും സ്വന്തം സൗകര്യങ്ങളായിട്ട് തിരിച്ചു പോവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും പറ്റും. ഇതൊക്കെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇൻഷാ അള്ളാ ഭാവിയിൽ തീർന്നു വരാവുന്ന ഒന്നാണെന്നാണ് മനസ്സിലാവുക.

0: വളരെ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊരു പിടിവലി കൊണ്ടോ ഒരു ഫലപ്രയോഗം കൊണ്ടോ അഡിക്ഷനുകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് വേറെ ചില വാശികളിലേക്കും പ്രശ്നങ്ങളിലേക്കുമാണ് പോവുക എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കുട്ടീൻ്റെ പ്രായം നമുക്കൊന്ന് അറിയണം. ഓരോ പ്രായക്കാരെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് ഓരോ രൂപങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഏതായിരുന്നാലും വളരെ സ്നേഹത്തിലും ഗുണകാംക്ഷയിലും അവരെ ഒന്ന് ബന്ധപ്പെട്ട് സംസാരിച്ച് നമ്മുടെ ഇത്തരം ഒരു കാര്യത്തിലൊരു പരിഹാരം ഫോൺ ഉപയോഗിച്ചോട്ടെ, പക്ഷെ അതിലെന്താ വെച്ചാൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മാറി ക്രമേണ മാറ്റിക്കൊണ്ടുവരാനേ നമുക്ക് സാധിക്കുള്ളൂ. കുട്ടിയുടെ പ്രായവും സമയവും ഒക്കെ അറിഞ്ഞ് അതിന് പറ്റാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, ഒരു കൗൺസിലർക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ പറ്റും, മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏത് അഡിക്ഷൻസും മാറും, പക്ഷെ അതല്പം ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രം.
1: മൊബൈൽ അഡിക്ഷനുകളെ കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പാരൻസിൻ്റെ കയ്യിൽ ഉള്ള മൊബൈൽ കുട്ടികളെടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു സ്വാഭാവിക സാർവത്രികമായ സംഗതിയാണ്. അത് ഏറ്റവും ഗുണഫലമായി ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ അരിസ്മോലോവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഒരു നിശ്ചിത സമയം കുട്ടികൾക്കത് നൽകുന്ന ഒരു ടൈം ക്രമീകരണം ഉണ്ടാക്കുക, ഇന്നതിലേക്കേ പോകാവൂ എന്നുള്ളൊരു പോളിസി ഉണ്ടാക്കുക. ഇപ്പോൾ ജമീൽ ഒക്കെ വന്നതോടുകൂടെ ആളുകൾ പൊതുവെ കുട്ടികൾ ജമീലിലേക്കാണ് പോകുന്നത്, ഇഷ്ടംപോലെ സാധനങ്ങൾ ജമീലിലുണ്ട്. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ അത് എനിക്കങ്ങനെ എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ ലിമിറ്റേഷനുള്ള ഒന്നാണ് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതൽക്ക് ബുദ്ധിപൂർവം ബോധപൂർവം പറയണം. ചാടിക്കളിച്ച് വർത്തമാനം പറഞ്ഞതുകൊണ്ട് ആയില്ല, വളരെ ശാന്തമായി അടുത്തിരുത്തി പറഞ്ഞ് ഓരോ പ്രായത്തിനും പറ്റിയ ഭാഷയിൽ പറഞ്ഞുകൊടുത്ത് കാര്യങ്ങൾ ക്ലിയറാക്കി കൊണ്ടുവരണം. കുറച്ച് കഷ്ടപ്പാടുണ്ട്, അതിൽ സംശയമല്ല. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ അധ്വാനിക്കാൻ മടിയുള്ള ഒരു വേഗത്തിൽ അതൊന്നും നടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പൊതുവെ എത്തുക. അതുണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി ഉറപ്പുവരുത്തണം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ യാത്ര തുടരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എത്ര കൃത്യമായി വ്യക്തമായി എഴുതുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടാകും. വ്യത്യസ്ത മേഖലകളിൽ ഉള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരിലൂടെ തന്നെ നിങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കിത്തരാൻ ശ്രമിക്കും. വൈയക്തികമായ പരിഹാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കേസുകളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ചില ആളുകൾ അവരുടെ വാചകങ്ങൾ തന്നെ വായിച്ച് ചിലപ്പോൾ അവർക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടാവില്ല, എന്നാൽ അനുബന്ധമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വായിച്ചത്. കെട്ടുകണക്കിന് ചോദ്യങ്ങൾ വരുമ്പോൾ അങ്ങനത്തെ ഒരു പരിഗണന നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട്. അത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. പലതും നമ്മൾ ഏറിയപ്പെടുന്നുണ്ടാകും, നിങ്ങൾ കേൾക്കാത്ത പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ച് നിങ്ങളെല്ലാവരും ഒന്ന് റേഡിയോ ഉപയോഗിക്കുക, പരിപാടികൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നത് ഉൾക്കൊള്ളുമ്പോൾ അല്ലിജാബയിലാണെങ്കിലും സ്നേഹക്കൂടിലാണെങ്കിലും ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായൊരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഏതായാലും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ. ഇൻഷാല്ലാ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ അടുത്തൊരു സെഷൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ പുതുമകളോടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫോൺ വഴി ചോദിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഒരുക്കണമെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ പശ്ചാത്തലം, കോവിഡ് പശ്ചാത്തലം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവിക നിയന്ത്രണങ്ങൾ ഒക്കെ മാറി മാറി വരുന്നൊരു ഘട്ടത്തിൽ ചില ക്രമീകരണങ്ങൾ ചിലപ്പോൾ ആവശ്യമായി വരാം. എന്തായാലും ആ ഒരു സ്വപ്നം വിദൂരമല്ല എന്ന് ശ്രോതാക്കളെ ഈയൊരു ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് തീർച്ചയായും നിർത്തുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കളുടെ മനോമുഗുരങ്ങളിലുള്ള ദുഃഖങ്ങളും വേദനകളും പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവർ.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
5: സ്വന്തം നിസ്സാരത തിരിച്ചറിയുക. മനുഷ്യൻ എത്രയധികം വിജ്ഞാനവും കഴിവുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ ജീവി മാത്രമാണവൻ. എന്നാൽ മറ്റു ജീവികളേക്കാൾ മനുഷ്യനൊരു സവിശേഷതയുണ്ട്. അതാണ് വിശേഷബുദ്ധി. ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിൽ രൂപമാറ്റം വരുത്തുവാനല്ലാതെ പുതുതായി ലോകത്തെന്തെങ്കിലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചുവച്ച പലതരത്തിലുള്ള അത്ഭുതങ്ങളും മനുഷ്യൻ ചിന്തിച്ചു പഠിച്ച് അല്പാൽപമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇതിനാണ് ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം അറിവുകൾ അഹങ്കാരമില്ലാത്ത ജനങ്ങൾക്ക് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹു പറയുന്നു, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അതായത്, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർക്കും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല, നീ മഹാപരിശുദ്ധൻ തന്നെ. അതിനാൽ ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നവർ പറയും. വിശുദ്ധ ഖുർആൻ അധ്യായം 3:191-192. വിനയവും വിജ്ഞാനവും ഉള്ളവർക്കേ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ പോലെ അവൻ നമ്മെ മരിപ്പിക്കും. ശേഷം അവൻ നമ്മെ പുനരുജ്ജീവിപ്പിക്കും. അങ്ങനെ നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കും. അതിനാൽ നാം എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം. എന്നാൽ എല്ലാവിധ മാനുഷികമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടി കേവലം ആത്മീയ ജീവിയായി കാലം തള്ളി നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അധ്വാനിക്കണം, കുടുംബജീവിതം നയിക്കണം, സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം സഹജീവികളോടുള്ള കടമയും നിറവേറ്റണം. എന്നാൽ ആത്യന്തിക ലക്ഷ്യം ഐഹിക വിഭവ സമാഹരണവും സുഖാസ്വാദനവുമായിരിക്കരുത്. മരണത്തെ മറന്നുകൊണ്ട് ഭൗതിക ജീവിതത്തോട് അത്യാസക്തി കാണിക്കുന്നത് ഇസ്ലാം വെറുക്കുന്നു. സൃഷ്ടാവ് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം സൃഷ്ടാവിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു പറയുന്നു, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക. ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. അധ്യായം 28:77. സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ മുഴുവനും അനുസരിക്കാൻ മനുഷ്യൻ പ്രതിജ്ഞാബദ്ധനാണ്. മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അള്ളാഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. 2:21. അള്ളാഹുവിനു പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. നീ അപ്രകാരം ചെയ്യുന്ന പക്ഷം തീർച്ചയായും നീ അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും. 10:106.
4: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. Tune to reality.
7: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സൂറത്തുൽ ഹജ്ജ് 30:31. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം. അബ്ദുൽ വഹാബ് സലാഹിയാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه واحلت لكم الانعام الا ما يتلى عليكم فاجتنبوا الرجس من الاوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 2 ആയത്തുകൾ, 30, 31 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ലാലിക, അത് അഥവാ കാര്യം നിങ്ങൾ ഗ്രഹിക്കുക എന്നർത്ഥം. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാം, വമൻ യുഅല്ലിം, ആർ മഹത്വപ്പെടുത്തുന്നുവോ ഹുറുമാത്തില്ലാം അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ, അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ ബഹുമാനിക്കുന്നുവോ, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹ്, ഫഹുവ, അപ്പോൾ അത് ഖൈറുൽ ലഹു, അവന് ഗുണകരമായിരിക്കും. ഇൻദ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. അള്ളാഹു പവിത്രത നൽകിയതായ കാര്യങ്ങളെ ആർ ബഹുമാനിക്കുന്നുവോ അത് തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. വ ഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അൽ അൻആം, കന്നുകാലികൾ, നാൽക്കാലികൾ, നിങ്ങൾക്ക് കന്നുകാലികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചതൊഴികെ, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചവയൊഴികെ മറ്റെല്ലാ കന്നുകാലികളെയും ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അൽ അൻ ആം, നാൽക്കാലികൾ. ഇല്ല മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടതൊഴികെ. ഫജിതനിബൂ, അതിനാൽ നിങ്ങൾ വെടിയണം. ഫജിതനിബൂ, നിങ്ങൾ വെടിയണം. അരിജിസ മിനല്ലൗസാനി, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ നിങ്ങൾ വെടിയണം. വജിതനിബൂ കൗലസൂർ, വ്യാജവാക്കുകളെയും നിങ്ങൾ വെടിയണം. വിഗ്രഹങ്ങളിൽ നിന്നുള്ള, വിഗ്രഹങ്ങളാകുന്ന ആ മാലിന്യത്തിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി, ഹുനഫാ ലില്ലാ, വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരും. ഹുനഫാ, വക്രതയില്ലാതെ, ഋജുമാനസരായി, അല്ലാഹുവിന് വക്രതയില്ലാതെ. ഗൈറ മുശ്രികീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കണം. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ, ഗൈറ മുശ്രികീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിലേക്ക് വക്രതയില്ലാതെ തിരിഞ്ഞവരായിരിക്കണം. വമൻ യുശ്രിക് ബില്ലാ, വമൻ യുശ്രിക് ബില്ലാ, ആർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുവോ, ഫകഅന്നമാ ഖറ മിനസ്സമാഇ, അവൻ ആകാശത്തു നിന്നും വീണവനെ പോലെയാണ്. ഫകഅന്നമാ ഖറ മിനസ്സമാഇ, അവൻ ആകാശത്തിൽ നിന്നും വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണു കഴിഞ്ഞാൽ, ഫതഖ്തഫുഹു ത്വൈറു, അപ്പോൾ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ, അല്ലെങ്കിൽ തഹ്വീ ബിഹി അർരീഹ്, കാറ്റ് അവനെ കൊണ്ടുപോകും, നയിക്കും. ഫീ മക്കാനിൻ സഹീഖ്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റ് അവനെയും തള്ളിക്കൊണ്ട് പോകും, അല്ല എങ്കിൽ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയായിരിക്കും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാൾക്ക് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്കിന്റെ ഗൗരവവും അതേപോലെ നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നതായ നാൽക്കാലികളെക്കുറിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. തുടക്കം, ദാലിക, അത്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാ, ആരെങ്കിലും അല്ലാഹു പവിത്രത നൽകിയതായ ആ കാര്യങ്ങളെ ബഹുമാനിച്ചാൽ, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അത് തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാ എന്ന് പറഞ്ഞാൽ അല്ല പവിത്രത നൽകിയതായ കാര്യങ്ങൾ. അതിലൊരു വിശദീകരണം, വമൻ യജ്തനിബു മആസീഹി എന്നാണ്. അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമായിക്കൊണ്ട് വിശദീകരിച്ചത്. അതേപോലെ തന്നെ വേറെയും ധാരാളം കാര്യങ്ങൾ, ദാലിക വമൻ യുഅല്ലിം ഹുർമാത്തില്ല എന്ന് പറഞ്ഞാൽ, അൽ ഹുർമത്തു, ആ ഹുർമത്ത് എന്തിനൊക്കെ, മക്ക, മക്കയുടെ പവിത്രത, വൽ ഹജ്ജ്, ഹജ്ജിന്റെ പവിത്രത, വൽ ഉംറ, ഉംറയുടെ പവിത്രത. അതേപോലെ തന്നെ വമാ നഹല്ലാഹു അൻഹു മിൻ മആസീഹി കുല്ലിയ, അല്ലാഹു അവനോട് ധിക്കാരം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിരോധിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക, ഇതൊക്കെ ആ ഹുർമത്തിൽ പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ അല്ല പവിത്രമാക്കിയതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ വിരോധിച്ചതായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുക, അതേപോലെ പ്രത്യേകമായിട്ട് ആ മക്കയുടെ ആ പുണ്യസ്ഥലത്തിന്റെ പവിത്രതയും ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഉംറയുടെ അതിൻ്റെ എല്ലാം പവിത്രത അതിനെയൊക്കെ ബഹുമാനിക്കുക. ഇതെല്ലാം ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. തുടർന്നുകൊണ്ട് പറയുക, അവിടെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമാകുമെന്ന് പറഞ്ഞാൽ ഫലഹു അലാ ദാലിക ഖൈറുൻ കസീറുൻ വസവാബുൻ ജസീൽ, അവന് നല്ല പ്രതിഫലവും ധാരാളം ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകും. ആ അള്ളാഹുവിന്റെ അടുക്കൽ ലഭ്യമാകുന്ന പ്രതിഫലമൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അവനുണ്ടാകും. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഖൈറായിട്ട് പഠിപ്പിച്ചത്. തുടർന്ന് അള്ളാഹു പറയുകയാണ് വഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു അൽ അൻആം, നാൽക്കാലികളെ, ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നതൊഴികെ, അഥവാ അഹ്ലൽനാ ലക്കും ജമീ അൽ അൻആം, മുഴുവൻ മൃഗങ്ങളും അനുവദിച്ചു തന്നിട്ടുണ്ട്, മുഴുവൻ മൃഗങ്ങളും അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ഒരു മാറ്റിവെക്കുകയാണ്, ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ ചില മൃഗങ്ങളൊഴികെ, ചില മാംസങ്ങളൊഴികെ. അത് നമുക്കറിയാം സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ ആ അനുവദിക്കപ്പെട്ടത് ഏത് എന്നതൊക്കെ വിശദമായിട്ട് വലിയൊരായത്തിലൂടെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഹുരിമത് അലൈക്കും അൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖൻസീർ വമാ ഉഹില്ല ലിഗൈറില്ലാഹി ബിഹി വൽമുൻഖനികതു വൽമൗഖൂദതു വൽമുതറദ്ദിയതു വന്നതീഹതു വമാ അകല സബ്ഉ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. ഒന്ന് അൽ മൈതത്, ശവം, വദ്ദം, രക്തം, വലഹ്മുൽ ഖൻസീർ, പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈറില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, വൽമുൻഖനികതു ശ്വാസം മുട്ടിച്ചത്തത്, വൽമൗഖൂദതു അടിച്ചുകൊന്നത്, അതേപോലെ വൽമുതറദ്ദിയതു വീണ് ചത്തത്, വന്നതീഹതു, നതീഹത്ത് എന്ന് പറഞ്ഞാൽ കുത്തേറ്റ് ചത്തത്, മറ്റു മൃഗങ്ങളുടെയെല്ലാം കുത്തേറ്റ് ചത്തതായ മൃഗങ്ങൾ. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചത്. ഇനി അത് തുടർന്ന് പറയും എന്ന് പറഞ്ഞാൽ മറ്റു പ്രതിഷ്ഠകളുടെ മുമ്പിൽ ബലിയർപ്പിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ശവം, പന്നിമാംസം, അതുപോലെ കുത്തേറ്റ് ചത്തത്, വീണ് ചത്തത്, അതേപോലെ അടിച്ചുകൊന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നമുക്ക് ഹറാമാണ്. ഇനി ഹദീസുകളിലേക്ക് പരിശോധിക്കുമ്പോഴും വേറെയും കൂർത്ത നഖങ്ങളുള്ളത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എണ്ണി പറഞ്ഞു തന്ന, അതാണ് ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ആ എണ്ണി പറഞ്ഞവയൊഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ് പഠിപ്പിച്ചത്. പിന്നെ പറയാം ഫജ്തനിബു അർജിസ മിനൽ ഔസാൻ, അഥവാ ആ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അതേപോലെ വജ്തനിബു ഖൗലസ്സൂർ, എല്ലാതരം വ്യാജവാക്കുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അഥവാ ജമീഉൽ അഖ്വാലിൽ മുഹറമാത്ത്, ഹറാമാക്കപ്പെട്ടതായ എല്ലാ വാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. വഹുവൽ കദീബ്, കളവാണ്. അതേപോലെ തന്നെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യങ്ങൾ. ഇങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ, കളവുകൾ തുടങ്ങി എല്ലാ കൗലു സൂറുകളിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ അവസാനമായി പറയുന്നു. തുടർന്ന് പറയുകയാണ് നിങ്ങൾ എങ്ങനെയാകണം, ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ അല്ലാഹുവിലേക്ക് ഹൃജുമാനസനായിക്കൊണ്ട് വക്രതയില്ലാത്തവനായിക്കൊണ്ടായിരിക്കണം അല്ലാഹുവിലേക്ക് തിരിയേണ്ടത്. ഇനി വമൈ യുശ്രിക് ബില്ല, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഫകഅന്നമാ ഖർറ മിനസ് സമാഇ, അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തുനിന്ന് വീണു കഴിഞ്ഞാൽ ഫതഖ്തഫുഹു ത്വൈറു, ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വി ബിഹി റീഹു, കാറ്റവനെ തള്ളിക്കൊണ്ടുപോകും. ഫീ മകാനിൻ സഹീഖ് ഐ ബഈദ്, അഥവാ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റവനെയും കൊണ്ട് തള്ളിക്കൊണ്ടു പോകും എന്നും പറയുന്നു. അഥവാ അത്രയും ഗൗരവതരമായ ഒരു കാര്യമായിക്കൊണ്ടാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ബഹുമാനിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് എണ്ണിപ്പറഞ്ഞു തന്ന ചില മൃഗങ്ങൾ, ചില മാംസങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അനുവദനീയമാണ്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അതുപോലെയുള്ള ഷിർക്കിൽ നകന്നു നിൽക്കണം. അതേപോലെ വ്യാജവാക്കുകൾ, കളവുകളും കള്ളസാക്ഷ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വ്യാജമായ വാക്കുകളിൽ നിന്ന് അകന്നു നിൽക്കണം. ഒന്നിനെയും പങ്കുചേർക്കാതെ അള്ളാഹുവിലേക്ക് വക്രതയില്ലാത്ത മുഖവുമായി തിരിഞ്ഞു നിൽക്കുന്നവനായിത്തീരണം നമ്മൾ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ അവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ്. അങ്ങനെ ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോവുകയും അല്ല എങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് നയിച്ചുകൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുക, നമുക്കൊന്ന് പാരായണം ചെയ്യാം. ذَلِكَ وَمَنْ يُعَلِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَّهُ عِندَ رَبِّهِ وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ فَاجْتَنِبُوا الرِّجْسَ مِنَ الْأَوْثَانِ وَاجْتَنِبُوا قَوْلَ الزُّورِ حُنَفَاءَ لِلَّهِ غَيْرَ مُشْرِكِينَ بِهِ وَمَنْ يُشْرِكْ بِاللَّهِ فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق. കൃത്യമായി പഠിക്കുക, ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിദ അവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 30-31 വചനങ്ങൾ. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധനയുൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.
9: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് സെഷനിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുഹമ്മദ് ഷമീം, എൻ്റെ കൂടെ
1: ഞാൻ മുഹമ്മദ് മിസ്ബർ റഹ്മാൻ,
0: അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മളൊപ്പം രണ്ട് ഗസ്റ്റുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്, അവരെ തന്നെ പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, എൻ്റെ പേര് നിഷാല്, ഞാൻ അരീക്കോട് നിന്നാണ് വരുന്നത്.
1: അരീക്കോട് നിന്നാണ്. എത്ര പഠിക്കുന്നത്?
2: എയ്ത്തില്.
1: ഓക്കെ.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അദീബ് ബിൻ ഖാലിദ്, ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്.
0: മാഷാ, ഇവരെ ശ്രോതാക്കൾക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല.
1: ഇവര്
0: എല്ലാ ആഴ്ചയിൽ അല്ലേ ഒരു തവണയെങ്കിലും നമ്മളെ ഈവനിങ് സെഷനിൽ എത്തിയ അല്ലേ ആളുകളാണ് എന്നാണ്.
1: അതെ അതെ,
0: കൂടുതൽ പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും അറിയാം.
1: ഇൻഷാല്ലാ.
0: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ഈവനിങ് സെഷനിൽ ആരൊക്കെ നമ്മളൊപ്പം ചേർന്നത് എന്ന് നമുക്ക് നോക്കാം.
1: അതെ.
0: ഓക്കെ, സലാം പറഞ്ഞ് ഉമ്മുകുൽസും ചിറമംഗലം, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, ഉമൈറ തൃശൂർ, ആയിഷ തോട്ടശ്ശേരിയറ, സഫിയ എടപ്പാൾ, നഫീസ കാടമ്പുഴ, സൽമാൻ ഓറാടമ്പാലം, അമീർ ടി എടത്തനാട്ടുകര, മുഹമ്മദ് അജ്മൽ, ഇവരൊക്കെ നമ്മോടൊപ്പം സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതുപോലെ തന്നെ നമ്മളെ അമീർ ടി എടത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്തുണ്ട്, നമ്മളെ എല്ലാ ഈവനും ലൈവിലും വായിക്കുന്നൊരു എഴുത്താണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പല ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് എൻ്റെ പ്രാർത്ഥനകളൊന്നും റബ്ബ് സ്വീകരിക്കുന്നില്ല, ഒരുപാട് തവണ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ല എന്നിങ്ങനെ പരാതികൾ പറയുക എന്നത് അള്ളാഹു ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ കളയുകയില്ല, എന്നാൽ അവയ്ക്ക് ഉത്തരം നൽകുന്നതിൽ അവൻ്റേതായ യുക്തിയും കാരുണ്യവും ഉണ്ടാവും. പ്രധാനമായും മൂന്ന് രീതികളിലാണ് പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത്. ഒന്നാമതായി, നാം ചോദിച്ച പ്രകാരം തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നു. രണ്ടാമതായി, നാം ചോദിച്ച കാര്യം ഉടൻ നൽകുന്നില്ലെങ്കിലും അതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ വരാനിരുന്ന വലിയൊരാപത്തോ ദുരന്തമോ അവൻ തടുത്തുയർത്തുക തന്നെ ചെയ്യും. മൂന്നാമതായി, ഇഹലോകത്ത് അതിൻ്റെ ഫലം ലഭിച്ചെങ്കിലും പരലോകത്ത് വലിയ പ്രതിഫലമായും നന്മയായും അത് സേവിച്ചു വെക്കുന്നു. അതിനാൽ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി കിട്ടിയില്ലെങ്കിലും നിരാശരാകാതെ എപ്പോഴും പ്രാർത്ഥന തുടരുക എന്നാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതെ,
0: അമീർ ടി എടുത്ത
1: നല്ലൊരു എഴുത്താണ്. അതെ,
0: അതായത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത്.
1: അതെ, പ്രാർത്ഥനക്ക് പലരും ഇപ്പൊ പറയാനുണ്ട്, എന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് പഠിച്ചോ കേൾക്കുന്നില്ല, എന്റെ പ്രാർത്ഥന എന്താ പഠിച്ചോ കേൾക്കാത്ത,
0: പല തെറ്റും ചെയ്തിട്ടുണ്ട്, കുറെ തിന്മകൾ ചെയ്തിട്ടുണ്ട്, എന്റെ തിന്മകൾ കുറെ ചെയ്തുകൊണ്ട് പഠിച്ചോ പുറത്ത് തരൂലേ എന്നൊരു പേടിയുണ്ട്.
1: അതെ,
0: അത് പഠിച്ചോ പറയുന്നുണ്ട്, എന്ത് ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ എന്താ
1: നിരാശപ്പെടരുത്,
0: അല്ലെ പഠിച്ചോന് നമുക്ക് പുറത്തു തരും, പ്രാർത്ഥിച്ചാ മതി ഉത്തരം കിട്ടും.
1: അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുക.
0: ഒന്നെങ്കിൽ ഈ ഇഹലോകത്ത് വെച്ച് തന്നെ നമ്മൾ പ്രാർത്ഥനക്ക് എന്താ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ എന്താണ് ഒരു വേറൊരു ഖൈറ് അതിലുണ്ടാകും. നമുക്ക് ചോദിച്ച കാര്യം കിട്ടിയിട്ടില്ലെങ്കിലും അത് വേറൊരു ഖൈറ് ഉണ്ടാകും എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻഷാ അള്ളാ അതിൻ്റെ കൂലിയായിക്കൊണ്ട് പരലോകത്ത് വെച്ച് നമുക്ക് അതിന് ഉത്തരം ലഭിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: ഇൻഷാല്ലാ കുറച്ച് പേരുകൂടിയും നമ്മുടെ ഈ ഒരു ഈവനിങ് ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആയിഷ കരിമ്പിൽ, മാഹിർ പർവീസ് വടകര, മൈമൂന അലി എസ് എ ആലുവ, താഹിറ ടി കെ കാസർഗോഡ്, മുംതാസ് പാലപ്പുഴ കാക്കേങ്കാട്, ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ
1: ഗസ്റ്റുകൾ
0: നോക്കു നോക്കാം. ആദ്യമായിട്ട് ആരാണ്? ആ മിഷാല്. മിഷാല് എന്താണ് ഇന്നത്തെ ലൈവില് ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളത്?
2: ചെറിയ കഥയാവാം.
0: കഥയാണ്,
2: ഒരു വിചാരണത്തിലുള്ള കഥ. മീൻസ് വിചാരിക്കാം, ഒരിക്കലും റിയൽ അല്ല, ഒരു ഗുണപാഠം ഉള്ള ഒരു കഥയാണ്. പണ്ട് ഒരു കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നു. സിംഹത്തിന്റെ അടുത്ത് നിന്ന് എല്ലാ മൃഗങ്ങളെ തലയും എടുത്തക്കല് ഒരെന്നും വടക്ക് വാങ്ങി ഇങ്ങനെ ഉപയോഗിക്കലായിരുന്നു. ലാസ്റ്റ് അങ്ങനെ എല്ലാവരും, ആനയും ജിറാഫും എല്ലാവരും ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞത്, ഇതൊന്നും ഇങ്ങനെ നടക്കൂല, ഇങ്ങനെ തല വാങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ പെർമനന്റ് ആയിട്ടുള്ള തലവാണെന്ന്. അങ്ങനെ സിംഹരാജാവിൻ്റെ അടുത്ത് ഒരു ഞായറാഴ്ച പോയി പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും തലവാണ് അടുത്ത ഞായറാഴ്ച പെർമനന്റ് ആയിട്ട്. അപ്പോൾ സിംഹരാജാവ് പറഞ്ഞ്, നമുക്ക് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം അടുത്ത ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും ഓരോ പെർമനന്റ് തലയാക്കാന്ന്. അങ്ങനെ എല്ലാവർക്കും അടുത്ത ഞായറാഴ്ച എല്ലാവരും ലൈനിൽ നിന്ന് തല വാങ്ങിപ്പോയി. അതിൽ തല വാങ്ങാൻ ഒരു ജിറാഫ് ഇങ്ങനെ പോയിരുന്നു. അപ്പം പമ്മി പമ്മി ഒരു ഞണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞണ്ടിനോട് ചോദിച്ചു, എങ്ങോട്ടാ പോണേ? അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഈ വരുന്നില്ലേ തല വാങ്ങാൻ, എനിക്കും തോന്നി എൻ്റെ ചെറിയ തലയാണ് അവിടെ ബാക്കിയുണ്ടാവുന്നു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് പോയി. അപ്പം എല്ലാവർക്കും തല കൊടുത്ത്. ലാസ്റ്റ് പമ്മി പമ്മി ആ ഞണ്ട് സിംഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പം സിംഹം ഇങ്ങനെ കുറേ തപ്പി, തല ഇല്ലടാ, തീർന്നു പോയി കുറച്ച് നേരത്തെ നിന്നെ. അപ്പം ഇതാണ് കഥ. ഗുണപാഠം മീൻസ് നമ്മളെപ്പോഴും സമയം കറക്റ്റ് ചെയ്ത് എല്ലാം ഓടുത്തേക്കും പോവുക. സമയം ഒരു ഷെഡ്യൂൾഡ് ടൈമാണ് നമ്മളിതെല്ലാവരും.
1: അതെ, സമയത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മൾ പലരും പലർക്കും ഉള്ള ഒരു സ്വഭാവമാണ് എന്ത്, പിന്നീടാവട്ടെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാം.
0: മനുഷ്യന്റെ ഒരു ഇതാണല്ലേ, അതായത് സമയം, സമയത്തെ, അതായത് പടച്ചോന് സമയത്തെ വിനിയോഗിക്കാൻ പറഞ്ഞു അല്ലേ, ഒഴിവ് സമയത്തെയും. അതുപോലെ തന്നെ അല്ലേ, നമ്മൾ സമയം, അതായത് ഇപ്പോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു നല്ല പ്രവർത്തനം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പിന്നീടേക്ക്, അതായത് നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്തൊരു നേരത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും, ഒരു അധ്യാപകനാകട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടിയാകട്ടെ, കുട്ടിക്ക് ഹോംവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കൊടുക്കും, ടീച്ചർ പറയും നാളെ എഴുതി കൊണ്ടുവരണം പറയും, ക്ലാസ്സിലേക്ക് എഴുതി കൊണ്ടുവരണം പറയും. ഓന് വീട്ടിൽ പോയി എഴുതാ എന്ന് വിചാരിക്കും, പക്ഷേ വീട്ടിൽ പോയാൽ ഫോം കിട്ടിയാൽ
1: എന്തായി,
0: ഓ നാളെ ചെയ്യാം എന്ന് പറയും, എന്നിട്ട് നാളെ പോയിട്ട് ടീച്ചർ അടിയും വാങ്ങും. സമയം
1: വിലപ്പെട്ടതാണ്. അതെ, മാഷാല്ലാ, വളരെ നല്ലൊരു കഥയാണ്. ഇൻഷാല്ലാ നമ്മളെ ഈവനിങ് ലൈവിൽ നമ്മുടെ കൂടെ സമീജ പാറൽ അസ്സലാമു അലൈക്കും പറഞ്ഞു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി,
0: ജമീല സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു കുറച്ചൊരു ചോദ്യം ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലോകത്ത് എവിടെയും എൻ്റെ പേര് ഒന്ന് തന്നെയാണ്. ലോകത്ത് എവിടെയും എൻ്റെ പേര് ഒന്ന് തന്നെയാണ്. ഇത് മുമ്പത്തെ ഒരു ഈവനിങ് ലൈവിൽ ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ.
1: അതെ അതെ,
0: മുമ്പത്തെ ലൈവിൽ ചോദിച്ചിട്ടുണ്ട്, അതായത് ലോകത്ത് എവിടെയും എൻ്റെ പേര് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കറിയോ മുമ്പത്തെ ഈവനിങ് ലൈവിൽ നമ്മൾ ചോദിച്ചതാണ്?
1: ഇല്ല. അപ്പൊ നമുക്ക് ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം.
0: ഓക്കെ,
1: ഉത്തരങ്ങൾ
0: നമുക്ക് പെട്ടെന്ന് വരും. എന്തായാലും മുമ്പ് ചോദിച്ചതുകൊണ്ടേ എല്ലാവർക്കും കറക്റ്റ് ആൻസർ അറിയാം. ഓക്കെ, ആൻസർ ഇങ്ങനെ വരുന്നുണ്ട്.
1: അതെ അതെ,
0: മാഹിർ പർവീസ് ആൻസർ അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആള് എന്താണ് അവതരിപ്പിക്കുന്നത്?
3: ഒരു കഥ.
0: കഥ തന്നെയാണ്. ഓക്കെ,
3: ഒരു ഒരു പണ്ട് ഒരു ഫാർമർ ഉണ്ടായിരുന്നു. അയാളെ ജീവിതം ഫുള്ളൊരു കൈതയും ഒരു കുതിരയും ആയിട്ടാണ്. അയാൾ എപ്പോഴും ആൾക്ക് കൈതയും കുതിരയും കൊണ്ട് മാത്രമാണ് ആളെ ജീവിതം പോണം. അപ്പോൾ അങ്ങനെ കൈത ഒരു ദിവസം അവളെ ജീവിതം നല്ല രീതിക്ക് പോവായിരുന്നു. അപ്പോൾ ഒരു ദിവസം നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ തോരണ സ്ഥലത്ത് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഫാർമർ പറഞ്ഞ് എന്ത് കൈതനെ കൂട്ടിയിട്ട് പോവാറാണ്. അപ്പോൾ കൈതനെ കൂട്ടി പോയപ്പോൾ കൈത പറഞ്ഞ് കൈതൻ്റെ പുറത്തെല്ലാ എല്ലാ ലോഡും എല്ലാ സാധനങ്ങളും കയറ്റിയിട്ട് കൈതനെയും കൊണ്ട് കൂട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ കൈതനെ കൂട്ടിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ സാധനങ്ങളുടെ ലോഡിൽ വെച്ച് പിന്നെ എന്ത് ഒരു അവിടെ ഉൾക്ക് ഉൾക്കൊരു ഭക്ഷണം കൊടുക്കുന്ന ഷെഡിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാർക്ക് ഫുഡ് വെച്ച്, അപ്പോൾ ഒരു ഇതിലാണ് അവൾക്ക് ഫുഡ് വെച്ചത്, രണ്ട് പാത്രത്തിലല്ലാതെ ഒരു പാത്രത്തിൽ. അപ്പോൾ കുതിര തിന്നാനുള്ള കൈത ഒന്ന് തിന്നപ്പോൾ കുതിര പറഞ്ഞ് നാശിച്ചുവാൻ, ഒന്നിനും പറ്റില്ല, നിന്നെ കാണാൻ പോലും രസമല്ല, എന്താണ് നീ എന്ത് എൻ്റെ ഫുഡ് തിന്നണ്ടാ പറഞ്ഞിട്ട് ആ പ്ലേറ്റ് ചവിട്ടി. അപ്പോൾ കൈതൻ്റെ മുഖത്ത് ആ പ്ലേറ്റ് ഇടിച്ച്, അതിൽ കൈത പറഞ്ഞ് നീ എന്നോട് നന്ദി അറിയിക്കണം, ഞാനാണ് എന്ത് നമ്മുടെ എന്ത് നമ്മുടെ ഓണറിൻ്റെ എല്ലാ ചുമതലയും ഞാനാണ് എടുക്കണം, അപ്പോൾ നിന്നൊന്നും ബഹുമാനിക്കണമെന്നാണ്. അതിൽ കുതിര നാശിച്ചോ പറഞ്ഞ് കുതിര പോയി. അടുത്ത ഓൽക്കൊരു വള്ളം വെച്ചിരുന്നു. അപ്പോൾ കൈത കുടിക്കുന്ന അടിയിൽ കുതിര പിന്നെ വന്ന് ചവിട്ടി. അപ്പോൾ പിന്നെ പിന്നൊരു ദിവസം അങ്ങനെ പോയത് ശേഷം ഒരു ദിവസം നല്ലൊരു ഭാരമുള്ള സാധനം ഫാർമറിന് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കൈതനും കൊണ്ടുപോയി, കൈതനും കുതിരനും കൊണ്ടുപോയി കൈതൻ്റെ പുറത്ത് എല്ലാ ലോഡും നല്ലോണം വെച്ചു. കുറേ ഉണ്ടായിരുന്നു, കാരണം കുറച്ച് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിടിച്ചിങ്ങനെ പോയിരുന്നു. പോയി കുറച്ച് ഒരു മല കയറുമ്പോൾ എന്ത് കുതിരനോട് കൈത പറഞ്ഞു, കുറച്ച് എൻ്റെ ഭാരം നീ എടുക്കുമോ, എന്നാൽ എനിക്കും നിനക്ക് സുഖമായിട്ട് പോയാലോ. അപ്പോൾ കുതിര പറഞ്ഞ് ഐ നീ നിൻ്റെ ചുമതല തന്നെ എടുത്താൽ മതി, ഞാൻ എനിക്കുള്ള ചുമതല മാത്രമേ എടുക്കുകയുള്ളൂ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൈത തളർന്ന് തളർന്ന് വീണു. അപ്പോൾ കൈതയുടെ അച്ഛായിട്ട് എന്ത് ഫാർമർ പറഞ്ഞ് അയ്യോ കുഴപ്പമില്ല, എനിക്ക് ഈ ചുമതല എല്ലാം ഈ എല്ലാ ചാക്കും ഇതെല്ലാം കുതിരയുടെ പുറത്ത് വെച്ച്, എന്നിട്ട് കൈതയിനെയും കുതിരൻ്റെ പുറത്ത് വെച്ച് എന്നിട്ട് കൊണ്ടുപോയി അവിടെ എത്തി. അപ്പോൾ ഇതിൽ കുതിര പറഞ്ഞ് ഓ എനിക്ക് അവൻ പറഞ്ഞ കേട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ചുമതല എടുക്കണേ. പക്ഷേ ഗുണാറെന്ന് വെച്ചാൽ അഹങ്കാരം പാടില്ല, ഒരു അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കുതിരക്ക് ഇത്രയും ചുമതല എടുക്കേണ്ടതെന്ന്.
4: ആയിക്കോട്ടെ, മാഷാല്ല, ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു സംഭവം അല്ലേ. സാധാരണ നമ്മൾ ഈ അഹങ്കാരത്തിൻ്റെ ഭവിഷ്യത്തുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ. അഹങ്കരിച്ചോനൊന്നും ജീവിതത്തിൽ എന്താക്കൂല, വിജയിക്കൂല. ചിലപ്പോൾ ഒരു ടൈം വരെ എന്തുണ്ടാവും, ആ ചിലപ്പോൾ ഒരു ടൈം വരെ പിടിച്ചെടുക്കാൻ പറ്റും, പക്ഷെ ഒരു കാലം എന്താവും ഒക്കെ പൊളിഞ്ഞ് ആ പ്രശ്നമാവും. അപ്പം എന്തായാലും നമുക്ക് നമ്മളെ സാരോപദേശത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് കേട്ടിട്ട് തിരിച്ചു വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ തലക്ക് മീതെ എത്രയോ കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. പക്ഷേ അതൊന്ന് ജ്വലിച്ച് കത്തിയാൽ അതിൻ്റെ ചൂട് നമുക്ക് താങ്ങാനാവുന്നില്ല, അതിൻ്റെ പൊള്ളൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെരുപ്പ് ധരിക്കാതെ ടാറിട്ട റോഡിലൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റിലൂടെ നടക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും പരലോകത്ത് അയാളുടെ തലയുടെ ഒരു ചാൺമീതെ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ സഹിക്കുന്നത്? ഇങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും നരകത്തിൻ്റെ ആളിക്കത്തുന്ന തീജ്വാലയെ സഹിക്കുന്നത്? ചൂട് വർദ്ധിക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളമെടുത്ത് കുടിക്കാറുണ്ട്. നരകത്തിൻ്റെ ചൂടിൽ ദാഹിച്ചവശനായ മനുഷ്യൻ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുന്ന വെള്ളം ഹമീമാണ്, കഠിനമായ ചൂടുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ മുഹിലാണ്, ഉരുകിയ ലോഹം പോലത്തെ വെള്ളമാണ്. അത് വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ മുഖം കരിഞ്ഞു പോകുന്നതാണ്. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൊള്ളലേറ്റ മനുഷ്യൻ്റെ ദേഹത്തേക്ക് അതികഠിനമായ തണുപ്പുള്ള വെള്ളമൊഴിച്ചാൽ എത്ര വേദനയായിരിക്കും. യഥാർത്ഥത്തിൽ നരകത്തിലുള്ള പാനീയം ഗസ്സാഖാണ്, കഠിന തണുപ്പുള്ളതാണ്. കഠിനമായ ചൂടുള്ള വിവിധങ്ങളായിട്ടുള്ള ശിക്ഷകളുടെ കേദാരമാണ്
6: നരകമെന്ന് പറയുന്നത്. ഈ ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് നരകത്തിൽ തീ സഹിക്കുന്നത്? ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വത്തഖുന്നാർ വലോ ബിശക്കി തമ്ര, ഒരു കാരക്കയുടെ ചീന്തെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിൻ്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചോളി, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവാണ്, കുറേ ആളുകൾ അവർ നിസ്കരിക്കില്ല, അവർ ഇസ്ലാമികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, വളരെ മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടവർ പോകും, അവരുടെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മുടി മറയേണ്ട ഔറത്ത് ഇതൊന്നും ശരിക്കും മറക്കാതെ ടൈറ്റ് വസ്ത്രം ധരിച്ച് ആൺകുട്ടികളുടെ വേഷം ധരിച്ച് കഴുത്തിലൊരു ഷോള് മാത്രം ഇട്ട് മുടിയെല്ലാം കാണിച്ച് പലരുമായിട്ടും പല കോലത്തിനും ബന്ധപ്പെട്ട് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക്സൊക്കെ ഉപയോഗിച്ച് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അത്തരം സ്ത്രീകൾക്ക് നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ മണം പോലും ലഭിക്കില്ല, അവർ നരകത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, പലരും ലഹരി ഉപയോഗിച്ച് മോശപ്പെട്ട തരത്തിൽ ജീവിച്ച്, ആൺകുട്ടികളാണെങ്കിൽ പല കോലത്തിൽ മുടിവെട്ടി യൂട്യൂബർമാരെയും വ്ളോഗർമാരെയൊക്കെ അനുകരിച്ച് അവരുടെ പോലത്തെ ഡ്രസ്സ് നെരിയാണിക്ക് താഴെ പാൻറ്റും ധരിച്ച് ബാഗി ജീൻസും മറ്റു പലതരത്തിലുള്ള ട്രെൻഡുകളും പേറി ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളും ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ, ഞാനൊക്കെ വലിയ വലിയ പിന്നെ ആളാണ് എന്ന നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ അവസാനം എവിടേക്കാണ് എത്തുക? നരകത്തിലേക്കാണ് എത്തുക അല്ലേ. എങ്ങനെ സഹിക്കും ആ നരകം? അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. വെയിലും ചൂടും എല്ലാം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നരകമാണ്. ഒരു എ സി റൂമിൽ കയറിയിരുന്നാൽ ആശ്വാസം, അല്ലെങ്കിൽ ഒരു ഫാൻ ഇട്ടാൽ ഒരു സുഖം, തണുത്ത വെള്ളം കുടിച്ചാൽ ഒരു സമാധാനം. എന്നാൽ നരകത്തിലെ കാറ്റ് തീക്കാറ്റാണ്, നരകത്തിലെ തണൽ കരിമ്പുകയാണ്, നരകത്തിലെ പാനീയങ്ങൾ നേരത്തെ പറഞ്ഞ കോലത്തെ ശിക്ഷയാണ്. എങ്ങനെ സഹിക്കും മനുഷ്യൻ? ഒരിക്കലും സഹിക്കാനാവില്ല. അപ്പോൾ ഈ ചൂടെന്തിനാണ്? നരകത്തെ ഓർമ്മപ്പെടുത്താനും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മളെടുത്ത് നല്ലവരായി ജീവിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് നരകത്തിൽ പോകാതിരിക്കാൻ നമ്മൾ നല്ല വിശ്വാസികളാവുക, സൽക്കർമ്മകാരികളാവുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്ത് അവിടുന്ന് കാണിച്ചു തന്ന മാർഗരീതികളിലൂടെ മുന്നോട്ട് പോവുക. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ രഹസ്യവും നമ്മുടെ പരസ്യവും എല്ലാം നന്നാക്കി തീർത്ത് സ്വർഗത്തിലേക്ക് തന്നെ പോകണം എനിക്ക് എന്ന ആ വാശിയോടുകൂടെ, എല്ലാവരും മോശപ്പെട്ട വേഷം ധരിച്ചാലും മോശപ്പെട്ട കോലത്തിൽ നടന്നാലും എനിക്കതിന് പറ്റില്ല, കാരണം ഞാൻ ചെയ്തതിനുള്ള പിന്നെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടെ ഈ നല്ല വഴിയിലേക്ക് നടത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ നല്ലൊരു പാഠ സാരോപദേശമാണ് ഈ ഒരു ചെറിയൊരു ചുരുങ്ങിയ സമയം കേട്ടുള്ളത്.
1: അതെ,
4: നരകവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ സമയത്തും എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിൽ ഒരു തവണ പോലും നമ്മൾ നരകത്തെക്കുറിച്ച് കേൾക്കാത്തുണ്ടാവില്ല. ഖുതുബ, മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാ ആഴ്ചയും കിട്ടും. നരകം എന്താണ്, നരകത്തിൻ്റെ ഭീകരത എന്താണ്, നരകത്തിൻ്റെ എത്രത്തോളം ഭയാനകത ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ നരകം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഒരു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നരകം ഉണ്ട് എന്ന് ഓർക്കുന്ന സമയത്ത് നമ്മളോടിപ്പോൾ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് മുന്നിലുള്ളൊരു ചിലപ്പോൾ ചില വണ്ടിക്കാർ ഹെഡ്ലൈറ്റ് ഇട്ട് കാണിച്ചു തരും, ചിലപ്പോൾ മുന്നിലെന്തെങ്കിലും
1: അപകടങ്ങളോ
4: അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്ന് സൂചന എന്നുള്ളത്. അതുപോലെ ഒരു സൂചന എന്ന നിലയ്ക്ക്, ഒരു വാണിംഗ് എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നരകം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ
1: വരും. അനിവാര്യമാണ്.
4: അപ്പോൾ നല്ലൊരു സാരോപദേശങ്ങൾ കേട്ട് കേൾക്കുന്ന ഈ ഒരു സംഗതി നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ സാധാരണ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അസ്കാറുൽ മസാഹ് ചൊല്ലാൻ, വൈകുന്നേരത്തെ ദുആകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആരും മറന്നിട്ടുണ്ടാവില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താക്കാം, അത്രയും പെട്ടെന്ന് അസ്കാറുൽ മസാഹ് ചൊല്ലാം. പിന്നെ സ്ഥിരം ചൊല്ലുന്ന ആളുകളുണ്ടാവും, അവർക്ക് പ്രത്യേകിച്ച് ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്തേ കാരണം,
1: ബുദ്ധിമുട്ടാവും.
4: ആ ചില ആളുകൾക്ക് പിന്നെ ഇടക്കിടക്ക് ചൊല്ലുന്ന ആൾക്ക് അത്ര അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ല. ചില ആളുകൾ തീരെ മൈൻഡ് ചെയ്യാത്ത
1: ആൾക്കാരുണ്ടാവും.
4: അവരെ സംബന്ധിച്ചോളത്തൊന്നും എന്തല്ല,
1: ഒരു
4: പ്രശ്നമില്ല. അപ്പൊ ഏതായാലും നമ്മളെ ജീവിതം എന്ന് പറഞ്ഞത് നൈമിഷികമാണ് എന്നൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് നമ്മള്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ശീലങ്ങളും ചിട്ടകളും ഒക്കെ നമുക്ക് എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റും.

0: പിന്നെ കഥ സൂപ്പറായി എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഥ ശരിക്കും കഥയായിട്ടുണ്ട്,
1: കഥയായിട്ടുണ്ട്.
0: അതാണ് കഥ ചിലത് ഒരു
1: കഥ
0: കഥയാവും, അതെ ചിലത് എന്താവും നല്ല കഥ
1: കഥയാവും.
0: അതെ അങ്ങനെ ഉണ്ട് കഥൻ്റെ പ്രത്യേകത. ഇനി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിഷാലെ ആയിക്കോട്ടെ, ഇൻഷാല്ലാ അവതരിപ്പിച്ചോ.
2: നമുക്ക് പള്ളി പോണതിൻ്റെ കാര്യം, പള്ളി പോണ ഒരു അതിനെ കുറിച്ചുള്ളതാണ്. ഞാൻ എക്സാമ്പിളായിട്ട് തന്നെ പറയാം. ഞാനിപ്പോൾ പള്ളി പോകണമെങ്കിൽ ഓരോ കാലടിക്കും നമ്മളെ തിന്മ കുറഞ്ഞു വരികയും പദവി ഉയർന്നു വരികയും ചെയ്യും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് ഒരു ദിവസം എല്ലാ ദിവസവും 1000 നന്മ വെച്ച് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന്. സദസ്സിലുള്ള ഒരാൾ ചോദിച്ചു, എന്ത് എങ്ങനെയാണ് നബിയെ ഈ 1000 നന്മകൾ ഒരു ദിവസം സമ്പാദിക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്രകാരം ചൊല്ലുക, സുബ്ഹാനല്ലാഹ് എന്ന് 100 വട്ടം ചൊല്ലുക, നമുക്ക് 1000 പുണ്യങ്ങൾ കിട്ടും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതിൽ ഞാൻ 3-ാമത്തെ കാര്യം പറഞ്ഞല്ലോ, എന്ത് ഈ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാ നിസ്കാരം കഴിഞ്ഞിട്ടും 33 ചൊല്ലണതാണ്. ഇത് 3 താരമുണ്ടല്ലോ, 10, 30, 33 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടിയിട്ടുള്ള ആ കണ്ടല്ലോ. അങ്ങനത്തെ എപ്പോഴും ഒന്നു തന്നെ ചൊല്ലരുത്, മാറ്റി മാറ്റി ചൊല്ലണം എല്ലാ പ്രാവശ്യവും. അപ്പം നമുക്കൊരു എനർജി പോലെ കിട്ടും, പിന്നെ എല്ലാ ദിവസവും ചൊല്ലാനുള്ളൊരു ടെൻഡൻസി കൂടും. ഇതാണ് പറയാനുള്ളത്. ഇപ്പം
0: ചെറിയ സംസാരം വളരെ
1: എല്ലാവർക്കും മനസ്സിലാവും.
0: അതെ, നമുക്ക് നമ്മള് ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ അതിലിപ്പോ പറഞ്ഞൊരു പോയിന്റ്. ഇപ്പോ ദിക്റുകൾ ചൊല്ലുന്ന സമയത്ത് ദിക്റുകൾ പല വെറൈറ്റി ദിക്റുകൾ ചൊല്ലുക, മാറ്റി മാറ്റി
1: ചൊല്ലുക,
0: അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ നിസ്കാരത്തിൽ തന്നെ ചിലപ്പോൾ സുജൂദിലെ 4 ദിക്റുകൾ വെവ്വേറെ ഉണ്ടാവും, റുക്കൂവിൽ അങ്ങനെ ഉണ്ടാവും, ഇഅ്തിദാലുണ്ട്, എന്താ തഹിയാത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ പ്രാരംഭ പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് വെറൈറ്റി ചൊല്ലുമ്പോൾ എന്താ വെച്ചാൽ നിസ്കാരത്തിൽ കൂടുതൽ അതൊരു ഇൻട്രസ്റ്റ് ആവാൻ, അതെ, ഒരു സാധ്യത കൂടുതലാണ്. മറ്റെന്താ വെച്ചാൽ എന്നും ഒന്ന് ചൊല്ലേണ്ട സമയത്ത് ഒന്ന് സ്പീഡ് കൂടും,
1: സ്പീഡ് കൂടും,
0: കാരണം നമ്മൾ അത്ര തിരക്കി നമുക്ക് അങ്ങനെ പച്ചവെള്ളം പോലെ അറിയേണ്ട സമയം,
1: അതിന്റെ ഒരു അർത്ഥം ചിലപ്പോൾ പെട്ടെന്ന് കൂടിക്കൊള്ളും.
0: അതെ,
1: പോവും.
0: അപ്പോ എന്താ വെച്ചാല് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചൊല്ലുമ്പോ നമുക്കൊന്നും കൂടി അതിലൊരു ഇൻട്രസ്റ്റ് കിട്ടും,
1: പുതിയ പ്രാർത്ഥന പഠിക്കുക.
0: അതെ, അതുപോലെ തന്നെ അതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മള് ജമീലാട്ടോ.
1: അതെ അതെ, ജമീല,
0: ജമീല അതിനുള്ള ഓപ്ഷൻ നല്ലോണം ഉണ്ട്. ജമീൽ ഉപയോഗപ്പെടുത്തണവർക്ക് ഭയങ്കര മെച്ചുണ്ടാവും, ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടും. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ചില പ്രാർത്ഥനകൾ നിമിത്തം നമ്മൾ കഴിച്ചാൽ പോകുന്ന ടൈം
1: ഉണ്ട്.
0: പ്രാർത്ഥനന്റെ പവർ, അതാണ്
1: പവർ ഉണ്ട്. അതെ, പ്രാർത്ഥനയുടെ ഒരു,
0: പ്രാർത്ഥനക്ക് നല്ല പവർ ഉണ്ട്. കാരണം അത് നമുക്ക് മനസ്സിൽ ബോധ്യപ്പെടുക, നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്.
1: രക്ഷപ്പെടും. അതെ,
0: ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ചിലപ്പോൾ നമ്മൾ തന്നെ പറയും, പടച്ചോന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇടപെട്ടു എന്നൊക്കെ പറയും. യാഥാർത്ഥ്യമാണത്. പടച്ചോനോട് അടുക്കുന്ന സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെയാണ്.
1: അതെ,
0: എന്തായാലും നല്ലൊരു

0: മെസ്സേജാണ്
1: മെസ്സേജ്.
0: കുറഞ്ഞൊരു സമയം കൊണ്ട് മിഷാൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കൊരുപാട് കമൻറ്റ് വന്ന്, അതായത് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ
1: കേൾക്കുന്നില്ല,
0: പ്രശ്നം എന്നറിയില്ല, ഇപ്പം റെഡി ആയിട്ടുണ്ടാവും എന്നാണ്
1: റെഡി
0: മനസ്സിലാക്കുന്നത്.
1: ആയിട്ടുണ്ടാവും.
0: ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ ഒരു ചോദ്യം കൂടി ചോദ്യം ചോദിച്ചാൽ ഒന്നുകൂടി ആവർത്തിക്കാം.
1: അതിന്റെ ഉത്തരം വന്നിട്ടുണ്ടോ?
0: ഉത്തരം വന്നിട്ടില്ല, എനിക്കൊന്നും
1: വന്നിട്ടില്ല.
0: കേൾക്കാത്തതുകൊണ്ടാവുന്ന
1: നമുക്ക് അതൊന്നും
0: മനസ്സിലാക്കുന്നത്.
1: അറിയില്ല.
0: ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. റിഹാന ബാനു തോട്ടശ്ശേരി അറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലേറ്റ് ആയിട്ടാണ് വന്നത്,
1: അതെ അതെ,
0: അതാണ് സലാം
1: സലാം
0: പറഞ്ഞത്.
1: പറഞ്ഞിട്ടുള്ളത്.
0: ഉമ്മുകുൽസു ചിറമംഗലം പറയുന്നുണ്ട്, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഇഖ്ലാസോടെ കൂടി, ഇഹ്സാനോടുകൂടി, തഖ്‌വയോടുകൂടി ജീവിച്ച്, ഈമാനോടുകൂടി മരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട നാഥ, എന്നും നല്ല അറിവുകൾ പറഞ്ഞു തരുന്ന മുനവർ സലാഹി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ
1: സാരോപദേശത്തിലെ,
0: അതെ, സാരോപദേശത്തിലെ നമ്മുടെ മുനവർ സലാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മാഷാല്ലാ. അപ്പോൾ ഇത് വലിയ സംഗതി കേട്ടോ,
1: അതെ,
0: ഈ പ്രാർത്ഥനകൾ
1: പ്രാർത്ഥന
0: കിട്ടുക എന്ന്
1: കിട്ടുക എന്ന്
0: പറയുന്നത്
1: പറയുന്നത്
0: ഭയങ്കര മെച്ചമുള്ള പരിപാടിയാണ്.
1: നമുക്ക് വേണ്ടിയിട്ട്
0: വേറെ ഒരാൾ പ്രാർത്ഥിക്കുക
1: പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ
0: തീർച്ചയായും നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, എന്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നുള്ളത്. ഇപ്പോൾ നമ്മളെ ഒരു പ്രവർത്തകനായിട്ടുള്ള വ്യക്തി തന്നെ പറഞ്ഞാണ്, അയാൾ ഡെയിലി നോട്ട് പാഡിൽ കുറിച്ച് വെക്കും ഇന്ന് ആർക്കൊക്കെ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ ഫോണിലെ നോട്ട് പാഡിൽ കുറിച്ച് വെക്കും. ഇന്ന് സുബഹിക്ക് എന്താണ്, ആ ളുഹറിനെന്താ, അസറിനെന്താ, ഇഷാനെന്താ, ഇതൊക്കെ മുമ്പിനെന്താക്കും, കറക്റ്റ് അവിടെ കുറിച്ച് വെക്കും. അപ്പൊ മെച്ചം എന്താ വെച്ചാൽ ആരും വിട്ടുപോകില്ല.
1: അപ്പൊ
0: ജീവിതത്തിൽ പലപ്പോഴും നമ്മളോട് എന്താക്കും, ആളുകൾ
1: പലരും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എന്താകൂല, ഓർമ്മ ഉണ്ടാവില്ല.
0: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ,
1: അതെ,
0: ദുആ ചെയ്യണേ.
1: പലരും അതായത് ഒറ്റ വാക്കുകൊണ്ട് പറയുന്നത്, പക്ഷെ നമ്മൾ എന്താക്കൂല, അതിന് അതിന്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല,
0: കൊടുക്കണം.
1: അതെ,
0: നമ്മളൊരു സംസാരം കഴിയുമ്പോ ആ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മൾ തിരിച്ചു ആ
1: അതെ ഓക്കെ
0: അതെ അങ്ങനെ തന്നെ. പക്ഷെ പലപ്പോഴും നമ്മളതാണ്ട് വിട്ടു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഈ നമ്മൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോണ സമയത്ത് ആളുകള് വസീയത്തായിട്ട് വരും.
1: അതെ, അത് നമ്മൾ കാണാൻ പോകുമ്പോ, അതെ, അവരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ
0: പ്രാർത്ഥിക്കണം കേട്ടോ
1: എന്ന് പറയും.
0: ആ അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. നമ്മളെന്താക്കും, ഒന്നായിട്ടൊരു ഒരു കുല്ലായിട്ട് എന്താക്കും
1: എല്ലാവർക്കും.
0: ആ എനിക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുള്ളവർക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊടുക്കട്ടെ. ഈ അങ്ങനെയല്ല, എടുത്ത് പ്രാർത്ഥിക്കുന്നത് വേറെ തന്നെ മെച്ചാണ്. കാരണം പഠിച്ചവനെ അറിയാം, പക്ഷെ അത് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊന്നും കൂടി ഇഖ്ലാസ് കൂടും.
1: അതെ,
0: അപ്പൊ പ്രാർത്ഥന ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മുടെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നിരന്തരം ഈ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ വേറെ ദുനിയാവിന്റെ എന്തില്ല, ദുനിയാവിൽ ഇതിന് യാതൊരു ബെനിഫിറ്റും പ്രതീക്ഷിച്ചിട്ടൊന്നല്ല, പക്ഷെ ആഹ്റത്തില് പിന്നെ ഒരുപാട് ആളുടെ പ്രാർത്ഥന. പ്രാർത്ഥന അത്രയും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് എന്താ അത്രയും ഊർജം നൽകുന്ന ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് വേറെ എവിടെയും കിട്ടൂല.
1: നമ്മളിപ്പോ
0: നമ്മള് എന്താ, നമ്മള് ഇപ്പോൾ വേറെ ഇനിയിപ്പോൾ എവിടെ ക്ലാസ് എടുത്താലും ചിലപ്പോൾ അങ്ങനത്തുള്ള കിട്ടണം എന്നില്ല. പക്ഷെ റേഡിയോയിൽ ഇന്ന് വരെ കാണാത്ത ആളുകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
1: നമ്മളെ ഒരു ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവരെന്താക്കാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ.
0: സഫിയ കെ എടപ്പാൾ തിരുരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, റേഡിയോ തുറന്നപ്പോൾ ചോദ്യമാണ് കേട്ടത്, ഇന്ന് ആരെല്ലാമാണ് കൂട്ടുകാർ?
1: ആ ഇന്നത്തെ കൂട്ടുകാരെ
0: മിഷാലും പിന്നെ
1: അദിയും.
0: ആ മിഷാലും അതിയാണ്. അതി എന്റെ നാട്ടുകാരനാണ്, മഞ്ചേരിക്കാരനാണ്. മഞ്ചേരി എവിടെയാണ് അതിയെ?
2: പുൽപ്പറ്റ.
0: മഞ്ചേരി പുൽപ്പറ്റനെ, പുൽപ്പറ്റക്കാരനാണ് അതി. അതിന് സുഖമാണ് നാട്ടിൽ പോയാലെന്നൊക്കെ അല്ലേ. ഓക്കെ, നിങ്ങളിപ്പോ നാട്ടിൽ പോയിട്ടുണ്ടോ? ലാസ്റ്റ് എന്നാ പോയത്?
2: കഴിഞ്ഞ തിങ്കളാഴ്ച ലീവ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അടുത്തുള്ളതൊക്കെ ഞായറാഴ്ച രാവിലെ ആയപ്പോഴും പോയി, തിങ്കളാഴ്ച
0: വേൾഡ് കപ്പിന്റെ ലീവ്,
2: ചൊവ്വാഴ്ച രാവിലെ
0: ആയപ്പോഴും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ലീവ് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റൂല, ഒരു ഉറപ്പ് പറയാൻ പറ്റൂല അല്ലേ. ഹോസ്റ്റലിൽ അടിക്കുന്ന സമയത്ത് രണ്ടാം ശനി ലീവ് ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേ?
2: രണ്ടാം ശനി ഇല്ലായിരുന്നു, അതിന്റെ പകരമാണ് ഇപ്പൊ നാളെ വൈകുന്നേരം എല്ലാരും പോകും.
0: നാളെ വൈകുന്നേരം പോകും. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വെള്ളി ക്ലാസ് ഇല്ല, അപ്പോ
2: വെള്ളി ഇല്ല, ശനി ഇല്ല, ഞായറില്ല, തിങ്കൾ രാവിലെ.
0: അപ്പൊ വെള്ളിയാഴ്ച സ്കൂള്
2: ഇല്ലാന്നാ പറയണേ.
0: എന്താ പൊതു പൊതുവായി ലീവാ? ഇവിടെ മാത്രം ലീവാ?
2: ഇവിടെ മാത്രം.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും, കാരണം ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ലീവിൻ്റെ വില ഉണ്ട് നമ്മൾ നല്ല മനസ്സിലാവും.
1: സത്യം,
0: എണ്ണിരിക്കും
1: എന്ന് ലീവ് കിട്ടും, എന്ന്
0: ലീവ് കിട്ടും,
2: എല്ലായിടത്തും ഒരു കലണ്ടർ ഉണ്ടാവും, എല്ലാരും ഒരു ബുക്ക് ഉണ്ടാവും.
0: ആ ഹോസ്റ്റലിൽ പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര ശീലങ്ങളാ. ഒന്ന് ഡയറി, ഡയറി സംഗതി നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന പരിപാടി കാലം. നമ്മള് ആയ കാലം മുതലേ ടീച്ചർമാർ പറയണ്ട നമുക്ക് ഡയറി ശീലം വേണം. പക്ഷെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരാൾക്ക് ഡയറി ഉണ്ടാവും, ഒരു നോട്ട് പാഡ് ഉണ്ടാവും ചിലപ്പോ കയ്യില്. എന്നിട്ട് ഇതിങ്ങനെ കുറിച്ച് വെക്കും. എന്റെ ഈ ലീവിന്റെ ഒക്കെ ആ സമയത്തുമ്പോ ഒരു സന്തോഷമുണ്ട്. പെട്ടിയും പേടും ഒന്നും വേണ്ടില്ല, ചിലപ്പോ ഓടലാ
1: അങ്ങനെ
0: പോകും. ആ പിന്നെ തിരിച്ചു വരുന്ന
2: ആൾക്കാരുണ്ട്, നമ്മള് ബസ്സിനായത് കുറച്ച് അടുത്തുള്ള ആൾക്കാരൊക്കെ പെട്ടെന്നുണ്ട്. അപ്പൊ ബാഗ് പോലും ഇരുന്നില്ല, ഞാനൊന്നും ബാഗ് പോലും എടുത്തില്ല. എല്ലാവരും പോയി.
0: അപ്പൊ എന്താ വെച്ചാല് തീർച്ചയായും നമ്മള് ആഗ്രഹിക്കുക, ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടാവും. അപ്പൊ നമ്മളും തന്നെ പുറത്തു പോയി നിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളെ നാടിനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു വില, ഒരു വില
1: മനസ്സിലാവും. അത്രയും കാലം നാട്ടിൽ നിക്കുമ്പോ നമുക്ക് എന്താവില്ല, എന്തെങ്കിലും പോയാ മതി, പുറത്തേക്ക് ഇറങ്ങി.
0: പ്രവാസികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാണ്. നമ്മളിവിടുന്ന് കാണുന്ന, നമ്മളിവിടെ കാണുന്ന ഒരു പ്രവാസികളുണ്ട്, ഓ എന്താ സുഖം, ഗൾഫ്
1: ഗൾഫ്
0: അത് ഇത്, പൈസ ഉണ്ട് അവിടെ, ഭയങ്കര സെറ്റപ്പാണ്, ഫുൾ ടൈം AC, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സംഭവം. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് എന്തിനും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഹോസ്റ്റൽ ലൈഫിന് എന്തുണ്ട്, ഹോസ്റ്റൽ ലൈഫിൽ കുറെ കയ്പുണ്ട്, കുറെ മധുരമുണ്ട്. പക്ഷെ ആഫ്റ്റർ എഫക്റ്റ് എന്താണത്, ഒരു ആ ഒരു മെച്ചത്തിലത് എത്തും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ റിസ്ക് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കണത്. എത്ര സൽക്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ, എത്ര കല്യാണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, ഹയറാണെന്നുള്ളതാണ്. അപ്പോ സാധാരണ ചില ആളുകൾക്ക് ഉമ്മാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക മക്കളെ ഹോസ്റ്റലിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഉപ്പാര് പിന്നെ ഇല്ല ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് എന്താക്കും, ഹോസ്റ്റലിലേക്കാണ്ട് പറഞ്ഞിരിക്കും. എന്തായാലും വല്ലാത്തൊരു അത്ഭുതമാണ് അവര്, എന്താ അനുഭവമാണ് എന്ത് നമ്മുടെ ഈ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞ. പിന്നെ ജീവിതത്തിൽ കിട്ടൂല അത്. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ പിന്നെ അതിങ്ങനെ ഓർത്ത് നമുക്ക് ഇങ്ങനെ രസിക്കാം. അന്ന് റൂമിലുണ്ടായ കാര്യങ്ങളും. അമീർ ടി അടത്തനാട്ടിൽ പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഒരു ദീർഘയാത്രയിലാണ്, ഡ്രൈവിംഗിലായത് കാരണം കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇൻഷാല്ലാ റബ്ബ് സ്വീകരിക്കുവാനാകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അദ്ദേഹം ഒരു യാത്രയിലാണ്,
1: എന്നിട്ടും റേഡിയോ കേൾക്കുന്നുണ്ട്.
0: മാഷാ ഭയങ്കര സംഭവമാണ്.
1: അതെ,
0: നമ്മൾ യാത്രയിലാവുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു മാർഗ്ഗമാണ് റേഡിയോ.
1: പീസ് റേഡിയോ, അതെ,
0: പീസ് റേഡിയോ. എന്താ വെച്ചാൽ നമ്മളെ സ്റ്റീരിയോ ഉണ്ടാവും, ആ സ്റ്റീരിയോയില് നമുക്ക് എന്താക്കാം, റേഡിയോ
1: റേഡിയോ കണക്ട് ചെയ്തിട്ട്
0: പ്ലേ ചെയ്താൽ മതി. നമ്മള് ചിലപ്പോ ചില ആളുകളൊക്കെ പല ആവശ്യത്തിന് വേണ്ടി സ്റ്റീരിയോ
1: വെക്കാറുണ്ട്,
0: പല എന്താ മൂവീസിന് വേണ്ടിയിട്ട്, മറ്റുള്ള ആ മ്യൂസിക് ആയാലും മറ്റുള്ള കാണാൻ വേണ്ടിട്ടൊക്കെ സ്റ്റീരിയോ വെക്കാറുണ്ട്. പക്ഷെ നമ്മളെ ഈ ഒരു നിയത്തിന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. പിന്നെ മാത്രല്ലേ ഇപ്പൊ നമ്മളെ വണ്ടിയില് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ അവർ ഈ റേഡിയോ ഇങ്ങനെ
1: കേൾക്കേണ്ടതാണ്. അവർ കൂടി റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു
0: മാർഗം കൂടിയാണത്. തീർച്ചയായും റയ്ഹാന ബാനു തോട്ടശ്ശേരി ആറ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്, എനിക്കൊന്നും കേട്ടിട്ടുണ്ട്. വലൈക്കും സലാം പറഞ്ഞു.
1: നേരത്തെ പറഞ്ഞത് നമ്മള് തിരിച്ചു പറഞ്ഞപ്പോ
0: കേട്ടിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ
1: ഗുഹ ഏത് രാജ്യത്താണ്.
0: അപ്പോ ആ ഗുഹ വിയറ്റ്നാമിലാണ്. ഉത്തരം വിയറ്റ്നാമാണ്. ഉത്തരം അയച്ചിട്ടുള്ളത് സഫിയ കെ തിരുരങ്ങാടി, താഹിറ ടി കെ കാസർഗോഡ്, ഖദീജ എ കെ കൂത്തുപറമ്പ്, പിന്നെ മുഹമ്മദ് ഷമീം, ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും ബാറക്കല്ല ഫീക്ക്. ഏതായാലും വേറൊരു ചോദ്യം കൂടി നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ട്, നമുക്ക് അത് ചോദിക്കാം എന്ന് തോന്നുന്നു. ഉമ്മു യഹിയ കണ്ണൂർ, അവര് പറയുന്നത് എന്റെ മോൻ ഹോസ്റ്റലിലാണ്, അവന്റെ കോളിനായിട്ട് കാത്തിരിക്കുകയാണ്.
1: അതെ, പല വീട്ടുകാരും അതായത് മക്കളുടെ ഒരു കോളിന് വേണ്ടി,
0: ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ടാവുന്നത്, ആ കോള് വിളിക്കാൻ വേണ്ടി വരിയാവും.
1: അതെ,
0: സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുത. ഇവരെ കാണുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഏതായാലും പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, നമുക്ക് ആ ചോദ്യം ചോദിക്കാം. നമ്മളെ ജമീല സലാം ചോദിച്ച ചോദ്യമാണ്, താമസിക്കാൻ പറ്റാത്ത വീട്. എല്ലാവർക്കും അറിയാം,
1: എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഉത്തരങ്ങൾ വരും,
0: പെട്ടെന്ന് ഉത്തരം അറിയട്ടെ. എന്നാലും ചിലപ്പോ ഒന്നോ രണ്ടോ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ്, താമസിക്കാൻ പറ്റാത്ത വീട് ഏത് എന്നുള്ളതാണ്. അമീർ ടി അടത്തനാട്ടിൽ പറയുന്നുണ്ട്, വണ്ടിയിലെ സിസ്റ്റത്തിൽ തന്നെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫോണിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്താൽ മതി.
1: അതെ, ഇപ്പോഴത്തെ പുതിയ ഫീച്ചറൊക്കെ
0: അതെ അതെ
1: ആൻഡ്രോയിഡ് വണ്ടികളിൽ കണക്ട് ചെയ്യാലോ.
0: അതെ അതെ,
1: അങ്ങനെ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്താക്കാൻ പറ്റും, പീസ് റേഡിയോ കേൾക്കാൻ പറ്റും.
0: പിന്നെ ഇതിൽ ചില ഒന്ന് രണ്ട് ക്വസ്റ്റ്യനുകൾ കണ്ട് ഞാൻ, ഇസ്ലാമിക് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ അത് എത്രത്തോളം അതിന് ആധികാരികത ഉണ്ട് എന്ന് എനിക്കറിയില്ല.
1: അതെ,
0: അപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക അത് എത്രത്തോളം പ്രമാണബന്ധിതമായിട്ടുള്ള സംഗതികളാണ് എന്നുള്ളതാണ്. ആ ചോദ്യം ഇവിടെ പറയാൻ പറ്റില്ല, പിന്നെ ആകെ ഷെക്ക് ഉണ്ടാക്കും, അതുകൊണ്ട് ചോദ്യം ഇവിടെ പറയുന്നില്ല. അത് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ചോദ്യം ചോദിക്കുന്ന ചോദ്യം അത് എന്തിൽ നിന്നാണ് കിട്ടിയത്, എന്ത് പ്രമാണത്തിൽ,
1: സോഴ്സ്
0: എവിടുന്നാണ്, എന്ന് നമ്മൾ ഈ AI ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാതും നമ്മളങ്ങോട്ട് എന്താക്കണം വിശ്വസിക്കാൻ കഴിയൂല, കാരണം അത്രയും ലൈഫുകൾ ഉണ്ടാവും. ഏതായാലും ഇൻഷാല്ലാ നമ്മളെ പാഠക്കുറിപ്പിന്റെ സമയമാണ് ഇപ്പം, നമുക്ക് ആ പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ പ്രായം നിറഞ്ഞ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, നാളെ പരലോകത്തെത്തുമ്പോൾ സ്വർഗം കിട്ടണം എന്നുള്ളത്. ഈ ഒരു മനസ്സ് നമുക്കുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തി മറ്റൊന്ന് നേടുക എന്നൊരു ചിന്താഗതി ഇല്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലുള്ള ഒന്നും കിട്ടണ്ട എന്നൊരു ചിന്താഗതി നമുക്കില്ലല്ലോ. ദുനിയാവിലും കിട്ടണം, പരലോകത്തും കിട്ടണം, രണ്ട് ലോകത്തും വിജയം കിട്ടണം എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ജീവിത രീതി, ജീവിത സങ്കല്പങ്ങൾ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനനുസരിച്ച് പേടിച്ച് പ്രവാചകനൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു നല്ലൊരു അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹു എനിക്ക് ഏറ്റവും ഖൈറായത് ഇവിടെയും പരലോകത്തും തരണേ എന്നുള്ളത്. ദുനിയാവിൽ ഖൈറായത് കിട്ടണം, പരലോകത്ത് ഖൈറായത് കിട്ടണം. ആ നിലക്കൊരു പ്രാർത്ഥന, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. പാഠക്കുറിപ്പിൻ്റെ സെഷനിൽ ഈ ഒരു പ്രാർത്ഥന പഠിക്കുമ്പോൾ നമ്മൾ ആരും ഇത് കേൾക്കുന്ന ആരും ഇത് കാണാതെ പഠിക്കാത്തൊരവസ്ഥ ഉണ്ടായത് കേട്ടിട്ട് ഇത് ആദ്യമായി കേൾക്കുന്ന ആളുകളെ എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ നിലക്ക് ഇതിവിടെ പറയാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബനർ. ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാണ്, അല്ലാഹുമ്മ റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബനർ. അതിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നന്മ നൽകണമേ, പരലോകത്തിലും നീ നന്മ നൽകണമേ. വഖിനാ അദബനാർ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ വിഷയത്തിൽ ഇവിടെ പറയപ്പെട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമായൊരു കാര്യം. നമുക്ക് മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങൾ, ഇത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ശ്രമം ഇതിൻ്റെ ചുവടെ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രാർത്ഥനേൻ്റെ ഒരു മര്യാദയായിട്ടാണ് നമുക്ക് എന്താക്കാം, മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയും. അർത്ഥം അറിയാതെ അങ്ങനെ വെറുതെ കുറേ വാക്കുകൾ പറയുന്നതിലല്ലോ കാര്യമുള്ളത്. അപ്പോൾ അതുപോലെ വലിയ അർത്ഥങ്ങൾ സംഗമിക്കുന്നതായ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് വലിയ ഹയറുണ്ടാക്കും. ആ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രാർത്ഥനയോട് പറഞ്ഞിട്ടുള്ളത് അത്, അത് ഈ പ്രാർത്ഥനയുടെ മര്യാദ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ അതെല്ലാം സ്വീകരിച്ച് പോരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥനയും കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പരമാവധി എന്താക്കണം, പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് വിനയവും ഭക്തിയൊക്കെ ഉണ്ടാകാൻ എന്താണ് ഇത് കാരണമാകും, അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം. ഭൗതികമായി അനവദനീയമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് നമുക്ക് എന്താക്കാം, ചോദിക്കാം. ആ നിലക്ക് ദുനിയാവിലെ ഹയറായത് നമുക്ക് കിട്ടട്ടെ എന്ന നിലക്കാണ് ഈ പ്രാർത്ഥനയെ ഇവിടെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പരലോകത്തിലും നമുക്ക് നല്ലത് കിട്ടണം എന്നർത്ഥത്തിലുള്ളൊരർത്ഥം ഈ പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ്. പരലോകത്തിലെ ഉന്നതമായ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും അവിടുത്തെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നുമുള്ള രക്ഷയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പരലോകത്തിലെ നന്മ ചോദിക്കുന്നതോടൊപ്പം നരക ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ചോദിക്കൽ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് വക്കിന അദാബന്നാർ എന്ന ആ ഭാഗം. ഇതിൽ നിന്ന് നരകത്തിൻ്റെ അപകടവും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ദുനിയാവിലെയും പരലോകത്തെയും ഹയറുകൾ പറയുമ്പോൾ അവിടുത്തെ ഒരു അപകടത്തെ, പരലോകത്തിലൊരു അപകടത്തെ പ്രത്യേകം നമ്മൾ എടുത്ത് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അതാണ് നരകം എന്ന അപകടം. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് വിശ്വസിക്കുന്നതാണ് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അതിനുവേണ്ടി അവൻ എന്താണ് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള അവനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഈ പ്രാർത്ഥന നബി സമ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ അനുസൃതാനു പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന എന്താക്കുക, ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ദുനിയാവിൻ്റെയും ആഹിറത്തിൻ്റെയും ഹൈറുകൾ ചോദിക്കുന്ന, നന്മകൾ ചോദിക്കുന്ന നല്ല കൂട്ടുകാരായി മാറാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ലൊരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്, ഒരു പ്രാർത്ഥനയാണ്.
2: അതെ,
1: അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള റബ്ബനാത്തിന ഫിദ്ദുനിയാസനത്തിലാഹ്റത്തിയാസനത്തിനാദാബിനാർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ
2: കൂടുതൽ
1: ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അള്ളാഹ് തന്നെയാണ്. പിന്നെ റഹ്മാൻ, റഹീം, മാലിക്, റബ്ബ്, അഗഫൂർ, മജീദ്, ഇതിങ്ങനെ ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് പേര് അള്ളാഹിൻ്റെ ഒരുപാട് നാമങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ നമുക്ക്
2: പ്രാർത്ഥിക്കാൻ
1: പറ്റും. ഗഫൂറായ തമ്പുരാനെ, നീ എൻ്റെ പാപങ്ങൾ എന്താക്കണേ. ആ പുറത്ത് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഹദീസുകളും പ്രമാണങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഏത് ചോദ്യമാണ് എന്ന് പറയാമോ, ഞാൻ ചോദിച്ചതാണോ എന്നറിയാനാണ്, അത് തെറ്റാണെങ്കിൽ അത് തിരുത്താമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചോദിക്കണ്ട എന്ന് വിചാരിച്ചു. അതൊരു അതൊരു ഫിത്നയാണ് ആ ചോദിക്കണത്, കാരണം അതൊരു നല്ലൊരു സ്രോതസ്സിൽ നിന്ന് വന്നതായിട്ട് ചോദ്യം തോന്നണില്ല, കാരണം അങ്ങനെയൊരു ചോദ്യമൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ കുഴപ്പമില്ല, പ്രശ്നമല്ല. ഇനി നിങ്ങൾ അയക്കുന്ന സമയത്ത് ചോദ്യം വളരെ ശ്രദ്ധിച്ചിട്ട് എന്താണോ അതിൻ്റെ സ്രോതസ്സ്, അതിൽ നിന്ന് മാത്രം പ്രമാണം എന്താണോ, ഖുറാനാണോ ഹദീസാണോ എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം അയക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറിയ പുസ്തകങ്ങൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അതിലൊക്കെ ഇങ്ങനെ മായം ചേർത്ത് അത് ഭയങ്കരമായിട്ട് ദുർവ്യാഖ്യാനിച്ച് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. ഒന്നും വേണ്ട, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്,
2: അതിൽ തന്നെ ധാരാളം കാര്യങ്ങൾ.
1: ഇപ്പൊ ആലോചിക്കുകയാണ്, നമ്മൾ ക്രിസ്ത്യാനം കേൾക്കുന്നതാണ് ഒരു 100 to 950 തവണ അൽഹംദുലില്ല പറഞ്ഞ ഇന്ന സാധ്യം കാര്യം സാധിക്കും.
2: വാട്സപ്പിലൊക്കെ
1: ഇത്ര ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ. ഇതിനൊക്കെ എന്താ അടിസ്ഥാനം ഉള്ളത്? ഇത് എന്നിട്ട് സാധാരണക്കാർ, നമ്മൾ പോലും നമ്മുടെ സലഫി ആദർശക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും മുസ്ലിമായിട്ടുള്ള എല്ലാ ആളുകളും കാരണം ഇത് ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്, കാരണം അതിന്റെ അടിസ്ഥാനം വിദഗ്ധാണ്.
2: അതിന്റെ സോഴ്സ് എവിടുന്നാന്ന് മനസ്സിലാക്കാനാണ് എന്താക്കുന്നത്.
1: ഒരു ഒരു എന്താ പ്രാസംഗികന് പറഞ്ഞ്, അതായത് കടം വന്നാൽ ഇന്നത് ചെയ്യണം, കടം വന്നാൽ ഇന്നതല്ല ചെയ്യേണ്ടത്, നല്ലോണം പണിക്ക് പോയി അധ്വാനിക്കണം, എന്നാലേ കടം വീടുള്ളൂ. അല്ലാതെ ഇന്നത് ചൊല്ലേ കടം വീടും, പ്രാർത്ഥന
2: ഉണ്ട്
1: പക്ഷെ നല്ലോണം അധ്വാനിക്കണം, പെരെ ചെന്ന് ഇരുന്നിട്ട് ഇതിക്കറ് മാത്രം ചൊല്ലിട്ട് കടം
2: വിടാൻ പ്രയത്നിക്കണം.
1: അതെ, അപ്പോ എന്താ വെച്ചാല് നല്ലോണം നല്ലോണം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മള് എല്ലാ കാര്യങ്ങളും പ്രമാണബന്ധിതമായിട്ട് മാത്രം പറയാനും അതുപോലെ തന്നെ എഴുതാനൊക്കെ ശ്രദ്ധിക്കാം. അമീറിന്റെ അടുത്തനാട്ടിൽ പറയുന്നുണ്ട്, നമ്മുടെ ജമീൽ ആപ്പിലുള്ള ചരിത്രങ്ങൾ വായിച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കിട്ടും.
2: അതെ അതെ, ജമീൽ ആപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ
1: അതിനെന്നോ ഇഷ്ടം പോലെ അത് പഠിക്കാനിരുന്നാൽ ഒരുപാടുണ്ട് പഠിക്കാൻ. സുബ്ഹാനല്ലാഹ്, അതില് വീഡിയോസ് വരുന്നുണ്ട്,
2: വീഡിയോസ് ഉണ്ട്,
1: ലേഖനങ്ങള്,
2: ഇതിപ്പോ പറഞ്ഞ ചരിത്രങ്ങള്, പ്രാർത്ഥനകള്,
1: ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ ഒരു സിറ്റുവേഷൻ വരികയാണ്, ഒരു ദുഃഖം ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് എന്താ
2: പ്രാർത്ഥിക്കേണ്ടത്?
1: നേരെ തുറന്നോക്കുക, ഇനി ഒന്നും വേണ്ട. മനുഷ്യനാണ്, പല മറവികളും സംഭവിക്കും, ചിലപ്പോ ചില പ്രാർത്ഥനകൾ മറന്നോ, മറന്നോണ സമയത്ത് എന്താക്കുക, നേരെ ജമീല് തുറക്കുക, അത് അതുക്കാരന്റെ സെക്ഷൻ എടുത്ത് അതിലുണ്ട് പ്രാർത്ഥന.
2: അതെ, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും കണ്ട മനസ്സിലാവുന്ന രൂപത്തിലുള്ള ടൈപ്പ്,
1: സിമ്പിൾ ആയിട്ട് ഓഡിയോയും
2: ഓഡിയോയും ഒക്കെ. ഓക്കെ,
1: അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ലാ, എന്തായാലും മുക്കാൽ ഭാഗം സമയം കഴിഞ്ഞിട്ട് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നേരം വൈകി വന്ന എന്തായാലും സലാം പറഞ്ഞുകൊണ്ട് ആളെ പിടിക്കാൻ പറ്റും, എപ്പോഴാ
2: വരുന്നതെന്ന് പറയാൻ പറ്റും.
1: പിന്നെ നേരെ നമ്മള് നേരത്തെ നമ്മള് ചോദ്യം ചോദിച്ചിരുന്നു, അതായത്
2: താമസിക്കാൻ പറ്റാത്ത,
1: അതെ താമസിക്കാൻ പറ്റാത്ത
2: വീട്,
1: വീട് ഉത്തരം
2: ചീവീടാണ്. പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്,
1: ചീവീട്, ചീവീട് കേട്ടിട്ടില്ലേ? ഇല്ല, ഇങ്ങനെ ഒരുമാര് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കല്ലേ, ഒച്ചപ്പാടുണ്ടാക്കണ ഒരു ജീവി, അതാണ് നമ്മള് ചീവീട് എന്ന് പറയാ.
2: രാത്രി കാലങ്ങളിലൊക്കെ,
1: ആ രാത്രിയും അല്ലാത്തപ്പോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞ് സഫി എടപ്പളാണ്, പിന്നെ അമീർട്ടി അടത്തിനാട്ടുകര, നഫീസ പി എ താമരശ്ശേരി, പിന്നെ ഉമ്മുകുലിസ് ചെറുമകൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം, ഉത്തരം തെറ്റാണ്. അപ്പോ എന്താ വെച്ചാല് ഇപ്പൊ കുസൃതി ചോദ്യമാകുമ്പോ
2: അതെ ഉത്തരങ്ങള് മാറി,
1: അതെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. അതെ, അപ്പോ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, മാഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അതെന്താ വെച്ചാലേ, നമ്മള് പിരിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള മെസ്സേജ്, അതുകൊണ്ടാണ്. അപ്പോ അപ്പൊ എന്തായാലും ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ഏകദേശം ലൈവ് അവസാനിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണം, അതായത് സുന്നത്ത്, ഹദീസുകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഒന്നാമത്തെ പ്രമാണമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ഇതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം നമ്മുടെ ലൈഫിൽ എന്താക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്തുണ്ട്, ഈ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് ഒരു നമ്മുടെ ഈ മദ്രസ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെ ആളുകളും കേട്ടിട്ടുണ്ടാവും,
2: നമ്മുടെ ബാലവേദിയും പീസ് റേഡിയോയും കൂടി ഒരുമിച്ച്
1: ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഈ മദ്രസ. നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ മദ്രസ പോകുന്നുണ്ട്, പക്ഷെ ആ മദ്രസയിൽ നിന്ന് എന്തുകൊണ്ടും വ്യത്യസ്തമാണ് എന്ത് ഈ മദ്രസ എന്ന് പറയുന്നത്. അതിന്റെ എൻറോൾമെന്റ് എന്താണ് ആരംഭിച്ചിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അതിൽ രജിസ്റ്റർ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താക്കാം,
2: അതിൽ
1: രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ പീസ് റേഡിയോന്റെ
2: കോഴ്സ് ഓപ്ഷൻ വഴി,
1: ആ കോഴ്സ് ഓപ്ഷൻ വഴി നമുക്ക് എന്താക്കി രജിസ്റ്റർ ചെയ്യാം. അതിൽ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയിലായിട്ട്, അതായത് 1/6/2016 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്ക് ജൂനിയർ ആണ്, 1/1/2013 to 31/5/2016 കാലയളവിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക്
2: സീനിയർ
1: കാറ്റഗറിയിലാണ്. അപ്പോൾ ജൂലൈ 24
2: അതിന്റെ
1: സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏകദേശം 75,000 അപ്പൊ വെറുതെ അല്ല സമ്മാനം.
2: ഇതില്
1: കേൾക്കുന്ന രക്ഷിതാക്കളൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ മക്കളെ എന്താക്കുക ഈ മദ്രസയില്, അവര് ചിലപ്പോ ഓൺലൈൻ മദ്രസയിലുണ്ടാവും, ഓഫ്ലൈൻ മദ്രസയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ മദ്രസ അത് വേറെ തന്നെയാണ്,
2: വ്യത്യസ്തമാണ്.
1: തികച്ചും
2: ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മദ്രസ ഉദ്ദേശിക്കുന്നത്.
1: അതെ അതെ അതെ, കാരണം നമ്മളെ നമുക്കറിയാം നമ്മുടെ മക്കള് ഫോൺ അഡിക്റ്റഡ് ആണ്, മക്കള് എന്നല്ല ഫുള്ളും എല്ലാരും, മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും ഈ ഫോൺ അഡിക്ഷനിൽ പെട്ട ആൾ. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളുള്ള ഫോൺ അഡിക്ഷൻ വളരെ ഗുരുതരമാണ്, അത് പ്രശ്നമാണ്. അപ്പോ അതിനൊക്കെ ഒരു പരിഹാരം വേണം. നമ്മുടെ സമ്മർ ഗസ്റ്റ് അതുപോലെ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ റേഡിയോയിലേക്ക്
2: നല്ല രീതിയിൽ
1: നല്ല ഫീഡ്ബാക്ക്, വെക്കേഷൻ എങ്ങനെ ഫലവത്തായിട്ട് മാറ്റാം എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന് എന്താക്കാം, എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എൻറോൾ ചെയ്യാൻ എല്ലാരും വേണ്ടി ശ്രദ്ധിക്കുക,
2: എല്ലാരും എൻറോൾമെന്റ് ചെയ്യാം, മക്കളെ എത്രയും പെട്ടെന്ന്
1: നമ്മുടെ കുടുംബത്തിലേക്ക്
2: ചേരാം.
1: ഇതിന്റെ പോസ്റ്ററുകളൊക്കെ എന്താക്കും നമ്മുടെ ഗ്രൂപ്പിലും മറ്റുള്ളൊക്കെ എത്തും. അപ്പോ കുടുംബത്തിലേക്ക് അതൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാവുക, അതിനൊരു കൂലി നമുക്ക് ഉണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു കുട്ടി ഒരു
2: മാറ്റമുണ്ടായാൽ ആ കുട്ടി ചെയ്യുന്ന എല്ലാ മെമ്മറികളും
1: അതെ നമുക്ക് പ്രതിഫലം
2: കിട്ടും.
1: അപ്പോ ഭയങ്കര പുണ്യം കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ എല്ലാവരും എന്താക്കുക ഈ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനും ശ്രദ്ധിക്കണം. ജമീല ബി പി പൂനൂർ അവര് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു വൈകിപ്പോയി, മാഷാല്ലാ നല്ല കാര്യമാണ്, പ്രയോറിറ്റി ഖുർആനാണ് കൊടുക്കുന്നത്, ഒരു സംശയമില്ല പ്രയോറിറ്റി ഖുർആനാണ് കൊടുക്കുന്നത്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ ലൈവിൽ കാരണം കുറച്ച് വൈകി, ഇന്ന് പല ഉടായ്പും ഉള്ളതാണ്, അത് തന്നെയാണ്
2: കേറാൻ വൈകിയത്.
1: ആ ആ ഓക്കെ, അതുകൊണ്ടാണ് കേറാൻ വൈകിയെന്ന് മുപ്പര് പറയണത്. നമ്മളെ റഫീഖ വീണ്ടും സലാം പറയുന്നുണ്ട്, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പം ഇന്ന് 1, 2, 3 ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, വേറെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിലെ ചോദ്യങ്ങളെ കൊണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇന്നത്തെ ലൈവ് അവസാനിക്കാനിരിക്കുകയാണ്, അപ്പൊ ഒരുപാട് അറിവുകൾ നമ്മൾ പഠിച്ചു. നമ്മള് സാരോപദേശം ആവട്ടെ,
2: കഥകളിലാവട്ടെ, പിന്നെ പള്ളികൾ പോകേണ്ട മര്യാദകൾ, പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്
1: നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ഇപ്പം നമ്മൾ ദിനേന പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പൊ സാധാരണ എന്താ വെച്ചാല് ഒരു അധ്യാപകൻ എന്ന നിലക്ക് കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, എന്തും പഠിക്കണ സമയത്ത് അത് എഴുതി വെക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ്, ചില ആളുകൾക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അവരുടെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്ബുക്കും, ഒരു മീറ്റിങ്ങിന് വരുന്ന സമയത്ത് വരെ
2: നോട്ട്ബുക്കും പെന്നും.
1: നമ്മൾ പറയും ഇന്ന് മൊബൈലുണ്ട്, അതിലും കണ്ട് ടൈപ്പ് ചെയ്താൽ പക്ഷെ ടൈപ്പ് ചെയ്യൂല,
2: അതായത് ഒന്ന് ടൈപ്പ് ചെയ്യും, രണ്ടാമത് വേറെ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ അതിലേക്ക് പോകും,
1: അത് അത് ചെയ്യൂല, നമ്മൾ
2: ചെയ്യൂല.
1: ആളുകൾ കാരണം പറയാതാണ്, നമ്മളെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ തന്നെ അവർ പഠിപ്പിച്ചൊരു ശീലം കൂടിയാണത്. അതായത് നമ്മൾ എന്ത് കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോട്ട് പേഡ് നമ്മളെ കയ്യിൽ വേണം, അതൊരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ ഈ മറന്നുപോലെ എഴുതി വെച്ചത്, നമ്മൾ ഈ വായിച്ചൊരു താന ഒരു സംഗതി തറാക്കി പഠിക്കണേക്കാട്ടി നല്ലത് എഴുതി
2: പഠിക്കുമ്പോൾ,
1: ഭയങ്കര അത് പെട്ടെന്ന് നമ്മൾ തറായി നിൽക്കും അവിടെ
2: പെട്ടെന്ന്.
1: ആ അപ്പോൾ നമ്മളെ റേഡിയോയിൽ കിട്ടുന്ന ചില അറിവുകളുണ്ട്, ചിലത് നമ്മൾ എഴുതി വെച്ച് പഠിക്കണം, എഴുതി വെച്ച് തന്നെ പഠിക്കണം. കാരണം പലപ്പോഴും നമുക്കൊരു മടിയാണ് എങ്ങനെ ഇപ്പോൾ പെന്നും ബുക്കൊക്കെ എടുത്ത് എഴുതി ഇരുന്ന് എഴുതി ഇപ്പം നമ്മൾ കിടന്നിട്ടാവും റേഡിയോ കേൾക്കണം. ചില ആളുടെ യാത്രയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷെ കഴിവിൻ്റെ പരമാവധി റേഡിയോയിൽ പറയുന്ന
2: ചില കാര്യങ്ങൾ
1: നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റണം. ചില ക്വസ്റ്റ്യൻസുകൾ
2: വളരെ പ്രാധാന്യമേറിയ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
1: അതെ അത് അത് നോട്ട് ചെയ്യാൻ സമയം കണ്ടെത്താം അല്ലെങ്കിൽ നോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നല്ലൊരു ശീലമാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് നമ്മളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ചില പ്രായമുള്ള ആളുകൾ ഓരോപ്പോൾ കണ്ണിന് പോലും കാഴ്ച ഉണ്ടാവില്ല പ്രോപ്പറായിട്ട്. പക്ഷെ അവരെ കയ്യിലൊരു ഡയറിയും തൂക്കി പിടിച്ച്
2: വരും.
1: എന്നിട്ട് അവരത് ഇരുന്ന് സൂക്ഷിച്ച് ഇരുന്ന് എഴുതിണ്ടാവും. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പം നല്ല സ്ലോ ആക്കി അവർക്ക് എഴുതാൻ കണ്ടെന്താക്കും ടൈം കൊടുക്കും. ഇപ്പോൾ കുറേ ക്ലാസ് ആവട്ടെ മറ്റൊരു ക്ലാസ്സിലൊക്കെ അവർക്കത് ഇഷ്ടമാണ് എഴുതി പഠിക്കണത്. പിന്നെ പിറ്റന്ന ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെടുത്തെന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ ഉത്സാഹത്തോടെ അവരതിനെന്താക്കും ആൻസർ
2: പറയും.
1: അവർ വീട്ടിൽ നിന്ന് പഠിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് റേഡിയോയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ അറിവുകളും ഉണ്ടാവും.
2: അതെ, എല്ലാത്തിനെ കുറിച്ചും അറിവുകൾ ഉണ്ടാവും.
1: എല്ലാം ഭൗതികാവട്ടെ, ഇനി ഒക്കെ ഒരു വിദ്യാർത്ഥി റേഡിയോകൾക്കാണ് ഈ കരിയർ പരമായി ബന്ധപ്പെട്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ കോഴ്സുകൾ, പുതിയ പുതിയ കോഴ്സുകൾ ഇപ്പോൾ നമ്മൾ ആമുഖമായിട്ട് അവസാനിക്കാനിരിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ലൈവില് നമ്മുടെ പീസ് റേഡിയോൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഗ്ലോബൽ ടി വിയിലുണ്ടോയെന്ന് അറിയില്ല. ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ സഫാൻ ബറാമി പിന്നെ അശ്വീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആള്, സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ്, അതാണ് വിഷയം ടോപ്പിക്ക്. ഒരു മണിക്കൂറുണ്ട്, ഞാനൊരിക്കൽ യാത്രയിൽ പോണ സമയത്ത് ഹെഡ്സെറ്റും കുത്തി കേട്ടതാണ്. ഭയങ്കര സംഭവം, ഭയങ്കര സംഭവം. ഒരുപാട് പഠിക്കാൻ പറ്റും ആ സംസാരത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ റേഡിയോൻ്റെ യൂട്യൂബ് ചാനല് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യണം. അതിലൊരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ചർച്ചയുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിവുകളാണ്. അറിവുകൾ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. കേൾക്കുന്നുണ്ട്, അതിലുപരി ജീവിതത്തിൽ പകർത്തണം. അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും വേണം. ഇപ്പം ഇന്നലെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസൂൽ സലാസന എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ആളുകൾ പറഞ്ഞു, ആദ്യ സമ്മേളനങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കാൾ ഏറെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള അറിവാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ, ആളുകൾക്ക് ആവശ്യമുള്ള ബേസിക് ഉസൂലുകൾ നമ്മൾ റേഡിയോയിൽ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ടൈം അവസാനിക്കുകയാണ്. ഇന്ന് ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി,
2: ഞാൻ മിസ് അബു കാരപ്പറമ്പ്,
1: അതുപോലെ
3: മിഷാൽ അദി ബിൻ ഖാലിദ്.
1: ഓക്കെ, അപ്പോൾ ഒരുപാട് അറിവുകൾ പഠിച്ചു. ഇൻഷാല്ലാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു ഈവനിലേക്ക് നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

സുബ്ഹി ബാങ്ക് വിളി കേട്ടുണർന്ന് കിളി കളമൊഴിയാൽ സ്തുതി പാടി, സുഗന്ധമേറും കുളിർ കാറ്റു മോളി സുബ്ഹാനിൽ ഹംദോദി. സുബ്ഹി ബാങ്ക് വിളി കേട്ടുണർന്ന് കിളി കളമൊഴിയാൽ സ്തുതി പാടി, സുഗന്ധമേറും കുളിർ കാറ്റു മോളി സുബ്ഹാനിൽ.

0: പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നശിക്കും ദുനിയാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ലിനി ഓർമ്മ അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ, എം കെ ഹാജിയും മുസ്ലിം ലീഗും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എം കെ ഹാജിയും മുസ്ലിം ലീഗും. മുസ്ലിം ലീഗിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ആതുര സേവന ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് ഈ മഹാപ്രസ്ഥാനം. മുസ്ലിം ലീഗിൻ്റെ ലെറ്റർ ഹെഡിൽ കുറിച്ച വാക്കുകളിലൂടെയാണ് അതിൻ്റെ തുടക്കം. മുജാഹിദ് നേതാക്കൾ ഇതിൻ്റെ മനസ്സും ശരീരവുമായിരുന്നു. ലീഗിൻ്റെയും ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെയും മനസ്സും തലച്ചോറുമായിരുന്ന സീദി സാഹിബായിരുന്നു ഇതിൻ്റെ രക്ഷാധികാരി. വാഫക്കി തങ്ങൾ, സത്താർ സേഠ്, ബി പോക്കർ സാഹിബ് എം പി, ചാക്കിരി അഹമ്മദ് കുട്ടി, ഔക്കാദർ കുട്ടി നഹ, ഇബ്രാഹിം സുലൈമാൻ സേഠ് എം പി, സി എച്ച് മുഹമ്മദ് കോയ, സി എച്ച് ഇബ്രാഹിം ഹാജി, കാരാടൻ മുഹമ്മദ് കുട്ടി ഹാജി, അങ്ങനെ എത്രയെത്ര ലീഗ് മുജാഹിദ് നേതാക്കൾ അതിന് വളവും വെള്ളവും നൽകി. മുസ്ലിം ലീഗിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രകാശിക്കുന്ന ഒരു പൊൻവിളക്കാണ് തിരൂരങ്ങാടി യത്തീംഖാന എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. മുസ്ലിം ലീഗിലുണ്ടായ നിർഭാഗ്യകരമായ പിളർപ്പിൻ്റെ ഘട്ടം, ചന്ദ്രിക പത്രമടക്കം പല സ്ഥാപനങ്ങളും എം കെ ഹാജി നേതൃത്വം നൽകിയ അഖിലേന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്വാധീന വലയത്തിലായിരുന്നു. എന്നാൽ സി എച്ചിൻ്റെ നേതൃത്വത്തിൽ ഒന്നൊന്നായി മറുഭാഗം തിരിച്ചെടുക്കുകയായിരുന്നു. ഈ രാഷ്ട്രീയ പിരിഞ്ഞുമാറ്റം പുകയുന്ന തീകുണ്ടമായി. യൂണിയൻ ലീഗിൻ്റെ അഖിലേന്ത്യ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേഠ്, യത്തീംഖാനയുടെ പ്രസിഡന്റ്, അഖിലേന്ത്യ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഹാജി യത്തീംഖാനയുടെ സെക്രട്ടറി, കമ്മിറ്റിയിൽ ഇരുവിഭാഗക്കാരും പ്രബലമായുണ്ട്. യത്തീംഖാനയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഭാവി തുലാസിലാണ്. എം കെ ഹാജിയെ തൽസ്ഥാനത്തു നിന്ന് നീക്കി സ്ഥാപനങ്ങൾ മറുപക്ഷത്തിൻ്റെ അധീനത്തിലാക്കാൻ അണിയറയിൽ ചരടുവലി ആരംഭിച്ചു. എന്നെപ്പോലുള്ള ഒന്നിനും പറ്റാത്തവർക്ക് കരയാനല്ലാതെ വേറെന്ത് കഴിയും? അന്ന് ഞാൻ കൊച്ചി പുതിയ പള്ളിയിൽ ഖതീബായി കഴിയുന്നു. സൽസബീരിൻ്റെ പ്രസിദ്ധീകരണ കാര്യങ്ങളും അവിടെ തന്നെ. ഞാൻ കരഞ്ഞുകൊണ്ടും കെ എം മൗലവിയെ അനുസ്മരിച്ചുകൊണ്ടും എം കെ ഹാജിക്ക് കത്തയച്ചു. അഖിലേന്ത്യാ ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിലും നിങ്ങൾ ഒഴിയുക, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഗുണകരമായ ഭാവിക്കു വേണ്ടി. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം വഴങ്ങിയില്ല. വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. ശക്തമായ ആ യുദ്ധമുഖത്ത് മുന്നണി പോരാളിയായി പടവെട്ടുന്ന സി എച്ചുമായി പല ഘട്ടങ്ങളിലും ഒന്നിച്ചുകൂടുകയും ലോഹ്യം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് മിണ്ടാൻ എന്തോ എനിക്ക് ധൈര്യമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സി എച്ച് കാര്യത്തിൻ്റെ ഗൗരവം കണ്ടറിഞ്ഞു. തങ്ങളുടെ രാഷ്ട്രീയ യുദ്ധത്തിൽ സി എച്ചിൻ്റെ നാവ് അതിമൂർച്ചയേറിയ ആയുധങ്ങൾ എതിരാളികൾക്ക് നേരെ നിരന്തരം എയ്തുവിട്ടുകൊണ്ടിരിക്കുമ്പോഴും ശുദ്ധനിൽ ശുദ്ധനായ എം കെ ഹാജി എന്ന സംബോധനയാണ് എപ്പോഴും നടത്തിപ്പോന്നിരുന്നത്. അതു കേട്ട സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സ് ഭയത്തിലാണെങ്കിലും പ്രതീക്ഷ ഉളവാക്കിയിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ സമരത്തിൽ യത്തീംഖാനയെ ആയുധമാക്കാൻ സി എച്ച് സമ്മതിച്ചില്ല. എം കെ ഹാജിയെ അവിടെ നിന്നും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ തികച്ചും ആത്മഹത്യാപരമായ പാപമാണെന്ന് ദീർഘദൃക്കായ സി എച്ച് കണ്ടറിഞ്ഞു. കത്തിപ്പുകഞ്ഞ് ഭീകരാവസ്ഥയിലെത്തുമായിരുന്ന ആ പ്രശ്നം മഞ്ഞുപോലെ തണുത്തു. അള്ളാഹുവിന് സ്തുതി.
4: മഹാനായ ആതുരസേവകൻ, പതിനായിരങ്ങളായ യത്തീമുകളുടെ ഹാജിയാരുപ്പ സ്വന്തം ഭവനം യത്തീമങ്ങൾക്ക് താമസിക്കാൻ ഒഴിഞ്ഞുകൊടുക്കുകയും പിന്നീട് അത് അവർക്കു വേണ്ടി ദാനം ചെയ്യുകയും ജീവിതം യത്തീമുകളുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുകയും ചെയ്ത എൻ്റെ പ്രാണസുഹൃത്ത് യാതൊരു ബഹുമതിയും ആശിക്കാതെ, അന്വേഷിച്ചു പോകാതെ നിശബ്ദനായി സംതൃപ്തനായി ഈ ലോകം വിട്ടുകൊണ്ട് എന്നെ ഇവിടെ തനിച്ചാക്കിപ്പോയി. അദ്ദേഹത്തിൻ്റെ പോറ്റുമക്കൾ സ്വദേശത്തും വിദേശത്തും ആയിരക്കണക്കിന് പരന്നു കിടക്കുന്നു. എത്രയോ പേർ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടു. അവരിൽ സന്മനസ്സുള്ള ആയിരങ്ങളുടെ പ്രാർത്ഥന പരലോകത്ത് അദ്ദേഹത്തെ സ്ഥാനം കൊണ്ട് ഉയർത്തുമെന്ന് ഞാൻ ആശിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ സഹായ ഹസ്തങ്ങളുടെയും ശക്തി കൊണ്ട് ബംഗാളിൽ ഒരു ആതുരശാല നടത്തിയിരുന്ന മദർ തെരേസയെ മീഡിയകൾ വാഴ്ത്തിയതും അവരുടെ ശവമഞ്ചത്തിന് ഔദ്യോഗിക ബഹുമതി കോരിച്ചൊരിഞ്ഞതും കണ്ടപ്പോൾ ഞാനൊന്ന് പിടഞ്ഞു. ഈ ദുനിയാവിൽ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നത് ലഭിക്കുകയില്ല. പരലോകത്തിൻ്റെ പരിപാടി നിശ്ചയിച്ചതിന് റബ്ബിന് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. നിത്യവും 17 പ്രാവശ്യം പരലോകത്തിൻ്റെ ഉടയവനെ സ്തുതിക്കാൻ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പൊരുൾ ഇതൊക്കെ തന്നെയാണ്. 3 ഖണ്ഡത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി, ഇതാണ് MK ഹാജി. പ്രത്യേകമായി അദ്ദേഹത്തെ പുതിയ തലമുറ ഒന്നറിയുക തന്നെ വേണം. ഞാൻ തിരൂരങ്ങാടിയിൽ വന്ന കാലത്ത് അദ്ദേഹം മദിരാശിയിലാണ്. നാട്ടിൽ വന്നപ്പോൾ മൗലവി എന്നെ പരിചയപ്പെടുത്തി. എന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഏറെ സന്തുഷ്ടനായി. എന്നെ അദ്ദേഹം ഇളയ സഹോദരനെ പോലെ കണക്കാക്കിയതായാണ് എനിക്ക് തോന്നിയത്. ഹാജിയുടെ ഉമ്മ മകനെപ്പോലെ എന്നെ സ്നേഹിച്ചു. ഞാൻ ആ കുടുംബത്തിലെ അംഗമായി. നാട്ടിലെ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഹാജി സാഹിബ്. മൗലീദിന്റെയും റാത്തീബിന്റെയും കൊടിവാഹകനുമായിരുന്നു. മമ്പുറം ജാറത്തിലെ നേർച്ചാഘോഷത്തിൽ അതിൻ്റെ നേതൃത്വത്തിലുണ്ടാകും. ഒരു ചട്ടമ്പിയുടെ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമ്പത്തികമായി വട്ടപൂജ്യം. ഉമ്മ അരിപ്പത്തിരി ഉണ്ടാക്കി വിറ്റ് കുടുംബം പുലർത്തുകയായിരുന്നു. തൊഴിൽ തേടി ആളുകൾ മദിരാശിയിലും ബാംഗ്ലൂരിലും പോകുന്ന കാലം. വിശപ്പിന്റെ വിളിയുമായി അദ്ദേഹം മദിരാശിയിലേക്ക് പോയി. ഹലുവ കഷ്ണങ്ങളാക്കി മുറിച്ച് കുട്ടയിൽ വെച്ച് തലയിലേറ്റി നടന്നു വിൽക്കും. ഒരു ദിവസം ദീർഘമായി നടന്നിട്ടും ഒന്നും വിറ്റില്ല. ദേഷ്യവും സങ്കടവും അസഹ്യമായി. മദിരാശിയിലെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും കുട്ട താഴത്തേക്കെറിഞ്ഞു. കച്ചവടം അങ്ങനെ തീർന്നു. മനസ്സ് ശാന്തമായപ്പോൾ വേറെ കച്ചവടം തുടങ്ങി. ചായക്കടയും ബേക്കറിയും, മേപ്പേരിയിലെ അഹമ്മദ് റെസ്റ്റോറൻറ്റും ഗോൾഡൻ ബേക്കറിയും. അതിലൂടെ പതുക്കെ പുരോഗതിപ്പെട്ടുവന്നു. നാട്ടിൽ കുറച്ച് സമ്പാദിച്ചു. 2nd ലോകമഹായുദ്ധകാലം. ജപ്പാന്റെ ഒരു ബോംബ് വർഷം മദിരാശിയിലുണ്ടായി. കച്ചവടക്കാർ മിക്കതും പേടിച്ച് സ്ഥലം വിട്ടു. ഹാജി പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ തവക്കുൽ ഒന്ന് വേറെ തന്നെയാണ്. അള്ളാഹുവിന്റെ വിധിയിൽ നിന്നും എവിടേക്ക് ഒളിച്ചോടാൻ? ഈ കാലത്താണ് KM മൗലവിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഇസ്ലാം മദ്രസ തുടങ്ങുന്നത്. അതിന് സ്ഥലം വാങ്ങാൻ എല്ലാവരും ചേർന്ന് കുറെ പണം എങ്ങനെയോ ഒപ്പിച്ചു. പോരാതെ വന്ന സംഖ്യക്ക് ഹാജിയുടെ വീട് ബാങ്കിൽ പണയപ്പെടുത്തി. ഇങ്ങനെ എന്തും ഉപേക്ഷിച്ച് ദീനി സേവനത്തിന് തുനിച്ചിറങ്ങി. ഇതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അളവറ്റ ബഹുമാനമായി അദ്ദേഹത്തോട്. പിന്നീട് യത്തീംഖാന തുടങ്ങിയപ്പോൾ യത്തീം മക്കളെ താമസിപ്പിക്കാൻ തൻ്റെ വീട് വിട്ടുകൊടുത്തു. കുറെ കഴിഞ്ഞ് സ്വന്തം വീട് യത്തീംഖാനക്ക് ദാനം ചെയ്തു. എന്തൊരു മനസ്സ്!
3: കോളറ ബാധിത കാലത്ത് അദ്ദേഹം റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കി. CH മുഹമ്മദ് മാസ്റ്റർ, ഒലിയാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, CH അലി ഹസൻ ഹാജി, CH അഹമ്മദ് മാസ്റ്റർ, കാരാടൻ അഹമ്മദ് ഹാജി തുടങ്ങിയവർ അതിൽ പങ്കാളികളായിരുന്നു. ഞാനും അതിൽ ചേർന്നു പ്രവർത്തിച്ചു. MK ഹാജിയുടെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ ദീനദയാലുത്വം തന്നെയായിരുന്നു. അത് ഒരു കടമ നിർവഹിക്കുന്ന മനസ്സോടെയായിരുന്നു. രാഷ്ട്രീയത്തിൽ ആദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ശിഷ്യനായിരുന്നു. KM മൗലവിയുമായുള്ള ബന്ധത്തോടെ സീദി സാഹിബിന്റെ അനുയായിയായി മാറി. യാതൊരു ഭൗതിക ലാഭേച്ഛയും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇതെനിക്ക് തീർത്തു പറയാൻ കഴിയും. നാടിനും സമുദായത്തിനും ഗുണം കിട്ടണം, ഇതുമാത്രമാണ് ആശ. നിർബന്ധ കടമ നിർവഹിക്കുന്ന സ്വഭാവം. MK ഹാജിയുടെ മഹത്വം വർണ്ണിച്ചാൽ എനിക്ക് മതിവരില്ല. അത്രയും സൽഗുണങ്ങളുള്ള കേദാരമായിരുന്നു അദ്ദേഹം. KM മൗലവിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവം. ഇസ്സത്തുൽ ഇസ്ലാം എന്ന ഒരു കമ്മിറ്റി സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഒരു ദിവസം ചെനക്കൽ പള്ളിയിൽ ഈ കമ്മിറ്റിയുടെ ഒരു യോഗം പറവണ്ണ KP മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. അപ്പോൾ KM മൗലവി നമസ്കരിക്കുവാൻ പള്ളിയിൽ കയറി വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വെറുക്കുന്ന കാലം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാള് കേട്ട് പിരിഞ്ഞു പോകുന്നയാളുകൾ മൗലവിയുടെ വീടിനു മുമ്പിലുള്ള ഇടവഴിയിൽ, ഇപ്പോൾ അത് ടാറിട്ട റോഡാണ്, അവിടെ വന്നുകൂടും. തയ്യിൽ മുഹമ്മദ് കുട്ടി എന്നൊരാ വിളിച്ചു പറയും. ഇപ്പോൾ മറ്റുള്ളവർ ലഅനത്തുല്ലാഹി എന്ന് വിളിച്ചു പറയും. ഇത് കണ്ടിട്ട് ഒരു വെറുപ്പും തോന്നാത്ത കാലം. ഈ സദസ്സിന്റെ മുന്നിലേക്കാണ് മൗലവിയുടെ കടന്നുവരവ്. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ സുന്നി നേതാവായ പറവണ്ണ മുസ്ലിയാർ ചാടി എഴുന്നേറ്റ് അത്യധികം ബഹുമാനം പ്രകടിപ്പിച്ചു. അദ്ദേഹം മൗലവിയുടെ ശിഷ്യനായിരുന്നുവത്രേ. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് എന്തു പുതുമ? KM മൗലവിയോട് ഇത്രത്തോളം ആദരവോ? ഈ ചിന്ത നിഷ്പക്ഷമായി പഠിക്കാൻ ചിലരെ പ്രേരിതരാക്കി. അദ്ദേഹത്തോടുള്ള സദ്ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. പിന്നീട് മൗലവി സാഹിബ് ഇസ്സത്തുൽ ഇസ്ലാം കമ്മിറ്റിയിൽ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം അംഗമായി. അതിന്റെ പ്രസിഡന്റായി. നൂറുൽ ഇസ്ലാം മദ്രസയുടെ നടത്തിപ്പ് ഈ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, MK ഹാജിയും മുസ്ലിം ലീഗും. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ TK.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ആരോഗ്യ ചിന്ത എന്ന ഒരു ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ തണുപ്പ് കാലത്തുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് വൈറൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നതാണ്, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു ദിവസം ഏകദേശം 3 ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസിന് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളാനും സഹായിക്കുന്നതാണ്. രണ്ടാമത്തേതായിട്ട് ആവശ്യത്തിനുള്ള റെസ്റ്റ് വേണം. ഏകദേശം ഒരു ദിവസം ഒരു 7 മുതൽ 9 മണിക്കൂർ കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമ്മുടെ ബോഡിയെ, ഇമ്മ്യൂണിറ്റിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തേതായിട്ട് പുകവലി അതുപോലെ തമ്പാക്കു ഇവ പൂർണ്ണമായിട്ടും നിർത്തേണ്ടതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഡസ്റ്റ്, അതായത് പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ പൊടിപടലങ്ങൾ നമ്മൾ ശ്വാസത്തെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അത് ഡ്രൈ ആക്കുകയും അത് ഇൻഫെക്ഷന് കാരണമായിട്ടും വരാറുണ്ട്. അപ്പോൾ പൊടിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീനാണ്, നമ്മുടെ എപ്പോഴും കൈ വൃത്തിയായിട്ടിരിക്കാൻ സൂക്ഷിക്കുക. മാസ്ക് യൂസ് ചെയ്യുക. മാസ്ക് ആക്ച്വലി നമ്മുടെ ഈ ശ്വാസകോശത്തിനെ നമുക്ക് പ്രൊട്ടക്ഷൻ കൂടെ തരും, മാറ്റുമല്ല നമുക്ക് വന്നിട്ടുള്ള ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് വെള്ളം കുടിക്കുക, ഡസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ പുകവലി മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ ചുടുവെള്ളം ഇതിൽ ഉപ്പിട്ടിട്ട് വാം ഗാർഗിൾ ചെയ്യുക. അത് നമ്മുടെ തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളും കുറയ്ക്കും. ഫാരിഞ്ചൈറ്റിസ് അത് കൂടുതലായിട്ട് കാണുന്നത് വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക. ഭക്ഷണത്തിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഓറഞ്ച്, ഈ സിട്രസ് ഫ്രൂട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത്

0: ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സഹോദരങ്ങളോട് സ്നേഹപൂർവം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഷിഹാബ് എടക്കര.
4: പ്രിയമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. ഈ ഭൂമിയിലേക്ക് നാം വ്യത്യസ്ത ഗ്രാമങ്ങളിൽ, നാടുകളിൽ, രാജ്യങ്ങളിലായി ജനിച്ചു വന്നവരാണ്. നമ്മുടെ കൂടെ ജനിച്ചവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മെ കൂടെ ജോലി ചെയ്തവർ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്നവർ, അറിയാത്തവർ, ലോകത്ത് ഒരു സെക്കൻഡിൽ 3 പേർ ലോകത്ത് നിന്ന് വിട പറയുന്നു എന്ന കണക്കുകളാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? ആരാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചനാഥനായ മഹാശക്തി എന്തിനാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഇസ്ലാമിന് അതിനൊരു മറുപടി പറയാനുണ്ട്. ആ മറുപടി, ഈ ഭൂമി വരാനിരിക്കുന്ന പാരത്രികമെന്ന് പറയുന്ന സർവശക്തനായ പ്രപഞ്ചനാഥന്റെ നീതിപൂർവമായ ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കോടതിയിലേക്ക്, അവിടുന്ന് അങ്ങോട്ടുള്ള സ്വർഗ നരകങ്ങളിലേക്കുള്ള, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പ്രവേശനം അല്ലെങ്കിൽ പ്രവേശിപ്പിക്കൽ, അതിലേക്കുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ഈ നൈമിഷികമായ നശ്വരമായ ഭൂമി. എന്തിനാണ് ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞുവിട്ടത്? ഈ പ്രപഞ്ചമെല്ലാം ഒരുക്കിയ, ഈ ഗോളമണ്ഡലങ്ങളെല്ലാം നമുക്കൊരുക്കി തന്ന, സാങ്കല്പിക അച്ചുതണ്ടിയിൽ അതിവേഗതയിൽ കറങ്ങുന്ന ഈ ഭൂമി എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ അതിനെ നമുക്ക് സംവിധാനിച്ചു തന്ന, 7 ആകാശങ്ങളെ അത്ഭുതകരമായി നമുക്ക് മീതെ സംവിധാനിച്ചു വെച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, പ്രപഞ്ചനാഥനായ അല്ലാഹു, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം വണങ്ങാൻ, അവൻ്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാൻ, അവൻ്റെ നിയമാവലികൾ ജീവിതത്തിൽ പകർത്തി പാലിച്ച് ജീവിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒരല്പകാലം നമുക്ക് സമയം നൽകിയിട്ടുള്ളത്. ആര് നേർവഴിയിൽ ജീവിക്കുന്നുവോ, ആര് നേർവഴി ലംഘിച്ചുകൊണ്ട് എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്നുവോ, അവനാണ് ഭീമാകാരമായ മനുഷ്യനും കല്ലും കത്തുന്ന, കത്തിജ്വലിക്കുന്ന നരകം നാളെയുടെ ലോകത്തുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബക്കറയിൽ അതിൻ്റെ 21-22 വചനങ്ങൾ എത്തുമ്പോൾ പ്രപഞ്ചനാഥനായ ലോകരക്ഷിതാവായ അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ എന്നല്ല അഭിസംബോധന, അറബികളെ എന്നല്ല അഭിസംബോധന, മറിച്ച് മനുഷ്യരെ എന്ന് വിളിച്ചിട്ട്, യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുല്ല അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിന സമറാതി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. തര മനോഹരമായിട്ടാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ശ്രദ്ധാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, മഹാനായ യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, ഇന്ത്യ എന്ന് പറയുന്ന, മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ശ്രീകൃഷ്ണനെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചനാഥനായ രക്ഷിതാവിനെ. അല്ലേ പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളെ, മഹാരഥന്മാരെ, ലോകത്തറിയപ്പെട്ട മഹാവ്യക്തിത്വങ്ങളെ, ലോകത്തിന് സമ്മാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ ശ്രട്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. അവന് മരണമില്ല, അവന് ക്ഷീണമില്ല, മയക്കമില്ല, തളർച്ചയില്ല. അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവന് പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ഇല്ല. അവൻ എല്ലാ കാലങ്ങൾക്കും അപ്പുറമുള്ളവനാണ്. അതുകൊണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ശ്രട്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിന്? എന്നിട്ട് ചില കാരണങ്ങൾ കൂടി പറഞ്ഞു തരികയാണ്. അവനാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയെ സംവിധാനിച്ചു തന്നവൻ, ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, അത് മുഖേന ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ, ലോകരക്ഷിതാവായ ഈ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ സംസാരമാകുന്ന ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്, അള്ളാഹുവിന് പകരക്കാരെ നിക്ഷയിക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. ഈ ഗോളമണ്ഡലങ്ങളെല്ലാം, ഈ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ, മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം സംവിധാനിച്ച റബ്ബ് തിരിച്ചു ചോദിച്ചത്, തിരിച്ചു നമ്മളോട് ചോദിക്കുന്നത്, അവനെ മാത്രം ആരാധിക്കണം എന്നത് മാത്രമാണ് ആരാധന. അവന്റെ സൃഷ്ടികൾക്ക് വഴിവെച്ചു കൊടുക്കരുത്. മുഹമ്മദ് നബിയെ നിങ്ങൾ ആരാധിച്ചു പോകരുത്. അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. മഹാനായ ഇബ്രാഹിം, അബ്രഹാം പ്രവാചകനെ നിങ്ങൾ ആരാധിക്കരുത്. നോഹ പ്രവാചകൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആരാധിക്കരുത്. മോശ പ്രവാചകൻ മൂസാ നബിയെ നിങ്ങൾ ആരാധിക്കരുത്. മറിച്ച് അവരെയെല്ലാം നമുക്ക് നൽകിയ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. പരിശുദ്ധ ഖുർആനിലൊരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷെ മനുഷ്യർ ആ പ്രപഞ്ചനാഥനെ വിട്ട്, ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ വിട്ട്, വത്തഖദു മിൻ ദൂനിഹി ആലിഹ, ഒരുപാട് ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ കുറിച്ച് ഖുർആൻ പറയാ, ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വലാ യംലിഖൂന ലി അൻഫുസിഹിം ളറൻ വലാ നഫ്അ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ കീഴ്പ്പെടുത്താൻ സാധ്യമാവാത്തവരാണവർ. വലാ യംലിഖൂന മൗതൻ വലാ ഹയാതൻ, എന്താണ്, ജീവിതമോ മരണമോ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. വല നുഷൂറ, ഉയർത്തെഴുന്നേൽപ്പിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തവരാണവർ. ഞാനാണ് ഈ ഇവിടുത്തെ ദൈവമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആളുകൾ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയിട്ടില്ലേ? അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്ന്, കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുകളിൽ കയറി നിന്ന്, ഞാനാണ് ലോകത്തിന്റെ ഉന്നതനായ റബ്ബ്, രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ആ ഫറോവ ചക്രവർത്തിമാരിൽ രണ്ടാമൻ, റാംസസ് രണ്ടാമൻ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടില്ലേ? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വലിയ ഗജനാവുകളുടെ ആ സൂക്ഷിച്ചു വച്ച ഗജനാവുകളുടെ താക്കോലുകൾ മാത്രം വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ആവശ്യമായിരുന്ന വലിയ തമ്പ്രാക്കന്മാർ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊക്കെ ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. നമ്മുടെ ശ്രട്ടാവ് ഏകനാണ്. ആ ഏകനായ ശ്രട്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഇനി ലോകത്ത് മനുഷ്യർ ആരൊക്കെയാണോ ആരാധിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അംവാത്തുൻ ഗൈറു അഹ്യാ, അവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല, മരണപ്പെട്ടു പോയവരാണ്. അപ്പൊ മരണമുള്ളവരാണവർ, മരണമുള്ളവരാണ്. ആൾ ദൈവങ്ങൾ മരണപ്പെട്ടു പോയിട്ടില്ലേ? പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്? എന്നിട്ട് ഖുർആൻ പറയാണ്, ഒമാ യഷ്ഊറൂന അയ്യാന യുബഅസൂൻ, ഇനി മരിച്ചുപോയ ആ മഹാരഥന്മാരായ ആളുകളൊക്കെ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്തവരും ചിന്തിക്കാൻ പറ്റാത്തവരുമാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ലോകം നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്ന ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ എന്ന് പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണം. ഭൂമിയെപ്പോലെ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ സ്ഥലമുണ്ടെങ്കിൽ ആ സൂര്യനെ നമുക്ക് സമ്മാനിച്ച, ഭൂമിയിൽ നിന്ന് ഇത്ര അകലത്തിൽ അതിനെ നിർത്തണമെന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ ഞാനും നിങ്ങളും ഓർക്കണം. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളൊന്ന് പഠിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം, നിങ്ങളൊന്ന് അറിയണം. സമുദ്രം ആളിക്കത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? സമുദ്രം പൊട്ടി പുറത്തേക്ക് ഒഴുകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുണ്ട്, വൈദൽ ബിഹാറു സുജ്ജിറത്ത്, വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, സമുദ്രം പൊട്ടി ഒഴുക്കപ്പെട്ടാൽ, സമുദ്രം ആളിക്കത്തിക്കപ്പെട്ടാൽ. സമുദ്രം എന്നത് വെള്ളമാണ്, H2 ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. ഇതിനെ രണ്ടിനെയും ചേർത്ത് വെള്ളമാക്കിയ പ്രപഞ്ചത്തിന്റെ നാഥൻ പറയുന്നു, ഈ സമുദ്രം ആളിക്കത്തുന്ന ഒരു സമയം വരാനുണ്ട് എന്ന്. ഈ സമുദ്രം ഭൂമിയുടെ മുക്കാൽ ഭാഗമുണ്ടെങ്കിൽ കാൽഭാഗത്തിലേക്ക് പൊട്ടി ഒഴുകുന്നൊരു ദിവസം വരാനുണ്ട്. സുനാമി അതിലേക്കുള്ള സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങളെല്ലാം ആ കടയപ്പെട്ട ആട്ടിൻ രോമങ്ങളെപ്പോലെ ഇതാ ധൂളികളായി പാറുന്നൊരു ദിവസം വരാനുണ്ട് എന്ന് ലോകത്ത് മുഴുക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ശബ്ദം, അത് ഒരു ഘോര ശബ്ദം ഈ ഭൂമിയിൽ നിന്നുണ്ടാവുകയും ഭൂമി അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂര്യൻ സ്വയം കത്തുന്നതാണ് എന്നും ചന്ദ്രൻ പ്രകാശത്തെ തട്ടി പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗർഭപാത്രത്തിന് മൂന്നിരുട്ടറയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഗർഭപാത്രത്തിന്റെ മൂന്നിരുട്ടറക്കുള്ളിൽ ജനിച്ച് അതെ അവിടെ പിന്നെ രൂപം കൊടുത്ത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്ന ആ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് ആദ്യം രക്തപിണ്ഡമായിരുന്നു, പിന്നെ മാംസപിണ്ഡമായി മാറുന്നു. ആ മാംസപിണ്ഡത്തിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞടയാളമുണ്ട് എന്ന് ദാ ശാസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മുലകത്ത് എന്ന പദത്തിന് അർത്ഥം പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണമെന്നാണ്. ചിന്തക്ക് അതിൽ വകുപ്പുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചറിയാൻ, പ്രപഞ്ച സട്ടാവിനെ കുറിച്ചറിയാൻ, അവന്റെ സംസാരമാകുന്ന ഖുർആനിനെ കുറിച്ചറിയാൻ, ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന ഏകദൈവ വിശ്വാസത്തെ കുറിച്ചറിയാൻ, ഭൂമിയിലെ ജീവിതം നൈമിഷികമാണ് നശ്വരമാണ്, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ കുറിച്ചറിയാൻ, അതിന്റെ ആവശ്യകതയെ കുറിച്ചറിയാൻ, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ബോംബ് കൊണ്ട് 10,000-10,000 മനുഷ്യരെ കൊന്നു തീർത്തവർ, അവർക്ക് ആര് ശിക്ഷ കൊടുക്കുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. 3, 4, 5 വയസ്സായ പിഞ്ചുമക്കളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നവരെ കോടതിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആര് കൊടുക്കും അവർക്കുള്ള ശിക്ഷ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിപൂർവമായ റബ്ബിന്റെ കോടതി ആവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യ മനസ്സുകളുടെ തേട്ടമതാണ്. ആരാധനകൾ അള്ളാഹുവിനെ മാത്രമാക്കി, പ്രാർത്ഥനകൾ അവന് മാത്രമാക്കി, നേർച്ച വഴിപാടുകൾ അവന് മാത്രമാക്കി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. ഇത് സ്വീകരിക്കാതെ പോയാൽ, ഈ സത്യമായ പ്രകൃതിയുടെ തേട്ടത്തെ നാം അറിയാതെ പോയാൽ, നാം നാളെ നരകാഗ്നിയുടെ ആളുകളായി മാറും, നരകത്തിൽ ശാശ്വതരായി മാറും എന്ന ഭയപ്പാടോടുകൂടിയാണ് യാതൊരു ഭൗതികമായ പ്രോഫിറ്റും ആഗ്രഹിക്കാതെ ഈ സത്യത്തെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. സ്വീകരിക്കുക, അന്വേഷിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. സത്യമാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അള്ളാഹു പ്രപഞ്ചനാഥൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സഹോദരങ്ങളോട് സ്നേഹപൂർവം ക്ലാസ് എടുത്തത് ഷിഹാബ് എടക്കര.
0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരും അറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ അണിയുന്ന ഇത്തരം മതചിഹ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീവ്രവാദത്തിനെതിരിൽ ശക്തമായ നിലപാടിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈയൊരു സംവിധാനം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്?
7: ഇപ്പം ഇതിനകത്ത് ഉള്ള ഗൗരവമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിഷയത്തെ ഇത് വന്നിട്ടുള്ളത് എസ് ഒ പി വന്നിട്ടുള്ളത് ഗുജറാത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവരവരുടെ എല്ലാ ഏറ്റവും വിനാശകരമായ ആശയങ്ങളും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു ലബോറട്ടറിയായി കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണെങ്കിലും അവരുടെ വർഗീയ ലഹളകളുടെ പരീക്ഷണങ്ങളാണെങ്കിലും മറ്റനേകം കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതാണ് ഇതിലേറ്റവും ഗൗരവമായി ഒന്നാമത്തെ ഒരു കാര്യം ആയി സാറ് പറഞ്ഞതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായൊരു ശ്രമമാണ് എന്ന് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾ ഗൗരവമായി കാണുകയും അതിനെതിരായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളുള്ളത്, ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളിടത്തെല്ലാം അതിൻ്റെ എസ് ഒ പി എങ്ങനെയായിരിക്കണം അന്വേഷണം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അധികാരി വർഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കുന്നു എന്നതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് മതപരമായ പ്രൊഫൈലിംഗ് തീവ്രവാദ രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ളത്. അത് ലോകത്ത് വളരെ കൃത്യമായി, അത്യാവശ്യം ഗ്വാണ്ടനാമോക്കൊക്കെ ശേഷം, ഈ പിന്നെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം വലിയ തോതിൽ അത് പിന്നെ ആ ഒരു നറേഷൻ സൃഷ്ടിച്ചല്ലോ, ഒരു ബൈനറി. ഒന്നുകിൽ നിങ്ങൾ തീവ്രവാദികൾ, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യവംശത്തിൽ അമേരിക്കയുടെ പക്ഷത്ത് എന്ന ഒരു നറേഷൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ എല്ലാ ടെററിസ്റ്റുകളും എന്താണ് മുസ്ലിങ്ങളാണ് എന്ന നറേഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകത്തൊരിക്കലും ഒരു മതത്തെ പ്രൊഫൈൽ ചെയ്യുന്ന രീതിയിൽ ടെററിസവുമായി ബന്ധപ്പെട്ട നറേഷൻ ഉണ്ടാവരുത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കൃത്യമായൊരു പ്രൊഫൈലിംഗ് നമ്മളെ രാജ്യത്ത് നടക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ മറ്റൊരു വിഷയം. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ റെക്കോർഡ് ഓഫ് ക്രൈം റെക്കോർഡിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ, ഡാറ്റ, എത്രയോ ഡാറ്റകൾ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഞാനത് ഒരു പഠനത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിലുണ്ടായ തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് രേഖപ്പെടുത്തിയ, അതിലെ ഭൂരിഭാഗം സമയവും സ്വാഭാവികമായി ലാസ്റ്റ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളും അതിന് UAP അടക്കമുള്ള ചാർജിങ്ങും വന്നിട്ടുള്ള കേസുകളിൽ, ഇപ്പോൾ ഈ പ്രൊഫൈലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊരു മുസ്ലിം ഭീകരവാദമാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സൃഷ്ടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷെ മുസ്ലിം കേസുകൾ അതിൽ 4ഓ 5ഓ സ്ഥാനത്താണ് വരുന്നത്. ഏറ്റവും അധികം എണ്ണം വരുന്നത്, നമ്മളൊന്നും വിചാരിക്കാത്ത, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയിൽ വരുന്നത് നക്സലുമായി ബന്ധപ്പെട്ടുള്ള, ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ നക്സൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഞാനതിൻ്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. രണ്ടാമത് മറ്റ് പല കേസുകളും 3ഓ 4ഓ 5ഓ സ്ഥാനങ്ങളിലൊക്കെയാണ് മുസ്ലിം പേരുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും എന്താണ് ഒരു നറേഷൻ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ മതേതര രൂപത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഥാർത്ഥത്തിൽ മതപരമായി ഒരാൾ നേരത്തെ മിതുമാഷി പറഞ്ഞ പോലെ ഒരു സജീവതയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസിങ് ലൈനിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മുസ്ലിം കാഴ്ചപ്പാടിലേക്ക് ഒരാൾ കടന്നു വരാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാവും. പള്ളികളിൽ നിന്ന് ഉത്ബോധനങ്ങൾ ലഭിക്കാം, സംഘടനകളുടെ ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി കടന്നു വരാം, പ്രീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു മുസ്ലിം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ലോകത്തുടനീളം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. സെലിബ്രിറ്റീസിലൊക്കെ പലരും പറയും, ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, അല്ല ഞാനൊരു മുസ്ലിം മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിങ് മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ ഐഡൻറ്റിറ്റിയാണ് താടി എന്നുള്ളത്, അവർ പള്ളികളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നു എന്നുള്ളത്, അവർ രാത്രി തറാവീഹ് നമസ്കാരങ്ങൾ എന്നുള്ളത്, പള്ളിയിൽ ഭജനം ഇരിക്കുക എന്നുള്ളത് വളരെ വളരെയധികം ഗൗരവത്തിൽ കാണുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന സമയത്ത് ഇഴ്തിക്കാഫ് എന്നുള്ളതൊക്കെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ദൈവവുമായി അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും അയാളുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിക്കാബ് ആണെങ്കിലും പർദ്ദയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ ഭരണഘടനാ അവകാശങ്ങളാണ് ഈ പറഞ്ഞ SOP നിരാകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനൊക്കെ ആരംഭിച്ച സമയത്ത് സ്വാഭാവികമായി ഇത് പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ളൊരു സാധ്യത നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അവിടെ ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത് എന്നത് നാം ഗൗരവതരമായി ഉന്നയിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭരണഘടന അനുച്ഛേദം 14 പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആ സമത്വത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഫൈലിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ 15 അനുച്ഛേദം 15 പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വിവേചനം ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി മതാടിസ്ഥാനത്തിൽ വിവേചനമാണ് കാണുന്നത്. പാർട്ട് 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(c) പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യവും കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(d) പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. അനുച്ഛേദം 21 പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അനുവദിക്കണം എന്നുള്ളതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളത് ഒട്ടേറെ സുപ്രീം കോടതി വിധി, ഇപ്പോൾ 2017 ഏറ്റവും ലേറ്റസ്റ്റ് വളരെ വന്നിട്ടുള്ള KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ കൃത്യമായി സ്വകാര്യത അടിസ്ഥാന അവകാശമായി പരിഗണിക്കണം. അവിടെയാണ് ഈ സ്വകാര്യതയെ കടന്നു വെക്കുന്നത്. ഒരാൾ മൊബൈൽ ഫോണിൽ VPN പോലെയുള്ള സ്വാഭാവികമായി ആളുകൾ പിന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ, ഇന്ത്യ ഗവൺമെൻറ് ഔപചാരികമായി നിരോധിക്കാത്ത ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസ്, ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരാൾ അയാളുടെ ഫോണിൽ അത് കാണുന്നു. ഇപ്പം നമ്മൾ വളരെ തമാശയായി നമ്മൾ പറയാറുണ്ട്, മുമ്പൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഒരു നീല CD അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തുള്ള പുസ്തകങ്ങൾ അതൊക്കെ കണ്ടു കെട്ടിയെന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒരു നറേഷൻ ഉണ്ട് കുറേ കാലങ്ങളായിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ക്രൈം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളൊക്കെ ആളുകളായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് തീവ്രവാദ കേസുകളിലും നമ്മൾ വളരെ തമാശയായി കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുഫിയ, ഒരു കഫിയ ധരിപ്പിക്കുക, അപ്പം എന്തിനാ, അതൊരു ഒരു പ്രൊഫൈലിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പോലീസ് സംവിധാനം ഇതിൽ നിന്നൊക്കെ മാറുകയും വളരെ ജനാധിപത്യ രൂപത്തിലുള്ള വളരെ ഒരു ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടത്തിൽ തികച്ചും അപരിഷ്കൃതമായ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ പോകുന്നു എന്നുള്ളത് പാർലമെൻ്റാണ് ഇതിലേറ്റവും, സാർ നേരത്തെ പറഞ്ഞ പോലെ നിയമ സംവിധാനങ്ങളും അതോടൊപ്പം പാർലമെൻറ്റിൽ ഇതിനേറ്റവും ശക്തമായ ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ഇത് വ്യാപകമായി ഒരു മതസമൂഹത്തെ കരിവാരി തേക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശക്തമായി ഇതിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഒട്ടും ജനാധിപത്യ വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു മതവിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ അപരവൽക്കരിക്കപ്പെടരുത്. അതിനുള്ള ഒരു ചെറിയ ശ്രമം പോലും ഉണ്ടാവരുത്. അതിനുള്ള ചെറിയൊരു ശ്രമം തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചില രാഷ്ട്രീയ പ്രതിനിധികൾ അത് കണ്ടെത്തുകയും നേരത്തെ പറഞ്ഞ പോലെ ജോൺ ബ്രിട്ടാസ് പോലെയുള്ള MPമാർ അതിൽ മുന്നിൽ നിന്ന് ചില ശ്രമങ്ങൾ തുടങ്ങിയതിന് മുസ്ലിം ലീഗിനെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സംവിധാനങ്ങളൊക്കെ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സ്പോട്ട്ലൈറ്റ് മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിന്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. മലക്കുകളുടെ സൊഫുകൾ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ലാ 194-ാമത്തെ ബാബായി അധ്യായമായി കൊണ്ടുവരുന്നത് ബാബു ഫദ്ലി സ്വഫിൽ ഔവലി വൽ അംരി ബി ഇത്മാമി സ്വഫൂഫിൽ ഉവലി വതസ്വിയതിഹ വത്തറാസി ഫീഹ. ആദ്യത്തെ ഫസ്റ്റ് സ്വഫിൻ്റെ ശ്രേഷ്ഠത, ആദ്യത്തെ സ്വഫുകൾ പൂർണ്ണമായി പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള വിഷയവും, വതസ്വിയതിഹ വത്തറാസി ഫീഹ, ശരിയായി സ്വഫുകൾ ശരിയായി നിൽക്കണം, അത് ചേർന്ന് നിൽക്കണം എന്ന വിഷയങ്ങളും, ഇതിനൊക്കെയുള്ള ശ്രേഷ്ഠതകളെ വിശദീകരിക്കുന്ന ബാബാണ് ഇമാം നവവി റഹിമഹുല്ല 194-ാമത്തെ ബാബായി നൽകുന്നത്. ഇതിൽ ധാരാളം മസ്അലകൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. സഹോദരങ്ങളെ, നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമെന്ന ഈ ആരാധന അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കുവാൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയെല്ലാം വളരെ ഗൗരവത്തോടെ പ്രാധാന്യത്തോടുകൂടി, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വവും എത്രത്തോളമുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാമത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഈ ഒരു അധ്യായത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഇവിടെ ഈയൊരു തലക്കെട്ട് ആദ്യത്തെ സ്വഫിൻ്റെ ശ്രേഷ്ഠത, അത് പൂർത്തീകരിച്ച് നിൽക്കണം, ആദ്യത്തെ സ്വഫുകൾ അത് ശരിയായി നിൽക്കണം, ചേർന്നു നിൽക്കണം എന്നത്, ഹാദിഹി മസാഇലു മുതഅദ്ദിദ, എണ്ണമറ്റ മസ്അലകൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബയ്യന റഹിമഹുല്ല ഹുക്കുമഹ, ഇമാം നവവി റഹിമഹുല്ല അതിൻ്റെ ഹുക്കുമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിമാ സഖഹു മിനൽ അഹാദീസ്, മുമ്പ് കഴിഞ്ഞുപോയ ഹദീസുകളിൽ അതിൻ്റെ ഹുക്കുമ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ വന്ന ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അൻജാബിരി ബിൻ സമുറ, അതിലെ 1082-ാമത്തെ ഹദീസ്, അൻജാബിരി ബിൻ സമുറ റളിയല്ലാഹു അൻഹുമാ ഖാല ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അല തസുഫൂന കമ തസുഫുൽ മലായികത്തു ഇൻദ റബ്ബിഹ فقلنا يا رسول الله وكيف تصف الملائكة عند ربها قال يتمون الصفوف الأولى ويتراصون في الصف رواه مسلم جابر بن سمرة رضي الله عنه لنا رواية تشينا حديث هذا برينو خرج علينا رسول الله صلى الله عليه وسلم الله عند تردودر صلى الله عليه وسلم ننجل لك بربط ونو فقال എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല തസുഫൂന നിങ്ങൾ സഫായി നിൽക്കുന്നില്ലയോ അണികൾ ശരിപ്പെടുത്തി നിൽക്കുന്നില്ലയോ കമാ തസുഫുൽ മലായികത്തു ഇൻദ റബ്ബിയ മലക്കുകൾ റബ്ബിൻ്റെ അടുക്കൽ നിൽക്കുന്ന പോലെ അണിയായി വരിയായി സഫുകൾ കണക്ക് നിൽക്കുന്നത് പോലെ ഫഖുൽന അപ്പോൾ ഞങ്ങൾ ചോദിച്ചു യാ റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ ദൂതരെ വകൈഫ തസുഫുൽ മലായിക ഇൻദ റബ്ബിയ എങ്ങനെയാണ് മലക്കുകൾ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ സഫായി നിൽക്കുന്നത് അണിയായി ലൈനായിട്ട് നിൽക്കുന്നത് കാല അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുത്തിമൂന സുഫൂഫൽ ഉവൽ ആദ്യ ലൈനുകൾ ആദ്യത്തെ സൊഫുകൾ ലൈനുകൾ ആ അണികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് വയതറാസൂന ഫി സൊഫി സൊഫുകൾ ചേർന്ന് നിന്നുകൊണ്ടാണ് വിടവില്ലാതെ ഗ്യാപ്പില്ലാത്ത വിധത്തിൽ ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടാണ് അവരണികൾ ശരിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്നത് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടു വന്നതാണ്. അവർ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ്, അപ്പോഴാണ് ഇങ്ങനെ ചോദിക്കുന്നത്, മലക്കുകൾ നിൽക്കുന്ന പോലെ നിങ്ങൾ അണികൾ ശരിപ്പെടുത്തുന്നില്ലേന്ന്. മലക്കുകൾക്ക് അവർക്ക് ഇബാദത്തുണ്ട്, വ്യത്യസ്തമായ ഇബാദാത്തുകളുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചവരായ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരായ, അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ ഖൈറും ലഭിച്ച ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തില്ലാ, മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായ മലക്കുകൾ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ യാതൊരു നിലക്കുള്ള അഹങ്കാരവും കാണിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂന യുസബ്ബിഹൂന അല്ലൈല വന്നഹാറ വലാ യഫ്തുറൂൻ, അവർക്ക് വിശ്രമമില്ലാതെ തിന്നുവാനോ കുടിക്കുവാനോ അവർക്ക് ആവശ്യമില്ല. അവർ രാപ്പകലെന്നില്ലാതെ അള്ളാഹുവിനെ തുടർച്ചയായി അവർ തസ്ബീഹ് ചെയ്തുകൊണ്ട് തഹ്ലീൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി ആ റബ്ബിനെ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഇൻ്റെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, യുസബ്ബിഹൂന അല്ലൈല വന്നഹാർ, രാത്രിയിലും പകലുമായിക്കൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. യുസബ്ബിഹൂന ഫിൽ ലൈലി വന്നഹാർ എന്ന് പറഞ്ഞില്ല, രാത്രിയിലും പകലിലും എന്നല്ല പറഞ്ഞത്. പിന്നെയോ യുസബ്ബിഹൂന അല്ലൈല വന്നഹാർ, രാപ്പകലുകളിൽ അതെല്ലാം തുടർച്ചയായി അവിടെ മുറിഞ്ഞു പോകാത്ത വിധത്തിൽ. ലിഅന്നഹും യസ്തഊഇബൂന അൽവഖ്ത കുല്ലഹു ഫി തസ്ബീഹ്, അവരുടെ സമയം മുഴുവനും അവർ തസ്ബീഹിലാണ്, രാത്രിയിലും പകലിലുമൊക്കെ. അതിലവിടെ അവർ അതിനെ ഭംഗം വരുത്തുന്നില്ല, അത് മുറിഞ്ഞു പോകുന്നില്ല, അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല, അതവർ തുടർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വമിൻ ഇബാദാത്തിഹിം ഇൻദ റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഇബാദത്തുകൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ, അന്നഹും യസുഫൂന ഇൻദ അല്ലാഹി അസ്സവജൽ, മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സൊഫുകളായി അണികളായി ലൈനായിട്ടാണ് അവരത് നിർവഹിക്കുന്നത് നിൽക്കുന്നത്. കമാ ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഇന്നാ ലനഹ്നു സാഫൂൻ വഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ സൊഫ് അണികൾ ശരിപ്പെടുത്തി ആ അണികളായി നിൽക്കുന്നവരാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അണിനിരന്ന് നിൽക്കുന്നവർ. വ ഇന്നാല നഹ്നു സാഫുൻ വ ഇന്നാല നഹ്നുൽ മുസബ്ബിഹൂൻ, തീർച്ചയായും ഞങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവർ. നോക്കൂ സഹോദരങ്ങളെ, അതെ, മലക്കുകളുടെ ആ ഒരു വിശേഷണമാണത്. എങ്ങനെയാണ് അവരുടെ സൊഫുകളുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, യുത്തിമൂന സുഫൂഫൽ ഉവൽ, ആദ്യത്തെ സൊഫുകളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് അവർ നിൽക്കുക. യാനി ഫൽ ഉവൽ വയതറാസൂന, അവർ ചേർന്ന് നിൽക്കുന്നവരാണ്, ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാണ്. ഇദൻ ഫനഹ്നു ഇദാ സഫഫ്ന ബൈന യദൈല്ലാഹി ഫീ സലാത്തിന, അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സഫായി അണികളായി നിൽക്കുമ്പോൾ, ഫീ സലാത്തിന നമ്മുടെ നമസ്കാരത്തിൽ, യംബഗി അന്നകൂന കൽ മലായിക്ക, മലക്കുകളെപ്പോലെയായിരിക്കണം നിൽക്കേണ്ടത്. യുക്മിലൂനൽ അവ്വല ഫൽ അവ്വല വയതറാസൂൻ, ആദ്യ സൊഫുകൾ ലൈനുകൾ അത് പൂർത്തീകരിച്ചു കൊണ്ട് നിൽക്കുകയും അതേപോലെ ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അൽ അവ്വല ഫൽ അവ്വൽ കമാ അന്നഹു മിൻ സുന്നത്തിൽ മലായികത്തി ഇൻദല്ലാഹി അസ്സവജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മലക്കുകളുടെ സുന്നത്ത്, ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ, ഫൽ ഔവൽ ഫൽ ഔവൽ, അൽ ഔവല ഫൽ ഔവൽ, ആദ്യം ആദ്യം, ആദ്യത്തേത് ആദ്യത്തേത്, അത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് അവർക്കതിൽ ആഗ്രഹമുണ്ടാക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് ഇഷ്ടമുണ്ടാക്കുകയും ചെയ്യുകയാണ്. നിശ്ചയമായും അവർ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യം, എംബഗി അയ്യസാഹമന്നാസു അലൈഹ, ആളുകൾ അതിൽ തിരക്ക് കൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ വിഷയങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടാവണം, അതിൻ്റെ ഗൗരവം ഉണർത്തുന്നതായ ധാരാളം ഹദീസുകൾ, സംഭവങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വ്യത്യസ്തമായ റിവായത്തുകളിൽ മലക്കുകൾ സൊഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി സൊഫ് നിൽക്കണം എന്ന്. യുത്തിമൂന സുഫൂഫൽ ഉവൽ, ആദ്യത്തെ സൊഫുകൾ അവർ പൂർത്തീകരിച്ച് നിൽക്കും. ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ കാണാം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ജാബിർ ബിൻ സമുറ റളിയല്ലാഹുവിൽ നിന്ന് തന്നെയുള്ള ഹദീസിൽ യുത്തിമൂന സുഫൂഫൽ മുഖദ്ദമ, മുന്നിലെ സൊഫുകളെല്ലാം അവർ പൂർത്തീകരിക്കും. വയതറാസുന ഫിസ് സൊഫി, സൊഫിൽ അവർ ചേർന്ന് നിൽക്കുമെന്ന്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ആ സ്വഹാബത്തിന് പകർന്നു നൽകിയ അധ്യാപനം, നിഅമൽ മുഅല്ലിമു വൽ മുറബ്ബി ലി ഉമ്മത്തിഹി, തൻ്റെ ഉമ്മത്തിന് ഏറ്റവും നല്ല മാതൃകയായ അധ്യാപകൻ, ഏറ്റവും നല്ല ഒരു ഗൈഡായി വർത്തിച്ച സ്വഹാബത്തിന് നന്മയായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം അത് കൃത്യമായി അറിയിച്ചു കൊടുത്തു, പഠിപ്പിച്ചു. അതിൻ്റെ ഫളലുകളും ശ്രേഷ്ഠതകളും, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു, അവരെ ഗൈഡ് ചെയ്യുകയായിരുന്നു. അവർക്ക് ഖൈറുണ്ടാകുന്നതായ വിഷയങ്ങളിൽ, വിശിഷ്യ ഇബാദത്തുകളുടെ വിഷയത്തിൽ, ഇടപാടുകളുടെ വിഷയത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെയും അവർക്കെല്ലാ നിലക്കുമുള്ള വഴികാട്ടിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ കണ്ട് മനസ്സിലാക്കിയത്, പഠിച്ചത്, അതാണ് അവർ വിവരിക്കുന്നത്. ഖറജ അലൈന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും സന്ദർഭത്തിനനുസരിച്ച് ഉണർത്തിക്കൊടുക്കാറുണ്ട്. നമസ്കാരത്തിൽ ശാന്തമായി, സമാധാനത്തോടുകൂടി, വഖാറോടുകൂടി, സക്കീനത്തോടുകൂടി നിർവഹിക്കേണ്ട ഒന്നാണ് നമസ്കാരത്തിൽ കൈകൾ ഉയർത്തി, അതല്ലെങ്കിൽ അവിടെയും ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടുള്ള ആ രൂപത്തിലൊന്നും ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ രൂപത്തിന് യോജിച്ചതല്ലാത്ത ഒരു കാര്യവും ഒരാളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഖുശൂഇന് ഭംഗം വരുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമസ്കാരത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് ആംഗ്യം കാണിച്ച് മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ പോകാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങളെന്തേ മലക്കുകൾ അണികൾ ശരിപ്പെടുത്തി നിൽക്കുന്നത് പോലെ നിങ്ങൾ ശരിയാക്കുന്നില്ലേ? സ്വഹാബത്തിനറിയില്ല എങ്ങനെയാണത്. അപ്പോഴാണ് യുത്തിമൂന സുഫൂഫൽ മുഖദ്ദമ, മുന്നിലുള്ളതായ സൊഫുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത്. വയ തറാസൂന ഫി സൊഫി, സൊഫുകളിൽ ചേർന്ന് നിൽക്കണം. തറാസൂന ഫി സുഫൂഫി ബഅദുക്കും ബിജിവാരി ബഅദ്, അടുത്ത് നിൽക്കുന്ന ആളോട് ചേർന്ന് നിൽക്കുക. ആദ്യത്തെ സൊഫുകൾ പൂർത്തീകരിച്ച് ഗ്യാപ്പില്ലാത്ത വിധം നിൽക്കുക. ഫസ്റ്റിലേത് കംപ്ലീറ്റായത്, ആദ്യത്തെ സൊഫിൽ ലൈനിൽ ആളുകൾ പൂർത്തിയായതിന് ശേഷം രണ്ടാമത്തെ ലൈനിലേക്ക് ആളുകൾ നിൽക്കുക. പിന്നെ മൂന്നാമത്തേത്. ഇപ്രകാരമാണ് എല്ലാ സൊഫുകളിലും ഉണ്ടാവേണ്ടത്. നമസ്കാരത്തിൽ ഖുശൂഉ വേണം, ഖുദൂഉ വേണം, താഴ്മ കാണിക്കണം. ഹൈവാനാത്തുകളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. നാൽക്കാലികളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് മലക്കുകൾ എപ്രകാരമായിരുന്നു ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നത്, അതേപോലെ സൊഫ് നിൽക്കുന്ന വിഷയത്തിൽ, അത് ശരിയാക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്നതിവിടെ ഉണർത്തുന്നുണ്ട്. വേറിട്ട് വേറിട്ട് കൊണ്ടല്ല നിൽക്കേണ്ടത്, ചേർന്ന് നിൽക്കണം, ഒന്നിച്ച് നിൽക്കണം, സൊഫുകൾ പൂർത്തീകരിക്കണം, അത് ശരിയാക്കണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാത്തവരായ, അള്ളാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അത് ശിരസ്സ വഹിക്കുന്ന, യാതൊരുവിധ എതിരും അള്ളാഹുവിന് ചെയ്യാത്തവരായ മലക്കുകൾ ആ സിട്ടികൾ അള്ളാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ വളരെ ഗൗരവത്തോടെ ആ ഒരു സൊഫുകൾ അണികൾ ശരിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ആകാശലോകത്ത് മലക്കുകൾ പോലും അവരുടെ ഇബാദത്തിൽ അത്ര ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നു. അതേപോലെ നിങ്ങളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള ഉണർത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടുള്ള കൽപ്പനയുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്, അത് പൂർത്തീകരിച്ച് നിൽക്കണം, ശരിയാക്കി നിൽക്കണം. നമസ്കാരം അങ്ങനെ സംഘമായി ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത് എന്നതുകൂടി ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല, നസ്അലുല്ലാഹു അൻ യുഈനനാ വഇയാകും അലാ ദിക്രിഹി വശുക്രിഹി വഹ്സ്നി ഇബാദതിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാവട്ടെ അവനെ ഓർക്കാനും അവനെ ശുക്ർ ചെയ്യാനും. ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവിന് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമാണ്. മലക്കുകളുടെ സുഫുകൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. من يرى ما في الضمير ويسمع انت المعد لكل വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇദ്ദയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ്.
5: ഇദ്ദ എന്ന് പറഞ്ഞെങ്കിൽ ദീക്ഷാകാലമാണ്, അഥവാ വിവാഹമോചനത്തിലൂടെയോ ഭർത്താവിൻ്റെ മരണത്തിലൂടെയോ വിധവയാകുന്ന ഒരു സ്ത്രീ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് ഒരു കാലപരിധിയുണ്ട്. ആ കാലപരിധി അവർ വിവാഹം നടത്താതെ, വിവാഹം കാംക്ഷിക്കാതെ കാത്തിരിക്കണം. അതിനാണ് ദീക്ഷാകാലം ഇദ്ദ എന്ന് പറയുക. ഈ ഇദ്ദ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയല്ല. സ്ത്രീകളിൽ ഗർഭിണികൾ, അവർ ഒന്നുകിൽ ഭർത്താവിനാൽ വിവാഹമോചിതയാകുന്നു, തലാക്ക് ചൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട് വിധവയാകുന്നു. ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വ ഉലാത്തിൽ അഹ്മാലി അജലുഹുൻ യദഉന ഹംലഹുൻ. ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് വരെയാണ് അവരുടെ വിധയുടെ കാലം. ഗർഭിണിയല്ലാത്ത ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളുടെ ദീക്ഷാകാലം 4 മാസവും 10 ദിവസവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന തവഫൗന മിൻകും വയദറൂന അസ്വാജൻ ഫലിയതറബ്ബസ്ന ബി അൻഫുസീന 4 അശ്ഹുരി വ 10. ഭർത്താക്കന്മാർ മരണപ്പെടുന്ന സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇദ്ദേഹിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഗർഭിണികളല്ലാത്ത സ്ത്രീകൾ, ഭർത്താക്കന്മാർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, എന്നാൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകൾ ഗർഭിണികളാണ് എങ്കിൽ അവരുടെ പ്രസവത്തോടു കൂടിയാണ് അവരുടെ ദീക്ഷാകാലം തീരുക. ഇതേപോലെ ആർത്തവകാരികളായ സ്ത്രീകൾ അവർ വിവാഹമോചിതരായി, ഭർത്താവ് അവരെ തലാഖ് ചൊല്ലി എങ്കിൽ, വൽ മുത്തല്ലഖാത്ത് യതറബ്ബസ് നബി അംഫുസിഹിന്ന സലാസത ഖുറു, വിവാഹമോചിതരായ സ്ത്രീകൾ അവർ മൂന്ന് ഖുറ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആർത്തവകാലം അല്ലെങ്കിൽ ശുദ്ധികാലം. പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. വിവാഹമോചിതയായ ഒരു സ്ത്രീ അവർ എത്ര കാലമാണ് ഇദ്ധരിക്കേണ്ടത്? അത് മൂന്ന് ശുദ്ധികാലമാണോ മൂന്ന് ആർത്തവകാലമാണോ? ഏതായാലും അവർ മൂന്ന് ഖുറ ശുദ്ധികാലം അല്ലെങ്കിൽ ആർത്തവകാലം ഇദ്ധരിക്കണം വിവാഹമോചിതരായ സ്ത്രീകൾ. മറ്റൊരു കൂട്ടർ ആർത്തവകാരികളല്ലാത്ത, ഒന്നുകിൽ ചെറുപ്പം കാരണത്താൽ അവർക്കെന്തില്ല ആർത്തവമായിട്ടില്ല, അല്ലെങ്കിൽ വാർദ്ധക്യം കാരണത്താൽ അവർക്ക് ആർത്തവം ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീക്ഷാകാലം മൂന്ന് മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലായി ഇസ്ന മിനൽ മഹീദ് മിൻ നിസാഇക്കും ഇനി ഇർതബ്തും ഫഇദ്ദതുഹുന്ന സലാസത അഷ്ഹുർ വല്ലായി ലം യഹിദ്ന. ആർത്തവം ഉണ്ടായി നിലച്ച സ്ത്രീകൾ, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അവരാണ് വിവാഹമോചിതരാകുന്നത് എങ്കിൽ അവർ മൂന്ന് മാസക്കാലം ഇദ്ദ ഇരിക്കട്ടെ, ദീക്ഷാകാലം ആചരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ അവരുമായിട്ട് വിവാഹ ഉടമ്പടി നടന്നു, നിക്കാഹ് നടന്നു, പക്ഷേ ആ സ്ത്രീയെ ഭർത്താവ് നവവരൻ വീട് കൂടിയിട്ടില്ല. വിവാഹ ഉടമ്പടി നടന്നു, ആ ഉടമ്പടിയിൽ വിവാഹമോചനം നടത്തി വീട് കൂടുന്നതിന് മുമ്പ് എങ്കിൽ അത്തരം സ്ത്രീകളെ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, യ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത് സുമ്മ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅ്തദൂനഹ എന്നാണ്. അഥവാ വിശ്വാസിനികളെ കല്യാണം കഴിച്ചു, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, അവരുമായി വീട് കൂടുന്നതിന് മുമ്പ് അവരെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിലാണ്. അസമയം ഭർത്താവ് മരിച്ചിട്ടുണ്ട് എങ്കിൽ, വിവാഹ ഉടമ്പടി നടന്നു ഭർത്താവ് മരിച്ചിട്ടുണ്ട് എങ്കിൽ 4 മാസവും 10 ദിവസവും അത്തരം സ്ത്രീകളും ഇദ്ദ ഇരിക്കണം. ഇവിടെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ വീട് കൂടുന്നതിന് മുമ്പ്, വിവാഹ ഉടമ്പടി നിക്കാഹ് നടന്നതിന് ശേഷം എങ്കിൽ അത്തരം സ്ത്രീകൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അതാണ് അത്തരം സ്ത്രീകളുടെ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീകൾ. എന്താ ഖുൽഉ? ഖുൽഉ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് തലാക്ക് ഭാര്യ ചോദിച്ചു വാങ്ങാണ്, ഭർത്താവിന് മഹർ തിരിച്ചേൽപ്പിച്ച്, അല്ലെങ്കിൽ മഹറോ തനിക്ക് തലാക്ക് കിട്ടാൻ എന്താണ് ഭർത്താവ് ആവശ്യപ്പെടുന്നത് അത് ന്യായപ്രകാരമാണെങ്കിൽ അത് നൽകി തലാക്ക് വാങ്ങിക്കുക. ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരമല്ല, പിന്നെ സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. സ്ത്രീ പറയാണ്, എനിക്ക് ഭർത്താവിനോടൊത്ത് ജീവിതം കഴിയില്ല, എനിക്ക് ഭർത്താവിനെ വേണ്ട എന്ന നിലക്ക് അവരാവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അത് അന്യായമാണ് എങ്കിൽ അത് കുറ്റാർഹമാണ്. ഒരു സ്ത്രീ അന്യായമായി ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെടുക എന്നുള്ളത് പാടുള്ളതല്ല. എന്നാൽ ന്യായപ്രകാരം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് തലാക്ക് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീക്ക് അതിനവകാശമുണ്ട്. ഭർത്താവ് നൽകിയ മഹർ നൽകി, അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം നൽകി തൻ്റെ തലാക്കിനെ ആവശ്യപ്പെടുക. അങ്ങനെ ഭർത്താവ് തലാക്ക് ചെല്ലുന്ന രീതിയാണ് ഖുൽഉ. ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഭർത്താവ് തലാക്ക് ചെല്ലുകയാണെങ്കിൽ അതാണ് തലാഖ്. ഏതായാലും ഖുൽഉ ചെയ്യപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയുടെ യുദ്ധകാലം എത്രയാണ്? അതൊരു ആർത്തവകാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ഷമ്മാസിൻ്റെ ഭാര്യ ജമീല ബിൻത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇബ്നു സുലൂൽ, കപട വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇബ്നു സുലൂലിൻ്റെ മകൾ ജമീലയായിരുന്നു സാബിത്ത് ബിനു ഖൈസ് ഇബ്നു ഷമ്മാസ് കല്യാണം കഴിച്ചിരുന്നത്. ഒരിക്കൽ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു രോഷപ്രകടനത്തിൽ ജമീലയുടെ കൈ പൊട്ടി. തിരുസവിധത്തിൽ ആ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. അവർക്ക് തൻ്റെ തലാക്ക് ചോദിച്ചു വാങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരം നൽകി. അങ്ങനെ തലാക്ക് ലഭിച്ചാൽ ഒരു ആർത്തവകാലം ഇദ്ദേഹിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടു, ഒരു ആർത്തവകാലം. അപ്പോൾ ഭർത്താവിൽ നിന്ന് ഖുൽഉ നടത്തപ്പെട്ട ഒരു സ്ത്രീ, അവർ ഒരു ആർത്തവകാലമാണ് ഇദ്ദേഹിരിക്കേണ്ടത്. ഇനി ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ് എങ്കിൽ, ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ എവിടെ പോയി കാണുന്നില്ല വരുന്നില്ല എങ്കിൽ ആ ഭർത്താവിനെ ചുരുങ്ങിയ 4 വർഷം വെയിറ്റ് ചെയ്യണം. 4 വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് വരുന്നില്ല എങ്കിൽ വിവാഹ ഉടമ്പടി ഫസ്ഖായി ഗണിച്ച് ദുർബലമായി ഗണിച്ച് 4 മാസവും 10 ദിവസവും ദീക്ഷാകാലം ആചരിക്കണം. എന്നിട്ട് മറ്റൊരു വിവാഹം ഈ സ്ത്രീക്ക് അനുവദനീയമാണ് ആകാവുന്നതാണ്. അപ്പോൾ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവ് മരണപ്പെട്ട വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആചരിക്കേണ്ട, കാത്തിരിക്കേണ്ട ഒരു നിർണിത കാലമാണ്. അത് ജാഹിലിയത്തിലെ ഉണ്ടായിരുന്ന, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന ഒരു നടപടിയായിരുന്നു. ഇസ്ലാം ആ നടപടിയെ സ്ഥിരപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തു. അത് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കുറേ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇദ്ദയിരിക്കുമ്പോൾ അവരുടെ ഇദ്ദ ആചരണ കാലഘട്ടത്തിൽ അവർ ചമയങ്ങൾ സ്വീകരിക്കുവാനോ ആഭരണങ്ങൾ ധരിക്കാനോ അലങ്കൃതരായി അണിഞ്ഞൊരുങ്ങാനോ പാടില്ല. അവർ ഇദ്ദയും ഇഹ്ദാദും ആചരിക്കണം. ഇദ്ദ എന്ന് പറഞ്ഞാൽ ദീക്ഷാകാലം ആചരിക്കുക. അത് ഇഹ്ദാദോടുകൂടി, ഇഹ്ദാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച ആ ദുഃഖത്തിൽ, വ്യസനത്തിൽ, അലങ്കാരങ്ങളില്ലാതെ

ഒരു ഇസ്ലാമിൻ്റെ ഷിആറായിട്ട്, മുസ്ലിങ്ങളുടെ ഒരു അടയാളമായിട്ട്, പുരുഷന്മാരുടെ ഒരു അടയാളമായിട്ട് പൊതുവിൽ ലോകത്ത് എല്ലാവരും സ്വീകരിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തലമറക്കൽ അനുവദനീയമാണ്, അത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല എങ്കിലും അതൊരു ഇസ്ലാമിൻ്റെ ഒരു ഷിആറായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള, പ്രത്യേകിച്ച് ഈ ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, തലമറക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെയാണ്. ജനങ്ങളെ ശിർക്കിലും ബിദ്അത്തിലും തളച്ചിടുകയും അതേപോലെ തന്നെ ബിദ്അത്തുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇബാദത്തുകളിലും വരെ ശിർക്കും ബിദ്അത്തുകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരുടെ ഒരു ചിഹ്നമായിട്ട് ഇത് സ്വീകരിച്ചു എന്നതുകൊണ്ട് ആ ബിദ്അത്തിൻ്റെ കക്ഷി സ്വീകരിച്ച ഒരു ചിഹ്നം എന്ന നിലക്ക് തൽക്കാലം അത് മാറ്റി എന്നത് മാത്രമേ മുജാഹിദ് പ്രവർത്തകർ ചെയ്തിട്ടുള്ളൂ. ഈ മുജാഹിദുകൾ തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സമയത്തൊക്കെ തലമറക്കുകയും ആ ഇസ്ലാമിൻ്റെ ഷിആറ് എന്ന നിലക്ക് അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, തലമറക്കുന്നതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ് എന്നത് നോക്കുമ്പോൾ അത് പ്രത്യേകമായി ഒരു പുണ്യമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ്റെ വസ്ത്രധാരണ രീതിയിൽ തലമറക്കലുണ്ടായിരുന്നു. അത് ഒരു ഇസ്ലാമിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പുണ്യം എന്ന നിലക്കല്ല പ്രവാചകൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉടുക്കുക എന്നത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമസ്കരിക്കുന്ന സമയത്ത് തൻ്റെ ചുമലിൽ വല്ലതും ഉണ്ടാവുക എന്നത് ഇസ്ലാം പുണ്യമാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് പോലും തലയിൽ എന്തെങ്കിലും ഉണ്ടാവുക എന്നത് ഒരു പുണ്യമാക്കുകയോ നിർബന്ധമാക്കുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുകയും മൊത്തത്തിൽ മുസ്ലീങ്ങൾ അവരുടെ ഒരു അടയാളമായിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു അടയാളം പോലെ കാണുന്ന കാര്യം എന്ന നിലക്ക് ഒരാൾ അത് നിർവഹിക്കുകയാണ് എങ്കിൽ അതിന് യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, പ്രവാചകനോടുള്ള ആ മഹബ്ബത്തിൻ്റെ പേരിലാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ ആ മഹബ്ബത്തിന് പുണ്യവും ലഭിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം അഥവാ പ്രത്യേകമായ ഒരു സുന്നത്തായി പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം മുജാഹിദ് പണ്ഡിതന്മാരാകട്ടെ പ്രവർത്തകരാകട്ടെ ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം കുറ്റകരമാണ്. ഒരു സുന്നത്താണെങ്കിൽ പോലും അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഒരു സുന്നത്തായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പണ്ഡിതൻ പറയുന്ന വാക്ക് കേൾക്കാതിരിക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും, ആ കാര്യം ചെയ്യാത്തവനല്ലേ പിന്നെ എന്ത് നന്മ പറഞ്ഞിട്ടെന്താ, അത് ഞങ്ങൾ കേൾക്കൂല എന്ന് പറയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ധാർഷ്ട്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും നിജസ്ഥിതി എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊരു കാര്യത്തിൻ്റെ മേലാണോ ഒരാളെ ആക്ഷേപിക്കുന്നത് അതിൻ്റെ വിധി മനസ്സിലാക്കിയിട്ട് വേണം ആക്ഷേപിക്കാൻ. നിർബന്ധമായ ഒരു കാര്യമാണോ ഒരാൾ ഒഴിവാക്കുന്നത്, തീർച്ചയായും അയാൾ ആക്ഷേപിക്കപ്പെടും, പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പുണ്യമായ സുന്നത്തായ ഒരു കാര്യമാണോ ആ കാര്യം ഒഴിവാക്കുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാൾ എന്ന നിലക്ക് പണ്ഡിതന്മാർ അതേപോലെ തന്നെ പ്രബോധകന്മാർ ദീനി വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തായാലും ആ നന്മകൾ ഉണ്ടാകണമല്ലോ. അവരോട് സ്വാഭാവികമായി നമുക്ക് ചോദിക്കാം, എന്താ ഈ നല്ല കാര്യമായിട്ടത് ചെയ്യാത്തത്?

0: ഇപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾ ഒഴിവാക്കി എന്നതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടൂല. എന്നാൽ ഒരു മതവിദ്യാർത്ഥി, ഒരു പണ്ഡിതൻ നമസ്കാരത്തിന് ശേഷം, ളുഹർ നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നില്ല സ്ഥിരമായിട്ട്, സ്വാഭാവികമായും അത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ രൂപത്തിലൊക്കെയുള്ള കാര്യമാണ് ആക്ഷേപിക്കപ്പെടാവുന്നതും ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതും. എന്നാൽ ആ രൂപത്തിലൊരു പുണ്യമായിട്ട് പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരാൾ പറയുന്ന നന്മകൾ പോലും കേൾക്കില്ല എന്നും അതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നതും എന്ത് ന്യായമാണ് ഇസ്ലാമികമായി അതിനുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയത്തിനും അതിന് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കാണുക, അതിലേറെ നമ്മൾ കൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. വല്ലാഹു അഅലം.
1: ബാങ്ക് വഴി ലഭിക്കുന്ന പലിശ എന്തു ചെയ്യണം? ആ പലിശ പണം എന്തെങ്കിലും ദാനമായി നൽകാൻ സാധിക്കുമോ എന്നാണ്.
2: ഇസ്ലാമിൽ പലിശക്ക് പറയുന്ന പരിഹാരം ഒന്ന് മാത്രമാണുള്ളത്. പലിശ ഇടപാടുകളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക, പലിശയുള്ള ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക എന്ന ഒരൊറ്റ പരിഹാരം. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുമൊക്കെ പലിശയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് അതിൻ്റെ ഗൗരവം ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല. ഇന്ന് കാലത്ത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്കാകട്ടെ, പലിശയില്ലാത്ത രൂപത്തിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് താനും. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ലാഘവത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കും. ഇനി ആർക്കെങ്കിലും അങ്ങനെ പലിശയായി സ്വന്തം അക്കൗണ്ടുകളിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്നതാണല്ലോ ചോദ്യം. ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർ ഒരു പ്രതിഫലം എന്നുള്ള രൂപത്തിൽ തനിക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കാതെ ജനങ്ങൾക്ക് പൊതുവായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന പബ്ലിക് ബാത്റൂമുകൾ, പബ്ലിക് റോഡുകൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ കയ്യിൽ പലിശ മുതലുണ്ട് എങ്കിൽ കയ്യിൽ ഒരു തീക്കട്ട വീണാൽ എന്ത് ചെയ്യും, അതുപോലെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷ നേടുക, വലിച്ചെറിയുക എന്ന കാര്യമാണ്. പ്രതിഫലം കിട്ടും എന്ന ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നിയത്തില്ലാതെ മറ്റെന്തെങ്കിലും വഴികളിലേക്ക്, ഉപദ്രവകരമല്ലാത്ത വഴികളിലേക്ക് അത് തിരിച്ചുവിട്ടാൽ ഇൻഷാല്ലാ ഒരു പക്ഷെ അതായിരിക്കും നല്ലത്. ഏതായിരുന്നാലും പലിശ മുതൽ കൊണ്ട് തനിക്ക് ഒരു ഉപകാരം വരുന്ന രൂപത്തിൽ നീങ്ങുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ദാനമായി കൊടുക്കുന്ന രോഗികൾക്കും മറ്റുമൊക്കെ സദഖയായി കൊടുക്കുന്നത് അത് നല്ല സമ്പാദ്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കുന്ന ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ് ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു നല്ലതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല.
1: വസ്ത്രങ്ങൾ മടക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടു, അത് ശരിയാണോ? ഉദാഹരണത്തിന് ഫുൾ കൈ ഷർട്ട്, അതുപോലെ നീളമുള്ള പാൻറ് എന്നൊക്കെ.
3: ചോദ്യത്തിൽ നിസ്കാരത്തിൽ വസ്ത്രം മടക്കി വെച്ച് നിസ്കരിക്കുന്നത് കറാഹത്താണെന്ന് കേട്ടിട്ടുണ്ട്. ടൈറ്റായ പാൻസ് ഉണ്ട്, ഇപ്പോൾ അത് ധരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന രീതിയിലാണ് ചോദ്യം. ഇവിടെ നമസ്കാരത്തിൽ വസ്ത്രവും മുടിയും ചുരുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല അക്കുഫു സൗബൻ വല അഷാറ, ഞാൻ മുടിയോ വസ്ത്രമോ ചുരുട്ടുകയില്ല, മടക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല നക്ഫുതു സിയാബ വശാർ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ, ഉമിർത്തൻ അസ്തുദാല സബഅതി അളുമിൻ, ഏഴ് അവയവങ്ങളിൽ അസ്ഥികളിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു, അലൽ ജബ്ഹത്തി നെറ്റിയിൽ. അപ്പൻ സഹസ്രമോ തങ്ങൾ മൂക്കിലേക്കും വിരൽ ചൂണ്ടി, വലിയ അതൈനി വർ റുക്കുബത്തൈനി വാത്രാഫിൽ ഖദബൈ, കൈകൾ, കാൽമുട്ടുകൾ, കാൽപാദങ്ങളുടെ അറ്റഭാഗം, ഇവയിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു. വല നഖ്ഫുതു സിയാബ വശാർ, മുടിയോ വസ്ത്രമോ മടക്കാതിരിക്കാനും കൽപ്പിക്കപ്പെട്ടു എന്നാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് തന്നെ ഇങ്ങനെ വരരുത് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും നമസ്കാരത്തിൽ ഒരാൾ തൻ്റെ വസ്ത്രം ചുരുട്ടി അല്ലെങ്കിൽ മുടി ചുരുട്ടി വ്യാപൃതമാകുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരാൾ മടക്കി വെച്ച പാൻസ് അല്ലെങ്കിൽ കൈയിൻ്റെ ഈ കഫ് ഭാഗം മടക്കി വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ല. ഒരു നാട്ടിലെ ഡ്രസ് കോഡ് ആ രീതിയിലാണ് എങ്കിൽ, അത്തരമൊരു ഡ്രസ് കോഡിൽ വന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസ് പ്രകാരം തെറ്റാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറ്റൊരു വിഷയം ഇവിടെ ടൈറ്റുള്ള പാൻസ് ഇട്ട് നമസ്കരിച്ചുകൂടെ എന്നാണ്. ടൈറ്റുള്ള പാൻസ് ഇട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീരാവയവങ്ങളെ മുഴച്ചു കാണിക്കും വിധം മറ്റുള്ളവരെ നമസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വരെ തെറ്റിക്കും വിധമാണ് ചില ആളുകളുടെ ഇത്തരം വസ്ത്രങ്ങളാണ് ഇങ്ങനെ നിസ്കാരം. പറ്റ ടൈറ്റുള്ള വസ്ത്രങ്ങളാണ് എങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരെ വെളിപ്പെടുന്ന രീതിയിലാണ് ഈ ടൈറ്റുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോകുന്നത്. പണ്ഡിതന്മാരത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
1: 7 വർഷം മുമ്പ് ഒരാൾ എന്നോട് വലിയ സംഖ്യ കടം വാങ്ങിയിരുന്നു. ഇതുവരെ ആ പൈസ മുഴുവനും തന്ന് അവസാനിപ്പിച്ചിട്ടില്ല. വർഷത്തിൽ 1-2 പ്രാവശ്യം കുറച്ച് തരും. അങ്ങനെ ഇപ്പോൾ 7 വർഷമായി. അയാൾ പൈസ മുഴുവനും തിരിച്ചു തരുമ്പോൾ ഇനിയും എത്ര വർഷം എടുക്കുമെന്ന് അറിയില്ല. മുഴുവൻ പൈസയും തന്ന് കടം വീട്ടി കഴിയുമ്പോൾ പൈസയുടെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ എനിക്കൊരുപാട് നഷ്ടമുണ്ടാവും. അതുകൊണ്ട് കൊടുത്ത സംഖ്യയെക്കാളും കുറച്ച് പൈസ കൂടുതൽ വാങ്ങിയാൽ അത് പലിശയാകുമോ എന്നാണ്.
4: പണം കടം കൊടുക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. പണം കടം കൊടുക്കുന്നയാൾക്ക് ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വലിയ പ്രതിഫലം അത്തരത്തിൽ കടം കൊടുക്കുന്നയാളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കടം കൊടുക്കുന്നതിൻ്റെ മഹത്വം അറിയാത്ത ആളുകളാണ് നമ്മിൽ പല ആളുകളും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സഹായിക്കുവാൻ കഴിയുന്ന ഘട്ടങ്ങളിലും പല ആളുകളും സഹായിക്കാതിരിക്കുന്നത് കാണാൻ സാധിക്കും. വലിയ പ്രതിഫലമാണ് കടം കൊടുക്കുന്നയാളുകൾക്ക് ലഭിക്കാനുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. ഇനി പലപ്പോഴും കടം കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടുവാൻ വൈകുകയും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ വലിയ രൂപത്തിൽ മൂല്യത്തിൽ മാറ്റം വന്നുകൊണ്ട് തിരിച്ചു കിട്ടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് 3-1 കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി നിശ്ചയിക്കുന്ന രൂപത്തിലൊരു വർധനവ് സ്വീകരിക്കാമെന്നതുമാണ്. രണ്ടാമത്തേത്, സ്വർണത്തിൻ്റെ മൂല്യത്തിലേക്ക് പണം കണക്കാക്കുകയും ആ മൂല്യം തിരിച്ചു തരുന്ന സാഹചര്യത്തിൽ തരണമെന്ന് ഇടപാട് നടത്തുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ നിബന്ധന വെക്കുകയും ചെയ്യുക എന്നത് അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായമാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തിരിച്ചു തരുന്ന സാഹചര്യത്തിൽ അഥവാ സ്വർണത്തിന് മൂല്യം കുറഞ്ഞ സാഹചര്യവും അതോടൊപ്പം തന്നെ പണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വാങ്ങിയതിനേക്കാൾ കുറച്ച് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ആ മൂല്യം തന്നെയായിരിക്കണം അവിടെ പരിഗണിക്കേണ്ടത്. മൂല്യം സ്വർണത്തിന് വർദ്ധിക്കുകയും പണത്തിന് കുറയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുകയും സ്വർണത്തിന് മൂല്യം കുറയുകയും പണത്തിന് മൂല്യം കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പണം കണക്കാക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഏത് കറൻസിയിലേക്കാണോ അതല്ലെങ്കിൽ ഏത് നാണയത്തിലേക്കാണോ മൂല്യം കണക്കാക്കിക്കൊണ്ട് നമ്മൾ നൽകിയത് ആ മൂല്യം കണക്കാക്കിയ ആ മൂല്യം തന്നെയായിരിക്കണം തിരിച്ച് വാങ്ങുന്ന സാഹചര്യത്തിലും ഉണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
5: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
9: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
6: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, ബാധ്യത മറന്ന അധികാരികൾ. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അധികാരങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവുകയും ബാധ്യതകളെ വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്, ഭയാനകമാണ്. ഇത് പറയാൻ കാരണം, ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട ഒരു സഹോദരിയോട് ഈ ഒരു വിഷയം മാറ്റി നിർത്തിയാൽ അയാളുമായുള്ള ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, വിവാഹം കഴിഞ്ഞ് ഈ നാളുവരെയും എൻ്റെയോ കുട്ടികളുടെയോ ചിലവുകൾ, ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അയാൾ വളരെ നിർബന്ധിതനായാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇന്നത്തെ വിവാഹിതരായ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഭർത്താക്കളുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്ത്രീ പറയുന്നു, ചെരുപ്പ് പൊട്ടിയാൽ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് എന്തെങ്കിലും ഒരു മറുപടി പറയും, കുറച്ച് ദിവസമൊക്കെ കാത്തിരിക്കും, പിന്നെ ഞാൻ എവിടെന്നെങ്കിലും ഒരു ചെരുപ്പ് സംഘടിപ്പിക്കും. എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ 1000 രൂപയാണ് അയാൾ ചോദിക്കുക. എൻ്റെ ഫോൺ ഞാൻ എങ്ങനെയെങ്കിലും റീചാർജ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കും, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ വാപ്പയോ ആരെങ്കിലും നിർവഹിച്ചു തരും. എൻ്റെ അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ പോലും അയാൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു സ്ത്രീക്ക് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഭർത്താവിന് അനുവാദം വേണം. എന്തിനാണ് ഈ നിയമം? എന്താണ് ആ നിയമത്തിൻ്റെ യുക്തി? ആ രൂപത്തിൽ ഭർത്താവിനനുസരിക്കാൻ ബാധ്യതപ്പെട്ടൊരു സ്ത്രീയെ ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് അവളുടെ അവകാശങ്ങളോ ബാധ്യതകളോ ചെലവുകളോ വസ്ത്രങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്താണുള്ളത്? തൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്നാൽ അവിടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ഖുർആനിക വചനങ്ങളെയും ഹദീസുകളെയും പറയുന്ന ആളുകൾ തന്നെ അനുസരിക്കാതിരുന്നാൽ അതിൻ്റെ ഇസ്ലാമികതയെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ആളുകൾ ഒരു പെൺകുട്ടിയെ ഏറ്റെടുത്തിട്ട് അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരതയാണ് സഹോദരങ്ങളെ! അത് മനസ്സു മനസ്സിലാക്കി എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ബാധ്യതയില്ല ഒരു പുരുഷന്. ഇതിന് പറ്റാത്ത ഒരാൾ എന്തിന് വിവാഹം കഴിക്കണം? നാം ഗൗരവപരമായി ആലോചിക്കണം. ഇത്തരം നിരുത്തരവാദപരമായി പെരുമാറുന്നവർക്കിടയിൽ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി സ്വാഭാവികമായും അവളുടെ ആവശ്യങ്ങൾ അവളുടെ സ്വന്തം മാതാപിതാക്കളോട് പറയാൻ മടിക്കും. വിവാഹ തലേന്ന് വരെ തൻ്റെ ആവശ്യങ്ങൾക്ക് വാശി പിടിച്ച് കരഞ്ഞ് വാപ്പയിൽ മുമ്പിൽ നിന്ന് നേടിയെടുത്ത പെൺകുട്ടി വിവാഹശേഷം അത് പറയാൻ മടിക്കും. എന്തുകൊണ്ട്? ഇന്നു മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ബാധ്യത ഇയാൾക്കാണല്ലോ, അതുകൊണ്ട് ഇനി വാപ്പയോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വീട്ടിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല, ഇവൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കാത്ത ഒരു ദുരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവപരമാണ് ഇക്കാര്യം. യഥാർത്ഥത്തിൽ ഒരു പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ടാകുന്നത് വിമാ അംഫക്കുമിനംവാരി ധനം ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ്. അവളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളതുപോലെ നൽകി അവളെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തൻ്റെ അവകാശങ്ങൾ ചോദിക്കുവാൻ അവൻ അധികാരമുള്ളൂ. ഇത് ഗൗരവപരമാണ്. ധാരാളം ചെറുപ്പക്കാരിൽ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ കാണുന്നുണ്ട്. വളരെ മതപരമായ അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന, സമൂഹത്തിൽ പെരുമാറി പരിചയമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള പലരും തങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട, തങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്നത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, താമസം, അങ്ങനത്തെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്. എന്താണ്, ഈ ഭർത്താവിൻ്റെ മേൽ, കുട്ടിയുടെ പിതാവിൻ്റെ മേൽ ചുമതലയുണ്ട്. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം ഒക്കെ മാന്യമായി നൽകാനുള്ള അവസ്ഥയുണ്ട്. ലിയുംഫിഖ് ദൂ സഅത്തി മിൻ സഅത്തി, ശേഷിയുള്ളവൻ അവൻ്റെ ശേഷിക്കനുസരിച്ചും അല്ലാത്തവൻ തൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടും എന്തു ചെയ്യട്ടെ, അവനത് നിർവഹിക്കട്ടെ എന്നാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അബൂ സുഫിയാൻ്റെ ഭാര്യ വന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ആവശ്യമായ ചെലവ് എൻ്റെ ഭർത്താവ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹുദീമായക്ക് ഫീക്കി വ വലദക്കി ബിൽ മഅറൂഫ്, നിനക്കും നിൻ്റെ കുട്ടികൾക്കും വേണ്ടത് നീ അവൻ്റെ സമ്പത്ത് നേടുത്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഒരു സ്ത്രീക്ക് അതിന് അവകാശമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. എന്താണ് ഇത്തരം ദീനിൻ്റെ പല കാര്യങ്ങളും അറിയുന്ന ആളുകൾക്ക് ഈ അടിസ്ഥാന വിഷയം അറിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്നാണ്. അതേപോലെ തന്നെ പിന്നെ ഹിന്ദു ബിൻതു ഉത്ബ, അത് ഈ പറഞ്ഞ അബൂ സുഫിയാൻ്റെ ഭാര്യ, അവർ വന്ന് നബിയോട് പറഞ്ഞത്, യാ റസൂലല്ലാ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ് എന്നാണ്. ഒരു പിശുക്കനാണ് അബൂ സുഫിയാൻ. ലാ യുഅതീനീ മിനൻ നഫഖ, എനിക്ക് അയാൾ തരൂ, ചെലവിന് തരൂല, എനിക്ക് മതിയാകുന്ന കാര്യം എനിക്കും എൻ്റെ കുട്ടികൾക്കും. അതുകൊണ്ട് എന്താണ്, അവനറിയാതെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് നബി പറഞ്ഞത്, ഹുദീമിൻ മാലിക് ബിൻ മഅറൂഫ്, മാ യക്ഫീക്ക് വയക്ഫീ ബനീക്ക്. ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്, നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യമായത് നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞത് ആ കാര്യത്തിലാണ്. സുഹൃത്തുക്കളെ, ഇത്തരം ആളുകൾ ഭയപ്പെടണം. അതായത് വിവാഹം കഴിച്ചിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങളും ബാധ്യതകളും ശരിയായ രൂപത്തിൽ നിർവഹിച്ചു കൊടുക്കാത്തവർ ഭയപ്പെടണം. കാരണം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നബി പറഞ്ഞ വാക്കുകൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളെ കാര്യത്തിൽ നിങ്ങൾ പടച്ചോനെ പേടിച്ചോളി എന്നാണ്. ഫ ഇന്നക്കും അഖദ്തുമൂഹു നബി അമാനില്ലാ, അള്ളാഹുവിനോടുള്ള ഒരു വിശ്വസ്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. വസ്തഹ്ലൽതും ഫുറൂജഹു നബി കലിമത്തില്ല, ഒന്ന് നോക്കാനോ തൊടാനോ പറ്റാത്തൊരു അന്യ സ്ത്രീയെ ഭാര്യയാക്കി എല്ലാ നിലക്കും അവളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അവളെ സംരക്ഷിക്കാമെന്ന ഒരു കരാറ് കൊണ്ടാണ്. സംരക്ഷിക്കാമെന്ന കരാർ ലംഘിക്കുന്നവനെ അവളെ തൊടാനെന്ത അവകാശം, അവളോടൊപ്പം ഉറങ്ങാനെന്ത അവകാശം. ഗൗരവപരമാണ് ഈ കാര്യം, വളരെ ഗൗരവമരമാണ് ആ കാര്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വവും വലിയ വലിയ ശ്രദ്ധയും ഭർത്താക്കൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ്. പല കുട്ടികളും 10-ഉം 15-ഉം വർഷമായിട്ടും അവരുടെയോ മക്കളുടെയോ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാതെ അവളെങ്ങനെയെങ്കിലും തൻ്റെ കുടുംബങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് സുഹൃത്തുക്കൾ വർഷങ്ങളോളമാണ്. ഇത് അവർക്ക് വരുമാനമില്ലാഞ്ഞിട്ടല്ല, കയ്യിൽ പൈസ ഇല്ലാഞ്ഞില്ല. കാരണം ഒരു പെൺകുട്ടി അവസാനം ചെലവ് കിട്ടാതായപ്പോൾ അവൾ എന്ത് ചെയ്തു, പോയി, അവളെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ ഇവൻ എന്താ അറിയോ, അവളുടെ പേരിൽ അക്കൗണ്ട് ഇട്ടിട്ട് ഓരോ മാസം 10,000-25,000 അതിലിടാൻ തുടങ്ങി. ഇവിടുന്ന് പൈസ ഇട്ടയാൾക്ക് തിരിച്ചു വരില്ലെന്ന് തോന്നിയപ്പോൾ പണത്തിൻ്റെ പ്രവാഹമാണ് അക്കൗണ്ടിലേക്ക്. നല്ല കഴിവുള്ള വരുമാനമുള്ള ആളുകൾ കഷ്ടപ്പെടുത്തുക, എന്നിട്ട് തൻ്റെ പിന്നെ മക്കൾക്ക് വേണ്ടി സഹിച്ച് പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന എത്രയെത്ര പെൺഹൃദയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. സുഹൃത്തുക്കൾ, ഇതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനം. ഇതിനെക്കുറിച്ച് പെൺകുട്ടിയുടെ രക്ഷിതാക്കന്മാർ ബോധവാന്മാരല്ല, അതേപോലെ തന്നെ ആൺകുട്ടിയുടെ മാതാപിതാക്കൾ ബോധവാന്മാരല്ല, സമൂഹം ബോധവാന്മാരല്ല. ഇത് ഗൗരവപരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറണം, അവർ മാറ്റണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും.
10: ജസാകുമുല്ലാഹ് ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബാധ്യത മറന്ന അധികാരികൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: سبيل الدموع سبيل مريح.
13: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതില്, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലെങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിനെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിലിങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അതെങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരങ്ങൾ മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പം അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു. പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്, പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യാം. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു. മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്, പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പയിലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിൻ്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. പരീക്ഷണങ്ങൾ നമ്മുടെ നിലപാട്, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് സുഹൈൽ പറവന്നൂർ.
15: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരീക്ഷണങ്ങൾ നമ്മുടെ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് നാം മനസ്സിലാക്കിയത്. പരീക്ഷണങ്ങൾ ഒരിക്കലും ഒരു ശിക്ഷയല്ല, അതല്ലാഹു നമ്മുടെ ഈമാനിനെ, വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു വലിയ സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കി. ആ സുന്നത്ത്, നമ്മുടെ വിശ്വാസത്തെ അളക്കുന്ന സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഐഷ റളിയല്ലാഹു അൻഹയുടെ ഒരു വലിയ സംഭവ കഥ നമുക്കറിയാം. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ വലിയൊരു അപവാദ പ്രചരണം, ആ സന്ദർഭത്തിൽ ഉമ്മയായ ഐഷ റളിയല്ലാഹു അൻഹയെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വളരെ അങ്ങേയറ്റം മാനസികമായും ശാരീരികമായും തളർത്തിയപ്പോൾ അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പൊന്നുമ്മയോട് അള്ളാഹുവോട് തൗബ ചെയ്താൻ പറഞ്ഞപ്പോൾ കണ്ണീര് വറ്റിപ്പോയ ഐഷ റളിയല്ലാഹുവിനക്ക് അവിടെ ആശ്വാസമായത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്കുകളായിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെ ആ യാക്കൂബ് നബിയുടെ വാക്കുകൾ നമുക്ക് കാണാം. ഫസ്ബിർ ജമീലം വല്ലാഹു മുസ്തആനു അലാ മാ തസ്ഫൂൻ. ഈയൊരു വാക്കുകളാണ് അവിടെ ആശ്വാസമായത് എങ്കിൽ, അദൃശ്യമായ നന്മകൾ ഓരോന്നും നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും കൃത്യമായിക്കൊണ്ട് പ്രാർത്ഥനകളും, നന്മയായാലും തിന്മയായാലും അള്ളാഹു വിധിച്ചതേ വരൂ എന്ന ദൃഢമായ വിശ്വാസവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്കറിയാം, നമുക്കമായിട്ട് രണ്ടാമതായിട്ട് ഓതി വച്ചു, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. നമുക്കൊക്കെ ഏറെ പരിചിതമായ ഒരായത്താണ്. അള്ളാഹു ഒരു ഞെരുക്കത്തിന് ഒരെളുപ്പവും ഒരെളുപ്പത്തിനൊരു ഞെരുക്കവും നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഇതിനൊരാശ്വാസമുണ്ട് എന്നും, അതുപോലെ തന്നെ ഒരാശ്വാസമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഇതിനൊരു പരീക്ഷണമുണ്ടാകുമെന്ന പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. എത്രയോ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പട്ടിണി മൂലം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ വീട് വിട്ടിറങ്ങുകയും ഒരു കാരക്ക ചീന്തെങ്കിലും ലഭിക്കുമെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് വിശപ്പെന്ന പരീക്ഷണത്തെ നേരിട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു പരീക്ഷണം നേരിട്ടിട്ടുണ്ടോ? നാം ഒക്കെ വിശപ്പിൻ്റെ വിലയറിയുന്നത്, ഭക്ഷണത്തിൻ്റെ വിലയറിയുന്നത് റമദാനിലെ ആദ്യത്തെ 2 ദിവസങ്ങളിലെ നോമ്പ് തുറക്കുന്നതോടനുബന്ധിച്ച് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ചില നിമിഷങ്ങളിലല്ലാതെ എപ്പോഴെങ്കിലും നാം ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ പോലും വിശക്കുന്നവനായിക്കൊണ്ട്, ഒട്ടിയ വയറുമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, യുദ്ധവേളകളിലും ഖന്ദക്കിൻ്റെ സന്ദർഭങ്ങളിലുമൊക്കെ വയറ്റിൽ കല്ല് കെട്ടിവെച്ചുകൊണ്ട് വിശപ്പിനെ ഒതുക്കിയ ചരിത്രമൊക്കെ നാം എത്രയോ തവണ വായിക്കുകയും കേൾക്കുകയും അറിഞ്ഞവരുമാണ്. ഈ രൂപത്തിൽ പരീക്ഷണങ്ങൾ നൽകിയപ്പോഴും അവിടെ അവർ സ്വീകരിച്ച ആ നിലപാടുകളെ നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും അത് എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പരീക്ഷണങ്ങൾ നേരിടാനുള്ള ചില പ്രായോഗികമായ വഴികളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസി പ്രതിസന്ധികളിൽ തളരാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ചില ദിക്റുകളും ചില ദുആകളും നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദുഃഖങ്ങളിലും കഠിനമായ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നാം അത്തരത്തെ പ്രയാസങ്ങളിൽ നിന്നും നേടിയെടുക്കാനുള്ള ചില പ്രാർത്ഥനകളും പഠിപ്പിച്ചു. നമുക്കറിയാം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണിത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ. ഇവിടെ കഠിനമായ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ആ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും കാവൽ നേടാൻ, നമ്മുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങൾ വന്നെത്തിയാൽ, മോശമായ അവസ്ഥകളുണ്ടാകുമ്പോൾ, ശത്രുക്കളുടെ പരിഹാസങ്ങളുണ്ടാകുമ്പോൾ, വീട്ടിൽ നിന്നും നമുക്ക് അനുഭവിക്കുന്ന മാനസികമായ അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, നാം ഇടപെടുന്ന സമൂഹത്തിൽ, സാമൂഹികമായ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഇങ്ങനെ നാം ഒരു സാമൂഹിക ജീവിയായിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ചില സന്ദർഭങ്ങളിൽ വളരെ മോശമായിക്കൊണ്ട് വളരെ കടുത്ത ചില പരീക്ഷണങ്ങളും ഒറ്റപ്പെടുത്തലുകളും മോശമനുഭവങ്ങളും ദൗർഭാഗ്യങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ വീട് വിട്ടിറങ്ങുമ്പോൾ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഏതെല്ലാം സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുള്ളത്, ആ പ്രാർത്ഥനകൾ നാം കൃത്യമായിക്കൊണ്ട് കൃത്യതയോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. മക്കളെ നഷ്ടപ്പെടുമ്പോൾ അവർ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നും ആ കൊട്ടാരത്തിന് ബൈത്തുൽ ഹംദ് എന്ന് പേരുണ്ട് എന്നും നാം മനസ്സിലാക്കണം. കൻസാഹിർ റളിയല്ലാഹു അൻഹയ്ക്ക് തൻ്റെ നാലു മക്കളും ശുഹദാക്കളായപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ച ചരിത്രം നമുക്ക് മാതൃകയുണ്ട്. ഇതുപോലെ അള്ളാഹു നമ്മെ ഏവരെയും പരീക്ഷിക്കും. ഓരോരുത്തരെയും വളരെ കഠിനമായിക്കൊണ്ട് ചിലർക്ക് പരീക്ഷണങ്ങളുണ്ടാവാം. ദീർഘമായ കാലയളവിൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ മക്കളെ നൽകാതെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കുടുംബജീവിതം ഇല്ലാതെ എങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ജോലിയില്ലാതെ അതല്ലെങ്കിൽ കൃത്യമായ ഒരു വരുമാന മാർഗമില്ലാതെ ഏതെല്ലാം രൂപത്തിലാണോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത് ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തി കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ, വീട് വിട്ടിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, രാവിലെയും രാത്രിയുമുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളാണ് ഏറ്റവും വലിയ ആയുധം. ആ ആയുധം നമ്മുടെ കൈകളിലുണ്ട്. ആ ആയുധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആയുധത്തെ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
16: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മുടെ നിലപാട് ഭാഗം 2. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് സുഹൈൽ പറവന്നൂർ.
17: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
18: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
19: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. യാത്രക്കാരനു വേണ്ടി യാത്ര അയക്കുന്നവർ ചൊല്ലേണ്ട പ്രാർത്ഥന, ഭാഗം ഒന്ന്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യാൻ ഇസ്ലാം വളരെയധികം നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ട പല മര്യാദകളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു രൂപത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യാത്ര പോകുന്ന വ്യക്തിക്കു വേണ്ടി യാത്ര അയക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. സാധാരണയായി നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ യാത്ര പോകുന്ന ആളുകൾക്ക് വേണ്ടി നാം ഒരു പ്രാർത്ഥന നടത്തണം എന്നുള്ളതാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഇതിൻ്റെ അർത്ഥം: അസ്തൗദിയുല്ലാഹ ദീനക വ അമാനതക, താങ്കളുടെ ദീനിനെയും അമാനത്തിനെയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. വഹവാതീമ അമലിക, താങ്കളുടെ കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇവിടെ അമാനത്തക്ക, നിങ്ങളുടെ അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ യാത്ര പോകുന്നവൻ്റെ സമ്പത്തും അതുപോലെ അവൻ്റെ കുടുംബവുമാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അസ്തൗദി അല്ലാഹ ദീനക വ അമാനത്തക വ ഖവാതിമ അമലിക. അസ്തൗദി അല്ലാഹ ദീനക വ അമാനത്തക വ ഖവാതിമ അമലിക. വളരെ ചെറിയ, നമുക്ക് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം: അസ്തൗദി അല്ലാഹ, അസ്തൗദി അല്ലാഹ ദീനക, അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ അമാനതക. അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വ ഖവാതിമ അമലിക വ ഖവാതിമ അമലിക. അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വ ഖവാതിമ അമലിക. അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ആവർത്തിക്കാം: താങ്കളുടെ ദീനും അമാനത്തും അഥവാ സമ്പത്തും കുടുംബങ്ങളും കർമ്മങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ, ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം: അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. അസ്തൗദി അല്ലാഹ ദീനക, അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക, അസ്തൗദി അല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക വ ഖവാതിമ അമലിക. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു എല്ലാവിധ ഇസ്ലാമിൻ്റെ മര്യാദകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൌകര്യമുണ്ട്.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോയിലിനി നുറുങ്ങുകൾ. ഒന്നാമത്തെ വിദഏ കക്ഷി അഥവാ ഖവാരിജ്. രചന ഷമീർ മദീനി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിക ലോകത്ത് കുഴപ്പങ്ങളുടെ വിത്ത് പാകി കടന്നുവന്ന ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. വിശുദ്ധരും നിരപരാധികളുമായ ഒട്ടനേകം ആളുകൾ അവരുടെ കൊടും ക്രൂരതകൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ തടഞ്ഞുവെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരന്മാരാണവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ടു പുത്രിമാരെ, ഒരാളുടെ മരണശേഷം മറ്റൊരാളെ, വിവാഹം ചെയ്തുകൊടുത്തതിലൂടെ ദുന്നൂറൈൻ ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ പ്രസിദ്ധനായ സഹാബി, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാവ്യക്തിത്വം, ഇസ്ലാമിക ഖിലാഫത്തിലെ മൂന്നാമത്തെ ഖലീഫ എന്നിങ്ങനെ നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ഒരു ഭരണാധികാരിയായ സഹാബിയാണ് അദ്ദേഹത്തെയാണ് അവർ ക്രൂരമായി കൊല ചെയ്തത്. മുസ്ലിം നാമധാരികളായ ഇവർക്ക് എങ്ങനെ അത് സാധിച്ചുവെന്നത് അത്ഭുതകരവും അവിശ്വസനീയവുമായി നമുക്ക് തോന്നിയേക്കാം. അവിടെയാണ് പിശാചിന്റെ കെണികളുടെയും കുതന്ത്രങ്ങളുടെയും ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടുന്നത്. കേവലമൊരു വാശിയിലുണ്ടായ

0: നു അലാസ എന്നിവരായിരുന്നു ആ നാലുപേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിൽ ചിലർക്ക് നീരസമുള്ളതായി മനസ്സിലാക്കിയ അവിടുന്ന് പൊതുവായിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്നിൽ വിശ്വാസമില്ലേ? ഞാൻ അല്ലാഹുവിൻ്റെ വിശ്വസ്തനായ ദൂതനാണ്. രാവും പകലും എനിക്ക് അവൻ വാനലോകത്ത് നിന്ന് ദിവ്യസന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് തലമുണ്ടനം ചെയ്ത് വസ്ത്രം കയറ്റിയുടുത്ത ഇടതൂർന്ന താടിയുള്ള മുന്നിലേക്ക് തള്ളിയ നെറ്റിത്തടത്തോടുകൂടിയ രണ്ട് കണ്ണുകളും കുഴിഞ്ഞ താടിയെല്ലുകൾ പ്രകടമായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നേരെ തിരിഞ്ഞ് തല ഉയർത്തി പറഞ്ഞു, നിനക്ക് നാശം. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും കടപ്പെട്ടവൻ ഞാനല്ലയോ? ശേഷം അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ അയാളുടെ കഴുത്തെടുക്കട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നമസ്കരിക്കുന്ന ആളല്ലേ? ഖാലിദ് പറഞ്ഞു, ഇങ്ങനെ എത്രയെത്ര നിസ്കാരക്കാരാണ്, ഹൃദയത്തിലില്ലാത്ത വിശ്വാസം നാവുകൊണ്ട് പറഞ്ഞു നടക്കുന്ന കപടന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയം പിളർന്നു നോക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അയാൾ തിരിഞ്ഞു നടക്കുന്നത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇവൻ്റെ ആശയം പേറി പിൽക്കാലത്ത് ഒരു വിഭാഗം വരുന്നതാണ്. അവർ ഖുർആൻ പാരായണം ചെയ്യും, എന്നാൽ അതവരുടെ തൊണ്ടക്കുഴി വിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകില്ല. വേട്ടമൃഗങ്ങളെ ഭേദിച്ച് അമ്പ് പുറത്തു പോകുന്നതുപോലെ അവർ മതത്തിൽ നിന്ന് തെറിച്ചുപോകും. ബുഖാരി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ച മനുഷ്യൻ്റെ പേരാണ് ദുൽഖുവൈസിറത്തു തമീമി. മറ്റൊരു റിപ്പോർട്ടിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം കൂടി പറഞ്ഞു, മുഹമ്മദ്, താങ്കൾ നീതി പാലിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നാശം, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഖവാരിജ്, അഥവാ നേതൃത്വത്തിനെതിരെ പൊട്ടിപ്പുറപ്പെടുന്ന അനുസരണക്കേടിൻ്റെ ആദ്യ ശബ്ദം. കാരുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രവാചകന്റെ മുഖത്ത് നോക്കി നീതി പാലിക്കുക എന്ന് പറയാൻ മാത്രം ധിക്കാരം എങ്ങനെ അയാൾക്കുണ്ടായി? സത്യവിശ്വാസികൾ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രം നോക്കിക്കണ്ടിരുന്ന, വിനയപൂർവം ശബ്ദം താഴ്ത്തി ആദരവോടെ മാത്രം സംസാരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ അയാൾക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഇബ്നുൽ ജൗസി പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. അയാൾക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ, സ്വന്തമായ അഭിപ്രായങ്ങൾക്ക് അയാൾ വലിയ സ്ഥാനവും അപ്രമാദിത്വവും കൽപ്പിച്ചു എന്നതാണത്. നെറിമറിച്ച് അല്പം അവധാനതയോടെ കാര്യങ്ങളെ സമീപിച്ചിരുന്നെങ്കിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾക്ക് മീതെ ഒരു അഭിപ്രായത്തിനും പ്രസക്തിയില്ല എന്ന കാര്യം അയാൾക്കറിയാൻ കഴിഞ്ഞിരുന്നേനെ. അയാളുടെ പിന്മുറക്കാരാണ് പിന്നീട് അലിയുബിന് അബീ ത്വാലിബ് റളിയല്ലാഹുവിനോട് യുദ്ധം ചെയ്തത്. തൽബീസു ഇബ്ലീസ് പേജ് 102. മുആവിയയും അലിയും തമ്മിലുള്ള പ്രതിസന്ധി രൂക്ഷമായി തുടർന്നപ്പോൾ വിശുദ്ധ ഖുർആൻ കുന്തമുനയിൽ ഉയർത്തിക്കാട്ടി ഇതിലേക്ക് വരൂ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്നാഹ്വാനം ചെയ്യുകയും പിന്നീട് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നവരെ അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ചെയ്ത സംഭവവും ഇവരുടെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അലിയും കൂട്ടരും സുഫീനിൽ നിന്ന് മടങ്ങി കൂഫയിൽ പ്രവേശിച്ചു. എന്നാൽ ഖവാരിജുകൾ അദ്ദേഹത്തോടൊപ്പം കൂടാതെ കൂഫയ്ക്കടുത്തുള്ള ഹറൂറ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. 12,000 ആളുകളുണ്ടായിരുന്നു അവർ. അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ ആർക്കും അധികാരമില്ലെന്ന മുദ്രാവാക്യമായിരുന്നു അവർ ഉയർത്തിയത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ അവർ സ്വന്തമായി ഒരു സംഘമായി യുദ്ധത്തിനും ആരാധനകൾക്കും വേറെ വേറെ ആളുകളെ നേതാക്കളായി നിശ്ചയിച്ച് ആ പ്രദേശത്തെ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്നും വേർപെടുത്തി. ഖവാരിജുകൾ പ്രകടമായി വലിയ ഭക്തന്മാരും ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായിരുന്നെങ്കിലും അവരുടെ ധാരണ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനേക്കാൾ അറിവും പാണ്ഡിത്യവുമുള്ളവർ തങ്ങളായിരുന്നു എന്നതാണ്. അത് വല്ലാത്തൊരു രോഗമാണ്.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഒന്നാമത്തെ ബിദ്ഇ കക്ഷി അഥവാ ഖവാരിജ്, രചന നിർവഹിച്ചത് ഷമീർ മദീനി, ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: മൈക്ക് അടുത്ത് വെച്ചോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, ആധുനിക ജീവിതശൈലി മനുഷ്യന് നൽകിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ആരോഗ്യ പ്രശ്നങ്ങളിലെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ എല്ലാവരും പറയപ്പെടുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാനെത്തിയിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് നസീഫാണ്. അദ്ദേഹം കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജനാണ്. അപ്പം അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ.
2: വഅലൈക്കും അസ്സലാം, താങ്ക് യു.
1: നടുവേദനയും നട്ടെല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് ഡോക്ടറോട് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്, സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റായിട്ട് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9020840840 എന്ന നമ്പറിലേക്ക് ഉടൻ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് നടുവേദനയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. അപ്പം അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നടുവേദന അത്രത്തോളം കോമൺ ആണ് എല്ലാവരിലും, ചെറിയവരിലും വലിയവരിലും വ്യത്യാസം ഇല്ലാതെ. പണ്ട് ഒക്കെ വളരെ കുട്ടികളിലൊന്നും കാണപ്പെടാത്തതും ഇപ്പം കുട്ടികൾക്ക് വരെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു അവസ്ഥയിലാണ് ഈ നടുവേദനയുടെ വിഷയം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ അത് പല ഘട്ടമായിട്ട് നമുക്ക് പോവാം. ആദ്യം ഈ ഇതിൻ്റെ കാരണങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ എന്താണ് നട്ടൽ? ശരിക്കും പറഞ്ഞാൽ ഈ നടുവേദന ഉണ്ടാവുന്ന ചില മൂലകാരണങ്ങളുണ്ട്, സിമ്പിളായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം സിമ്പിളായിട്ടൊന്ന്.
2: ഓക്കെ, തീർച്ചയായിട്ടും സാർ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടുവേദന ഇന്നത്തെ ഒരു മോഡേൺ ഏജിലെ നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് കൂടെ കൂടി ആളുകൾ ഭയങ്കര സെഡൻറ്ററി ആയിപ്പോയി. മുമ്പ് ഇരുന്ന് നമുക്കറിയാം, നമ്മുടെ പേരൻസും എല്ലാവരും ഭയങ്കര ഓടി നടക്കുന്ന ആളുകളായിരുന്നു, വളരെ ചുരുക്കം സമയം മാത്രമായിരുന്നു ഇരുന്നിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വർക്കിംഗ് കൾച്ചർ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഭൂരിഭാഗം പേരും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അതായത് സ്റ്റുഡൻസ് തൊട്ടിട്ട് പിന്നെ നമ്മളൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇരുത്തം തന്നെയാണ്. അപ്പം ഒരു മൂലകാരണം ഇരുത്തം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇപ്പം ഇരിക്കുമ്പോഴാണ് നട്ടെല്ലിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്.
1: ഓക്കെ,
2: ഈ ഡിസ്ക് എന്ന് പറയുന്നത് നട്ടെല്ലിൻ്റെ വെയിറ്റ് താങ്ങുന്ന ഒരു ഷോക്ക് അബ്സോർബിങ് ഒരു സംഭവമാണ് നമ്മൾ ഡിസ്കുകൾ. അപ്പോൾ നമ്മളൊരു ഇരിക്കുമ്പോൾ ഇത്രയും ബോഡിയുടെ ഒരു വെയിറ്റ് നേരെ പോയി നിൽക്കുന്നത് ഈ ഡിസ്കിലാണ്. അപ്പോൾ ആ ഇരുത്തത്തിന്റെ സമയം കൂടുന്തോറും ഡിസ്ക് തള്ളാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്.
1: ഓക്കെ,
2: ഈ കണ്ടിന്യൂസ് സിറ്റിംഗ് തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയാനുള്ളത്. പിന്നെ പ്രായമാകും തോറും മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ജോയിന്റുകൾക്ക് വരുന്ന മുട്ട് തേയ്മാനം വരുന്ന പോലെ തന്നെ നട്ടലിലും തേയ്മാനങ്ങൾ സംഭവിക്കാം. അതുമൂലം നടുവേദന ഉണ്ടാകുന്നു. പക്ഷെ അതൊക്കെ കുറച്ചൊരു ഏജ് കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും വേദനകൾ പ്രത്യക്ഷപ്പെടുക. ചെറുപ്പക്കാരിലും ഭൂരിഭാഗം പേരിലും കാണപ്പെടുന്ന ഡിസ്ക് മൂലമുള്ള വേദനകളാണ് ഏറ്റവും ഇന്ന് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നീട് നമ്മുടെ പോസ്റ്റർ മൂലം അബ്നോർമൽ പോസ്റ്റർ, ഇരുത്തത്തിൻ്റെ രീതി ഒരു നല്ല രീതിയിലല്ല, ഒരു പ്രോപ്പർ സപ്പോർട്ടില്ലാതെ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ നമ്മൾ മസിൽസിനുണ്ടാകുന്ന ഒരു തരം മസിൽ ഓവറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മസിൽ റിലേറ്റഡ് പെയിൻ വരാം. പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല, ഒരു മസിൽ തന്നെ ഒരുപാട് സമയം നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു, അത് ഇംപ്രോപ്പർ പോസ്റ്റർ, ബാക്ക് സപ്പോർട്ട് ഉപയോഗിക്കുന്നില്ല, ഇതിലൂടെയൊക്കെ മസിൽ മൂലമുള്ള വേദനകളും കാണപ്പെടുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, ഇത് ഇപ്പം സിറ്റിംഗ് പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം എന്താ പറയുക, ഇപ്പം കൂടുതലും സെഡൻട്രി ആയിട്ടുള്ള ജോബ് കൾച്ചറാണ് എന്നതും ഇപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഇത് വലിയൊരു എന്താ പറയുക, എല്ലാവർക്കും ഒരു ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് എല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഇതൊരു മാരകമായിട്ടുള്ളൊരു വിപത്താണല്ലോ എല്ലാവരും
2: അനുഭവിക്കുന്നത്. അപ്പൊ ഇരുത്തത്തിൽ ഇടക്ക് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് ബോഡിക്ക് ഒന്ന് സ്ട്രെച്ച് ആവുക, ഒരു 2 റൗണ്ട് നടന്ന് വരിക, ആ സമയം കൊണ്ട് നമുക്ക് ബോഡിക്ക് ഒന്നും ശ്വാസം എടുക്കാനുള്ള, ഡിസ്കുകൾക്കും ശ്വാസം എടുക്കാനുള്ള ഒരു ടൈം കിട്ടും. ഈ ഒരു ഹാബിറ്റ് നമുക്ക്, ഈ ഒരു ഡിസിപ്ലിൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു പരിധി വരെ നമുക്ക് ഡിസ്കുകളെ രക്ഷിക്കാൻ പറ്റും.
1: ഓക്കെ ഓക്കെ, ഈ സ്ട്രെസ് അതുപോലെ ഡിപ്രഷൻ ഇങ്ങനത്തെ വിഷയങ്ങൾ കാരണം ഒരു പക്ഷേ വരാൻ ചാൻസ് ഉണ്ടോ?
2: അത് ബാക്ക് പെയിൻ എന്നുള്ളത്, ഒരു ബാക്ക് പെയിൻ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു അസോസിയേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, സയന്റിഫിക് ആയിട്ട് തന്നെ. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസൊക്കെ ഒരുപാട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും.
1: ഓക്കെ ഓക്കെ,
2: അപ്പോൾ ഒരു പെയിൻ അത് എല്ലാം കൂടെ കണക്റ്റഡ് ആണ്. ചില പെയിൻ നമ്മൾ MRI എടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവില്ല, എക്സ്റേയിൽ കാരണങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ പേഷ്യൻറ്റിനോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിൽ ഫിക്സ് ആയി പോകും ഈ പെയിൻ. പിന്നെ എത്ര മരുന്ന് കൊടുത്താലും അത് മാറില്ല. അപ്പോൾ സൈക്കോളജിക്കലി അവരെ ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ ആവുന്നത്. ഇപ്പോൾ മെന്റൽ ഹെൽത്തും ബാക്ക് പെയിനും ഒരു അസോസിയേഷൻ ഉണ്ട്. ഇതുമൂലം ഡിപ്രഷനിൽ പോകുന്ന ആളുകൾ വരെയുണ്ട്.
1: ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പോൾ അത് സാധാരണ വരുന്ന, സാധാരണ ഇപ്പോൾ നട്ടലിൻ്റെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കാരണം വരാറുണ്ടല്ലോ, അപ്പോൾ അത് അതിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ ആവാം. ഈ സ്ട്രെസ്സിന്റെ ഒരു വിഷയം കൂടെ വരുമ്പോൾ അല്ലേ, അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒരുപക്ഷെ കൂടിയേക്കാമെന്ന് തോന്നുന്നു.
2: ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആളുകളെ നമുക്ക് വളരെ ഒരു നമ്മൾ ഒരു ഒറ്റക്കല്ല ട്രീറ്റ് ചെയ്യുക, അവരുടെ സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടിവരും, അവരുടെ സ്ട്രെസ് റിലീവ് വേണ്ടിവരും, ചിലപ്പോൾ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ഇതെല്ലാം കൂടെ നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നത് ഈ ബാക്ക് പെയിൻ ഉള്ള രീതിയിലായിരിക്കാം. അപ്പോൾ ബാക്ക് പെയിൻ എന്നുള്ളത് ഒരു ഒറ്റ കാരണം കൊണ്ട് വരുന്നതല്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു ഡിസീസാണ് ബാക്ക് പെയിൻ.
1: ഓക്കെ ഓക്കെ, ഇപ്പം ഈ നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് അത് ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ നമുക്ക് ഈ നടുവേദന വരാൻ കാരണമായിട്ട്?
2: അത് ഒരു പരിധി വരെ ഉള്ളു. ഒരുപാട് നമ്മൾ മാട്രസിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കുന്നതാണ് ഈ തലയണതിന്റെ സൈസ്, പിന്നെ നിലത്ത് കിടക്കാമോ എന്നൊക്കെയുള്ള. ഒരു ഫേം മാട്രസ് എന്ന് ഞാൻ പറയും, അതായത് ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് കുനിഞ്ഞു പോകാത്ത രീതിയിലുള്ള മാട്രസ്. നമുക്കൊരു കിടക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് തരുന്ന, ഇപ്പോൾ ഒരു സ്പ്രിംഗ് ആണെങ്കിലും ഉന്നക്കിടക്കയാണെങ്കിലും നോർമലാണ്, ഓക്കെയാണ്. പിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യാത്തത് ഒരു ഭയങ്കരമായിട്ട് റിസോർട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മൾ കൈ കുത്തിയാൽ ഭയങ്കര കുനിഞ്ഞു പോകുന്ന ബെഡ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു ബോഡിക്ക് ഒരു യൂണിഫോം റെസിസ്റ്റൻസ് കിട്ടാതെ ആകുമ്പോൾ പെയിൻ വരാറുണ്ട്. പിന്നെ ഓവറായിട്ടുള്ള തലയണകൾ, കഴുത്ത് ഭയങ്കരമായിട്ട് ബെൻഡായി പോകുന്ന രീതിയിൽ രണ്ട് തലയണക്ക് വെച്ച് കിടക്കുന്നവരുണ്ട്. അത് ഒരു ഹാബിറ്റായിട്ട് ഫോം ചെയ്തായിരിക്കാം, പക്ഷെ അത് കഴുത്ത് ഭയങ്കരമായിട്ട് വളയുന്നത് നോർമലി നല്ലൊരു ശീലമല്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ, അതുപോലെ മറ്റൊരു പ്രശ്നം ഈ ശരീരത്തിൻ്റെ ഭാരവുമായിട്ട് ബന്ധപ്പെട്ട് നടുവേദന പലപ്പോഴും വരുന്നതായിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ അതുമായിട്ട് എങ്ങനെയാണ് ഈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക?
2: അതൊരു റിസ്ക് ഫാക്ടർ എന്ന് മാത്രമേ പറയുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് എല്ലാ തടിച്ച ആൾക്കാർക്കും ബാക്ക് പെയിൻ ഉണ്ടെന്നല്ല, മെലിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ബാക്ക് പെയിൻ ഉള്ള ആളുകൾ തടി കുറക്കുന്നത് എത്രയും നല്ലതാണ്.
1: ഓക്കെ ഓക്കെ,
2: തടിച്ച് തടി കൂടുന്നത് കൊണ്ട് ആൾക്ക് റിസ്കുകൾ കൂടും, ബാക്ക് പെയിൻ വരാനുള്ള കാരണങ്ങൾ റിസ്കുകൾ കൂടുന്നുണ്ട്.
1: ഓക്കെ,
2: എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമല്ല ഒരു കാരണം, ഒരു കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഓവർ വെയിറ്റ് എന്നുള്ളത്.
1: ഓക്കെ,
2: മിക്കവാറും ജെനറ്റിക്സ് ആണ്. നമുക്കറിയാം ഈ ഒരു യങ് ആൾക്കാർക്ക് എന്തുകൊണ്ട് ഡിസ്ക്, എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇത് വേദന വന്നു, എൻ്റെ ഡിസ്ക് എന്തുകൊണ്ട് കേടായത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് എടുത്തുകൊണ്ടാണെന്നോ ഒരുപാട് ഇരുന്നുകൊണ്ടാണോ നമുക്ക് പറയാൻ പറ്റുന്നില്ല.
1: ഓക്കെ ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും.
3: ഹലോ, വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: ആ, ചോദിച്ചോളൂ.
3: പറയാമല്ലോ.
1: ആ, യെസ് യെസ് യെസ്, പറയാം പറയാം.
3: ഞാൻ, എന്റെ പേര് റഹീം ചേട്ടൻ എന്നാണ്.
2: ഓക്കേ.
3: ഞാൻ കൊല്ലത്തു നിന്നാണ്. ഹലോ,
1: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
3: എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, എനിക്ക് കുറച്ച് നാളുകൊണ്ട് നടുവേദനയുണ്ട്. നടുവേദന എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പിന്നെ അജിനൊക്കെ പോയിരുന്നു. അവിടെ പോയി, അവിടെ അത്ര വലിയ ബുദ്ധിമുട്ട് വന്നില്ല, എന്നാലും കുറച്ച് കാര്യമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന ശേഷം പെട്ടെന്നൊരു ഒരു കസേരയിൽ ഇരുന്നപ്പോ കുറച്ച് അലയന്നിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് ഇരുന്നു പോയി. അന്നാണ് കുറച്ച് കൂടുതലായിട്ട് തുടങ്ങിയത്. അതിപ്പോ ഞാന് ഇവിടെ കൊല്ലത്ത് തന്നെ ഒരു ഡോക്ടർ നൈജു അജ്മുദ്ദീൻ ഉണ്ട്, ഇവിടെ മെഡിസിറ്റിയിലെ ഡോക്ടറാണ്. അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചപ്പം പുള്ളി പറഞ്ഞത് L4 L5 LS ആണെന്നൊക്കെ അവര് ഈ ഡയഗ ഈ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത്. അതില് L1 S1 ജോയിന്റ് ഏരിയ അനാൽജിയ ക്രോണിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നല്ല പെയിൻ ഉണ്ട്. പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ നേരം നിൽക്കുമ്പോഴൊക്കെയാണ് അധികം പെയിൻ
2: ഉണ്ടാകുക.
3: പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ റുക്കുയിൽ പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. റുക്കുയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നൂരാൻ പറ്റത്തില്ല. ശരിക്കും നൂറ് നിൽക്കാൻ പറ്റില്ല. ആ ലെഫ്റ്റ് സൈഡില് താഴെ, ലെഫ്റ്റ് സൈഡില് ബട്ടക്സ് താഴെ ഒരു ലാസ്റ്റ് സൈഡിലാണ്, അവിടെ മാത്രമാണ് പെയിൻ, വേറെ എവിടെയും പെയിൻ ഇല്ല. പക്ഷെ അവിടെ ഒരു മാത്രമാണ് നല്ല പെയിൻ ഉണ്ടാകുക. അപ്പൊ എനിക്ക് ഡോക്ടർ ഇപ്പം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അവിടെ ഒരു ഫിസിയോതെറപ്പി അവിടെ തന്നെ ചെയ്യും.
2: ഹലോ, ആ പറഞ്ഞോളൂ.
3: അപ്പൊ അത് ഞാൻ ഇപ്പഴാ
1: പോയല്ലോ.
3: കൂടാതെ എന്തെങ്കിലും വേറെ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്താണെന്നുള്ളത്.
2: ഓക്കെ, ഇപ്പൊ ഈ നടുവേദന കേൾക്കുന്നുണ്ടോ? ഞാൻ ഡോക്ടറാണ് സംസാരിക്കുന്നത്.
1: കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?
2: അപ്പൊ ഈ പറഞ്ഞ നടുവേദന കാലിലോട്ട്
3: ഇറങ്ങുന്നുണ്ടോ?
2: കാലിലോട്ട്
3: ഇറങ്ങുന്നുണ്ടോ? ഹലോ
2: ഹലോ, കേക്കാവോ?
3: ഹലോ
2: ഹലോ ഹലോ.
3: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ആ, ഈ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എത്ര വയസ്സുണ്ട്?
3: എനിക്കിപ്പോ 70 ആയി.
2: 70 ഇയേഴ്സ്. ഇത്രയും കാലത്തിനിടക്ക് ആദ്യമായിട്ടാണോ ഈ വേദന വരുന്നത്?
3: അല്ല, നടുവേദന മുമ്പേ ഉണ്ട്, പക്ഷെ അത് എനിക്ക് കുറച്ചധികം നേരം നിന്ന് കഴിയുമ്പോ ഇന്നാണ് വരിക. ഫുള്ള് നടു നല്ല വേദന ഉണ്ടാവും. അത് പിന്നെ രാത്രിയൊക്കെ കുറച്ച് നല്ല നല്ല റെസ്റ്റ് എടുക്കുകയും ചെയ്ത് അത് മാറിക്കോളും. അത്ര ഒരു സിവിയർ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല.
2: പക്ഷെ ഇപ്പൊ അടുത്താണ് വ്യത്യാസം.
3: ഇടത് ഭാഗത്ത്, ബാക്കിന്റെ ഇടത് ഭാഗത്ത് ലാസ്റ്റ് നമ്മുടെ ബട്ടക്സിന്റെ തൊട്ട് മുകളില് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവിടെ നല്ല പെയിനാ. നമ്മളവിടെ ചില സമയത്ത് ഇങ്ങനെ കുറെ നേരം അധികം നിന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് നിക്കുക, ചരിയോ എന്തെങ്കിലും ചെയ്താല് സൂചി കുത്തി കേട്ടുന്നവരാണ്. എല്ല് കൊണ്ട് കേറുന്ന പോലെ തോന്നും, അത്രയ്ക്ക് പെയിന.
2: കാലിലോട്ട് ഇറങ്ങുന്നുണ്ടോ?
3: കാലിലോട്ട് ഇപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ ആ കാല് ആ ഇടതുവശത്തെ സൈഡാണ്. ഇടതുവശത്തെ കാല് മുട്ട് റീപ്ലേസ്മെന്റ് ചെയ്തതാ. 2019 റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. നീ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാലോട്ട് അങ്ങനെ പെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു 2 ദിവസം കൊണ്ട് മുട്ടിന്റെ ആ ബാക്ക് സൈഡിൽ കുറച്ചൊരു ഒരു വലിച്ചില് തോന്നുന്നു.
2: അപ്പൊ ഇതില് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകുന്നത്, 2 ഡിസ്കിന്റെ MRI എടുത്തിട്ടുണ്ട്. അതിൽ 2 ഡിസ്കിനും ബൾജിനുള്ള രീതിയിലാണ് സാർ പറഞ്ഞിട്ടുള്ളത്.
3: MRI എടുത്തിട്ടില്ല,
2: ഞാനിവിടെ
3: എക്സ്റേ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ നൈറ്റു അജിമുദ്ദീൻ. ഇവിടെ കൊല്ലത്ത് ഒരു മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടുത്തെ ഡോക്ടറാണ്. അദ്ദേഹത്തെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഇതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത് L4 L5 എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്നത്.
2: അപ്പൊ നമുക്ക് എന്തായാലും എക്സ്റേ എടുക്കുള്ളൂ, എന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ തരും, കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു തരും. അപ്പൊ അതിലൊന്നും വ്യത്യാസം കാണുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് MRI എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതിലാണ് ഈ L4 L5 ഡിസ്ക് പുറത്തോട്ട് തള്ളിയിട്ടുണ്ടോ, ഞരമ്പുകൾക്ക് അത് തട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. സാറ് ഇനീഷ്യൽ ആ ഒരു ഒന്ന് രണ്ടാഴ്ച മരുന്നിൽ നോക്കിയിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നട്ടെല്ലിന്റെ എം ആർ ഐ എടുക്കുന്നതായിരിക്കാം. അപ്പൊ ആ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ തന്നെ ചിലപ്പോ പറയും.
3: അപ്പൊ
2: അതിലാണ് കൂടുതൽ വ്യക്തത കിട്ടുള്ളൂ, ഞരമ്പിന്റെ ആണോ ഡിസ്കിന്റെ.
3: എനിക്കിപ്പോ അദ്ദേഹം മെഡിസിൻ ആയിട്ടും തന്നിട്ടില്ല, ഒരു ഓയിന്റ്മെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓയിന്റ്മെന്റ് മാത്രം. പക്ഷെ കൂടാതെ പുള്ളി പറഞ്ഞിരിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട്. ഒരു അതിന്റെ പേര്, ആ മെഷീന്റെ പേര് എനിക്കറിയില്ല, ഒരു അയൺ ബോക്സ് പോലെയാണ്, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കരണ്ട് അടിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത് മെയിനായിട്ട് പറഞ്ഞത് പൂൾവാസ് നടത്താൻ, ഡെയിലി പോയി പൂൾ വാക്ക് ചെയ്യാൻ പറഞ്ഞു. ഡെയിലി പൂളിൽ പോയിട്ട് വാക്ക് ചെയ്യാൻ. സ്വിമ്മിങ് എനിക്ക് എന്തായാലും അറിയില്ല.
2: അതൊക്കെ എന്താ വെച്ചാൽ ഈ നീർക്കെട്ട് കുറയാനുള്ള ഓരോ മാർഗങ്ങളാണ് ഫിസിയോതെറാപ്പി, പുൾവാക്കൊക്കെ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഒരു തുടക്കത്തില് ടു അപ് ടു രണ്ടാഴ്ച വരെ നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. എന്നിട്ടും സാറിൻ്റെത് മാറുന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ട് എം ആർ ഐ ഒന്നുകൂടെ കാണിക്കുക. അപ്പൊ ഡോക്ടർ മിക്കവാറും എം ആർ ഐ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലാണ് കൂടുതൽ വ്യക്തത കിട്ടുള്ളൂ, എവിടുന്നാണ് നീർക്കെട്ടാണോ ഡിസ്കിന്റെ പ്രശ്നമാണോ എന്നുള്ളതേ. പിന്നെ ഇരുത്തം കുറയ്ക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇരിക്കുമ്പോൾ ഒരു ബാക്കിൽ ഒരു പില്ലോ വെച്ചിട്ട് വന്ന് മുന്നോട്ട് ആഞ്ഞിരിക്കുക, അപ്പോൾ നമ്മൾ ആ ബാക്കിലുള്ള എല്ലാം അധികം പ്രഷർ വരില്ല. ഇനീഷ്യൽ ആദ്യത്തെ രണ്ട് മൂന്ന് ആഴ്ച ഇങ്ങനെ സാർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഒന്നുകൂടെ കാണിച്ചിട്ട് സാർ അവർ പറയുന്ന പോലെ ചെയ്യായിരിക്കും നല്ലത്. കാരണം ഈ ഒരു അവിടെ ഉള്ള നീർക്കെട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ,
3: ഇതിനകത്ത് ഇപ്പൊ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന അനാൽജെസിയ ക്രോണിക് എന്ന് എഴുതിയിട്ടുണ്ട്.
2: അതെ അതെ അതെ അതെ. അനാൽജെസിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൊടുമ്പ് അറിയുന്നില്ല എന്നുള്ളൊരു ഇതാണ്. സംസാരിച്ചു നോക്കൂ, ആവശ്യമുണ്ടെങ്കിൽ അവര് എം ആർ ഐ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാവും. ഡോക്ടർ നിങ്ങളെ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ അറിയുള്ളൂ. ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ ഓക്കെ സാർ,
1: താങ്ക് യു. ഓക്കെ, അപ്പോ ഈ കോളില് ഈ കാലുകളിലോട്ട് വരുന്ന ഒരു വിഷയം വരുന്നു പറഞ്ഞല്ലേ,
2: അത് എന്തുകൊണ്ടായിരിക്കും ചോദിച്ചതാണ്. അങ്ങനെ വരുന്നുണ്ടാവുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആൾ ഉദ്ദേശിച്ചത് കോക്സിഡൈനിയ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതാണോ എനിക്ക് അറിയില്ല. കോക്സിഡൈനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രഷർ വരുന്ന ഒരു കോക്സിസ് എന്നുള്ള ഏറ്റവും അറ്റത്തെ ഒരു മൂലയിലുണ്ട്. അതില് ചുറ്റും നീർക്കെട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് കോക്സിഡൈനിയ. ടെയിൽ ബോണിന്റെ ടിപ്പില് അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു സൂചി കുത്തുന്ന പോലെ വേദന വരിക, അധിക സമയം ഇരിക്കാൻ പറ്റില്ല, ഇരുന്ന ഒരുപാട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കണം. അപ്പോൾ തുടക്കത്തിലൊക്കെ മരുന്നുകൊണ്ടും തെറാപ്പി കാര്യങ്ങൾ, പിന്നെ ഐസ് ബാത്ത്, കൂൾ ബാത്ത് ഒക്കെ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇരുത്തത്തിന്റെ എർഗണോമിക്സ് ഒന്ന് ഒരു കുഷ്യൻ ഉണ്ട്, റൗണ്ട് കുഷ്യൻ, നടുവിൽ ഹോളായിരിക്കും, ഇരിക്കുമ്പോൾ പ്രഷർ വരില്ല. അപ്പൊ അതൊക്കെ ഇനീഷ്യലി പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. പൂർവ്വമായിട്ട് ചില ആളുകൾക്ക് ഇതിൽ ഇഞ്ചക്ഷൻ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്, പിന്നെ ആർ എഫ് അബ്ലേഷൻ എന്നൊക്കെ പറയാം, ആ ഞരമ്പിനെ കരിച്ചു കളയാം, ഈ വേദന ഉണ്ടാക്കുന്ന ആ ഞരമ്പിനെ കരിച്ചു കളയാം, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിലോട്ടും പോകേണ്ടി വരാറുണ്ട്. പക്ഷെ മിക്കവാറും പേർക്ക് ഈ ഒരു തെറാപ്പികളും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, സിറ്റിംഗ് പോസ്റ്റ് കറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കുഷ്യൻ ഉപയോഗിക്കുക, ഇങ്ങനെ അത് മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. ഡിസ്കുമായിട്ട് ഇതിന് ചെറിയൊരു ബന്ധമുണ്ട്. LFIS1 എന്നുള്ള ഡിസ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് ഈ ഒരു വേദന റിഫേർഡ് പെയിൻ താഴോട്ട് വന്നിട്ട് കോക്സിഡൈനി ആയിട്ട് പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എം ആർ ഐ എടുക്കണമെന്ന് പറയുന്നത്. കാരണം അവിടെ മാത്രമായിരിക്കില്ല ചിലപ്പോൾ നീർക്കെട്ടുള്ളത്, പ്രശ്നം മേലെയായിരിക്കും, ഡിസ്കിലായിരിക്കും. പിന്നെ ഇതിന് മാറിപ്പോകുന്നില്ലെങ്കിൽ എം ആർ ഐ എടുക്കേണ്ട.
1: പൊതുവേ ഇപ്പം നമ്മുടെ നടുവേദനയുടെ കാര്യമായിട്ട് നമ്മൾ ഇപ്പം എനിക്ക് ഒക്കെ ഉണ്ടായ അനുഭവമാണ്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെ കാലിലോട്ട് വേദന വരുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ്?
2: അത് ഞരമ്പിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ നോക്കാനാണ്. നട്ടെല്ലിന്റെ ഘടന എന്ന് പറയുന്നത് കുറച്ചൊരു സങ്കീർണമാണ്. ഈ ഡിസ്ക് മുന്നിലുണ്ട്, തൊട്ട് പിറകിലാണ് സ്പൈനൽ കോഡ് പോകുന്നത്. സ്പൈനൽ കോഡിന് ഓരോ ലെവലിലും നമുക്ക് രണ്ട് ഞരമ്പുകൾ സപ്ലൈ പോകുന്നുണ്ട്. ഇപ്പോൾ L1, L2, L4, L5 എന്നൊക്കെ പറയുന്നത് ലംബാർ വെർട്ടിബ്ര, അതായത് ടോട്ടൽ 32 വെർട്ടിബ്രനെ നമ്മൾ കഴുത്തിൽ 7 കഴുത്തിലുണ്ട്, ഇവിടെ 12 താഴെ 5 ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നമ്മളെ മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് രണ്ട് കാലിൽ നിൽക്കുന്ന ആളുകളാണ്. മുന്നോട്ടും ബാക്കോട്ടും ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്നത് L4, L5 എന്നുള്ള ഡിസ്കിലാണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഞരമ്പിന്റെ കാര്യം. ഇപ്പം ഈ ഡിസ്കിന്റെ പുറകിലുള്ള ഞരമ്പുകൾ അതിലോട്ട് ഞരമ്പ് ഡിസ്ക് തള്ളി പോകുമ്പോൾ ആ കാല് ഭയങ്കരമായിട്ട് കടയും. അതാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്, കാലിലോട്ട് വരുന്നുണ്ടോ, അതായത് ആ കാലിന്റെ ഞരമ്പിന് എന്തെങ്കിലും കംപ്രഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാനാണത്. അപ്പൊ ഡിസ്ക് എങ്ങോട്ടാണോ തള്ളുന്നത് അവിടേക്ക് ആർക്കും വേദന വരിക. സെൻട്രലോട്ട് തള്ളി കഴിഞ്ഞാൽ ആൾക്ക് ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. സൈഡിലോട്ട് തള്ളി കഴിഞ്ഞാൽ എങ്ങോട്ടാണോ ലെഫ്റ്റ് ആണെങ്കിൽ ഇടത്തേക്കാലും വേദന വരും, റൈറ്റിലോട്ട് ആണെങ്കിൽ വലത്തേക്കാലും വേദന
1: വരും. ഓക്കെ അസ്സലാം
2: വലൈക്കും.
1: അസ്സലാം വലൈക്കും
4: അസ്സലാം.
1: ആ ചോദിച്ചോളൂ.
4: എനിക്ക് ഒരു കുറച്ച് സമയം നിൽക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഇരിക്കാൻ ഉള്ളൊരു വേദന അങ്ങോട്ട് വരിക. പക്ഷെ അങ്ങോട്ട് ഇരുന്നാലേ ശരിയുള്ളൂ. ഇച്ചിരി സമയത്തിന് കൂടുതൽ നിൽക്കാൻ പറ്റണില്ല.
2: വയസ്സ് എത്രയാണ്?
4: അത് വേദന. വയസ്സ് ഇപ്പൊ 40
2: 40 നടുവേദനയുണ്ടോ?
4: നടുവേദന തന്നെ നിൽക്കുമ്പോ അല്ല, ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ നിക്കാൻ ഒരിത്തിരി നേരം നിക്കാൻ പറ്റണില്ല. അപ്പോഴേക്കും ഇരിക്കണം.
2: ഇരിക്കണം എന്ന് തോന്നാൻ കാര്യം നടുവിന്റെ പ്രശ്നം കൊണ്ടാണോ അതോ കാലിലോട്ട്
4: കടച്ചു? വേദന കൊണ്ട്. വേദന എങ്ങനെ വരിക? കടച്ചില് കണ്ട് വന്നാണ്ട് ഇരിക്കാനുള്ള ടെൻഡൻസി വരിക.
2: കടഞ്ഞിട്ട് എവിടെയൊക്കെ വേദന പോകുന്നത്? നടുവില് മാത്രമാണോ അതോ
4: കാലിലോട്ട്? അങ്ങനെ തോന്നല് തുടങ്ങിയിട്ട് ഒരു 5-6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ.
2: ആ വേദന വേറെ എവിടേക്കും പോകുന്നുണ്ടോ? കാലിന്റെ തൊടന്റെ സൈഡ്?
4: ഇല്ല, വേറെ എവിടേക്കും ഇല്ല. ആ നടുവിന് മാത്രം, ഊരന്റെ ആ ഒരു സെൻട്രൽ ഭാഗത്ത്
2: കുനിയാനും
4: പ്രശ്നങ്ങള് വരികയാവോ?
2: കുമ്പിടാൻ ബുദ്ധിമുട്ടുണ്ടോ നിസ്കാരത്തില്? പൊന്താനോ?
4: ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. കുമ്പിടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നിൽക്കുമ്പോഴേക്കും എവിടെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി ക്യൂ നിക്കേണ്ട അവസ്ഥ ഒക്കെ വരികയാണെങ്കിൽ അപ്പഴേ എനിക്ക് തീരെ നിക്കാൻ പറ്റുന്നില്ല. രാവിലെ അടുക്കളയിലൊക്കെ നമ്മള് ചെയ്യുമ്പോ കുറച്ച് സമയം നിക്കേണ്ടി വരില്ല. അപ്പോഴേക്കും ബുദ്ധിമുട്ട് വരികയാണ്. ഇരിക്കണം എന്ന് തോന്നാ.
2: ഇത് എത്ര നാളായിട്ടുണ്ട്?
4: ഇതിപ്പോ 5-6 മാസമായി ഉണ്ടാവും. അങ്ങനെ കാണിക്കണോ കാണിക്കണോ എന്ന് വിചാരിച്ച് നിക്കാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല.
2: നോക്കണം. അത്
4: നടത്താപ്പൊ കുറവാണ്. ഇനി അതുകൊണ്ടാണോ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ ഞാൻ വണ്ടി എടുത്ത് പോലെ ഒടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടാവാം. നടക്കാതെ ഇപ്പൊ വണ്ടി
2: ഇത്രയും സിവിയർ ആയിട്ട് വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഇനീഷ്യൽ തുടക്കത്തിലൊരു എക്സ്റേ ആണ് ആദ്യം നമ്മൾ ചെയ്ത് നോക്കുക. അതായത് എനിക്ക് നിൽക്കുമ്പോ, നേരം നിൽക്കുമ്പോ ജോയിന്റ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ, ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യൽ തുടക്കത്തിൽ നമ്മൾ ഏതൊരു ആളെ കാണിച്ചു കഴിഞ്ഞാലും നട്ടലിന്റെ ഒരു എക്സ്റേ ഇനീഷ്യലി എടുക്കണം. അപ്പൊ 6 മാസമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു നോക്കാം. മിനിമം ഒരു എക്സ്റേ എടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ കുനിഞ്ഞിട്ടൊന്ന് വരുന്നിട്ടും എക്സ്റേ എടുപ്പിക്കും. എല്ലിന് എന്തെങ്കിലും അകൽച്ച് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതായിരിക്കും നല്ലത്. മസിലിന് അത് അതിൽ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മസിൽ പെയിൻ ആയിട്ട് അതിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് മസിലിനെ സ്ട്രെങ്തൻ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ട്?
4: മസിലിന് വേദന എന്ന് പറഞ്ഞാല് കൈയിന്റെ മസിലിന് അങ്ങനെയൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. കൈയിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, മുട്ടിന്റെ മുകളിലുള്ള ഭാഗം, ആ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര വേദന ഒക്കെ വരുന്നുണ്ട്.
2: കഴുത്തിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വേദനയാണോ അതോ കൈ മാത്രം?
4: അല്ല, ഉള്ളിൽ ഇങ്ങനെ പേശികൾക്ക് ഇങ്ങനെ വേദന വരുന്ന പോലെ
2: തോന്നുന്നത്. എന്തായാലും ഓർത്തോപീഡിഷനെ കാണിച്ചിട്ട് ഒരു എക്സ്റേ പറയായിരിക്കും. അത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിയോ ചെയ്ത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്. ചെയ്ത് നമ്മളെ മസിൽസിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നടുവിൽ നിന്ന് ഈ കാലിലോട്ട് പോകുന്ന വേദനയെ കുറിച്ചായിരുന്നു.
2: അത് നാട്ടിൽ നമ്മളിപ്പോ പറയുന്നത് ഞരമ്പ്, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടാവണം ഞരമ്പ് കുടുങ്ങി എന്ന് പറയും. ഞരമ്പ് നട്ടലിൽ ഞരമ്പ് കുടുങ്ങുക എന്നുള്ളത് നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഈ ഞരമ്പിന് പോകാൻ ഒരു നാരോ ഗ്യാപ്പേ ഉള്ളൂ. പ്രായമാകുന്നതോറും ചിലപ്പോ ഡിസ്ക് ചെറുപ്പത്തിലൊക്കെ തള്ളിയിട്ടുണ്ടാവാം.
1: ഓക്കെ,
2: അതവിടെ നിൽക്കുന്നുണ്ടാവും. ഡിസ്ക് തള്ളിയുമ്പോൾ ഉണ്ടാകുന്ന വേദന നമ്മൾ പല രീതിയിലും
1: അല്ല,
2: പ്രായമാകുമ്പോ തള്ളുന്നവരുണ്ട്. ചിലപ്പോൾ ചെറുപ്പത്തിലെ തള്ളിയ ഡിസ്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ സർജറി, എല്ലാ ഡിസ്കിനും സർജറി ചെയ്യാറില്ലല്ലോ. മെഡിസിൻ എടുത്തിട്ടുണ്ടാവും, തെറാപ്പി എടുത്തിട്ടുണ്ടാവും. അപ്പോ ഇനീഷ്യൽ തള്ളുമ്പോൾ ഉള്ള വേദന ചിലപ്പോൾ പതുക്കെ പതുക്കെ കുറയും. ഏത് ഡിസ്ക് ആണെങ്കിലും ചില ആളുകൾക്ക് മാത്രമാണ് അവിടെ ഒരു ക്രോണിക് ആയിട്ട് കുറെ കാലം സഹിക്കാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പൊ ആ തള്ളിയ ഡിസ്ക് ഈ സ്വാഭാവികമായിട്ടും ഞരമ്പ് പോകുന്ന ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. പിന്നെ പ്രായമാകുമ്പോൾ നമുക്ക് വരുന്ന എല്ലിന്റെ തേയ്മാനം, എല്ലിന്റെ വളർച്ചകൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ളിൽ കിടന്നു കണ്ട് ഞരമ്പിന് പോകാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാതാവുമ്പോഴാണ് ഈ ഞരമ്പ് കുടുങ്ങി പോകാൻ നമ്മൾ പറയുന്നത്. അപ്പോൾ കാലിലോട്ട് പണ്ട് നടന്നിരുന്ന അത്ര എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരു 100 രാവിലെ ഒരു മോർണിംഗ് വാക്ക് പോയിരുന്ന ഒരാൾ 1 കിലോമീറ്റർ നടന്നിരുന്നു. അത് ആൾക്ക് 500 മീറ്ററായി, 100 മീറ്ററായി ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കാല് കടയുന്നു, ഇരിക്കണം തോന്നുക. ഇതൊക്കെയാണ് ഇതിൻ്റെ നമ്മളതിന് ക്ലോഡിക്കേഷൻ എന്നാ പറയാ, ഞരമ്പുകൾ നമ്മുടെ മസിൽസിനുള്ള സപ്ലൈ കൊടുക്കാൻ പറ്റാതെ അതിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് കാലിൽ കടച്ചിലായിട്ട് വരും, അതിനെയാണ് ഞരമ്പ് കുടുങ്ങി പോവാന്ന് പറയുന്നത്. സോ കൂടുതൽ ആളുകളിലും കണ്ടുവരുന്ന സർജറി ആവശ്യം വേണ്ടി വരാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഞരമ്പ് കുടുങ്ങി പോവുക. അപ്പം അത് തെറാപ്പി കൊണ്ട് മാറുന്നൊരു കണ്ടീഷനല്ല. ഇപ്പോൾ ബാക്ക് പെയിൻ നമുക്ക് ഒരുപാട് തെറാപ്പിയും എക്സസൈസുകൾ ഒരുപാട് കാരണങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. കാലിലോട്ടുള്ള ഒരു വേദന സ്ഥിരമായിട്ടുണ്ട്, കുറച്ച് നടക്കാൻ പറ്റുന്നില്ല, പത്തിൻ്റെ നിൽക്കുമ്പോൾ കാലിൽ കടഞ്ഞ് കടഞ്ഞ് പോവാന്നുള്ളത് ഒരു നല്ല സൂചനയല്ല. അപ്പം അതിൽ MRI എടുത്തിട്ട് ഞരമ്പ് ബ്ലോക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്.
1: ഓക്കെ ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ചോദ്യം പേഷ്യൻസിനോട് പോകുന്നത് എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ കേട്ടു വന്നിട്ടുള്ളൊരു ഒരു സംഗതിയാണ് ഈ ഡിസ്ക് കൊളാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അതിൻ്റെ ഒരു ശരിക്കും എന്താണത് സൂചിപ്പിക്കുന്നത്? എന്താണത്
2: കൊളാപ്സ് ഉണ്ട്, ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ,
2: ഇപ്പോൾ ഡിസ്ക് സ്പേസ് ആണ് കൊളാപ്സ് ആകുന്നത്. നമുക്ക് ശരിക്കും ഡിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് എല്ലിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, രണ്ട് എല്ലിനും തമ്മിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവ്മെന്റിന് വേണ്ടിയിട്ടും ഷോക്ക് അബ്സോർബ് ചെയ്യാനും വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഉള്ളൊരു മീഡിയമാണ് ഈ ഡിസ്ക്. അതിൽ 90% വെള്ളമാണ്. അപ്പൊ അത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ തന്നെ കേടാവും, അങ്ങനെയുള്ളവർക്ക് ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും വരിക. അതിൻ്റെ ഒരുപാട് കാലം ഡിസ്ക് കേടായി കഴിഞ്ഞാൽ ആ വെർട്ടിബ്ര കൊളാപ്സ് ആയിപ്പോവും, അതായത് ആ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് രണ്ട് എല്ലും കൂടെ ഭയങ്കര അടുത്തായിപ്പോവും, ഞാൻ കൊളാപ്സ് എന്ന് പറയുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് IVDP ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത് അത് ഡിസ്ക് ബൾജിൻ്റെ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നതിൻ്റെ പല പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡിഫ്യൂസ് ബൾജ് എന്ന് പറയും, ഡിസ്ക് ജസ്റ്റ് ഒന്ന് വീർത്ത് നീർക്കെട്ട് കൂടുന്ന പോലെയാവും, പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ആവരണം പൊട്ടിയിട്ട് അത് പ്രൊലാപ്സ് ചെയ്യും. ചിലപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ പ്രൊലാപ്സ് ആയിരിക്കാം, അതിന് പല സ്റ്റേജസ് ഉണ്ട്. എക്സ്ട്രൂഷൻ, സെക്യൂസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഡിസ്ക് ചെറുതായിട്ട് പൊട്ടുന്നു, ഒരുപാട് ഡിസ്ക് പുറത്തോട്ട് വരുന്നു. അപ്പം അതാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്, ഡിസ്ക് തള്ളി പുറത്തോട്ട് വരിക. അതിൻ്റെ നാച്ചുറലായിട്ട് നമുക്ക് ജന്മനാളുള്ള അതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ചുറ്റൊരു വലയമുണ്ട്. ആ വലയത്തിനെ വീക്കാവുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ജലാംശം ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ അതിനെ പറയാം, അത് തള്ളി പുറത്തോട്ട് വരുന്നതിനാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാം. അപ്പം അത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഇനീഷ്യലി തള്ളുമ്പോൾ നല്ല വേദന ഉണ്ടാവും, നീർക്കെട്ടുള്ള ഉള്ളതുകൊണ്ട് നല്ല വേദന ഉണ്ടാവാറുണ്ട്. അത് നാച്ചുറലി ചില ആളൊരു 3 to നമ്മൾ 3 to 6 വരെ അതിനെ ശരീരം തനിയെ അതിനെ ഹീലാവും, മുറിവുണങ്ങുന്ന പോലെ തന്നെ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങി പോവും. അപ്പം അതിൽ മാറാത്ത കേസുകളാണ് നമുക്ക് സർജറിയിലോട്ടൊക്കെ പോകുന്നത്.
1: ഓക്കെ ഓക്കെ, അപ്പം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹീലാവാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണോ?
2: യെസ് വിട്ടുകൊടുക്കുക, റെസ്റ്റ് എടുക്കുക,
1: റെസ്റ്റ് എടുക്കുക. ഓക്കെ,
2: അതിൻ്റെ കൂടെ തന്നെ മസിലിനെ കുരുപ്പിടുത്തം വരും, അതൊക്കെ തെറാപ്പി പോലെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ആ ഒരു ഫേസിലാണ് ഈ നമ്മൾ ആൾട്ടർനേറ്റ് ഈ തെറാപ്പികൾ ഉച്ചില് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുന്നത്. അപ്പം അതിൽ മെയിൻലി റെസ്റ്റ് തന്നെയാണ്, പിന്നെ അതിൻ്റെ കൂടെ മസിൽസിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കുക. അപ്പം അതിൽ മാറാത്ത ഒരു ക്രോണിക്, ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് പിന്നെ ഈ മെത്തേഡ്സിലൊന്നും വലിയ ബെനിഫിറ്റ് കിട്ടാറില്ല. ഫസ്റ്റ് തള്ളുന്ന ആ ഒരു 6 weeks ആയത്തെ ഒരു 1.5 months തിരിച്ച് ഉള്ളിലോട്ട് പോകാൻ നല്ലൊരു സാധ്യതയുണ്ട്. 80% ഡിസ്കും തിരിച്ച് ഉള്ളിലോട്ട് പോകും, ബാക്കി വരുന്നതിനാണ് നമുക്ക് സർജറിയിലോട്ടൊക്കെ അത് എത്തിപ്പെടുന്നത്.
1: ഈ ചില സന്ദർഭങ്ങളിൽ ഈ വെയിറ്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു കറക്റ്റ് ഒരു വ്യൂ എന്താണ്?
2: വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വെയിറ്റ് 2 ways ഒന്ന് മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് എടുക്കാം, ജസ്റ്റ് മുട്ട് മടക്കി ഇരുന്നിട്ട് ഇങ്ങനെയും വെയിറ്റ് എടുക്കാം. അപ്പം ഏറ്റവും ഹെൽത്തി വേ എന്ന് പറഞ്ഞാൽ മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് എടുക്കുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോൾ ആ ഫോഴ്സ് മൊത്തം നമ്മുടെ സ്പൈനിലോട്ടല്ല പോകുന്നത്, മസിൽസ് കാലിലെ മസിൽസും അതിൻ്റെ ഒരു പങ്ക് വലിക്കുന്നുണ്ട്. നേരെ ഇങ്ങനെ എടുക്കുമ്പോൾ ഫുൾ ലോഡും ബാക്കിലാണ് വരുന്നത്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ ഡിസ്കിലോട്ട് ഓവർ പ്രഷർ വരുന്നതും ഡിസ്ക് ബൾജായും ഡിസ്ക് പൊട്ടാനൊക്കെ സാധ്യതയുള്ളത്. ആൾക്ക് പ്രോപ്പർ ഒരു മസിൽ മാസ് ഇല്ല, ബാക്കിൽ അത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണ്, സ്ഥിരമായിട്ട് വെയിറ്റ് എടുക്കുന്ന ആളല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ആൾക്ക് ബാക്കിലോട്ട് ലോഡ് വന്നിട്ട് ഡിസ്ക് തള്ളി പുറത്തോട്ട് വരുന്നൊരു.
1: ഓക്കെ ഓക്കെ, ഇപ്പൊ നേരത്തെ ഹിസ്റ്ററി ഇല്ലെങ്കിൽ കൂടി അത് സംഭവിച്ചേക്കാവല്ലേ?
2: അതെ അതെ അതെ,
1: സംഭവിക്കാതെ
2: നമുക്കറിയില്ല ആളുടെ ഡിസ്കിന്റെ ഹെൽത്ത് എന്താണെന്നുള്ളത്. അപ്പൊ അത് ഓൾറെഡി വീക്ക് ആയിരിക്കും, ഈ വെയിറ്റ് മൊത്തം വന്നുകൊണ്ട് മാത്രമല്ല, അപ്പൊ ചിലർക്ക് ഒരു തുമ്മലായിരിക്കും, ജസ്റ്റ് ഒന്ന് ചെരുപ്പിടാൻ വേണ്ടി കുനിഞ്ഞതായിരിക്കാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യ വീക്കായ ഒരു ഡിസ്ക് ആയിരിക്കും, ഇങ്ങനെ ഒരു ബെൻഡിങ് ഫോഴ്സ് ആണ്. ഈ മുന്നോട്ടുള്ള കുനിയലാണ് ഡിസ്കിൽ ഏറ്റവും പ്രഷർ ഉണ്ടാക്കുന്നത്. നമ്മൾ മുന്നോട്ട് ചാഞ്ഞിരിക്കരുത്, കുനിഞ്ഞിരിക്കരുത് എന്ന് പറയാൻ കാരണം അതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ മസിൽസും ഈ ഒരു സപ്പോർട്ടിലോട്ട് അധികം വെയിറ്റ് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. ഈ ഒരു കുനിഞ്ഞിട്ടുള്ള ഹിരിത്തത്തിലാണ് ഒരുപാട് ഡിസ്കിനെ അത്
1: ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണമൊക്കെ ഇതുപോലെ തേയ്മാനം വരാൻ ചാൻസ് ഉണ്ടോ?
2: വൺ ഓഫ് ദ റീസൺ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ എന്നുള്ളത് ശരിക്കും ഒരു കാരണം മാത്രമാണ്. വൈറ്റാമിൻ ഡിന്റെ കുറവുകൊണ്ടാണ് വേദന എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവാണ്. ഇന്ത്യൻ പോപ്പുലേഷനിൽ പ്രത്യേകിച്ച് ഒരു റാൻഡമായിട്ട് ഇത്ര ആളുകളെ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു 20-30 റേഞ്ചിലെ വൈറ്റമിൻ ഡി ഉള്ളൂ. അപ്പോൾ എന്താണ് പെയിൻ ഉണ്ടാക്കുന്നത്, വേദന ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ടാണ് ബാക്ക് പെയിൻ എന്നുള്ളത് ഒരു വേഗ് ടൈമാണ്. അത് നമ്മൾ ഓവറായിട്ട് ഇപ്പൊ എല്ലാവരും വൈറ്റമിൻ ഡി എല്ലാത്തിനും കാരണം വൈറ്റമിൻ ഡി ആന്ന് പറയുന്നുണ്ട്. അത് അത്രക്കൊരു സയന്റിഫിക് അല്ല.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ്സുമായിട്ടൊക്കെ ഒരുപാട് എക്സ്പോസ്ഡ് ആണല്ലോ. അപ്പം ഇതുപോലെ പല റീൽസും റെക്കമെൻഡേഷൻസും പല സജഷൻസും ഒക്കെ കണ്ട് ഒരു പക്ഷേ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺക്ലൂഷൻ ആയിരിക്കും.
2: അപ്പോൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നിട്ട് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റമിൻ ഡി നോക്കുമ്പോൾ കുറവായിരുന്നു. അപ്പോൾ അവരത് കണക്ട് ചെയ്യാണ്.
1: ഓക്കെ ഓക്കെ.
2: അതിൽ വൈറ്റമിൻ ഡിക്ക് ഒരുപാട് കാരണം ഉണ്ട്. മുടി കൊഴിച്ചില്, മെമ്മറി ലോസ്.
1: ഒരു ഒരു കോൾ വരുന്നുണ്ടെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും.
5: ഹലോ, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
5: ഞാൻ ഒരു ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിലാണ് കമ്പ്യൂട്ടർ ഓപ്ഷനിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഇടുപ്പിന് ഇപ്പൊ നല്ലൊരു വേദന വന്നിട്ട് ചില സമയത്ത് രണ്ട് മുട്ടും ഭയങ്കര വേദനയുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളൊരു ഇപ്പൊ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല.
2: ഇരുന്ന്
5: ജോലി വയസ്സ് 45.
2: 45 അല്ലേ? എത്ര ആയി തുടങ്ങിട്ട് വേദന?
5: വേദന തുടങ്ങിയിട്ട് ഒരു കഷ്ടി ഒരു മാസത്തിനുള്ളിലേ ആവുള്ളൂ. വർക്ക് വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം 10-12 കൊല്ലമായി ഈ ഓഫീസ് വർക്ക് ആയി തുടങ്ങി സ്റ്റാർട്ട്
2: ചെയ്തിട്ട്.
5: വേദന ശരിക്കും ഇടുപ്പിന്റെ ഇടുപ്പിന്റെ അവിടെ തന്നെ വേദന ആയിരുന്നു.
2: നടുവിനാണോ ഇടുപ്പ് ഹിപ്പ് ആണോ?
5: നടുവിനാണ്. ചില സമയത്ത് ഞങ്ങളുടെ രണ്ട് മുട്ടും ഭയങ്കര വേദന വരാറുണ്ട്.
2: നടക്കുമ്പോ വേദന
5: നമുക്ക് അറിയുന്നില്ല. പക്ഷെ ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോ വേദനിക്കാറുണ്ട്. ചില സമയത്ത് അങ്ങനെ മുട്ടിരിക്കും വേദന വരാറുണ്ട്.
2: സാധാരണ കുനിയാനും നിവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ?
5: കുനിയാന് ചെറിയ ഞാൻ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ചെറിയ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. കിടന്നിട്ടുള്ള കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, രണ്ട് മുട്ടും ഇങ്ങനെ മടക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴും അതേപോലെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ ചെറിയ റിലാക്സേഷൻ കിട്ടാറുണ്ട്. അതിന്റെ ഒരു റിലീഫ് കുറച്ച് കിട്ടും. പിന്നെ അതുകൊണ്ട് നമ്മൾ അതേ വർക്കിലേക്ക് പോകുമ്പോൾ കുറെ നേരം ഇരിക്കുമ്പോൾ ചിലപ്പോ വേദന വരാറുണ്ട്. ചില സമയത്ത് നമസ്കരിക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കൂലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രയാസം.
2: ഈ നടുവേദന വരുന്ന സമയത്ത് തന്നെയാണോ മുട്ടുവേദനയും വരുന്നത്? രണ്ടും ഒരുമിച്ചാണോ വരുന്നത്? ഇവിടുന്ന് ബാക്കിലെ വേദന ഇറങ്ങി മുട്ടിലോട്ട് വരുന്ന പോലെയാണോ?
5: അത് നടുവേദന പറഞ്ഞാല് എല്ലാ സമയത്തും മുട്ടുവേദനയില്ല. അതാണ് പ്രശ്നം, എല്ലാ സമയത്തും മുട്ടുവേദനയില്ല.
2: ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഇരുത്തം കൊണ്ടുള്ള വേദന ആയിരിക്കാം ഇത്. ചിലപ്പോ നമ്മള് പോസ്റ്റർ കുറച്ച് കുറെ കാലമായിട്ട് ഇരിക്കുമ്പോ മസിൽസിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ അതാണ്, അതാവാനാണ് സാധ്യത. കുനിയാനും നിവരാനൊന്നും ബുദ്ധിമുട്ടില്ല. ആ വേദന കാലിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. ബാക്കിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ വരുന്ന വേദന ഡിസ്കോജനിക് പെയിൻ ആണ്. അത് ഡിസ്കിൽ സ്ട്രെസ് കൂടുമ്പോഴും മസിൽ വീക്കാകുമ്പോഴും വരുന്നൊരു വേദനയാണ്. അതിൽ തെറാപ്പി ആണ് അതിന്റെ ഇനീഷ്യൽ ഇത്. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള പോസ്റ്ററിനെ, അതായത് കമ്മിന്ന് കിടന്നിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ട്. കമ്മിന്ന് കിടന്നിട്ട് നടുവ് നിവർത്തുന്ന എക്സസൈസുകൾ. കിടത്തം വേദന ഉള്ള ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ കിടക്കാനാണ് നമ്മൾ പറയാ. കിടത്തം ഒരു കാരണം, ഇപ്പൊ ഉള്ള വേദനക്ക് കാരണം കിടത്താൻ ചാൻസ് ഇല്ല. ഇപ്പൊ ബെഡ് മാറ്റിയിട്ടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇത്രയും കാലം കിടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെയല്ലേ ഇപ്പോഴും കിടക്കുന്നത്?
5: അപ്പൊ
2: അതിനേക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാവാൻ സാധ്യത. ബാക്കിലെ തന്നെ മസിൽസിന് വന്നിരിക്കുന്ന ഓവറായിട്ടുള്ള സ്ട്രെയിൻ മൂലമായിരിക്കാം. എക്സസൈസ്
5: വ്യായാമത്തിന്
2: തീർച്ചയായിട്ടും ഉണ്ട്. വ്യായാമത്തിന് നമുക്ക് ബാക്കിന്റെ മസിൽസിനുള്ള വ്യായാമം ചെയ്തിരിക്കണം. ഒരുപാട് പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ചില മസിൽസ് ടൈറ്റും ചിലത് ലൂസും ആയിരിക്കും. മുട്ടിന്റെ നമ്മളെ ഹാംസ്ട്രിങ്സ് ടൈറ്റ് ആവുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്താലാണ് നമ്മൾ ആ മസിൽസ് എല്ലാം ലൂസായി കിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ പോണ കൂടെ പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല. അതിപ്പോ ഇരിക്കുമ്പോ ഫോർ നമ്മൾ മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ടായിരിക്കും അധികം പേര് ഇരിക്കുക. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുത്തൊന്ന് സ്ട്രെയിറ്റ് ആവും, നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പോൾ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ്ങിന്റെ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരാളെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. വേറെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി വേറെ കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കുറച്ച് എക്സസൈസുകൾ നമ്മൾ വേണമെങ്കിൽ ഇനീഷ്യലി ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കാണിച്ചിട്ട് അവർ പറഞ്ഞു തരും. അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കുക. പിന്നെ ഇരിക്കുമ്പോൾ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് നീറ്റി നിൽക്കുക, നടുവൊന്ന് നിവർത്തുക. അതൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കിലോട്ട് വേദന വരാനും ബൾജ് വരാനൊക്കെ സാധ്യതയുണ്ട്, നമ്മൾ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും. കുഷ്യനേക്കാളും കൂടുതൽ കുഷ്യന്റെ നേരത്തെ നമ്മൾ ഒരാൾ വിളിച്ചിരുന്നു. കുഷ്യൻ ഈ ഇരിക്കുന്ന ആ ഒരു കോക്സിക്സ് ടൈൽ ബോൺ വേദന ഉള്ളവർക്കാണ് കുഷ്യൻ നമ്മൾ പറയാറ്. അല്ലെങ്കിൽ നോർമൽ ഒരാൾക്ക് കുഷ്യൻ നിർബന്ധമില്ല, വേണ്ടത് ഒരു ബാക്ക് സപ്പോർട്ടാണ്. ചാരി ഇരിക്കാനുള്ള ഒരു സപ്പോർട്ട് വേണം. അങ്ങനത്തെ ചെയർ ഇല്ലെങ്കിൽ അതിനുള്ള ഇത് നമുക്ക് ഓൺലൈനിലേക്ക്
5: വായിക്കാൻ പറ്റും.
2: ഇല്ല ഇല്ല, ബാക്ക് സപ്പോർട്ടില് നമുക്ക് ആ ഒരു ആർച്ച് നടുവ് നിവർത്താനും ചാരി ഇരിക്കാനുള്ള ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ മതി. കുഷൻ അല്ല, അതൊരു സീറ്റിലൊക്കെ അടിപ്പിക്കാവുന്ന ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും. ബാക്കില് ലംബർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും അത്. അപ്പൊ ഭയങ്കര മോശം ചെയർ ആണെങ്കിൽ അതിന്റെ അത് വാങ്ങിയിട്ട് ചെയറിൽ വെക്കാവുന്നതാണ്. അതെ അതെ അതെ, ഇനീഷ്യലി ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഫോണിലൂടെ ഒരു പരിധി ഉണ്ട്, അപ്പൊ എന്താണ് ഓർത്തു തന്നെ കാണിച്ചാ മതി. ഓക്കെ
1: ഓക്കെ. ഈ ഓഫീസിലെ ഇരുത്തയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കൂടുതലും. എനിക്കൊന്നിപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ജെൻസി ആ ഒരു ജനറേഷനിലും ഈ ബൈക്കിലിരിക്കുന്ന പോസ്റ്ററും പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബൈക്കൊക്കെ കുറേ കുനിഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ റേസർ മോഡൽ ബൈക്കിലൊക്കെ, അതിൽ നിന്നും അങ്ങനെ പ്രശ്നം വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാന്ന് വിചാരിച്ചു ഡോക്ടറോട് ചോദിച്ചിട്ട്.
2: അതെ, അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളോട് നമ്മൾ അതൊക്കെ ഒഴിവാക്കാൻ പറയും. നോർമൽ ആളോട് എല്ലാം ഒഴിവാക്കാൻ പറയും. അതൊരു കാരണമാണോ വെച്ചാണ്, ഒരു ബാക്ക് പെയിൻ വന്ന ഒരാളോട് നമ്മൾ പറയുന്ന ബൈക്ക് പതുക്കെ ഒഴിവാക്കി സപ്പോർട്ടുള്ള ചെയറിൽ കാറിൽ സീറ്റഡ് ആയിട്ട് ബാക്ക് സപ്പോർട്ടുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യാൻ പറയാം.
1: അല്ല, പഴയതിനെ അപേക്ഷിച്ച് ഇപ്പം പുതിയ മോഡൽ ബൈക്കുകളിലൊക്കെ
2: നേരത്തെ പറഞ്ഞില്ലേ, ഫോർവേഡ് മുന്നോട്ടുള്ള ഇരുത്താണ് ഡിസ്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുള്ള ആ ഒരു തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ.
1: അതുപോലെ തന്നെ ഈ ഇപ്പം ഫിസിയോതെറാപ്പിയുടെ കാര്യവും അതുപോലെ എക്സസൈസും ഒക്കെ പറഞ്ഞു. അപ്പം ഇപ്പം എല്ലാ നടുവേദനയ്ക്കും എങ്ങനെ നമുക്ക് ഒരു ഫിക്സഡ് എക്സസൈസ് ഉണ്ടോ, അതോ നമുക്ക് ഇപ്പം ഈ ഒരു വേദിയിൽ പറയാൻ പറ്റുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് പറയാമോ?
2: അങ്ങനെ പറയുകയാണെങ്കിൽ നോർമലി എല്ലാവർക്കും ആവശ്യമുള്ള രണ്ട് മസിലുകളാണ് അബ്ഡമൻ വയറിന്റെ മസിലും കോർ മസിൽസ് എന്ന് പറയും.
1: ഓക്കെ,
2: പിന്നെ ബാക്ക് മസിൽ. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ഇറക്റ്റായി നേരെ നിൽക്കുമ്പോൾ ആവശ്യമുള്ളത്. ഇതിലൊന്ന് വീക്കായി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് മസിൽ വീക്കായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ളൊരു വളയാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സസൈസുകൾ എല്ലാ പ്രായത്തിലും ചെയ്യുന്നത് നല്ലതാണ്. അത് ഒരു ഡിസ്കിന്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, ഈ ബാക്ക് ആൻഡ് കോർ മസിൽ സ്ട്രെങ്തനിങ് എന്ന് പറയും. പിന്നെയുള്ളത് കുറച്ച് പ്രായമാവുന്ന ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ കൂടാറുണ്ട്. അതിന്റെ കാരണം പണ്ട് ചെറുപ്പത്തിലുള്ള പോലത്തെ ഒരു ജോയിന്റ് ആയിരിക്കില്ല, പ്രായമാകുമ്പോൾ ജോയിന്റിലൊക്കെ തേയ്മാനം വന്നിട്ട്. ഇപ്പൊ ഫേസ്ഡ് ജോയിന്റ് എന്നുള്ളത് പുറകിലുള്ള ജോയിന്റ് ആണ്. അപ്പൊ അതിൽ തേയ്മാനം വരുമ്പോൾ നമുക്ക് അധികം നടു നിവർത്താൻ പറ്റില്ല. നിർത്തുമ്പോൾ വേദന കൂടും, കുനിയുമ്പോൾ വേദന കുറയും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കുനിഞ്ഞിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പെയിൻ റിലീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിനും ഡിഫറെൻ്റ് ആണ്. ബട്ട് ആസ് കോമൺ ഇത് പറയുകയാണെങ്കിൽ നോർമൽ ആളുകൾക്ക് ഈ രണ്ട് എക്സസൈസുകൾ, അതായത് അബ്ഡമൻ വയറിൻ്റെ മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസുകൾ, ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡിസ്കിലോട്ടുള്ള പ്രഷർ കുറയും. പിന്നീട് നമ്മൾ ആ ബാക്കിയുള്ള മസിൽസിൻ്റെ ഓരോ മസിലിന് ഓരോ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അതിനെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങൾ ചെയ്തിട്ട് ഫ്രീ ആക്കി കൊടുക്കുക, റിലാക്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി പറയാവുന്നത്.
1: ഓക്കെ ഓക്കെ.
2: ഒരു സിംഗിൾ എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ആളുകളുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ അത് ഒരു പ്രതിവിധി ഉണ്ട് എന്നുള്ള അല്ലേ,
2: പ്രിവെൻഷൻ ആസ്പെക്ടിൽ പറയുമ്പോൾ മസിൽ സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏത് അസുഖമാണെങ്കിലും മുട്ടുവേദനയാണെങ്കിലും തുടയുടെ മസിൽസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് വേദന കുറയാറുണ്ട്. എല്ലാ പ്രായത്തിലും മസിലുകളെ സ്ട്രോങ് ആക്കി നിർത്തുക, അവരാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്.
1: അല്ല, പലപ്പോഴും ഈ ഇപ്പം ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ കഴിയുമ്പം ഡോക്ടർ പൊതുവെ എക്സസൈസുകൾ പറയാറുണ്ട്, പക്ഷേ ആൾക്കാർക്ക് മരുന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. അതിനേക്കാളും എക്സസൈസ് പറയുമ്പം അത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യും, പിന്നെ അങ്ങ് മറന്നു പോകുന്ന ഒരു ഹാബിറ്റായി. ഇപ്പം ഡോക്ടറെ സംസാരത്തിൽ നേരത്തെ വന്നു പോയിട്ടുണ്ടായിരുന്നു, ഒരു ഹാബിറ്റാക്കി മാറണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പലപ്പോഴും അത് അങ്ങ് വിട്ടുപോകാറില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാറാണ് പതിവ്.
2: അതെ അതെ അതെ. ഇപ്പോൾ പല പേഷ്യൻസും പല രീതിയിലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷെ അതിൻ്റെ മരുന്നിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകൾ ഇതൊരു സൊല്യൂഷൻ അല്ല, വേദന വരുമ്പോൾ മരുന്ന് കഴിക്കുക, പിന്നെ കുറച്ച് കാലം കുഴപ്പമില്ല പോവുക, വീണ്ടും മരുന്ന് കഴിക്കുക. അപ്പം അതിലേക്കാളും കൂടുതൽ ഇതെങ്ങനെ ഇനി പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ കുക്കി തന്നെ പുതിയ പേഷ്യൻസൊക്കെ കുറച്ചുകൂടി ബോധേർഡ് ആണ്, അവർ കുറച്ചുകൂടെ ഇൻഫോംഡ് ആണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് ഇങ്ങനെ വേദന വരാതിരിക്കാൻ, എന്തുകൊണ്ട് വേദന വന്നു, ഇതിൻ്റെ പെയിൻ എവിടെ നിന്നാണ് വരുന്നത്, ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, മെഡിസിൻ അല്ലാതെ വേറെ എന്താണെന്നുള്ള. ഇപ്പോൾ ഒരുപാട് ഫിസിയോതെറാപ്പി നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് തെറാപ്പി ചെയ്യാൻ ഇഷ്ടമുണ്ട്, കുറെ ആളുകൾ തെറാപ്പിയിലോട്ട് പോകുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ.
2: നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാം. മരുന്ന് എന്നുള്ളത് പെയിനിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്, പിന്നെ നെർവിന് പിന്നെ മരുന്ന് കുടിക്കേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞരമ്പ് കുടുങ്ങിപ്പോകുന്നത്, സ്റ്റിനോസിസ്, ഇത്തരം ഘട്ടങ്ങളിൽ ഞരമ്പിൻ്റെ വീക്കം കുറക്കാനുള്ള മെഡിസിൻസ് കുറച്ച് കാലം കഴിക്കേണ്ടി വരും. അല്ലാതെ വേദനയ്ക്ക് സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നത് നല്ല കാര്യമല്ല. അപ്പോൾ വേദന എവിടെ നിന്ന് വരുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, മസിൽ സ്ട്രെങ്തൻ ചെയ്യുക, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടതാണെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്.
1: ഓക്കെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ബ്രേക്ക് എടുത്തതിന് ശേഷം.
2: ഓക്കെ ശരി.
0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
6: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: അസ്സലാമു അലൈക്കും.
7: വലൈക്കും സലാം.
1: യെസ് പറയൂ.
7: എനിക്ക് ഡോക്ടറെ
2: കേക്കാം.
7: ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്, ജാൻഷ എന്ന് പറയും.
2: വയസ്സ്
7: എനിക്ക്
8: വയസ്സ് 44.
9: ഓക്കെ.
8: എനിക്ക് ഈ കഴുത്തിന്റെ തുടർന്ന് ഇടുപ്പ് വരെയുള്ള ഭാഗത്ത് നമുക്ക് നിവർന്ന് നിൽക്കാൻ അധികം നേരം സാധിക്കില്ല. അങ്ങനെ സർക്കിൾ ജോബാ ചെയ്യുന്നത്, അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരും. കൈ ഇങ്ങനെ നമുക്ക് അധികം നേരം ഉയർത്തി ഇങ്ങനെ ആകുമ്പോ കൈ ഇങ്ങനെ കുഴഞ്ഞു പോണം മാതിരി.
9: കയ്യിലോട്ടാണ് വരുന്നത് അല്ലെ? കഴുത്തു നിന്ന് കയ്യിലോട്ട്?
8: കയ്യിലോട്ടാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോ കഴുത്ത് ഇങ്ങനെ ലോക്ക് ആകുക. ചില സമയത്ത് വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റില്ല.
9: ഷോൾഡറിന് ബുദ്ധിമുട്ടുണ്ടോ?
8: ഷോൾഡറിന്റെ അതില്ല, കഴുത്തിന്റെ അവിടെ നിന്ന് ഈ ബാക്ക് സൈഡിലോട്ട് അങ്ങനെ താഴത്തേക്ക് വരാണ് പെയിൻ
9: വരും. ചെറിയ ജോലികളൊക്കെ എടുത്താൽ പെട്ടെന്ന് കൈ കടയുന്നുണ്ടോ?
8: പെട്ടെന്ന് ഇതാവും. പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും തൂക്കി അപ്പൊ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് വേദന വരും.
9: തരിപ്പോ കരച്ചിലല്ലാതെ തരിപ്പുണ്ടോ കയ്യിലോട്ടൊരു?
8: ചില സമയത്ത് കയ്യിന്റെ ഭാഗത്ത് തരിപ്പ്.
9: എത്ര നാളായി തുടങ്ങിട്ട്?
8: കുറച്ച് പഴക്കമുണ്ട്, ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടപ്പോ കൊളസ്ട്രോളൊക്കെ ഡോക്ടർ ഉപദേശിച്ചിരുന്നു, ഞാൻ പിന്നെ അത് ഇട്ടിരുന്നില്ല. നമ്മൾ ആ സമയത്ത് പെയിൻ വരുമ്പോ ഈ വേദനയ്ക്കുള്ള ജെല്ലുകളോ എന്തെങ്കിലും അത് അപ്ലൈ ചെയ്യാന്നല്ലാതെ സ്ഥിരമായിട്ട് അത് ഇങ്ങനെ മാറുന്നില്ല.
9: എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? എക്സ്റേ, MRI എന്ന പോലത്തെ
8: എക്സ്റേ എടുത്തപ്പോ ഈ സെർവിക്കൽ സ്പോണ്ടൈലിറ്റിസ് അങ്ങനെ എന്തോ പറഞ്ഞത്. അതിന്റെ ഏതോ ഇതിന്റെ ഡിസ്കിൻ നമ്പർ ഉണ്ടല്ലോ, അതിൽ ഏതിലൊക്കെയോ
9: MRI എടുത്തിട്ടുണ്ടോ?
8: MRI എടുത്തിട്ടില്ല.
9: അപ്പോ ഡിസീസ് എങ്ങനെ പറഞ്ഞത്? സെർവിക്കൽ റാഡിക്കലോപതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തോന്നുന്നു.
8: എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ കണ്ട് പറഞ്ഞു.
9: അപ്പോ ഒരു MRI എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എക്സ്റേയിൽ നമുക്ക് എല്ലിന്റെ ഒരു ഘടന മാത്രമേ കിട്ടുള്ളൂ. ഞരമ്പിലോട്ട് കയ്യിലോട്ട് പോകുന്ന ഞരമ്പിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റ് ആണ് MRI. അതിലാണ് കൂടുതൽ വ്യക്തത കിട്ടുന്നത്, കയ്യിലെ ഞരമ്പുകൾ ബ്ലോക്ക് ആകുന്നുണ്ടോ, ഈ വേദന എവിടെ നിന്ന് വരുന്നു എന്നാണ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞ ഷോൾഡറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ഷോൾഡർ മൂവ്മെന്റ്, ഷോൾഡർ ജോയിന്റിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു കാരണം ഒന്ന് കഴുത്തിലെ മസിൽസും പിന്നെ കഴുത്തുനിന്ന് വരുന്ന ഞരമ്പുകളാണ്. അതെ അതെ. അപ്പൊ ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ മസിലുകളും കയ്യിലും മൊത്തത്തിലൊരു കടച്ചിലായിട്ട് വരാം. അപ്പൊ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. MRI എടുത്തിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ മസിലുകളെ ബലപ്പെടുത്താനുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. ഞരമ്പുകളൊക്കെ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് മസിലിനെ ബലപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇതിന്റെ വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ. MRI കഴുത്തിന്റെ സെർവിക്കൽ സ്പൈൻ എന്നാണ് പറയാ. അതെ, അതില് നമുക്ക് കഴുത്തുനിന്ന് കയ്യിലോട്ടുള്ള ഞരമ്പുകളൊക്കെ അതിൽ കാണാൻ പറ്റും. ഞരമ്പ് തുടങ്ങുന്ന ഭാഗത്തെ പ്രശ്നങ്ങൾ, ഡിസ്ക് വന്ന് തട്ടുന്നതും തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാം. നടത്തത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, സ്പീഡിൽ നടക്കാനൊക്കെ പറ്റില്ല.
8: എന്റെ കാലിന്റെ ഒരു കാല് ചെറിയ ലെഗ് എന്തോ പറയുമല്ലോ, ലെഗ് ലെങ്ത് ക്വാലിറ്റി, അത് കുറച്ച് ഒന്ന് ചെറിയ കാല് ഒന്ന് വലിയ ചെറിയ വ്യത്യാസമുണ്ട്.
9: ജന്മനുള്ളതാ?
8: ആ, ജന്മനുള്ളത്.
9: അതല്ലാതെ കുറച്ച് നടക്കുമ്പോ കാല് കടയുന്ന പോലെ ഒന്നുമില്ലല്ലോ?
8: ഇല്ല ഇല്ല, കാല് കാല് അതുകൊണ്ട് ഒരു കാല വളഞ്ഞിട്ടുള്ളൊരു ഇതാണ്.
9: അങ്ങനത്തെ നടത്താണല്ലേ.
8: പക്ഷെ നടക്കുമ്പോ അങ്ങനെ ഒന്നും അറിയില്ല.
9: ഓക്കെ. അപ്പൊ സാറിന്റെ കാര്യത്തില് എനിക്ക് അഡ്വൈസ്, എനിക്ക് തോന്നുന്നു അതായിരിക്കാം. ഇപ്പൊ ആരെയും കാണിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കൂ. MRI എടുത്തിട്ടില്ലെങ്കിൽ അത് എടുത്താലാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഞാൻ അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കല.
1: ഓക്കെ. ഈ നടുവേദനയുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് ഈ ബെൽറ്റ് കെട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് എങ്ങനെ, അത് എത്രത്തോളം അത് ഗുണം ചെയ്യാറുണ്ട്?
9: അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. നമുക്ക് ആദ്യം ഈ മസിൽ വീക്ക്നെസ് കൊണ്ടുണ്ടാകുന്ന വേദനകൾ, പോസ്ചർ കുനിഞ്ഞിരിക്കുന്ന ആളുകൾക്കൊന്ന് നിവർന്നിരിക്കാൻ, അങ്ങനെ പിന്നെ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ്, അപ്പം അതിലെ മസിലിനൊക്കെ വരുന്ന ആ ഒരു വീക്ക്നെസ്സിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ഈ ബെൽറ്റ്. ബെൽറ്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ബെൽറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ മസിലൊക്കെ വീക്കായി പോകും. മസിലിന്റെ പണി മസിൽ എടുക്കില്ല. ബെൽറ്റ് ഉണ്ടാകുമ്പോൾ ആ ബെൽറ്റിന്റെ ബലത്തിൽ നമ്മൾ നടക്കും, ബെൽറ്റ് വരുമ്പം മസിൽ വീണ്ടും വീക്കാവും. ബെൽറ്റും എക്സസൈസുകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അതും ഒരു സ്ഥിരമായിട്ട് ഇടുന്നത് നല്ലതല്ല, ഇന്റർമീഡിയറ്റ് ആയിട്ട് വേദന കൂടുമ്പോൾ ഇടുന്നു, ബാക്കി സമയം എക്സസൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാനുള്ളത്.
1: അത് ഫുൾ ടൈം ഇടേണ്ടി വരുമോ അതോ നമുക്ക് മൂവ് ചെയ്യുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ ആണോ നല്ലത്?
9: അത്രയും മതി, ഫുൾ ടൈം ഇടേണ്ട ആവശ്യമില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സർജറിയുടെ കാര്യം, പക്ഷെ അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഈ നട്ടലിൻ്റെ അല്ലെങ്കിൽ നടുവേദനയ്ക്ക് നമുക്ക് സർജറി ആവശ്യം വരുന്നത്?
9: അതായത് ഓരോ പ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും വരുന്നത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാണ്, ഡിസ്ക് ബൾജ്, പ്രൊലാപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ ആ ഒരു പെയിൻ കഴിഞ്ഞിട്ടും തിരിച്ചു പോകുന്നില്ല, വേദന പോകുന്നില്ല, ആൾക്ക് ആളുടെ നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സർജറി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കുറേ കാലം അത് വെച്ചുകൊണ്ടിരിക്കുന്നതിലേറെ നല്ലത് ആ ഒരു പീരിയഡ് ഉണ്ട്, ഒരു ഇനീഷ്യൽ ഒരു 2-3 മാസത്തെ പീരിയഡ്. അത്രയും വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നോർമൽ നമ്മൾ പഠിപ്പിക്കുന്നത് 6 weeks 1.5 മാസമൊക്കെയാണ് ഡിസ്ക് തള്ളിയാൽ അത് തിരിച്ചു കയറാനുള്ള ഒരു നോർമൽ ഹീലിംഗ് ടൈം. അപ്പം അത് കഴിഞ്ഞിട്ടും ആൾക്ക് സിവിയറായിട്ട് വേദന വരിക, പിന്നെ കുറച്ച് ഡേഞ്ചർ സൈൻസ് ഉണ്ട്. അതായത് ഡിസ്ക് ബൾ നെർവിലോട്ടുള്ള തട്ടിട്ട് കാലിൻ്റെ ബലം പോവുക, കാൽ ഫുൾ ടൈം തരിച്ചിരിക്കുക, കാല് മടക്കാൻ വിരലുകൾ പൊങ്ങാൻ പറ്റുന്നില്ല, ഒരു ശക്തിക്കുറവ്, പിന്നെ മൂത്രമൊഴിക്കുമ്പോൾ കൺട്രോൾ പോകുന്ന, അതൊക്കെ എമർജൻസികളാണ്. അങ്ങനത്തെ സിവിയർ ഡിസ്ക് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ വരിക, കോഡായിക്കുന എന്നൊക്കെ പറയും. അപ്പോൾ അത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം. മറ്റതും പിന്നെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ തെറാപ്പി ഇതിലൊന്നും മാറിപ്പോവാത്ത ഡിസ്കുകൾക്കും ഡിസ്കെക്ടമി എന്ന് പറയുക, ഡിസ്കിനെ തള്ളി നിൽക്കുന്ന, ഡിസ്കിനെ ഞരമ്പെന്ന് വേർപ്പെടുത്തി കൊടുക്കുന്ന സർജറി ചെയ്യാറുണ്ട് ഈ ഒരു യങ് ഏജിൽ. ഇപ്പോൾ ചെറുപ്പക്കാർക്കും ഇത് വേണ്ടിവരാറുണ്ട്. അപ്പോൾ ചിലർക്ക് അത് എനിക്ക് നോർമൽ ലൈഫ് പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കാല് കടയാണ്, നിൽക്കാൻ പറ്റുന്നില്ല, അപ്പം അതിൻ്റെ ഒരു കാരണം ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു മാറിപ്പോവാത്ത ഡിസ്ക് ആണെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ നൂതനമായിട്ടുള്ള കീ ഹോൾ സർജറികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ഒരു പ്രായമാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അത് ചിലപ്പോൾ എല്ലിൻ്റെ അകൽച്ചകളാവാം, എല്ലിലുണ്ടാവുന്ന വിടവുകൾ, അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അതിന് ചില കേസ് നമുക്ക് സ്ക്രൂ ഇടുന്ന സർജറികൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും, തിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല, ഒന്ന് കുനിയാൻ പറ്റുന്നില്ല. എക്സ്റേ മാറി കിടന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഡയഗ്നോസ് കിട്ടുന്നു, എല്ലുകൾ കുനിയുമ്പോഴും നിവരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുകയാണ്, നട്ടലിൽ വേർപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ, ലിസ്തസിസ്, സ്പോണ്ടിലോ ലിസ്തസ് എന്ന് പറയും.
1: അങ്ങനത്തെ
9: അങ്ങനത്തെ കേസുകളിൽ സ്ക്രൂ ഇടേണ്ടി വരാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഞരമ്പ് കൊടുക്കുന്ന അവസ്ഥ, അതാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യതാണ്. അതായത് ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ അത് വൺസ് അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഞരമ്പുകൾ. അപ്പോൾ അത് തരുന്ന ചില സൂചനകളാണ് ഈ കാല് കടച്ചിൽ, നടക്കുമ്പോൾ തന്നെ കാല് തെറിച്ചു പോകുന്നു, കടഞ്ഞു പോകുന്നു. അപ്പോൾ അത് MRI കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എത്രത്തോളം ഞരമ്പിൻ്റെ ആ ഒരു ഡയമീറ്റർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്തിട്ട് ഭയങ്കര നേരോ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കീഹോൾ പോലത്തെ ഇതിലൂടെ ഞരമ്പുകളുടെ വ്യാപ്തി കൂട്ടുന്ന, ആ ഞരമ്പുകളുടെ സമ്മർദ്ദം കുറയ്ക്കുന്ന സർജറികളുണ്ട്, അത് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത്തരം 3 ഘട്ടങ്ങളിലാണ് സർജറി. പിന്നെ ആക്സിഡൻസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നട്ടലിൻ്റെ പൊട്ടൽ കാര്യങ്ങൾ, അതിൽ സ്വാഭാവികമായിട്ടും സർജറി നിർബന്ധമാക്കി തീരും.
1: അതുപോലെ ഈ വേറൊരു വിഷയമാണിത്, ഇപ്പം സർജറിയല്ല ഒരു വിഷയമാണ്, അതായത് ഈ ഹോം റെമഡി എന്ന നിലയ്ക്ക് ഇപ്പം പൊതുവെ ഇതുപോലെ നടുകടച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓയിൻമെന്റ് ഇട്ട് നമ്മൾ തടവാറുണ്ട്, സ്വന്തം ആരെങ്കിലും കൊണ്ട് തടവിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ചൂട് പിടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഇത് ശരിക്കും ഗുണമാണോ ദോഷമാണോ ശരിക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് പറയാം?
9: അത് നമ്മൾ വേദനയല്ല അതിൽ ട്രീറ്റ് ചെയ്യുന്നത്, വേദന ഉള്ളിലാണുള്ളത്. അതിന്റെ നമ്മൾ മസിൽസിൽ ഉണ്ടാകുന്ന

0: ഒരു ഫ്രാഗ്മെൻ്റ് ഓഫ് ഡിസ്ക് ആണെങ്കിൽ നമുക്ക് വലിയൊരു സർജറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ വേദന എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിൽ ആണ് ട്രീറ്റ്മെൻറ്റ് വിജയിക്കുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നേരത്തെ എക്സസൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതല്ലാതെ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന തെറാപ്പീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ?
0: എക്സസൈസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. മൊബിലിറ്റി, നമ്മൾ ഇരുത്തം കുറയ്ക്കുക, മൊബൈൽ ആവുക, കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക.
1: ജിമ്മിൽ പോയി പോകുന്നതൊരു പ്രതിയാണോ?
0: ജിമ്മിൽ പോകുന്നത് എന്തിനനുസരിച്ചിരിക്കും, നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ജിമ്മും ഒക്കെയാണ്.
1: ഓക്കെ ഓക്കെ.
0: പക്ഷെ ഹെവി ലിഫ്റ്റിംഗ് എന്നുള്ളത് റിസ്കിയാണ്.
1: അല്ല, പൊതുവെ ഈ ഈ പ്രശ്നങ്ങൾ വന്നവർക്ക് ഒന്ന് എന്താ പറയുക, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ജിമ്മിന് പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
0: പ്രശ്നമൊന്നുമില്ല, പേഷ്യൻസിനെ നമ്മൾ തന്നെ ജിമ്മിലോട്ട് വിടാറുണ്ട്.
1: ഓക്കെ.
0: പക്ഷേ പ്രൊവൈഡഡ് കുറച്ച് എക്സസൈസുകൾ അവരോട് ഒഴിവാക്കാൻ പറയും. ഡെഡ് ലിഫ്റ്റ്, ഹെവി ലിഫ്റ്റിംഗ്, മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ടുള്ള ലിഫ്റ്റിംഗ് ഒഴിവാക്കാൻ പറയും. ഇനീഷ്യൽ ഫേസിൽ നടുന്ന് വളഞ്ഞിട്ടുള്ള ഓവറായിട്ട് ബെൻഡായിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കാൻ പറയും. അപ്പോൾ കുറച്ച് ഒരു മോണിറ്റേഡ് ആയിട്ട് ജിമ്മിൽ പോകണതിൽ തെറ്റില്ല. അവരെ ട്രെയിനേഴ്സിനോട് പറയണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യും ചില എക്സസൈസുകൾ. അപ്പോൾ അങ്ങനെ ജിമ്മ് യൂസ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ ഒരു പ്രായം കഴിഞ്ഞാൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് നമുക്ക് നോർമൽ ആക്ടിവിറ്റീസിൽ നടക്കില്ല. കാരണം അത് നോർമൽ മസിൽ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 30 years കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മസിൽസൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അതിന്
1: ഒരു കോൾ വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം.
0: ഓക്കെ.
1: അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: യെസ്, പറഞ്ഞോളൂ, നിങ്ങളുടെ ചോദ്യം ചോദിച്ചോളി.
2: ഡോക്ടറാണോ?
0: അതെ.
2: എന്താന്ന് വെച്ചാൽ ഞാന് ഇവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് കൊല്ലങ്ങളായിട്ട് നല്ല ഉരവേദനയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല ഹൈറ്റുള്ള ആളാണ്, 180 മുകളിലുണ്ട്. അപ്പോ കുറച്ച് കൊല്ലങ്ങളായി നല്ല ഉരവേദനയാണ്. ഇടയ്ക്ക് ഉരവേദന കുറയാനുള്ള ആകെ ഒരു സൊല്യൂഷൻ ഒന്നുകിൽ ഓടാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് നല്ല വർക്കൗട്ട് എക്സർസൈസ് ചെയ്താല് കുറച്ച് നേരം ഉരവേദന കുറയും. അല്ലാതെ കുറച്ച് സമയം കഴിഞ്ഞാല് പിന്നെയും ആ ഭയങ്കര വേദന ഫുൾ ടൈം വരും. അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ മനസ്സിലാവുന്നില്ല. അധികം പ്രായമില്ലാത്ത ഒരാളാണ്, നല്ല നീളമുണ്ട്, അപ്പൊ അതുകാരം നല്ല വേദനയാണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു തരുമോ?
0: ഏജ് എത്രയാണ്, പ്രായം എത്രയാണ്?
2: പ്രായം 27, ഇൻഷാല്ലാ 2 മാസം 28 ആവും.
0: 28. ഓക്കെ. ജോലി?
2: ജോലി ഒരു ഓഫീസിലെ ജോലി.
0: നടുവിന് മാത്രമാണോ വേദന വരുന്നത്? ബാക്ക് സൈഡില് മാത്രമാണോ?
2: ആ, നടുവിൽ ഏറ്റവും അടിഭാഗത്ത് ഇടക്ക് നല്ല വേദന വരും. അപ്പൊ കുറച്ചൊന്ന് സ്പീഡ് നടക്കല്, ജോഗിന് ഓടാൻ പോയാല് കുറച്ചേരം ഒരു ആശ്വാസം ഉണ്ടാവും. ഒരു 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും ആ വേദന ഫുൾ ടൈം ഉണ്ടാവും.
0: ഇരിക്കുമ്പോഴാണോ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്?
2: ഇതുവരെ മാറിയിട്ടില്ല. എങ്ങനെ?
0: ഇരുത്തത്തിലാണോ വേദന തുടങ്ങുന്നത്?
2: ക്ലിയർ ആയില്ല.
0: ഇരിക്കുമ്പോഴാണോ അപ്പോ വേദന കൂടുന്നതേ? ഇരിക്കുമ്പോഴാണോ?
2: അല്ല, ഇത് കൂട് സംഭവം ഫുൾ ടൈം വേദന ഉണ്ട്. ഞാൻ മാക്സിമം വേദന കുറക്കാൻ സ്പീഡിൽ നടക്കുക, ഓടിയാലേ വേദന കുറച്ച് കുറയുള്ളൂ. അപ്പോ
0: എന്നാലും കൂടുതൽ സമയം
2: മാക്സിമം ബാക്ക് നോക്കിട്ട് ഇരിക്കാറ്. എങ്ങനെ?
0: കൂടുതൽ സമയം ഇരുത്താൻ തന്നെ ആയിരിക്കുമല്ലേ ഓഫീസ് ജോബ് ആവുമ്പോ?
2: അതെ അതെ.
0: വേറെ ആ വേദന കാലിലോട്ട് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ?
2: ഇല്ല, കാലിലോട്ട് ഇറങ്ങുന്നില്ല. ഞാൻ ഈ ഓഫീസ് ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഈ സെയിം വേദന ഉള്ളതാണ്. ഓഫീസിൽ ജോലി തുടങ്ങിയിട്ട് ഇപ്പൊ 2.5 കൊല്ലം ആവുന്നുള്ളൂ. അതിനു മുമ്പേ പണ്ട് മുതലേ ഉണ്ട് ഈ വേദന.
0: അപ്പോ വേദനന്റെ കോസ് എന്താണ്, കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
2: ഇല്ലല്ല, ടെസ്റ്റ് കാര്യം ചെയ്തിട്ടില്ല.
0: ഓക്കെ. അപ്പൊ നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ടത് ഇത്രയും കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വേദന ആവുമ്പോ അതിന്റെ കാരണം കണ്ടെത്തുന്നതാണ് നല്ലത്. എക്സ്റേ എടുക്കണം, നട്ടലിന്റെ ഒരു MRI എടുത്തു കഴിഞ്ഞാൽ ഡിസ്കിന്നാണോ പ്രശ്നം, എല്ലുകൾക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടോ, ഈ രണ്ട് കാരണങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു മസിൽസിന്റെ പെയിൻ ആയിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രായത്തിൽ ഇത്രയും പെയിൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കാരണങ്ങളെ ഒന്നും ഇല്ലാന്ന് ആദ്യം ഉറപ്പിച്ചിട്ട് അതിലൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെ മസിൽ സ്ട്രെങ്തനിങ്ങിലോട്ട് തിരിച്ച് എക്സസൈസും റെഗുലർ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ട് ബാക്കിന്റെ താഴത്തെ മസിലിനുള്ളത്. അപ്പൊ അത്
2: എന്റെ ഓർമ്മയിൽ കുറച്ച് കൊല്ലങ്ങൾ മുന്നേ സെയിം പ്രശ്നം ആയിട്ട് കാണിച്ചിട്ട് അവര് ഡിസ്കിന് എന്തോ ചെറിയ കംപ്ലീറ്റ് ഡിസ്കിന്റെ ഓറിയന്റേഷൻ കറക്റ്റ് ഇല്ല, എന്തോ ചെറിയ ഡിസ്ക് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു.
0: ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാണോ അതോ ഒരു ഊഹം പറഞ്ഞാണോ?
2: നല്ല ഊഹമല്ല, ഞാൻ എന്തോ കാണിക്കാൻ പോയി, ഒരുപാട് പല സ്ഥലത്തും കാണിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോമൺ

0: ഇഷ്യൂ ആയിട്ടിതാണ് പറഞ്ഞത്, ഡിസ്കിന്റെ ഇതാണ്. പിന്നെന്തോ സയാറ്റിക്ക ലോവർ ബാക്ക് പെയിൻ നിങ്ങളുള്ളവർക്ക് വരും. അപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഇത് മാറാനുള്ള സൊല്യൂഷൻ ഒന്നും എവിടെ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു.
1: അല്ല, അപ്പൊ അന്ന് കാണിച്ചപ്പോ ഒരു എക്സ്റേയോ എം ആർ ഐ എന്ത് ചെയ്തിട്ടുണ്ടോ?
0: അത് ഒരു കുറെ കൊല്ലങ്ങളൊന്നും കറക്റ്റ് ഓർമ്മയില്ല. ചെയ്തിട്ട് വേറെ എന്തോ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയപ്പോ അതിന്റെ കൂടുതലും കൂടി കാണിച്ചാൽ എന്തോ ആക്കിയതാണ്. കറക്റ്റ് പിടിയില്ല.
1: പറയണെങ്കിൽ ഒരു പ്രൂഫ് വേണ്ടേ? അപ്പൊ എം ആർ ഐ എക്സ്റേ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ഈ ബാക്ക് പെയിൻ ഇവാലുവേഷനിൽ വരുന്നത്. അപ്പൊ അത് ചെയ്യാ, ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേ എം ആർ ഐ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ കുഴപ്പമുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ സയാറ്റിക്ക എന്നുള്ളതൊക്കെ ഞരമ്പുകൾക്ക് വരുന്ന പ്രശ്നമാണ്. ഇപ്പൊ എം ആർ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും ഡിസ്കിന്റെ പ്രശ്നമാണോ, ഞരമ്പ് ഞരമ്പിലോട്ട് ഡിസ്ക് വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ്. നിങ്ങൾ ഒരു എക്സ്റേ എം ആർ ഐ അവിടെ കാണിച്ചിട്ട് ഒന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ശരി എന്നാ.
2: അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് പ്രായോഗികമായിട്ടും അത് പ്രായോഗികമായതും അതുപോലെ ശാസ്ത്രീയമായ കാര്യങ്ങളും വിവരങ്ങളുമാണ് നട്ടലുമായിട്ടുള്ള നട്ടല് മുതൽ എനിക്കൊന്ന് ഏകദേശം കഴുത്ത് മുതലുള്ള പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്
3: ആ നിലക്കുള്ള വലിയ സൗകര്യങ്ങൾ.
4: എല്ലാവർക്കും ആ സൗകര്യങ്ങളാണ്,
3: എല്ലാവർക്കും ഉണ്ട് സൗകര്യം.
4: എല്ലാവർക്കും.
3: പക്ഷെ ഈ പ്രാവശ്യം എന്നെ ആകർഷിച്ചു, അവര് ഐ ടി ഇനാബിൾഡ് ആണ് എന്ന് പലയിടത്തും പത്രങ്ങളിലൊക്കെ ഞാൻ വാർത്തകളൊക്കെ ഇടക്ക് കേൾക്കും അടുത്ത്. അപ്പൊ ഈ കൊല്ലത്തെ ഹജ്ജ് പിന്നെ എ ഐ സംവിധാനങ്ങളോടുകൂടിയാണ് എന്ന് അവരിങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സംവിധാനം ഞാൻ ഇങ്ങനെ കാണുന്നത് ചൂടാണ്. 48, 47, 46 ചൂടുകളാണ് ഡിഗ്രി.
4: അതെ.
3: അപ്പൊ അതിനെ ഒരു മാനേജ് ചെയ്യുന്നത് ഏകദേശം 100,000+ മിലിട്ടറിമാര് മിലിട്ടറിനെ ഇറക്കി എന്നാണ് അജിന്റെ സഹായത്തിന് വേണ്ടി. അപ്പൊ ഇവരൊക്കെ ഒരു 20 മീറ്റർ ദൂരം നമ്മൾ നടന്നു പോകുന്ന വഴികൾ, ആജിമാര് നടന്നു പോകുന്ന വഴികളില് ആജിമാരെ കുളിപ്പിച്ചു വിടുകയാണ്.
4: അത് ശരി.
3: തണുത്ത വെള്ളം കൊണ്ട്, കാരണം ഈ സ്പ്ലിങ്കർ ഉണ്ട്, മഴ പെയ്യുന്ന പോലെ ഉണ്ട്. അതുകൊണ്ടൊന്നും ആവണില്ല, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. പിന്നെ ക്രൗഡല്ലേ, അപ്പൊ കൂടുതൽ ചൂടുണ്ടാവുമല്ലോ. പിന്നെ മിനയിലും അറഫയിലൊക്കെ ഉള്ള താമസത്തിന്റെ ഉള്ളിലും ഈ എ സി കൂളർ സംവിധാനങ്ങൾ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. എന്നാലും നടന്നു പോകാതിരിക്കാൻ വയ്യ, നടന്നു പോകാതിരിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങണം. ഈ പുറത്തിറങ്ങുന്നിടത്തൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ആളുകളെ വെള്ളം പാരണം.
4: അത് ശരി.
3: വെള്ളം ശരീരത്തിലേക്കാണ്ട് ഒഴിക്കണം. ഒരു തരം ഒരു അതിനൊരു ബോട്ടിലുണ്ട് അതിൽ കൂടി. അത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് ആണുങ്ങളും വളണ്ടിയേഴ്സ് ആയിട്ട് നിന്നിട്ട് അവര് വളരെ രസകരമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഈ ചൂടും പകയും ക്രൗഡും ആളുകൾ ക്ഷീണിച്ച് പേടിക്കുന്നൊരവസ്ഥയല്ല, അവരാകെ ഒരു രസകരമായ ഒരു സംവിധാനമായിട്ടാണ്
4: രണ്ടു കൂട്ടർ ആസ്വദിച്ചു പോകണം,
3: ആസ്വദിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലെറിയാൻ പോകുന്നിടത്താവട്ടെ, അറഫയിലും മിനയിലൊക്കെ പോകുന്നിടത്താവട്ടെ ആസ്വദിച്ചുകൊണ്ട്. അതുകൊണ്ട് പിന്നെ അവര് ഈ ഉമ്ര വസ്ത്രമൊക്കെ കട്ടിയുള്ള സാധനങ്ങളാണല്ലോ, അതൊക്കെ നനയാത്തൊരു സന്ദർഭവും ഇല്ല. ഞാൻ അവരുടെ ആ മാനേജ്മെന്റ്, അതായത് ചൂടിനെ മാനേജ് ചെയ്യാൻ, ആകാശത്തിലുള്ള സൂര്യനെ മാനേജ് ചെയ്യാൻ ഇവിടെ ഉള്ള വാട്ടർ സ്പ്രിംഗ്ലർ ഒന്നും പറ്റൂല. പിന്നെ ഒന്നിച്ച് എ സി ആക്കാൻ പറ്റില്ല, തന്റെ ഉള്ളിലല്ലേ പറ്റുള്ളൂ. അപ്പൊ പുറത്ത് എ സി ഓപ്പൺ എയർ അവര് എ സി ആക്കി കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും. ചൂടിന്റെ അറ്റാക്ക് കൊണ്ട് ഒരു ദുരന്തങ്ങളും കേട്ടിട്ടില്ല.
4: ഈ പ്രാവശ്യത്തെ ഹജ്ജിനെ വിലയിരുത്തിയ ആളുകളൊക്കെ പറഞ്ഞൊരു സംഗതി, ആക്ഷേപങ്ങളില്ലാത്ത,
3: അതെ അതാണ്,
4: പരാതികളില്ലാത്ത ഒരു ഹജ്ജ് എന്നുള്ളത്.
3: അത് രണ്ട് കാരണമുണ്ട്. ഒന്ന്, പിന്നെ 17 ലക്ഷം എന്നാണ് അവർ പറയുന്നത്, ചില പത്രത്തിലൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും പത്രങ്ങളും വാർത്തകളും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ചിലപ്പോൾ നോക്കും. അതിൽ 5 ലക്ഷം ആളുകൾ അറബികൾ, അറബ് കൺട്രീസ് മാത്രം, അതൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. ബാക്കി 12 ലക്ഷം ആളുകള് മറ്റുള്ള നോൺ അറബ്സ് ആയിട്ടുള്ള മറ്റു ലോകത്തിന്റെ പല കൺട്രീസുകളിൽ നിന്നും വന്നു എന്നുള്ള അതില്, പിന്നെ ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല, ഹറമിലുള്ള മക്കത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും മിനയിലേക്ക് കയറാനുള്ള അനുമതി കൊടുത്തില്ല.
4: അത് ശരി,
3: ഭയങ്കരമായ നിയന്ത്രണം. പണ്ട് ഞങ്ങളൊക്കെ നേരത്തെ പോയിരുന്ന കാലത്ത് ഞങ്ങൾ ചെന്നാൽ ആ പറപ്പൂര് വന്നിട്ടുണ്ട്, അപ്പൊ എന്റെ പരിസരത്തുള്ളവരും നാട്ടുകാരും ഓറഞ്ചും ആപ്പിളും ഒന്നിച്ചു കൂടി വന്ന് മിനയിലൊക്കെ, ഞങ്ങൾക്ക് 20 ആക്കളുടെ തമ്പാണെങ്കിൽ അതിൽ 45 ആളുണ്ടാവും, രാവും പകലും നമ്മുടെ കൂടെ ഭക്ഷണം, ഒരു ഭക്ഷണം കൊണ്ടുവരും, അങ്ങനൊക്കെയെന്നല്ലോ. അതുപോലെ മിനയിലൊക്കെ അതിന് അതില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും വളരെ സൗകര്യപ്രദമാണ്. അപ്പൊ എറിയുന്ന സ്ഥലത്തൊക്കെ ഞാനൊക്കെ ഭീകരമാണ്, എറിയുന്ന സ്ഥലത്ത് ഞാൻ ഒരു മരണം മുന്നിൽ കണ്ട സന്ദർഭങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറെ ആളുകൾ മരിച്ചു, പിന്നെ എറിയുന്ന സ്ഥലത്ത് വീണ് മരിച്ചതും
4: മുമ്പ് അതെ
3: വീണ് മരിച്ചതൊക്കെ, അങ്ങനെ മയത്ത് എടുത്തു കൊണ്ടുപോകുന്നതും ഹെലികോപ്റ്റർ താന്ന് വന്ന് റെസ്ക്യൂ ഗ്രൂപ്പ് ചെയ്യുന്നതൊക്കെ. പക്ഷെ എറിയുന്ന സ്ഥലത്ത് വളരെ കാലി, ഒന്നവിടെ വിശാലമാക്കി, പിന്നെ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി, ഈ മിലിറ്ററി വന്നിട്ട് ഓരോ ചെറിയ ഗ്രൂപ്പിനെ പോലും ഏത് വഴിക്ക് പോകണമെന്നുള്ളതിൻ്റെ അവർ ശരിക്കും ഗൈഡ് നൽകിയിട്ട് കർശനമായ നിയന്ത്രണം പാലിച്ചു. രണ്ട്, ഈ ക്രൗഡിനെ ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി.
4: അനാവശ്യമായ വിസിറ്റും കാര്യങ്ങളൊക്കെ
3: ഒന്നുമില്ല. മാത്രമല്ല അവിടെ പിന്നെ ഈ വഴി പോകുന്ന വഴി വൺ വേകള് അവിടെയൊക്കെ ഭയങ്കരമായ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നമ്മളെ ഹജ്ജിമാരെ കൈകാര്യം ചെയ്തത്.
4: 1000 ആള് കൂടിയാൽ തന്നെ ആകെ പ്രയാസമാകുന്ന ഒരു കാലത്ത് 17 ലക്ഷം ആളുകളെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ തീർത്തു എന്നൊക്കെ പറഞ്ഞാൽ
3: ഒരു നിലക്കും അങ്ങനെ ഒന്ന് കാണും. അതായത് നമ്മളെ നടന്നു പോകുന്ന സ്മൂത്തായിട്ട് നടന്നു പോകുന്ന വഴിയിൽ പോലും ഒരാൾക്കൂട്ടം കൊണ്ട് തടസ്സമുണ്ടാകുന്ന രീതി ഉണ്ടായിട്ടില്ല. ആൾ ഇല്ലാഞ്ഞിട്ടല്ല,
4: അതെ അതെ.
3: അതായത് ഒരു സ്മൂത്തായിട്ട് നടന്നു പോകുന്ന വഴിയില് കുറച്ച് ആളുകൾ ഇങ്ങനെ അങ്ങനെയുണ്ട് ചിന്നി മറ്റു
4: വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്നുള്ള
3: അത് പ്ലാനിങ് തന്നെയാണ്, സംശയമൊന്നുമില്ല.
4: അള്ളാഹു അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് അർഹമായ പ്രാർത്ഥിക്കട്ടെ. ഇനി ഈ ഒരു വർഷത്തെ യാത്രയിലെ ചില ആത്മീയ അനുഭവങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ, ഈ കഅബയെ കാണുന്ന ഒരു വിശ്വാസിക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷവും ഒരു വല്ലാത്തൊരു അഭിമാന ബോധവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്ര കാലം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ആ ഖിബില കാണുക എന്നുള്ളത്, അത് പലവരും കാണാനും അവിടെ ചെല്ലാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്കാണ് മൗലവി നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്രാവശ്യം മറ്റതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരവസരമായിരുന്നു എന്നുള്ളതുകൊണ്ട് എങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ കഅബയിലേക്കുള്ള യാത്ര?
3: അതെ, അപ്പം എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ എല്ലാ പ്രാവശ്യവും ഹജ്ജ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദിഹി അസ്സിയാറ ആഖിറ അഹ്ദി ബിബൈതിക. എൻ്റെ വക ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു പഠിച്ചോണ്ട്, ഈ യാത്ര നിന്റെ വീടുമായി അവസാനത്തെ
4: യാത്രയാക്കരുത്,
3: ബന്ധമാക്കരുത്. പക്ഷെ അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു, കാരണം പ്രതീക്ഷിക്കാത്ത ഒരു വിളി വന്നല്ലോ.
4: അതെ,
3: അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അനുഭവം.
4: മാഷാഅല്ലാ.
3: അപ്പോൾ അതിൽ ഞാൻ കഅബ ആദ്യമായിട്ട് തവാഫ് ചെയ്യാൻ പോയപ്പോൾ നല്ല ഭയങ്കരമായ ക്രൗഡാണ്. അപ്പോൾ തവാഫ് മേലെ കൂടിയാണ് ചെയ്യുന്നത്, അങ്ങനെ അതാണെങ്കിൽ മറ്റേ താഴെ കൂടി ചെയ്യുന്ന തവാഫിൻ്റെ ഒരു മൂന്നിരട്ടി നടക്കേണ്ടി വരും,
4: അതെ,
3: മേലെ കൂടി വരും. അപ്പം അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഷെയ്ഖ് മുഹമ്മദിനോട് പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ഞാൻ പോകുന്ന വഴിയിൽ നിങ്ങൾ പോരണം, നമ്മൾ ഇതിലെ പോവുക സർ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ആജിമാരൊക്കെ പോകുന്നുണ്ട് തവാഫിന് പോലും, ചോദിക്കും ഈ ഉമറ വസ്ത്രം കണ്ടാൽ തവാഫല്ലേ, ഇതിലെ പോയിക്കോ. ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്ക് ഇതിലെ പോവാം. അങ്ങനെ പോയിട്ട് താഴേക്ക് പോകുന്ന സ്ഥലം പറ്റുന്ന ബാബുൽ മലിക് അബ്ദുൽ അസീസ് ആ വഴിയിൽ കൂടി കൊണ്ടുപോയി. അവിടെ എത്തി നോക്കുമ്പോൾ കഅബത്തിൻ്റെ തൊട്ടടുത്ത് കൂടി തവാഫ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ എൻ്റെ വളരെ അപൂർവമായ അനുഭവം എനിക്കങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ നമസ്കാരം വന്നപ്പോൾ ഒരു മൂന്നാമത്തെ സുഫിൽ കഴിഞ്ഞ് മൂന്നാമത്തെ സുഫിൽ തന്നെ എനിക്കും ഇവനും കൂടി ഇത് ചെയ്യുന്നു. അപ്പം അതൊക്കെ ഒരു എന്താ ഒരു തൗഫീഖ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അതാണ്, ഒരു തൗഫീഖ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
4: ഈ അതിഥികൾക്ക് അവിടെ പ്രത്യേകം അങ്ങനത്തെ
3: അങ്ങനെയൊന്നുമില്ല. ഇബാദത്തിൻ്റെ വിഷയത്തിൽ രാജാവിൻ്റെ അതിഥിക്ക് ഒരു പരിഗണനയില്ല. അത് തിരക്കും എന്തും വാളുള്ളിടത്തൊക്കെ അതിഥിയും അതിന് വിധേയമാവണം.
4: അതായത്
3: രാജാവിൻ്റെ അതിഥി എന്നുള്ള യാത്ര, അതുപോലെ മിന മുസ്ദലിഫയിലേക്കുള്ള വഴി, ആ ബസ് ഞങ്ങൾക്ക് ബ്ലോക്ക് ആവാറില്ല.
4: ശരി,
3: ഞങ്ങൾക്ക് ബ്ലോക്ക് ആവാത്ത ഒരു സ്പെഷ്യൽ വഴിയിൽ കൂടിയാണ് അപൂർവം ചില ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ അല്ലാതെ കെട്ടി മറ്റത് ഹജ്ജിമാര് ഒരു മണിക്കൂറൊക്കെ കെട്ടിക്കിടക്കാറുണ്ട്.
4: അതെ അതെ,
3: മിനയിലേക്ക്
4: സാധാരണ പറയാറുണ്ട്.
3: അതൊന്നും ഉണ്ടായിട്ടില്ല. അത് കാരണം ഇതിന്റെ മുമ്പിൽ ഇവരുടെ മിലിറ്ററി ഇവിടെ വണ്ടി ഉണ്ടാകും, അപ്പൊ ബ്ലോക്ക് ആവാതെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മിനയിൽ ദുൽഹജ്ജ് എട്ടിന് നമ്മളെ കിടന്നുറങ്ങാൻ തമ്പിലേക്ക് ഒരു കൊണ്ടുപോയില്ല. ദുൽഹജ്ജ് എട്ടിന് മിനയിൽ അന്തി ഉറങ്ങാറുണ്ടല്ലോ, ചിലപ്പോ ഒരു പുലർച്ചെയെങ്കിലും അവിടെ എത്താറുണ്ട്. അവിടുന്ന് പിന്നെ സുബൈക്ക് പോകലാണ്. ഇവരതല്ല, രാത്രി നമ്മളെ കൊണ്ടുപോയിട്ട് മിന വഴി അങ്ങനെ അറഫയിൽ
4: എത്തിക്കാം.
3: അപ്പൊ ഞങ്ങൾ ചോദിച്ചു, പണ്ഡിതന്മാരോട് ചോദിച്ചു, അങ്ങനെ മിനയിൽ രാത്രി, അത് മിനയിൽ താമസിക്കേണ്ടത് 10-നും 11-നും 12-നുമാണ്. മറ്റേ നിങ്ങൾ മിനയിൽ കൂടി പോന്നു, അതേ അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ളൂ. അപ്പൊ പിന്നെ മാത്രല്ല, ഇവിടെ ഇവരുടെ ഹജ്ജ് കമ്മിറ്റിയുടെ സൗകര്യം, മിനായിലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാകും പിന്നെ അറഫയിലേക്ക് പോകാൻ. അതുകൊണ്ട് ആ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രത്യേക ഗസ്റ്റുകളെ, യൂഫ് എന്ന വിഭാഗത്തിന് അങ്ങനെ നേരത്തെ അറഫയിൽ കൊണ്ടുപോയി.
4: അത് ശരിയാണ്.
3: അതുകൊണ്ട് കുറെ സൗകര്യമായിരുന്നു.
4: അറഫയിലെ ഇപ്രാവശ്യത്തെ ഒരു അവസ്ഥകൾ നമ്മളെ ഏറ്റവും സ്വാധീനിച്ച, അല്ലെങ്കിൽ നമ്മളെ ഒരു ഹൃദയസ്പർശിയായ ചില സന്ദർഭങ്ങൾ അറഫ സമ്മാനിക്കുമല്ലോ.
3: അതില, അപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവം, അറഫയിൽ നമുക്ക് കുറെ പ്രയാസങ്ങളും ദുരിതവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് പ്രാർത്ഥനക്കൊരു ഒരിത് കിട്ടുക. അപ്പം ഞാനൊക്കെ അറഫയിൽ ക്ലാസ് എടുക്കുമ്പോഴും അതുപോലെ ഞാൻ ആയ സന്ദർഭത്തിലും പലപ്പോഴും അറഫയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയപ്പോഴും ഈ ഇരിക്കുന്ന കിടക്കുന്ന സ്ഥലത്തു നിന്ന് ആണ് മാറിയിട്ട് ഇരിക്കുന്ന അറഫ, നമ്മളെ ടെൻ്റ് പിരിപ്പിൽ നിന്നൊക്കെ മാറി ആളുകളോട് പറയല്ല, നിങ്ങൾ മരച്ചുവട്ടിൽ എവിടെ ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുക, എന്നാലാണ് നിങ്ങൾക്കൊരു മനസ്സറിഞ്ഞ് വേണമെങ്കിൽ കരയാനും പറയാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ അതേ ഉണ്ടാവുള്ളൂ. ഭാര്യയും ഭർത്താവും ഓരോടത്ത് നിൽക്കരുത്, നിങ്ങൾ പരസ്പരം കണ്ടുകൊണ്ട് ഒറ്റക്ക് പ്രാർത്ഥിച്ചോളി കുടുംബങ്ങൾ നാട്ടുകാരൊക്കെ എന്നാ പറയല്ലേ. പക്ഷെ അപ്പോഴാണ് നമുക്കൊരു മനസ്സിൽ തട്ടി പ്രാർത്ഥന കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇത് രാജാവിൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരം പോലെ എല്ലാ അടിയിൽ കാർപ്പറ്റ് വിരിച്ച് പൂക്കൾ അല്ല പുല്ല് വിരിച്ച പോലെ പ്രത്യേക തരം കാർപ്പറ്റ് വിരിച്ച് അതിൻ്റെ ഉള്ളിലാണ് കയറി ചെന്നപ്പോൾ നമുക്ക് താമസിക്കാൻ ഇന്ത്യക്കാർക്കുള്ള പ്രത്യേക സ്ഥലമുണ്ട്, ഓരോ ടെൻറ്റുകൾ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് കാണിച്ചു തരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ഇരുണ്ട മുറി, വലിയൊരു ഹാള്, അതിൽ ഭയങ്കരമായ സൗകര്യങ്ങൾ, സോഫ, ബെഡ്, പിന്നെ തലയണകള്, പുതപ്പുകള്, വജറാബിജു മബ്സൂസ എന്നൊക്കെ പറഞ്ഞ, പിന്നെ വേണ്ടത്ര ഭക്ഷ്യ വസ്തുക്കള്, ഭക്ഷണമല്ല ഡ്രിങ്ക്സുകൾ, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റൂല, ഇവിടെ നമുക്കൊരു പ്രാർത്ഥന കിട്ടൂല. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു നമ്മൾ പോവാ, പുറത്തിറങ്ങാറ്. പുറത്തിറങ്ങി നോക്കുമ്പോ ഓരോ നിമിഷം പുറത്തിറങ്ങുമ്പോഴേക്ക് ഇവര് വരും, എന്താ പ്രശ്നം, എന്താ വേണ്ടത്, ഈ സ്റ്റെപ്പ് ഷായ് അങ്ങനെ പോലെ നമ്മളെ പിന്നാലെ കൂടാം. പിന്നെ ബാത്റൂമുകളോ അങ്ങനെയൊക്കെ സുഖം. പിന്നെ പുറത്ത് നിന്നുള്ള ഒന്നുമില്ല,
4: ശരി,
3: പുറത്ത് നിന്നുള്ള ഇല്ല. എന്താ വെച്ചാല് പിന്നെ പുറത്ത് ഭാഗങ്ങളിൽ നല്ല പുൽത്തകീടുകള് ഉണ്ടാക്കി വെച്ച് കിട, കൃത്രിമമായി അതില് വട്ടത്തില് മേശ, ചുറ്റുഭാഗത്തും ചെയറുകള്, അതിന്റെ അടുത്ത് ഫ്രൂട്ട്സുകള്, പിന്നെ സ്നാക്സുകള്, ചായ, കാപ്പി, അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഒരു പാർക്കിൽ ചെന്നാൽ ഉണ്ടാകുന്ന അനുഭവമാണ്. അപ്പൊ അവിടെയും പ്രാർത്ഥിക്കാൻ പറ്റൂല ഷെയ്ഖ് മുഹമ്മദ്. നമ്മൾ പുറത്തിറങ്ങാന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുമ്പോ പിന്നെ റോഡാണ്, റോഡിലാണെങ്കിൽ 48 ഡിഗ്രി ചൂട്. അപ്പൊ എനിക്ക് എന്റെ പ്രകൃതത്തിൽ എനിക്ക് പേടിയായി, എന്തെങ്കിലും രോഗങ്ങൾ വരും. അപ്പൊ ഷെയ്ഖ് മുഹമ്മദിനോട് പറഞ്ഞു നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒന്ന് പോവാ, നമിറി പള്ളി പോവാ. നമ്മൾ വേണ്ട, അത് നമ്മളെ ഹജ്ജിനെ ബാധിക്കുന്ന വല്ല രോഗങ്ങളൊക്കെ ആയാലും. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിരിക്കും, അതിൻ്റെ ഉള്ളിലും പള്ളിയുണ്ട്. പള്ളിയിൽ പിന്നെ ഈ വാളങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് പള്ളിയിൽ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാൽ, ഒരു അറഫയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് ഹൽമിൻ സായിലിൻ ആരാ ചോദിക്കുന്നവരുണ്ടോ എന്നൊക്കെ പറയും എന്നൊക്കെ പറയുന്ന ആ ഒരു അർഫയുടെ ഒരു വിശുദ്ധി എനിക്ക് അനുഭവപ്പെട്ടില്ല.
4: കാമ്പ്
3: ആ ഉൾക്കാമ്പ് ഒരു മനസ്സിൽ തട്ടുന്ന, കാരണം എന്താ പറഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ല, ഒരു ഭയങ്കര പാർക്കിലല്ലേ, അതൊരു ഒരു ഡിഫക്റ്റ് ആയിട്ട് തോന്നി എന്നാ എനിക്ക് തോന്നുന്നു. പക്ഷെ അതല്ലാതെ അവർക്ക് കഴിയില്ല,
4: ഇത്ര ആളുകളെ മാനേജ്
3: ചെയ്യാൻ അത് പറ്റൂല. പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ
4: ആളുകൾ കൈവിട്ടു പോകാനൊക്കെ സാധ്യത, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ
3: അതൊക്കെ. പിന്നെ ഭക്ഷണവും ഇതേമാതിരി, എന്തൊക്കെയാണോ വേണ്ടത് ആ ജാതി ഭക്ഷണങ്ങളുമാണ്.
4: സാധാരണ അറഫയില് ഭക്ഷണത്തിന് എന്താണ് ചെയ്യാറുള്ളത്? അപ്പം
3: സാധാരണ അറഫയില് നമ്മുടെ, പിന്നെ എൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൽ, ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരി അങ്ങനെ വിശപ്പ് മാറുകയും ക്ഷീണം തീരുകയും ചെയ്യുന്നതൊക്കെ കൊണ്ടുപോകാൻ അറഫികളുണ്ട്. ഞാൻ ഗ്രൂപ്പിൻ്റെ കൂടെ പോയ കാലങ്ങളിലൊക്കെ അതാണ് പറഞ്ഞിരുന്നത്, അവില് അവില് കൊണ്ടുപോകാൻ എന്നൊക്കെ ഉള്ള പറഞ്ഞ്. അപ്പം ഇതൊന്നും അത് വേണ്ടാന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ അറഫയിൽ നമ്മുടെ ഈ കെ എം സി സി പോലെയുള്ള സംഘടനകൾ, ഓരോ രാജ്യത്തും ഓരോ കെ എം സി സി ഉണ്ടാവും. നമ്മളെ കേരളത്തിലെ കെ എം സി സി, മറ്റുള്ള ഓരോ സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും. അവര് ഭക്ഷണം വിളമ്പി തരും, അവര് ഭക്ഷണ പൊതികൾ കൊണ്ടുവന്ന് തരും, കഞ്ഞി തരും അറഫയില്. അതൊന്നും ഇപ്പൊ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, അത് ഇറങ്ങാൻ പറ്റൂല അവർക്കൊന്നും,
4: അവർക്കൊന്നും ഇങ്ങോട്ട് കയറാൻ തന്നെ
3: പറ്റില്ല. പിന്നെ മറ്റു സന്നദ്ധ പിന്നെ വലിയ കമ്പനികള് ബിരിയാണിയും മന്തിയൊക്കെ വിതരണം ചെയ്യണം, അത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് സുലഭമായി എന്താണോ ഭക്ഷണം വേണ്ടത് അത് അവിടെ ചെന്നാൽ വിശാലമായ ഭക്ഷണമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള 107 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങൾ അറഫ തമ്പിലുണ്ട്.
4: അത് ശരിയാണ്.
3: ആ രൂപം ഭാവവും കോലും ചേലൊക്കെ അവർക്കൊക്കെ പറ്റിയ ഭക്ഷണം ഒരു മാതൃഭക്കാണ്, ഒരു ഇത് ഒരു ഭക്ഷണ ആളാണ്. അവിടെ ചെന്നാൽ
4: എല്ലാ ഐറ്റം ഉണ്ട്,
3: ആർക്കോ വേണ്ടത് തിന്നാ. നമുക്ക് വേണ്ടത് നമ്മള് നമ്മളെ ഒരു വെള്ളച്ചോറുണ്ടോ നോക്കും, ബ്രെഡ് ഉണ്ടോ നോക്കും, നമ്മളെ പരിപ്പും കറി നോക്കും, അതിന്റെ അപ്പുറം നമുക്ക് കഴിയണില്ല.
4: പ്രയാസങ്ങളൊന്നുമില്ലാതെ,
3: പ്രയാസങ്ങളില്ല,
4: അങ്ങനെ ഒരു പുതുമയുള്ള അങ്ങനത്തെ ഒരു ഹജ്ജ് ആയിരുന്നു. മുസ്ദലിഫയിലെ
3: പിന്നെ രാത്രി അന്തിയുറങ്ങലാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്തി ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ദലിഫയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേകമായ സ്ഥലത്താണ് വെച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോഴും ആ ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു 3 മണിക്കൂറൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇതേമാതിരി തന്നെ നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് മേൽത്തട്ട് മേൽക്കൂരല്ലാണ്ട് മാത്രമേ ഉള്ളൂ, ബെഡും പുതപ്പും തലയണകളും ഫ്രൂട്ട്സുകളും. പിന്നെ ഞങ്ങൾ കിടക്കുന്നിടത്ത് തന്നെ ഭക്ഷണത്തിൻ്റെ തളികകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് 8-10 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള. അപ്പം ഞങ്ങളൊന്നും ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മൂഡിലല്ല ഇപ്പോൾ, പക്ഷെ വെള്ളവും ഒക്കെ കുടിച്ചാൽ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ മുസ്ദലിഫയിൽ അങ്ങനെ കുറച്ച് നേരമായിട്ടുള്ളൂ, ഒരു പുലർച്ചേൻ്റെ മുമ്പ് തന്നെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് ഞങ്ങളെ
4: കൊണ്ടുപോയി.
3: ജംറയിൽ ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു ഉണ്ടായിരുന്നു. ജംറ ഞങ്ങളുടെ ടെൻറ്റ്, ഇപ്പം ഈ ലുയൂഫ് ഖാദിമുൽ അർമേനിൻ്റെ ടെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ജംറയാണ് തുടങ്ങുന്നത്, ജംറിൻ്റെ തുടക്കം.
4: അപ്പം
3: അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ജംറയിലെത്താൻ കഴിയും. പക്ഷെ ഞങ്ങൾ തിരിച്ച് ജംറയിൽ നിന്നൊക്കെ ഈ 1-way ആണ്. അപ്പോൾ തിരിച്ച് വിട്ടപ്പോൾ ഞങ്ങൾ കാലത്തെ ദിവസം ഒന്ന് ചെറിയതായിട്ടൊന്ന് പേച്ചു പോയി, കാരണം മസ്ജിദുൽ ഖൈഫ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. അപ്പോൾ ഖൈഫ് പോയിട്ട് നമുക്കൊന്ന് 2.5 സുന്നത്ത് നിസ്കരിക്കാം, ഒന്ന് വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഖൈഫിൻ്റെ തൊട്ട് മുമ്പിലാണ്, ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് ഞങ്ങളുടെ ടെൻറ്റ്. പക്ഷെ ഞങ്ങൾ ഖൈഫിൻ്റെ പിന്നെ ഗേറ്റ് ഇറങ്ങിയിട്ട് നമ്മളെ ടെൻറ്റിലേക്ക് നടന്നത് വേറെ വഴിയായിപ്പോയി. അപ്പം അങ്ങനെ കുറച്ചൊരു ഇത് ചെന്നു, അതിൽ ഞങ്ങൾ ചെന്ന് പോലീസ് അവരുടെ അസ്കരികളുണ്ട്. പിന്നെ അപ്പോൾ ഒരു അറബി സഹോദരനെ കണ്ടു, അപ്പം അയാളെ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുവന്ന് കുറച്ച് നടന്ന്, അന്ന് കുറച്ചൊരു പ്രയാസപ്പെട്ടു, കാരണം ക്ഷീണമുള്ള ദിവസമാണല്ലോ, അത് ഇത് കൊണ്ട് എത്തിപ്പെടണില്ല.
4: ഈ സന്ദർഭത്തിൽ ഇനി ലോക മുസ്ലിങ്ങളെ ഒരു ആഗോള സംഗമം, അതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. പ്രത്യേകിച്ച് എല്ലായിടത്തിൽ നിന്നും അത്രയേറെ താല്പര്യത്തോടുകൂടെ വരുന്ന ആളുകളെ എല്ലാ ഭാഷയിലും എല്ലാ വേഷത്തിലും എല്ലാ രൂപത്തിലും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരിടാണ്. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ?
3: മുസ്ലിം ഉമ്മത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹോട്ടലിലെ പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ ഷെയ്ഖ് ആണ് മറുപടി പറയുന്നത്. ഷെയ്ഖിൻ്റെ കൂടെ ഒരു 5-6 ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു 5-8 ബാക്കിൽ. അപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുന്നത് അയാൾ സുഡാനി ഭാഷയിലാണ്, വേറൊരാൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണ്, വേറൊരാൾ അറബിയിൽ ചോദിക്കുന്നവരുണ്ട്, പിന്നെ പല ഭാഷയിലും ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ ഷെയ്ഖ് ഉത്തരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് മറുപടി അതിൻ്റെ അതിനെ പരിഭാഷപ്പെടുത്തുകയാണ്
4: വരെ ജോലി.
3: ലോകത്തിലുള്ള എല്ലാ ഭാഷയും അറിയുന്നവരെ വളണ്ടിയേഴ്സായിട്ട് ഈ സൗദി ഗവൺമെൻറ് സംവിധാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ലോക നമ്മൾ പരലോകത്തൊക്കെ പഠിച്ചവന് ഒരു ദ്വിഭാഷയില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു അനുഭവം ലോകത്തെ മനുഷ്യർ എല്ലാവരും അവരുടെ ദീനും അവരുടെ ഇബാദത്തും ശരിയാകാൻ വേണ്ടി ചോദിക്കുന്നു, എന്നിട്ട് ഒരാൾ മറുപടി പറയുന്നു, പക്ഷെ ആ ഭാഷയുടെ ഗ്യാപ്പ് സർക്കാർ തന്നെ സംവിധാനം ഉണ്ടാക്കി അടക്കുന്നു. അപ്പോൾ പരലോകത്തൊക്കെ എന്തായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ അങ്ങനെയുള്ളൊരു ആത്മീയത എനിക്ക് വല്ലാതെ അനുഭവപ്പെട്ടു.
4: ഈ മുസ്ലിം ഐക്യം എന്നത് എപ്പോഴും ചർച്ചയിൽ വരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഹജ്ജ് മുസ്ലിം ഐക്യത്തിന് നൽകുന്ന ചില പാഠങ്ങളുണ്ട്, ആ പാഠങ്ങൾ അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൻ്റെ ഒരു പരിസരത്ത് നിന്നും ഇന്ത്യയുടെ ഒരു പരിസരത്ത് നിന്നൊക്കെ പരിശോധിച്ചാലും നമ്മുടെ ഒരു ഐക്യം ഉണ്ടാകണം, മുസ്ലിം സമൂഹം ഐക്യത്തോടു കൂടെ പോകണം എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഈ ഹജ്ജിൻ്റെ ഒരു പരിച്ഛേദത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മളതിനെ ഒന്ന്?
3: അത് അവിടെ ചെന്നു കഴിഞ്ഞാൽ മനുഷ്യർ ഒന്നാവും, ഒരു സംശയമില്ല. ഞാൻ മലയാളികളായ ആളുകളെ കുറച്ചാളുകളെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും പല തരത്തിലുള്ള ആളുകളുണ്ട്, പക്ഷെ എല്ലാം ഇപ്പം എനിക്ക് ഒരു പ്രയാസകരമായി കണ്ട ഒരൊറ്റ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് നമ്മളുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പ്, ഒരു മഞ്ഞ എന്തോ ഒരു കാവ്യമുണ്ടോ ഒക്കെ മക്കന കേട്ട ഒരു പെണ്ണുങ്ങളുടെ, പെണ്ണുങ്ങൾ കൂടുതലും കുറച്ച് ആണുങ്ങളുള്ള ഒരു ഗ്രൂപ്പ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി പോകുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ എന്നോട് ഒരാൾ ഒരു മലയാളി പറഞ്ഞു, ഓൽക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ലാത്ത കൂട്ടരാണ്, ഓല് അവിടെ വന്ന് തവാഫ് ചെയ്യാലും ഈ ഇത്തിക്കാഫൊക്കെ അവിടെ ഉണ്ട്, ജമാഅത്തിൽ കൂടൂലാന്ന്. ഇത് പഠിച്ചവനെ മുസ്ലിംങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് അതൊരു കറുത്ത പുള്ളിയായി എനിക്ക് തോന്നി ആ ഒരു മനോഭാവം. പക്ഷെ എന്നാൽ എല്ലാ വിഭാഗങ്ങളും ഇപ്പം നാട്ടിൽ പള്ളിയിൽ നിസ്കരിക്കാത്തവരും പിന്നെ ലോകത്തിൻ്റെ പല ആളുകളും ഒന്നിച്ച് കൂടി ഒരു സൊഫിൽ, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു സുഡാനിനായിരിക്കും നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു മൊറോക്കക്കാരനായിരിക്കും. അപ്പോൾ ആ ഒരു ഇതൊരു മുസ്ലിം ഐക്യം പരലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് എനിക്കത് കൃത്യമായി അനുഭവപ്പെടണം. ഇപ്പം എല്ലാ കാലത്തും അങ്ങനെ ഒരു അനുഭവപ്പെടണ്ട, ആ തവാഫിലൊക്കെ എല്ലാ ജനങ്ങളും ഒപ്പല്ലേ, ഒരു തരത്തിലും ആരും ആരോടും ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. തിരക്കാണെങ്കിൽ തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയും മറ്റുപോലെ ഇവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പം ആ ഒരു ഒരു ബന്ധമുണ്ടല്ലോ, ഒത്തൊരുമിക്കൊണ്ടുള്ള ബന്ധം, അത് ആ ബന്ധം എന്തു വേണം, അത് അപ്പുണ്ടാവുന്ന ബന്ധം ജീവിതത്തിൽ മൊത്തം നിലനിൽക്കണം.
4: അതെ അതെ,
3: ഞങ്ങളൊക്കെ ഒന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ, അത് നിൽക്കാൻ ഹാജിമാർക്ക് കഴിയുമോ എന്നതാണ് പ്രശ്നം.
4: മലയാളി സമൂഹത്തോട് ഈ ഒരു മുസ്ലിം ഐക്യത്തിൻ്റെ ഈ ഹജ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഈ മുസ്ലിം ഐക്യത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്?
3: അതായത് മലയാളി സമൂഹത്തിൽ ഇപ്പോൾ എന്നിട്ട് ഒരുപാട് ആളുകൾ, ഞാൻ അവർക്ക് നമ്പർ കൊടുക്കും, എൻ്റെ നാട്ടിലുള്ള നമ്പർ തന്നെയാണ് അതിനെ അവിടെ ഉണ്ടായിരുന്നത്.
4: അപ്പോൾ
3: നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ക്ലാസ് എടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ അതുപോലെ അബ്ദുൽ ലത്തീഫ് സുല്ലമി നമ്മളെ
4: മാറഞ്ചേരി
3: നമ്മൾ ഒക്കെ ആ ഗ്രൂപ്പിലെ മെമ്പർമാരാണ്. അപ്പം ഞാൻ അന്ന് എനിക്ക് അജിന് പോകേണ്ടത് അറിയില്ല, പക്ഷെ നിങ്ങൾ എപ്പം വിളിച്ചോളൂ, ഈ വാട്സപ്പ് ഇട്ടോളൂ, ഈ നമ്പറിൽ ഞങ്ങളിവിടെ പറയാം. കഴിഞ്ഞ കൊല്ലം ഒക്കെ അങ്ങനെ
4: മറുപടി.
3: അപ്പം ഈ പ്രാവശ്യം ഞാൻ എന്നെ വാട്സപ്പിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മക്കത്തുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഇട്ടു. അപ്പോൾ ധാരാളം ആളുകൾ, അതിൽ എല്ലാ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും, നമ്മൾ പരസ്പരം ഇവിടുന്ന് മുഖത്ത് നോക്കാത്ത മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഉസ്താദെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട് ഞങ്ങളെന്ത് ചെയ്യണം, അങ്ങനെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഇബാദത്തും ഇതൊക്കെ ശരിയാവണം,
4: അതെ അതെ,
3: ഞങ്ങൾ വൈദറ്റിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഹാജിമാരുടെ ഉള്ളിലുണ്ട്.
4: അപ്പം
3: നമ്മൾ കേരളീയ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളുടെ പ്രമാണം ഒന്നാണ്, ഖുർആനും സുന്നത്തുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പഠിക്കണം. ഒരിക്കലും ഒരു അന്ധമായ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നിട്ട് പരസ്പരം നശിക്കാതിരിക്കണം. കാരണം പഠിച്ചുകൊണ്ടിരുത്ത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരൊക്കെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിൽക്കേണ്ടവരാണ് എന്ന ബോധം വേണം. അത് ഹജ്ജിൽ നിന്ന് ഈ ഹാജിമാർക്ക് ഓരോ കൊല്ലം കിട്ടുന്നുണ്ട്. ആ ബോധം അവർ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗട്ടീസ്ഥ പരിപാടിയല്ല. ഹജ്ജ് അവസാനം മരണം വരെ ഹജ്ജിൻ്റെ ആ ഊർജം ഉണ്ടാവണല്ല. അപ്പം ആ ഊർജത്തിലൊന്ന് മുസ്ലിങ്ങൾ ഒന്നാണ്, ഒരു പ്രമാണമാണ്, ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ്റെ ഒരു പ്രമാണത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ള ബോധം ഹജ്ജിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അത് നാട്ടിലെപ്പോഴും നിലനിർത്തണം എന്നതാണ് പണ്ഡിതന്മാരോടും അതുപോലെ സാധാരണക്കാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്.
4: ലോക മുസ്ലിമീങ്ങളോടും ഈ ഒരു തലത്തിൽ ലോക മുസ്ലിം അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ ഈ ഒരു ഘട്ടത്തിൽ. ഇപ്രാവശ്യത്തെ ഹജ്ജ് അതിനെ എങ്ങനെയാണ് അവിടുത്തെ അറഫ ഖുത്ബയിലോ മറ്റൊക്കെ പരാമർശിക്കുകയോ മറ്റൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ ചില പരിഹാരങ്ങളായി ഇത്തവണ അവിടുന്ന് നിർദ്ദേശിക്കപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ?
3: അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെ.
4: അതെ,
3: ഇപ്പോൾ അവിടെയുള്ള ക്ലാസ്സുകൾ, ഷെയ്ഖുമാരുടെ ക്ലാസ്സും അതല്ലാതെ ഹജ്ജിനോടനുബന്ധിച്ച് അവിടെയുള്ള ചാനലുകളും അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലും ചില ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട് പണ്ഡിതന്മാരുടെ. പിന്നെ ഹറമിൽ നിന്നുള്ള ഖുത്ബകൾ, ഇതിലൊക്കെ ഉള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിങ്ങളായി ജീവിച്ചാൽ നമ്മളെ ശത്രുക്കൾ പോലും നമ്മളെ തിരിച്ചറിയും നമ്മൾ നന്മക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ മുസ്ലിങ്ങളായി നമ്മൾ ജീവിക്കുക, അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും എന്ന ഒരു സന്ദേശം അവർ ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്നുണ്ട്, എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4: ഒരു ശരിയായ തവക്കുലോടുകൂടെ മുന്നോട്ട് പോയാൽ തന്നെ അള്ളാഹു എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളിലും പരിഹാരം നൽകുന്നുള്ള. അൽഹംദുലില്ലാ, ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആത്മീയ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ ഒരു എപ്പിസോഡിൽ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങളായിരുന്നു നാം ഇതുവരെ കേട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
6: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സുസമ്മതനായ മധ്യസ്ഥൻ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് സുസമ്മതനായ മധ്യസ്ഥൻ എന്ന അധ്യായമാണ്. ആർക്കിടയിലും പ്രശ്നമുണ്ടായാൽ മധ്യസ്ഥനായി എല്ലാവരും തിരഞ്ഞെടുക്കാറ് മുഹമ്മദ് നബിയെ ആയിരുന്നു. നബിയുടെ 35-ാമത്തെ വയസ്സിൽ കഅബ പുതുക്കിപ്പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. മുമ്പുണ്ടായിരുന്ന വെള്ളപ്പൊക്കവും തീപിടുത്തവും കാരണം കഅബക്ക് ഫലക്ഷയം സംഭവിച്ചിരുന്നു. അതിനാലാണ് അത് പുതുക്കിപ്പണിയാൻ അവർ തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പ് നാം കേട്ടതാണ്. അങ്ങനെ കഅബയുടെ പുനർനിർമ്മാണം അവസാനിക്കാറായപ്പോൾ കഅബയിൽ പണ്ടുമുതലേ ഉള്ള പവിത്രമായ ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് ആരാണ് വെക്കുക എന്നതിൽ അറബി ഗോത്രക്കാർക്കിടയിൽ വലിയ തർക്കവും വാഗ്വാദവും ഉണ്ടായി. ഒരു വലിയ യുദ്ധത്തിലേക്ക് പ്രശ്നം എത്തുന്ന സാഹചര്യമുണ്ടായി. ആ കല്ല് അതിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നവർക്ക് അവർക്കിടയിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ ഗോത്രക്കാരും അതിനുവേണ്ടി തർക്കിക്കുന്നതും അവകാശവാദം ഉന്നയിക്കുന്നതും. അവസാനം അവർ എല്ലാവരും കൂടി ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനമായി. പല അഭിപ്രായങ്ങളുമുണ്ടായി. ഇനി ആദ്യമായി ആരാണോ ഇവിടേക്ക് വരുന്നത് അവരുടെ തീരുമാനം നടപ്പിലാക്കാം എന്ന അഭിപ്രായത്തെ എല്ലാവരും സ്വീകരിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ തീരുമാനപ്രകാരം അവിടേക്ക് ആദ്യം വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബിയെ കണ്ട മാത്രയിൽ അവർ പറഞ്ഞു, ജാ അൽ അമീൻ, യാ മുഹമ്മദ്, റളീനാബിക്, വിശ്വസ്തൻ വന്നു, മുഹമ്മദേ, നിന്നിൽ ഞങ്ങൾ തൃപ്തരാകുന്നു. നീതിയോടെ നബി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. നബി അവരോട് വലിയ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അതിൽ ആ കല്ല് വെച്ചു. പിന്നീട് എല്ലാ ഗോത്രക്കാരുടെയും പ്രതിനിധികളോടും തുണിയുടെ അറ്റങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു. ശേഷം എല്ലാവരോടും അത് വെക്കേണ്ട സ്ഥാനത്തേക്ക് ഉയർത്താൻ ആവശ്യപ്പെട്ടു. അവർ ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിയിൽ നിന്നും കല്ലെടുത്ത് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ആർക്കും പ്രത്യേകം തർക്കിക്കാൻ ഇടയില്ലാത്ത വിധം. എന്നാൽ എല്ലാ ഗോത്രക്കാർക്കും അതിനുള്ള അവസരം ലഭിക്കത്തക്ക രൂപത്തിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിപരമായ ഇടപെടൽ. പവിത്രമായ ആ കല്ല് പവിത്രമായ കരങ്ങളാൽ അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്തേക്ക് വെക്കുന്നവർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം മുഹമ്മദ് നബിക്ക് ലഭിക്കുകയും ചെയ്തു. നാട്ടിലെ തിന്മകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു എന്നത് നാം മനസ്സിലാക്കി. നാട്ടിലെ ഏത് നല്ല കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നല്ല സഖ്യങ്ങളിലും എഴുത്തുകൾ കൈമാറുന്നതിലും ചർച്ചകളിലും കരാറുകളിലും അവിടുന്ന് സഹകരിച്ചിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതർക്ക് വേണ്ടി നാം ഒരുമിക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്നവർക്ക് രക്ഷ ലഭിക്കുവാൻ വേണ്ടി ഓരോ ഗോത്രതലവന്മാരും സഖ്യകരാറിൽ ഒപ്പിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും അതിലുണ്ടായിരുന്നു. എന്നാൽ അവർക്കിടയിലെ വൃത്തികെട്ട ഒരു ആഘോഷത്തിലും അവിടുന്ന് പങ്കെടുത്തതുമില്ലായിരുന്നു. മക്കക്കാർ തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശത്തിലാണെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തെ ആരാധിക്കുന്നതിലേക്ക് വഴിമാറി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും മക്കയിൽ നിർമ്മിച്ച കഅബയിൽ അവരുടേത് അടക്കമുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളും സ്ഥാപിച്ചു. ഇബ്രാഹിം നബിയുടെ ആദർശത്തിന് വിരുദ്ധമായി അവർ ജീവിച്ചു. എന്നിട്ടും ഞങ്ങൾ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണെന്ന് അവർ അവകാശപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ പ്രചരിപ്പിച്ച യഥാർത്ഥ വിശ്വാസം അണഞ്ഞു പോകാത്ത വിധത്തിൽ അതനുസരിച്ച് ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട ചിലരെങ്കിലും മക്കയിൽ ഉണ്ടായിരുന്നു. വറഖത്ത് ബിനു നൗഫൽ, സയ്ദ് ബിനു നുഫൈൽ പോലുള്ളവർ അതിൽപ്പെട്ടവരാണ്. ഇതുപോലുള്ള ആളുകളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തെപ്പറ്റി പഠിച്ചും കേട്ടും അറിഞ്ഞത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ കൂടെ കച്ചവടത്തിനായി പല ഭാഗങ്ങളിലേക്കും യാത്ര പോകാറുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയല്ലോ. മക്കയിലെ വർത്തക പ്രമുഖയായ സമ്പന്നയായ വലിയ ഗോത്രമഹിമയുള്ള സദ്വൃത്തയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ കച്ചവട ചരക്കുകളുമായി ആളുകളെ സിറിയയിലേക്ക് അയക്കാറുണ്ടായിരുന്നു. ആ കാലത്ത് നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും മക്കയിൽ പരസ്യമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവ മഹിമ മനസ്സിലാക്കി. സാധാരണ ഒരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ചരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച് ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഈ കാലത്തൊന്നും നബി പ്രവാചകനായിരുന്നില്ലെന്നത് നാം മറന്നുപോകരുത്. മൈസറ എന്നു പേരുള്ള ഒരു ബ്രദ്യൻ ഖദീജ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നു. മൈസറയെയും ഷാമിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ കൂടെ അവർ അയക്കാറുണ്ടായിരുന്നു. നബിയുടെ കൂടെയും ഈ ബ്രദ്യൻ ഉണ്ടായിരുന്നു. കച്ചവടം കഴിഞ്ഞ് വമ്പിച്ച ലാഭവുമായി ഇരുവരും ഷാമിൽ അഥവാ ഇന്നത്തെ സിറിയയിൽ നിന്ന് മടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ അത് ഏറെ സന്തോഷമുണ്ടാക്കി. കൂടാതെ ബ്രദ്യൻ മൈസറയുടെ യാത്രയിലെ പറഞ്ഞാൽ തീരാത്ത ആ ചെറുപ്പക്കാരനിൽ നിന്നുണ്ടായ നല്ല അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും നിർമ്മല ഗുണങ്ങളുമെല്ലാം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ സന്തോഷം വാനോളമുയർന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ തന്റെ ഒരു കൂട്ടുകാരി മുഖേന നബിയുടെ കുടുംബത്തിലേക്ക് ഈ കാര്യം അറിയിച്ചു. അന്ന് നബിക്ക് പ്രായം 25 ആയിരുന്നു. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് 2 തവണ വിവാഹിതയായിട്ടുണ്ട്. അന്നവർക്ക് 40 വയസ്സായിരുന്നു എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം. വേറെയും അഭിപ്രായങ്ങൾ പൂർവികരും ആധുനികരുമായ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണാവുന്നതാണ്. 28 വയസ്സായിരുന്നു അന്ന് ഖദീജയുടെ പ്രായം എന്ന് ഇമാം ഹാക്കിം റഹിമഹുല്ല അൽ മുസ്തദ്റക്കിൽ സനദ് കൊടുക്കാതെ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഈ അഭിപ്രായത്തിന് ഉപോൽപലകമായ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞതും കാണാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തതിനു ശേഷം അവർ 6 തവണ പ്രസവിച്ചിരുന്നു. 2 ആൺമക്കളെയും 4 പെൺമക്കളെയും. സാധാരണഗതിയിൽ ഒരു സ്ത്രീ 50 വയസ്സാകുമ്പോഴേക്ക് ആർത്തവം നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ടല്ലോ. അതിനാൽ ഇത് 28 വയസ്സായിരുന്നു എന്നതിനാണ് ബലം നൽകുന്നത് എന്നാണ് ഈ പക്ഷക്കാർ പറയുന്നത്. 2 ആയിരുന്നാലും ഇതൊരു തർക്കവിഷയമായി കൂട്ടേണ്ടുന്ന ഒരു കാര്യമല്ലാത്തതിനാൽ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നില്ല. യുവാവായ മുഹമ്മദ് നബി ആദ്യമായി വിവാഹം ചെയ്തത് തന്നെക്കാൾ പ്രായമുണ്ടായിരുന്ന വിധവയായ ഒരു സ്ത്രീയെയാണ്. സ്നേഹത്തോടെയും ആദരവോടെയും ഇരുവരും തങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയി. അവരുടെ മരണം വരെ മറ്റൊരു വിവാഹത്തെപ്പറ്റി അവിടുന്ന് ചിന്തിച്ചിട്ടുപോലുമില്ലായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയോട് നബിക്കുണ്ടായിരുന്ന സ്നേഹം അങ്ങേയറ്റമായിരുന്നു. മറ്റു ഭാര്യമാർക്ക് പോലും അല്പം നീരസമുണ്ടാകും വിധം അവരുടെ കാലശേഷവും നബി അവരോടുള്ള സ്നേഹം സ്മരിക്കുമായിരുന്നു. നബിക്ക് പ്രവാചകത്വം കിട്ടിയപ്പോൾ ആദ്യം വിശ്വസിച്ചത് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വഹയി ലഭിച്ചപ്പോൾ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടി വന്ന പ്രവാചകനെ ശമാശ്വസിപ്പിച്ചതും ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഈ കാര്യങ്ങളിലൊന്നും ആർക്കും തർക്കമില്ല. നബിയുടെ പത്നിമാർ അഥവാ ഉമ്മഹാത്തുൽ മുക്മിനീൻ വിശ്വാസികളുടെ മാതാക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. ഉമ്മഹാത്തുൽ മുക്മിനീങ്ങളുടെ പേരെണ്ണുമ്പോൾ ആദ്യം വിശ്വാസികളുടെ നാവിൽ വരുന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടേതാണ്. ഖുറൈശികളിലെ സമ്പന്നയായ ഉന്നതസ്ഥാനക്കാരിയായ ധനാധിക്യത്താൽ കീർത്തിയുള്ള ഖദീജ റളിയല്ലാഹു അൻഹ അനാഥനും ദരിദ്രനുമായ മുഹമ്മദ് നബിയെ വിവാഹം അന്വേഷിക്കുന്നതിൽ പരിഗണിച്ചത് അവിടുത്തെ സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അടങ്ങിയ സൽസ്വഭാവത്തെയായിരുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരധ്യായം കേൾക്കാം.
0: ജസാക്കല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, സുസമ്മതനായ മധ്യസ്ഥൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലന്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം. ഇബ്നു സബ എന്ന അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബയിൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ചു പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച് ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാന് സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ പ്രതിവിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അല്ലാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബലു ഹിറ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുന്നുണ്ട്, ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല. സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക? വന്നാസ് മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലിക്കൽ ജൈഷ്. ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരെ ഉണർത്തി, ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനി വൽ ഫഖീർ വബ്നിസ് സബീൽ. അള്ളാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമാ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശു കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമാ കിണർ ഞാൻ വിലക്ക് വാങ്ങി. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു. അത് നിങ്ങൾക്കറിയില്ലേ, ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി രണ്ടരക്കാറ്റ് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും അതൊക്കെ റാൻമൂളികളായി സംബന്ധിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അള്ളാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും. കപട വിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഅഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപട വിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്, അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖൈയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്, ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖൈയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന്, ബഖീ ഖബ്രസ്ഥാനിൽ നിന്ന് തിരിക്കുകയാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തന്നെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷെ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല, അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്, അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ്. ഈ പംക്തിയിൽ ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ലുണ്ടായത്? അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിനു അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ സദഖ മുതൽ അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടയങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹിമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല, അത് പൊതുമസലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാന്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആന്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലനയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ? വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആലനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കുന്നു. വായിക്കാനും സാധ്യതയുണ്ട്, അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ സൂക്ഷ്മ ജീവിതമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഖ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഖ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ. ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അല അൻ യഖ്തുലുക്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂന ലക ജന്നതൻ ഔ നാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലഅ ഖമീസൻ ഖമ്മസക അല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായ ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂനു സുന്നതൻ.

ഹുക്മാണ്. അപ്പം നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞുകൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അദ്ദേഹം ഷഹീദാണെന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ. ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകിത്തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ ഇളകിത്തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദ്മാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്, ഉസ്മാന് മറ്റു ഷഹീദ്മാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദ്മാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസല അശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസല അശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു, തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അല ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മുസല അശരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസ്ലാഹു അലൈഹി തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധം എന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാനും ആള ഉങ്ങിയവൻ, ഇഖ്ലഅഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-ന് ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-നാണ്, അതൊരു വെള്ളിയാഴ്ച സുദിനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്.

0: ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റ് പിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹും ഉന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങളവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു വിശ്വാസികൾ പറയും ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത് ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അല്ലാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപട വിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല? അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ നബിയില്ലാഹ് വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും സത്യവിശ്വാസികളായി മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി മരണപ്പെടാൻ ഉതകുന്ന ഒരു ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളുടെ ഫദ്ലും ശ്രേഷ്ഠതയുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദിക്റുകൾ സ്വജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുകയും അവിടുത്തെ സ്വഹാബാക്കളെ ആ രൂപത്തിൽ ശീലിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരേ ആരാധനാകർമ്മം വ്യത്യസ്ത ദിക്റുകളും വ്യത്യസ്ത ദുആകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്വഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യത്യസ്ത രൂപങ്ങളിൽ അവിടെ നിന്ന് ചൊല്ലുവാൻ അനുവാദം നൽകിയ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരശേഷം നമ്മളൊക്കെയും ചൊല്ലാറുള്ള തസ്ബീഹും തഹ്മീദും തക്ബീറുകളും. നാല് രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവ ചൊല്ലിയതും ചൊല്ലാൻ അനുവാദം നൽകിയതും. ഒന്നാമതായി നമുക്കൊക്കെയും പരിചയമുള്ള മൊത്തത്തിലെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 തികയുന്ന ദിക്റുകൾ, തസ്ബീഹ് അഥവാ സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാ അഥവാ തഹ്മീദ് 33 തവണയും, തക്ബീർ അള്ളാഹു അക്ബർ 33 തവണ ചൊല്ലുകയും അതിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റോടുകൂടി 100 തവണ തികയ്ക്കുന്ന ആ ഒരു രീതി അതെല്ലാവർക്കും ഒരു പക്ഷേ പരിചയമുള്ള ഒരു രീതിയായിരിക്കും. ഇനി അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു രൂപമാണ് 10 തവണകളായിക്കൊണ്ട് തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ് 10 തവണ, അൽഹംദുലില്ലാ 10 തവണ, അല്ലാഹു അക്ബർ 10 തവണ, അങ്ങനെ മൊത്തത്തിൽ 30 തവണ ദിക്റുകൾ ചൊല്ലുന്ന ഒരു രൂപം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു രൂപമുള്ളത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റിനോട് ഏറെ സാമ്യതയുള്ള ഒരു രൂപമാണ്. സുബ്ഹാനല്ലാഹ് 33 തവണയും, അൽഹംദുലില്ലാഹ് 33 തവണയും, അല്ലാഹു അക്ബർ 34 തവണയും ചൊല്ലുന്ന ഒരു രീതിയും നമസ്കാരശേഷമുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. നാലാമത്തൊരു രൂപം അതീ പറഞ്ഞവയിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായൊരു രൂപമാണ്. 25 തവണ വീതം ദിക്റുകൾ ചൊല്ലുന്ന ഒരു രൂപമാണത്. അതായത് 25 വീതം 4 ദിക്റുകൾ ചൊല്ലി 100 തികയ്ക്കുന്ന ഒരു രൂപം. സുബ്ഹാനല്ലാഹ് 25 തവണയും, അൽഹംദുലില്ലാഹ് 25 തവണയും, അല്ലാഹു അക്ബർ 25 തവണയും, അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 തവണയും ചൊല്ലി മൊത്തം 100 തികയ്ക്കുന്ന ഒരു രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നാല് രൂപങ്ങൾ, ഒന്നാമത്തേത് സാധാരണ നമ്മൾ ചൊല്ലുന്ന 33 സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്റോടുകൂടി 100 തികയ്ക്കുന്ന രൂപം. രണ്ടാമത്തേത് 30 തവണ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 3 10 തവണ ചൊല്ലി 30 തികയ്ക്കുന്ന ഒരു രൂപം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിവ ചൊല്ലുകയും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലി നൂറത്ത് കേൾക്കുന്ന മറ്റൊരു രൂപം. നാലാമതായി നമ്മൾ പറഞ്ഞത് 4 ദിക്റുകൾ 25 തവണ വീതം ചൊല്ലി, അതായത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകൾ 4 തവണ ചൊല്ലി നൂറ് തികയ്ക്കുന്ന രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രീതികളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ ഇബാദത്ത് വ്യത്യസ്ത ദിക്റുകളിലൂടെയും വ്യത്യസ്ത രൂപങ്ങളിലൂടെയും ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട കർമ്മങ്ങളാണ് എങ്കിൽ അതിലേതെങ്കിലും ഒന്ന് പഠിപ്പിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് പകരം ആ ഇനങ്ങളിൽ പരമാവധി എല്ലാം പഠിക്കുകയും അവയെല്ലാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഇനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ആ ഒരു രീതിയിൽ മാത്രം ചൊല്ലി പഠിച്ചതുകൊണ്ട് മറ്റുള്ള ഈ സുന്നത്തുകളൊക്കെ നമുക്ക് നഷ്ടമാകുന്നൊരു അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് തനവ്വുഉ സുനൻ, സുന്നത്തുകളിലെ വ്യത്യസ്ത ഇനങ്ങളെ മുറുകെ പിടിക്കുകയും അങ്ങനെ സുന്നത്തിനെ ജീവിപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ദിക്റുകൾ പഠിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഉപകാരം, പലപ്പോഴും മനുഷ്യൻ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും നമസ്കരിക്കുക. പലപ്പോഴും നമുക്ക് 100 തവണ ദിക്റു ചൊല്ലാനുള്ള സമയം ഉണ്ടായിരിക്കണമെന്നില്ല. ആ സന്ദർഭത്തിൽ 30 തവണ ദിക്റു ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കെന്ത് ചെയ്യാം, ആ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഇൽമു കരഗതമാക്കുമ്പോൾ അത് ഈ രൂപത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അമലാക്കുമ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ കൂടി സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദിക്റുകളെല്ലാം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്റുകൾ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ പറയുകയും അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വലിക്റാം എന്നുള്ള ദിക്റോടുകൂടി സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ അവസാനിക്കുകയും ചെയ്യുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അറിവുകൾ കരഗതമാക്കുവാനും ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ ഇത് പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 120-121 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം നജാഹ് ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 120-121 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 120-121 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി, ഒപ്പം നജാഹ് ജാഫർ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ജനങ്ങളെ കേൾക്കാനിറങ്ങിയ ജമാഅത്തെ ഇസ്ലാമി, രചന മൂസ സൊലാഹിക്കാര, ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വ്യതിയാന ചിന്തകളുടെ വിത്ത് സമൂഹത്തിൽ വിതറുകയും ലോകത്തുടനീളം അത് മുളച്ചുപൊന്താൻ അവസരമൊരുക്കുകയും ചെയ്ത ഖവാരിജുകളുടെ സിദ്ധാന്തം അബുലാല മൗദൂദിയെ സ്വാധീനിക്കുക വഴി ഇന്ത്യയിൽ ഉണ്ടായി വന്ന സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി. ഏഴര പതിറ്റാണ്ടിലേറെയായി അതിന്റെ അനുയായികൾ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തോടും പ്രമാണ സമീപനത്തോടും പൂർവ്വസൂരികളോടുമൊപ്പം സഞ്ചരിക്കാൻ കൂട്ടാക്കാത്ത ഇവർ അഹ്ലുസുന്നയ്ക്കെതിരായി മത്സരിക്കുന്ന മനോഭാവക്കാരും അതിന്റെ നിലപാടുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നവരുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയപരമായ തീരുമാനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിമർശന ശബ്ദങ്ങൾ ഉയരുമ്പോൾ ആർക്കും പിടികൊടുക്കാത്ത മറുപടിയായി രംഗത്തു വരുന്നത് അവരുടെ സ്വത്വ സ്വഭാവമാണ്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ കേൾക്കുന്ന പ്രസ്ഥാനമാണിത് എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ അവർ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് ആരെ വേണമെങ്കിലും കേൾക്കാം, പക്ഷേ അവരെ കേൾക്കേണ്ടി വന്ന വിശ്വാസി സമൂഹം സഹിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. പ്രബോധനം 2026 മെയ് 15 നിലവിലെ അമീർ എഴുതുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്തതും പ്രബോധനം ചെയ്തതും ഇസ്ലാമിനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയിലും സാമൂഹിക നീതിയിലും കെട്ടിപ്പടുക്കപ്പെട്ടതാണ് ആ ഇസ്ലാം. അത്തരമൊരു ഇസ്ലാമിനെ അവതരിപ്പിച്ചപ്പോൾ പൊതുസമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അത് അപരിചിതമായി തോന്നിയിട്ടുണ്ട്. കാരണം അവർ പരിചയിച്ച ഒന്നായിരുന്നില്ല ഈ ദർശനം. പേജ് 5. ഖവാരിജുകളിലൂടെ മുളവൊട്ടുകയും പിന്നീട് കാണ്ഡമായി വളർന്ന് പല ശിഖരങ്ങളായി പിരിഞ്ഞ് വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രം എന്ന ആശയത്തോട് ഇഴുകിച്ചേർന്ന മൗദൂദി സാഹിബ് അനുസരണം അല്ലാഹുവിന് മാത്രം എന്ന തന്റെ പുതിയ വാദത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് 1940 ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടാക്കിയത്. അത് ഇസ്ലാമിന്റെ ആർക്കും പരിചയമില്ലാത്ത മുഖമാണെന്ന് അമീർ എടുത്തു പറഞ്ഞത് കൃത്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിലെ പണ്ഡിതന്മാരിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ദർശനമാണ് മൗദൂദി കൊണ്ടുവന്നതെന്ന് അമീർ തന്നെ അംഗീകരിക്കുകയാണ്. വളരെ തിരിച്ചറിവും അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് സന്തോഷമുളവാക്കുന്ന കാര്യവുമാണത്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമെന്ന മഹിതമായ വിശ്വാസത്തിന്റെ നെടുകൈ വെട്ടിയും പച്ചയായ പ്രമാണ ദുർവ്യാഖ്യാനം നടത്തിയുമാണ് തന്റെ വാദത്തെ മൗദൂദി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തന്നെയുമല്ല മതത്തെ ചൊവ്വായ നിലയ്ക്ക് നിലനിർത്തുക എന്ന പ്രവാചകന്മാരുടെ ഉദ്യമത്തെ മതത്തെ സ്ഥാപിക്കുക എന്നാക്കി അദ്ദേഹം വ്യാഖ്യാനിക്കുകയുണ്ടായി. പ്രമാണങ്ങൾ പറയാത്തതും മതം അനുശാസിച്ചതിന് അപ്പുറത്തുള്ളതുമായ കാര്യത്തെ അപരിചിതം എന്ന് വിശേഷിപ്പിച്ചത് യാഥാർത്ഥ്യം തന്നെ. ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് തെല്ലെന്നുമല്ല മൗദൂദി തെറ്റിയതെന്ന് ജമാഅത്തുകാർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. മൗദൂദിയുടെ ചില പ്രസംഗങ്ങളിൽ ഇസ്ലാമികമായ ഒരു സാമൂഹിക ഘടന വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഇസ്ലാമികമായ സാമൂഹിക ഘടനയിൽ ഒരു ചപ്രാസിയാകുന്നതാണ് അല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ആദർശാധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടന നിലവിൽ വരണമെന്ന ആഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് സംഘടനയുടെ നിയമമായോ വ്യവസ്ഥയായോ ഒരിക്കലും വന്നിട്ടില്ല. നിലപാടുള്ള പ്രസ്ഥാനം, TR പേജ് 12-13. മൗദൂദി തന്റെ ഈ മനസ്സിലെ മോഹം പൂവണിയിക്കാൻ വേണ്ടി സമൂഹം കേൾക്കെ ഒച്ചവെക്കുകയും അതിനായ അനവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു എന്നതും നഗ്നസത്യമാണ്. അതിൽ നല്ലൊരു 100% പുസ്തകങ്ങളും ജമാഅത്തുകാർ മൊഴിമാറ്റം നടത്തി ഇന്നും ഔദ്യോഗികമായി തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. മൗദൂദി ഉയർത്തിക്കാട്ടിയ തൗഹീദിന് അടിമപ്പെടുന്നതിലൂടെ ഭൗതിക ക്രമീകരണമാകുന്ന ഗവൺമെന്റ് ദുർമൂർത്തിയും അതിനനുസരിക്കൽ അല്ലാഹുവിൽ പങ്കുചേർക്കലുമാണ്. ഇത് കേട്ട എത്ര പേരാണ് ഗവൺമെന്റിന്റെ പരസ്യ ശത്രുക്കളായി സർക്കാർ ജോലികളിൽ നടക്കം പിന്മാറിയത്? മാനസാന്തരമോ അതോ പ്രായശ്ചിത്തമോ എന്നറിയില്ല. ഇന്ന് സർക്കാർ കസേരകൾക്ക് വേണ്ടി കിടമത്സരം നടത്തുന്ന സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആയുസ്സിന്റെ മുക്കാൽഭാഗവും ഷിർക്കായിരുന്നൊരു നയത്തിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ ഇറങ്ങിവിടാനും ഓടാനും ചരിത്ര വസ്തുതകളെ വിസ്മരിക്കാനും ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? അമീർ എഴുതുന്നു, ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ സംഹിതയും ഇതിന്റെ ലക്ഷ്യസ്ഥാനവും അതിലേക്കുള്ള വഴിയും ദൈവത്താൽ നിർണിതമാണ്. ഇക്കാര്യത്തിൽ കരിവീട്ടിക്കാതലിനെ മറികടക്കുന്ന വിശ്വാസം ഈ പ്രസ്ഥാനത്തിനുണ്ടായിരിക്കെ തന്നെ സംവാദത്തിന്റെ സമസ്ത സാധ്യതകളെയും തുറന്നുവച്ചുകൊണ്ടാണ് സമൂഹത്തോട് ഇക്കാര്യം പറഞ്ഞത്. പേജ് 7. 1956 ഏപ്രിൽ 13 മുതൽ നടപ്പിലാക്കിയ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടന 2023 ഏപ്രിൽ 30 മുതൽ ഔദ്യോഗിക ഭേദഗതിയോടെ പുറത്തിറക്കേണ്ടി വന്നത് എന്നത് എന്തുകൊണ്ടാണ്? കരിവീട്ടിക്കാതലായ വിശ്വാസത്തിൽ പുഴുവരിച്ച് അകം പുഴുത്തുപോയത് കേന്ദ്ര മജ്ലിസ് ശൂറ ശ്രദ്ധിക്കാൻ വൈകിയതുകൊണ്ടാകാം. സിറാത്തുൽ മുസ്തഖീമിന് നിരക്കാത്ത നിലപാട് സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വിധിയെ മറയാക്കി അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നത് അഭിലഷണീയമായ കാര്യമാണോ?
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽഹിക്കമി നമ്മളോട് സംവദിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 21 ആയത്തുകളാണ് വിശദീകരിക്കുകയുണ്ടായത്. 22 ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്.

0: ആയത്തിൻ്റെ സാരം: അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നത്. അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവർക്ക് വന്നെത്തി. എല്ലായിടത്തുനിന്നും തിരമാലകൾ അവരുടെ നേർക്ക് വന്നു. തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നവർ ഉറപ്പിച്ചപ്പോൾ കീഴ്വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോടവർ പ്രാർത്ഥിച്ചു: ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. മുമ്പത്തെ ആയത്തുമായി ഈ ആയത്തിനുള്ള ബന്ധം: കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാരുടെ പ്രകൃതത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിനു ശേഷം കാരുണ്യമേകുന്നു, പക്ഷെ അവർ ധിക്കാരത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഹുവല്ലദി, ഹുവ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ, അല്ലാഹുവിനെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നവനാണ് അല്ലാഹു. അങ്ങനെയുള്ളവനാണ് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് കടലിലും കരയിലും സഞ്ചരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് വളരെ സരളമായ രൂപത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് അല്ലാഹു സൗകര്യം ഏർപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ്. അല്ലായെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമുക്ക് കടലിലോ കരയിലോ സഞ്ചരിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ റബ്ബ് എത്ര ഉന്നതനാണ് എന്നാണ്. അതുകൊണ്ട് കടലിലും കരയിലും അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടും സൗകര്യം ഏർപ്പെടുത്തി തന്നതുകൊണ്ടും മാത്രമാണ് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവനായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അതായത് അങ്ങനെ അല്ലാഹു ഏർപ്പെടുത്തി എന്നുള്ളത് ചെറിയ വിഷയമല്ല, അത് ഒരു വലിയ വിഷയമാണ്. അത് നിങ്ങൾ അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ആരംഭിക്കുന്നത്. ഒരു വാഹനത്തിൽ കയറി അത് അല്ലാഹു ഉടമപ്പെടുത്തിയതാണ്, അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നതാണ്, അല്ലാഹു ഏർപ്പെടുത്തി തന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും വരെ തവക്കുലോടുകൂടി റബ്ബേ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിന്റെ ഉദ്ദേശമുണ്ടാകണം, ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നീ നിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക. പലപ്പോഴും ദുനിയാവിൽ വലിയ ആഡംബര കാറുകളും മറ്റു സൗകര്യങ്ങളുമെല്ലാം ലഭിക്കുമ്പോൾ ഇനി ഒന്നിൻ്റെയും ആവശ്യമില്ല, ഞാൻ തന്നെ മതി, ഞാൻ തന്നെയാണ് എല്ലാം എന്ന ചിന്ത പലപ്പോഴായി മനുഷ്യന് വരാറുണ്ട്. എന്നാൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവന് മനസ്സിലാകും അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് അത് അനിവാര്യമാണ്, അത് നിർബന്ധമാണ് എന്നവന് ബോധ്യപ്പെടും. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആയത്തുകളുടെ പൊരുൾ അവൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുക. അല്ലാഹുവാണ് കടലിലെയും കരയിലെയും സഞ്ചാര സൗകര്യം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവൻ, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ബോധ്യപ്പെടുക. ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അതുകൊണ്ട് വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രാർത്ഥന ചൊല്ലി റബ്ബേ നീ അവിടേക്ക് എന്നെ എത്തിക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സ് ആ തവക്കുലിലായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽക്കി, അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ, വജറൈന ബിഹിം, കപ്പൽ അവരെ കൊണ്ടുപോയി, വജറൈന ബിഹിം, കപ്പൽ അവരെ കൊണ്ടുപോയി, ബിരീഹിൻ ത്വയ്യിബ, നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കപ്പൽ അതിൻ്റെ യാത്ര നടത്തുന്നത് കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ്, അതിനനുസരിച്ചുകൊണ്ടാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ല കാറ്റ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് യാത്രക്ക് സുഗമമായ രൂപത്തിലുള്ള കാറ്റടിച്ചു വീശിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ കാറ്റിലൂടെ കപ്പൽ അവരെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. വഫരിഹൂബിഹ, അങ്ങനെ അവർ അതിൽ സന്തോഷിക്കുന്നു, അതിലവർ സമാധാനം കൊള്ളുന്നു. ജഅത്ഹ റീഹുൻ ആസിഫ്, അപ്പോഴാണ് കഠിനമായ ശക്തമായ ഒരു കാറ്റടിച്ചു വീശുന്നത് എന്നാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ വഫരിഹൂ ബിഹ ജാഹത്ഹ റീഹുൻ ആസിഫ്. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ കപ്പൽ അവരെയും കൊണ്ട് നല്ല കാറ്റിലൂടെ സഞ്ചരിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ജാഅത്ഹ അവരിലേക്ക് വന്നു, ആ കപ്പലിലേക്ക് വന്നു, റീഹുൻ ആസിഫ്, ശക്തമായ കാറ്റ്. വജാഅഹുമുൽ മൗജു, എന്നിട്ട് തിരമാലകളും വന്നു. മിൻ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തിലൂടെയും കപ്പലിൻ്റെ നാനാഭാഗത്തിലൂടെ തിരമാലകൾ അടിച്ചു വീശുകയും കാറ്റ് വളരെ ശക്തമായി അവർക്ക് നേരെ വരികയും ചെയ്തപ്പോൾ വദന്നു, അവർ വിചാരിച്ചു, അന്നഹും, തീർച്ചയായും അവർ, ഉഹീത ബിഹിം, വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹീത, വലയം ചെയ്യപ്പെടുക, ബിഹിം, അവരെയും കൊണ്ട്, ഈ കാറ്റും തിരമാലയുമെല്ലാം വലയം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്നത് പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്, ഇനി രക്ഷക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന സന്ദർഭം, നമ്മൾ നശിച്ചു എന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരവസരം. കാരണം കരയിലാണെങ്കിൽ രക്ഷ തേടാൻ ആരെയെങ്കിലും നമുക്ക് വിളിക്കാൻ സാധിക്കും, പക്ഷേ കടലിലാകുമ്പോൾ ആരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ വിളിക്കാൻ സാധിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ നിലച്ചു പോവുകയാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബത്തിൻ വഫരിഹൂ ബിഹാ ജാഅത്ഹ റീഹുൻ ആസിഫ് വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാനിൻ وظنوا انهم احيط بهم دعوا الله مخلصين له الدين.
1: അങ്ങനെ അവർ പെട്ടു, ഞങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരും എന്ന തോന്നൽ അവരുടെ മനസ്സിൽ വന്നപ്പോൾ دعوا الله مخلصين له الدين, അവർ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ആരാധനകൾ അർപ്പിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഇഖ്ലാസോടുകൂടിയാണ്, പൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടിയിട്ടാണ്. അതിലവർ അള്ളാഹുവിന് പുറമെ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല. നമുക്കറിയാം, മുശ്രിക്കുകളായ ആളുകൾ, അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില ആരാധ്യന്മാരുണ്ട്, ചില വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ആരാധിക്കുകയും അതുമൂലം അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തും, അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകും, അള്ളാഹു ഞങ്ങൾക്ക് ബറക്കത്ത് നൽകും എന്ന് മനസ്സിലാക്കിയിരുന്നവരായിരുന്നു മക്കത്ത മുശ്രിക്കുകൾ. അങ്ങനെയുള്ള മുശ്രിക്കുകൾ കടലിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധ്യന്മാരെയെല്ലാം വെടിഞ്ഞു, അവരുടെ ആരാധ്യന്മാരെയെല്ലാം മറന്നു. കാരണം അവർക്ക് വ്യക്തമാണ് ആ ആരാധ്യന്മാർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് തേടുകയും എത്രത്തോളം ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, അവർ പറയുകയാണ് ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, റബ്ബെ ഇതിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റിയാൽ, ലനകൂനന്ന മിനശാക്കിരീൻ, തീർച്ചയായും ഉറപ്പായും സംശയലേശ്യമന്നേ ഞങ്ങൾ നിനക്ക് ശുക്ർ നൽകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക എന്നവർ അള്ളാഹുവിനോട് വാഗ്ദാനം പറയുകയാണ്. തറപ്പിച്ചു പറയുന്ന രൂപത്തിലാണ് അവർ പറയുന്നത്. അറബിയിൽ അത്തരം രൂപങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ഉറപ്പായും ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് അവർ യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അകപ്പെട്ടപ്പോൾ അള്ളാഹുവിനോട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ റബ്ബേ നിങ്ങൾക്ക് ശുക്രുള്ളവരാകും എന്ന് പറയുന്ന സന്ദർഭത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്ന് ചില മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹ്രി ദല്ല മൻ തദഊന ഇല്ലാ ഇയ്യാഹു فلما نجاكم الى البر اعرضتم وكان الانسان كفورا.
0: നിങ്ങൾക്ക് കടലിലായിരിക്കെ ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയപ്പോൾ.
1: നിങ്ങളെ കരയിലേക്കെത്തിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പിന്തിരിയുകയും നിങ്ങൾ വളരെ നികൃഷ്ടരായ നന്ദികെട്ടവരായി മാറുകയും ചെയ്തു.
0: വക്യാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദികെട്ടവനാണ് എന്നാണ്. സൂറത്തു റൂമിലെ 33-34 ആയത്തിൽ അല്ലാഹു പറയുന്നത്,
1: وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُمْ مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُمْ مِنْهُ رَحْمَةً إِذَا فَرِيقٌ مِنْهُمْ بِرَبِّهِمْ يُشْرِكُونَ.
0: അവർക്ക് എന്തെങ്കിലും ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് കേണപേക്ഷിക്കും, എന്നിട്ട് അള്ളാഹു അവരെന്താണോ അപേക്ഷിച്ചത് അത് അള്ളാഹു അവർക്ക് നൽകും, എന്നിട്ടോ അവർ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യും, അള്ളാഹുവിൽ ശിർക്ക് വെച്ചു പുലർത്തും, അവനെ പങ്കു ചേർക്കും.
1: ليكفروا بما آتيناهم فتمتعوا فسوف تعلمون.
0: അങ്ങനെ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ച് അതിൽ ആസ്വദിച്ച് ജീവിക്കുന്ന, ഇതാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. അതായത് കടലിലായിരിക്കെ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ശേഷം അള്ളാഹുവിനെ കൈവടിഞ്ഞ് അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റുള്ള ആരാധ്യന്മാരിലേക്ക് വീണ്ടും തിരിയുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത് അവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ്. എന്നാൽ ഒരിക്കലും ഈമാനുള്ള തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഏത് ഘട്ടത്തിലാകട്ടെ അവൻ്റെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാണ്. സമാധാനത്തിൻ്റെ ഘട്ടമാകട്ടെ, പ്രയാസത്തിൻ്റെ ഘട്ടമാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, ഐശ്വര്യത്തിൻ്റെ ഘട്ടമാകട്ടെ, എല്ലാത്തിലും അവൻ ഭരമേൽപ്പിക്കുന്നത് അവൻ്റെ റബ്ബിൻ്റെ മേലാണ്. അതാണ് ഏറ്റവും വലിയ തവക്കുൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, പരീക്ഷണത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് അവൻ സൃഷ്ടാവിലേക്ക് തിരിയും എന്നുള്ളത്. എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നു, സൃഷ്ടാവില്ല എന്ന് പറയുന്നു, ഈ ഭൂമി അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് എന്ന് പറയുന്നു, എന്നിട്ട് അവസാനം അവർക്ക് അതികഠിനമായ മാരകമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അവർ സൃഷ്ടാവിലേക്ക് മടങ്ങുന്നത് കാണാൻ സാധിക്കും. സൃഷ്ടാവിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ കുതന്ത്രങ്ങളും പയറ്റിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവർ കടലിലെത്തിയാൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ കരയിൽ അവരോട് നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കുന്നുമില്ല. എന്നാൽ കടലിലേക്കെത്തുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, കരയിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നേയില്ല, നിഷേധിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, കരയിലായിരിക്കെ അത്രയും ഉറച്ച നിലപാടെടുത്ത ആളുകൾ കടലിലേക്കെത്തുമ്പോൾ അവരുടെ അവസ്ഥ മാറുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. വഅൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഫഖീറുമാരാണ്, നിങ്ങൾ ദുർബലരാണ്, എല്ലാ നിലക്കും ദുർബലരാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അൽ ഖവിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കടലിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് അവർ കൈകൂപ്പുന്നതും അവനിലേക്ക് തിരിയുന്നതും. ഇതുതന്നെയാണ് എല്ലാ നിരീശ്വരവാദികളുടെയും മതനിഷേധികളുടെയും അവസ്ഥ. ഒരു സമയത്ത് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കും, എന്നാൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ, എന്തെങ്കിലും ഒരു തീക്ഷ്ണമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർ ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ അന്തർലീനമായ വിശ്വാസം പുറത്തു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവിശ്വാസിയായ ആളുകളുടെ പ്രാർത്ഥനയും സ്വീകരിക്കും എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രാർത്ഥിക്കുന്നത് അവിശ്വാസികളാണ്, അള്ളാഹു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം,
1: മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എല്ലാ സന്ദർഭത്തിലും, രഹസ്യത്തിലും പരസ്യത്തിലും പ്രയാസഘട്ടത്തിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലും എല്ലാ സന്ദർഭത്തിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് പുറമെയുള്ള ദുർബലരായ, അവരെപ്പോലെയുള്ള സൃഷ്ടികളായ അടിമകളെയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി അവർ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നത്. എത്ര കഷ്ടമാണ്! വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അവരുടെ കരങ്ങളിൽ നിന്ന് ഈച്ച വല്ലതും എടുത്തുകഴിഞ്ഞാൽ അതുപോലും അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അത്രയും ദുർബലരായ ആളുകളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ഘട്ടത്തിലുമാണ്. നമക്കയിലെ മുശ്രിക്കുകൾ പ്രയാസഘട്ടങ്ങളിലെങ്കിലും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അതുപോലുമില്ല എന്നാണ്. അത്ര കണ്ട് ഷിർക്ക് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവാണ് ഏറ്റവും വലുതും, അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നതും, അള്ളാഹുവിനെയാണ് അവരുടെ എല്ലാ വിഷയത്തിലെയും അവലംബമായി അവർ കാണുന്നതും കാണേണ്ടതും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തൗഹീദ് പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
3: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. അപ്പോ അനിത്തിന്റെ തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷനാണ്. ഒരു ഡയമെൻഷനിൽ അതിന് വായിച്ചാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല അത്, ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റൂ. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിവർന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
4: എന്ത് തോന്നി?
5: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്തു തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
4: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
5: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയല്ല. അപ്പോൾ ആ കാര്യത്തിനൊക്കെ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ, ഒരു പറഞ്ഞ ഫീൽ
4: കിട്ടില്ല.
5: അതെ,
4: ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിൻ്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പം ആത്മീയ സുഖമാണ് ശരിക്കൊരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി, അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പം അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും?
5: അസ്വസ്ഥനായി തീർച്ചയായിട്ടും. കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാളെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഈ ലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷെ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്ത് തീർക്കേണ്ടതായ ടൈമിൽ ചെയ്യേണ്ട ഇപ്പൊ ഇബാദത്തുകള്, ദിക്റുകള്, ചിലപ്പോ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനത്തെവർക്ക് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുന്നതന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
4: അല്ല, ഇത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നമ്മൾ നമ്മളെ കുറിച്ച്
5: ഇത്
4: കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു അല്ലേ, സാറ് സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്, നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മളാ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു, അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദാ ഫറഗത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഗം, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളോട് കാണാൻ പറ്റുന്നത്.
5: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതി തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
6: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫാഇ.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കളുടെ അടുത്തതായി കേൾക്കുന്നു നേർരേഖ. ചിന്തനീയമായ ശബ്ദശകലങ്ങളുടെ കേന്ദ്രീകരണമാണ് നേർരേഖയിലൂടെ നാം നിർവഹിക്കുന്നത്. ഇന്നത്തെ നേർരേഖയിൽ അള്ളാഹു പൊറുക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വ്യക്തിയുടെ മേൽ അധികാരവും സ്വാധീനവുമുള്ള ആളുകൾക്ക് അയാളെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. ഏത് തലത്തിലാണെങ്കിലും അങ്ങനെയാണ്. അത് ഒരുപക്ഷെ നമ്മളിൽ സ്വാഭാവികമായി വന്നു ചേർന്നൊരു അധികാരമാവാം. ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്, മുതിർന്നൊരു വ്യക്തി, അധ്യാപകൻ, ഗുരുനാഥൻ, ഭരണാധികാരി, പലർക്കുമുണ്ടല്ലോ അധികാരങ്ങൾ. അതേപോലെ തന്നെ ഭർത്തൃമാതാവ്, ഭർത്താവിൻ്റെ പിതാവ്, നമ്മളെ നമുക്ക് പല കാര്യങ്ങളിലും ചില ബുദ്ധിമുട്ടുകൾ വരുത്താൻ കഴിയുന്ന, ചില ഉപകാരങ്ങൾ ചെയ്തു തരാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിന് മറികടന്നു പോകാൻ പറ്റാത്ത ചില അധികാര കേന്ദ്രങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് ഒരു പരിധിവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സംരക്ഷിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മളെ പരിചരിക്കുവാനും ഒക്കെ അത്തരം ആളുകൾക്ക് പറ്റും. അങ്ങനത്തെ ആളുകൾക്കൊരു അധികാരവും വേണം, എങ്കിലേ അവർക്ക് തടയാനും നൽകാനും എല്ലാറ്റിനും കഴിയുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ വന്നു ചേരുന്ന അധികാരങ്ങളുണ്ട്. നമ്മളൊരാളൊരു കുറ്റം ചെയ്തു,

0: അക്രമം ചെയ്തു. അപ്പോൾ നമ്മൾ അയാളുടെ മുന്നിലൊന്ന് താഴ്ന്നു നിൽക്കേണ്ടി വരും. അയാൾക്ക് നമ്മളെ ഒന്ന് ചീത്ത പറയാനും ഒരുപക്ഷെ ഒന്ന് പ്രതികരിക്കാനൊക്കെ ഉള്ള ഒരു അവകാശം കിട്ടിയതുപോലെ ആ സന്ദർഭത്തിൽ തോന്നും. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഒരു അധികാരം, ഒരു സ്ഥാനം നാം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളെ പേടിച്ചും നമ്മളെ ശപിച്ചും നമ്മളെ ഇവിടെ പ്രയാസങ്ങളെ ഓർത്തും ദുഃഖിച്ചും ജീവിക്കേണ്ടി വരുന്നുണ്ടോ? ഇത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ചില ന്യായങ്ങൾ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവാം. ഇവിടെയാണ് വിട്ടുവീഴ്ചയുടെ, അഫുവിൻ്റെ പ്രസക്തി. അതായത് വിട്ടുവീഴ്ച ചെയ്യുക. എന്താ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആ വാക്ക് തന്നെ ഉള്ളത് എന്തോ ചിലതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയും, പക്ഷേ കഴിയുന്ന നാം ചെയ്യാതിരിക്കുക. എന്തോ ചിലതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടും നമ്മളത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു വിട്ടുവീഴ്ച എന്ന് നമ്മളതിനെക്കുറിച്ച് പറയണം. ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ആളുകളിൽ നിന്ന് വരുന്ന വീഴ്ചകൾക്ക്, അക്രമങ്ങൾക്ക്, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അല്ലതിനെ യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനിൽ ഖൈൽ വൽആഫീന അനിന്നാസ്. അള്ളാഹു നല്ല സ്വഭാവങ്ങളെ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞത് എല്ലാ ബുദ്ധിമുട്ടുള്ള കാലത്തും സന്തോഷമുള്ള സമയത്തൊക്കെ ചിലവഴിക്കുക, കോപങ്ങൾ അടക്കി വെക്കുക, വൽആഫീന അനിന്നാസ്, ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച നൽകുക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ്. അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒരു വേള അങ്ങോട്ട് ചെയ്യാൻ, ഇങ്ങോട്ട് ചെയ്തതിന് തത്തുല്യമായി അങ്ങോട്ട് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ പോലും, വൈൻ ആക്കബത്തും ആക്കിബു മിസ്ലിമ ഓക്കിബത്തും ബിഹി വല ഇൻ സ്വബർത്തും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ. നിങ്ങൾ എങ്ങോട്ട് ചെയ്ത പോലെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കൾക്ക്, ആ ക്ഷമിക്കുന്നവർക്കാണ് ഖൈർ, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. വലമൻ സ്വബറ വഗഫറ ഇന്നദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. ധാരാളം ഹദീസുകൾ ഇതിലുണ്ട്. എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്താൽ എനിക്കൊരു കുറവ് വരും, ഞാനൊരു മോശക്കാരനാകും, എൻ്റെ വിലയിടിയും സ്ഥാനമിടിയും എന്നൊന്നും വിചാരിക്കുന്നതിന് ഒരു വകുപ്പുമില്ല. വമ സാദല്ലാഹു അബുദൻ ബി അഫ്വിൻ ഇല്ലായസൻ. വിട്ടുവീഴ്ച കൊണ്ട് അല്ലാഹു പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കുക ഇല്ല എന്നതാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ ഏത് സന്ദർഭത്തിലും നമ്മൾ തയ്യാറാകുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും തങ്ങളുടെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നവരും പ്രതികരിക്കാൻ പറ്റാത്തവരെ വിഷമിപ്പിക്കുന്നവരും ഒരു കാര്യം ആലോചിക്കണം. ഇർഹമു തുർഹമു. നിങ്ങൾ കരുണ ചെയ്യുക. കരുണ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ കരുണ ലഭിക്കാനുള്ളൊരു കാരണമാണ് കരുണ ചെയ്യൽ. വഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുക. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. നമ്മുടെ അധികാരമൊക്കെ എന്താണ് സുഹൃത്തുക്കളെ? എത്ര ചെറുതാണ്. എന്നാൽ മാലിക്കുൽ മുലൂക്കായ ഈ പ്രപഞ്ചത്തിൻ്റെ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അധികാരം എത്രയാണ്! അവനെങ്ങാനും അവൻ്റെ അധികാരം നമ്മളിൽ ഉപയോഗിക്കുവാനും നമ്മളോട് കരുണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് നാം വിട്ടുവീഴ്ച നൽകുമ്പോഴേ അള്ളാഹു തരുന്ന വിട്ടുവീഴ്ചക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ എന്നാണ്. ആയിഷ റളിയല്ലാഹുവിനെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹുവിൻ്റെ പിതാവ്, അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇനി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല എന്നാണ്. ബല വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിർ അല്ലാഹുലി ഫറജ ഇല മിസ്തഹ അന്നഫഖത്തല്ലതീ കാന യുൻഫിഖു അലൈഹി വഖാൽ വല്ലാഹി ല അൻസിഉഹ മിൻഹു അബദൻ. അതായത് മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഒരു പ്രചാരണത്തിൽ പങ്കുവഹിച്ചൊരു പ്രധാന വ്യക്തി. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല, ഇതുവരെ കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹു തനിക്ക് പുറത്തു തരേണ്ടതില്ലേ എന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണെന്ത്? ഞാൻ മിസ്തഹിനെ പ്രത്യേകമായി വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് തന്നിരുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് തരും, അതൊരിക്കലും ഞാൻ നിർത്തുകയില്ല എന്നാണ്. അപ്പോൾ കഴിവുള്ളവർ കഴിവില്ലാത്തവർക്ക് നേരെ എടുക്കുന്ന ഏതൊരു നടപടിക്രമവും തെറ്റാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിത ഭാവിയിലും അങ്ങനെ ചില സാഹചര്യങ്ങൾ വരും. നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത, ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന, മറ്റുള്ളവരുടെ പീഡനങ്ങൾ സഹിച്ച് കഴിയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് വളരെ മാന്യമായും ഏറ്റവും നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മൾ പെരുമാറാൻ ശ്രദ്ധിക്കാം. നമുക്ക് പരലോകത്ത് വളരെ വലിയ നേട്ടം നൽകുന്നതും ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതുമാണ്. നമ്മുടെ സമീപനങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ മറ്റൊരാളെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനോ കാരണമാകരുത് എന്ന ഒരു ഉറപ്പ്, ഒരു കണിശത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു സഹായിക്കട്ടെ.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് നേർരേഖ. അള്ളാഹു പൊറുക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നേർരേഖയിലൂടെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മെ ഉണർത്തിയത്.
2: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
3: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷെ അവൻ ചിന്തിച്ചിരിക്കാം. അറിയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
4: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
3: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
4: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
3: അഡോൾസൻസിലൊക്കെ എത്തുന്ന
4: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
3: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ടും ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
4: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലായത്. ഒന്ന്, ഇത് ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നു വരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
3: കാട്ടിക്കൂട്ടലുകളാണ്.
4: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിന്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിന്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആ കടലിന്റെ ഭംഗിയും അവിടുത്തെ ആളുകളും ഇന്നതല്ല. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പം മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരും. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്. എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരുടെ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല. അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
3: അപ്പം നമുക്കതിന് ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
4: അതെ, എന്താണ് കിട്ടേണ്ടത്?
3: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡി ആയിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ കണ്ടന്റ് എന്താണോ,
4: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
3: അപ്പോൾ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകള്, ചിന്തകള്, മനുഷ്യൻ്റെ സ്വഭാവങ്ങള്, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.
5: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, പുതുതലമുറയും ചില ചിന്തകളും. ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പുതിയ കാലത്ത് നാം നമ്മേക്കാളേറെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ഒരുപക്ഷേ നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാറ്റം ആഗ്രഹിക്കാറുണ്ട്. ലോകത്തെ സകല മനുഷ്യരെക്കുറിച്ചും സകല സംവിധാനങ്ങളെക്കുറിച്ചും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ സ്വന്തത്തെക്കുറിച്ചും അതല്ലെങ്കിൽ സ്വജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള ആശങ്കയാണ് ഒരുപക്ഷെ നമ്മുടെ എല്ലാം സമാധാനത്തെ കെടുത്തുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ സ്വൈര്യമായ മുന്നോട്ടു പോക്കിനെ തടയുന്ന ഒന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആശങ്കകൾ. ഒരുപക്ഷെ ഒരു കുട്ടി ഭൂമിയിൽ ഭുജാതനാവുന്നത് മുതൽ അവൻ്റെ ഓരോ വളർച്ചയിലെ ഘട്ടങ്ങളിലും കൂടെ നിന്ന് അവനോടൊപ്പം അവനെ സംരക്ഷിച്ച് അവനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവനെന്നും അവർക്ക് കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ നന്മയിൽ വഴി നടക്കണമെന്നും അവൻ്റെ ജീവിതത്തിൽ എന്നും നന്മകൾ ഉൾക്കൊള്ളണമെന്നും നാളെ തങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളായി അവൻ വളരണമെന്നും എല്ലാമുള്ള ആഗ്രഹം എല്ലാ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്ന്, നമ്മുടെ മക്കൾ ജീവിക്കുന്ന, അവർ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത്, അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നുള്ളത്, അവരെ തിന്മയിലേക്ക് വഴി നടത്താൻ, അവരെ തിന്മയിലേക്ക് വഴി കാണിച്ചു നൽകാൻ, അവരെ തിന്മയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരുപാട് ഘടകങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആണ് നമ്മുടെ ബാല്യമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ബാല്യം നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് യഥാർത്ഥത്തിലുള്ളത്. പലപ്പോഴും നമ്മുടെ വ്യത്യസ്തമായ പരിപാടികളിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്ക് ശേഷം പിരിഞ്ഞു പോകുമ്പോൾ അവർ നൽകുന്ന ഫീഡ്ബാക്കുകൾ നമ്മെ ഏറെ കൺതുറപ്പിക്കാറുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ വ്യത്യസ്തമായ രീതി ഇടപെടുമ്പോഴെല്ലാം അവരുടെ എല്ലാം ആസ്വാദനങ്ങളും അവരുടെ എല്ലാം ആഘോഷങ്ങളും അവരുടെ എല്ലാം ജീവിത രീതിയുമെല്ലാം കണ്ടു മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അറിവില്ലായ്മയേക്കാൾ കൂടുതൽ അശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ ഒരാളെ തിന്മയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അഫലായ അലമു, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പല സന്ദർഭങ്ങളിലും ചോദിച്ച ചോദ്യമാണ്, വ ഇൻ കാനൂ മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലൂൻ, നിങ്ങൾക്ക് മുൻപുള്ള തലമുറ അവർ അശ്രദ്ധയിലായിരുന്നു എന്നുള്ളത്. അഥവാ അശ്രദ്ധ എന്നുള്ളത് ഒരാളെ അറിവില്ലായ്മയേക്കാൾ വലിയ അബദ്ധത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതുതലമുറ പലപ്പോഴും അശ്രദ്ധമായിട്ടാണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോ വ്യക്തതയോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് നമ്മുടെ തലമുറ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ വ്യാപകമായി നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇത്തരത്തിലൊരു ആമുഖം പറയാനുള്ള കാരണം, പലപ്പോഴും നമ്മുടെ മക്കൾ ഇടപെടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവരുടെ മൊബൈൽ ഫോൺ, അവരുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളതെല്ലാം ഇത്തരത്തിലുള്ള തിന്മകൾ നിസ്സാരവൽക്കരിക്കുന്ന സ്വഭാവത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ കൂടുതൽ ആക്കം കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് നൽകുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള ഒരു ജനറേഷൻ തലമുറ മാറ്റം എന്നുള്ളത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ തലമുറയിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പുതുതലമുറയെ പലപ്പോഴും വിളിക്കാറുള്ളത് ജെൻസി എന്നാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ അവരുടെ മിഡിൽ സ്കൂൾ പ്രായം അഥവാ അവരുടെ ഒരു UP ഹൈസ്കൂൾ പ്രായത്തിൽ തന്നെ അവരുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും സ്മാർട്ട് ഫോൺ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം എല്ലാ മെമ്പേഴ്സിനും എല്ലാ അംഗങ്ങൾക്കും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺ വീതമെല്ലാം ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കുട്ടിയുടെയും അവൻ്റെ പ്രായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട അറിവുകളാണ് അവർക്ക് ലഭിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും അവർക്ക് ലഭ്യമാകുന്ന അറിവുകൾ വ്യത്യസ്തമായ പ്രായത്തിൽ ലഭിക്കേണ്ടതെല്ലാം ആ പ്രായം തെറ്റി അവർക്ക് ലഭിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥമായ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കുഞ്ഞുകുട്ടിയായ ഒരു മോനാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ഈ ഒരു പാഠം പഠിപ്പിച്ച് നൽകുന്നത്. യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ,
2: ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ,
1: ഒരു കടുകുമണി തൂക്കം, ഒരു അണുമണി തൂക്കം നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
2: ഫതകൂ ഫീ സുഹ്റത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫീൽ അർദ്,
1: ആകാശഭൂമിയിൽ എവിടെയെങ്കിലുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കല്ലിനുള്ളിലോ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും,
2: ഫതകൂ യഅതി ബിഹല്ലാഹ്.
1: അല്ലാഹു തീർച്ചയായും അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മക്കൾക്ക് നാം വീട്ടിൽ നിന്നും പറഞ്ഞു നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. ഒരു പക്ഷേ നമ്മൾ മദ്രസയിലേക്ക് അയക്കുന്നതോടുകൂടിയോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതോടുകൂടിയോ അവർ ഇത്തരം ശീലങ്ങൾ, സൂക്ഷ്മത, ശ്രദ്ധ എന്നതെല്ലാം നേടിയെടുക്കുമെന്നാണ് നാം ധരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സൂക്ഷ്മത എന്നുള്ളത് അവർക്ക് നൽകേണ്ടത്. ഈ സൂക്ഷ്മതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് യഥാർത്ഥത്തിൽ രഹസ്യവും പരസ്യവുമായ എല്ലാ കർമ്മങ്ങളും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മക്കൾക്ക് ലഭിക്കുക എന്നുള്ളത്. ഇഹ്ഫളില്ലാഹ യഹ്ഫലുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം, ഉപദേശങ്ങളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് പലപ്പോഴും വളരെ കുഞ്ഞു പ്രായത്തിലുള്ള മക്കൾക്കായിരുന്നു എന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമ്മുടെ പാരൻറ്റിങ്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം നാം അവർക്ക് നൽകേണ്ട പാഠം, ഞാനില്ലെങ്കിലും എൻ്റെ അസാന്നിധ്യത്തിലും നീ നന്മയിൽ മുന്നേറാനുള്ള കാരണം നിന്റെ റബ്ബ് നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമായിരിക്കണം. നിന്നെ തിന്മയിൽ നിന്നും അകറ്റേണ്ടത് അവൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട് എന്നതായിരിക്കണമെന്ന ബോധം അവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിച്ചേക്കാം, എന്നാൽ അള്ളാഹുൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ബോധ്യം അവർക്ക് നൽകിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെയും ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധനായ പ്രവാചകൻ നൂഹ് അലൈഹിസലാം, അദ്ദേഹം 950 വർഷം പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതാലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അദ്ദേഹം പറയുന്നൊരു വാക്ക് ഏറെ ശ്രദ്ധേയമാണ്. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, എൻ്റെ റബ്ബെ നീ ഇവരെ നശിപ്പിച്ച് കളയണമേ, ഈ തെമ്മാടികളെ, ഈ നിഷേധികളെ നീ ഇല്ലാതാക്കണമേ, കാരണം അവർ ഇനി നിഷേധികൾക്കും തെമ്മാടികൾക്കുമല്ലാതെ ജന്മം നൽകുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനിയുള്ളൊരു തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കയുടെ കാതൽ എന്നുള്ളത് അടുത്തൊരു തലമുറയെ ഈ മക്കളാണ് നോക്കി നടത്തേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ, അവരാണ് അവരുടെ പാരൻസ് എന്നാലോചിക്കുമ്പോൾ അടുത്തൊരു തലമുറയെക്കുറിച്ച് നമുക്ക് ഏറെ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും ഈ സൂക്ഷ്മത കൊണ്ടുവരാൻ അവർക്ക് പറഞ്ഞു നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഹവ അഥവാ ദേഹേച്ഛയെ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്കും അടിസ്ഥാനമോ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമോ അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്.
2: അഫറായിത മനിത്തഖദ ഇലാഹഹു ഹവാ വഅദല്ലഹുല്ലാഹു അലാ ഇൽമി വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസറിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ.
1: തൻ്റെ തന്നിഷ്ടങ്ങളെ, സ്വന്തം ദേഹേച്ഛകളെ ദൈവമാക്കിയവൻ ഇനി കണ്ടുവോ എന്നാണ്. പുതിയ കാലത്ത് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന 4 കാര്യങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീടങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് പെർമിഷൻ ലഭിച്ച് നമ്മുടെ എല്ലാ മേൽനോട്ടത്തിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളായി ഇന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഏറെ ഗൗരവത്തിൽ കണക്കാക്കേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത്, പലപ്പോഴും ഇന്നത്തെ തലമുറ ആസ്വാദനങ്ങൾ തേടുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ മുൻപൊരു കാലത്ത് നമ്മൾ പുസ്തകം വായിച്ച് പരസ്പരം സംസാരിച്ച് പരസ്പര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചെല്ലാം കണ്ടിരുന്ന ആസ്വാദനങ്ങൾ ഇന്ന് ഓൺലൈൻ മീഡിയയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുമെല്ലാം മാറിയതോടുകൂടി അവരുടെ ആസ്വാദനങ്ങളുടെ രീതിയും അവർ സ്വായത്തമാക്കുന്ന അറിവിൻ്റെ രീതിയും എല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെലിബ്രേഷൻസ് അഥവാ ആഘോഷത്വര എന്നുള്ളത്. പുതുതലമുറ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ആസ്വദിക്കുന്ന ഒന്നാണ് സെലിബ്രേഷൻസ് എന്നുള്ളത്. പലപ്പോഴും ഇന്നത്തെ നമ്മുടെ വീടകങ്ങളിലെ പരിപാടികൾ തന്നെയാണ് ഇതിന് മാതൃകയാവാറുള്ളത് എന്നത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് ആഘോഷത്വര വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നുള്ളത് തന്നെയാണ്. ഏതൊരു സന്ദർഭത്തെയും മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ സോഷ്യൽ വാലിഡേഷൻ അഥവാ സാമൂഹികപരമായ ഒരു പ്രസക്തി അതിന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ അതിന് ലഭിക്കുന്നുണ്ട് എന്ന ധാരണയാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും ആഘോഷിക്കാനും എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുക്കാനും എല്ലാം നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുന്നത്. ഇതിന് പലപ്പോഴും നമ്മുടെ വീടകങ്ങൾ തന്നെ കാരണമാവുന്നുണ്ട് എന്നതൊരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. നമ്മുടെ വീടകങ്ങളിലെ വിവാഹങ്ങൾ, ആ വിവാഹ വേദികളെല്ലാം നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരം വേദികളെല്ലാം എന്താണ് സംഭവിക്കാറുള്ളത്? സാധാരണയായി ഒരു വിവാഹം എത്ര ഭംഗിയോടുകൂടി, സ്വസ്ഥതയോടുകൂടി നടക്കേണ്ടതാണോ, ഇന്ന് അതല്ല, അതിന് നേർ വിപരീതമായിക്കൊണ്ട് ആഘോഷമേളങ്ങളോടുകൂടി, നൃത്ത ചുവടുകളോടുകൂടി, ഗാനമേളകളോടുകൂടി ആഘോഷിച്ച് അർമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. കല്യാണ തലേന്നും കല്യാണ പിറ്റേന്നും അതിനെല്ലാം വ്യത്യസ്തമായ പേരുകൾ നൽകിക്കൊണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ മക്കളുടെ ഓരോ ഘട്ടങ്ങളിലും, ഒരു കുട്ടി ജനിച്ച് അവൻ വലുതാവുന്ന ഓരോ ഘട്ടങ്ങളിലും അതെല്ലാം ആഘോഷമാക്കി ഓരോ സന്ദർഭങ്ങളെയും വ്യത്യസ്തമായ ആഘോഷ പേരുകളിട്ട് അതിനെല്ലാം ഭക്ഷണങ്ങൾ നൽകി അതിനെല്ലാം ആഘോഷങ്ങൾ ഉണ്ടാക്കി നമ്മൾ നൽകുന്ന മാതൃകകൾ നമ്മുടെ മക്കൾ ഏറ്റെടുക്കുന്നത് പലപ്പോഴും ക്യാമ്പസുകളിലാണ്. അങ്ങനെ ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങൾ കൂടി ഉൾച്ചേരുന്നുണ്ട് എന്നതാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. അങ്ങനെ വരുമ്പോൾ ഇത്തരം മാതൃകകളിലൂടെ അവർ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലുള്ള ആഘോഷങ്ങളിലെല്ലാം ലഹരി വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ആൺപെൺ ബന്ധങ്ങൾക്ക് യാതൊരു പരിധിയോ പരിമിതിയോ ഇല്ലാതെ കൂടിക്കലരലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ ക്യാമ്പസ് ഇടങ്ങളിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇതിനെല്ലാം കാരണം പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ ലഭിക്കുന്ന ഇത്തരം ആഘോഷ തൊലയാണ് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്, നാം തിരുത്തേണ്ടതാണ്. രണ്ടാമത്തേത് പലപ്പോഴും ട്രെൻഡുകളാണ്. ട്രെൻഡുകൾ എന്നുള്ളത് സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും പൊതുബോധങ്ങളിൽ നിന്നാണ്. പൊതുവേൽ ഒരു സിനിമയോ ഒരു പാട്ടോ ഇറങ്ങുമ്പോൾ അതിൽ അഭിനയിച്ച അഭിനേതാവിൻ്റെ വസ്ത്രം കണ്ട്, അവരുടെ ഹെയർ സ്റ്റൈൽ കണ്ടെല്ലാം അവരെ ഫോളോ ചെയ്യുന്ന, പലപ്പോഴും ഓരോ ദിവസവും മാറി മാറി വരുന്ന ട്രെൻഡുകൾക്ക് പിന്നാലെ ഓടുന്ന ഒരവസ്ഥയിലേക്ക് പുതുതലമുറ എത്തിയിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പുതിയ കാലത്ത് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്ന വസ്തുത ഇന്നത്തെ ട്രെൻഡുകളുടെ കോലവും രൂപവും മാറി എന്നുള്ളതാണ്. ഇന്ന് വസ്ത്രം ധരിക്കാതെ നടക്കുന്നതും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും രക്ഷിതാക്കൾ എന്ന നിലക്ക് കീറിയ പാൻറ്റും കീറിയ വസ്ത്രവുമെല്ലാം ഇട്ട് നടക്കുന്ന മക്കളെ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഈ ട്രെൻഡുകൾ തന്നെയാണ്. ഈ ട്രെൻഡുകളെ നാം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വസ്ത്രത്തിനും അവരുടെ നിലപാടുകൾക്കും അവരുടെ ആദർശത്തിനുമെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ തന്നെ അവർക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏറെ അപകടത്തിലേക്ക് എത്തിക്കും. നമ്മുടെ പെൺമക്കളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വസ്ത്രരീതികൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി അതിനെല്ലാം ഹിജാബിൻ്റെ പരിവേഷം നൽകി അതെല്ലാം മൊഡസ്റ്റിയാണ്, അതെല്ലാം ലജ്ജയാണ്, അതെല്ലാമാണ് ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിലെല്ലാം സൗന്ദര്യ പ്രദർശനത്തിന് കൂടുതൽ ആക്കം കൊടുക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്ന് തന്നെ തിരുത്തേണ്ടതാണ്. അത് വീടകങ്ങളിൽ നിന്നും തിരുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ആ ട്രെൻഡുകൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരുമെന്നുള്ളതാണ്. മൂന്നാമത്തേത് തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ തെറ്റായ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വീടകങ്ങളിൽ അവർക്ക് അത്തരം മാതൃകകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഓരോ ബന്ധങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ ബന്ധങ്ങൾ ആ പരിമിതിയിലും ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം രൂപപ്പെടേണ്ടതാണ്. എന്നാൽ വീടകങ്ങളിൽ തന്നെ യാതൊരു വിധിവിലക്കുകളുമില്ലാതെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരം ബന്ധങ്ങൾ കാണുന്ന മക്കൾ പിന്നീട് അവരുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ പരിധിയില്ലാത്ത ബന്ധങ്ങളിലേക്ക്, പുതിയ അവിഹിതങ്ങളിലേക്കെല്ലാം ചെന്നെത്താനുള്ള സാധ്യത വളരെ അധികമാണ്. നാലാമത്തേത് ഇതെല്ലാം അവർക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മക്കൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അവർക്ക് നമ്മൾ നൽകുന്നത് വ്യത്യസ്തമായ കാരണങ്ങളാലാണ്. ആ കാരണങ്ങളിൽ പല കാരണങ്ങളും അവരുടെ പല അച്ചീവ്മെൻറ്റ്സുമാണ്. ഒരു അച്ചീവ്മെൻ്റ് ലഭിക്കുന്ന കുട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കേണ്ടത് നന്മയിലൂടെയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതോടുകൂടി അവൻ അത്രയും കാലം നേടിയെടുക്കുന്ന അച്ചീവ്മെൻറ്റുകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവർക്ക് നൽകേണ്ട സമയത്ത് നൽകേണ്ട നിയന്ത്രണങ്ങളിൽ മാത്രമാണ് ഇത്തരം സ്മാർട്ട് ഫോൺ ഉപയോഗം നൽകേണ്ടത്. അത് അത്തരത്തിൽ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഈ പറഞ്ഞ വാദഗതികളെല്ലാം കൂടുതൽ കൂടുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടാനുള്ള കാരണം കൂടുതലാണ്. അപ്പോഴാണ് പലപ്പോഴും ഇവർ ഇങ്ങനെയാവാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ അടുക്കിലേക്കും സൈക്യാട്രിസ്റ്റുകളുടെ അടുക്കിലേക്കും എല്ലാം എത്തുന്ന രക്ഷിതാക്കൾ അത്ഭുതത്തോടെ ഇതെല്ലാം സ്മാർട്ട് ഫോണിൽ നിന്നാണ് ലഭിച്ചതെന്ന് അറിയുമ്പോൾ അത്ഭുതത്തോടെ ഞെട്ടാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അതിലെല്ലാം ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവരിടപെടുന്ന എല്ലാ മേഖലയിലും നമ്മുടെ ഒരു നിയന്ത്രണവും ഒരു വീക്ഷണവും മേൽനോട്ടവും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയം ചെലവഴിക്കാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ മേൽനോട്ടം വഹിക്കുവാനും അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുവാനും അവരോടൊപ്പം ചങ്ങാത്തം കൂടി അവരുടെ കാര്യങ്ങളിൽ കൂടി പൂർണ്ണ ശ്രദ്ധ നൽകുന്ന പാരൻറ്റിങ് രക്ഷാകർത്തൃത്വത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നല്ല മക്കളെ വളർത്തിയെടുക്കുവാനും ആ മക്കൾ നാളെ നമുക്ക് കൺകുളിർമയാവുന്ന ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുന്ന നല്ല ഇമാമിങ്ങളാക്കി അവരെല്ലാം അള്ളാഹു മാറ്റുമാറാവട്ടെ. റബ്ബ് അത്തരത്തിൽ അവരെ നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. പുതുതലമുറയും ചില ചിന്തകളും. കാലിക പ്രാധാന്യമുള്ള ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്. ഇൻസൈറ്റ് സമാപിക്കുന്നു.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കാം. മോർണിംഗ് ലൈവ് ഷോയുടെ നിറമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം പുലരിവട്ടത്തിന്റെയും തിരുമൊഴികളുടെയും മനോഹരമായ എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നു മോർണിംഗ് വൈബ്സ്. ഇന്നത്തെ വൈബ്സിന്റെ തുടക്കം ഇൻസൈറ്റിലൂടെ തന്നെയാകട്ടെ. നമ്മോടൊപ്പം ചേരുന്നു സജാദ് ബിൻ അബ്ദുർ റസാഖ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. റബ്ബി ഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹലുൽ ഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ, ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ വരവിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു. ആത്യന്തികമായി ഏകദൈവാരാധനയിലേക്ക്, ഏകനായ സ്രഷ്ടാവിലേക്ക്, ദൈവികമായ പന്താവിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന സദുദ്ദേശമായിരുന്നു അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്ന് പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ. മുഹമ്മദ് നബിയോട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ആരാധനകർഹനായിട്ടില്ല എന്നും അള്ളാഹു മാത്രമാണ് ആരാധനകർഹനായിട്ടുള്ളത് എന്നും അതിനാൽ അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നും ബോധനം നൽകിക്കൊണ്ടല്ലാതെ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. അപ്പോൾ ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി ജനങ്ങളോട് പറഞ്ഞത് ഏകദൈവാരാധനയാണ്, ഏകദൈവ വിശ്വാസമാണ്. അത് നമുക്ക് അവരുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞത് 25 പ്രവാചകന്മാരുടെ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ പേരുകളാണെങ്കിലും പരിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിട്ട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. വ ഇൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ. ഖുർആൻ്റെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൻ്റെ 24-ാമത്തെ വചനമാണ്. സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ്റെ നിയോഗം കഴിഞ്ഞു പോകാത്ത ഒരൊറ്റ സമുദായവുമില്ല. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അതാണ് മോക്ഷത്തിൻ്റെ മാർഗം, ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഈ ഒരു മാർഗദർശനത്തിൻ്റെ പാത, അത് നിങ്ങൾ പിന്തുടരുക, മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന യാഥാർത്ഥ്യം, ഇതാണ് അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗഹീദും ആഖിറത്തും, ഇത് എല്ലാ പ്രവാചകന്മാരുടെയും സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നൂഹ് അലൈഹിസ്സലാം, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു. ഖുർആൻ്റെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 59-ാമത്തെ വചനത്തിലും 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 23-ാമത്തെ വചനത്തിലും അള്ളാഹു തആല ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്, അപ്രകാരം നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. മഹാനായ ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം, ഹൂദ് നബിയുടെ പ്രബോധനത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 50-ാമത്തെ വചനത്തിൽ, വ ഇല ആദിൻ അഹാഹും ഹൂദ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു. അപ്രകാരം ആദ്യ സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 73-ാമത്തെ വചനം, വ ഇലാ സമൂദ അഹാഹും സ്വാലിഹ അപ്രകാരം സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം പറഞ്ഞയച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. മദിയൻ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് നബി അലൈഹി ഇസ്ലാം, ഖുറാൻ്റെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 84-ാമത്തെ വചനം, വ ഇല മദിയന അഖാഹും ഷുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും ഇൻ ഇലാഹിൻ ഗൈറുഹു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഖലീലുല്ലാ, അള്ളാഹുവിൻ്റെ ആത്മസുഹൃത്തെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ആ ഇബ്രാഹിം നബിയുടെ പ്രബോധനത്തെക്കുറിച്ച് ഖുറാൻ പറയാണ്, 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൻ്റെ 16-ാമത്തെ വചനം, വ ഇബ്രാഹിമു ഇദ് ഖാല ലി ഖൗമിഹി അബ്ദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ സൂക്ഷിക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയും പറഞ്ഞത് ആ ജനതയോട് ആത്യന്തികമായി പറഞ്ഞത് നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒന്നിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞതും ഇതേ ആശയമാണ്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞതും ഇതേ ആശയമാണ്. ഈസാ അലൈഹിസ്സലാം എവിടെയെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ലോകരക്ഷകൻ എന്ന അർത്ഥത്തിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഖുറാൻ്റെ 3-ാം അധ്യായം അൽ ഇമ്രാൻ സൂറത്തിൻ്റെ 51-ാമത്തെ വചനം, ഖുറാൻ്റെ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 36-ാമത്തെ വചനം, ഖുറാൻ്റെ 5-ാം അധ്യായം സൂറത്തു മാഇദയുടെ 72-ാമത്തെ വചനം, ഇവിടെയൊക്കെ അള്ളാഹു താല ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്ത് മുസ്തഖീം. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. അള്ളാഹു എൻ്റെയും രക്ഷിതാവാണ്, നിങ്ങളുടെയും രക്ഷിതാവാണ്. ഞാനാണ് രക്ഷിതാവ് എന്നല്ല, അള്ളാഹു എൻ്റെയും രക്ഷിതാവാണ്, നിങ്ങളുടെയും രക്ഷിതാവാണ്. അതിനാൽ അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ഇതാകുന്നു നേരായ മാർഗം എന്ന് ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ചു. അന്തിമ ദൂതനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഖുറാൻ്റെ 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ വചനം, കുൽ, നബിയെ പറയുക, ഇന്നമാ അദുഉ റബ്ബി, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക് ബിഹി അഹദ, ഞാൻ അവനോടൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ നമ്മൾ പ്രവാചകന്മാരുടെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഏറ്റവും ബേസിക്കായി പഠിപ്പിച്ചൊരു കാര്യം, അള്ളാഹനെ ആരാധിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള പരമമായ ഒരു സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജനതയോട് പറയുന്നത്, അതാണ് ഏറ്റവും മർമ്മം, അതാണ് ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി ഭൂമിയിൽ എന്ത് നോളജ് നമുക്കുണ്ടായിട്ട് എന്താണ് കാര്യം? അവൻ മാത്രമാണ് ആരാധ്യനെന്ന പരമമായ യാഥാർത്ഥ്യം, പരമമായ സത്യം, ആ പ്രാപഞ്ചികമായ സത്യം, അത് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഭൗതികമായി നമ്മൾ എത്ര നോളജ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാധന, പ്രാർത്ഥന, അത് ഏകനായ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്ന്.
0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ്.
2: നമ്മൾ ഒരു ഷെഡ്യൂൾഡായ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഇനി നമുക്കൊന്ന് മനസ്സിനൊരു റിലീഫ്, ആശ്വാസത്തിലേക്ക് വരാം. സ്വരം കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. നമുക്കറിയാം താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ വരികളുടെ ആ ഒരു കൂടെ സഞ്ചരിക്കുന്ന ഒരു ഹൃദ്യമായ ഒരു അനുഭൂതിയായിരുന്നു സ്വരം നമുക്ക് പ്രദാനം ചെയ്തത്.
1: മാഷാല്ലാ, നമുക്ക് ആരോഗ്യ വിചാരത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അനുസാരി,
0: അത്
1: ഈ ഒരു പീസ് റേഡിയോയുടെ എപ്പിസോഡുകളിൽ പ്രോഗ്രാമുകളിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ആരോഗ്യ വിചാരം. അപ്പോൾ നമുക്ക് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ ജംഷീർ വീറ്റിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൂടെ മൂസ പി പീസ് റേഡിയോ പ്രതിനിധിയുണ്ട്. വായയിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളും ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വയലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാൽ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് പറയാമോ?
3: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയണത് ഹൈ ചാൻസ് ആണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവെ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
2: ഓക്കെ, അപ്പോൾ ഇത് ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരേ എന്നൊരു സംശയം ഉണ്ടാവും.
3: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പോൾ അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പൊതുവേ പറയുക സർജറി തന്നെയാണ്
2: ഏറ്റവും
3: ഉചിതം. അത് തന്നെയാണ്. ഇപ്പം നമ്മൾ നാവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷനും കീമോ ഒക്കെ പറയാറുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെൻറ്റും നല്ല റെസ്പോൺസും ആണ്. അത് കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിന്, മറ്റൊരു കാരണം നമ്മൾ അതിൻ്റെ ആക്സസ് ഭയങ്കര ബാക്കിലാവുമ്പോൾ സർജിക്കലി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി സർജറി എന്ന് പറയുന്നത്. നമ്മൾ ആ നാവിൻ്റെ ഭാഗം ഒഴിവാക്കുക, അതിനോട് ബന്ധപ്പെട്ട് കഴുത്തിലെ കഴലകളിലൂടെ അതിൻ്റെ കൂടെ സർജറി ചെയ്യും എന്നുള്ളത്.
2: ഓക്കെ, ഈ പിന്നെ കഴുത്തിലെ കഴലകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ നേരത്തെ എനിക്കൊന്ന് പഴയ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ ഈ കഴലകൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ സാധാരണ മുറിവൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴലകൾ വരിക എന്ന് പറയാറുണ്ട്, അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണോ?
3: അത് കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് കഴലകളും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാവുന്ന കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് കഴല വീങ്ങി ഇതായിട്ടൊക്കെ വരും. അതേപോലെ നമ്മൾ കുട്ടികളിലൊക്കെ TB അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായിലെ ഇൻഫെക്ഷന്, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലുകൾ വരും. ഇതിനെ ഒന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിക്കാനോ പേടിക്കാനോ പാടില്ല ആളുകൾ. അപ്പം കഴുത്തിലെ കടലുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളോട് എടുക്കണം.
2: സർജറിയുടെ
3: ഭാഗമായിട്ട് അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിൽ ഉള്ളത് വളരെ ഏളി ആണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യുക, അതിന്
2: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും.
3: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി, ക്യൂർ എന്നല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട്, രോഗമുക്തി
2: അതന്നെ, അതിന് വേണ്ടി അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരാനുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നുള്ളത്. അപ്പോൾ അതെന്താന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
3: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശവും ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാലും അങ്ങനെ. ഇപ്പോൾ ഒരു ആർ ബി സി ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയും, ആർ ബി സി എന്ന രക്താണോ ചുവന്ന രക്താണോ, അത് 120-121 ദിവസം അത് ചത്തുപോകും, വേറെ ഒന്നും
2: വരും.
3: അപ്പോൾ അത് എത്ര നാണോ ചത്തു പോകുന്നത് അത്രയേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മൾ ശരിക്കും ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലാണിതുള്ളത്. അപ്പോൾ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നതുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല. അപ്പോൾ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
2: അപ്പൊ
3: ഈ സാധാരണ വെച്ചാൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. പൊതുവെ സി ടി സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
2: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോട് കൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറേ, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു സംശയം, ഇപ്പം ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
3: അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറേ അവരൊരു ബിസിക്ക് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ്, അവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000 മുതൽ 25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ സി ടി സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം ടി ബി, പഴുപ്പ്, ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
2: അങ്ങനെയാണ്.
3: അപ്പൊ പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
2: അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
3: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാൻ കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യമാവാറുണ്ട്, സമയം, പൈസ, പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
2: അങ്ങനത്തെ
3: കാര്യങ്ങളാണ്.
2: സ്വാഭാവികമായിട്ടും ആളുകള് പിന്നെ അത് ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒ പിയിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
3: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരെ ആണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്, നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
2: അപ്പൊ സാർ, നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്നെ നമ്മള് ഇതിൽ പെറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാവുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറെ ആശങ്കകൾ ഉണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താലേ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതുപോലത്തെ കുറെ ആശങ്കകൾ ഉണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്?
3: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ആൾ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്താ വായ, നാവ്, താടിയല്ല്, ഇതിന്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരില്ലേ എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു കാരണം പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ, സംസാരിക്കാൻ ബുദ്ധിമുട്ടും, ഇങ്ങനത്തെ കൺസേൺ ഉണ്ട്. അവർ സർജറിക്ക് ഭയങ്കരമായിട്ട് മടിക്കും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏളി ടങ്ങാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയണതാണ് ഏളി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വായിലൂടെ ഉള്ളുകളിൽ വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പൊ അത് ഇതൊക്കെ കാരണങ്ങളുണ്ട്, ഇത് നമ്മളെ പേടി അതാവശ്യമാണെന്നാണ്.
2: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
3: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ
2: ജീവനും ഇതാണ്. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മറ്റു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
3: ഏറ്റവും തുടക്കത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒബ്സർവേഷനിലാണ് വെക്കുക.
2: ഓക്കെ,
3: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക്.
2: അപ്പോൾ ഇതിൽ ഞാൻ ഇടപെടുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷൻ്റെ കാര്യം, ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവുമോ, അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ മുറിവ് വരാൻ ഒക്കെയുള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടോ? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക?
3: അപ്പോൾ അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷൻ കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
2: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്.
3: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അത് തീരുമാനിക്കട്ടെ,
2: ആളുകൾ പല അഭിപ്രായം പറഞ്ഞിട്ട്
3: അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ
2: ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിനൊരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ.

0: അങ്ങനെയുണ്ടാവും.
1: അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലെ? കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾക്ക് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സാധാരണ പറഞ്ഞു.
0: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. ഒന്ന്, രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി, രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞ് തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല,
1: നോർമൽ അരുതിയിലേക്ക് തന്നെ എത്തി വരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
0: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് നമുക്ക് അറിയാതെ ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
1: ഒബ്സർവ് ചെയ്തിട്ടാണ്
0: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ പോവുക ചെയ്യുക.
1: അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നത് മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഇടണം, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
0: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക് നമ്മൾ ഏതൊരു വായലുള്ള സർജറിക്കും പൊതുവെ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പോൾ അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
1: അത്
0: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും. അപ്പോൾ ഒരു 2-3 ദിവസം വെള്ളം, ജ്യൂസ് 2-3 ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവർ, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുന്ന നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
1: പെട്ടെന്ന്
0: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ലൈറ്റ് ജ്യൂസുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരുടെ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തിറക്കാനും പറ്റും.
1: അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ,
0: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷെ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും ഏളിയാണെങ്കിലും ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളിൽ ഉണ്ടാവുന്ന സംശയം, ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളത്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കണം എന്നുള്ളൊരു സംശയം.
0: അത് കീമോ ആണെങ്കിൽ സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും, ഒരു 5 ഡേയ്സിലൊക്കെ. നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണ്, 4-5 ദിവസം നമ്മൾ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക്, 8-9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
1: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക് പോകാൻ
0: ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക ഒരു, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാൻ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
1: ഫിറ്റ്നസ് വീണ്ടെടുത്തു
0: വരാറുണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
1: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
0: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവില്ല കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
0: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോടൊന്നും അവർ മാനസികമായിട്ട് ഒന്ന്
1: ഉൾക്കൊള്ളും.
0: അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണ്
1: വേദന, പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
0: ഗുളികകളാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക.

0: എന്നൊക്കെ മാറി പിന്നെ
1: ഗുളികകളായിട്ട്
0: ഓറൽസ് ഗുളികകളിലേക്ക്
1: കഴിക്കാൻ പറ്റുന്ന
0: മാറ്റുന്നു.
1: ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളെ കൊട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ് നമ്മൾ
0: തിരിച്ചു വിടുന്നത്. ഓക്കെ, പിന്നെ സാധാരണ ഈ ഇപ്പം നമുക്കറിയാം പലപ്പോഴും രോഗികൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
1: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയാം,
0: ഫോളോ അപ്പ്.
1: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോണ ഷുഗർ ഉള്ള ആള് മാസം എല്ലാ മാസവും നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ പറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോൾ ഉണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാതെ.
0: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ
1: ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
0: എടുത്താൽ മതി എന്നുള്ളതാണ്
1: പാടുള്ളൂ.
0: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ മൗത്ത് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, പക്ഷേ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
1: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കോഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായയിലൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന പല ക്യാൻസറിലും അതൊക്കെ
0: കാണാറുണ്ട്.
1: അത് സ്മോക്കിംഗ് പൊതുവേ എന്തുണ്ട് വെച്ച് കഴിഞ്ഞാല് ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയ റിസ്ക് ആണ് എന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
0: ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, ലഹരി പിന്നെ പാന് ഗുടുക്കയൊക്കെ ഉപയോഗിക്കണതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നാൽ
1: നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നിക്കോട്ടിനാണ് അഡിക്ഷൻ സ്മോക്കിങ്ങിൽ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷന് ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക,
0: ഇത്
1: നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
0: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങൾ അതിലേക്ക് തിരിച്ചു പോകരുത്.
1: അവരോട് അത്രല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25%, ഒരു 40% എന്തോ ഒരു കണക്കുണ്ട്. അത് എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും കാരണക്കാരൻ, ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസും ആണ്. അപ്പൊ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ ഇത്. ക്യാൻസർ മാത്രമല്ല, മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ് ഇപ്പൊ ഈ പറഞ്ഞ
0: നല്ലൊരു പങ്കാണ് ഇവർക്ക്.
1: ഷുഗർ ഉണ്ടാക്കാൻ, അത് ലിവർ ഫെയിലിയർ, ഇങ്ങനെ കുറെ കാരണങ്ങൾ ഒന്നിച്ച്.
0: ഓക്കെ, ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം. ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
0: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ച ഇവിടെ അവസാനിക്കുന്ന സമയത്ത്, താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
1: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞത് സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയിലെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കോഹോളിസം, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഈ എൻ ഡി ഡോക്ടറെയോ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പിക്കുക, അത് മാത്രമുള്ളൂ.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വായിലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
1: നമ്മൾ പുണ്ണ് കോമൺ ആണ്,
0: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്,
1: അതെ.
0: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയും തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയായിരുന്നു. സർഗ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ ജംഷീർ വീട്ടിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി പങ്കെടുത്ത സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വായിലെ ക്യാൻസർ ചികിത്സാരീതികളും ശസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാം. അതോടൊപ്പം ഒരു പ്രാർത്ഥനാ പഠനം സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കുക കൂടി ചെയ്യാം. ഭക്ഷണ ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മോട് പങ്കുവെക്കുന്നു സഫീർ അൽ ഹൈകമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയുള്ളവരായിത്തീരണം. ആ നന്ദി കാണിക്കുന്നതിന് പ്രകടമായ ഒരു രൂപമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് ഭക്ഷണം നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദി സൂചകമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭക്ഷണമെന്ന അനുഗ്രഹം എത്രത്തോളം വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചുറ്റും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എല്ലും തോലുമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ വഴിയോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മോടും മറ്റും യാചിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭക്ഷണം ലഭിക്കാത്ത അനേകായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ ഭക്ഷണം എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആ പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദീ അത്വഅമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി ولا قوة الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة. പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചുള്ളേണ്ടതാണ്. അൽഹംദുലില്ലാ എന്നാണ് ആദ്യം പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി എങ്ങനെയുള്ളവനാണ് അവൻ? അത്വഅമനീ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ത്വാ ആണ്, പുള്ളിയുള്ള ത അല്ല ത്വാ ആണ്. ആ ത്വാ ഇന് സുക്കൂനാണ്. അത്വഅമനി എന്ന് ത്വാഇന് ഫത്തഹട്ട് പറയരുത്, തെറ്റാണ്, സുക്കൂനാണ്. അത്വഅമനി അവിടെ മീമിന് ഫത്തഹാണുള്ളത്. അപ്പോൾ അത്വഅമനി എന്ന് മീമിന് സുക്കൂനിട്ടുകൊണ്ട് ചൊല്ലാൻ പാടില്ല. അത്വഅമനി അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി അത്വഅമനി എന്നെ ഭക്ഷിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. ഹാദാ ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ചവൻ. വറസഖനീഹി വറസഖനീഹി അവിടെ ഖാഫിന് ഫതഹാണ്, സുക്കൂനല്ല. വറസഖനീഹി എന്ന് ഖാഫിന് സുക്കൂനിട്ട് പറയാൻ പാടില്ല. വറസഖനീഹി എനിക്ക് ഉപജീവനം നൽകിയ, ഈ ഭക്ഷണത്തിൻ്റെ വസ്തു നൽകിയ, ഉപജീവനം നൽകിയ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും. എങ്ങനെയാണ് അള്ളാഹു എനിക്ക് ഈ ഭക്ഷണം നൽകിയത്? മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. മിൻ ഗൈരി ഹൗലിൻ, അവിടെ റായിന് കസറാണ്. ഹൗലിൻ എന്ന് ലാമിന് കസറുള്ള തൻവീനാണ്. ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അള്ളാഹുവേ, നീ എനിക്ക് ഈ ഭക്ഷണവും നൽകിയത് എൻ്റെ യാതൊരു കഴിവോ എൻ്റെ യാതൊരു ശക്തിയോ കൂടാതെയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഭക്ഷണം നൽകിയ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും എന്ന പ്രാർത്ഥന നമ്മൾ ഭക്ഷണശേഷം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കൂടെ പറയുക, അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഭക്ഷണശേഷമുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സഫീർ അലിഹിക്കമി നടത്തിയ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: മക്കൾ, നമുക്കെന്നും പ്രതീക്ഷയാണ്, ആവേശമാണ്, ആഹ്ലാദമാണ്, കണ്ണിനിമ്പമാണ്. നമ്മുടെ മക്കൾ അവരുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനനുസരിച്ചുള്ളൊരു ജീവിതം, ഏറ്റവും നല്ല ഒരു സൽസ്വഭാവത്തോടു കൂടിയുള്ള ജീവിതം അവർക്കുണ്ടാകുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നമ്മളത് മുൻനിർത്തിക്കൂടിയാണ് പൂമരത്തണലിൽ എന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ മനോഹരമായ എപ്പിസോഡുകളുമായി ശ്രോതാക്കൾക്ക് മുമ്പിൽ വരാറുള്ളത്. ഇന്ന് എത്തുന്നു മുഹമ്മദ് ഷമീലും തൗഫീഖ് നിലമ്പൂരും. നമ്മുടെ ഒരു വെള്ളിയാഴ്ച എന്ന വിഷയത്തിലൂന്നി അതിൻ്റെ ഒന്നാം ഭാഗം പൂമരത്തണലിൽ കാതൂർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പഠനം ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കണമെന്ന് ഓരോ പൂമരത്തലിൻ്റെ എപ്പിസോഡിലും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ വിഷയങ്ങളായാലും അതുപോലെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ നന്നായി പഠിച്ച് നല്ല ബ്രില്യൻ്റ് ആയ കുട്ടിയായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഭാവിയെയൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നന്നായി നോക്കിക്കാണുന്നുണ്ട് എന്ന് നമുക്ക് ഓർമ്മ വേണം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പൂമരത്തണലിൽ സൂചിപ്പിക്കാറുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട് ഇന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, തൗഫീഖ് നിലമ്പൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളെല്ലാവരും പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന എപ്പിസോഡിലാണ് ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
5: അമീൻ. ഏതായാലും തൗഫീഖ്, നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരോട് സംവദിക്കാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ. ആ നിലക്ക് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, അന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു പൂമരത്തണൽ എപ്പിസോഡിലൂടെ കൂട്ടുകാർക്കായി നൽകുന്ന ഒരു വിജ്ഞാന ശേഖരം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായി ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ എത്രത്തോളമാണ് എന്നതിൽ നിന്ന് നമുക്ക് പോയിന്റുകൾ തുടങ്ങാം അല്ലേ.
6: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരന്മാരുടെ കൂടെയൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആ നിലക്ക് തന്നെ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജുമുഅയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
7: ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മളോട് തൗഫീഖ് സൂചിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസത്തിന് നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, ആ നിലക്കാണ് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അല്ലേ. അന്ന് ആദ്യമായി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ ഏത് സമയം വരെയാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ യൗമുൽ ജുമുഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക്.
6: തീർച്ചയായിട്ടും കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു 12 മണി സമയത്ത് പെട്ടെന്ന് കുളിച്ച് എല്ലാവരും പള്ളിയിൽ പോയി ആ ജുമുഅ നമസ്കാരം കഴിഞ്ഞതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച മാരിവ് നമസ്കാരത്തോടുകൂടി നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച മഗരിബ് വരെ നമുക്ക് ആ ദിവസത്തിലാണുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം എന്നുള്ളത് കേവലം ആ ഒരു മണിക്കൂറുകൾ മാത്രമല്ല എന്നാണ് കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്.
7: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയം മുതൽ ഏത് സമയം വരെയാണെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമ്മൾ വെള്ളിയാഴ്ച ദിവസം, വളരെ സവിശേഷമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്തുകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മളോട് തൗഫീഖ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ള പോയിന്റ് എന്താണ്?
6: ഇതിലൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, ആ നിലക്കുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ആ വെള്ളിയാഴ്ചയാണ് എന്ന ഒരു പ്രത്യേക ശ്രദ്ധ അതിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം.
7: ഓക്കെ, അഥവാ അന്ന് നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് കുളിക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ ആ നിലക്കല്ലേ നമ്മൾ സൂചിപ്പിച്ചത്?
6: അതെ അതെ, വെള്ളിയാഴ്ച സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്നൊരു താല്പര്യത്തോടുകൂടി അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം.
7: അതെ അതെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരോ പോയിന്റിലേക്ക് വരാം. ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്താൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന ഓരോരോ പോയിന്റിലേക്ക് വരാം. നമ്മുടെ കൂട്ടുകാർ അത് നോട്ട് ചെയ്തു വെക്കണം. ഇനിയുള്ള നമ്മുടെ വെള്ളിയാഴ്ചകൾ ഈ പൂമരത്തണലിൽ നിന്ന് കിട്ടിയ വിജ്ഞാനീയത്തിന് അനുസൃതമായി നമ്മൾ ചിട്ടപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു പൂമരത്തണലിലൂടെ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി അന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം.
6: തീർച്ചയായിട്ടും. ഇവിടെ സഹോദരൻ ഷമീല് നമ്മോട് സൂചിപ്പിച്ച പോലെ ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ മുമ്പ് നമ്മൾ എങ്ങനെയാണോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയത് അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ പള്ളിയിലേക്ക് പോകണം. കാരണം ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ചക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആവേശവും താല്പര്യവും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. സൂചിപ്പിക്കപ്പെട്ട പോലെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇമാം ബുഖാരിയും മുസ്ലിം റഹിമഹുള്ളാഹും അവരുദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ സമയം എപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്തും ആ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ ഒരു സമയത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ആ ദിവസം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
7: തീർച്ചയായിട്ടും. അപ്പോൾ കൂട്ടുകാർ ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുക, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്ന് നമ്മളോട് തൗഫീഖ് അദ്ദേഹം സൂചിപ്പിച്ചു. ആ സമയം ഏതെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥന നിർഭരമായിക്കൊണ്ട് തന്നെ ആ ദിവസത്തെ മുന്നോട്ട് നീക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നത്തെ ദിവസത്തിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് ഇവിടെ പറയുകയാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രതിഫലാർഹമാണ്, അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കേണ്ടതുമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്, അഥവാ അന്നത്തെ ദിവസം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് സൂറത്തുൽ കഹഫിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ?
6: സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ജുമുകൾക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വിശദമായിട്ട് ആ വിഷയം പറയുകയാണെങ്കിൽ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അവന്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഖിയാമത്ത് നാൾ എല്ലാവരും ഭയന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. കാരണം തൻ്റെ കാര്യം എന്താകും എന്ന് ആലോചിച്ചുകൊണ്ട് തനിക്ക് വരാനിരിക്കുന്ന രക്ഷാശിക്ഷകൾ എന്തായിരിക്കും എന്നതിനെ പറ്റിയുള്ള വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എല്ലാവരും. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അവിടെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ ലഭിക്കുമെന്നുള്ളത് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട. അതോടൊപ്പം തന്നെ രണ്ട് ജുമകൾക്കിടയിലുള്ള അവൻ്റെ പാപങ്ങളും അള്ളാഹു സുബാന നമുക്ക് പുറത്തു തരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
7: ഓക്കെ, കൂട്ടുകാർ വളരെയധികം ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇപ്പോൾ തൗഫീഖ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ മെച്ചങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അത് മിസ്സാവാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മിസ്സാവാതെ പാരായണം ചെയ്യാൻ സാധിക്കും. ഇവിടെ നേരത്തെ വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൂറത്തുൽ കഹഫും നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതു സമയം മുതൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ കൂട്ടുകാർക്കൊന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
6: അതെ അതെ, പല കൂട്ടുകാരും പിന്നെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളിതിനെ മഹത്വം കൂടി മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ എന്നുകൂടെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. മുടങ്ങാതെ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അതിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കും. ഇവിടെ സഹോദരൻ ഷമീൽ സൂചിപ്പിച്ചത് ഏത് സമയത്താണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടത്, പല മുതിർന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരു വിഷയമാണ്. കൂട്ടുകാരത് നമ്മുടെ പൂമ്പലത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും അത് അറിയിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി. വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ സൂറത്തുൽ കഹഫ് നമുക്ക് പാരായണം ചെയ്യുന്നതാണ്. അത് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെ, വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് പാരായണം ചെയ്യാനുള്ള സമയമുണ്ട്. പല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ജുമാന്റെ മുമ്പ് നമുക്ക് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രതിഫലം നഷ്ടപ്പെട്ടോ എന്നോർത്തുകൊണ്ട് ആളുകൾ പിന്നീട് അത് പാരായണം ചെയ്യാത്തതായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കാരണത്താൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശേഷമുള്ള വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പായിട്ട് നമ്മൾ അത് ഓതി തീർത്താൽ നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് തീർത്താൽ പിന്നീട് അയാൾക്ക് സൂറത്തുൽ കഹഫ് ഓതേണ്ടതില്ല, അദ്ദേഹത്തിന് അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ്. ഒരാൾ വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സുബഹ് മുതൽ അവർക്ക് പിന്നെ പ്രാർത്ഥനകളിലും അതോടൊപ്പം സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സമയമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
7: ഇവിടെ കൂട്ടുകാർക്ക് വളരെ വലിയൊരു അറിവാണ് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു സമയം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പുള്ള സമയം നമ്മളൊക്കെ സ്കൂളിലായിരിക്കും അല്ലേ? ആ സ്കൂളിലുള്ള സമയത്ത് ശേഷം നമ്മൾ ജുമുഅക്ക് പോകുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അപ്പോൾ നമുക്കത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂമരത്തലിൽ നിന്ന് കേട്ട പോലെ വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള രാവിലെയോ ഒക്കെ നമുക്കത് ചൊല്ലാം, അല്ലെങ്കിൽ ഓതി തീർക്കാം. അതുവഴി നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരിക്കലും നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വരെ സമയം വരെ കാത്തിരിക്കേണ്ടതില്ല. അങ്ങനെ കാത്തിരുന്നാൽ സ്കൂളുള്ള സമയങ്ങൾ നമുക്ക് ഒരിക്കലും അത് നിർവഹിക്കാനും സാധിക്കില്ല എന്ന്
6: നേരത്തെ ഓതാൻ ശ്രദ്ധിക്കുക. നേരത്തെ പാരായണം ചെയ്യുക പരമാവധി. പിന്നീട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം പിന്നെ ജുമുഅക്ക് ശേഷം സ്കൂളുണ്ടാകും, പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടു വന്ന് കളിക്കുന്ന സമയമാകും. അവസാനം ആ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ പരമാവധി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കും.
7: അതെ അതെ, നേരത്തെ തന്നെ, പ്രത്യേകിച്ചും സുബഹിൻ്റെ ആ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ അല്ലെങ്കിൽ ഓതാൻ പറ്റിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതായാലും ഇവിടെ മറ്റൊരു പോയിന്റ് കൂട്ടുകാർക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അന്നത്തെ മര്യാദകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പൂമരത്തണലിലൂടെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവുമായി അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എല്ലാം നമ്മൾ ജമാഅത്തായിട്ടാണ് നിർവഹിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേകമായ പുണ്യവും മറ്റും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിലെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരത്തിനൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന നിയത്തിലാവണം അന്ന് നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ശരി, നമ്മൾ ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക്, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. തൗഫീഖ്, അതൊന്ന് പറയാമോ?
6: കൂട്ടുകാരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഷമീൽക്ക് സൂചിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം സുബൈ ജമാഅത്തിന്റെ കാര്യമാണ്. നമ്മളെല്ലാവരും സുബൈ നമസ്കരിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബൈ നമസ്കാരത്തിന് ഒരു പ്രത്യേകം പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ജമാഅത്തായി നമസ്കരിക്കുന്ന സുബൈ നമസ്കാരമാണ്.
7: തീർച്ചയായിട്ടും
6: അത് കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് ഒരു പ്രത്യേകം പ്രതിഫലമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയമാകും. എന്നും കുളിക്കലില്ല, അതേപോലെ കുളിച്ചു പോയാൽ മതിയല്ലോ എന്ന ഒരു ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളിൽ വല്ലവനും ജുമുഅക്ക് വന്നാൽ അവന് കുളിക്കണം എന്ന്, നിർബന്ധമായിട്ട് കുളിച്ചിട്ടാണ് അവന് ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുളിക്ക് നമുക്ക് പ്രത്യേകത കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ കുളി നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സുന്നത്തായ കുളിയാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്ന ഒരു നിയ്യത്തോടുകൂടി നമ്മൾ സാധാരണ കുളിയിലേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് വൃത്തിയായി നമ്മൾ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സുന്നത്തുകൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അറിയേണ്ട ഒരു വിഷയമാണ് കുളി എന്നുള്ളത്.
7: ഓക്കെ, അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു പോയിൻ്റ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അതേ ഒരു കുളിയാണ് വെള്ളിയാഴ്ച കുളിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു പ്രതിഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പ്രത്യേകമായി കുളിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു നീയത്തിൽ വേണം നമ്മൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ. അപ്പോഴേ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടത്. ഏതായാലും നമ്മൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ നമ്മളൊരു പ്രത്യേകമായി നോട്ട് ചെയ്തെടുക്കണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കൂട്ടുകാർ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് പോയിന്റുകൾ കൂട്ടുകാരോടായി പറയാനുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കണം. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ പൂമരത്തണലിലൂടെ പഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ മുഹമ്മദ് ഷമീലും തൗഫീഖ് നിലമ്പൂരും ചേർന്നൊരുക്കിയ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഒരു വെള്ളിയാഴ്ച ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
8: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ഓക്കെ, നമ്മൾ എത്തി നിൽക്കുന്നത് നുറുങ്ങുകളിലേക്കാണ്. ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ രചിച്ച ഒരു ഓർമ്മക്കുറിപ്പ് എന്ന നുറുങ്ങുകൾ നമ്മിലേക്ക് ശബ്ദം നൽകുന്നു ഷെഫീഖ് വണ്ടൂർ.
9: ഒരു ഓർമ്മക്കുറിപ്പ്, രചന ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ. 1000 സംവത്സരങ്ങൾ കൊഴിഞ്ഞുപോയാലും യുഗങ്ങൾ പലതവണകളായി മാറിമറിഞ്ഞാലും ഒരു മനുഷ്യായുസിന്റെ അവസാന ശ്വാസം നിലക്കുന്നതുവരേക്കും ആരുമാരും മറക്കാൻ ഇടയില്ലാത്തൊരു കാലമാണ് ഏതൊരാൾക്കും അയാളുടെ കുട്ടിക്കാലം. എക്കാലവും നമ്മെ ഓർമ്മിച്ച്, നമ്മളെ നല്ല നല്ല സ്വഭാവമഹിമകൾ പഠിപ്പിച്ച്, നമ്മളുടെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ നമ്മളിലെ നന്മകൾ മാത്രം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും കുഞ്ഞുനാളിൽ. നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുനാഥ, നമ്മുടെയെല്ലാം വഴികാട്ടിയായ ടീച്ചറമ്മ, ജോലിക്കായി കാലത്ത് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതും വൈകുന്നേരം വീട്ടിലേക്ക് തിരികെ പോകുന്നതും നമ്മുടെ വീടും കടന്ന്. ചില ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ ടീച്ചറമ്മയുടെ കൂടെയാവും പള്ളിക്കൂടത്തിലേക്ക് പോവുക. ടീച്ചറമ്മയെ വഴിയിൽ കണ്ടാലുടനെ ഉമ്മാക്ക് എന്നെക്കൊണ്ടുള്ള പരാതികളായി. ടീച്ചറെ, ഇവന് കുറച്ചീ കുരുത്തക്കേട് കൂടുതലാ, ഓൻ്റെ കാർണോര് ആന്ത്രുവിൻ്റെ കൈമെന്ന് നല്ലോണം കിട്ടുന്നുണ്ട്, എന്നിട്ടും ഓൻ്റെ കുരുത്തക്കേടിന് ഒരു കുറവുമില്ല. ഓൻ ചെറിയ കുട്ടിയല്ലേ ഉമ്മ, അവൻ വലിയ ആളാവുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ടീച്ചറമ്മ ഉമ്മാൻ്റെ പരാതിക്ക് അവിടം തടയിട്ടു. എന്നോ പൊഴിഞ്ഞുപോയ ചട്ടയില്ലാത്ത പാതിമുറിഞ്ഞ സ്ലേറ്റും കടിച്ചു തിന്നു തീരാറായ സ്ലേറ്റ് പെൻസിലും ബട്ടൺസ് പൊട്ടിയതിനാൽ വലതു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ച ട്രൗസറുമിട്ട് ടീച്ചറമ്മയുടെ കൂടെ ഞാൻ പള്ളിക്കൂടത്തിലേക്ക് നടന്നു. ബജാറിലെത്താറായപ്പോൾ റോഡ് മുറിച്ചു കടക്കാനായി ടീച്ചറമ്മ എൻ്റെ ഇടതുകൈയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. സ്കൂളിലെത്തി എൻ്റെ ചങ്ങാതിമാരായ സഹപാഠികളെല്ലാവരും എത്തിത്തുടങ്ങി. ഓരോരുത്തരായി എല്ലാവരെയും ഹാജർ വിളിച്ചു, ക്ലാസ് ആരംഭിച്ചു. തറയും പറയും സ്ലേറ്റിൽ എഴുതി പഠിപ്പിച്ചു. ചിലർക്ക് എഴുതാനറിയില്ല, ടീച്ചറമ്മ അവരെ കൈപിടിച്ച് ബോർഡിൽ എഴുതി പഠിപ്പിച്ചു. പിന്നീട് പാട്ടുകൾ പഠിപ്പിച്ചു, പിന്നെ കഥകളായി. വാനത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറക്കുന്ന ഒരു അപ്പൂപ്പൻതാടിയുടെ കഥകൾ പറഞ്ഞുതരും. അങ്ങകലെ ആകാശത്താഴ്വാരത്ത് നീലനിലാവുള്ളൊരു രാത്രിയിൽ വെള്ളക്കോടിയണിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്ന രമ്പിളി മാമൻ്റെ കഥകൾ പറഞ്ഞുതരും. കുഞ്ചിയമ്മയുടെ 5-ാമത്തെ മകൻ ഓമനക്കുഞ്ചു പഞ്ചാര വിറ്റു നടന്നു നാട്ടിൽ പാട്ടായ കഥ. 1-ാം കുന്നിൽ 1-ടി കുന്നിൽ 1000 കിളികൾ കൂടുവെച്ച കഥ എന്നും വിജയത്തിൻ്റെ വീരഗാഥകൾ മാത്രം പറയാനുള്ള ആമച്ചാരുടെ കഥ. ജയിക്കാനായി പലതവണ പലവിധ അവസരങ്ങളുണ്ടായിട്ടും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന വടക്കൻ പാട്ടിലെ പാവം ചന്തുച്ചേകവരെ ഓർമ്മിപ്പിക്കും വിധം ദുഃഖപുത്രനായ മുയലച്ചൻ്റെ കഥ. ഉച്ചനേരം മണിയടിക്കുന്നതുവരെ അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുതരും. ഉച്ചഭക്ഷണ സമയമായി. എല്ലാവരോടും വരിവരിയായി ഭക്ഷണശാലയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. എല്ലാവരുടെയും പിറകിൽ ചൂരലുമേന്തി ടീച്ചറമ്മയുണ്ടാകും. തല്ലാനൊന്നുമല്ല, ഒന്ന് പേടിപ്പിക്കാൻ. ടീച്ചറമ്മ ആരെയും തല്ലിയ ചരിത്രമില്ല. എല്ലാവർക്കും വലിയ ബഹുമാനമാണ് ടീച്ചറമ്മയെ. അതിനാൽ തന്നെ 100 കണക്കിന് മേലെ ശിഷ്യഗണങ്ങൾ ടീച്ചറമ്മക്കായുണ്ട്. ഉച്ചഭക്ഷണം അധികവും ഉപ്പുമാവാണ് പതിവ്. കുട്ടികളെ വരിവരിയായി അരികിൽ നിർത്തി എല്ലാവർക്കും ഒരേ അളവിൽ ഓരോരുത്തർക്കും വിളമ്പാൻ പാചകക്കാരനോട് നിർദ്ദേശിക്കുന്ന ടീച്ചറമ്മ അവിടെയും മറ്റുള്ള അധ്യാപകർക്ക് മാതൃകയാവുകയായിരുന്നു. തൻ്റെ കുട്ടികളെല്ലാം ഉച്ചഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ടീച്ചറമ്മ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുള്ളൂ. തൻ്റെ ക്ലാസ്സിലെ ഓരോരോ കുട്ടികളും ടീച്ചറമ്മക്ക് സ്വന്തം മക്കളായ പ്രിയനും പ്രീതയുമായിരുന്നു. നമ്മളൊന്നും ചിന്തിക്കാത്ത മേഖലകളിലേക്ക് വളരെ മനോഹരമായ അറിവിൻ്റെ വെളിച്ചം വീശുന്ന അധ്യാപനങ്ങളായിരുന്നു ടീച്ചറമ്മ ശിഷ്യഗണങ്ങളായ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. കാലങ്ങൾക്ക് മറവിയുടെ തണൽ വിരിക്കാത്ത മനസ്സുമായി താൻ നന്മകൾ മാത്രം പഠിപ്പിച്ചുവിട്ട ഒരുപാട് ശിഷ്യന്മാരുടെ ഉന്നമനത്തിൻ്റെയും ഉയർച്ചയുടെയും വാർത്തകളറിഞ്ഞ് സന്തോഷിച്ചും ചുരുക്കം ചില ശിഷ്യന്മാരുടെ അകാല വേർപാടിൻ്റെ കരളുരുകും കഥകളറിഞ്ഞ് കണ്ണുനീർപ്പൊഴിച്ചും ആ പഴയ നള്ളിയാട്ട് തറവാട് വീടിൻ്റെ കോലായിൽ ഏകാഗിയായിരിപ്പുണ്ട് നമ്മുടെ വാത്സല്യനിധിയായ ടീച്ചറമ്മ. പോയിപ്പോയ കാലങ്ങൾ തിരിച്ചുകിട്ടാൻ ഏറെ ആഗ്രഹമെങ്കിലും ഒരിക്കലും തിരികെ വരാതെ ഓർമ്മകളിൽ മറഞ്ഞുപോയതാണ് അത്രമേൽ പ്രിയപ്പെട്ട ഇന്നലകൾ. നമ്മുടെ സ്നേഹനിധിയായ ഗുരുനാഥയ്ക്ക്, ടീച്ചറമ്മയ്ക്ക് പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും നേർന്നുകൊണ്ട് ഇങ്ങിവിടെ നിന്നും പ്രിയ ശിഷ്യൻ.
2: ചെറിയ വരികളിൽ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഹാരിസ് ഫാരിസ് വേറ്റുമെല്ലിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രചനക്ക് ഷെഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
3: അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച നാമങ്ങൾ അസ്മാഉൽ ഹസ്ന, അത് പല എപ്പിസോഡുകളിലായി നമ്മിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാം തന്നെയാണ് അസ്മാഉൽ ഹസ്ന. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അൽ മലിക് അൽ മലീഖ് എന്ന നാമത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ഷമീർ മദീനി.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കാൻ സൂക്ഷിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളാണ് അൽ അസ്മാഉൽ ഹുസ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ നാമങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, പടച്ചറബിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ ആവേശത്തോടെ സന്തോഷത്തോടെ അനുധാവനം ചെയ്യുവാൻ അനുസരിക്കുവാനും നമുക്കാകുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഈ പഠന സീരീസ് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ നമ്മൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായൊരു നാമമാണ് അൽ മലിക്. അതേപോലെ അൽ മലീഖ് ഏകദേശം സമാനമായ രണ്ട് പദങ്ങളാണ് അർത്ഥതലത്തിൽ. സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു എന്നതാണ്. അതല്ലെങ്കിൽ രാജാവാണ് എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും എല്ലാറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ കഴിവുള്ളവൻ, താൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഫഅലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള, അവൻ്റെ ആധിപത്യത്തിന് പുറത്ത് ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലുമാണ്. അവിടെ താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അപ്പോൾ അൽ മലിക് അൽ മലീഖ് എന്നീ നാമങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പോസിറ്റീവായ ഗുണാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു അറിവ് കൂടിയാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തിൽ. അവിടെ അള്ളാഹു പ്രത്യേകം അൽ മലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു. എല്ലാറ്റിൻ്റെയും അധികാരമുള്ള രാജാവാണ്, എല്ലാ ലോകത്തിൻ്റെ എല്ലാറ്റിലും അധികാരം നടപ്പിലാക്കാൻ കഴിവുറ്റ രാജാതിരാജനാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അതിലിങ്ങനെയുണ്ട് സ്വഹീഹ് മുസ്ലിമിലെ റിവായത്തിൽ, അള്ളാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത്, അള്ളാഹുവെ നീയാണ് സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ, രാജാതിരാജൻ നീയാണ്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു പ്രവാചക വചനം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു യൻസിലു തബാറക്ക വതആല, യൻസിലു റബ്ബുന തബാറക്ക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ അന്ത്യസമയത്ത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നാണ്. എന്നിട്ട് പറയും, ആ ഹദീസിലുമുണ്ട്, അനൽ മലിക് അനൽ മലിക്, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന രാജാതിരാജൻ ഞാനാണ്. മൻ ദല്ലദി യദ്ഊനി ഫഅസ്തജീബ ലഹ്, അതുകൊണ്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാൻ, ഞാനവർക്ക് ഉത്തരം ചെയ്യാം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എല്ലാം ആ റബ്ബിൻ്റെ ആധിപത്യത്തിലും അധികാരത്തിലും ഉടമസ്ഥതയിലുമാണ്, എല്ലാം അവൻ്റെ കൈകളിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ആ ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും അഭിമാനവും ശക്തിയും നിസ്സാരമല്ല. ലാ മലിക ഹഖീഖതൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ സാക്ഷാൽ ഉടമസ്ഥാവകാശം, എല്ലാറ്റിൻ്റെയും ഉടമ അള്ളാഹുവാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥതയും അധികാരവുമുള്ള രാജാതിരാജൻ അള്ളാഹുവാണ്. അല്ലദി യംലിക്കു കുല്ല ഷൈ, എല്ലാറ്റിനെയും ഉടമപ്പെടുത്തിയ സാക്ഷാൽ ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഭരണാധികാരി നിയന്താവ് അള്ളാഹുവാണ്. ബാക്കി എല്ലാവരും ഒരുപക്ഷെ ദുനിയാവിൽ മലിക്, രാജാവ് എന്ന് തന്നെ അവർ പറയുന്നുണ്ടാകും. അവർക്ക് പലതരത്തിലുള്ള സൗകര്യങ്ങളും കഴിവുകളും എല്ലാമുണ്ട്, പക്ഷെ ആപേക്ഷികം മാത്രമാണ്, ആപേക്ഷികമാണ് അവരുടെ അധികാരവും ആധിപത്യവും ഇടപെടലുമൊക്കെ. മറ്റുള്ളവരുടെ സഹായം അവർക്ക് ആവശ്യമാണ്. എത്ര വലിയ രാജാവായിരുന്നാലും അയാൾക്ക് പരിചാരകരില്ലാതെ കഴിയുകയില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ വൈദ്യർ വേണം, ഡോക്ടർ വേണം. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാചകക്കാർ വേണം. വസ്ത്രമുണ്ടാക്കി കൊടുക്കാൻ തയ്യൽക്കാരും അതേപോലെ തുന്നൽക്കാരുമൊക്കെ വേണം. അവർക്ക് കാവൽക്കാരും പരിചാരകരുമൊക്കെ വേണം. ഇങ്ങനെ ഒട്ടേറെ ആളുകളെയും സംവിധാനങ്ങളെയും ആശ്രയിച്ചു കൊണ്ടാണ് അവരൊക്കെ കഴിയുന്നതെങ്കിൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എല്ലാറ്റിനെയും ഉടമപ്പെടുത്തിയ സാക്ഷാൽ ഉടമസ്ഥനായി അള്ളാഹു മാത്രമേയുള്ളൂ. വഇലൈഹി യുർജഉൽ അംറു കുല്ലു ഫഅബുദുഹു വതവക്കൽ അലൈഹി, സൂറത്ത് ഹൂദിൻ്റെ അവസാന വചനം 123-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇലൈഹി യുർജഉൽ അംറു കുല്ലു, എല്ലാ കാര്യങ്ങളും അവനിലേക്കാണ് മുടക്കപ്പെടുന്നത്. ഫഅബുദുഹു, അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. വതവക്കൽ അലൈഹി, അവനിൽ സർവസ്വവും ഭരമേൽപ്പിക്കുക. അപ്പോൾ പടച്ചറബ്ബാണ് എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥൻ, അവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവനാണ് എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥതയും അധികാരവുമുള്ള രാജാതിരാജൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം അതിശക്തമാകും, രൂഢമൂലമാകും എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. ആ പടച്ചിറബിലേക്ക് മാത്രമായിരിക്കും അയാളുടെ മനസ്സും ശരീരവും തിരിയുന്നത്. അവനിൽ തവക്കുലാക്കി അവൻ്റെ തീരുമാനമനുസരിച്ച് മാത്രമേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ എന്നറിയുമ്പോൾ എല്ലാം തരുന്നതും തടയുന്നതും അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും അവനല്ലാത്ത ഒരാളോടും അവൻ പ്രാർത്ഥിക്കുകയോ അവരോട് സഹായം തേടുകയോ ചെയ്യുകയില്ല. അള്ളാഹുവാണ് യഥാർത്ഥ അധികാരി. യഥാർത്ഥത്തിലുള്ള അധികാരമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടമായ രൂപമാണ് നൽകലും തടയലും, ചിലരെ ഉയർത്തലും വേറെ ചിലരെ താഴ്ത്തലും ഒക്കെ. ആ ഒരു അധികാരത്തിൻ്റെ ഉടമസ്ഥതയുടെ ഒരു പൂർണ്ണതയായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് സൂറത്തു ആലിമ്രാൻ 3-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ആ ഒരു മേഖലയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധേയമായ ചില പരാമർശങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അള്ളാഹുവെ, രാജാതിരാജനായ അള്ളാഹുവെ, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ അധികാരിയും ഉടമസ്ഥനുമായ അള്ളാഹുവെ, തുഅത്തിൽ മുൽക്ക്, നീയാണ് ആധിപത്യം നൽകുന്നത്, അധികാരം നൽകുന്നത്, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നലെ വരെയും അധികാരമുള്ള ആളുകളെ അധികാരമില്ലാത്തവരാക്കി മാറ്റുന്നത് നീയാണ്. ഇന്നലെ വരെയും അധികാരമില്ലാത്തവരെ അധികാര കസേരകളിൽ അവരോധിക്കുന്നവൻ നീയാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരത്തിൽ നിന്ന് പിഴുതെടുത്ത് ദൂരക്കളയുന്നു നീ. അപ്പോൾ അധികാരം നൽകുന്നതും അധികാരം തടയുന്നതും അള്ളാഹുവെ നീയാണ്. തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരെ അന്തസ്സും പ്രതാപവുമുള്ളവനാക്കി നീ മാറ്റുന്നു. നീ ഉദ്ദേശിക്കുന്ന വേറെ ചിലരെ നിന്ദ്യരും അധകൃതരുമാക്കി നീ മാറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള പടച്ചിറബ്, അവനാണ് സാക്ഷാൽ അധികാരസ്ഥൻ, അവൻ്റേതാണ് യഥാർത്ഥത്തിലുള്ള ആധിപത്യം, ഉടമസ്ഥത എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള പടച്ചിറബിനെ അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചാൽ അവനോട് മാത്രമേ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായതേട്ടങ്ങൾ നടത്തുകയും ചെയ്യുകയുള്ളൂ. പരലോകത്തും പടച്ചിറബിൻ്റെ അധികാരം, അവൻ്റെ ഉടമസ്ഥത, അവൻ്റെ ശക്തി ബോധ്യപ്പെടുത്തുന്ന രംഗമുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ ആയത്തിൽ. പരലോകത്ത് മനുഷ്യന്മാർ വരും, സർവചരാചരങ്ങളും സമ്മേളിക്കുന്ന ആ ലോകത്ത് അള്ളാഹു അവൻ്റെ കൈകളിലേക്ക് ആകാശഭൂമികളെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ആധിപത്യം അധികാരം ആർക്കുള്ളതാണ്, ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ സർവരും എല്ലാവരും ഏറ്റുപറയുന്ന ഒരു സത്യം, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന ഏകാധിപതിയായ അള്ളാഹുവിനാകുന്നു ഇന്നത്തെ പൂർണ്ണമായ അധികാരം. ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയും സംരക്ഷണവും സഹായവും ആദരവുമൊക്കെ നമുക്ക് കിട്ടണം. എങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ശരിയായ വിധത്തിൽ ആരാധിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അവൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ച് അവൻ കാണിച്ച വഴിയിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അള്ളാഹുവാണ് അത്യുന്നതനും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അധികാരിയും എന്നറിയുമ്പോൾ അവനോടുള്ള ബഹുമാനം സ്വാഭാവികമായും ഉണ്ടാകും, അവനോടുള്ള ആദരവ് വർദ്ധിക്കും, അവൻ ആദരിച്ചവയെയും ബഹുമാനിച്ചവയെയും ബഹുമാനിക്കും, അവൻ്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ച് സാഷ്ടാംഗം നമിക്കും. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാഹു, സൂറത്തു മുഅ്മിനൂനിൻ്റെ അവസാന ഭാഗത്ത് 116-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, സത്യത്തിലുള്ള രാജാതിരാജൻ, അധികാരസ്ഥൻ അള്ളാഹുവാണ്. അവനെത്രയോ ഉന്നതനാണ്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതേപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഖമറിലെ 54-55 വചനങ്ങളിലൂടെ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, സർവശക്തനും സർവാധിപതിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധമായ ഒരു സ്ഥാനമുണ്ട്. ആർക്ക്? മുത്തഖീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച ആളുകൾക്ക്. അവർക്ക് സ്വർഗങ്ങളുണ്ട്, അതേപോലെ അരുവികളുണ്ട്, പടച്ചിറബിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആധിപത്യവും അധികാരവും അംഗീകരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ അല്പസ്വല്പം വിട്ടുതന്ന ആ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്ന് അഹങ്കാരികളായി മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും ചെന്ന് വീഴുക. അഹങ്കാരികളായി തീർന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ചില സൗകര്യങ്ങളിൽ അതിരുവിട്ട് അഹങ്കരിച്ച് ആഹ്ലാദിച്ച് അക്രമികളായിത്തീരുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ ഈ ലോകത്ത് തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഫിർഔനിൻ്റെയും നംറൂദിൻ്റെയും ഖാറൂനിൻ്റെയും ഹാമാനിൻ്റെയും ഒക്കെ ചരിത്രം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ തുച്ഛമായ ചില സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വെച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഉരുക്ക് ദണ്ഡുകൾ കാണിച്ച് പാവപ്പെട്ടവരെ നമ്മൾ വേദനിപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ നമ്മൾ ഓർക്കുക ഫിർഔനിൻ്റെ ചരിത്രം, നംറൂദിൻ്റെയും ഖാറൂനിൻ്റെയും ഹാമാനിൻ്റെയും പാഠങ്ങൾ. അതുകൊണ്ട് അള്ളാഹു നൽകിയത് നമ്മെ പരീക്ഷിക്കുവാനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്ത ഘട്ടങ്ങളിൽ വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ അവനോട് മാത്രം തേടി അള്ളാഹുമ്മ എന്ന് വിളിച്ച് അള്ളാഹു മക്ഫിനി ബി ഹലാലിക് അൻ ഹറാമിക് വഅഗ്നിനി ബി ഫളിക് അമ്മൻ സിവാക്ക്, അള്ളാഹുവെ നീ എനിക്ക് അനുവദിച്ച് നൽകിയത് കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നീ എനിക്ക് മതിയാക്കി തരണമേ. വഅഗ്നിനി ബി ഫളിക് അമ്മൻ സിവാക്ക്, നിൻ്റെ ഔദാര്യം കൊണ്ട് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടത് ആവശ്യമില്ലാത്ത വിധം നീ എന്നെ ധന്യനും പര്യാപ്തനുമാക്കണമേ എന്ന പ്രാർത്ഥന, അത് നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്താൻ കഴിവുള്ള രാജാതിരാജനാണ്, സർവ്വതിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനാണ് അള്ളാഹു അൽ മലിക് അൽ മലീഖ്. ആ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കാൻ, അവനെ അവലംബിക്കാൻ, അവനിൽ സർവസ്വവും വരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുവഴി നമ്മുടെ ഏകദൈവ വിശ്വാസം തൗഹീദ് രൂഢമൂലമാക്കുവാനും അവനിലേക്ക് അടുക്കുവാനും കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ ഷമീർ മദീനി നടത്തിയ അൽ മലിക് അൽ മലീഖ് എന്ന രണ്ട് തലക്കെട്ടുകളെ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മൾ ഇനിയൊരു കഥ കേൾക്കുകയാണ്. കഥ രചിച്ചിട്ടുള്ളത് ഉസ്മാൻ പാലക്കഴിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കടലും കപ്പലും എന്ന ബുക്കിൽ നിന്നും തിരഞ്ഞെടുത്ത എറണാകുളത്തേക്കുള്ള ഒരു യാത്ര എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം നടത്തുന്നു അബ്ദുസ്സലാം വി ടി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം. പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു കഥയുണ്ടായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട കഥ. എറണാകുളത്തേക്ക് ടൂറ് പോകാനൊരുങ്ങിയ മുബീനും മുനീറയും തമ്മിലുള്ള ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടിയുള്ളൊരു യാത്രയുടെ കഥയായിരുന്നത്. അന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടില്ലായിരുന്നു. എറണാകുളത്തേക്കുള്ളൊരു യാത്ര, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. മുബീനും മുനീറയും ഉപ്പയും ഉമ്മയും എറണാകുളത്തേക്ക് കാറിൽ യാത്ര പുറപ്പെട്ടു. യാത്ര തുടങ്ങവേ ഉപ്പ പറഞ്ഞു, പിന്നെ വാഹനത്തിൽ കയറിയാലുള്ള പ്രാർത്ഥന മക്കളെ മറക്കല്ലേ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. മുബീനും മുനീറയും ഉറക്കേറ്റു പറഞ്ഞു. 4 മണിക്കൂർ പിടിക്കും എറണാകുളം പാലാരിവട്ടത്തുള്ള സൈനബാമ്മയുടെ വീട്ടിലെത്താൻ. ഉപ്പാൻ്റെ സഹോദരിയാണവർ. യാത്രയിലുടനീളം മുബീനും മുനീറയും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മതപരമായ സംശയങ്ങൾ മാത്രമല്ല, ലോകത്തെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേൽ പട്ടാളക്കാർ കൊന്നുതീർക്കുന്നത് എന്തിനാണെന്നായിരുന്നു മുനീറയുടെ ഒരു സങ്കടത്തോടെയുള്ള ഒരു ചോദ്യം. ഉപ്പ ഓരോന്നിനും കൃത്യമായി ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടിരുന്നു. ചില സംശയങ്ങൾ ഉമ്മയാണ് തീർത്തുകൊടുത്തത്. മക്കൾ ചോദ്യം ചോദിക്കുന്നത് ഉപ്പാക്ക് വലിയ ഇഷ്ടമാണ്. അറിയുന്ന ഉത്തരക്കെ അപ്പോൾ തന്നെ പറഞ്ഞുകൊടുക്കും, അറിയാത്തത് പഠിച്ച ശേഷം പിന്നീട് പറഞ്ഞുകൊടുക്കും. യാത്ര ഇങ്ങനെ തുടരവേ തൃശൂരിലെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനും ചായ കുടിക്കാനുമായി ഒരു ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. തൃശൂരിലാണ് എത്തിയിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മുനീറ ചോദിച്ചു, ഉപ്പാ നമുക്ക് കാഴ്ച ബംഗ്ലാവിലൊന്ന് പോയാലോ? മോളെ, ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം അതല്ല.
11: ഉച്ചഭക്ഷണത്തിന് എത്താമെന്ന് അമ്മായിയോട് പറഞ്ഞതല്ലേ. അവർ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ കയറിയാൽ ഉച്ചഭക്ഷണത്തിന് അവിടെ എത്താൻ കഴിയില്ല. നമുക്ക് അത് തിരിച്ചു വരുമ്പോഴാവാം. ആ അതാണിപ്പോ നല്ലത്. നമ്മൾ

0: വളരെ സന്തോഷത്തോടെയാണ് അവർ വിരുന്നുകാരെ സ്വീകരിച്ചത്. ആദ്യം കുടിക്കാൻ ജ്യൂസ് കൊടുത്തു. അല്പസമയത്തിനു ശേഷം ഉച്ചഭക്ഷണം വിളമ്പി. അമ്മായി രുചികരമായ ഭക്ഷണമുണ്ടാക്കുന്നതിൽ സമർത്ഥയാണ്. ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമൊക്കെ എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർവഹിക്കാൻ അപ്പോഴും മുബീനും മുനീറയും മറന്നില്ല. ഒരു വീട്ടിൽ ചെന്നാൽ കാണിക്കേണ്ട മര്യാദകൾ ഉപ്പ പറഞ്ഞുകൊടുത്തതുകൊണ്ട് രണ്ടുപേരും അത് കൃത്യമായി പാലിച്ചു. ഭക്ഷണം കഴിക്കുന്നിടത്തും അവർ ഇസ്ലാമികമായ മര്യാദയൊക്കെ കാണിച്ചു. ഒരു വറ്റുപോലും താഴെ വീഴാതിരിക്കാൻ നന്നേ ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുന്നതിനു മുമ്പായി എല്ലാവരും ഒന്നിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. ആരും ഫോണിൽ നോക്കിയിരുന്നില്ല. അസറ നമസ്കരിച്ച ശേഷം ബോൾഗാട്ടിയിലേക്കും കൊച്ചിയിലും ചേറായി ബീച്ചിലുമൊക്കെ പോകണമെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടി എറണാകുളത്തേക്കുള്ള ഒരു യാത്ര എന്ന തലക്കെട്ട്. കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കാടി രചിച്ച പുസ്തകത്തിലെ ആ ഒരു തലക്കെട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മൾ കഥോർത്തത്.
2: ഉസ്മാൻ പാലക്കാടി അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാണ് ഓൺലൈൻ സ്റ്റോറിലും മറ്റുമൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ നിർബന്ധം വാരികയുടെ പ്രധാന ഒരു ഉത്തരവാദപ്പെട്ട ജോലി കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൂടിയാണ് ഉസ്മാൻ പാലക്കാടി. അദ്ദേഹത്തിൻ്റെതായ ഒരു രചനയ്ക്കാണ് നാം ഇതുവരെ അബ്ദുസ്സലാം വീട്ടിയുടെ ശബ്ദം കാതോർത്തത്. ശരി, നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജനക്ഷേമം പരിപാടിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമത്തിൽ റേഷൻ കാർഡിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും ഇബിനി അലി ഇടത്തനാട്ടുകരയും ചേർന്ന് നടത്തുന്ന ചർച്ചയുടെ പ്രസക്ത ഭാഗം കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്ഷയ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ വില്ലേജ് ഓഫീസിനേക്കാൾ കൂടുതൽ, പഞ്ചായത്ത് ഓഫീസിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമായി മാറിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ. നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച്, അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച്, എങ്ങനെയൊക്കെയാണ് അത് ലഭ്യമാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ, കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും കൂടുതൽ പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. കൂടുതൽ അറിഞ്ഞാൽ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഈ മേഖലയിൽ ഏറെ പരിചയമുള്ള ഒരാളാണ്. അബ്ദുൽ ജലീൽ സാഹിബാണ് കൂടെയുള്ളത്. അദ്ദേഹം വളാഞ്ചേരിയിൽ ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട്. സാധാരണ അക്ഷയ കേന്ദ്രമല്ല, ഒരു മികച്ച കേന്ദ്രമാണ്. നമുക്ക് അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. സർ, അസ്സലാമു അലൈക്കും.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: അക്ഷയ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിനൊരു ലീഗൽ സ്റ്റാൻഡ്?
4: അക്ഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നമുക്ക് ഈ സേവനം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് അക്ഷയ. അത് കേരളത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത്. നമ്മളുടെ ഓരോ വാർഡിലും എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ വന്നു. അതിൻ്റെ കറക്റ്റ് മോണിറ്ററിങ്, സാധാരണ ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സുതാര്യതയും മറ്റും നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജില്ലാ കളക്ടർ, അതിൻ്റെ ചെയർമാനും ബാക്കി ഗവൺമെൻറ് തല ഉദ്യോഗസ്ഥന്മാരൊക്കെ മോണിറ്ററിങ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. പ്രൈവറ്റായിട്ടാണ് സംരംഭകനെങ്കിൽ പോലും അതിൻ്റെ മോണിറ്ററിങ് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ് ഉള്ളത്.
3: താങ്കൾ എങ്ങനെയാണ് ഈ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിയത്? എത്ര കാലമായി ഓഫീസ്? ഞാൻ
4: 18 വർഷം മുമ്പ് ഈ അക്ഷയുടെ, 20 വർഷമായി അക്ഷയ എങ്കിലും 18 വർഷമായി എൻ്റെ പ്രാരംഭ അക്ഷയ ജനസേവനങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഉള്ള ഒരു അക്ഷയ സംരംഭകനാണ് ഞാൻ. അത് പ്രത്യേക ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മളെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് അക്ഷയ കേന്ദ്രം. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആരംഭം മുതലുള്ള ഒരു അക്ഷയ സംരംഭകനാണ്. വളാഞ്ചേരി ടൗണിൽ, വളാഞ്ചേരി ഹൃദയഭാഗത്ത് തന്നെയാണ്, വളാഞ്ചേരി ടൗണിൽ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അത്യാവശ്യം

0: ഒരു 10-15 സ്റ്റാഫുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അക്ഷയ കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പ്രാരംഭകൻ എന്നുള്ള നിലയിൽ അത്യാവശ്യം എല്ലാ സേവനങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ മറ്റു സംരംഭകർക്ക് നമുക്ക് ഇതിന് ഇപ്പോൾ ആധാർ അങ്ങനെയുള്ള മാസ്റ്റർ ട്രെയിനായിട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ്.
1: ചുരുക്കി പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത്? നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, അതാണ് ഞാൻ ചുരുക്കി പറയാമെന്ന് പറഞ്ഞത്.
0: അത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഇപ്പോൾ അക്ഷയയിലെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓഫീസുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്രണ്ട് ഓഫീസായിട്ട് ഇപ്പോൾ അത് ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു, ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞു. അതിലിപ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റേഷൻ കാർഡ്, അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, അതല്ലെങ്കിൽ ഈ നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഇതെല്ലാം പിന്നെ ആധാർ, ഇതെല്ലാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളോട് തന്നെയാണ് പോകുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള വിഷയങ്ങൾ ഇതാണ്. ഇത് കൂടാതെ പിന്നെ പരീക്ഷ, ഓൺലൈൻ പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, മറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസുകൾ, അങ്ങനെയുള്ള മേഖലകളും കൂടെ അക്ഷയയിലുണ്ട്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അത് ആ ഒരു ഇതിലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലൂടെ ചെയ്യാൻ പറ്റാത്ത സേവനം, ഓൺലൈൻ സേവനം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സേവനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്
1: എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും സൗകര്യം
0: അതാണ് ശരിക്കും പറഞ്ഞാൽ. ഓൺലൈനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
1: ജനീഷ് സാഹിബ് ആദ്യം പറഞ്ഞ പേര് റേഷൻ കാർഡാണ്. നമുക്ക് അതിന്ന് തുടങ്ങാം. റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനോട് ഏറ്റവും അടുത്ത ഒരു ഡോക്യുമെൻ്റാണത്. പണ്ടൊക്കെ ഭക്ഷണം കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടിയിരുന്നു. എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ വാപ്പയൊക്കെ പ്രായം കൂട്ടിയിട്ട് റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാരണം അന്ന് റേഷൻ വിഹിതം കിട്ടണമെങ്കിൽ ഇത്ര പ്രായമാകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്ര തന്നെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് റേഷൻ കാർഡ്. റേഷൻ കാർഡ് നിന്ന് വെട്ടും എന്നൊക്കെ തമാശയിലൊക്കെ പറയലുണ്ടല്ലേ. എങ്ങനെയാണ് റേഷൻ കാർഡ് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ, പുതിയതായിട്ട് ഒരാൾക്ക് റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡിൻ്റെ പ്രാധാന്യം ഇന്നും അതിന് പ്രാധാന്യം നല്ലതുണ്ട്. കാരണം റേഷൻ കാർഡിന് പല തരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഈ താഴ്ന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷൻ കാർഡ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും, ഇപ്പോൾ വീടില്ലാത്തൊരാൾ, ഇപ്പോൾ വീടില്ലെങ്കിൽ റേഷൻ കാർഡ് കിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി റേഷൻ കാർഡ് ഒരു വാടക വീടുമില്ല, സ്വന്തമായിട്ട് വീടില്ല, നമ്മളൊരു പുറമ്പോക്കായിട്ട് എവിടെയെങ്കിലും ഷെഡോ ചായ്പോ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് അത്തരക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷൻ കാർഡ് ലഭിക്കുമെന്നുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു കൂട്ടായിട്ട് താമസിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു വിട്ട് നമ്മൾ താമസിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷൻ കാർഡിന് അപേക്ഷ ചെയ്യാൻ പറ്റും.
1: എന്തൊക്കെ രേഖകളാണ് റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്?
0: അത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 കാറ്റഗറി പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീട്, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച ഒരാളായിരിക്കാം. ഈ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ അവർ നിലവിൽ ഇപ്പോൾ അവർ ഒരു അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്നിട്ടാണ്, അവിടെ നിന്നാണ് നമുക്ക് പ്രത്യേക ലോഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ കാര്യമായിട്ടും കൊണ്ടുവരേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് അവരെ വീടിൻ്റെ അവരെ ആരെ പേരിലാണ് വീട് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വേണം. അതുപോലെ അവരെ വീടിൻ്റെ വലുപ്പം, എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്നുള്ളത്, അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു റേഷൻ കാർഡിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയൊരു വീടാണെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി, എൻ്റെ വീട് ഇത്ര ചെറുതാന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ അത് പോരാ. ഇപ്പോൾ അവരത് ആ വീട് നമ്മൾ ഏത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തോ അവിടുന്ന് ആധികാരികമായിട്ട് അവർ വന്ന് പരിശോധിച്ചിട്ട് അവർ വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും.
1: പൊസഷൻ സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് ലഭിക്കുന്നത്?
0: പൊസഷൻ നമുക്ക് 2 തരത്തിലുണ്ട്. നമ്മൾ സ്ഥലത്തിൻ്റെ പൊസഷൻ വരുന്നുണ്ട്, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. വീടിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് അത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തു നിന്നാണ് കിട്ടുക. അപ്പോൾ ഈ 2 രേഖകൾ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് റേഷൻ കാർഡ് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വീടിൻ്റെ ഈ ഓണർഷിപ്പ് വന്നറുന്ന സർട്ടിഫിക്കറ്റും നമ്മളതിൻ്റെ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. കാരണം റേഷൻ കാർഡിൽ വരുമാനം സൂചിപ്പിക്കാനാണ്
1: വളരെ
0: പ്രധാനമാണ് റേഷൻ കാർഡിലെ വരുമാനം. അതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്കതിൻ്റെ കൂടെ വേണം. അതുപോലെ ഇപ്പോൾ സാധാരണ നമുക്ക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാര്യമാരുടെ പേരാണ്, സ്ത്രീകൾക്കുള്ള അപ്പോൾ മുൻഗണന കൊടുത്തത്. അപ്പോൾ ആ ഭാര്യ നമ്മളെ ഭാര്യയുടെ ഏതെങ്കിലും ഭാര്യ എന്നില്ല, നമ്മൾ ആ റേഷൻ കാർഡിൽ ഏറ്റവും മുതിർന്ന സ്ത്രീ ആരാണോ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആണ്.
1: സ്ത്രീ ശാക്തീകരണം റേഷൻ കാർഡിൽ വന്നില്ലേ?
0: വന്നിട്ടുണ്ട്, വന്നിട്ട്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് അവരുടെ ഒരു ഫോട്ടോ, ഇത്രയും രേഖകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മരും, നമുക്കൊരു വീട്ടിലെ നമ്പറിൽ, ഒരു വീടിൻ്റെ നമ്പറിൽ നമുക്ക് ഒരു റേഷൻ കാർഡേ കിട്ടുള്ളൂ എന്നുള്ളതാണ് അത്രയാണ് അതിൻ്റെ കാര്യം.
1: ഈ രേഖകളായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് സേവ
0: നമുക്ക് അവിടെ ചെയ്യാനുള്ള? നമ്മൾ ഈ രേഖകൾ പരിശോധിച്ച് ഈ ഇതിനാവശ്യമായിട്ടുള്ള വരുമാനം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുമാനങ്ങളൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീടിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റിയിൽ നികുതി അടച്ച റെസിപ്റ്റും ഒരു ഫോട്ടോയുമായി അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക.
1: വരുമാന സർട്ടിഫിക്കറ്റ്
0: അക്ഷയ നിന്നാണ്, അവിടെ തന്നെയാണ് അക്ഷയ സർട്ടിഫിക്കറ്റ് വരിക, അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതിനുള്ള റേഷൻ കാർഡിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലാണ് കൊടുക്കുക. അതിൻ്റെ വെരിഫിക്കേഷൻ താലൂക്ക് ഓഫീസിൽ നിന്ന് റേഷൻ ഓഫീസിൽ നിന്ന് ചെയ്യും. അത് കഴിഞ്ഞ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതും അക്ഷയ കേന്ദ്രത്തിൽ
1: നിന്നാണ്.
0: അപ്പോൾ അവർക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല, തൊട്ടടുത്ത് അവർ അക്ഷയ കേന്ദ്രത്തിൽ മാത്രമേ ഒരു റേഷൻ കാർഡിന് വരേണ്ട കാര്യമുള്ളൂ. അതാണ് ഇപ്പോൾ നിലവിലെ സംവിധാനം.
1: നമ്മൾ ഈ രേഖകളൊക്കെ ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ രേഖകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കും. പിന്നെ ഇത് ഈ റേഷൻ കാർഡ് ഒരു പുതിയ അറിവായിരിക്കും പലർക്കും. റേഷൻ കാർഡ് എന്നുള്ള ഒരു ഹാർഡ് കോപ്പി ഇപ്പം ഇല്ല അല്ലേ?
0: ഇല്ല. ശരിക്കും
1: പണ്ട് ചട്ടയൊക്കെ ഇട്ട് അതിനൊരു കവറൊക്കെ ഇട്ട് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിന്നൊക്കെയാണ് അത് കൊടുത്തിരുന്നത്. ഇപ്പം അങ്ങനെ നേരിട്ടുള്ളൊരു സംഗതി ഇല്ല,
0: ഇപ്പോൾ ഇത് ഡിജിറ്റലാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഏത് രൂപത്തിൽ, ഇപ്പോൾ എ ടി എം കാർഡ് പോലത്തെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമ്മളെ ചോയ്സാണ്. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ മൊബൈലിൽ. ഇപ്പോൾ ഒരു റേഷൻ കാർഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറേ ആവശ്യമുള്ളൂ, എല്ലാം ഡിജിറ്റലാണല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പം വേറെ പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു നമുക്ക് അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നു മാത്രം.
1: അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളൊരു അപേക്ഷ നമ്മളിപ്പോൾ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നമ്മളതിനകത്ത് വെച്ച ഡോക്യുമെൻറ്റ്സുകൾ പരിശോധിച്ച്, സാധാരണ കേസിൽ പ്രത്യേകിച്ചതൊന്നുമില്ല, അവർ ആ നമ്മൾ കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് റേഷൻ കാർഡ് അപ്രൂവ് ചെയ്യുന്നത്. പക്ഷെ ചില കേസിൽ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് പല തരത്തിലുണ്ടല്ലോ, നാല് ടൈപ്പ് ഉണ്ട്. അത് നല്ല മുൻഗണന കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട്, യാതൊരു മുൻഗണന ഇല്ലാത്തതുണ്ട്, നിർബന്ധമില്ലാത്തൊരു മുൻഗണന, വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു നീല കാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാർഡുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകളിൽ നമ്മൾ ചില അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ വീട്ടിൽ മാനസിക വെല്ലുവിളിയുള്ള ഒരംഗം ഉണ്ടെന്ന് വിചാരിക്കുക, അതെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളും കൂടി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മുൻഗണന ഉള്ള റേഷൻ കാർഡ് കിട്ടും. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മുൻഗണന റേഷൻ കാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ റേഷൻ ഓഫീസർ ഒന്ന് അന്വേഷണം നടത്തുക, എന്നിട്ടാണ് ഈ റേഷൻ കാർഡ് അപ്രൂവൽ ആവുക. അപ്പോൾ അവർക്ക് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും, ആ ഒരു മുൻഗണനയുള്ള ഒരു റേഷൻ കാർഡ് അവർക്ക് കിട്ടും. അതല്ലാതെ സാധാരണ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ കിട്ടുമ്പോൾ നമുക്ക് ഒരു 7 ദിവസം കൊണ്ടൊക്കെ നമുക്ക് റേഷൻ കാർഡ് കിട്ടും. പക്ഷെ അത് വൈറ്റ് ആയിരിക്കും കിട്ടും, പ്രത്യേകിച്ച് മുൻഗണന ഒന്നും ഉണ്ടാവില്ല. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മുൻഗണനയിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടെന്ന് മാത്രം.
1: കളറ് 4 കളറുണ്ടെന്ന് പറഞ്ഞു, പിങ്ക്, യെല്ലോ, ബ്ലൂ, വൈറ്റ് അല്ലേ? അതൊന്ന് ചുരുക്കി പറയാതാലും
0: അത് നമുക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബി പി എൽ ആണ്. ഇപ്പോൾ വളരെ ഇതിലായി പറയണേ, നമ്മൾ ബി പി എൽ കാർഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, നമ്മൾ ബി പി എൽ എന്ന് പറയുന്ന ആ കാർഡിനാണ് നമ്മൾ യെല്ലോ കാർഡ് എന്ന്
1: പറഞ്ഞ കാർഡ് അല്ലേ?
0: ആ മഞ്ഞ കാർഡ്. പിന്നെ അത് വരുന്നതിൽ പിങ്ക് കാർഡ് വരും. പിങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ അതി ദരിദ്രരേക്ക് താഴെയുള്ള വിഭാഗമാണ്. അതിദരിദ്രം എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഡി, അത് വിധവ, അവരൊറ്റയ്ക്ക് താമസിക്കുക, അവർക്ക് വേറെ സഹായത്തിനൊന്നും യാതൊരു മാർഗവുമില്ല, അങ്ങനെയുള്ള അതി ദാരിദ്ര്യരേഖ താഴെ നിന്നുള്ള ആളുകളെ ഉപദേശിച്ചിട്ടുള്ളതാണ് മറ്റേ പിങ്ക് എന്നുള്ള കാർഡ് വരുന്നത്. അപ്പോൾ രണ്ടിനും ഒരേപോലെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക, യെല്ലോ ആയാലും എന്തായാലും. പിന്നുള്ള നീലാണ്. നീലക്കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഒരുവിധമുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും, അത് പ്രത്യേകിച്ച് മുൻകണ്ടൊന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു സ്പെഷ്യൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും. വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല, നമുക്ക് റേഷൻ കാർഡ് ലഭിക്കും, അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ. അങ്ങനെ നാല് കാർഡുകൾ വരാം.
1: നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെസിപ്റ്റ് അങ്ങനെ കിട്ടുമോ? അതേപോലെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ
0: ഇപ്പോൾ ഡിജിറ്റൽ? ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് എല്ലാം കറക്റ്റ്. നമ്മൾ അപേക്ഷ നമ്മൾ കൊടുക്കുന്ന സമയത്തിന് ഈ അപേക്ഷകൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ റെസിപ്റ്റ്, നിങ്ങൾ അപേക്ഷ സ്വീകരിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, ഇപ്പോൾ റേഷനിങ് ഇൻസ്പെക്ടർ പരിശോധിക്കും, അപ്പോൾ പ്രോസസ്സിങ്ങിലാണെന്നുള്ള മെസ്സേജ് വരും. പിന്നെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ അപേക്ഷ പരിഗണിച്ചു, അപ്രൂവ് ചെയ്തു, അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തോളുന്നുള്ള മെസ്സേജൊക്കെ SMS ആയിട്ട് കിട്ടും. ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ പ്രയാസമൊന്നുമില്ല.
1: അപ്പോൾ വലിയൊരു പ്രയാസമില്ലാതെ റേഷൻ കാർഡ് കിട്ടി?
0: തീർച്ചയായിട്ടും വലിയൊരു പ്രയാസമില്ലാതെ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റേഷൻ കാർഡ് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് എത്രയും പെട്ടെന്ന് ഈ രീതിയിൽ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പറ്റും.
1: ഈ പ്രത്യേകിച്ച് താല്പര്യം തോന്നിയ സംഗതി, സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും വീട്ടിൽ നമ്പർ ഇല്ലാത്തവർക്കും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അറിവായിരിക്കും മിക്കവാറും ആളുകൾക്ക്.
0: അതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരാൾ വാടക വീട്ടിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വാടക, നമുക്ക് വീടില്ല, നമ്മൾ വാടക, അപ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കായിരിക്കും റേഷൻ കാർഡ് കൂടുതൽ ആവശ്യം. സ്വന്തം വീട് എന്നുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാടകയ്ക്ക് നിൽക്കേണ്ട പോലെ പലപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ വാടക ആദ്യം, ഇതിന് കുറച്ച് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് നിൽക്കുന്ന ആളുടെ, അതിൻ്റെ ഉടമസ്ഥ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു സമ്മതപത്രമൊക്കെ വേണം. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉടമസ്ഥന്മാർ ഇതിന് സമ്മതം കൊടുക്കാനൊക്കെ അവർക്ക് പ്രയാസമായിരുന്നു, ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ കരുതിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ലഘൂകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നമ്മളാണ് വാടകയ്ക്ക് നിൽക്കണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഈ വാടകക്കാരൻ തന്നാൽ മതി. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാടക വീട്ടിൽ ആ വാടക വീടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും.
1: റേഷൻ കാർഡൊന്ന് വെട്ടേണ്ട കുറേ അവസരങ്ങൾ വരാറുണ്ട്, മരണം മറ്റു പോലെയൊക്കെ. അതിൻ്റെ നടപടികളും ക്രമങ്ങളും ഇങ്ങനെ തന്നെ ഓൺലൈൻ തന്നെയാണ്?
0: എല്ലാം ഓൺലൈനാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള 95% എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഒന്ന് രണ്ട് കേസുകൾ മാത്രമേ നമുക്ക് റേഷൻ കാർഡിലൂടെ ഈ ചെയ്യാൻ പറ്റാത്തുള്ളൂ, നേരിട്ട് റേഷൻ ഓഫീസർ കാണേണ്ട കേസുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. വെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഒരു റേഷൻ കാർഡിൽ ആളുകളെ ചേർക്കാനും അതിൽ നിന്ന് ഒഴിവാക്കാനും, ഇപ്പോൾ നമ്മൾ താമസം മാറുകയാണെങ്കിൽ നമ്മളെ അഡ്രസ്സ് മാറാനും ഒക്കെ പറ്റും. ഇതിൽ ആധികാരികമായിട്ട് റേഷൻ കാർഡിൽ ചേർക്കാനും ഒക്കെ വേണ്ട രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് നിർബന്ധമാണ്. ഒരാളെ, ഒരു അംഗത്തിന് നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കണം. ഇപ്പോൾ 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷൻ കാർഡിൽ നമുക്ക് ചേർക്കാം. അവർക്ക് അതിനുള്ള വിഹിതമായിട്ടുള്ള അരികളും കാര്യങ്ങളും കിട്ടും ചെയ്യും. പക്ഷെ അവർക്ക് ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് ഉള്ള ഒരാൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റും. ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളുടെ കട്ടായി പോയിട്ടുണ്ടോ? ഇപ്പോൾ പല ആളുകൾക്കും അറിയില്ല. നമ്മൾ റേഷൻ കാർഡിൽ നോക്കുമ്പോൾ അവരെയില്ല, പഴയ പുസ്തകമായിട്ടുള്ള ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടാവുക. പക്ഷെ അവർ പല ആവശ്യങ്ങൾക്കും അവൻ്റെ അക്ഷയയിൽ വരുമ്പോൾ ചിലർ വർക്ക് പഴയ പോലെ അരി കിട്ടുന്നില്ല, അത്ര തൂക്കം അരി കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ചിലപ്പോൾ 2-3 ആളുകളൊക്കെ ഇന്ന് കട്ടായി പോയിട്ടുണ്ടാവും. കട്ടാവുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ആധാർ കാർഡ് അതിനകത്ത് ഫീഡ് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ സമയമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ആ സമയപരിധി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി
1: കട്ടായി,
0: അത്ര ആളുകളൊക്കെ കട്ടായി പോയി. അപ്പോൾ അവരൊക്കെ ഇനി ചേർക്കാം. ഒരു ആധാർ കാർഡും ആ റേഷൻ കാർഡുമായിട്ട് അക്ഷയയിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത നമുക്ക് ചേർക്കാൻ പറ്റും.
1: നമുക്ക് വെട്ടുന്ന പോലെ തന്നെ ചേർക്കാനും പറ്റും. ചേർക്കാനുള്ള നടപടിക്രമങ്ങളും,
0: ചേർക്കാൻ ഒരു സമ്മതപത്രം വേണം. ആ ആരതാണോ റേഷൻ കാർഡ്, ആ റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു സമ്മതപത്രം വേണം. ഇയാളുടെ ആധാർ കാർഡും വേണം. ഇതിപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു റേഷൻ കാർഡിൽ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നും വരുന്നില്ല. കാരണം കേരളം മുഴുവൻ ഇത് ലിങ്ക്ഡ് അല്ലേ. അതുകൊണ്ട് ആധാർ കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചേർക്കാൻ പറ്റും.
1: നമ്മൾ പറഞ്ഞ നേരത്തെ 4 തരത്തിലുള്ള കാർഡുകൾ ഉണ്ടെന്ന്, നമുക്കത് മാറ്റാൻ പറ്റുമോ? ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് മാറ്റാൻ പറ്റുമോ?
0: അത് നിലവിലുണ്ടോ? പ്രത്യേക സമയം ഗവൺമെൻറ് വെക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ മുൻഗണനയ്ക്ക് ഒരു താലൂക്ക് ബേസ് ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ 3 ലക്ഷം ആളുകൾക്കായിരിക്കും ഒരു മുൻഗണനാ കാർഡുകൾ കൊടുക്കുക. അല്ലാതെ അർഹതയുള്ള എല്ലാവരും മുൻഗണനയിലാണെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ്റിന് അപ്പുറത്തെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ ആളുകൾ അതിൽ നിന്ന് വേക്കൻസി വരുമ്പോൾ, ആളുകൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ 10,000 മുൻഗണന ആളുകളുണ്ടെങ്കിൽ ഒരു താലൂക്കിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പല കാരണങ്ങളുകൊണ്ട് അവരിന്ന് കട്ടായി പോകും. കാരണം ആളുകൾക്ക് ചിലപ്പം സ്വന്തമായിട്ട് കാറ് വാങ്ങും, അപ്പോൾ അവർ നമ്മൾ റേഷൻ കാർഡിൽ ആ വിവരം ഉൾപ്പെടുത്തും. അതില്ലെങ്കിൽ മക്കൾ വിദേശത്ത് രാജ്യങ്ങളിൽ ജോലി, കൂടുതൽ വരുമാനമായിട്ട് ജോലി കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് വിവരങ്ങൾ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ആനുകൂല്യങ്ങൾ പോകുമല്ലോ,
1: അങ്ങനെ പുറത്താകും,
0: അപ്പോൾ ഒഴിവ് വരും. അങ്ങനെ ഒരുപാട് ഒഴിവുകൊണ്ട് വരുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചോദിച്ചാൽ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഈ വെള്ള നീലൊക്കെ കാർഡുള്ള ആളുകൾക്ക് നമുക്ക് അതിൽ ചേരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആനുകൂല്യം കാർഡ് കിട്ടണ നമ്മൾ വീട്ടിൽ മാരകമായിട്ട് അസുഖമുള്ള ആളുകൾ, ക്യാൻസർ പോലത്തെ പേഷ്യൻ്റ്, അല്ലെങ്കിൽ സുഖമില്ലാത്ത അംഗവൈകല്യമൊക്കെ ബുദ്ധിമുട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ ആ രേഖകൾ വെച്ച് അപേക്ഷ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർഡ് മാറ്റിത്തരും.
1: വിലാസം മാറ്റാം എന്ന് പറഞ്ഞു, അതിനുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക?
0: റേഷൻ കാർഡിലെ വിലാസം എന്ന് പറയുമ്പോൾ നമ്മൾ പല സാഹചര്യങ്ങൾ വരും. ഇപ്പം നമ്മൾ ഒരു താലൂക്കിൻ്റെ കീഴിൽ തന്നെ നമ്മൾ വീട് മാറുകയാണെങ്കിൽ, നമ്മൾ ഒരു വീടിൽ നിന്ന് താമസം മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആദ്യം മുതൽ നമ്മളിപ്പോൾ ഒരു പുതിയ കാർഡ് എടുക്കുന്ന പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വീടിൻ്റെ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കാരണം നമ്മൾ വേറെ വീട് വെച്ച് മാറുമ്പോൾ ആ വീടിൻ്റെ വലിപ്പം പിന്നീട് അറിയണം. നമ്മൾ ആദ്യ ചെറിയ വീടായിരിക്കും, ചിലപ്പോൾ വലിയ വീട്ടിൽ പോകാം, നേരെ തിരിച്ചും വരാം, വലിയ വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയ വീട്ടിൽ വരാം. അപ്പോൾ അഡ്രസ്, റേഷൻ കാർഡിലെ വിലാസം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അത് ഏത് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി പരിധിയിലാണോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ താമസ സർട്ടിഫിക്കറ്റ് എന്നു പറയാം, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അത് വാങ്ങിച്ചാൽ അതും ഈ റേഷൻ കാർഡും കൂടെ അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും.
1: നമ്മൾ റേഷൻ കാർഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഏതൊക്കെ കാർഡുകളുണ്ട്, എങ്ങനെയൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ വെട്ടാം, എങ്ങനെ ചേർക്കാം, ജലീൽ സാഹിബ് വളരെ സിമ്പിളായി സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ അദ്ദേഹവുമായി വീണ്ടും സംവദിക്കാം. താങ്ക് യു സർ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം. ഇന്നത്തെ ജനക്ഷേമത്തിൽ അബ്ദുൽ ജലീൽ വളാഞ്ചേരിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി അടത്തനാട്ടുകര ചേർന്ന് നടത്തിയ സംഭാഷണമാണ് നമ്മളിതുവരെ കാതോർത്തത്. റേഷൻ കാർഡിന് ഇനി എളുപ്പത്തിൽ അപേക്ഷിക്കാമെന്ന തലക്കെട്ടായിരുന്നു ഇന്ന് നമ്മൾ സ്വീകരിച്ചത്.
3: ഞാനേ എൻ്റെ ഒരു വായനയിൽ വായിച്ച വളരെ മനസ്സിനെ തൊട്ടുണർത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ, അബൂ ഖിലാബ എന്ന് പറയുന്ന ഒരു താബീ പണ്ഡിതനുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഇബ്നു അബ്ബാസിനടക്കമുള്ള സഹാബികളെ കണ്ട് അവരിൽ നിന്ന് ഇൽമ് നേരിട്ട് പഠിച്ച് അതേപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടു കൈകളും രണ്ട് കാലുകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലോ മറ്റോ ആയിരിക്കാം അത് ഏത് രൂപത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് കണ്ണ് കാണൂല.
4: രണ്ട് കൈകളും
3: ഇല്ല, രണ്ട് കാലുകളും ഇല്ല,
4: കണ്ണും
3: കാണൂല. മാത്രവുമല്ല ചെവി വളരെ കുറച്ചേ കേൾക്കുള്ളൂ, പരിപൂർണമായും കേൾക്കും. ഒരാൾ സംസാരിക്കുന്ന ആള് ശബ്ദത്തിൽ അയാളോട് പറയണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതി എന്ന് പറഞ്ഞാൽ നാവ് മാത്രം. നാവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു ടെൻറ്റ്, അദ്ദേഹം ഒരു ടെൻറ്റിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുള്ളത്. അദ്ദേഹത്തെ വുളു ചെയ്യിപ്പിക്കുന്നത്, നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായി കൊടുക്കുന്നത്, ടോയ്ലറ്റിൽ പോകുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണ്. മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ അനുഭവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്. ചരിത്ര കിതാബുകളിലൊക്കെ പലരും ഇത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെൻറ്റ് കണ്ടു. അങ്ങനെ ടെൻറ്റ് കണ്ടു, ടെൻറ്റിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു പ്രാർത്ഥനയാണ്. അറബിയിൽ പ്രാർത്ഥ, അല്ലാഹുമ്മ ഔസിഅനി അൻ അഹ്മദക ഹംദൻ ഉകാഫി ഉബിഹി ശുക്ര നിഅമതക അല്ലതീ അൻഅംത ബിഹ അലിയ വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ്ത തഫ്ലീല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. പഠിച്ചോനെ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്.
4: ഇദ്ദേഹം പറയാണ്
3: പ്രാർത്ഥനയാണ്, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വേറെ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ആ ശുക്രൻ്റെ ഭാഗമായി നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമെന്ന പ്രാർത്ഥന. നമ്മൾ രാവിലെ അദ്കാറ സുബ്ഹാനൽ വിഷയമൊക്കെ പറഞ്ഞല്ലോ. പടച്ചോനെ, നിനക്ക് ഹംദ് ചെയ്യാൻ എനിക്ക് തൗഫീഖ്, നിനക്ക് ശുക്രായിക്കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം വിശുദ്ധ ഖുർആനിൽ സമാനമായൊരു പ്രാർത്ഥന, നീ എനിക്ക് നൽകിയ അനുഗ്രഹ ഫല്ലനി അല കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന
4: എന്ന് ഇദ്ദേഹം പറയാണ്.
3: അല്ല, ആ പ്രാർത്ഥന ഖുർആനിൽ കാണുന്നത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്.
4: അതെ അതെ.
3: അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയ, അധികാരം കിട്ടിയ ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാം. അപ്പോൾ അതിനോട് ഏകദേശം സമാനമായൊരു പ്രാർത്ഥന കേട്ടപ്പോൾ ഇദ്ദേഹം ആ ടെൻറ്റിലേക്ക് പോവുകയും ടെൻറ്റിൽ തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. രണ്ട് കൈയില്ലാത്ത, രണ്ട് കാലില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, ഉച്ചത്തിൽ മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ഈ മനുഷ്യനാണ് എന്തിനത് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് എന്തിന് യമത്താനം കിട്ടിയിട്ടുള്ളത്, എന്തിന് യമത്താനം കിട്ടിയിട്ടുള്ളത് ചോദിക്കുന്നത്. കാരണം കണ്ണില്ല നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല, എനിക്ക് നമസ്കരിക്കാൻ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സൗകര്യം എങ്ങനെ നമസ്കരിക്കണം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ പർവ്വതം എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടോ, ഭൂമി പിളർത്തി കളഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കച്ചിലൂടെയോ ഒക്കെ എന്നെ കൊന്നു കളയാമായിരുന്നു, നശിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്നെ നശിപ്പിച്ചില്ലല്ലോ, എന്നെ ഇപ്പോഴും പടച്ചു ദിക്കറ് ചൊല്ലാനും ഈ ആളുകളുമായി ഇടപെടാനൊക്കെ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാലേ, നമ്മൾക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഓടിച്ചാടാനും പറ്റും. പക്ഷെ നമ്മുടെ ശുക്രൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമ്മൾ എന്തൊക്കെ ചിലവഴിക്കുന്നു? നമസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? ഫർദ് നമസ്കാരത്തിന് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു, സുബീക്ക് ഉറങ്ങുന്ന ആൾക്കാരൊക്കെയാണ് പല ആളുകളും. സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ദിക്റുകൾ ചൊല്ലുന്ന വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സമൂഹമുള്ളത്, അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, നിബിദിനാഘോഷത്തിൻ്റെ പേരിലാണ് ആടിത്തി മുറുക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ ചിന്ത പോലും ആളുകൾക്കില്ല. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ, വല്ലാതെ നൊമ്പരപ്പെടുത്തിയ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ പറയാനൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് എനിക്കെല്ലാം തന്നു റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാൻ, ഹംദ് ചെയ്യാൻ തൗഫീഖ് നൽകണമെന്ന് പറയണത്.
4: ശുക്രിന്റെ ഹംദിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഒരു മനസ്സാണല്ലേ, അത് കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ഹംദ് ചൊല്ലുക എന്നുള്ളത്.
3: നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക, അപ്പോഴേ നമുക്ക് അനുഗ്രഹം
4: മനസ്സിലാവുള്ളൂ.
3: നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെക്കാളും മുന്നിലുള്ള ആളുകളിലേക്ക് മുകളിലേക്ക് അവനത് കിട്ടിയല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞ പായാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നന്ദി കാണിക്കാൻ കഴിയില്ല.
5: അടുത്തതായി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് സ്നേഹക്കൂട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന ഒരു തലക്കെട്ടിൽ ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സുലാഹിയും ചേർന്ന് അവതരിപ്പിച്ച സ്നേഹക്കൂട് കാതൂർക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: അസ്സലാമു അലൈക്കും.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാബാദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങളെയും വേദനകളെയും എല്ലാം വിശ്വാസി അതിജീവിക്കുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. അപ്രതീക്ഷിതമായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടദുഃഖത്തിൽ വിഷാദത്തിലേക്ക് മറിഞ്ഞു വീണ് ആത്മഹത്യയുടെ മുനമ്പുകളിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ തകർന്നില്ലാതെയാകുന്ന ആയിരം ആയിരം ആയിരം മനുഷ്യരെ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഈ വിശ്വാസം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആത്മാർത്ഥമായ വിശ്വാസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ നമ്മളായി നിർവഹിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യാതെ ഇതെല്ലാം വിധിയാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് വിഷയങ്ങളിൽ കരഞ്ഞിരിക്കുന്ന, സങ്കടപ്പെടുന്ന, ജീവിതം തന്നെ ഒരു ദുരന്തമായി മാറുന്ന, അതുവഴി വിധിവിശ്വാസത്തെയും അള്ളാഹുവിനെയും അടക്കം തെറ്റിദ്ധരിക്കുന്ന, എന്തിനേ എനിക്കിങ്ങനത്തെ ഒരു വിധി തന്നു എന്ന് വിചാരിക്കുന്ന ആളുകളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം വിധിയെ പഴിക്കേണ്ട കാര്യങ്ങളാണോ, പ്രശ്നങ്ങളിൽ ചിലത് നാം അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്നൊരു മേഖലയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് മൗലവി നമ്മളുടെ കൂടെ അൽഹംദുലില്ലാ ഇന്നും ഈ ഡിസ്കഷനിലുണ്ട്. നമ്മൾ ഓരോ കേസ് കേസായിട്ട് എടുക്കണം. അതിലൊന്നിപ്പം ഒരു ഉമ്മ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞ്, നല്ല ഇഷ്ടംപോലെ തോട്ടമുള്ള, തെങ്ങും തോട്ടമുള്ള ഒരു മുതലാളിയാണ്. പക്ഷെ തേങ്ങയിൽ കറി അരക്കാൻ, തേങ്ങ അരക്കാൻ ഇയാൾ സമ്മതിക്കൂല, അത്രയും പിശുക്കനാണ്. അപ്പം അപ്പാക്കുള്ളത് മുക്കിവെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്തോളി, കറി അരച്ചോളി എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനത്തെ പിശുക്കിൻ്റെ പ്രശ്നം ഒരുപാട് കുടുംബങ്ങളിലുണ്ട്.
7: അതിപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആളുകൾ ഈ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാതെ കാരണം ഇത് തന്നെയാണ്, എനിക്കത് വന്നു, ഇതൊരു വിധിയാണ്, ഞാനത് സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നിലക്കാണ്. സത്യത്തിൽ അങ്ങനെ കാലങ്ങളോളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു നിസ്സാര പ്രശ്നത്തിലാണ് ഈ എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പിന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിതിൽ ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട ഒരു ധാരണ ആദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാം അള്ളാഹു തീരുമാനിച്ച് നടപ്പിലാവുകയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ സാധാരണ ഇപ്പം നമുക്ക് നമ്മുടെ ആയുസ് അജൽ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ അവധി നിശ്ചയിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഏത് കേസും സംഭവിക്കും. ഞാനിപ്പോൾ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കകളോ ഒന്നും വേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കുന്നത് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. ഒരു മരണം നടന്നെങ്കിൽ എന്തേ എന്ന് നമ്മളൊരു ചോദ്യമുണ്ട്. അവിടെ ഒരു കാരണം അതിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പം അള്ളാഹു ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുന്നു, യഹ്ദിമൈ യശാ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും? ഒരാൾ നന്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, എന്ത് നിങ്ങൾ മാറാൻ കാരണം? ഞാൻ എങ്ങനെ ഒരു ആയത്ത് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു. എവിടെയും ഒരു കാരണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് വന്ന അനുഗ്രഹങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു പരിഹാരം മുന്നിൽ കാണാതിരിക്കുമ്പോൾ അതെൻ്റെ ഒരു വിധി, അങ്ങനെ വിധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആ വിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഒരു സിംഗിളായ ഒരു കാരണത്തിനായിരിക്കും ഈ നിൽക്കേണ്ടായിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ഇപ്പോൾ ഒരു പിശുക്ക്, നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പിശുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്ത് ചെയ്യും? അത് പ്രതിസന്ധികളിലേക്ക് നയിക്കും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമ്മാമൻ ബഖില വസ്തഗന വകദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഞെരുക്കമുള്ളതിലേക്ക് എളുപ്പമെത്തുന്നതാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും അയാളെ കേന്ദ്രീകരിച്ചാലുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സാങ്ഷൻ ചെയ്യണമല്ലോ, എങ്കിലേ ബാക്കി നടക്കുള്ളൂ. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഈ പിശുക്ക് മനസ്സിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ പണത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരെന്തായിത്തീരും? ഭയങ്കര വൈകാരികത, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ. കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർ കൊടുക്കും, പക്ഷെ അവർ ആദ്യം അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ പണം എന്തായിരിക്കും? സാമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കയറും, എന്നാ സാധനം വേണം അല്ലെങ്കിൽ ഈ സാധനം വേണം. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഒരു പിശുക്കുള്ള ഒരാളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഇവർക്ക് വളരെ മോശം പെരുമാറ്റേ സാധ്യമാവുള്ളൂ. ഇതുകൊണ്ടാകുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇയാളുമായുള്ള സംസാരങ്ങൾക്ക് തന്നെ ഇവർ മടിക്കും. കാരണം അതെന്തായിരിക്കും? എപ്പോഴും പ്രശ്നിക്കാറും അത് നമുക്ക് വാ. അങ്ങനെ എന്ത് ചെയ്യും? അടുത്ത ഘട്ടത്തിൽ ഇയാളെ അവഗണിച്ച് ഇവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇയാള് ഈ കുടുംബനാഥൻ എന്ന നിലക്കുള്ള ഒരു അംഗീകാരം അയാൾക്ക് കിട്ടില്ല. അത് അയാളെ കൂടുതൽ വീണ്ടും എന്ത് ചെയ്യും? പ്രകോപിതനാക്കും. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിലൂടെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല പഠന സാധ്യത ഉണ്ടാവും. പക്ഷേ സാമ്പത്തിക പിശുക്കുകൊണ്ട് അവർക്കതിലെ വഴി തുറന്നു കൊടുക്കൂല, നല്ല ജീവിത സൗകര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും? നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളാണ് ജീവിക്കുന്നതിൻ്റെ മാനസിക സംഘർഷം ഈ കുട്ടികൾ അനുഭവിച്ച് അവർ മാനസികമായി തകർന്നു പോകും. നമ്മൾ എണ്ണുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് വമൻ യൂക ശുഹ നഫ്സി എന്നല്ലേ, ആ മനസ്സിൻ്റെ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടാൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഒരൊറ്റ സിംഗിളായ ഒരു പ്രശ്നം മതി ഒരു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും താറുമാറാവാൻ എന്നതാണ് അതിലുള്ള ഒരു ആശയം.
8: അതെ, ഇതിൽ ഇപ്പം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം വേണ്ടതുപോലെ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എടുത്തുപയോഗിക്കാൻ അനുവാദം കൊടുത്തല്ലോ. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു പിശുക്കിൻ്റെ അവസ്ഥയിൽ പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ ഉള്ള വീട്ടിലെ ആളുകൾ അതെങ്ങനെയാണ് മറികടക്കേണ്ടതെന്നാണ്
7: അത് പറയാം. അതിലിപ്പോ ആദ്യം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പിശുക്കിന്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കലാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അവർക്കിത് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും എത്ര മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യൂല, ഈ പണത്തിന്റെ കാര്യം വരുമ്പോഴേക്കിനും ഇവരുടെ ഒരു മാനസികാവസ്ഥ മാറും. അവർക്ക് നല്ല എന്താ വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക, വീടിന്റെ കാര്യങ്ങൾക്ക് വൈഫിനെ ഏൽപ്പിക്കാം, ഏറ്റവും നല്ല പരിഹാരം അതാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ചിലവഴിക്കും. ചിലപ്പോൾ അവർക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾ പറയണത് ഇപ്രാവശ്യം നിങ്ങൾ തന്ന പൈസയിൽ എനിക്കൊരു 1500 rupees ബാക്കിയായിരുന്നു പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലവഴിക്കൽ ഇനി ഇവളാവട്ടെ എന്ന് തീരുമാനിക്കും. അത് അവളിലൊരു വിശ്വാസത ഉണ്ടാക്കും. പിന്നെ അവൾ ചോദിക്കുന്നതിനൊക്കെ പണം കൊടുക്കാൻ അയാൾക്ക് പ്രശ്നമില്ലാതായി മാറും. ആ വിശ്വാസം അവൾ വളരെ അവകാശപ്പെട്ടതിനെ ചിലവഴിക്കുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചിലവഴിക്കുള്ളൂ എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും? കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പറ്റും. ഇനി എന്താ വെച്ചാൽ ഇങ്ങനെ സ്വയം തിരിച്ചറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുക, നമ്മൾ അവരോട് എന്ത് ചെയ്യും, പിന്നെ അവരോട് പണം വാങ്ങുന്നതിന് ഓരോ ആവശ്യങ്ങളുമായിട്ട് അപ്പപ്പോൾ ചെല്ലുന്നതിന് ഉപരി എന്ത് ചെയ്യുക, ഒരു ദിവസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആയ ഒരു സംഖ്യ ഒന്നിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത സംഗതി, ഓരോ വിഷയങ്ങളും ഇങ്ങനെ വേറെ വേറെ പറയുമ്പോഴാണ് ഇവർ പ്രകോപിതരാ. അങ്ങനെ സാധിക്കും നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവസാനത്തെ വഴി എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ രണ്ട് മാർഗ്ഗമാണ്. ഒന്ന്, ചെറിയൊരു സോഴ്സ് ഇദ്ദേഹത്തെ ആശ്രയിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക, അതാണ് ഒരു വഴി. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു മാനസിക അസുഖം ഇയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പെരുമാറുമ്പോൾ അയാളുടെ പ്രതികരണങ്ങളോ അയാളുടെ ദേഷ്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാതെ പോവും. അത് മുമ്പ് അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയിൽ എന്തേ ഏറ്റുമുട്ടാനും പ്രശ്നത്തിനും പോവാതെ തൽക്കാലം അതൊരു രോഗത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്ത് പോവുക.
8: ഖുർആൻ ശരിക്കും അങ്ങനെയാണല്ലേ പറഞ്ഞേ, ഇത് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണെന്ന് തന്നെയാണ്. യൂക ശുഖ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടുമല്ലോ. പിന്നെ എനിക്കതിൽ തോന്നിയൊരു കാര്യം, ഇപ്പം ഒരു കൂട്ടുകുടുംബ സംവിധാനമാണെങ്കിൽ, ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് സാധനങ്ങൾ ചോദിപ്പിക്കലും ഇതും വാപ്പാന്റെ അടുത്ത് കാവാതിരിക്കുക എന്നുള്ളത് നല്ലൊരു പരിഹാരമാണല്ലോ അല്ലേ. ഒരു മക്കളൊക്കെ വളർന്നു വന്നാൽ ഇനിയെങ്കിലും ഉമ്മാക്ക് സമാധാനം കിട്ടണം, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്നുള്ളടത്തേക്ക് മക്കൾ എത്തലൊരു പരിഹാരമാണല്ലോ.
7: തീർച്ചയായും മുതിർന്ന മക്കൾ ഉണ്ടാകുമ്പോൾ അതൊരു പരിഹാരം തന്നെ. അതായത് വീട് അദ്ദേഹത്തെ ആശ്രയിക്കാതെ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിവിടെ എന്താ വെച്ചാൽ, ഇദ്ദേഹം എന്ത് ചെയ്യും, പൊതുവെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാണ് കാര്യം.
8: മൂപ്പര് ദുർബലനാകുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യില്ല.
7: അതെ അതെ. ഇപ്പം നമുക്കിപ്പോൾ ഖുർആനികമായി മനസ്സിലാവുക എന്താ വെച്ചാൽ, ഇത് മാറിക്കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ പണം എടുത്ത് കൊടുത്തിട്ട് തന്നെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുക, കീഴ്പ്പെടുത്തുക. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ.
8: ഇതിന് വേറൊരു വശമുള്ളത്, നല്ല കഴിവുള്ള കുറേ വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സാധ്യതകളുണ്ടാകും, അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോലിക്കും പോകാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു ക്ലബിൻ്റെ ആളായിരിക്കും, എന്നിട്ട് അതിൻ്റെ മേൽവിലാസത്തിൽ ഇങ്ങനെ നടക്കും. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഒരുപാട് സാധ്യത ഉണ്ടാകും, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഒരു പി എസ് സി എഴുതി നോക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിരിക്കും. അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുടെ കാരണം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കൊന്നും കിട്ടേണ്ടത് കിട്ടാതെ പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഭാര്യമാർ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നം അതിൻ്റെ വിധിയാണെന്നാണ് പൊതുവെ എന്ത് ചെയ്യല് സ്ത്രീകൾ വിചാരിക്കാറുള്ളത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കാറുള്ളത്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്?
7: അതെന്താ വെച്ചാൽ, ഇതും ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിനെ ആസകലം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. എന്താ വെച്ചാൽ, ഒരു കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായും വരുന്ന ഒരു ഒരു ഒരു ത്യാഗം, നമ്മളൊരു എഫർട്ട് ചിലവാക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു ത്യാഗ സന്നദ്ധ, അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ഗൗരവപരമായ ഒരു കാര്യം ഏറ്റെടുക്കേണ്ട, ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിന് മുന്നിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ചില കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കൂല, ഒരു ജോലിക്ക് ചേർന്നാൽ ഒരു 4 ദിവസത്തിനപ്പുറം പോകില്ല. കാരണം അവർക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇതൊരു ഭയങ്കര ദുരന്തമാണ് ഇത്തരം ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. ഇവർക്ക് എന്താണ്ടാവുക വെച്ചാൽ, ഇവരെല്ലാവരും സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇവരെ ജീവിതത്തിന്റെ അടിത്തറകളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്നാണ് ഇങ്ങനെ വഴുതി പോകുന്നത്. അവസാനം അവർക്കൊരു നല്ല ഡിഗ്രി ഉണ്ടാവില്ല, അവർക്കൊരു ജോലി ഉണ്ടാവില്ല, അവർക്കൊരു വീടുണ്ടാവില്ല, ഒരു പക്ഷേ അയാളുടെ ഭാര്യയും കുട്ടികളും തന്നെ നിന്ന് പോവില്ല. കാരണം പ്രതീക്ഷകളില്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും, അവഗണിക്കും. പിന്നെ ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, മറ്റുള്ളവർ ആദരിക്കപ്പെടാതെ പോകും. അപ്പോൾ ഒരു വാപ്പ എന്ന അംഗീകാരം, ഭർത്താവ് എന്ന അംഗീകാരം അവർക്ക് കിട്ടാതെ പോകും. അങ്ങനെ എന്ത് ചെയ്യും, എല്ലാ അർത്ഥത്തിലും അവരൊഴിവാക്കപ്പെടും. ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി ഞെരുക്കുക, അവസാനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് ഒരു വീട്, ജോലി ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എന്ത് ചെയ്യും, എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ഒന്നുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവരായി മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു കൃത്യമായ ജോലി ചെയ്യണില്ല, ഒരു കൃത്യമായ ടൈമിൽ അവർ അധ്വാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, ഇവർ വെറുതെ നടക്കായിരിക്കും. ഇവർ വെറുതെ നടക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ, വേറെയുള്ളവരൊക്കെ ഇവർക്ക് പണി കൊടുക്കും, ഉപകാരമില്ലാത്ത പണികൾ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാണ്ട് തിരുവനന്തപുരത്തേക്ക് നിങ്ങളൊന്ന് കൂടെ വരും വയ്ക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പോവും. ഭയങ്കര ത്യാഗമാണത്. പക്ഷെ അവനവൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സില്ലാത്ത, കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ മനസ്സില്ലാത്ത ആളവിടെ പോവും. എന്നിട്ട് ഒരാഴ്ച തിരുവനന്തപുരത്ത് RCCയിലെ ഒരു രോഗിനേറ്റ് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഞങ്ങളെ കൂടെ എന്നെ ആളാണ് വന്നതെന്ന് അവർ പറയും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആൾ വിളിക്കും. പിന്നെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ഏൽപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിനേക്കാളും ഇരട്ടി ഭാരം ഇവരനുഭവിക്കും. അവിടെയൊക്കെ എന്ത് ചെയ്യും, അവരെ കുടുംബം ചിന്തിക്കും, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഒഴിവില്ല, വേറെ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഇവരെന്ത് ചെയ്യും? മാനസികമായി പ്രയാസപ്പെടും. തീർച്ചയായും ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു പുതിയ സമൂഹത്തിൽ. ഈ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലസമായി ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്നൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ചായ മക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും കണ്ടതാണ്, അവിടെ ഒരു പയ്യൻ ഇപ്പോൾ ട്രൗസറാനുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും റീഹാന ഹയാത്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വസന്തകാലത്താണ്. എല്ലാ ടൈമിലും രാവിലെ നമ്മൾ സുബ് പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, പിന്നെ രാത്രി ദൈനിപ്പതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും. വെറുതെ ആ തിണ്ണയിൽ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ എത്ര എത്ര ആളുകൾ, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയി വേറെന്തൊക്കെയോ ചെയ്ത് തൻ്റെ കുടുംബവും തൻ്റെ മക്കളുമൊക്കെ വഴിയാധാരമായി പോകുന്ന വ്യക്തിത്വം. അവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലായിരിക്കും.
8: ഇതില് എനിക്ക് പറയണത്, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ പാരന്റ്സിന്റെ ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കറിയുന്ന ഒരു കേസിൽ വാപ്പാക്ക് ചെറിയൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ വെച്ച് മൂപ്പര് വീടങ്ങനെ തള്ളിക്കൊണ്ടുപോകണം.
7: അതെ അതെ.
8: വാപ്പ എന്ന് അവസാനിക്കണോ അന്ന് മുതൽ അവന്റെ കാര്യം കട്ടപ്പുകയാണ്.
7: അതെ അതെ.
8: അപ്പോ ഈ രീതിയിൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, മൂപ്പര് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വാപ്പാരും ആങ്ങളാരും ഒക്കെ കൊടുക്കണത് വെച്ചിട്ട് ആശുപത്രിയും കാര്യമൊക്കെ മാനേജ് ചെയ്ത് പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിഷയം, ഇതെന്റെ വിധിയാണെന്നുള്ളത്.
7: അപ്പൊ
8: ഇങ്ങനെ ഈ ആളുകളെ ഇതേ അവസ്ഥയിൽ നിലനിർത്തുന്ന ഇത്തരം ഘടകങ്ങൾ അതിന്റെ ഭാഗമാവുന്നവരോട് നമ്മൾ എന്ത് പറയും?
7: അതെ, അതെന്താ വെച്ചാല് അവിടെ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാ കാര്യവും നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായ വരുമാനങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് അവരെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ സ്വാഭാവികമായി എന്താന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഇനി മുതൽ എന്ത് ചെയ്യരുത്, നിനക്കൊരു പിന്നെ ബനിയം വാങ്ങാൻ നീ എൻ്റെ അടുത്ത് പൈസ ചോദിക്കരുത്, അതിന് നീ ഒരു വഴി കണ്ടെത്തണം. അത് എന്നല്ലേ നിനക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ എന്താ, നമ്മളിത്രയും മുതിർന്ന ആളുകൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അഭിമാനമല്ലേ. അതുപോലെ പിന്നെ നാളെ നിനക്ക് വൈഫ് ഉണ്ടാവും, അപ്പോൾ നിൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്നോട് പണം ചോദിക്കുമ്പോൾ വൈഫിന് നിന്നെ ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഒരു ആദരവും ഉണ്ടാവില്ല, അവളൊരു പക്ഷേ നിൻ്റെ കൂടെ നിൽക്കാനും പോലും തയ്യാറാവില്ല. അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ ശീലിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സ്വയം സമ്പാദിക്കാനും സ്വയം പണം കണ്ടെത്താനും തൻ്റെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, വരും. ഇനി ഇങ്ങനെ ഒന്നും തയ്യാറാവില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പണത്തിന് എന്തോ കാര്യമായൊരു പ്രശ്നം പറ്റി ഇനി ഇത് മുന്നോട്ട് പോവാത്തൊരു പ്രതിസന്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടെങ്കിലും അവരെ രംഗത്തിറക്കാൻ പറ്റണം. അതിൽ പാരൻസ് മടി കാണിച്ചാൽ എന്താ വെച്ചാൽ ഇവർ കൊടുക്കുന്ന പണം കൊണ്ട് അയാൾ ഒരു ഈ വാപ്പൻ്റെ നിന്ന് പണം വാങ്ങിയിട്ട് ഭാര്യയും കുട്ടികളെയും നോക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ആ പെണ്ണിൻ്റെ ഒരു അഭിമാനം വളരെ വലുതല്ലേ, എത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുക. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളർത്തുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്.
8: ഇതേപോലെ അതിൻ്റെ അനുബന്ധം തന്നെയാണ്, ചില നല്ല ബിസിനസ് ഫേമുകളൊക്കെ ഉണ്ടാവും.
7: അതെ.
8: ഇപ്പൊ ഈ ബിസിനസ് ഫേമിൽ ഇവനങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇവന് ആവശ്യമുള്ള അത്ര എടുക്കാൻ
7: പറ്റുന്നുണ്ടാവും.
8: ഈ പണം വിലയില്ലാത്ത പണമായതുകൊണ്ട് അതാണ് പലപ്പോഴും തെറ്റായ വഴികളിലേക്കൊക്കെ പോവുക. അപ്പൊ ശരിക്ക് ഞാൻ വെറുതെ ഒരു സജഷൻ ചോദിക്കുകയാണ്, ഇപ്പൊ നല്ലൊരു ബിസിനസ് നടത്തുന്ന ഒരു വാപ്പ അവനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് അതിനൊരു സാലറി കൊടുത്ത് പിന്നെ മറ്റിന്റെ പ്രോഫിറ്റ് കൊടുത്ത് അങ്ങനെ പോകലല്ലേ ഐഡിയൽ?
7: ഇനിയിപ്പോ എന്റെ ഒരു കടയാണെന്ന് വിചാരിക്കുക, ഞാൻ അതിൽ നിന്ന് പണം എടുക്കുന്നതിന് പോലും എനിക്ക് എന്ത് വേണം, ഒരു വ്യവസ്ഥ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കച്ചവടം നിലനിൽക്കുമോ? അതിന്റെ ലാഭത്തിന് ഒരു പെർസെന്റേജ് ഉണ്ടാവൂലേ, അതിനൊരു കണക്ക് വേണ്ടേ? ഇപ്പം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നമ്മളത് ഇതിന് നഷ്ടമായിരുന്നു ലാഭമായിരുന്നു എന്നറിയണമെങ്കിൽ പോലും ഞാൻ എടുത്ത പൈസ എത്ര, അത് ഞാൻ വൗച്ചർ ചെയ്തെടുത്തില്ലെങ്കിൽ ആ കണക്ക് കിട്ടുമോ? അതുകൊണ്ട് ഒരു സംഗതിയിലും എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് ആവശ്യമുള്ള പണം എടുത്തോ എന്നുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ ക്രമങ്ങളും തെറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ സദക്ക കൊടുക്കുമ്പോൾ പോലും എന്താണ് അതിൽ ഇസ്രാഫ് വേണ്ടാറിന്, നല്ല കാര്യമല്ലേ? അത് എത്ര കൊടുത്തു വെച്ചാൽ അള്ളാഹുവിന്റെ റിക്കാർഡ് ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതല്ല. നമ്മളെ കൊടുക്കുന്ന ആൾക്ക് അത് ആവശ്യമുണ്ടോ, അതിനത്ര വേണോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ സ്വതക്ക കൊടുക്കുന്നതിലും എന്ത് വരും, ദുർവ്യയം വരും എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അതിൽ വളരെ പ്രധാനമാണെന്ത്, നമ്മൾ അവനുണ്ടെങ്കിൽ നിനക്ക് നീ ഇതിൻ്റെ ഇന്നൊരാളാണ്, ഇതിൻ്റെ ഒരു PRO ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസിസ്റ്റന്റ് മാനേജറാണ് എന്ന് പറഞ്ഞ ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനൊരു ബോർഡും വെച്ചിട്ട് എന്ത്
8: ചെയ്യുക,
7: അവൻ എന്ത് ചെയ്യുക, ഒരു കൃത്യ ശമ്പളം വെച്ചു കൊടുക്കുക, ആ ശമ്പളം കറക്റ്റായിട്ട് വാങ്ങുക, അതവൻ വരാത്ത ദിവസങ്ങളിൽ അതെന്ത് ചെയ്യാൻ ലീവ് മാർക്ക് ചെയ്യുക, അവൻ ആ പണം കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്താ അറിയോ, അടുത്തൊരു സ്ഥലത്തോ ജോലിക്ക് പോകേണ്ടി വന്നാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യൂല, ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല.
8: ഇതേപോലെ ഒരു ആഡിങ് കൂടി ആവശ്യമുണ്ട്.
7: അതെ,
8: അതായത് പിന്നെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു പ്ലാൻ ഉണ്ടല്ലോ, ഇത് മക്കളെടുത്ത് പറയാൻ പാരന്റ്സിനുള്ള തടസ്സം ഇത് സ്നേഹക്കുറവാണെന്ന് തോന്നുന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്ന പല രക്ഷിതാക്കളും അവർക്ക് അവരെ ഒരു പിന്നെ ലൈംഗികമായ വിശുദ്ധി നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കണത്. പക്ഷെ അവൻ്റെ അടുത്തൊരു ഫിൽസും ഉണ്ടാവില്ല, ഒരു കുട്ടിയും കൂടി ഇവിടെ കയറി വന്നാൽ ഒരു ഇത്രയും കൂടി എല്ലാം അരിയിടേണ്ടതുള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇടയിലൊരു ഒരു ശരിയും ഒരു തെറ്റും ഉണ്ടല്ലോ. അപ്പം ഇത് പിന്നെ തുറന്നു പറയാൻ കഴിയൂല. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു ശമ്പളം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്തില്ല ഇവർക്ക്, ഇവർ വളർത്തിയ രീതി അനുസരിച്ച് അത് സ്നേഹക്കുറവ് വരുമെന്ന് തോന്നുന്നു.
7: ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ മക്കളുമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും എന്ത് ചെയ്യാണ് അഡ്വൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. അഡ്വൻസ് അപ്പോൾ അവൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ചെലവുകൾ എവിടെ നിന്ന് സ്വരൂപിക്കും, അതിനെന്താണ് വഴി എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഒരു തീരുമാനമുണ്ടാവണം. ഇനിയിപ്പോൾ വാപ്പ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ കൊടുക്കലിൻ്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് അതെന്തായിട്ടുള്ളത്, എങ്കിൽ ജോലി കിട്ടുമെന്ന് എനിക്ക് എന്ത് ചെയ്യുക തിരിച്ചു തരിക, അതല്ലെങ്കിൽ ഇത്രേ ഞാൻ തരുള്ളൂ ബാക്കി നീ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നീ ഇന്നൊരു ജോലിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ നേരെ ഓരോ സംഗതികൾ വരുമ്പോൾ നമ്മൾ അപ്പം പറയുമ്പോൾ എന്താ വെച്ചാൽ ഓ അപകടത്തിലുള്ള മടി കൊണ്ടാണ് ഇന്നെ ഇടങ്ങാറാക്കുകയാണെന്നൊക്കെ പറയും. ഏത് കാര്യവും അങ്ങനെയാണ്, കുട്ടികളോടുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റാതെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് അതൊരു വഷളാകുന്ന സന്ദർഭത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം പറയാൻ പറ്റൂല. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞില്ലേ, മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നിന്നെ എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങി വരുന്നില്ല. പക്ഷെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ മനുഷ്യന്മാരല്ലേ, നിൻ്റെ അടുത്തും പിഴവ് പറ്റാലോ, അതുകൊണ്ട് എന്ത് ചെയ്യും നിന്നെ സംശയിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെന്ത് ചെയ്യുക എന്ത് പിന്നൊരു സംശയം ചോദിക്കൂല, അത് നമ്മൾ വാങ്ങുമ്പോഴുള്ള കരാറാണ്. മാത്രമല്ല പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും വേണ്ടാത്തരം കാണുകയാണെങ്കിലോ എന്ത് ചെയ്യൂല, പിന്നെ മൊബൈൽ നീ ഉപയോഗിക്കൂല എന്ന് പറയുന്നതും ഒരു മൊബൈൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ കാണുന്ന സമയത്ത് ഇനി മൊബൈൽ നിനക്ക് തരില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്
8: വലിയ
7: വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനിയിപ്പോൾ നമ്മൾ പറയാം അനക്ക് 24 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സഹായം ഉണ്ടാവില്ല, നീ സ്വന്തമായി എല്ലാം നേടണം എന്ന് പറയുമ്പോൾ അവനിങ്ങനെ 22 വയസ്സാകുമ്പോൾ ആലോചിക്കും 2 കൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം എന്തായാലും അതൊക്കെ അഡ്വൻസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ്. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നേരത്തെ പറയാം, അപ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, അവർക്കും പ്രശ്നം ഉണ്ടാവില്ല അന്നല്ലേ, അപ്പോഴേക്കിനി നമ്മളൊരു വഴി കാണുന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് പാരൻസിന് എന്തെങ്കിലും പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ കുട്ടികൾ സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കോളേജിൽ പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ പറയണത് നിന്നെ നീ നല്ലോണം പഠിക്കണം നീ ഉയർന്ന് പഠിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. പക്ഷേ പൊതുവെ നീ ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും കോളേജിൽ പോകുമ്പോൾ ആൺകുട്ടികളുണ്ടാവും, എല്ലാ നിലക്കും എന്ത് ചെയ്യാം മിക്സഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ വഴി തെറ്റാം. ഒരു കാര്യം പറയാം, കോളേജിൽ അങ്ങനത്തെ വല്ല ബന്ധങ്ങളും നിനക്കുണ്ടായാൽ ആ കോളേജിലേക്ക് പിന്നെ
8: പോകാൻ പറ്റില്ല
7: എന്ന് നമ്മൾ പറയണതും എന്തെങ്കിലും കണ്ടുപിടിച്ച് പ്രിൻസിപ്പളിൽ വിവരം കിട്ടുമ്പോൾ ഇനി കോളേജ് പോകണ്ടെന്ന് പറയണതും തമ്മിൽ എന്തുണ്ട്
8: വ്യത്യാസം,
7: ഭയങ്കര വ്യത്യാസമുണ്ട്.
8: വിവാഹമൊക്കെ അങ്ങനെ തന്നെയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടി വരും.
7: ആ അതെ അതെ
8: എന്ന് പറയാലോ.
7: അതെ, എന്നിട്ട് പക്ഷേ ഡിഗ്രി ആ സമയത്ത് എത്തുമ്പോൾ ഇപ്പോൾ കല്യാണം വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല.
8: നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകണം. അതായത് ഒന്നിപ്പോ നമ്മൾ പിഷ്കനെ കുറിച്ച് പറഞ്ഞു, 2 തീരെ പണിയെടുക്കാത്തവനെ കുറിച്ച് പറഞ്ഞു, ഇനി വേറെന്ന് വെച്ചാൽ സമ്പാദിക്കാനുള്ള ആർത്തി കൊണ്ട് ആകെക്കൂടെ എല്ലാരടുത്തുനിന്നും പണം വാങ്ങി അങ്ങനെ പോയി അവസാനം ഇരിക്കണ പേരെ വിൽക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും ഈ പെണ്ണും ഈ കുട്ടികളും അത് വിധിയാണെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, പതുക്കെ വാടക വീട്ടിലേക്ക് നീങ്ങും. എന്താണ് അതിലുള്ളൊരു,
7: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുമ്പോൾ മനുഷ്യന് അതേപോലെ ആകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ബിസിനസ്സുകൾ നല്ല നല്ല വാഹനങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളെ പരിശോധിക്കുകയാണെങ്കിൽ അയാളൊരു സുപ്രഭാതത്തിൽ എന്തല്ല, അയാളെ പരിചയങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് കുറേ കടം വാങ്ങി ലോൺ എടുത്തിട്ട് അയാൾ പെട്ടെന്ന് കടകൾ ഉണ്ടാക്കിയതല്ല, അയാൾ ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നിന്ന് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ എന്തിൽ പണം മുടക്കുമ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മൾ മുടക്കുന്ന പണം ബിസിനസ്സല്ലേ മുഴുവനും പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ മുഴുവൻ പോയാലും എന്തുണ്ട്, അത് പരിഹരിക്കാൻ അതിൻ്റെ കബറക്കോ എൻ്റെ പരലോകത്തൊക്കെ എന്നെ ബാധിക്കാതെ പരിഹരിക്കാൻ എൻ്റെതായി തന്നെ ഇവിടെ എന്തുണ്ട് ഒരു സ്വത്തുണ്ട് എന്നെന്ത് ചെയ്യണം നമുക്ക് ബോധ്യം വേണം. അതല്ല ഇനി പാർട്ട്ണർമാരെ ചേർക്കാം. പാർട്ട്ണർമാരെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഈ പാർട്ട്നേഴ്സ് ഇതിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യണം. ഏത് ബിസിനസ്സിൽ ഇത് പല ആളുകളും പാർട്ട്ണർമാരെ ചേർക്കുക എങ്ങനെ വെച്ചാൽ നമ്മൾ നടത്താൻ പോണ ബിസിനസ്സിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് നീ പൈസ തന്നോ നിനക്ക് മന്ത്രി ഇത്ര ലാഭം കിട്ടും എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈ കച്ചവടം പരാജയപ്പെടുമ്പോൾ അവർ തന്ന പൈസ ചോദിക്കും, നേരെ മറിച്ച് അവർ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ചോദിക്കൂലല്ലോ, ഏയ് അത് നഷ്ടം വന്നാൽ നീ നമ്മുടെ ബിസിനസ് 25% ആണ് നിനക്കുള്ളത്, അപ്പോൾ 25% ലാഭം നിനക്ക് കിട്ടും, 25% നഷ്ടവും നീ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതയില്ല. അവിടെ നമ്മളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നഷ്ടപ്പെടുള്ളൂ, ബാക്കി നഷ്ടപ്പെടൂല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും പറയും, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട 2, 3, 4 ആളുകളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ സമ്പത്ത് മുഴുവൻ പോയി നമുക്ക് പറ്റുന്നൊരു അബദ്ധം ചിലപ്പോൾ നമ്മൾ പിന്നീട് ഒരാളെ കാണുമ്പോൾ ഇതെനിക്കും പറ്റിയത് തന്നെയാണ്, ഇതിങ്ങനെ തന്നെ വരുള്ളൂ, നമ്മൾ എടുക്കുന്ന ആ ലോൺ അടച്ച് തീർത്തിട്ട് നമ്മളെ പണിക്കാർക്ക് പൈസയും കൊടുത്തിട്ട് അതുമൊന്നൊരു ലാഭം കിട്ടുക എന്നുള്ളത് എന്തായാലും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം പരാജയപ്പെട്ടത്. പിന്നെ ആ പണിക്ക് നമ്മൾ പോകണ്ടല്ലോ.
8: അപ്പൊ
7: ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ പോകുന്ന പൈസ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ഉണ്ടാവണം. ചില കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടെങ്കിലും എന്ത് ചെയ്യണം, അതിന് അതില്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതും നാട് വിട്ടു പോകുന്നതും പിന്നെ മുഴുവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതും കുടുംബം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളെ കൊണ്ടാണ്.
8: അതെ, ഇതിലിപ്പോ പലപ്പോഴും ഈ ബിസിനസ് രംഗത്തുള്ള ഇൻസ്പയറിംഗ് ടോക്കുകൾ ഉണ്ടാവും, പ്രേരണ കൊടുക്കണേ.
7: അതെ അതെ,
8: ടോക്കുകൾ ഇതിപ്പോ ഇതിപ്പോ ഏത് രംഗത്തും ഇന്നത് ഒരു അതൊരു വരുമാന മാർഗ്ഗമാണ്.
7: അതെ അതെ,
8: യൂട്യൂബ് ചാനലുകൾക്കും ബാക്കിയൊക്കെ. അപ്പൊ ഇങ്ങനെ വിജയിച്ച കഥകളാണ് പറയാം. ഈ വിജയിച്ച കഥകൾ പറഞ്ഞ് പെടുന്ന ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്, അവരെടുത്ത് ഒരു രണ്ടു വാക്ക് പറയണം തോന്നുന്നുണ്ട്.
7: അതിന്റെ ഇപ്പം എന്താ വെച്ചാല്, നമ്മൾ അയാളത് പറയുമ്പോൾ പറയാത്ത എത്രയോ പരാജിതർ അപ്പുറത്ത് കിടക്കണം.
8: യെസ്,
7: മനസ്സിലായി. അവരുടെ അനുഭവങ്ങൾ ആരും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാഗ്യമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവരൊരു സീറോയിൽ നിന്നാണ് എന്ത് ഇത് വന്നത്. ആ സീറോയിൽ തന്നെ നമ്മൾ വരണം. ഇപ്പൊ എത്തി നിൽക്കുന്നത് മാത്രം നോക്കിയാൽ പോരാ, ആ സീറോയിൽ നമുക്ക് അവരുയർന്ന അതേ പടികളിലൂടെ കയറാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താന്ന് വിചാരിച്ചാൽ, അവർക്ക് ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഇപ്പൊ അങ്ങോട്ട് കടം വാങ്ങി ലോൺ എടുത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ അതൊരു ശരിയായ രൂപമല്ലല്ലോ അത്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നല്ല ആലോചനയും ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകും.
8: ശരിക്കും ഈ ഇപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ബിസിനസ് വികസിപ്പിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക,
7: അതെ,
8: അതുപോലെ ഇൻകം വരിക, വരവ് ചെലവ്, ഇതിലൊക്കെ ഇപ്പോ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അയാളുടെ പാതിയായി നിൽക്കുന്ന ഭാര്യ, ഇവര് പെട്ടെന്ന് മരിക്കുന്നതോടുകൂടെ എല്ലാ ലോഡും കൂടി അവരടുത്തേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബങ്ങളിലെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അവസാനിച്ച പിന്നെ എന്നോടാണ് ചോദിക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. അപ്പോ ശരിക്കും ഭാര്യമാർക്ക് ഏതെല്ലാം വിഷയത്തിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം, അവരേതെല്ലാം രീതിയിൽ ഇവരെ ഉൾക്കൊള്ളണം, അതും കൂടി ഇതിന്റെ ഒരു ഭാഗമല്ലേ?
7: അതെ, എന്താ വെച്ചാല് അത് നമ്മൾ പറയണത്, ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഭാര്യമാരെ അറിഞ്ഞിരിക്കണം.
8: അതെ,
7: അപ്പൊ അത് അറിയാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവരറിയേണ്ട ഒരു ഭാഗം അറിഞ്ഞാൽ മതി.
8: അതെ,
7: നമുക്കുള്ള മുഴുവൻ ടെൻഷനും അവരേറ്റെടുക്കണമെന്നില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തായിരുന്നു എന്ന് അവരറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ഭാഗത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പരിഹാരം
8: ചെയ്യാൻ
7: ഉണ്ടായാലും അതിന് തുടച്ച നാളെ വേറെ ഒരാൾ വന്ന് എന്തായിരുന്നു അദ്ദേഹം, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് അതൊരു ആൾ അറിയാതിരിക്കുമ്പോൾ പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴും അതിനുള്ളൊരു ധൈര്യവും ആലോചനയും പിന്തുണയും തരാൻ നമ്മുടെ ഭാര്യമാർക്കേ പറ്റുള്ളൂ. കാരണം അവരോട് നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അവരോട് നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഇടങ്ങേറ് വരുമ്പോൾ അത് സാരല്ല എന്നവർക്ക് പറയണമെങ്കിൽ നമ്മളെ വിഷയം അറിയണ്ടേ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അറിയണം.
8: അപ്പോൾ
7: പല സ്ഥലത്തും പല അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങൾ ഇപ്പം അത് ചെയ്യേണ്ട. അങ്ങനെ പറയാൻ ഗുണകാംക്ഷയോട് ആരുണ്ടാവുള്ളൂ? അതുകൊണ്ട് അവൾ അറിയണം, അവൾ അറിഞ്ഞ് മുന്നോട്ട് പോകണം. എന്നാൽ അറിയണമെന്ന് വെക്കുമ്പോൾ അവൾക്ക് അതൊക്കെ പാടെ അറിഞ്ഞാൽ ടെൻഷനാവും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അവിടേക്ക് പോകണ്ട, അവിടേക്ക് പോകണ്ട. എന്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ചുള്ളൊരു ബോധം അവർ നമ്മുടെ കൂടെ സഞ്ചരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കും, ഭാവിയിൽ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ സംഭവിക്കാം.
8: ഇതിലിപ്പോ ഈ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു കെണിയിൽ കുടുങ്ങി. അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിലില്ല, ഇപ്പോൾ എന്റെ ഭാര്യയാണ് ഫുൾ ലീഡ് ചെയ്ത്, കടക്കാരുടെ മുഴുവൻ കട ഞങ്ങൾ കൊടുത്തു വിട്ടി, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കടല്ല, ഞങ്ങളെല്ലാ സ്ഥാപനവും വിറ്റിട്ട് കടക്കാരെ മുഴുവൻ ഞങ്ങൾ കിട്ടി, ഞങ്ങൾക്കുള്ള കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടാണല്ലോ.
7: തീർച്ചയായും
8: അദ്ദേഹം മരിക്കുമ്പോ വളരെ ബഹുമാനപൂർവ്വം ചെയ്തു, അദ്ദേഹത്തെ ആളുകൾ യാത്രയാക്കി.
7: അപ്പൊ
8: ഇതിൽ ഒരു ഒരു വിശ്വാസത്തിന്റെ പരിസരത്തിലുള്ള ആളായി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ആ വലിയ ദൗത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾ മരിച്ചാല് വാങ്ങാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, വന്ന് വാങ്ങിപ്പോകും. പക്ഷെ കിട്ടാനുള്ളവരവസ്ഥ പോലും എന്ത് ചെയ്യൂല, അറിയണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഭാഗം പ്രധാനമാണെന്ന് തന്നെയാണ് തോന്നുന്നത്.
7: പൊതുവെ ഈ കടം അതിലൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കാനുള്ള സംഖ്യ, നമ്മൾ മരിച്ച പിന്നെ നമ്മളെ പിടിക്കാൻ കഴിയൂലല്ലോ.
8: അതെ,
7: ആ ഒരു ധൈര്യത്തിൽ പോണ ആളുകളുണ്ട്. പക്ഷെ അവർ ചിന്തിക്കേണ്ടത് ഒന്ന് പരലോകത്തിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ ഇത് തലമുറകൾ തലമുറകൾ ചർച്ചയാക്കും. ഇപ്പോ എന്റെ ഫാദറിന്റെ ഒരു 50 ലക്ഷം ഒരാള് എന്ത് ചെയ്യാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലമുറകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ 50 ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാക്ക് ഒരു 20 കിട്ടിയിരുന്നു, അത് ഉണ്ടെങ്കിൽ നമ്മളെ പഠനം നടന്നിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രതി എന്നും പ്രതിയായി എന്ത് ചെയ്യും, തലമുറകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്ര വലിയൊരു അഭിമാന പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊരു സാമ്പത്തിക ബാധ്യത, മറ്റൊരുത്തൻ്റെ ഒരു രൂപ നമ്മുടെ കയ്യിൽ വരരുതേ എന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ എല്ലാ ആലോചനകളും നടത്തിയിട്ടേ ആളുകൾ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം പലർക്കും പറ്റുന്ന അബദ്ധം എന്നാൽ വിജയകരമായ ഒരു കച്ചവടമായിട്ട് നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വരും, ഞാനൊരു 15 ലക്ഷം തരട്ടെ, ഞാൻ 20 ലക്ഷം തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വരും. അത് ഇവിടെ ഏത് ബിസിനസ്സിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരാൾ പൈസയിട്ട് വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തൽക്കാലം അയാൾക്കൊരു ലാഭം പലിശ പോലെ ലാഭം കൊടുത്തിട്ട് ആ പണം നമ്മുടെ ബിസിനസ് ഇറക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനത്തെ ആളുകളാണ് വളരെ വലിയ വിജയിച്ചവർ പോലും പലരും വലിയ കടക്കാരനായി പോകാനുള്ള കാരണം. അതാണ് ആളുകൾ കൊടുന്ന പൈസ തരും, അപ്പോൾ നമ്മൾ അത് വാങ്ങാതിരിക്കും. ചെറിയൊരു 5000 രൂപ മാസം കൊടുത്താലോ 1 ലക്ഷം അയാളത് കിട്ടിയാലോ ആയിരിക്കും.
8: പക്ഷെ
7: അത് പിന്നെ എന്ത് ചെയ്യും, അവരൊന്നിച്ചത് വാങ്ങാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായി.
8: ഇതിൽ ഇതേപോലത്തെ ഒരു മേഖലയാണ് ശരിക്ക് ജ്യേഷ്ഠാനിയന്മാരുടെ എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെ ഭാര്യ വീട്ടിൽ നിന്ന് എമൗണ്ട് വാങ്ങിയിട്ടുണ്ടോ, പിന്നെ ഈ ബിസിനസ്സിൽ അതിന്റെ പീഡനം അങ്ങനെ അനുഭവിച്ച് ജീവിക്കും. അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊക്കെ ഒരു വിധിയുടെ ഭാഗമായി വിചാരിച്ചിട്ട് അങ്ങോട്ട് ലയിച്ചു പോകും. അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഭാഗം.
7: നമ്മളെന്താ വെച്ചാൽ ഈ കടം വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ബന്ധുക്കരുത് കടം വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, കാരണം അവർ ചോദിക്കൂലല്ലോ. അവർ എപ്പോഴും അതിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളത് ആരുടെ നിന്ന് വാങ്ങുകയാണെങ്കിലും കടം കടമാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പം അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വാങ്ങണത്. ഈ ബിസിനസ് പരാജയപ്പെട്ടാലും ആ സംഖ്യ കൊടുക്കാൻ നമ്മളിത് വേണം. ഒരു കോടി നമ്മളിത് ഉണ്ടെങ്കിലേ 1 കോടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ 1 കോടിയുടെ കടക്കാരനാവാൻ പോവുക നാളെ. നമ്മൾ ആലോചിക്കണം,
8: ഈ ലക്ഷങ്ങൾ കോടിയാകാൻ വല്ല പണിയില്ല.
7: അതെ അതെ അതെ അതെ.
8: ഇനി നമ്മൾ വേറൊരു മേഖലയിലേക്ക് പോവാണ്. അത് ഇതേപോലെ ചില ആളുകൾക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തത്ര കോപം ഉണ്ടാകും വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും വലിയ റോള് അഭിനയിക്കുന്ന ഒരാളായിരിക്കും. ഈ കോപം കൊണ്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം.
7: തീർച്ചയായും അതൊരു പ്രധാന കാര്യമാണ്. അതൊരു കുടുംബത്തിന്റെ പ്രശ്നമായി വരുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ ദേഷ്യത്തിനുണ്ട്. ലാ തഗ്ലബ് എന്നല്ലേ, ദേഷ്യം ഇല്ലെങ്കിൽ തന്നെ ഒരാളുടെ ജീവിതം എന്തായി, നന്നായി എന്നാണ്.
8: കാരണം
7: ബാക്കി ഒന്നുണ്ടെങ്കിലും ദേഷ്യപ്പെടാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാളിട്ട് ആളുകൾ അടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലുണ്ടാവും. ഈ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അനാവശ്യമായി എല്ലാ സമയത്തും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാൽ, അത് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോവല്ലാതെ അവരെ നമ്മൾ ഡീൽ ചെയ്യാനോ മറുപടി പറയാനോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ നമ്മളാവും.
8: നമുക്ക്
7: എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ദേഷ്യപ്പെടുന്ന ഭർത്താവിന്റെ ദേഷ്യങ്ങളോട് മുഴുവൻ പ്രതികരിക്കാൻ ഒരു ഭാര്യ തീരുമാനിച്ചാൽ ആ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ
8: ജീവിതല്ല.
7: അതുകൊണ്ട് വെച്ചാൽ അങ്ങനത്തെ ആളുകളെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തുക, അത് അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ പോവുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അപൂർവമായി ദേഷ്യപ്പെടുന്ന ആളുകളുടെ, നമ്മുടെ ഭർത്താവോ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ശരിക്ക് കൺസിഡർ ചെയ്യണം. ഒരു ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാള് എന്ത് ചെയ്യാണ് ഒരു സന്ദർഭത്തിൽ, നിങ്ങളിങ്ങനെ സമയനിഷ്ഠ പാലിക്കാതിരുന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതെന്നും പറയണതല്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ആ തൊഴിലിടത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ ഭർത്താവ് വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആ ദേഷ്യം ആ വിഷയത്തിന്റെ ഗൗരവവും അതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധയും ഒക്കെ നമുക്ക് തരുന്നൊരു മെസ്സേജാണ്. അതിനെ നമ്മൾ പരിഗണിക്കണം. എല്ലാ ദേശത്തെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെ വേറൊരു

0: മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്, ശ്രദ്ധിക്കാന്നുള്ള നല്ലത്. പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ചില ജീവിത സന്ദർഭങ്ങളിൽ ദേഷ്യം ഉണ്ടായി വരും. അതായത് നമുക്ക് ടെൻഷൻ കാലഘട്ടം, ഇപ്പോൾ ഈ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ മാർച്ച് മാസത്തിൽ അവരുടെ എല്ലാ സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ മറ്റുള്ള കാലഘട്ടങ്ങളിൽ കാണാത്ത ഒരു ദേഷ്യവും സ്വഭാവങ്ങളും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അതേമാതിരി ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചില അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ വരും. പിന്നെ നമ്മൾ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഈ എല്ലാറ്റിനും ഇങ്ങനെ ദേഷ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളായിട്ട് വെറുതെ പ്രതികരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ നിൽക്കണം. കാരണം അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷെ കേൾക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ ഫീലിംഗ് ആയി ജീവിക്കണം. അപ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ അവരൊന്ന് തണുത്തു വരും. ഇതൊക്കെയാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
1: ഇതിൽ കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ ആയി തന്നെ പ്രശ്നമുള്ള, മാനസികമായി തന്നെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള, മെഡിക്കേഷൻ ആവശ്യമുള്ള, മരുന്ന് ആവശ്യമുള്ള, ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഏരിയകൾ ഉണ്ടാവില്ലേ?
0: അതെ, ഉണ്ടാവും, തീർച്ചയായും അതുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ വിഭക്കാരാൾ കരയണ പോലെ ചിരിക്കണ പോലെ തന്നെ എന്ത് ചെയ്യാച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ഡിപ്രഷൻ വരുന്ന ആളുകളിൽ കാണുന്ന ഒരു സിംറ്റം തന്നെയാണ് എന്ത് ദേഷ്യം എന്നുള്ളത്. അത് മിക്കവാറും അധികവും നമുക്ക് അങ്ങനത്തെ ദേഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാ വെച്ചാൽ അവരെല്ലാരോടും ദേഷ്യപ്പെടില്ല, ഏറ്റവും അടുത്ത ആളുകളേക്കാണ്, അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, ഇവരോടായിരിക്കും ഇത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുക. ശരിക്കും നമ്മൾ ഉമ്മനല്ലേ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഉമ്മനോടായിരിക്കും ഏറ്റവും അധികം മോശമായി പെരുമാറുക. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു വേദനയും വിഷമവും എന്ത് ചെയ്യാണ് അവർ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേഷ്യത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് അനുഭവപ്പെടുന്ന ദേഷ്യമാണെങ്കിലും അവരുടെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ആശ്വാസത്തിന് അവർ കണ്ടെത്തുന്ന ഒരു സിംറ്റമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഭാര്യ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാർ ഭയങ്കരമായിട്ട് പ്രയാസമനുഭവിക്കും, അതേപോലെ ഉമ്മമാർ ഭയങ്കര പ്രയാസമനുഭവിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അത് ഒരു പരിധിവരെ നമ്മളൊരു കൗൺസിലിങ്ങും അതേപോലെ തന്നെ മരുന്നൊക്കെ ആയിട്ട് പോകേണ്ട കാര്യങ്ങളേക്കാരം. അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മൾ വെറുതെ ദീർഘിപ്പിക്കരുത്. പിന്നെ ഇവരെ അങ്ങനെ ഒരു മരുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ അവർ അംഗീകരിക്കൂല, സമ്മതിക്കൂല. അപ്പോൾ സ്വാഭാവികമായി ഈ വിഷയം പറയാതെ മറ്റെന്തെങ്കിലും അവരുടെ രോഗകാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ആ മെസ്സേജസ് ഡോക്ടേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: ഞാൻ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലെ ഒരു ഡിസ്കഷനിൽ കേട്ടത്, ഒരു രണ്ടാൾ നല്ല നിലക്ക് ജീവിക്കുന്നു, ഈ സ്ത്രീ ഒരു പ്രത്യേക കാലം മുതൽ ഭയങ്കരമായ കോപവും പ്രശ്നമായിട്ട് ഡിവോഴ്സായി. അവസാനം ഇവരെ ഹെഡേക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോ ഇവർക്ക് തലയിൽ ഒരു ട്യൂമർ ഉണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്തപ്പോ ഒരു സാധാ ജീവിതത്തിൽ വന്നു. അപ്പൊ അത് ആ രോഗാവസ്ഥ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്, അയാൾ അത് തിരിച്ചെടുത്തു എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തന്നെ കോപത്തിൽ ചില കോപങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസിന് ഒരു
0: അല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ രണ്ടാൾ കുറേ കാലം സഹവസിക്കും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു സ്വഭാവ ചേഞ്ചാണല്ലോ അത്. കാരണം ഇവർക്ക് ഇപ്പോൾ മുമ്പ് നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് കണ്ടെത്തലാണ്. ആ കാരണത്തിന് എന്താണ്, മനഃശാസ്ത്രപരമായ കാരണം അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. അത് മനസ്സിൽ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അത് അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കാൻ പറ്റും. അത് ഈ രോഗം വന്നപ്പോഴായിരിക്കും ഇവർക്ക് ഇത് വന്നിട്ടുണ്ടായിരിക്കുക, അത് മാറിനോടുകൂടെ എന്തായിട്ടുണ്ടാവും, തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും.
1: ഇതിൻ്റെ പ്ലസ് വരേണ്ടതാണ് തെറി പറയേണ്ട ഒരു പ്രശ്നം.
0: അതെ അതെ,
1: പച്ച തെറി പറയും.
0: അതിപ്പം നമ്മൾ സാധാരണ കാണുകയാണ്. ഒന്നിപ്പോൾ നമ്മൾ ഇസ്ലാമികമായിട്ട് എന്താ വിചാരിച്ചാൽ ഒരാൾ ഏറ്റവും മോശം വ്യക്തിത്വമാണത്. കാരണം ആ ഒരു വാക്ക് നാവുന്ന വരുന്നതോടുകൂടെ അയാളെ പറ്റിയുള്ള എല്ലാ മതിപ്പും എന്ത് ചെയ്തു, തീർന്നു. ആർക്കും അങ്ങനത്തെ ഒരാളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മക്കളോ ഭാര്യയോ കുടുംബങ്ങളോ ആരും റെസ്പെക്ട് ചെയ്യൂല. അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വരുന്നതോടുകൂടെ ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒരിക്കലും മറ്റൊരാളോട് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലും എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ചുള്ള എല്ലാം അതോടെ എന്ത്
1: ചെയ്യും,
0: തീർന്നു. അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു വിശ്വാസിയൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്താണ്, വളരെ മോശമായൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അയാൾ വന്നപ്പോൾ അയാളിൽ അവശേഷിക്കുന്ന ജാഹിലിയത്ത് അങ്ങനെ സംഭവിക്കാം. അത് അയാൾ ശ്രദ്ധിച്ചിട്ടും അയാളുടെ ശീലങ്ങളിൽ വന്നു പോകുന്ന പദപ്രയോഗങ്ങളായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഞാനത് അബദ്ധമാണല്ലോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അതല്ലെങ്കിൽ രണ്ട് മുഖമായിട്ട് ജീവിക്കാം. അതായത് ഒരു മാന്യരായ ആളുകളോട് പെരുമാറാൻ ഒരു മാന്യതയുടെ മുഖവും, എന്നാൽ വളരെ അരാജകത്വമുള്ള ഒരു ഒരു കൂട്ടായി

0: ഇമെയിലും സുഹൃത്തുക്കളോടൊപ്പവും അതും കീപ്പ് ചെയ്യും. അപ്പോൾ ചെന്ത് ഇവിടുത്തെ പല പദങ്ങളും അവിടെ ഉപയോഗിക്കും, അവിടുത്തെ പല പദങ്ങളും ഇവിടെ ഉപയോഗിക്കും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു സാധ്യത കൂടെ അതിൽ കാണാൻ പറ്റും.
1: അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ച കുറേ ഏരിയകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിലായിട്ട് നിങ്ങൾ എഴുതുക. ആ വിഷയങ്ങളെടുത്ത് നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ചർച്ച ചെയ്യാൻ കഴിയും. അത്തരം ചർച്ചകൾ നടക്കുന്ന സമയവും കാര്യവും ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുന്നൊരു സിസ്റ്റം ഇവിടെ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അയച്ചാൽ നിങ്ങളുടെ ചോദ്യം ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നറിയിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു പ്രശ്നം നമ്മളൊരു കേസായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു വിഷയമായി എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ, സ്വാഭാവികമായും സമാന അനുഭവമുള്ള ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഏതായാലും ഇന്നത്തെ ചർച്ച ഉപകാരപ്പെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ബഹുമാനനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സലാഹിയും നടത്തിയ സംസാരമാണ് ചർച്ചയുടെ പ്രസക്ത ഭാഗമാണ്. നമ്മൾ ഇതുവരെ കാതോർത്തത്
3: പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിക അടിസ്ഥാനം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുന്ന അൽ ഉസൂൽ എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്. ഹദീസും ബുദ്ധിയും എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മനുഷ്യൻ്റെ ബുദ്ധി നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കാൻ പറ്റുക, ഏതൊക്കെ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് അനുവാദമില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച നടത്തിയത് മനുഷ്യൻ്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഇസ്ലാം ബുദ്ധിക്ക് നൽകിയ പ്രാധാന്യവും ബുദ്ധി ഉപയോഗിക്കാത്തവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങളുമൊക്കെ നാം അതിൽ കേട്ടുകഴിഞ്ഞു. ഇനി വിശുദ്ധ ഖുർആൻ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്മാർ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി, ഒന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ്, ഖല്ലാഖാണ്, അഹ്സനുൽ ഖാലിഖീനാണ്, ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ സൃഷ്ടിച്ച് ഭംഗി വരുത്തുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സിബഗത്തല്ലാഹ് വമൻ അഹ്സനു മിൻ അല്ലാഹി സിബഗ എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ വ്യത്യസ്തമായ ശൈലിയിലൂടെ അള്ളാഹു ചോദിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കളറിംഗ്, അതിനേക്കാൾ നന്നായി നിറം കൊടുക്കുന്നവൻ മറ്റാരുണ്ട്? സുബ്ഹാനല്ലാഹ്. ഒരിക്കലും നമുക്കാരെയും കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരോട് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ മേഖല അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ലോകത്ത് മനുഷ്യൻ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിജാലങ്ങളെ നമുക്ക് മുന്നിൽ അള്ളാഹു പടച്ചു വച്ചിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമികളും പറവകളും സൃഷ്ടിജാലങ്ങളും പർവ്വതങ്ങളും അതുപോലെ തന്നെ പാരാവാരം പോലെയുള്ള കടലുകളും മീനുകളും വലിയ വലിയ സൃഷ്ടിജാലങ്ങളും ചെറിയ ചെറിയ സൃഷ്ടിജാലങ്ങളുമൊക്കെ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കണം. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, വഇലൽ സമാഇ കൈഫ റുഫിഅത്, വഇലൽ ജിബാലി കൈഫ നുസിബത്, വഇലൽ അർളി കൈഫ സുതിഹത്. ഒട്ടകങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, വാനങ്ങളിലേക്ക്, ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതൊക്കെ തന്നെ മനുഷ്യന് ചിന്തിക്കാനുള്ളതാണ്. ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ സ്വന്തം നഫ്സിലേക്ക് നോക്കൂ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. മഹാത്ഭുതമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. കണ്ണുകളും കാതുകളും ചെവിയും തലച്ചോറും അവൻ്റെ ഞാടി വ്യൂഹങ്ങളും നരമ്പുകളും അവൻ്റെ ഹാർട്ടും എല്ലുകളും മഹാത്ഭുതങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടി ജാലങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിക്കണം. എന്തു ചിന്തിക്കണം? അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബന മാ ഖലഖ്ത ഹാദ ബാതുലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. എന്ത് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് എവിടെ എത്തണം? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു വലിയ സൃഷ്ടാവിൻ്റെ കരങ്ങളുണ്ട്, സൃഷ്ടാവിൻ്റെ ശക്തിയുണ്ട്. സുബ്ഹാനക് അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. മാ ഖലഖ്ത ഹാദ ബാതുലൻ, ഇതൊരു വെറും സൃഷ്ടിയായിക്കൊണ്ട് നീ പടച്ചതല്ലോ. ഒരു വൃഥാ സൃഷ്ടിയല്ല ഇത് ഇവയൊന്നും. വലിയ വലിയ ലക്ഷ്യങ്ങൾ ഈ സൃഷ്ടിയുടെ പിന്നിലുണ്ട് എന്ന് നാം കണ്ടെത്തണം. എന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ നാം നമിക്കണം. അവൻ്റെ ഘോരമായ ശിക്ഷയാകുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് നാം ശരണം ചോദിക്കണം. അങ്ങനെയാണ് ആ ചിന്തയുടെ പര്യവസാനമുണ്ടാകേണ്ടത്. അതല്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് ഇതിനൊന്നും ഒരു പടച്ചവനില്ല എന്ന ഒരു വളഞ്ഞ ചിന്തയും വക്രമായ ചിന്തയുമല്ല നേർക്കു നേരെയുള്ള ചിന്ത. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ബുദ്ധി ഉപയോഗിക്കാം. രണ്ടാമതായി, മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകിയ ഈ മഹത്തായ ശരീഅത്ത് എന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന പല കൽപ്പനകളുമുണ്ട്, പല നിർദ്ദേശങ്ങളുമുണ്ട്. ആ ശരീഅത്തിൻ്റെ ചില കാര്യങ്ങൾ സംക്ഷിപ്തമായി അല്ലാഹു പറഞ്ഞതായിരിക്കാം. ആ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ടാകും. അത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി പഠിച്ച് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, വഅൻ ലൈസലിൽ ഇൻസാൻ ഇല്ലാ മസഅ. ഒരു മനുഷ്യന് അവൻ്റെ പ്രവർത്തനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരലോകത്ത് എന്നു പറഞ്ഞു. സൂറത്തുൻ നജ്മിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത് ശാഫിഇ റഹ്മഹുള്ളാഹ് ومن اتبعه ان القراءه لا يصل اهداء ثوابها الى الموتى لانه ليس من عملهم ولا كسبهم وان ليس للانسان الا ما سعى. ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ചു ആലോചിച്ചു ചിന്തിച്ചു കണ്ടെത്തിയ കാര്യം എന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഖുർആൻ പാരായണം ആ മയ്യത്തിന് വേണ്ടി ഹദിയ കൊടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ മയ്യത്തിന് എത്തുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ്. ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള ഒരു മേഖലയാണ്. മതത്തിൻ്റെ ശരീഅത്തിൻ്റെ കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആൻ തന്നെ അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസായിൽ നമുക്ക് കാണാം, 83-ാമത്തെ ആയത്തിൽ, ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതങ്ങ് പരത്താതെ അള്ളാഹുവിലേക്കും ഉലുൽ അംറിലേക്കും പണ്ഡിതന്മാരിലേക്കും ബുദ്ധിയുള്ള ആളുകളിലേക്കും നിങ്ങൾ മടക്കുക. അങ്ങനെ മടക്കിയാൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരിൽ നിന്ന് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിവുള്ള, ഗ്രഹിച്ചെടുക്കാൻ കഴിവുള്ള, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവർ അത് മനസ്സിലാക്കും. അപ്പോൾ ബുദ്ധി ചില കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ ഇസ്തിംബാത്തുകൾ, മതത്തിൻ്റെ കാര്യമാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും അത് പഠിച്ച് അതിലൂടെ ഹുക്കുമുകൾ നിർദ്ധരിച്ചെടുക്കുവാൻ മനുഷ്യൻ ബുദ്ധി ഉപയോഗിക്കണം. ഫിഖ്ഹിൻ്റെ മേഖലകൾ അതിവിശാലമാണ്. എല്ലാ കാര്യങ്ങൾക്കും പ്രമാണങ്ങൾ ഒരുപോലെ കണ്ടെന്ന് വരില്ല. ഒരു പ്രമാണത്തിൻ്റെ കീഴിൽ ഏതൊക്കെ കാര്യങ്ങൾ കടന്നു വരാം എന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് മനുഷ്യന്മാർ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇസ്ലാം അനുവദിച്ച, പ്രോത്സാഹിപ്പിച്ച, പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞ കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മൂന്നാമത്തൊരു കാര്യം, മനുഷ്യൻ്റെ ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യൻ്റെ ആവാസം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണപദാർത്ഥങ്ങൾ, അവൻ്റെ ഭൗതികമായിട്ടുള്ള മറ്റു ചുറ്റുപാടുകൾ, ഇതൊക്കെ തന്നെയും അതിനൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് അനുദിനമെന്നോണം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പോലും മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണല്ലോ. നമ്മൾ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്ന ആളുകളെ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ ചിന്തയുടെ ഫലമായിക്കൊണ്ടുണ്ടായതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ, വിമാന സർവീസുകൾ, കപ്പൽ സർവീസുകൾ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കൃഷി, എല്ലാത്തിനും പുതിയ പുതിയ രൂപങ്ങളും ഭാവങ്ങളും മാർഗങ്ങളും രീതികളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മനുഷ്യൻ ചിന്തിച്ച് കണ്ടെത്തിയതാണ്. മനുഷ്യൻ്റെ ബുദ്ധി അവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ്. വളരെ ഒരു ചെറിയൊരു ചിപ്പിനുള്ളിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാലകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രം മനുഷ്യൻ്റെ ബുദ്ധി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം അതിന് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധി ഇത്തരത്തിൽ മേഖലകളിൽ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ഈ മൂന്ന് മേഖലകളും ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച മേഖലകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നവർ, വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ പ്രതിഷ്ഠകളുടെയും മുമ്പിൽ പോയിക്കൊണ്ട് ധ്യാനിക്കുന്നവർ, ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ, ബുദ്ധി ഉപയോഗിക്കൂ. ഈ വിഗ്രഹങ്ങൾ ഭക്ഷിക്കുന്നുണ്ടോ? അവർ കേൾക്കുന്നുണ്ടോ? അവർ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ കേൾക്കാത്ത, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത, ചിന്തിക്കാത്ത, ബുദ്ധിയില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത, കണ്ണില്ലാത്ത, കാതില്ലാത്ത ഈ വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അവ നിങ്ങളെ സഹായിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബുദ്ധിപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശ്വാസരംഗത്ത് തെറ്റിപ്പോയ ആളുകളെ ശരിയാവണ്ണം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രീതിയും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ചേതനേറ്റ് കിടക്കുന്ന മയ്യത്തുകൾക്ക് മുമ്പിലും ജീവനില്ലാത്ത വസ്തുക്കളുടെ മുമ്പിലും കൈകൂപ്പി നിൽക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധിയോട് അള്ളാഹു സുബ്ഹാനഹു വതാല ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഏതു മേഖലയിൽ ആദർശം തെറ്റിപ്പോയി ശിർക്കിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം എന്നു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മൂന്ന് നാല് മേഖലകൾ ഇസ്ലാം ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്, അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൽ ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ ഇസ്ലാം മോശമായി കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വേറെയും ചില മേഖലകളുണ്ട് ബുദ്ധി ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാത്ത മേഖലകൾ. എല്ലാ കാര്യത്തിനും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. ചിലതൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞു തരേണ്ടതുണ്ട്. അത് പറഞ്ഞു തന്നതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ലാതെയാവുന്നുണ്ട്. ഇൻഷാല്ല അതേതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമുക്കടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം. ഇന്ന് നാം പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ അള്ളാഹുവിൻ്റെ മതം നമുക്ക് അനുവാദം തന്നിട്ടുള്ള മേഖലകളെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
2: ما شاء الله നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ പതിവ് പോലെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഹദീസും ബുദ്ധിയും രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ധാരാളക്കണക്കിന് കമൻ്റുകൾ നമുക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊരു അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മുടെ മോർണിംഗ് വൈബ്സിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ഒരു പരിപാടിയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഹസൻ അൻസാരി കൂടെ അബ്ദുള്ള സലഫി ഇൻഷാല്ലാ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും

0: വടക്കാമ്പാലൂർ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന പാത്തുട്ടി എന്ന പെണ്ണിമ്മ കഞ്ഞി ചോറും തിന്നാതെ ധ്യാനം നടക്കുന്നു. അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു. അതിനെ തുടർന്ന് 20,000 രൂപയാണ് പിഴ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, കഞ്ഞിയും ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചിടണം കേട്ടോ. മുളക കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉള്ള വികൃതി കാട്ടും. പൂച്ചകളെ വികൃതി കാട്ടിയതിന് 2,00,000 രൂപ. പൂച്ചകൾക്ക് കഞ്ഞി ചോറും വാങ്ങി കൊടുക്കാണ്ട് അങ്ങനെ വെറുതെ വികൃതി കാട്ടിട്ടാണ്. ഇപ്പൊ നോക്കി ക്യാമറയിൽ പതിഞ്ഞിട്ട് കണ്ടില്ലേ കേട്ടോ, ക്യാമറ പാത്തുട്ടിക്കെതിരെയാണ് കേസെടുത്തത്. ഇനി കഞ്ഞി ചോറ് തിന്നാറുക്കോ? പൈസ 2,00,000 രൂപ കൂടെ പോകും പറഞ്ഞാല് ബിരിയാണി ഉണ്ടാക്കി തരാം. പോലീസ് പത്രത്തിലുണ്ട്, പോലീസ് വിളിച്ചതിന് ഒരാൾ അറസ്റ്റ് വെട്ടിക്കൊള്ളതിന്.
1: ഓക്കെ, ചിരി പരത്തുന്ന, അതെ, അല്ലെങ്കിൽ നമ്മള് ചുണ്ടിൽ ഒരു ചിരി വിടർത്തുന്ന ഒരു സംസാരമാണ് ഒരു വല്യമ്മയും പേരക്കുട്ടിയും തമ്മിൽ.
2: ചിരി മാത്രല്ല, ശരിക്കൊരു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു, അതാണ് നമ്മളിത് സെലക്ട് ചെയ്യാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഒരു വീഡിയോ ആണ്. ചിലപ്പോ ഈ ശബ്ദത്തിൽ നിന്ന് മാത്രം എന്താണ് സംഗതി എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല.
1: ഒരു വീഡിയോ
2: നമ്മളിതിന്റെ വീഡിയോ ഇറങ്ങും, ഈ സെഷന്റെ വീഡിയോ ഇറങ്ങാറുണ്ട്. അപ്പോ അത് നിങ്ങളൊന്ന് കണ്ടാ മതി. അതായത് ഒരു വീടിന്റെ വരാന്തയിൽ വയസ്സായൊരു വല്യമ്മ അങ്ങനെ ഇരിക്കുന്നു. ആ വല്യമ്മാൻ്റെ അടുത്തൊരു മോനൊരു പത്രം എടുത്തിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് അവൻ ഉണ്ടാക്കുകയാണ്, ആണ് നോക്കിയിട്ടാണ് വായിക്കണത്. എനിക്ക് അവൻ അത്ര ഫാസ്റ്റായിട്ട് വായിക്കുന്നുണ്ടപ്പോഴേ അവന് ശരിക്കൊരു ന്യൂസ് റിപ്പോർട്ടറാകാനുള്ള സ്കില്ലുണ്ടെന്നാണ് ഞാൻ ആദ്യം ഒന്ന് എടുത്തത്. വളരെ സിമ്പിളായിട്ട് അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ട്
1: വെള്ളം വെച്ചിട്ടാണ്
2: വായിക്കുന്നത്. അതിലെല്ലാം ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്, ഫൈനുണ്ട്, ഒരു ഒരു ന്യൂസ് കൃത്യമായി അവൻ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇൻഷാല്ലാ പറയാം. ഇപ്പോൾ ആ കുട്ടീനെ ഒരു ഒരിക്കൽ നമ്മളൊന്ന് പീസ് റേഡിയോയിലൊന്ന് കൊണ്ടുവരണമെന്ന് പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ ഈ വല്യമ്മക്ക് ആൽഷിമേസിൻ്റെ അസുഖമാണ്, മറവി രോഗമാണ്. അപ്പോൾ ആൽഷിമേസിൻ്റെ അസുഖമുള്ള ഒരു വീട്ടിൽ എങ്ങനെ ആ ഒരു വീട് മാനേജ് ചെയ്യണമെന്ന് പോലും അവൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ആൽഷിമേസിൻ്റെ അസുഖമൊക്കെയുള്ള മറവി രോഗമുള്ള ആളുകൾ ആ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. ഒന്ന്, അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തന്നെ അറിയില്ല. രണ്ട്, അവർക്ക് എന്തൊക്കെ കാര്യം എവിടെയൊക്കെ ചെയ്യണം എന്നറിയില്ല. ചിലപ്പോൾ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടക്കും പബ്ലിക്കലി. അങ്ങനെ അങ്ങനെ ആളുകളുണ്ട്. നമ്മുടെ ശ്രോതാക്കളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ട്. അള്ളാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ. അതേപോലെ പിന്നെ എന്താ പറയുക, ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ചെയ്തു തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങൾ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ എങ്ങനെ ഒരാൾ വർത്തിക്കണം, പ്രത്യേകിച്ച് ഈ പ്രായമായ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് പുതിയ ജനറേഷൻ്റെ ഒരു ഒരു രീതിയല്ല. പ്രത്യേകിച്ച് കുട്ടികളൊന്നും വല്യപ്പയും വല്യമ്മയും വിളിക്കണടുത്ത് വരികയെ അവരുടെ കൂടെ ഇരിക്കുകയെ ഒന്നും ചെയ്യേണ്ട സ്വഭാവം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പൊതുവെ ഒരു കളി മോഡിലായിരിക്കും.
1: അപ്പോൾ മൊബൈലിൻ്റെ
2: ശരിക്ക് പാരൻസ് പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ഈ വീഡിയോ. പാരൻസ് കുട്ടികളെ കാണിക്കണം എന്നാണ് ഞാൻ പറയാം. ഈ വീഡിയോ കാണിച്ച് കുട്ടികൾ പൊതുവെ അതിൻ്റെ ഒരു കോമഡി മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. അവന് അവൻ്റെ ആ ശൈലിയൊക്കെ കണ്ടല്ലോ, ഒരു ഈ ഒരു മനോനിലയുള്ള ഒരാളോട് സംസാരിക്കേണ്ട ശൈലിയിലാണ് അവൻ.
1: എന്തപ്പത് ഇതിപ്പോ എത്ര റുപ്യ ഇപ്പൊ നമ്മള് ഫൈന് കൊടുക്കുക?
3: അത് 50,000 രൂപ ഫൈന്.
2: അതെ, മാത്രല്ല അവന്റെ പൂച്ചക്കുട്ടിനെ വല്യമ്മ എന്തോ ദ്രോഹിക്കുന്നുണ്ട്. കാണുടത്തുനിന്ന് അടിക്കണൊക്കെ ഉണ്ടാവും. ചില പ്രായമുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ അവർക്ക് മറവി രോഗം ഇല്ലെങ്കിൽ പോലും അവർ ഈ വൃത്തിയും വെടിപ്പൊക്കെ വിചാരിക്കണോണ്ട് ഈ പൂച്ച അതിൽ പോകുന്നതിൽ പോകുന്ന നിസ്കാരക്കുപ്പായത്തിൽ കയറും, നിസ്കാരപ്പായയിൽ ചവിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അവൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി ഭയങ്കര സാമർത്ഥ്യത്തിൽ അവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏതായാലും നല്ലൊരു കഥയാണ്.
3: വീഡിയോയുടെ അവസാനം വല്യമ്മേൻ്റെ കവിളിലും ചുണ്ടത്തൊക്കെ പിടിച്ചിങ്ങനെ ഒരു ലാളൻ അല്ലെങ്കിൽ കൊഞ്ചിക്കൽ
2: സ്നേഹം ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ, പറഞ്ഞ നന്നായി. അത് ഓഡിയോ മാത്രം കേൾക്കണ ലൈവ് പ്രഭാത പിന്നെ പ്രക്ഷേപണത്തിലെ ഓഡിയൻസിന്, വീഡിയോ കാണാത്ത ആളുകൾക്ക് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണല്ലോ. അപ്പം ഞാൻ ശരിക്കും പറയുന്നു, ബ്രീഫ് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്നും വയസ്സായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവട്ടെ. അവരുടെ കാലൊക്കെ ഒന്ന് വിഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക, സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ആദ്യം പറയുക. സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പപ്പാൻ്റെ അടുത്തും അമ്മാൻ്റെ അടുത്തും പോയി സലാം പറഞ്ഞ് പോകുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക. സ്കൂളിൽ നിന്നും മദ്രസ്സിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യം അവരുടെ അടുത്ത് വന്ന് സലാം പറയുന്ന ഒരു സ്വഭാവം,
3: അവർക്കൊരു മുത്തം കൊടുത്ത് സ്കൂളിൽ പോവുക,
2: അതെ പോവുക, വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവരെ കണ്ട് വീട്ടിൽ കയറണേ, കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കുക. മൊത്തം കളിസമയത്തിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കളിസമയത്തിലെ ചില സമയങ്ങൾ അവരെടുത്ത് പോകാനും ഇരിക്കാനൊക്കെ പറയുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും നിർവഹിക്കാനുണ്ട് എന്നതുകൂടി ഒരു ഒരു ചിന്തയായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്.
4: നേരം ബദർ ഖുർആനിലേക്ക് പോവാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹരമായൊരു വചനം കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പദവികളുണ്ട് എന്നും, പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊടുക്കുംതോറും അള്ളാഹു ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ലെന്നും, വ മഗ്ഫിറത്തു വ റിസ്ഖുൻ കരീം, പാപമോചനം അതുവഴി ലഭിക്കുന്നു, ഉദാരമായ ഉപജീവനവും ലഭിക്കുന്നു. അതിനുള്ള വഴി യുഖീമുന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യാം.
1: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിൽ നിന്നുള്ള 3-4 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കേട്ടത്. സലാം കശിരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാപമോചനമാണ്. പാപമോചനത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ദുനിയാവിലാണെങ്കിലോ വളരെ മാന്യമായൊരു ഉപജീവന മാർഗവുമാണ്. ഇത് രണ്ടും ലഭിക്കാൻ ആവശ്യമായ ഒരു താക്കോലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു മധുരം ഖുർആനിലൂടെ. ചെറിയ ഒരു എന്താ പറയുക, 3-ാമത്തെ ആയത്ത് ഭയങ്കര അല്ലേ, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. മതത്തിന്റെ കാര്യത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നവർക്ക് നാളെ പരലോകത്ത് വരാനുള്ള നിന്ദ്യതയെക്കുറിച്ചും കടുത്ത ശിക്ഷയെക്കുറിച്ചും നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. അത് നമ്മുടെ സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. സുബദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി മരണാനന്തര വിദുരത്തുകൾ ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പൂർത്തിയാക്കിയ മതമാണ് ഇസ്ലാം. എന്നാൽ പൂർത്തിയായ മതത്തിൽ അതിനുശേഷം പല ആളുകളും പലപ്പോഴായി പല കാര്യങ്ങളും കടത്തിക്കൂട്ടുകയും അതെല്ലാം മതമാണെന്ന വേചന പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതിനെയാണ് ബിദ്അത്ത് എന്ന സാങ്കേതിക ശബ്ദത്തിലൂടെ അഹ്ലു സുന്ന പ്രവാചക അധ്യാപന പ്രകാരം തന്നെ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ സംസാരങ്ങളിൽ എന്താണ് ബിദ്അത്ത് എന്നും ഒരു കാര്യം എപ്പോഴാണ് ബിദ്അത്ത് ആകുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട അഹ്ലു സുന്നയുടെ കാഴ്ചപ്പാടുകളും ബിദ്അത്തിന് ഗൗരവം ബോധ്യപ്പെടുത്തുന്ന പ്രമാണങ്ങളുമെല്ലാമാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എപ്പിസോഡുകളിൽ മുസ്ലിം സമുദായത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കായ ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന ആദ്യ നാളുകൾ മുതൽ, അതല്ലെങ്കിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടുവെന്ന് അറിയുന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ ഇന്ന് മനുഷ്യകുലത്തിൽ ബിദ്അത്തുകൾ ധാരാളമാണ്. ഗർഭാവസ്ഥയിലും പ്രസവവുമായി ബന്ധപ്പെട്ട മേഖലകളിലും പ്രസവാനന്തരവും ഒരു കുഞ്ഞ് ജനിച്ചു വരുന്ന വളർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുമൊക്കെ ധാരാളം അനാചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മതപരമായി പഠിപ്പിക്കപ്പെട്ട ആരാധനാക്രമങ്ങളിൽ, അഞ്ചു വഖത്ത് നമസ്കാരങ്ങളിൽ, ഫർളായ നോമ്പിൽ, സക്കാത്തിൻ്റെ മേഖലയിൽ, ഹജ്ജിൻ്റെ വിവിധങ്ങളായ കർമ്മങ്ങളിൽ തുടങ്ങി ഫർളും സുന്നത്തുമായി പഠിപ്പിക്കപ്പെട്ട ഏത് ഇബാദത്തെടുത്താലും അവയിലെല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിൽ അനാചാരങ്ങളെമ്പാടുമുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. അവസാനം ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഘട്ടങ്ങളിൽ രോഗിയായി കിടക്കുമ്പോഴും മരണാസന്നനാകുമ്പോഴും മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും മരണശേഷമുള്ള ഖബറും ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഒട്ടനവധി തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും അനാചാരങ്ങളും പേറിയാണ് ഇന്ന് മുസ്ലിം സമുദായം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വ്യക്തമാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളിലും ഖുതുബയിലും ഉപദേശങ്ങളിലുമെല്ലാം ആവർത്തിച്ചു വ്യക്തമാക്കിയ കാര്യമാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ ബിദ്അത്തുകളാണ് എന്നും അത്തരം ബിദ്അത്തുകളെല്ലാം വഴികേടാണ് എന്നും ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ് എന്നുമുള്ള കാര്യം അത്ര ഗൗരവമായും അത്രയേറെ തവണ ആവർത്തിച്ചും പഠിപ്പിക്കപ്പെട്ടെങ്കിലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത വിധം സമൂഹം അനാചാരങ്ങളുടെ പിറകെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊരാൾ രംഗത്ത് വന്ന് പുതിയ എന്തൊരു കാര്യം പഠിപ്പിച്ചാലും അതൊക്കെ മതമാണെന്ന് പറയുമ്പോൾ അതിനെ എല്ലാം ഏറ്റെടുക്കുന്ന സ്വീകരിക്കുന്ന രീതിയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉള്ളത്. ജന്മദിനങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായി ആചരിക്കപ്പെടുന്ന ദിനങ്ങൾ, ആചാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിലെ ഏതു രംഗമെടുത്താലും അവിടെയെല്ലാം ബിദഅത്തുകളാൽ നിബിഡമാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ തന്നെ പണ്ഡിതന്മാർ ബിദഅത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇമാം അബൂബക്കർ അത്തുർത്തൂഷി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഹവാദിസ് വൽ ബിദഅ എന്ന ഗ്രന്ഥം ആ രംഗത്ത് ഏറെ മുൻഗാമിയായ ഒരു മഹാന്റെ ഗ്രന്ഥം എന്ന നിലക്ക് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതുപോലെ ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഹ്തിസാം, ഇമാം അബൂശാമയുടെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ്, ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് വൻ നഹ്യു അനിൽ ഇബ്തിദാഅ്, ഇബ്നു വല്ലാഹിന്റെ അൽ ബിദഅ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് ഏറെ പ്രസിദ്ധമായവയാണ്. ഇനി ആധുനിക കാലഘട്ടങ്ങളിലാണെങ്കിൽ ഖാമൂസ് അൽ ബിദഅ് എന്ന പേരിൽ ബിദഅത്തുകളുടെ ഡിക്ഷണറി തന്നെ തയ്യാറാക്കിയ പണ്ഡിതന്മാർ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അഥവാ ലോകവ്യാപകമായി നടക്കുന്ന ഒട്ടനവധി ബിദഅത്തുകളെ കുറിച്ച് പഠനം നടത്തി അവയെല്ലാം ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച് അതിൻ്റെ അവലംബം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഖാമൂസ് അൽ ബിദഅ്, മുഴുജമുൽ ബിദഅ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതുപോലെ അൽ ബിദഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം ബിദഅത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തങ്ങളായ കക്ഷികളിൽ ഉള്ള ബിദഅത്തുകളെ വ്യക്തമാക്കിക്കൊണ്ട് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല രചിച്ച ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം ലി മുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന ഗ്രന്ഥവും ഏറെ പ്രസിദ്ധമാണ്. സമാനമായി ധാരാളം ഗ്രന്ഥങ്ങൾ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും തൊട്ടടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടവരുമായ ധാരാളം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് എന്നത് കൂടി സന്ദർഭികമായി നാം മനസ്സിലാക്കുക. ഏതായിരുന്നാലും മുസ്ലിം സമുദായത്തിൽ എന്നെല്ലാം ബിദഅത്തുകൾ തലപൊക്കിയോ അന്നെല്ലാം ആ ബിദഅത്തുകൾക്കെതിരെയും ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം ബിദഅത്തുകൾ ലോകവ്യാപകമായി ഉണ്ടാവുകയും ആ ബിദഅത്തുകളെ ന്യായീകരിക്കാനായി പ്രത്യേകമായ ഹദീസുകൾ പോലും വ്യാജമായി നിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇബ്നു ദഹിയ റഹിമഹുല്ല പ്രത്യേകമായ ഗ്രന്ഥം തന്നെ തയ്യാറാക്കി, അദാ ഉമ വജബ് ഫി ബയാനി വദഇൽ വല്ലാഇന ഫി റജബ് എന്ന പേരിൽ, അഥവാ റജബിനെക്കുറിച്ച് നിർമ്മാതാക്കൾ നിർമ്മിച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകളിലെ ബാധ്യതാ നിർവഹണം എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ തയ്യാറാക്കിയുണ്ടായി. അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല റജബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, അഥവാ റജബുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഹദീസുകളിലെ അത്ഭുതം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ അഭിഷേകമായി രചിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പ്രത്യേകമായ വിഷയങ്ങളെ, പ്രത്യേകമായ സാഹചര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ത്വാഇഫുൽ മഅരിഫ്, ഓരോ മാസങ്ങളിലുള്ള ശ്രേഷ്ഠതകളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ബിദഅത്തുകളെയും വ്യക്തമായി പരാമർശിച്ചു പോകുന്ന ഗ്രന്ഥമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയാണ് അതിൻ്റെ കർത്താവ്. ചുരുക്കത്തിൽ ബിദഅത്തുകൾക്കെതിരെയുള്ള അഹ്ലു സുന്നയുടെ പോരാട്ടം, അത് ബിദഅത്തിനോളം പഴക്കമുണ്ട് എന്നർത്ഥം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഇന്ന് ലോകത്ത് ഏതു രാജ്യത്താണെങ്കിലും ബിദഅത്തുകൾക്ക് യാതൊരു കുറവുമില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ശ്രമങ്ങളുടെ ബിദഅത്തുകളെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ സംസാരത്തെയും നാം കാണുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രവുമല്ല, ലോകത്ത് വിദേത്തുകളെ തകർത്തവൻ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണമായി സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേർ മുഹ്യി സുന്ന ഖാമിഉൽ ബിദ്അ എന്നാണ്. സുന്നത്തിനെ ജീവിപ്പിച്ചവൻ, ബിദ്അത്തിനെ തകർത്തവൻ എന്ന സ്ഥാനപ്പേരിൽ അപരനാമത്തിൽ അറിയപ്പെട്ട ആളാണ് സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുള്ള. ഹിജ്റ 6-7 നൂറ്റാണ്ടുകൾ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. എന്നാൽ പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിദ്അത്തുകൾ, അവയുടെ ശരിയായ വശങ്ങൾ പ്രമാണമടിസ്ഥാനമാക്കി മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ള ഒരു വിശകലനമാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള സംസാരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും അധികം അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മരണവും മരണാനന്തരമുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാരണം, ഏതു മനുഷ്യനും മനസ്സ് ലോലമാകുന്ന വിഷമാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് തൻ്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുന്ന സന്ദർഭം. ആ ഒരു സമയത്ത് മരിച്ച ആളുടെ മോക്ഷത്തിനായി അദ്ദേഹത്തിൻ്റെ പരലോകം കാംക്ഷിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന ബന്ധുക്കളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആ രംഗത്ത് ബിദ്അത്തുകൾ ഉടലെടുക്കുന്നത്. നന്മയാണ്, പുണ്യമാണ്, മരിച്ചവനു അത് പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവിടെ തർക്കിക്കുവാനും ന്യായമന്വേഷിക്കുവാനും നോക്കാതെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവന് അങ്ങനെ പ്രതിഫലം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ, ഞാനായി അതിന് എതിര് നിൽക്കുന്നില്ല എന്ന മനോഭാവമാണ് പലപ്പോഴും പലരിലും ഉണ്ടാവുക. ആ മനോഭാവത്തെയാണ് ഇന്ന് പൗരോഹിത്യം ചൂഷണം ചെയ്യുകയും ആ ഒരു സന്ദർഭത്തിൽ ധാരാളം ബിദ്അത്തുകൾ അനാചാരങ്ങൾ കടത്തിക്കൂട്ടാനുള്ള മാർഗമായി ഒരു അവസരമായി മരണത്തെ ഇന്ന് ആളുകൾ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം ബിദ്അത്തുകൾ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ച ഈ ആധുനിക കാലഘട്ടത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് സലഫി ഉലമാക്കൾ സാക്ഷ്യപ്പെടുത്തിയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ള, അദ്ദേഹം മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൂടെ സുന്നത്തും അതിലുള്ള ബിദഅത്തും വേർതിരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം തയ്യാറാക്കി, അഹ്കാമുൽ ജനാഇസി വ ബിദഉഹ എന്ന പേരിൽ. അതിൽ അദ്ദേഹം ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് മരണവുമായി ബന്ധപ്പെട്ട ബിദഅത്തുകളെ ബിദഉൽ ജനാഇസ് എന്ന പേരിൽ അദ്ദേഹം അക്കമിട്ട് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ 242 ബിദ്അത്തുകളാണ് അദ്ദേഹം എണ്ണിപ്പറഞ്ഞത്, അഥവാ ലോകവ്യാപകമായി നടക്കുന്നത്, അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത്, അത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. അങ്ങനെ അദ്ദേഹം തെരഞ്ഞു പിടിച്ചെഴുതിയപ്പോൾ 242 അനാചാരങ്ങൾ മയ്യത്തുമായി ബന്ധപ്പെട്ടു മാത്രം ഇന്ന് ലോകത്ത് നടക്കുന്നതായി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാത്ത ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന മറ്റനേകം ബിദ്അത്തുകൾ വേറെയുമുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപക്ഷെ 500 അതിനപ്പുറമോ അനാചാരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം തന്നെ അടിസ്ഥാനമാക്കി ഏറ്റവും മുഖ്യമായ ഇന്ന് വ്യാപകമായ സമൂഹത്തിലുള്ള ചില ബിദ്അത്തുകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ. ചില ബിദ്അത്തുകൾ രോഗിയായി കിടക്കുന്ന മരണാസന്നനായ സാഹചര്യത്തിലാണെങ്കിൽ വേറെ ചില ബിദ്അത്തുകൾ മരണശേഷമാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. രോഗിയായി കിടക്കുമ്പോൾ ഉള്ള ബിദ്അത്തുകൾ പ്രധാനപ്പെട്ടവയാണ്. ഒന്ന്, രോഗിയുടെ മുന്നിൽ വെച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നത്. തെളിവായി ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടാറുണ്ട്, ലക്കിനു മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഒരു റിപ്പോർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന പേരിലാണ് പൊതുവെ നാട്ടിലത് പറയാറുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് സ്വീകാരയോഗ്യമായ സ്വഹീഹായ പരമ്പരകളിൽ ഉദ്ധരിച്ചു കിട്ടിയ ഒരു ഹദീസല്ല അത്. അതിൻ്റെ സനദിൽ സ്വീകാര്യരല്ലാത്ത ചില റിപ്പോർട്ടർമാരുണ്ടെന്നും അതിനാൽ അത് ദുർബലമാണ്, ളഈഫാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് രോഗിയുടെ സമീപത്തും ഖുർആൻ ഓതണം എന്ന് പറയാൻ ഇതല്ലാത്ത മറ്റൊരു തെളിവ് ലഭ്യമല്ലാത്തതിനാൽ അത്തരമൊരാചാരം ഇസ്ലാം പഠിപ്പിച്ചതല്ലെന്നും അത് ബിദ്അത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതേ ഹദീസ് തെളിവാക്കിക്കൊണ്ട് തന്നെ മരിച്ചതിന് ശേഷവും ഖുർആൻ ഓതാൻ ചില ആളുകൾ ഇന്ന് പ്രേരിപ്പിച്ചു കാണുന്നു. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഇതേ ഹദീസാണ് അവരവിടെയും തെളിവായി കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മരണാസന്നർക്ക് ഖുർആൻ ഓതുക എന്നാണ് ഹദീസിൻ്റെ സാരം. അതിൽ അലാ മൗതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർക്ക് എന്നാക്കി ചിലപ്പോൾ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അലാ മൗതാക്കും എന്ന ഹദീസിനെ മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവരൊക്കെയും രേഖപ്പെടുത്തിയത് ഐ അലാമൻ ഹലറഹുൽ മൗത്ത് എന്നാണ്, മരണമാസന്നമായവർക്ക്. ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ മരണമാസന്നമായവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുക എന്നതാണ് അതിൽ പഠിപ്പിക്കപ്പെട്ടത്, മരണശേഷം ഖുർആൻ ഓതുക എന്നതല്ല. എന്നാൽ ഹദീസ് സ്വഹീഹ് അല്ലാത്തത് കൊണ്ട് മരണശേഷവും ഓതാവതല്ല, മരണാസന്നർക്കും അത് ഓതാവതല്ല, അതിന് മതത്തിൽ തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 100,000-ലേറെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും ആരുടെയെങ്കിലും മയ്യിത്തിന് സമീപത്ത് ഖുർആൻ ഓതുകയോ ഓതാൻ നിർദ്ദേശിക്കുകയോ അതിനാളെ പറഞ്ഞേക്കുകയോ ചെയ്തതായി സ്വീകാരയോഗ്യമായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നു പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഖുർആൻ പാരായണം സുന്നത്തല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നർത്ഥം. അതുപോലെ മരണാസന്നനായ ആളെ, അതല്ലെങ്കിൽ മരിച്ച ഉടനെ പ്രത്യേകമായ ഡയറക്ഷനിലേക്ക് ഭാഗത്തേക്ക് മാറ്റിക്കിടത്തുക എന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിലുണ്ട്. അതിനും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ തെളിവൊന്നും കാണുക സാധ്യമല്ല. മരിച്ച മയ്യത്ത് ഇങ്ങനെ രൂപത്തിൽ കിടത്തണമെന്ന് പ്രത്യേകമായ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതു ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയാലും അതൊന്നും മയ്യത്ത് കിടത്തേണ്ട രീതിയിൽ കിടത്തിയില്ല, അവിടെ ബാധ്യത നിർവഹിച്ചില്ല എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം. മാത്രവുമല്ല, സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല, അദ്ദേഹം താബിഈകളിൽ പ്രമുഖനാണ്, അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചലിച്ചു കിടത്തി കട്ടിനു മൊത്തം മാറ്റിക്കിടത്തി എന്ന് കാണാൻ കഴിയും. എന്നാൽ ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയും എന്താണ് മുസ്ലിം മരിച്ചാലും അയാളൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയും എന്തിനാണ് ഇങ്ങനെ മാറ്റിക്കിടത്തുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ കട്ടിൽ മാറ്റിയിടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തതായി നമുക്ക് സ്വഹിയായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന രോഗിയെ തെക്കു വടക്ക് കിടത്തണമെന്നോ മരിച്ച മയ്യത്ത് ആ രൂപത്തിൽ കിടത്തണമെന്നോ കബറിൽ കിടക്കുന്ന രൂപത്തിൽ തന്നെ അയാൾ കിടത്തേണ്ടതുണ്ട് എന്നോ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകൾ ലഭ്യമല്ല. ഖുർആനിലോ ഹദീസിലോ അതിന് ബലമേകുന്ന തരത്തിലുള്ള പ്രമാണങ്ങളൊന്നും സ്വഹിയായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അതിനാൽ അങ്ങനെ ഒരു ആചാരമായി മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അതേസമയം ഒരാൾ മരിച്ചു, ആ റൂമിൽ സൗകര്യം അങ്ങനെ കിടത്തലാണ് എങ്കിൽ കിടത്താം, വിരോധമില്ല. ആൾക്ക് വരാനും കാണാനും നമസ്കരിക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും എല്ലാമുള്ള സൗകര്യത്തിന് ആ റൂമിൻ്റെ സൈസും ഷെയ്പ്പും നോക്കുമ്പോൾ തെക്ക് വടക്ക് കിടത്തലാണ് കൂടുതൽ സൗകര്യമെങ്കിൽ ആ നിരക്കാകാമെന്നല്ലാതെ മതത്തിൻ്റെ ഒരു അധ്യാപനമുണ്ട് എന്ന തരത്തിൽ, ഒരു സുന്നത്താണ് അങ്ങനെ കിടത്തൽ എന്ന തരത്തിൽ കിടത്തുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. കാരണം മതത്തിൽ അതിന് അവലംബമില്ല, തെളിവില്ല എന്നർത്ഥം. അതുപോലെ മരണസമയത്ത് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. അവൻ്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ പിശാച്ച അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും എന്നിട്ട് പിഴച്ച എല്ലാ മതങ്ങളെയും എല്ലാ മാർഗങ്ങളെയും കുറിച്ച് അവനെ പ്രചോദിപ്പിക്കാൻ ശ്രമിക്കുമെന്നുമൊക്കെയുള്ള ധാരണകൾ മാതാപിതാക്കളെ കാണും. ആ മാതാപിതാക്കൾ അവനോട് തിന്മയായ തെറ്റായ ഒരു വഴിയെപ്പറ്റി പറഞ്ഞു കൊടുക്കും, അതിലേക്ക് വരാൻ ആവശ്യപ്പെടും, യഥാർത്ഥത്തിൽ അത് പിശാച്ചായിരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ ഇന്ന് സമുദായത്തിലുണ്ട്. എന്നാൽ പിശാച്ച് അങ്ങനെ മാതാപിതാക്കളുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും എന്നിട്ട് അവനെ അവനിലൂടെ പിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നും പറയാൻ സ്വീകാര യോഗ്യമായ പരമ്പരകളിലൂടെ തെളിവുകൾ ലഭ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അതിനും അടിസ്ഥാനമില്ല. അതുപോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആർത്തവകാരികളായ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെയൊക്കെ ആ പരിസരത്ത് നിന്ന് മാറ്റി ഒഴിവാക്കുന്ന രീതികൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അവിടെ നിന്നാൽ റൂഹ് പുറത്തു വരാൻ പ്രയാസമാണ്, മലക്കൾ വരാൻ തടസ്സമാണ് എന്ന് പറയുകയും എന്നിട്ട് ആർത്തവമുള്ള ഹൈദുകാരികളായ സ്ത്രീകളൊക്കെ അവിടുന്ന് പറഞ്ഞയക്കുകയും അതുപോലെ പ്രസവരക്തമുള്ളവരെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന പതിവ് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യമല്ല. അതുപോലെ മരിച്ച ആളുടെ ആത്മാവ് ആ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ അവിടെ ആ വീടിൻ്റെ പരിസരത്തായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുമെന്നും അവിടെയുള്ള കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുമെന്നും ഇയാൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സമാധാനം കൊള്ളുമെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതും ശരിയല്ല. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലെന്ന്, ഉള്ള ഭക്ഷണം പോലും ഒഴിവാക്കണമെന്ന ധാരണ സമൂഹത്തിലുണ്ട്. അവയൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത പിൽക്കാലത്ത് കടന്നു വന്ന തെറ്റായ ധാരണകളാണ്. അതിൽ പലതും ബിദ്അത്തുമാണ്. മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ മനുഷ്യൻ നജസായി അശുദ്ധമായി എന്ന വിശ്വാസം വരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഷിയാക്കളാണ് ആ വിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത്. ഷിയാക്കളുടെ നേതാക്കളായി അവർ പരിചയപ്പെടുത്തുന്ന 12 ഇമാമുമാർ, ആ ഇമാമുമാർ പാപസുരക്ഷിതരാണ് എന്നും അതുകൊണ്ട് ആ ഇമാമുമാർ മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ രജസാവാത്ത അശുദ്ധമാവാത്തവർ ഉള്ളൂവെന്നും ഇനി ഏറി വന്നാൽ ആ നിലക്ക് മതത്തിനു വേണ്ടി കൊല്ലപ്പെട്ട ഷഹീദായ രക്തസാക്ഷികളായ ആളുകൾ അവർ കൂടി അങ്ങനെ വിശുദ്ധരാണ് എന്നും അല്ലാത്തവരൊക്കെ മരിക്കുന്നതോടുകൂടി നജസായി അശുദ്ധമായി എന്നുമുള്ള ധാരണ ഷിയാക്കൾ വ്യാപകമായി വെച്ചു പുലർത്താറുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്നക്ക് അങ്ങനെ വിശ്വാസമില്ല. അത് പറയാൻ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യവുമല്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ ശുദ്ധമല്ല എന്നും അശുദ്ധമാണ് എന്നും പറയുന്ന രീതി ശരിയല്ല. അത് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളൊന്നും പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധ്യവുമല്ല. അതുപോലെ മരണ സമയത്തുള്ള ആർപ്പുവിളികൾ, ആർത്തട്ടഹാസങ്ങൾ, മാറത്തടിച്ച് നിലവിളിക്കൽ, കുപ്പായവും അതുപോലെ വസ്ത്രങ്ങളുമൊക്കെ ചീന്തിപ്പറിച്ച് ആകെ കരഞ്ഞ് കൊണ്ടുള്ള അട്ടഹാസങ്ങൾ, സ്ത്രീകളാണെങ്കിൽ മുടിയൊന്നാകെ അഴിച്ചിട്ട് തലതല്ലി കരയുന്ന കരച്ചിലുകൾ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളാണ്. ജാഹിലിയ കാലത്തെ അന്ധകാരം നിറഞ്ഞ പ്രവാചകൻ്റെ ആഗമനത്തിന് മുമ്പുള്ള അജ്ഞകാലത്തെ ചില ധാരണകളും ചെയ്തികളുമായിരുന്നു. ഇസ്ലാം അതൊന്നും അനുവദിക്കുന്നില്ല, അതൊന്നും ശരിയല്ല എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും മയ്യത്തുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പഠിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. അതുപോലെ വീട്ടിലൊരു മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അവകാശികൾ 7 ദിവസം വരെ ജോലിക്ക് പോകാതിരിക്കുക, 3 ദിവസം പ്രത്യേകമായ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, മാംസം മത്സ്യം എന്നിവ ഉപേക്ഷിക്കുക, എണ്ണ തേക്കാതിരിക്കുക തുടങ്ങിയ രീതികൾ നമ്മുടെ നാടുകൾ ഉണ്ട്. കയ്യിൽ മൈലാഞ്ചി ഇടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളെയും ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്ന രീതികളുണ്ട്. അതുപോലെ ചില പ്രത്യേകമായ വേഷങ്ങൾ സ്വീകരിക്കുക, പ്രത്യേകമായ വേഷങ്ങൾ വേണ്ടെന്ന് വെക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികൾ അവയെല്ലാം വിധേയത്വമാണ്. മരണ വാർത്ത വാഹനത്തിൽ മയക്കി കിട്ടിയും അല്ലാതെയും വിളിച്ചു പറയുന്ന അത് വിളംബരം ചെയ്യുന്ന രീതികൾ ജാഹിയ കാലത്തെ സമ്പ്രദായമായിരുന്നു. അന്ന് ഒട്ടകപ്പുറത്ത് ആളെ പറഞ്ഞയച്ച് അങ്ങാടികളിൽ ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം വിളിച്ചു പറയുന്ന, എന്നിട്ട് അയാളുടെ മേന്മകൾ കൂടി പറഞ്ഞ് ഒന്നാകെ ആർത്തു വിളിച്ച് കരയുന്ന രീതി പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കയിൽ വ്യാപകമായിരുന്നു. അതൊക്കെ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ആ രീതികളെ നിരാകരിക്കുകയും ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ രംഗത്ത് കൃത്യമായ സുന്നത്ത് എന്താണെന്ന് പഠിക്കുകയും വിദേഹത്തിൽ നിന്ന് മുക്തമായി സുന്നത്തിനധിഷ്ഠിതമായി കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മയെല്ലാം ആ നിലക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മത്തിക യ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുബദം. മരണാനന്തര കർമ്മങ്ങളിലുള്ള ബിദ്അത്തുകളാണ് ഇന്നത്തെ സുബദത്തിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി വിശദീകരിച്ചത്.

തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന

0: അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله إرابر ينرن بيس راديو شروداك له إركل اللهم رسول صلى الله عليه وسلم أبدت بالليل സഹാബികളോടൊത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് മറ്റു ചില സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവരുടെ ചില സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ദരിദ്രരായ സഹാബികളായിരുന്നു അവർ. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, വലിയ സമ്പത്തിൻ്റെ ഉടമകളായ ആളുകളൊക്കെ സ്വർഗത്തിലെ ഉയർന്ന പദവികളെല്ലാം കരസ്ഥമാക്കുകയാണല്ലോ. അവരും നമ്മളെപ്പോലെ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്നും ദാനം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞ് അവർ പരാതി പറയുകയാണ്. തങ്ങളെപ്പോലെയുള്ള സ്വഹാബികൾ തങ്ങൾ നമസ്കരിക്കുന്ന പോലെ, നോമ്പെടുക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെ അവരും ഞങ്ങളൊക്കെ ആ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും സമന്മാരാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അവർ ഞങ്ങളെ മുൻകടന്നല്ലോ. ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ദർജയിലേക്ക് എത്താൻ സാധിക്കുമോ, സ്വർഗത്തിലെ ആ പദവികൾ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ആവലാതി പറഞ്ഞ ഈ സ്വഹാബികളുടെ സങ്കടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പണമില്ലെങ്കിലും, അവിടുന്ന് പറഞ്ഞു, പണമില്ലെങ്കിലും കോടീശ്വരന്മാരേക്കാൾ, ധനാഢ്യരേക്കാൾ പ്രതിഫലം നേടാനും അവരെ മറികടക്കാനും സഹായിക്കുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഇങ്ങനെയാണ്. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും, അത് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിലും, അവിടത്തേക്ക് ഒരാവശ്യവുമായി ഒരാൾ കടന്നു വന്നാൽ അവരെ നിരാശരാക്കി തിരിച്ചു അയക്കുന്ന ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നില്ല. മറിച്ച് അവർ ആഗ്രഹിക്കുന്നതെന്താണോ അത് കഴിവിൻ്റെ പരമാവധി അവർക്ക് സാധിച്ചു കൊടുക്കുകയും പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ മറുപടി കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്നുകടങ്കം, അതേ റസൂലെ, ആ കാര്യമെന്താണ് എന്ന് പഠിപ്പിച്ചു തരണം എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു സിക്ർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ നമസ്കാരശേഷവും നമ്മൾ നിർവഹിക്കുന്ന തസ്ബീഹും തഹ്മീദും തക്ബീറും അടങ്ങുന്ന 100 തവണ തികക്കുന്ന സിക്റുകൾ നമുക്കറിയാം. ആ സിക്റുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ആ ഇനത്തിൽപ്പെടുന്ന സിക്റുകളാണ് പല ഹദീസുകളിലും ആയിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന

0: എന്നാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഭൗതികമായ അവന്റെ ജീവിതത്തിനപ്പുറത്തേക്ക് ആത്മീയമായ അവന്റെ ജീവിതത്തിന് വലിയ ആശ്വാസവും ഉന്മേഷവും നൽകുന്ന കാര്യമാണ് ദിക്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റബ്ബ് സുബ്ഹാനഹു വതആലയുമായി കൊണ്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ ഒരു വിശ്വാസിക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും നല്ല പരിഹാരമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. ദിക്റ് എന്ന് പറഞ്ഞാൽ തന്നെ സ്മരണ, ഓർക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമുക്കറിയാം. പടച്ചറബിനെക്കുറിച്ച് സ്മരിക്കുവാനുള്ള, ഓർക്കുവാനുള്ള ഒരവസരവും ഒരു മുഅ്മിൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അശ്രദ്ധ കാരണത്താലും നമ്മുടെ അലംഭാവം കാരണത്താലും മടി കാരണത്താലും ഒക്കെ ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലുന്നതിൽ നിന്നും പലപ്പോഴും പിറകോട്ട് പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതുപോലെ മനുഷ്യനെ ഷെയ്ത്താൻ വഴിതെറ്റിക്കുന്നത് പല രൂപത്തിലാണ്. ആദ്യം ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കും. ഷിർക്കിലേക്ക് ഒരാളെ, ഒരടിമയെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും ആ ഒരു മനുഷ്യൻ നരകാവകാശിയായിത്തീരും. അതല്ല എങ്കിൽ ഇനി അങ്ങനെ നരകത്തിൽ ഒരു മനുഷ്യനെ ശാശ്വതനാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യിക്കുവാനാണ് ഒന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത്. അതിന് സാധിക്കാത്ത പക്ഷം അതിന്റെ താഴെ വരുന്ന വൻപാപങ്ങൾ ചെയ്യിക്കുവാനാണ് ഷെയ്ത്താൻ ശ്രമിക്കുക രണ്ടാമതായിക്കൊണ്ട്. ഇനി അതിലും പരാജയപ്പെടുന്ന പക്ഷം മൂന്നാമതായി ഷെയ്ത്താൻ ശ്രമിക്കുന്നത് ചെറുപാപങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ വഴിയെ ധാരാളം തിന്മകൾ ചെയ്യുകയും അത് വൻപാപങ്ങളിലേക്ക് അയാളെ നയിക്കുകയും ഒരുപക്ഷെ അങ്ങനെ ആ ഒരു വഴി തുടർന്ന് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അപ്പൊ ഈ രൂപത്തിൽ, ഈ മൂന്ന് രൂപത്തിൽ, ആദ്യം ഷിർക്കിലേക്കും കുഫറിലേക്കുമൊക്കെയും പിന്നീട് വൻപാപങ്ങളിലേക്കും അതിനെ തുടർന്ന് ചെറിയ പാപങ്ങളിലേക്കും ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഷെയ്ത്താൻ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെയും ശ്രമിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ ഷെയ്ത്താൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ശിർക്കും ഇത്തരത്തിലുള്ള തിന്മകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ രൂപത്തിലുള്ള നന്മകൾ, വലിയ ശ്രേഷ്ഠതയുള്ള നന്മകളിൽ നിന്നും അവന്റെ ശ്രദ്ധയെ അകറ്റി അത്രത്തോളം പ്രതിഫലം ഇല്ലാത്ത അല്ലെങ്കിൽ ശ്രേഷ്ഠത കുറഞ്ഞ കർമ്മങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അവന്റെ ശ്രദ്ധയെ ഷെയ്ത്താൻ വഴിതിരിച്ചുവിടും എന്നുള്ളതാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തന്റെ നാട്ടിലും ലോകത്തും നടന്നു വരുന്ന വ്യത്യസ്ത ട്രെൻഡുകളുടെ പിന്നാലെ പോയി, വ്യത്യസ്ത ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ഇത്തരത്തിലുള്ള വലിയ ശ്രേഷ്ഠമായ കർമ്മങ്ങളെ തൊട്ട് അശ്രദ്ധവാന്മാരാകുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സമ്പന്നരേക്കാൾ, കോടിപതികളേക്കാൾ നന്മകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ദിക്റുകൾ, അത് അങ്ങേയറ്റം വാശിയോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയുമൊക്കെ അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വോയിസ് ഓഫ് പീസിന്റെ സമയമാണ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസ്.
4: ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമോ? ഇസ്ലാമിക വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോട് സംസാരിക്കുന്നത് നാസർ സ്വലാഹി.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒ പി ഗുപ്ത എന്ന ഒരു ഇന്ത്യൻ പണ്ഡിതൻ, എഴുത്തുകാരനാണ് അദ്ദേഹം. ചരിത്രം, മതം, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ രചന നടത്തിയ അദ്ദേഹം ഖുർആനിന്റെ 14 സവിശേഷതകൾ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവ്വിധമുള്ള ഉത്ബോധനങ്ങളുടെ ഒരു ഭണ്ഡാരമാണ് വിശുദ്ധ ഖുർആൻ. എത്ര തവണ വായിച്ചാലും പുതിയ പുതിയ ആശയങ്ങൾ അതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു. അബ്ദുള്ള അടിയാറിന്റെ നാൻ കാതലിരിക്കും ഇസ്ലാം എന്ന പുസ്തകത്തിന്റെ ഹിന്ദി വിവർത്തനം വായിച്ചാണ് അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ശേഷം അദ്ദേഹം ചില സംശയങ്ങൾ ചോദിക്കുന്നു. അതിലുന്നയിച്ച ഒരു സംശയം ഇങ്ങനെ വായിക്കാം: മറ്റു മതപ്രബോധകരിൽ നിന്നും വ്യത്യസ്തമായി മുഹമ്മദ് കൂടുതൽ പീഡനം അനുഭവിക്കാൻ കാരണം മറ്റു മതങ്ങൾ പ്രബോധനം ചെയ്തവർ തങ്ങളുടെ സന്ദേശങ്ങൾ സ്നേഹപൂർവ്വം പ്രചരിപ്പിച്ചപ്പോൾ മുഹമ്മദ് ആശയം ജിഹാദിലൂടെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞത് കാരണമാണ് കൂടുതൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്ന് ഗുപ്ത പറയുകയാണ്. അതിന് അബ്ദുള്ള അടിയാർ നൽകിയ മറുപടി നമുക്കിങ്ങനെ വായിക്കാം: താങ്കളുടെ ഈ തെറ്റിദ്ധാരണ നബി തിരുമേനിയുടെ ജീവചരിത്രം ശരിയായ വിധത്തിൽ പൂർണ്ണമായി പഠിക്കാൻ അവസരം ലഭിക്കാത്തതിന്റെ ഫലമാണെന്ന് ഞാൻ കരുതുന്നു. തിരുമേനിയുടെ ജീവചരിത്രം 2 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന്, മക്ക നഗരത്തിൽ തിരുമേനി സ്നേഹപൂർവ്വം ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത കാലം. 2, മക്ക നഗരം വിട്ട് മദീനയിൽ ചെന്നപ്പോൾ സംജാതമായ പ്രതിരോധ സമരകാലം. ഈ 2 കാലഘട്ടങ്ങളിൽ ഏറ്റവുമധികം പരീക്ഷണങ്ങൾ നേരിട്ടത് നബി തിരുമേനിയുടെ മക്ക ജീവിതത്തിലാണ്. എത്രമാത്രം ക്ഷമയോടും സ്നേഹവികാരത്തോടും കൂടിയാണ് അവിടുന്ന് ഇസ്ലാം പ്രബോധനം ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന ഏതാനും ഉദാഹരണങ്ങളിതാ. ആദ്യമായി തന്റെ ഉറ്റവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയായിരുന്നു തിരുമേനി. വിരുന്നിന്റെ സമാപനത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇത് പറയാനാണോ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്ന് ചോദിച്ച് പരിഹസിക്കുകയാണ് അവർ ചെയ്തത്. ഇതാണോ അടിച്ചേൽപ്പിക്കൽ? വിശുദ്ധ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്ന അയൽ നാട്ടുകാരെ സമീപിച്ച് സന്മാർഗം ഹൃദയസ്പർശിയായി തിരുമേനി വിവരിച്ചു കൊടുത്തു. ആഭിചാരകനായ മുഹമ്മദിന്റെ വശീകരണ മന്ത്രങ്ങൾ കേട്ടുപോകരുതെന്ന് ശത്രുക്കൾ എതിർപ്രചാരണം നടത്തി. അത് അംഗീകരിച്ച തുഫൈൽ കാതുകൾ പഞ്ഞിവെച്ചുകൊണ്ടാണ് മക്കയിൽ വന്നത്. എന്നിട്ടെന്തുണ്ടായി? വിശുദ്ധ ഗ്രന്ഥത്തിലെ ശ്രവണസുന്ദരമായ വചനങ്ങൾ അദ്ദേഹത്തിന്റെ പഞ്ഞിവെച്ച കാതുകൾക്കുള്ളിൽ തുളച്ചു കയറി സന്മാർഗത്തിന്റെ മഹത്വമുണർന്നു. സത്യസാക്ഷ്യവചനം ഉരുവിട്ട് തുഫൈൽ ഇസ്ലാം ആശ്ലേഷിച്ചു എന്നാണ് ചരിത്രം. ഇതാണോ അടിച്ചേൽപ്പിക്കൽ? ഇതാണോ യുദ്ധം? വേറൊരു സംഭവം: അയൽപട്ടണമായ തോയിഫിലേക്ക് തിരുമേനി സന്മാർഗത്തിന്റെ കൈത്തിരിയുമായി ചെന്നു. നീയാണോ ദൈവദൂതൻ? ദൈവദൂതന് തങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു കഴുതയെപ്പോലും വാഹനമായി കിട്ടിയില്ലേ എന്ന് പരിഹസിക്കുന്ന അവിടുത്തെ പൗരപ്രധാനികൾ. അതുമാത്രമോ? പിള്ളേരെ വിട്ട് തിരുമേനിയെ കല്ലെറിയുന്നു. തിരുമേനിയുടെ ദേഹം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകി. എന്നിട്ടും ആ ശില ഹൃദയർ മർദ്ദനം നിർത്തിയില്ല. അത് കണ്ട് മനന്നൊന്ത് തിരുമേനിയുടെ ദത്തുപുത്രൻ വേദനയോടെ പറയുന്നു: നബിയെ, ഈ അക്രമികളുടെ പട്ടണത്തെ ശപിച്ചു കളയുക. രക്തത്തിൽ കുളിച്ചു നിന്ന ധാരുണമായ ആ അവസ്ഥയിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞുവെന്നോ? ശാപം ചൊരിയാനല്ല ഞാൻ വന്നത്. ഇന്ന് ഈ പട്ടണവാസികൾ ദൈവസന്ദേശം നിഷേധിച്ചു നമ്മെ നോവിച്ചിട്ടുണ്ടാവാം. എങ്കിലും നാളെ ഇവരും ഇവരുടെ പിൻതലമുറക്കാരും സന്മാർഗം സ്വീകരിച്ചുകൂടായികയില്ല. ഈ ചരിത്ര സംഭവങ്ങൾ താങ്കൾ വായിച്ചിട്ടില്ലേ? എങ്കിൽ എവിടെയാണ് അടിച്ചേൽപ്പിക്കൽ? എവിടെയാണ് യുദ്ധം? ഇസ്ലാം മക്കയിൽ പ്രചരിപ്പിച്ചപ്പോൾ അതിൽ അണിനിരന്ന പലരും പാവപ്പെട്ടവരോ അടിമകളോ തൊഴിലാളികളോ ആയിരുന്നു. അവരുടെ മുതലാളിമാർ യജമാനന്മാർ ആ പാവങ്ങളെ അടിച്ചു, മർദ്ദിച്ചു, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു, ചുട്ടപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറ കയറ്റിവെച്ചു, കാലുകൾ രണ്ടും രണ്ട് ഒട്ടകങ്ങളുമായി ബന്ധിപ്പിച്ച് അവയെ വിപരീത ദിശയിലേക്ക് ഓടിച്ച് ശരീരം ചീന്തിയെറിഞ്ഞു. ഇത്രം ക്രൂര മർദ്ദനങ്ങൾ തന്റെ അനുചരന്മാർ വിധേയമായപ്പോഴും സംയമനം പാലിക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. അവഗണന, നിന്ന, കുത്തുവാക്ക്, പരിഹാസം ഇവയുടെ ഒരു ശരവർഷമായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് തിരുമേനി നടക്കുന്ന വഴികളിൽ മുള്ളു വിതറിയിട്ടു, കുപ്പച്ചണ്ടി വാരിയിട്ടു. തിരുമേനി നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചേർത്തി. ഇങ്ങനെ എന്തെല്ലാം ഈ മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഒന്നോ രണ്ടോ വർഷമായിരുന്നില്ല. നീണ്ട് 13 സംവത്സരങ്ങൾ മർദ്ദനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച കാരുണ്യത്തിന്റെ പ്രവാചകനെയാണോ സ്നേഹപൂർവ്വം ആദർശപ്രചാരണം നടത്തിയവനല്ലെന്ന് ആക്ഷേപിക്കുന്നത്? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തിരുമേനിക്ക് കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് മക്കയിൽ ഇസ്ലാം പ്രബോധനം ചെയ്ത കാലത്താണ്. മദീനയിലെത്തിയ ശേഷം തത്തുല്യമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ല. മദീനയിൽ മറ്റു തരത്തിലുള്ള പരീക്ഷണങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. അതിലൊന്നാണ് മുസ്ലിങ്ങളൊന്നായി ചേർന്ന് മദീനയിൽ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തെ സൈനികാക്രമണത്തിലൂടെ ഉന്മൂലനം ചെയ്യാൻ മക്കാവാസികൾ തയ്യാറെടുത്തു വന്നത്. ശത്രുസൈന്യം ആക്രമണത്തിന് ഒരുങ്ങി വരുമ്പോൾ പ്രതിരോധ സമരമല്ലാതെ മറ്റൊന്തു രക്ഷാമാർഗം? ഇക്കാര്യം വ്യക്തമായി ഗ്രഹിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊരു കാര്യവും കൂടി ശ്രദ്ധേയമാണ്. ഇസ്ലാം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, മതത്തിൽ ബലപ്രയോഗമില്ല. ബലപ്രയോഗമില്ല എന്നിരിക്കെ അടിച്ചേൽപ്പിക്കലിനു പഴുതവിടെ? ഇസ്ലാം പുതുതായി ഉണ്ടാക്കിയ ഒരു മതമായിരുന്നെങ്കിൽ അടിച്ചേൽപ്പിക്കൽ സംഭവ്യമാണെന്ന് വാദത്തിനു വേണ്ടി സമ്മതിക്കാം. എന്നാൽ ഏകദൈവത്തെ മാത്രം കീഴ്വണങ്ങുന്ന പൗരാണിക മതമാണ് ഇസ്ലാം. ബഹുദൈവാരാധനയും വിഗ്രഹപൂജയും ഇടക്കാലത്ത് രംഗം കഴിയടക്കിയത്. ഇടക്ക് നുഴഞ്ഞുകയറിയ ഈ കൃത്രിമത്വങ്ങൾ നീക്കി പഴയ മതത്തെ അനുസ്മരിപ്പിക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അള്ളാഹു അറബികൾക്ക് തിരുമേനിയാൽ പരിചയപ്പെടുത്തപ്പെട്ട ദൈവമല്ല. അള്ളാഹുവെ ആരാധിക്കുന്ന സമ്പ്രദായം നബി തിരുമേനിക്ക് മുമ്പേ നിലനിന്നിരുന്നു. നബി തിരുമേനിയുടെയും പിതാവിന്റെ പേരു തന്നെ അബ്ദുള്ള എന്നായിരുന്നല്ലോ. എന്നാൽ ഇടക്കാലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങിയ പെൺദൈവങ്ങളെ സങ്കൽപ്പിച്ചു. ആരാധന ഹുബിൽ എന്ന ചമന്ന കരിങ്കൽ ദൈവത്തിന് സവിശേഷ ശക്തിയുള്ളതായി സങ്കൽപ്പിക്കപ്പെട്ടു. ഓരോ കാലത്തിനും ഓരോ ദൈവങ്ങൾ, സൂര്യൻ, ഗോളങ്ങൾ, കുതിര, കഴുകൻ തുടങ്ങിയ എല്ലാം ആരാധ്യ വസ്തുക്കൾ. ഇവയൊന്നും ദൈവങ്ങളല്ല, ഏകേശ്വരൻ അള്ളാഹു മാത്രമേ ദൈവമായുള്ളൂ എന്ന സത്യമാണ് തിരുമേനി ഉദ്ഘോഷിച്ചത്. ആ ഉദ്ഘോഷണമാകട്ടെ ദൈവീക സന്ദേശത്തിന്റെ വെളിച്ചത്തിലുമായിരുന്നു. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കൽ എന്ന ആരോപണത്തിന് തന്നെ പഴുതില്ല. ഇടക്കാലത്ത് കടന്നുകൂടിയവയെ നീക്കം ചെയ്യൽ എന്നതാണ് ശരിയായ പ്രയോഗം. ഇത് അറബി നാട്ടിലേക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ലോകത്തൊന്നും ഏകദൈവാരാധനയാണ് ആദ്യമുണ്ടായിരുന്നത്. ബഹുദൈവ വിഗ്രഹാരാധനകൾ ഉടലെടുത്തത് ഇടക്കാലത്താണ്. അത്തരം ആരാധനാ മുറകൾ കൈവെടിഞ്ഞ് ഏകദൈവത്തെ മാത്രം ആരാധിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. ഈ മൗലിക യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇസ്ലാമതം ജിഹാദിലൂടെ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായം താങ്കൾ തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും സന്ദേഹമുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും രേഖപ്പെടുത്തിയത് താങ്കൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. ആ പണ്ഡിതന്മാരെല്ലാം ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്ന കുപ്രചരണത്തെ ശക്തിയായി നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമുക്ക് ഇത് കുറച്ചും കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാം ജിഹാദിലൂടെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം മറ്റുള്ളവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുന്ന ഒരൊറ്റ വചനവും ഖുർആനിലില്ല. നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുക എന്ന ആശയത്തോട് ഇസ്ലാം 100% വിയോജിക്കുന്നു. കാരണം ഇസ്ലാം എന്നാൽ സമർപ്പണമാണ്, സമാധാനമാണ്. സർവശക്തനായ അള്ളാവിന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുവഴി നേടിയെടുക്കുന്ന സമാധാനമാണ് ഇസ്ലാം. പ്രപഞ്ച സൃഷ്ടാവിന് സ്വന്തത്തെ സമർപ്പിച്ചവനാണ് മുസ്ലിം. ഒരാൾ മുസ്ലിമാവുക എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക എന്നാണ് അർത്ഥം. ഈ പരിവർത്തനത്തിന്റെ മുള പൊട്ടേണ്ടത് മനസ്സിലാണ്. മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാതെ യാതൊരു പരിവർത്തനവും സാധ്യമല്ല എന്നാണ് ഖുർആനിക വീക്ഷണം. നിർബന്ധിച്ചു മതത്തിലേക്ക് കൂട്ടുന്നതിനോട് ഖുർആൻ യോജിക്കുന്നില്ല. സത്യവിശ്വാസത്തിലേക്ക് കടന്നുവരുന്നതിനായി സ്വന്തം സമുദായത്തെ ഉത്ബോധിപ്പിച്ചിട്ട് സത്യനിഷേധികളുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകന് അനുഭവപ്പെട്ട മനോവിദ്യയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെ: നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ചു വിശ്വസിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ സത്യവിശ്വാസികളാവാൻ നീ അവരെ നിർബന്ധിക്കുകയാണോ? ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 99-ാമത്തെ സൂക്തം. സ്വതന്ത്ര മതപ്രബോധകരായി നിയോഗിച്ച പ്രവാചകന്മാരുടെ ബാധ്യത, സത്യമതപ്രബോധകരായി നിയോഗിച്ച പ്രവാചകന്മാരുടെ ബാധ്യത മതപ്രചാരണം മാത്രമായിരുന്നു. നിർബന്ധിച്ച് മതം മാറ്റുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമോ മാർഗമോ ആയിരുന്നില്ല. ഫഹൽ അലർ റുസുലി ഇല്ലൽ ബലാഹുൽ മുബീൻ. എന്നാൽ ദൈവദൂതന്മാരുടെ മേൽ സ്പഷ്ടമായ പ്രബോധനമല്ലാതെ വല്ല ബാധ്യതയുമുണ്ടോ? ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹലിലെ 35-ാമത്തെ സൂക്തം. ഫഇൻ അഅറളൂ ഫമാ അർസൽനാക അലൈഹിം ഹഫീളൻ ഇൻ അലൈക ഇല്ലൽ ബലാഗ്. ഇനി അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടല്ല. ഖുർആനിലെ 42-ാമത്തെ അധ്യായം സൂറത്തു ഷൂറയിലെ 48-ാമത്തെ സൂക്തം. സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയല്ലാതെ അവരെ നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല എന്നാണ് ഖുർആൻ പലവരും ആവർത്തിച്ചിട്ടുള്ളത്. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാഅ ഫലിയൂമിൻ വമൻ ഷാഅ ഫലിയക്ഫുർ. പറയുക, സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു, അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കൗഫിലെ 29-ാമത്തെ സൂക്തം. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. അതിനാൽ നബിയെ, നീ ഉത്ബോധിപ്പിക്കുക, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തിർ. നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല. ഖുർആനിലെ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ഓഷയിലെ 21-22 സൂക്തങ്ങൾ. ചുരുക്കത്തിൽ, എല്ലാ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്തം സത്യപ്രചാരകരാവുക, അള്ളാഹുവിന്റെ മതത്തെ വ്യക്തമായി പറഞ്ഞുകൊടുക്കുക, ഭൗതിക പ്രലോഭനങ്ങളിലൂടെയോ പ്രകോപനങ്ങളിലൂടെയോ ജനങ്ങളെ സത്യമതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതായത്, പ്രചാരണ ഉത്തരവാദിത്തമാണ് പ്രവാചകന്മാർക്കുള്ളത്. അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേയില്ല. കഥബയ്യനർ റുസ്തു മിനൽ ഗയ്യ്. സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ 256-ാമത്തെ സൂക്തം. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കള്ളപ്രചാരണങ്ങളിൽ ഒന്നാണ് നിർബന്ധ മതപരിവർത്തനം എന്നുള്ളത്. അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടും തെറ്റിദ്ധരിക്കുകയും ചെയ്ത സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ബാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ശരിയായ റൂട്ടിൽ സഞ്ചരിക്കുവാൻ, അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമോ? ആരോപണത്തിന് കർശനമായ മറുപടി നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സ്വലാഹി.
7: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്നേഹക്കൂട്. ഈ സ്വഭാവം നമ്മിലുണ്ടോ, ജീവിതം സുന്ദരമാക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഇൻ. അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന മെസ്സേജുകൾ അനവധി നിരവധിയാണ്. അതിലേറ്റവും കൂടുതൽ സഹോദരിമാർ അവർക്ക് സംസാരിക്കണം, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്, എഴുതാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ ചർച്ച. ഇന്നത്തെ സ്നേഹക്കൂടിൽ ട്രെയിനറും ടീച്ചറുമായ ഷമീം സലാഹി വണ്ടൂറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നമുക്ക് അനവധി മെസ്സേജുകളാണ് ദിവസം വരാറുള്ളത്. അവർക്കൊക്കെ അവരുടെ വീടുകളിലുള്ള അവരനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ, അതായത് ഒരു കൗൺസിലിംഗ്, അതിനുള്ളൊരു സമയം ചോദിച്ച്, പലപ്പോഴും ഹാരിസ് മൗലയുടെ സമയവും ഡേറ്റും ചോദിച്ചാണ് വിളിക്കാറ്. നമുക്കൊരിക്കലും അത് കഴിയാത്തൊരു സംഭവമായതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കിൽ പറയാനും അത് നമ്മുടെ ലൈവ് കൗൺസിലൂടെ മറുപടിയൊക്കെ കൊടുക്കാറ് സാധാരണ. അപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 10 മിനിറ്റ് സംസാരിക്കാനും അത് കേൾക്കാനുമുള്ള ഒരു മനസ്സ് പലപ്പോഴും ഇല്ലാത്തതാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ വിഷയത്തിൽ എന്താണ് ശരിക്കും നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്?
4: സഹോദരിമാരോട് മാത്രമല്ല,
3: ഞാൻ കൂടുതൽ
4: നമ്മുടെ സമൂഹത്തിന്, ഞാൻ നിങ്ങൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യം, നമുക്ക് ചില അനുഭവങ്ങൾ കണക്ട് ചെയ്തിട്ടാണല്ലോ പലപ്പോഴും നമ്മളൊരു അനുഭവങ്ങൾ, നമ്മുടെ പഠനങ്ങൾ, കണ്ടെത്തലുകൾ, അതുപോലെ വായിച്ചും നമ്മളൊക്കെ പങ്കെടുത്ത പല സെഷനുകളിലൊക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ, അതാണല്ലോ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് വന്നത്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് വെക്കുന്ന കോഴ്സുകൾ സൈക്കോളജി കോഴ്സുകളാണ്. നിങ്ങൾ
3: ശ്രദ്ധിച്ചിട്ടുണ്ടോ?
4: ഏറ്റവും കൂടുതൽ അത് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, മറ്റു മേഖലയിലൊക്കെ ആവട്ടെ, നിങ്ങൾക്കൊരു കൗൺസിലറാകാം. റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ, പിന്നെ താങ്കൾ പ്ലസ് ടു കഴിഞ്ഞാവണോ, ഇതാ ഏറ്റവും നല്ല അവസരമുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. മോണ്ടിസോറി പഠിച്ചിട്ടുണ്ടോ? അത് മോണ്ടിസോറി എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചിങ് മേഖലയിൽ ഏറ്റവും ചെറിയൊരു തലയിലുള്ള 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പോകാം. മോണ്ടിസോറി കഴിഞ്ഞ ആളുകൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാനുള്ള സുവർണ അവസരം, ഇതൊക്കെയാണ് പരസ്യ ബോർഡുകളിൽ അതുപോലെ തന്നെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അഥവാ കൗൺസിലേഴ്സിനെ അത്രമാത്രം ഇന്ന് സമൂഹത്തിൽ ആവശ്യമുണ്ട്. എന്താ ശരിക്കും ഒരു കൗൺസിലർ ചെയ്യുന്ന കാര്യം? എന്താ ഒരു കൗൺസിലർ ചെയ്യുന്നത്? ഒന്നുമില്ല അല്ലേ,
3: രണ്ട് കാര്യങ്ങൾ. ഒന്ന് കേൾക്കുന്നു,
4: കേൾക്കുന്നു.
3: അതെ.
4: രണ്ടാമത്തെ കാര്യം
3: ചെറിയ കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു,
4: ചെറിയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല അവിടെ. അവർ പറയുന്ന പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് ഒരു കൗൺസിലറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്. പരിഹാരം ആവശ്യമില്ല, കേട്ടാൽ മതി എന്നുള്ളതാണ് അല്ലേ, കേൾവിക്കാരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്, പ്രത്യേകിച്ച് സഹോദരിമാരാകുമ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടാവും. അവർ ഒന്നും കൂടി ടോക്കേറ്റീവാണ്, അഥവാ സംസാര പ്രിയരാണ്. അപ്പം അവർക്ക് ആ സംസാരിക്കാനുള്ളത് കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും?
3: കേൾക്കാനുള്ളവർ കേൾക്കും.
4: അതെ, കേൾക്കാനുള്ളവർ കേൾക്കും ചെയ്യും. അത് അവരുടെ മനസ്സിലിങ്ങനെ നീറ്റലും പോകച്ചിലൊക്കെ ഉണ്ടാകും അല്ലേ. ഇതിങ്ങനെ കൂടി കൂടി കൂടി വന്നു, ഇപ്പം ഇന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും അടുത്ത സംഭവം, ആ ഒന്നും കൂടി ആ ഒരു ദേഷ്യം കൂടും. രണ്ടാമത്തെ ദിവസം അതിനുള്ള അവസരം ഇല്ലെങ്കിൽ മൂന്നാം ദിവസം അവസാനം അവർ മാനസികമായിട്ട് ഏറെ പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് ഇതൊരു പറഞ്ഞൊരു പൊട്ടിത്തെറിയായിട്ടായിരിക്കും അവസാനം വരുന്നത്.
3: ഞാനൊരു കാര്യം അടയട്ടെ, ഇത് രസകരമായൊരു സംഭവം. നമ്മുടെ ഒരു സുഹൃത്ത് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു കൗൺസിലർ, അദ്ദേഹം ഒരിക്കൽ പങ്കുവെച്ചിട്ടുണ്ടായി. വടകരയിൽ നിന്നൊരു കുറച്ച് പ്രായമുള്ള ഒരാളെ, ഒരു 55-60 വയസ്സിനിടയിൽ ഒരു സ്ത്രീ വിളിച്ചിരുന്നു, എനിക്ക് നിങ്ങളൊരു സമയം വേണമെന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ടൈം കൊടുത്തു. അവർ വന്നു, പിന്നെ നേരെ വന്ന് അദ്ദേഹത്തിന് മുമ്പിലിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒന്നും പറയാൻ സമ്മതിച്ചിട്ടില്ല. ഇവരങ്ങനെ പറയാം, അവരെ ഭർത്താവ്, വീട്ടിലെ കുടുംബങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് കുറച്ച് പൈസ വെച്ച് മെച്ചപ്പെടുത്തിട്ട് അവരിറങ്ങിപ്പോയിന്നാണ്. അതായത് ഇത് പറയാനൊരാൾ, ഇത് കേൾക്കാനൊരാൾ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് അവിടെ പറഞ്ഞു.
4: സമൂഹത്തിൽ ഞാൻ പറയുന്നത്, മനുഷ്യരെല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറേ പറയാനുണ്ടെങ്കിൽ ഞാനത് ആരോടാ പറയാം അല്ലേ? അത് ഏറ്റവും കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവരത് കേട്ടിട്ടില്ലെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത്.
3: തീർച്ചയായിട്ടും
4: അവിടെ ഒരു കുടുംബം എന്തായി മാറണം? ഒരു കൗൺസിലിംഗ് സെന്ററായി മാറണം നമുക്ക് പറയണത്. ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും പരസ്പരം കേൾക്കാനുള്ള ഒരു സന്ദർഭവും സമയവും വീട്ടിൽ ഒരുക്കുക. മക്കൾക്ക് പറയാനുള്ളത് മക്കൾ പറയട്ടെ, ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ പറയട്ടെ, ഭർത്താവിന് പറയാനുള്ളത് ഭർത്താവ് പറയട്ടെ. അപ്പോൾ കേൾക്കാനൊരിടം അത് വീട്ടിൽ പരസ്പരം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെ ഇന്നനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പല രോഗങ്ങൾക്കും, പ്രശ്നങ്ങൾ മാത്രമല്ല രോഗങ്ങൾക്ക് പോലും എന്ത് ചെയ്യും, അത് പരിഹാരമായി മാറും എന്നാണ് ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം.
3: അതെ, പലപ്പോഴും പിന്നെ പരസ്പരം അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ കേൾവിക്കുറവ് തന്നെയാണ്. ഇപ്പോൾ അടുത്ത സമയത്തൊരു ഒരു ടീച്ചർ വിളിക്കേണ്ടത്, അവരെ ഭർത്താവും ടീച്ചർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന്, പിന്നെ തിരിച്ചു വന്നാൽ അപ്പോൾ തന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും പുറത്തിറങ്ങി പള്ളിയിലൊക്കെ പോയി വന്നു. പിന്നെ അദ്ദേഹം ഇഷ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, തൊട്ടടുത്ത വീട്ടിൽ അവരൊരു കുടുംബത്തിൻ്റെ വീടുണ്ട്, അവിടെ പോയി കുറച്ച് പേരൊക്കെ സംസാരിച്ച് രാത്രി ഒരു 11 മണിക്ക് വരും, എന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങും. അതല്ലെങ്കിൽ അയാൾ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും, അപ്പോൾ ഭാര്യ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അപ്പോൾ ഭാര്യ പറഞ്ഞ് നമുക്ക് വേണ്ടേ എന്ന് പറയുന്ന ഒരവസ്ഥ, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. എന്നിട്ട് ഇവർ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തട്ടിക്കയറി. അപ്പോൾ അവർ പറയുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തപ്പോൾ ഇയാളെ കൂടെ ജീവിച്ചിട്ട് കാര്യം, ഒന്ന് ഡിവോഴ്സായി പോയാലോന്നോ, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ഈ കുറഞ്ഞ സമയത്തിനുള്ള സ്വന്തം ഭാര്യയെ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് കേൾക്കാൻ നിന്നാൽ മതി അല്ലേ. അതിനധികവും എന്ത് ചെയ്യുന്നില്ല, പലരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ്.
4: ഇതിൻ്റെ ഏറ്റവും ഇന്നത്തെ കേൾവിയെ തടസ്സപ്പെടുന്ന വില്ലൻ ആരാന്ന് വെച്ചാൽ ഈ സാധനമാണ്. ആർക്കാണെങ്കിലും, അത് എനിക്കാണെങ്കിലും, ഇപ്പോൾ എന്നോട് ഞാൻ ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ എന്നോടാ പറയണത്.
3: അതെ അതെ,
4: കാരണം വീട്ടിലെത്തിയാൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പോൾ സംഘടനാപരമായ കാര്യങ്ങളുണ്ടാവും, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, പേഴ്സണലി ഇപ്പോൾ ഏതെങ്കിലും വല്ല പ്രോഗ്രാം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് വേണ്ട പ്രിപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ ഫോണും ലാപ്പും ഇതൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ വന്നിട്ട് ചോദിക്കും ഇവിടെ വന്നിട്ടും ഒരു ഒഴിവില്ലല്ലേ. നമ്മൾ അവരായിട്ട് ബോധപൂർവ്വം സമയം ഉണ്ടാക്കി അതിനൊക്കെ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ നൽകിയാൽ പോലും കൊടുത്താൽ പോലും നമ്മളും കേൾക്കുന്ന വാക്കാണ് ഞങ്ങളുടെ കൂടെ ഒരല്പം സമയം ചെലവഴിക്കാൻ ഇല്ലല്ലോ എന്നുള്ളത്. അതിന് നമ്മൾ സമയം ചെലവഴിക്കുക. അപ്പോൾ ഏറ്റവും കേൾവിക്ക് തടസ്സമായത് മൊബൈൽ ഫോണുകളാണെന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് അവരവരുടെ കോർണറിലേക്ക് ഒതുങ്ങിക്കൂടി, എന്നാൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ ഒരു കോമൺ ടൈം നമ്മൾ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക അല്ലേ. ഒരു കോമൺ ടൈം എല്ലാവർക്കും പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കാനും വീട്ടിൽ ഒരുക്കുക, തയ്യാറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ടീച്ചേഴ്സ് അല്ലെ, രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ഫാമിലിയിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നം, അത് വേറൊരു പ്രശ്നമാണ്. ഇനി ഭർത്താവ് വീട്ടിൽ കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുണ്ടാവും, ഭാര്യ ജോലിക്ക് പോവുകയാണ്, അവർ വൈകുന്നേരമാണ് തിരിച്ചു, ആ വീട്ടിൽ ആ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നം വേറെ. അഥവാ സമൂഹത്തിൽ ഓരോ വീടുകളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പം അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരുമിച്ചൊരു സമയവും ഒരുമിച്ചൊരു ഇടവും ഒരുമിച്ചൊരു പിന്നെ പറയാനും കേൾക്കാനൊക്കെയുള്ള സമയം ഒരുക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തമാണ് അല്ലേ. ആ വീട്ടിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട്, അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളൊരു സമയം വരുമ്പോൾ കുട്ടികളാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ മുടക്കറിയോ, അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം
3: അതെ
4: അല്ലേ, അതൊരു നല്ല വിലപ്പെട്ട സമയമാണ് കേൾക്കാനുള്ള സമയം. അപ്പോൾ ആ സമയം എന്ത് ചെയ്യണം, കുടുംബത്തിലെല്ലാ അംഗങ്ങളും ആ ഭക്ഷണമേശൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്താണോ ഉള്ള സൗകര്യം ആ സൗകര്യത്തിൽ ഒരുമിച്ചിരിക്കണം അല്ലേ. അത് കഴിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പലപ്പോഴും ഈ ഭക്ഷണ മര്യാദകൾ പോലും ഒരുപക്ഷെ അറിയാതെ പറയാതെ എന്തെയും പറ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അവിടെ കണ്ടും കൊടുത്തും അല്ലെ, അവിടെ ഉപ്പയും അവിടെ തർക്കിക്കാനുള്ള ഒരു വേദിയാക്കരുത് ഒരിക്കലും അല്ലേ. ഇങ്ങനെയുള്ള സമയം ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ ഭക്ഷണം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, കുടുംബത്തിലെ എല്ലാവരും ഇതുപോലുള്ള സന്ദർഭം നമ്മൾ ഒരുക്കുമ്പോൾ അവിടെ പരസ്പരം വാഗ്വാദങ്ങൾ നടത്താനും ഞാൻ വിജയിക്കാൻ വേണ്ടി എൻ്റെ വാദങ്ങൾ ഞാൻ പറയാം അത് ഒരിക്കലും ചെയ്യരുത്. അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമാണ് വളരേണ്ടത്, അവിടെ സന്തോഷമാണ് പങ്കിടേണ്ടത്, അവിടെ ചെറിയ ചെറിയ തമാശകളൊക്കെ വേണമെന്നുള്ളതാണ് പറയുന്നത്. അവിടെ വാഗ്വാദങ്ങളും പിന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുള്ള പ്രശ്നം തരും. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയാറുണ്ട് വിവാഹത്തിനോട് നോ പറയുന്നു,
3: അതെ
4: കല്യാണം വേണ്ട എന്ന് പറയുന്നു. പല മുതിർന്ന ആൾക്കാരും വിളിച്ചിട്ട് പറയാം, പക്ഷേ നിങ്ങളൊന്ന് പറയൂ പിന്നെ കല്യാണം നല്ല അന്വേഷണങ്ങൾ വരുന്ന ഷോള് വേണ്ടെന്നാണ് പറയണത്, അല്ലെങ്കിൽ അവൻ വേണ്ടെന്നാണ് പറയണത്. രണ്ടുമുണ്ട്, ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ബോയ്സും ഉണ്ട്, അവൻ വേണ്ടെന്ന് പറയണത്. ചിലരെങ്കിലും ഒന്നും കൂടി പറയും, പെൺകുട്ടി അവനിനി അവളിനി ആരെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ, അതൊന്ന് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്താനുണ്ടോ, നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയണില്ല. പലപ്പോഴും ചില കുട്ടികളോട് വളരെ ഇപ്പോൾ നമുക്കൊരു അങ്ങനത്തെ ഒരു ഇൻറ്റിമസിയൊക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് സാറ് ഭ്രാന്ത് ഉണ്ടോ, ഞാൻ എങ്ങനെ അങ്ങനത്തെ ഒരു വിഡ്ഢിത്തം ചെയ്യും, കല്യാണത്തിനോട് വേണ്ട നോ എന്ന് പറയാം, എനിക്ക് വേണ്ടാന്ന് പറയാൻ കാരണം തരും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആയിട്ട് മതി, കാരണം എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എനിക്കറിയാലോ. ഒറ്റ അടിക്ക് കുട്ടികൾ പറയുന്ന ഒരു മറുപടിയാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാലോ, അപ്പോൾ എനിക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലേക്ക് എത്തിയെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും, അതായത് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മക്കളിലേക്ക് വരുന്നതാണ്. അവിടെ നല്ല സംസാരങ്ങളില്ലാത്തതുകൊണ്ടാണ്, നല്ല സ്നേഹപ്രകടനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്, പരസ്പരം കേൾവിയും പറച്ചിലും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല ഒരു സന്ദർഭം അവിടെ നന്മകൾ വിളമ്പാനും നല്ല വാക്കുകൾ പറയാനും പരസ്പരം സ്നേഹം പങ്കിടാനും ഒരു ഒരു ഉമ്മൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക, ഉപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മക്കൾക്ക് ഇട്ട് കൊടുക്കുക, അതൊരു ഒരു ഒരു വൈബാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ നല്ല ഒരു അവസരമായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്.
3: ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, കുറേ മുമ്പ് ഞാൻ വേറൊരാൾ പറയുന്നത് കേട്ടതാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഒരു 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, അവൾ വീട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ തൊട്ടടുത്ത അയൽവാസിയായ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടിയെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രക്ഷിതാക്കൾ പിന്നെ കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു സംഭവം. അപ്പോൾ എന്താണ് ഈ കുട്ടി, അപ്പം ഇവർ വിചാരിച്ചത് ഇപ്പോൾ നാട്ടിൽ പ്രണയം അങ്ങനെ പിന്നെ ഒളിച്ചോടലൊക്കെയാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല, അങ്ങനെയാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ ആ കുട്ടിയും ആ ഓട്ടോക്കാരനും പറഞ്ഞ അതല്ല. എന്താ സംബന്ധിച്ചാൽ ഈ കുട്ടി 6-ാം ക്ലാസ്സിലേറ്റ് പഠിക്കുന്നത്, അപ്പോൾ എല്ലാ വിഷയത്തിലും കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, ഒരു വിഷയത്തിൽ മാത്രം എന്തായിട്ടുണ്ട്, കുറച്ച് മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ആ വിഷമത്തിലാണ് സ്കൂൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ വരുമ്പോൾ വീടിന് പുറത്ത് ഉമ്മ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഈ ഒരു വിഷമം പറയാൻ വേണ്ടി ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ ഒന്ന് ഗൗരവത്തിൽ വേഗം പോയിട്ട് പിന്നെ ഡ്രസ്സ് മാറി ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായി. അപ്പോൾ ആ കുട്ടി അത് വല്ലാത്തൊരു ഇതാണ്, കാരണം ഉമ്മ അത് കേൾക്കാനുണ്ടായില്ലല്ലോ. ആ സമയത്താണ് ഇവർ സ്ഥിരം ഡ്രൈവർ ഓട്ടോ ഡ്രൈവറായി വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടിരുന്ന ഇയാൾ ഫോൺ ചെയ്തത്. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഉമ്മ സ്വാഭാവികം പുറത്താണ്, അകത്തുള്ളത് ഈ കുട്ടിയാണല്ലോ. അവൾ ഫോണെടുത്തു, ഫോണെടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ എന്താ മോളെ പ്രശ്നം, എന്താ ഒരു വിഷമം ചോദിച്ചു. ഏത്, തൻ്റെ മുഖം കണ്ട തൻ്റെ സംസാരം കേട്ട ഉമ്മ ചോദിക്കാത്ത ചോദ്യമാണ് എന്ത്, കാണാത്ത ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്കൂളിൽ പരീക്ഷയായിരുന്നു, അപ്പോൾ കുറച്ച് മാർക്ക് കുറവുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയും ഇപ്പോൾ പരീക്ഷകളൊക്കെ ജയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ കുട്ടി ഇടം കണ്ടെത്തി എന്താണ് പറയാനുള്ളതൊക്കെ പിന്നെ ഇയാളോട് പറയൽ തുടങ്ങി, ഷെയർ ചെയ്യൽ തുടങ്ങി. അപ്പോൾ ഈ ആളുകൾ എന്ത് ചോദിച്ചു, ഇവർ തമ്മിൽ പ്രണയമാണ്, അങ്ങനെ ഈ കുട്ടീനെ കാണാനില്ല. അപ്പോൾ രണ്ടുപേരെയും പിടിച്ചു. അപ്പോൾ സംഭവം ഒന്നുമില്ല, അവരെവിടെയും പോയിട്ടൊന്നുമില്ല, കുറച്ച് നേരം സംസാരിക്കാണ്ടെന്നാണ് അപ്പോൾ ഒഴിഞ്ഞിരുന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ അനേകായിരം പ്രശ്നങ്ങൾ നമുക്കറിയാം, കാരണം കുട്ടികൾക്ക് കേൾക്കാനുള്ളത് രക്ഷിതാക്കൾ കേട്ടിട്ടില്ലെങ്കിൽ, അത് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞത്, നാം കേൾക്കാൻ തുനിഞ്ഞിട്ടില്ലെങ്കിൽ കേൾക്കാനായിട്ടിരിക്കുന്ന അനേകായിരം ആൾക്കാരിവിടെ ഉണ്ട്, അവരതെന്ത് ചെയ്യും, കേൾക്കും, പിന്നീട് മറ്റു രൂപത്തിലുള്ള മുതലെടുപ്പുകളൊക്കെ നടക്കും. അപ്പോൾ പിന്നെ അവിടെ വിഹിതത്തിൻ്റെ പേര് വരും, മറ്റു പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിലേറ്റവും കൂടുതൽ പറയാനുള്ളത് ആർക്കാണ്, സഹോദരിമാർക്ക് തന്നെയാണ്. പിന്നെ ആ പുരുഷന്മാർ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത്.
4: സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് പറയാൻ കുറവായിട്ടൊന്നുമല്ല, പക്ഷെ അതവർ ഉള്ളിൽ ഒതുക്കി അങ്ങനെ ജീവിക്കുക, നീറി നീറി ഇഞ്ചി ഇഞ്ചായി മനുഷ്യൻ്റെ അല്ലെ സ്വന്തം അങ്ങനെ നിരാശ അടഞ്ഞ് ജീവിക്കുന്നുണ്ട്, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നമ്മൾ ഈ പ്രശ്നവുമായി വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്താ പറയുക, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ പറയാറുള്ളത്, ഭൂരിഭാഗം കുട്ടികളും പറയാറുള്ളത്, എന്നെ ഒന്ന് മനസ്സിലാക്കി
3: അല്ലേ.
4: അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ മനസ്സിലാക്കൽ എന്നുണ്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക, എൻ്റെ സങ്കടം എന്താണെന്നുള്ളതെന്ന് അറിയാമെന്ന് ശ്രമിക്കുക. എനിക്ക് സർ ഒരു ഉത്തരമൊന്നും വേണ്ട, എനിക്കൊരു പരിഹാരമൊന്നും വേണ്ട അല്ലേ, ഒന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ടിരുന്നു തന്നാൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ മക്കൾ പറയുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മളൊരു രക്ഷിതാവ് ഇപ്പം എന്നെ കുറിച്ചിട്ട് എൻ്റെ കുട്ടികളാണ് പറയുന്നതെങ്കിൽ അതാരൻ്റെ കുഴപ്പം,
3: അതെ നമ്മുടെ കുഴപ്പം,
4: നമ്മുടെ പ്രശ്നമാണ്. അപ്പം അവിടെയാണ് ഓരോ രക്ഷിതാക്കളും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയാറുള്ളത് മൂന്ന് നേരം ഒരു ദിവസം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് നമ്മൾ ചിലവാക്കിയാൽ അവർ സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുന്നതാണ്. അതിലൊന്നാമത്തത് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചുണർത്തുന്ന സമയം. പലപ്പോഴും അതൊരു യുദ്ധത്തിൻ്റെ സമാനമായ അവസ്ഥയായിരിക്കും അല്ലെ. ആദ്യം പോയിട്ടൊന്ന് വിളിക്കും, കുട്ടികളാണ് സ്വാഭാവികമായിട്ട് അവർ എണീക്കില്ല. രണ്ടാമത് പിന്നെ വിളിയുടെ കനം ഒന്ന് കൂടും, ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും, വിളിക്കുക അടുക്കളയിലുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. മൂന്നാമത് വീണ്ടും വന്നിട്ടില്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണം കേട്ടാണ് വരിക. അത് ചിലപ്പോൾ കയ്യിലാവാം, അല്ലെങ്കിൽ ചട്ടകമാവാം, അതുകൊണ്ടൊരു കൊട്ടൊക്കെ കൊട്ടും, ചിലപ്പോൾ അതുകൊണ്ട് എണീക്കണമെന്നില്ല. അപ്പോൾ പല രൂപത്തിൽ രാവിലെ നമ്മൾ നമ്മളെ വീടുകളിൽ പാറ്റുന്ന എന്താ നമ്മൾ നോക്കിയേക്കാം. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടു കൂടി പോയിട്ട് ഒന്ന് തലയിലൊക്കെ തലമുടിയിട്ട്, മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോൾ അല്ലേ, നമ്മുടെ സ്വന്തം മക്കളാണല്ലോ, ഒന്ന് ശരീരത്തിലൊക്കെ ഒന്ന് തടവിയിട്ട്, പ്രത്യേകിച്ച് കാലൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് എന്താ എണീക്കാനായില്ലേ. അപ്പോൾ കുട്ടിക്കാനെ തോന്നുന്നു എന്താ ഇപ്പോൾ ഇത്രയും കാലമില്ലാത്തൊരവസ്ഥ, ഇന്നൊരു പ്രത്യേക സോപ്പിങ്, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, കാരണം അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉറങ്ങിയില്ലേ, രാത്രി ഉഷാറായിട്ട് ഉറങ്ങിയില്ലേ, നന്നി എണീക്ക്, സമയമായിട്ടുണ്ട് അല്ലേ, പള്ളിയിൽ പോകാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിസ്കരിക്കും, ഒക്കെ പല രൂപത്തിൽ. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ല സ്നേഹത്തോടുകൂടിയുള്ള ഒരു അപ്രോച്ച് രാവിലെ നമ്മളെ മക്കളോട് നമ്മൾ ചെയ്യുക എന്നുള്ളത്. ആ എഴുന്നേറ്റ് വരുന്നൊരു സമയം ഒരു 3 മിനിറ്റ് മതി എന്നാണ് സൈക്കോളജിയിൽ അതിന് ഉപയോഗിക്കുന്നൊരു ടേം. രണ്ടാമത്തെ ഒരു 3 മിനിറ്റ്, അനദർ സെക്കൻഡ് തേർഡ് മിനിറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം അവർ സ്കൂളുകളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ്, അവരെ കാത്തിരിക്കണം എന്ന് പറയുന്നത്. അത് മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയണം, എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവരെ വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു സമയത്ത് അവരെ സ്വീകരിക്കാൻ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് എത്തിയാൽ
3: അല്ലേ.
4: ഇനി അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാ വരുമ്പോൾ ആ ബാഗൊന്ന് കൈ പിടിച്ചിട്ട് വാങ്ങിയിട്ട് അവരോട് കയറ്റിയാൽ, എന്നിട്ട് പറയാം നമ്മൾ നേരം തരാം, ആ വന്നോ, എന്നാ കയറിക്കോ, വേഗം പോയിക്കോ, ഇല്ലേ ചായ അവിടെ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ നമ്മളൊരു വേറെ എന്തെങ്കിലും തിരക്കും. ഉമ്മമാരെ പ്രത്യേകിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്ക് ഒരുപാട് വർക്കുകൾ വീട്ടിലുണ്ട്. എന്നാലും നമ്മൾ ഈ വർക്കുകൾ ചെയ്യണത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം സമയം ചെലവഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റ് കിട്ടുക, ഏറ്റവും ഗുണം ലഭിക്കുന്നതാണ് ഈ നമ്മളീ പറയണ 3 മിനിറ്റുകൾ 3 സമയം എന്നുള്ളത്. വൈകുന്നേരം കലാലയങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് അവരായിട്ട് അവരെ ഒപ്പം ഒന്ന് ഇരുന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, ജസ്റ്റ് ആ ചോദ്യം മതിയാവും, അന്നത്തെ മുഴുവൻ ഡീറ്റെയിൽ എന്ത് ചെയ്യുന്നറിയോ, ആ കുട്ടിയാന്ന് പറയുന്നുള്ള. അത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി,
3: ഇത്
4: ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ കേൾക്കോളം നമ്മൾ പിന്നാലെ ഒന്ന് പറയും
3: അല്ലേ.
4: ചെറിയ കുട്ടികൾ കാരണം അതാണ് അതേ പറച്ചിൽ ആരും പറയുന്നറിയോ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കേൾക്കാനുള്ള സമയം നമ്മൾ അവർക്ക് കൊടുക്കണം, സമീപനത്തിൽ മാറ്റം വരുത്തണം. അപ്പോൾ അത് പിന്നെ ആ ഒരു 3 മിനിറ്റ് അങ്ങനെ ചിലവഴിക്കാം. ആർക്ക് പറയാനുള്ളത് പറയട്ടെ, ഇന്ന് ബസ്സിന് പോയപ്പോൾ ബസ് നിർത്തിയില്ല, ഞങ്ങൾ വേറെ ബസ്സിലാണ് കയറിയത്, അല്ലെ കൂട്ടുകാരികളെ കുറിച്ച് പറയണ്ടാവും, അന്ന് ക്ലാസ്സിൽ വന്ന അധ്യാപകരെ കുറിച്ച് പറയണ്ടാവും, ക്ലാസ്സിലെടുത്ത വിഷയങ്ങളെ കുറിച്ച് പറയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയണ്ടാവും. അതൊക്കെ ഒന്ന് കേട്ട് കൊടുക്കുക, ചിലതിനൊന്നും പറയണ്ടല്ലോ ആ എന്നുള്ള ഒരു മൂളൽ മാത്രം മതിയും. ആൻഡ് തേർഡ് 3 മിനിറ്റ് എന്ന് പറയും, മൂന്നാമത്തെ 3 മിനിറ്റ് എന്ന് പറയണത് രാത്രി കിടക്കുന്ന സമയമാണെന്നുള്ളതാണ്. അവിടെ നമുക്ക് രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുള്ളൊരു കാര്യം, കിടക്കാൻ വിടുമ്പോൾ നമ്മൾ ഉന്തി തള്ളിയാണ് പറഞ്ഞേക്കണം അല്ലേ. പണ്ടത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, 8:30 അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഓൾറെഡി ഫ്ലാറ്റാവും അല്ലേ, ഉറക്കും നമ്മൾ, ഉറക്കം വന്നിട്ട് വീഴും, വായിക്കാനൊക്കെ മടിയായിരിക്കും, ഇങ്ങനെ ഉറക്കം വന്ന് വീഴായിരിക്കും നമ്മൾ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നമ്മളുറങ്ങിയാലും കുട്ടികൾ ഉറങ്ങാത്ത സാഹചര്യം
3: അല്ലേ,
4: അവരൊന്നുകിൽ എന്തെങ്കിലും വായിച്ചിരിക്കും, ടാബോ ഫോണോ ടി വി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായിരിക്കും. പ്രത്യേകിച്ച് അത് കർശനമായിട്ട് ഉപയോഗിക്കുന്ന രക്ഷിതാക്കളാണ് ആ മക്കൾ പോലും ഉറങ്ങാൻ അവർ മടിയന്മാരാ, മറിച്ച് കുറേ രാത്രി ഏറെ വൈകി കിടന്നുറങ്ങുന്ന സാഹചര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരിക. വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു എക്സ്ക്യൂസ്, ഒരു ചെറിയ എക്സ്ക്യൂസൊക്കെ കൊടുക്കാം. പിന്നെ എന്നാലും ഒരു അമിതമായ ഒരുപാട് സമയം എന്നും രാത്രി ചിലവഴിക്കുക എന്നുള്ള ഒരിക്കലും ശരീരത്തിന് നല്ല കാര്യമല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഉറങ്ങാൻ പോകുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. ആ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ സാധാരണ തട്ടിക്കൊടുക്കില്ല, പക്ഷെ അപ്പോൾ തട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ പറയണ വെക്കണത് എന്നും ഞാൻ ആ കാലം കുറഞ്ഞ രൂപത്തിലാണ് പറയാം. അതൊക്കെ ഒന്ന് വളരെ വൃത്തിയായിട്ട് ഒന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുത്ത് ഉഷാറായിട്ട് ഉറങ്ങിക്കൊള്ളിട്ടോ, ഒന്ന് തലയിലൊക്കെ ഒന്ന് തലോടി ഒരു ചുംബനൊക്കെ കൊടുത്ത് ഉറങ്ങിക്കൊള്ളിട്ടോ, ഒന്ന് പുതപ്പൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത്, വലിയ കുട്ടികളാണെങ്കിലും കേട്ടോ, ചെറുത് മാത്രമല്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് ചെയ്ത് പ്രാർത്ഥനകളെ ചൊല്ലി ഒരു ചുംബനൊക്കെ കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവരെ കിടത്തിയിട്ട് നമ്മൾ പോരാണെങ്കിലും എന്ത് ചെയ്യുന്നത്, ആ കുട്ടികൾ ഉഷാറായിട്ട് ഉറങ്ങും, അവരുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിട്ട് മാറും
3: അല്ലേ.
4: ഞങ്ങൾ രക്ഷിതാക്കൾ എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം അല്ലേ, ഒരു ഉറപ്പ് എന്ത് ചെയ്യും അവർക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയുകയും എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കൂടെയുണ്ട്, എന്നോട് സ്നേഹത്തിന് ഒപ്പമുണ്ട്, അവരോട് എനിക്ക് എന്തും പറയാം, എന്ത് പ്രശ്നവും പറഞ്ഞാലും പരിഹാരം അവരിലൂടെ എനിക്ക് കിട്ടുമെന്നൊരു പിന്നെ ഉറപ്പ് നമ്മുടെ മക്കൾക്ക് കിട്ടും. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, എല്ലാ രക്ഷിതാക്കളും ഞാനടക്കമുള്ള മുഴുവൻ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.
3: അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ച പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ പറയുന്ന അയാൾ കേൾക്കുന്നില്ല, അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം അത് അയാൾ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരിക്കും, ഇവർ മനസ്സിലാക്കിയത് വേറെ രൂപമായിരിക്കും. അപ്പോൾ ഇതിന് ശരിക്കൊരു പരിഹാരം നാം നിർദ്ദേശിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
4: ഇവിടെ നമ്മൾ പലപ്പോഴും എന്താ വിചാരിക്കണത്, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരകർ നമ്മളാണെന്നാണ് നമ്മൾക്ക് വിചാരിക്കുന്നത് അല്ലേ? എൻ്റെ വീട്ടിലത്തെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊണ്ട് കഴിയും, ഇതാണ് പുരുഷന്മാരായ ആളുകൾ വിചാരിക്കുന്നത്. ഭാര്യമാരാണെങ്കിൽ അവർ വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു ചെറിയ തിരുത്തൽ നമുക്ക് തിരുത്താനുണ്ട്. ഒരു പക്ഷേ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ആ വിള്ളൽ കൂടി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പരിഹാരം എന്തല്ല, ഒരു പരിഹാരമല്ല അത് പ്രശ്നമാണ്.
3: പ്രശ്നമാണ്
4: അല്ലേ? ആ പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കുക? അതിനാണ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. കൗൺസിലർമാരുടെ അടുത്ത് പോകാറുണ്ട്, എന്തോ ഒരു അപരാധം പോലെയാണ് ഇപ്പോഴും ചില ആളുകളൊക്കെ കണക്ക്.
3: മാനസികമാണ്.
4: അതെ, ഞാൻ പറഞ്ഞത് സൈക്കാട്രി ഡോക്ടറെ കാണിക്കേണ്ട സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കുന്നത് എന്തോ പോലെ തെറ്റ് വന്നതുപോലെയാണ്, അങ്ങനെ ഒരിക്കലല്ല. ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും രോഗങ്ങൾ വരുന്നത് പോലെ, നമുക്ക് പനി വരുന്നത് പോലെ, തലവേദന വരുന്നത് പോലെ, ഏതെങ്കിലും ശരീരഭാഗത്ത് വേദന വരുന്നത് പോലെ, മനസ്സിനും എന്ത് ചെയ്യും, ചില അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടവും ഒക്കെ ഉണ്ടാവും. അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സമയത്ത് നല്ലൊരു കൗൺസിലർ എടുത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ള നല്ല പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ടും അദ്ദേഹം പറയണം നമ്മളോട്, ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കണം, നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിൻ്റെ ഒരു ലാസ്റ്റിലാണ്, അപ്പോൾ മരുന്നെടുക്കണം എന്നവിടെ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മൾ തന്നെ സ്വയം വിധിച്ചുണ്ട്, അതൊന്നുമില്ല എനിക്ക് അങ്ങനൊന്നുമില്ല എന്ന് വിചാരിച്ച് പോരാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ പരിഹരിച്ചേ മതിയാവും ആ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിന് മടിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ, പനി വന്നാൽ നമ്മൾ എന്തുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രോഗം മാനസികമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്രയും പ്രയാസങ്ങളുണ്ടെങ്കിൽ, വീട്ടിലെ പ്രശ്നങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, എന്തിനും നിരാശ അടഞ്ഞു നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ എന്തിനും ഒരു സംശയിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ നമ്മൾ അടുത്ത് പോവുകയും അയാളുടെ സഹായം നമ്മൾ തേടുകയും നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്.
3: ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി അതിൽ പറയേണ്ടത്, അങ്ങനെ നിർദ്ദേശങ്ങൾ തന്നാൽ അത് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. പലപ്പോഴും എന്താണ്, ഞാൻ കുറ്റക്കാരനല്ല അല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്, ഞാൻ കുറ്റക്കാരനല്ല, അവളാണ് കുറ്റം, അല്ലെങ്കിൽ അവൾ പറയും ഞാൻ കുറ്റക്കാരിയല്ല, ഈ ഒരു വാശി സത്യത്തിലുണ്ട്. ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പല ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ കേൾവി എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളടുത്തൊരു തെറ്റ് ഉണ്ടായാൽ തന്നെ അത് മനസ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രദ്ധ ശരിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്താൽ കുറേയൊക്കെ എന്ത് ചെയ്യും, ഇത് പരിഹരിക്കപ്പെടും അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് അവർക്ക് നൽകേണ്ടതുണ്ട്.
4: ഇത് പിന്നെ പലപ്പോഴും ഇതാണ്, ഇപ്പോൾ ഒരു കൗൺസിലറുടെ അടുത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിനേക്കാൾ മൂർജിച്ച് വരുന്ന ചില പ്രശ്നങ്ങൾ കാണാം. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതോ ഇപ്പോൾ കണ്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എൻ്റെ അടുത്തല്ല പ്രശ്നം, എൻ്റെ അടുത്താണ്. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ളതല്ല അല്ലേ. ഒരു പ്രശ്നം ഒരാൾക്ക് വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ അയാളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലേ. എൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല, അല്ലെങ്കിൽ അവളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല അവൾക്ക് ആ സംഭവിച്ചത്, മൊത്തത്തിൽ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാണ്, ഇനി കൂടുതൽ ഞാൻ കരുതലാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നാണ് ശരിക്കൊരു മനുഷ്യൻ തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ ചേർത്ത് നിർത്തിയാൽ പലതും എന്ത് ചെയ്യും, അതോടുകൂടി ചിലപ്പോൾ മരുന്നെടുക്കേണ്ടി വരും. ആ മരുന്നെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സഹോദരിക്ക് അല്ലെങ്കിൽ ആ സഹോദരന് കിട്ടുന്ന എന്തറിയോ, ആ ചേർത്ത് നിർത്തലും. ഇപ്പോഴെങ്കിലും എൻ്റെ കൂടെയുള്ള അല്ലെ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മനസ്സിലായല്ലോ. ഓ, ആ ഒരു പോക്കിലൂടെ വലിയ ആശ്വാസമാണ് എനിക്ക്. ഇങ്ങനെ പറയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ, രമ്യമായി പരിഹരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 95% ആളുകളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പരിഹരിക്കപ്പെടാറുണ്ടെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു പരസ്പരം വീണ്ടും കുത്തുവാക്കുകൾക്കും പഴിചാരലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കാണ് എങ്കിൽ ആ പ്രശ്നം കൂടുതൽ ദീർഘിച്ച് ദീർഘിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വരുള്ളൂ. അവരാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്നതിലേക്ക് ഡിവോഴ്സിലേക്കൊക്കെ എത്തിച്ചേരുന്നതാണ്.
3: അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ചപ്പോൾ നമ്മളെ ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടാവും, സംസാരിക്കുമ്പോൾ ഭാര്യൻ്റെ അടുത്ത് ചെറിയ പാകപ്പഴവുകളുണ്ടാവും. അത് തിരുത്താൻ ആവശ്യപ്പെടുമ്പോൾ എന്തുണ്ട്, അവിടെ ചെറിയ പ്രശ്നം അവർ പറയണത് ഞാനല്ല കുറ്റക്കാരി, ഇദ്ദേഹമാണ് കുറ്റക്കാരൻ എന്ന നില, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയത് ഇയാളെ നന്നാക്കാനായിരുന്നു പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത് എന്നൊരു പ്രശ്നം പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് പലരെയും നിർദ്ദേശിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങളാ പറഞ്ഞ അയാൾ അത്ര പോരട്ടോ, കാരണം പിന്നെ അയാൾ എന്നെയാണ് കുറേ ചീത്ത പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത്
4: ഈ കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ശരിക്ക് ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ അവർ പലപ്പോഴും നേരിടേണ്ടതാണ്. അഥവാ പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർക്ക് കിട്ടും. ഞാൻ പിന്നെ ഇന്ന ആളായിട്ട് ഞാൻ പോയി, അവസാനം ഞാൻ വൃതിയായി എന്നൊക്കെ പറയും. ആക്ച്വലി ആ പ്രശ്നത്തിന്റെ ഏറ്റവും കാരണക്കാരൻ അയാളായിരിക്കാം. ചിലപ്പോൾ ഒരു പിതാവ് മകന്റെ പ്രശ്നത്തിലായിരിക്കാം പോയിണ്ടാവുക. പക്ഷെ മകന്റെ പ്രശ്നത്തിനേക്കാൾ കൂടുതൽ അവിടെ പരിഹരിക്കേണ്ടത് ഒരു പക്ഷേ ആ പിതാവിന്റെ പിന്നെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും, ഈ പിതാവിനോട് പറയേണ്ടി വരും നിങ്ങളുടെ അടുത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ പ്രശ്നം പരിഹരിക്കപ്പെടും നല്ല നിലക്ക് ഉൾക്കൊള്ളുകയാണെങ്കിൽ. മറിച്ച് ഈ പിതാവിനോട് ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യുകയും എന്നെ തിരുത്താൻ അദ്ദേഹം ആരാണ്, ഞാൻ എൻ്റെ മകൻ്റെ പ്രശ്നമായിട്ട് മകൻ്റെതല്ലേ പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ രൂപത്തിലൊക്കെ നമ്മൾ കാണാം. അവിടെ ഒരിക്കലും ഈ പറയുന്ന ആള് പിന്നെ ഒരു വിലയിരുത്തപ്പെട്ടിട്ട് അയാൾ അത് ചെയ്തു ഇയാൾ ചെയ്തു നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണോ അയാൾ പറഞ്ഞത്, കൗൺസിലർ പറഞ്ഞത്, ഒരു ഡോക്ടർ പറഞ്ഞത് എങ്കിൽ നമ്മളത് സ്വീകരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നമ്മുടെ നല്ലൊരു കുടുംബ ബന്ധു നല്ലൊരു സന്തോഷം ആഹ്ലാദമൊക്കെ ഉള്ള അവസരത്തിന് അതാണ് നിർബന്ധം എന്നുള്ളതാണ്. ഇനി പലപ്പോഴും ഇവിടെ പറയാനുള്ളൊരു കാര്യം തരും, ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കണില്ല അല്ലെങ്കിൽ അവൾ കേൾക്കും, ഇതാണ് പലപ്പോഴും ഈ മേഖല നമ്മൾ കേൾക്കുന്ന ഏറ്റവും അധികമുള്ള ഒരു വാക്ക് എന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞ എന്നെ ഒന്ന് മനസ്സിലാക്കിയെന്നാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നില്ല എങ്കിൽ അദ്ദേഹം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ശരിക്കും ഒന്ന് ആലോചിച്ചിരിക്കല്ലേ, ഈ പറയാനുള്ളത് ഒന്ന് കേൾക്കുക തന്നെയാണ് അവിടെയും വേണ്ടത്. അവിടെ ഇപ്പോൾ ആളുകളെ ആണുങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവൾ ആരപ്പം എന്നോടൊക്കെ നിർദ്ദേശിക്കാൻ എന്നാണ് വർക്ക്
3: ചെയ്യുന്നത്.
4: ആ ഞാൻ പറയുന്ന പല കാര്യത്തിലും എന്നോടൊരു പിന്നെ പുച്ഛഭാവമാണ് കാണിക്കുന്നത്, അതിനൊന്നൊരു വിലക്കെടുക്കുക. പിന്നെ എന്തിനാ അദ്ദേഹം പറയണത് ഞാൻ കേൾക്കുന്നത്, ഇതാണ് സ്ത്രീകളിലും പലപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഇവിടെ ഞാൻ എന്നുള്ളത് നമ്മൾ എന്നാക്കി മാറ്റുകയാണെങ്കിൽ അല്ലേ, നമ്മൾ പരസ്പരം പറയുന്നു, നമ്മൾ പരസ്പരം കേൾക്കുന്നു, നിങ്ങൾ പറയണത് ഞാനും കേൾക്കുന്നു, ഇതൊരു നമ്മുടെ നല്ലൊരു അന്തരീക്ഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണ്, ആ രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ ആ ഈഗോ അവിടെ നിന്ന് പോവുകയും ചെയ്യും, സന്തോഷം വരും എന്നുള്ളതാണ്. പിന്നീട് ഈ മേഖലയിൽ നമ്മൾ പലപ്പോഴും ഈ ഡിവോഴ്സ്ഡായ രക്ഷിതാക്കളുടെ മക്കളാണ് ഈ മേഖലയിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരാളുകൾ എന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ അത് അവരനുഭവിക്കുന്ന ടെൻഷൻ, നേരത്തെ ഏതോ ഒരു എപ്പിസോഡ് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം പറഞ്ഞ സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഇവർക്കുള്ളത്. അഥവാ അത്രയും സ്ട്രെസ് ആയിരിക്കും അവർക്ക്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു കുട്ടിയോട് സംസാരിച്ചത്, ആ കുട്ടിയുടെ ഉപ്പൻ്റെ കൂടെയാണ് അവൾ താമസിക്കുന്നത്. ഉമ്മ പിന്നെ ചെറുപ്പത്തിൽ എന്നെ ഒഴിവാക്കിയിട്ട് ഉമ്മ പോയി ഉപ്പൻ്റെ കൂടെ അവൾ താമസിക്കുന്നത്. ഉമ്മനെ വേറൊരു വിവാഹം കഴിഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ പിന്നീടൊന്നും ആ ഒരു ഉമ്മ ഇവളെ കാണണമെന്ന ഒരു അതിയായ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എന്താണ് എനിക്ക് കാണണ്ട, കാരണം എൻ്റെ പ്രയാസമുള്ള ഘട്ടത്തിലൊന്നും എന്നെ കാണാനോ എന്നെ നോക്കാനോ അവർ നിന്നിട്ടില്ലല്ലോ, അവരവരുടെ സുഖം നോക്കി പോയില്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഉമ്മയെ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത്. ഈ കുട്ടിയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഉപ്പ രണ്ടാമത് വിവാഹം കഴിച്ച പിന്നെ ആ ഒരു ഉമ്മയായിട്ട് അവർക്ക് നല്ല സ്നേഹവും ശ്രദ്ധയും പരിഗണന ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ അവരുടെ കുട്ടികളും ഏകദേശം ഇങ്ങനെ മുതിർന്നു വന്നപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് എന്നോടൊരു ശ്രദ്ധയില്ല, എന്നോടൊരു താല്പര്യമില്ല, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല, ഉപ്പയും തന്നെ എന്നും എന്നെ വിളിച്ചിരുന്ന ഉപ്പ എന്നെ വിളിക്കാറില്ല, അതുപോലെ എപ്പോഴെങ്കിലൊക്കെയായി എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കാറില്ല. അങ്ങനെ അങ്ങനെ നൂറുകൂട്ടം പരാതികളാണ് ഇവർക്ക് ഇത്തരക്കാരായ മക്കൾക്കുണ്ടാവും. അത് ഒരു പരിധിവരെയൊക്കെ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും സ്നേഹം ഒരുമിച്ച് കിട്ടാതിരുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ അമിതമായൊരു സ്നേഹം ഒരാളിൽ നിന്ന് കിട്ടി അതിലൊരൽപ്പം പിന്നെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മക്കളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള രക്ഷിതാക്കളാണെങ്കിൽ അവരുടെ മക്കളുടെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധയും പരിഗണനയൊക്കെ വേണം എന്നുള്ളതാണ്. ഈ കുട്ടി പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ,

0: അതെന്ത് ചെയ്യണം, നമ്മൾ മുഖവിലക്ക് എടുക്കണമെന്നാണ്. ചിലതെല്ലാം ഒന്നും അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അവരോട് ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ മക്കൾ, നമ്മൾ ഇന്ന ഒരു ഇപ്പോൾ ഒരു വാഹനം വാങ്ങാൻ പോകുന്നു, ഒരു പുതിയ വാഹനം, അത് വീട്ടിൽ വന്നിട്ട് മറ്റേ കാർ പാർക്കിൽ നിർത്തുമ്പോഴല്ല അതറിയണ്ട്, അത് മക്കളോട് പറയാം. പറ്റുമെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് പോകണം,
1: അവർക്കും അഭിപ്രായങ്ങൾ,
0: അവർക്കും അഭിപ്രായങ്ങൾ.
1: നമ്മളിപ്പോ ഒരു ഇന്ന കാർ വാങ്ങാന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവും അതിന്റെ സീറ്റിംഗ്, അതിന്റെ മൈലേജ്, അതിന്റെ അറേഞ്ച്മെന്റ്സ്, അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളേക്കാൾ വിവരം കുട്ടികൾക്ക്.
0: അതുപോലെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ ഒന്നുകിൽ മക്കളെ കൂട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ അവരോട് ഒന്ന് കൺവീൻസ് ചെയ്യാം. ആ ഒരു കൺവീൻസ്, അവരായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ആ മക്കളെ ഒരു ആത്മവിശ്വാസം വളർത്തും. രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം നന്നായിട്ട് നിലനിർത്താനൊക്കെ എന്ത് ചെയ്യും, അത് അതുകൊണ്ട് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് സാഹചര്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ തന്നെ എന്ത് ചെയ്യും, ഒരു കൗൺസിലിംഗ് മേഖലയിലേക്കോ അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്തേക്കോ എന്ത് ചെയ്യേണ്ടില്ല, നമ്മൾ പോകേണ്ടി വരില്ല, പോകേണ്ടി വരുന്ന സമയത്ത് പോവുകയും വേണം.
1: അതൊരു മാതൃക കൂടിയാണ് നമ്മളെ കുട്ടികളെ പരിഗണിക്കുമ്പോൾ. കുട്ടികളും അതുപോലെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ.
0: അതെ,
1: അവർ തന്നെ ഇഷ്ടപ്രകാരം ചെയ്യില്ല. അവരങ്ങനെ ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് എത്ര, ഒരു രക്ഷിതാവ് നിലക്ക്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്കും അതൊരു മാതൃകയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഹാരിസ് മോലി ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് സത്യത്തിൽ എന്തിനാണ് കൗൺസിലിംഗ്, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ശരിക്കും നമ്മൾ ദീനനുസരിച്ച് അള്ളാഹുൽ തവക്കൽ ചെയ്ത് ജീവിച്ചാൽ, പിന്നെ അലാബിദിക്കരില്ലായി തത്തമൈനൽ ഖുലൂബ് അല്ലേ. അപ്പോൾ അള്ളാഹു എന്തൊരു പ്രശ്നത്തിനും അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കി തരും. സത്യത്തിൽ നമ്മൾ അതിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നും ഇവർ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ദീന് വലിയൊരു ഘടകം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭൂമിയിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇവരൊക്കെ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് കാണുന്നില്ല. പക്ഷെ അവിടെ നീയത്തൊന്ന് മാറിയാൽ, ഇപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേൽക്കുന്നത്, ഇപ്പോൾ ഒരു ഉമ്മ വിചാരിക്കണം ഞാൻ ഈ രാവിലെ എഴുന്നേൽക്കുന്നത്, കുട്ടികളെ ഒരുക്കുന്നത്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരെ വസ്ത്രം അലക്കുന്നത്, ഇതിനൊക്കെ നാളെ റബ്ബ് കൂലി തരും എന്ന് വിചാരിച്ചാൽ പിന്നെ ഇയാളത് മൈൻഡ് ചെയ്താലും മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. ഇതേപോലെ തന്നെ ആ സഹോദരൻ, അയാൾ രാവിലെ പോയി വെല്ലുമുറിയെ പണിയെടുത്ത് കൊണ്ടുവരാനൊക്കെ എന്താ, ഇയാൾക്ക് പിന്നെ കറണ്ട് ബില്ലടക്കണം, വെള്ളത്തിൻ്റെ ബില്ലടക്കണം, കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, യൂണിഫോം വാങ്ങിക്കണം, വണ്ടി വാട, ഇങ്ങനെ ഒരു വിശാലമായ ലോകം ഇയാൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇയാൾ എന്തെന്ന് വിചാരിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് ഇവർക്കൊരു നന്ദി വാക്കില്ല, തിരിച്ചു ആലോചിച്ചാൽ മതി ഇതൊക്കെ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷകൾ അല്ലേ, നാളെ പ്രതിഫലം കിട്ടും എന്നുള്ള രൂപത്തിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കില്ല. അപ്പോൾ ദീനിൻ്റെ ഒരു വശം കൂടി നമ്മളിവിടെ പറയേണ്ടത്.
0: കാരണം നമുക്ക് ഫൈനൽ വേർഡ് അതിലേക്കാണ് നമ്മൾ എത്തും. നമ്മുടെ മനസ്സിന് ശാന്തി അടയണമെങ്കിൽ, നമുക്ക് മനസ്സ് എത്ര പ്രയാസമാണെങ്കിലും, ഏത് രോഗത്തിൻ്റെ ഘട്ടമാണെങ്കിലും, എന്ത് പരീക്ഷണങ്ങളാണെങ്കിലും, അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള നല്ല ചിന്തകളും ഓർമ്മകളും ആണെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൽ തവക്കലാക്കിയിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈമാനോടുകൂടി യക്കീനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും, ഇൻഷാല്ലാ പരിഹരിക്കപ്പെടും, ആ രൂപത്തിലേക്ക് എത്തട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കും.
1: അതെ, നാളെ ഇതിനൊക്കെ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നാളെ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. അപ്പോൾ നീയത്ത് നന്നാക്കണം. ഇത് പ്രാഗി പറഞ്ഞിട്ടാണെങ്കിൽ എന്തുണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. അതേസമയം ഇനിയിപ്പോൾ ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ റബ്ബിൽ തവക്കലിച്ച് ജീവിക്കാൻ തന്നതാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ സ്നേഹക്കൂടിനെ ഇവിടെ നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വഹർദവാൻ അലഹമുല്ലാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമുല്ലാഹു ഖൈറ. നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: പണ്ടൊരു ദേശാടന പക്ഷി വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ പർവ്വതം ദേശാടന പക്ഷിയോട് ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, ഉടനാണ് വരുന്നത് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ദീർഘയാത്ര കഴിഞ്ഞ് വന്നിരുന്ന ദേശാടന പക്ഷി പർവ്വതത്തോട് താൻ കണ്ട കാഴ്ചകളൊക്കെ യഥേട്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അല്പം പുച്ഛത്തോടുകൂടി ദേശാടന പക്ഷി പർവ്വതത്തോട് ചോദിച്ചു, നിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ, നീ എത്ര കാലമായിട്ടാണ് ഈ നിന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നത്, നിനക്കിവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങാനൊന്നും കഴിയില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ ഇനിയും പിന്നെ പാറി കടന്നുപോയി കണ്ടുവരാൻ കഴിയും, നിനക്കതിന് കഴിയില്ലല്ലോ എന്ന് പുച്ഛത്തോടെയും അഹങ്കാരത്തോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർവ്വതം പറഞ്ഞു, എനിക്ക് ആഴമുള്ള വേരുകളുണ്ട്, എനിക്ക് വളരെ ആഴത്തിൽ

0: ഉള്ള വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ എന്നാൽ ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ദേശാടനപക്ഷി പറഞ്ഞു, നിനക്ക് ആഴമുള്ള വേരുകളല്ലേ ഉള്ളൂ, എനിക്ക് ചിറകുകളുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറക്കാൻ പറ്റുന്നത്, എനിക്ക് നല്ല ചിറകുകളുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആ ദേശാടന പക്ഷിയെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. ഇതാണ് കഥ. അപ്പം ഈ ഒരു കഥ പല വഴിക്ക് പാറി നടക്കാനുള്ള ചിറകുകൾ ഉള്ളതുകൊണ്ട് മാത്രം ദേശാടന പക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ദേശാടന പക്ഷിക്ക് ഇല്ലാതെ പോയത് മറ്റൊരാൾ റാഞ്ചിക്കൊണ്ടുപോവാൻ തടസ്സമായി തീരുന്ന അതിൻ്റെ ഉള്ളൊരു വേര്. പർവ്വതത്തിന് ആർക്കും റാഞ്ചിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, വേരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് ഒന്ന് ചേർത്ത് വെക്കുക?
1: എനിക്ക് ഇതിനെ ഒരു ഒന്ന് രണ്ട് വശങ്ങളായിട്ട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും ഒരു അടിത്തറ എന്ന് നമ്മൾ പറയും,
0: ഫൗണ്ടേഷൻ.
1: അതെ, അപ്പോൾ അത് വളരെ വ്യക്തമായിരിക്കണം, ശക്തമായിരിക്കണം. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പർവ്വതത്തിൻ്റെ ആ ഒരു, പിന്നെ ഉറച്ച ആ ഒരു നൃത്തം. അതൊരു പ്രകൃതിയെ അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ സൃഷ്ടിപ്പ് എന്നിരുന്നാലും നമ്മളിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓരോ വിഷയത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളുമൊക്കെ
0: നമ്മുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ്.
1: അതെ, അത് നമ്മുടെ ഒരു അടിത്തറയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെന്താണ്, ഞാൻ എന്താണ് എന്നുള്ളതിൻ്റെ അതിനെ സൂചിപ്പിക്കുന്നൊരു വിഷയമാണ്. എന്നാൽ നമ്മളുടെ മനുഷ്യരുടെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെപ്പോഴും ഒരു ഉറച്ച തീരുമാനവും നിലപാടുകളൊക്കെ എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശരിക്ക് അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് വേണ്ട സ്ഥലത്ത് അത്തരമൊരു നിലപാടുകളൊന്നും എടുക്കാതെ അവിടെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുകയും വേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിലപാടുകൾക്കൊരു വ്യക്തത വരുത്താതെ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പർവ്വതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് മനുഷ്യനുമായി കൊണ്ട് പർവ്വതത്തെ താരതമ്യം ചെയ്യുന്ന ഒരു വചനം സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ലൗ അൻസൽനാ ഹാസൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുത്തസദ്ദിയൻ മിൻ ഖശ്യത്തില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾ വരെ എന്ത് പേടിച്ച് വിറച്ച് പോകുന്ന ഒരു ഉദാഹരണം നമുക്ക് ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭയവും പേടിയും മനുഷ്യന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അതും യഥാർത്ഥത്തിൽ വേണ്ട സ്ഥലത്ത് നമുക്ക് ആ ഒരു ഇളക്കവും പേടിയുമൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറിച്ച് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടാത്തിടത്ത് നമ്മുടെ പവറുണ്ട് നമ്മൾ കാണിക്കും, അല്ലെ, വേണ്ട സ്ഥലത്ത് നമുക്കത് വരാത്തൊരു സ്വാഭാവികത, ഒരു അന്തരീക്ഷം നമുക്ക് സംഭവിക്കുന്നതിനെയാണ് ഖുർആൻ ശരിക്കും പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് അത്രയും കഠിനമായി പോയി, പർവ്വതത്തെ പോലെ കഠിനമായി എന്നൊക്കെ ആണ് ശരിക്കും ആ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെയാണ് അവിടെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ ഭയപ്പാടുകളോ ഇല്ലാതെ കഠിനമായിപ്പോയി, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് വേണ്ടേ വരും, നമ്മുടെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വേണ്ടി വരും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉറച്ച നിലപാട് എന്നുള്ളതിൽ ചില
0: ഉറച്ച നിലപാട് എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ പിന്നെ വേറെ സ്ഥലത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഫക്ക ഫക്ക അന്നമ ഹറമിനസമായി, അതൊരു വേരൊരു അടി അടി അടിവേരില്ലാത്തതുകൊണ്ട് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ആകാശത്തുനിന്ന് വീണവനെ പോലെ ആവുന്നു എന്ന് പറഞ്ഞു. ആകാശത്തുനിന്ന് വീണ ആളുകൾ ആരാണ്? ശരിയായ വിശ്വാസമില്ലാത്ത ആളുകളാണ്. പർവ്വതം ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന അതിൻ്റെ വേര് വേരവിടെ ഉള്ളതുകൊണ്ടാണ് ഭൂമികൾക്ക് ഔത്താദാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം പർവ്വതവൽ ജിബാല ഔത്താദ, അത് ആ വേരുകളാണ് അതിനെ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് സഹായകമാകുന്നത്. എന്നതുപോലെ ഒരു മനുഷ്യന് അവൻ്റെ വേര് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അസുലുഹ സാബിത്തുൻ അല്ലേ, അത് അടിയുറച്ചതാണ്. അപ്പം അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ഉറപ്പില്ലാത്ത ഒരാളാണ് നിലപാടില്ലാത്തവൻ. നമ്മുടെ നിലപാട് നമ്മൾ രൂപീകരിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതില്ലാത്തൊരാൾ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകാം, അവനെവിടെയോ ഹവ പോലെ കാറ്റിലൂടെ അലഞ്ഞു പോവാം. അപ്പം നമുക്ക് വേണ്ടത് അടിയുറച്ച ഒരു വിശ്വാസവും നിലപാടുകളും നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭീകരവാദം ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് എന്നത് നമുക്കൊക്കെ അറിയുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ഭീകരാക്രമണം നടന്നാൽ എത്ര നിരപരാധികളാണ് കൊല്ലപ്പെടുന്നതും പരിക്കേറ്റ് പിന്നീടുള്ള ജീവിതത്തിൽ ജീവച്ചവങ്ങളായി കഴിച്ചു കൂട്ടേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾ, അംഗവൈകല്യങ്ങളും ശാരീരിക പ്രയാസങ്ങളുമൊക്കെയായി നിത്യരോഗികളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന ആ ആളുകളുടെ വേദന എത്രയായിരിക്കും. അതേപോലെ തന്നെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ അത്തരം സ്ഫോടനങ്ങളിലൂടെ, ഭീകരാക്രമണങ്ങളിലൂടെ എത്രമാത്രം നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഏതൊരാൾക്കും അല്പം ഒന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. സ്വസ്ഥതയും സമാധാനവും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഇത്തരം ക്രൂരവും നീചവുമായ പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും മുഖം നോക്കാതെ എതിർക്കാനും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് ഭരണാധികാരികൾ, ഡിപ്പാർട്ട്മെൻ്റ് തലങ്ങളിൽ തലപ്പത്തുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ ഭീകരവാദവും ഭീകരാക്രമണങ്ങളും തീവ്രവാദവും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ എവിടെ ഉണ്ടാകുമ്പോഴും അതൊരു പ്രത്യേക മതത്തിൻ്റെ പേരിൽ തലയിൽ കെട്ടിവെക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ഒരു പേര് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തെരയുന്ന ദുഃഖകരമായ ഒരു വസ്തുത ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും അനുസ്യൂതം തുടരുന്ന ഒരു സംഗതിയാണ്. അത്തരം ഏകപക്ഷീയമായ നിരുത്തരവാദിത്തപരമായ സമീപനങ്ങളിലൂടെ സത്യത്തിൽ ഭീകരവാദികളെയും തീവ്രവാദികളെയും സൃഷ്ടിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും സമൂഹം തിരിച്ചറിയണം. വസ്തുതാപരമായി നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്ര അവലോകനം നടത്തിയാൽ തീർച്ചയായും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അതിൽ പ്രതിചേർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതല്ലെങ്കിൽ അതിനേക്കാൾ മുൻപന്തിയിൽ മറ്റ് പല മതസമൂഹങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും ആണ് പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ ഏതൊരു നിഷ്പക്ഷപതിക്കും, ഏതൊരു ചരിത്രാന്വേഷകനും സാധിക്കുക എന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഭീകരവാദങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദ ആക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ ഒക്കെ നടന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് തിരഞ്ഞ് പിടിച്ച് അതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്നൊക്കെ നെടുനീളൻ പ്രസ്താവനകൾ ഇറക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകൾ അവസാനമായി പറയുന്ന അല്ലെങ്കിൽ പുതിയതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആഖ്യാനം, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലായിരിക്കാം, എന്നാൽ എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇത്തരം പേരുകളെ അവരിലേക്ക് ചേർത്ത് അതിലേക്ക് കൂട്ടിക്കെട്ടി വിശദീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ അതിൻ്റെ ഒരു ഹോൾസെയിൽ ഫാക്ടറിയാണ് എന്ന പോലെ, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും അവരുടെ മാതൃകാപുരുഷനായി അവർ കാണുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഭീകരതയും തീവ്രവാദവുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ യാതൊരു അറുപ്പും വെറുപ്പുമില്ലാതെ, നീതിയുടെ ലവലേശം പോലും പരിഗണിക്കാതെ അന്ധമായ വിദ്വേഷവും വിമർശനങ്ങളും അഴിച്ചുവിടുമ്പോൾ നാം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ലോകത്ത് ആദ്യമായി ഭീകരാക്രമണങ്ങൾ നടന്നത് എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ, ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഇത്തരം ആഖ്യാനങ്ങളും വിമർശനങ്ങളും അസ്ഥാനത്താണ് എന്ന് കാണുവാൻ സാധിക്കും. 19-ആം നൂറ്റാണ്ടിൽ അഥവാ 1881 റഷ്യയിൽ സാർ അലക്സാണ്ടർ കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തോടൊപ്പമുള്ള 21 ആളുകളും മരണപ്പെട്ടു പോയത് ഒരു ഭീകരാക്രമണത്തിലൂടെ, ഒരു സ്ഫോടനത്തിലൂടെയായിരുന്നു. 1886 ഇതിന് സമാനമായ ഒരു ഭീകരാക്രമണം ചിക്കാഗോയിൽ നടന്നു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കൗതുകത്തോടുകൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ എവിടെയും ഒരു മുസ്ലിം പേര് പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. 1901 അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിരുന്ന വില്യം മക്കിൻലി കൊല്ലപ്പെട്ടത് ഇതുപോലെയുള്ള മറ്റൊരു ഭീകരാക്രമണത്തിലാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ തന്നെ രാഷ്ട്രപിതാവ് മുതൽ ഗാന്ധിജിയുടെ കൊലപാതകം രാജ്യത്തെ വല്ലാതെ സങ്കടത്തിലാക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നല്ലോ. അതിനുശേഷം പല പ്രധാനമന്ത്രിമാരെയും പലരും അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുമൊക്കെ വെടിയേറ്റ് മരണപ്പെട്ടത് ഭീകരാക്രമണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിലൊന്നും ഒരു മുസ്ലിമും ഇല്ല എന്നത് വസ്തുനിഷ്ഠമായി നാം സംഭവങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ, മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സ്വാമിനാഥൻ അയ്യർ 2006 ജൂലൈ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഭീകരവാദത്തിൻ്റെ ചരിത്രകഥകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വിശദമായ ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ ടെററിസം ഈസ് നോട്ട് എ മുസ്ലിം മോണോപൊളി എന്നാണ്. അഥവാ ഭീകരത എന്നത്, ഭീകരവാദം എന്നത് മുസ്ലിങ്ങളുടെ ഒരു കുത്തകയല്ല. മുസ്ലിങ്ങൾ അതിൻ്റെ പേരിൽ നിങ്ങൾ പഴി പറയേണ്ടതില്ല. മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100-ൽ 1-ോ 2-ോ 3-ോ ആളുകൾ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഈ ഭീകരാക്രമണങ്ങളുടെ എല്ലാറ്റിൻ്റെയും ഭാണ്ഡം ആ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ തലയിൽ ചാർത്തുന്നത്, ചുമത്തുന്നത് നീതിയുക്തമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 2-ാം ലോക മഹായുദ്ധ സമയത്ത് അതിലേറ്റുമുട്ടിയ രാജ്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോഴും ഫലസ്തീനിലെയും അതേപോലെയുള്ള പ്രത്യേകമായ ഇസ്രായേൽ സമൂഹത്തിൻ്റെയുമൊക്കെ പോരാട്ടങ്ങളെ നമ്മൾ വിലയിരുത്തിക്കഴിഞ്ഞാൽ 1941 മുതൽ 1948 കാലഘട്ടങ്ങളിൽ 259 ഭീകരാക്രമണങ്ങൾ ജൂത ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്സയിലും ഫലസ്തീനിലുമൊക്കെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അപകടങ്ങൾപ്പെട്ട് രോഗികളായി കഴിയുന്ന ഹോസ്പിറ്റലുകളടക്കം, അഭയാർത്ഥി ക്യാമ്പുകളടക്കം ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ അതിനെയൊന്നും ഭീകരത എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത, മനസ്സ് വരാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭീകരവാദിയും തീവ്രവാദിയുമാകാൻ കഴിയില്ല. അവൻ ഒരു യഥാർത്ഥ മതത്തിൻ്റെ ഫോളോവറാണെങ്കിൽ ആ മതത്തെ സ്വീകരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ജീവിതത്തിൽ അതിൻ്റെ ആശയാദർശങ്ങളെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും പേരിൽ അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബ്, ആത്മഹത്യാ ബോംബോ, ഭീകരാക്രമണങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ സാഹചര്യം അവരെ സമ്മർദ്ദത്തിലാക്കി ആ അനിവാര്യ ഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ ഒരു വഴിയും വേറെയില്ലാതെ ഗതിമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ, ഒരു പോംവഴിയില്ലാതെ, ഒരു പരിഹാരമില്ലാതെ നിരന്തരം പീഡനങ്ങളും ആക്രമണങ്ങളുമൊക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ പ്രത്യാക്രമണം എന്ന രീതിയിൽ ആളുകൾ ചെയ്യുന്നതിനെ പെരുപ്പിച്ച് അത് വലിയൊരു ഭീകരവാദവും തീവ്രവാദവുമായി കാണേണ്ടതില്ല. മറിച്ച് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലൊരു മുസ്ലിമിന് അങ്ങനെയാകുവാൻ സാധിക്കുകയില്ല. നേരിട്ട് ശത്രുക്കൾ ഏറ്റുമുട്ടുന്ന യുദ്ധ സന്ദർഭങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കാണുവാൻ സാധിക്കും, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും നിങ്ങൾ വധിക്കരുത് എന്ന്, കൃഷി നിങ്ങൾ നശിപ്പിക്കരുത് എന്ന്. നശീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ സമൂഹത്തിൽ സമാധാനം ഇല്ലാതെയാക്കുന്ന അശാന്തിയും അസമാധാനവും സമ്മാനിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളെ ഇസ്ലാം എത്ര കണ്ട് ഗൗരവത്തോടുകൂടി വിലക്കിയിട്ടുണ്ട് എന്ന് ആ ഒരൊറ്റ വചനം മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളവർക്കുള്ള പ്രതികാരം അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഫലം അൻ യുഖത്തലു അവരെ കൊന്നുകളയുക എന്നതാണ്. ഔ യുസല്ലബു അല്ലെങ്കിൽ അത്തരം അക്രമികളെ ക്രൂശിക്കുക എന്നതാണ്. ഔ തുഖത്ത ഐദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ അതല്ലെങ്കിൽ അവരെ ബന്ദികളാക്കി കയ്യും കാലും എതിർചേരിയിൽ വെട്ടിനുറുക്കുക എന്നതാണ്. ഔ യുൻഫൗ മിനൽ അർൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരെ നാടുകടത്തിക്കളയുക, ആ പ്രദേശത്ത് നിന്ന് അവരെ നാടുകടത്തിക്കളയുക എന്നതാണ്. ദാലിക ലഹും ഖിസ്യും ഫിദ്ദുനിയ എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് അവർക്കുള്ള നിന്ദ്യതയുടെ ഭാഗമായിട്ടാണത്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം പരലോകത്ത് വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നും ഖുർആൻ അവിടെ ഉണർത്തുകയാണ്. അപ്പോൾ ഇത്രമാത്രം വലിയ കുറ്റം ഈ സമൂഹത്തിൽ നാട്ടിൽ ശാന്തിയും സമാധാനവും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിപരീതമാണ്, അതിൻ്റെ മറുവശമാണ്. ഭൂമിയിൽ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ സാഹോദര്യവുമൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരാളുടെ ആക്രമണത്തിലൂടെ പരാക്രമണങ്ങളിലൂടെ കൊല്ലപ്പെടുന്നത് ഒരു മുസ്ലിമല്ല എങ്കിലോ? എന്നാൽ കുഴപ്പമില്ല എന്നാണോ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെയല്ല. മൻ ഖത്തല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല നാസ ജമീഅ ഏതൊരു ജീവനെയും അകാരണമായി ഒരാൾ നശിപ്പിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ തന്നെ 32-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന അന്യ മതത്തിൽപ്പെട്ട ഒരാളെ അകാരണമായി ഒരാൾ കൊന്നാൽ, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ അനുവാദം കൊടുക്കുന്നില്ല. നിയമപരമായ രീതിയിൽ അയാൾ എന്തെങ്കിലും അന്യായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട കോടതിയും അതേപോലെ ഭരണകൂടവും ഒക്കെയാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ, അകാരണമായി ഒരാളെ കൊന്നുകളഞ്ഞാൽ, മൻ ഖത്തല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന സ്വർഗത്തിൻ്റെ പരിമളം പോലും അയാൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ മുസ്ലിമായിക്കൊള്ളണമെന്നില്ല കൊല്ലപ്പെടുന്ന വ്യക്തി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. എന്നിരിക്കെ എങ്ങനെയാണ് ഭീകരാക്രമണങ്ങളെയും തീവ്ര ചിന്താഗതിയെയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മേൽ ചുമത്തുവാൻ സാധിക്കുക? അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കാനും സത്യം ഉറക്കെ പറയാനുള്ള ആർജവം കാണിക്കുവാനും നാം തയ്യാറാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. ഇൻസൈറ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
4: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കേൾക്കാം തിരുമൊഴികൾ.
7: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
8: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
9: ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മുടെ കൂടെയുള്ളത്. മരണപ്പെട്ടവരെ വിട്ടേക്കോ മോശമായി സംസാരിക്കരുത് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതൂർക്കാം.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عائشة أم المؤمنين رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إذا مات صاحبكم فدعوه لا تقعوا فيه. പ്രശദക ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ആയിഷ ബിൻത് അബി ബക്കർ അത്തൈമിയ അൽ ഖുറശിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂന്ന് പെൺമക്കളിൽ ഒരാളാണ്. അസ്മ, ഉമ്മു കുൽസൂം എന്നിവരാണ് മറ്റ് രണ്ട് പെൺമക്കൾ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിമാർ. അതിന് പുറമെ അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് എന്നിങ്ങനെ സഹോദരന്മാരും ആയിഷ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഹിജറ 58 അതായത് ക്രിസ്താബ്ദം 678 അവർ മരണപ്പെടുന്നത്. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. ദീനി വിഷയങ്ങളിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന ആ മഹദി മറ്റുള്ളവർക്കെല്ലാം തന്നെ ഒരു പഠന കേന്ദ്രമായിരുന്നു, സംശയ നിവാരണ കേന്ദ്രമായിരുന്നു എന്നൊക്കെയാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത്ത സ്വാഹിബുക്കും ഫദഉഹു ലാ തഖഉ ഫീഹി. ഇദാ മാത്ത സ്വാഹിബുക്കും, നിങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടാൽ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട, പരിചയക്കാരിൽപ്പെട്ട, വിശ്വാസികളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ, ഫദഉഹു, അപ്പോൾ നിങ്ങളവൻ്റെ കാര്യം ഒഴിവാക്കണേ. ലാ തഖഉ ഫീഹി, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആക്ഷേപാർഹമായ രൂപത്തിൽ ചെന്ന് ചാടരുത്, അയാളിൽ പോയി വീഴരുത്, അഥവാ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സ്വാഹിബ് എന്നാണല്ലോ പ്രയോഗം, നിങ്ങളോട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥം. അയാൾ മരണപ്പെട്ടാൽ ഫദഉഹും, ഫദഉഹും, ഫദഉഹു എന്നാണ് ഫദഉഹു. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കണം. അവനുദ്ദേശിക്കുന്നത് ഫത്രുഖു ദിക്റഹു ബികലാമിൻ സയ്യിഇൻ, മോശമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം, അദ്ദേഹത്തെ വിട്ടേക്കുക. അവർ അവരുടെ അമലുമായി പോയി കഴിഞ്ഞല്ലോ, ഇനി അവരെക്കുറിച്ച് മോശമായ സംസാരം ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മകൾ സംസാരിക്കുക. അതിന് പറ്റില്ലെങ്കിൽ, അതിന് സാധ്യമല്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നാവിനെ പിടിച്ചു നിർത്തുക, നിങ്ങളൊന്നും പറയാതിരിക്കുക എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലാ തഖഉ ഫീഹി, അവരിൽ നിങ്ങൾ ചെന്ന് വീഴരുത് എന്നതാണ്. അപ്പോൾ മരിച്ചവരോടും നന്നായി പെരുമാറണം, ജീവിച്ചിരിക്കുന്നവരോട് പെരുമാറുന്നത് പോലെ തന്നെ. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ഒരിക്കലും മരണപ്പെട്ട വ്യക്തിയെ ആക്ഷേപിക്കാനോ അയാളുടെ കുറവുകൾ പറഞ്ഞു നടക്കാനോ, അതേപോലെ തന്നെ അയാളെക്കുറിച്ച് അനാവശ്യമായ രൂപത്തിൽ സംസാരിക്കാനോ പരിഹസിക്കാനോ ഒന്നും തന്നെ പാടില്ല. അയാളിലുള്ളതാണെങ്കിൽ പോലും സംസാരം ഒഴിവാക്കണം എന്നതാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ വിട്ടേക്ക്, അവരും അവരുടെ കാര്യവുമായിട്ട് ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞു, ഇനി അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിക്കും, അതുകൊണ്ട് അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരിക്കലും മരണപ്പെട്ടവരെക്കുറിച്ച് പിന്നീട് അവരുടെ തിന്മകൾ, അവരിൽ വന്ന പോരായ്മകൾ എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാകരുത്. അത് മരണപ്പെട്ടവന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ വരുത്തുന്നില്ല, പക്ഷേ അതിൻ്റെ ദോഷം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ചിലപ്പോൾ മരണപ്പെട്ടവരെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഈ പറയുന്നവൻ്റെ നന്മകൾ നഷ്ടപ്പെടാൻ അതവനിലേക്ക് ചെന്ന് ചെത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനത്തെ ഇദമാത്ത സ്വാഹിബുക്കും ഫദഊഹു ലാ തഖഊ ഫീഹി എന്നതിന് മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി ചില ഹദീസ് പണ്ഡിതന്മാർ നൽകിയതുകൂടി നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടാൽ കൂടുതലായി കരഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, കരച്ചിൽ അധികരിപ്പിക്കരുത് അവരെ വിട്ടേക്കുക എന്നതാണ് അതിൻ്റെ ഒരർത്ഥം എന്നതാണ്. മറ്റൊന്ന്, ആ മയ്യത്തിനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് ഇലാ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അങ്ങ് വിട്ടേക്കൂ, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതില്ല എന്ന അർത്ഥവും വരാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ചർച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാണ്. നബി തന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കാര്യം നിങ്ങൾ ഒഴിവാക്കണം, കൂടുതൽ ഖേദം വേണ്ട, റബ്ബിൻ്റെ അടുക്കൽ മെച്ചപ്പെട്ടതുണ്ട് എന്ന നിലക്കാണ് നബി അത് പറഞ്ഞത് എന്നും ചില ചർച്ചകളുണ്ട്. മറ്റൊന്ന്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹാബത്തിനെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് നബി അതുകൊണ്ട് ഉദ്ദേശിച്ചു എന്നും ചർച്ചകളുണ്ട്. അപ്പോൾ അങ്ങനെ പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ നമുക്കതിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഏറ്റവും പ്രധാനമായി, ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, ഇനി ഉള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ലാത്തതാണെങ്കിൽ, അയാളുള്ള കുറവുകളാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നതാണ് സൂചന. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തിയോട് പോലും ആ മയ്യത്തിൽ കുളിപ്പിക്കുന്ന അവസരത്തിൽ വല്ല കുറവുകളും ന്യൂനതകളും അവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് നടക്കുന്നത് പോലും വലിയ തെറ്റാണ്. ഒരമാനത്ത് എന്ന നിലക്ക് തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്നുപോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണപ്പെട്ടവരിൽ ന്യൂനത ഉള്ളതാണെങ്കിൽ പോലും അത് പറഞ്ഞ് നടക്കാൻ പാടില്ല. അതാണ് ഉത്തമ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ശക്തമായ പ്രേരണയാണ് നൽകിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ ആദരിക്കേണ്ടതുണ്ട്, അവൻ ജീവിച്ചിരുന്നാലും ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും ശരി. അങ്ങനെ ആദരിക്കുന്ന, അവരുടെ അഭിമാനത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ കൃത്യമായ ഒരു സംസ്കാരം കൂടിയാണ് അല്ലാഹു റസൂൽ ഈ കൊച്ചുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ടവരെ വിട്ടേക്കോ, മോശമായി സംസാരിക്കരുത് എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി മൗലവി.
11: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്കു മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
0: കുറഞ്ഞ വാക്കുകൾ, കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടാവും.
12: അതാണ് ചിന്ത.
0: അതാണ് ചിന്ത. അല്ല, ഒരു ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്നൊരു പായരായിരിക്കും, അവർക്ക് ഭാരമായിരിക്കും തീരില്ല. അപ്പൊ നീ ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത് വിളമ്പുന്നത്, അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
12: നെഗറ്റീവ്
0: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനും നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
12: അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അങ്ങനെ അയച്ചു നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ ഭയങ്കര പ്രശ്നമാവും.
0: പിന്നെ
12: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
0: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ
13: ഭർത്താവിന് ഇഷ്ടമല്ല, ഭാര്യന് ഇഷ്ടമല്ല, പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓന്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇഷ്ടമല്ലാത്തൊരു സുഹൃത്തിന്റെ കൂടെ യാത്ര പോവാണ്, പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താന്നോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മൾ അവിടെ പ്ലസ് പോയിന്റ് കാണുള്ളൂ.
12: ഫോർഗീവ് ചെയ്യുന്ന മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവും ചെയ്യും. ഇത് ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തിലായിരിക്കും.
14: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. സൂറത്തു അൽ ഇംറാൻ 137-ാമത്തെ ആയത്തിന്റെ 2-ാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
15: വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹൃദയവസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. قد خلت من قبلكم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ ചരിത്രം, നടപടിക്രമങ്ങൾ, ഉദാഹരണങ്ങൾ. ഫസീറു ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ജമാണ് സുനന്. വഹിയ സീറ വത്വരീഖ അല്ലത്തി യകൂനു അലൈഹൽ ഫർദു വൽ ജമാഅ, ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ സംഘമായിട്ടുമുള്ള പലതിനെയും അതിൻ്റെയൊക്കെ ചരിത്രം, അതിൻ്റെ വഴി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വസുനനുല്ലാഹി തആല ഫി ഖൽഖിഹി ഖാനൂനുഹു അൽ മാദി ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ മുമ്പ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച്. സുന്നത്ത്, സുനന് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രയോഗിച്ച ഒന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബലിക്കും വയതൂബ അലൈക്കും അല്ലാഹു അലീമുൻ ഹക്കീം. സൂറത്തു നിസായിലെ 26-ാമത്തെ ആയത്ത് അവിടെ സുനനുൻ എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അപ്പോൾ അതാണ് സുനനല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചരിത്രം, അവരുടെ നടപടിക്രമങ്ങൾ, അവരിലുണ്ടായ കാര്യങ്ങൾ. അതേപോലെ ഹദീസിൽ കാണാം, ലതത്തബിഅന്ന സുനന മൻ കാന ഖബലക്കും ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ വഴി, അവരുടെ മാർഗം. അപ്പോൾ സുന്നത്ത്, സുനന് എന്നുള്ളതിന് ചരിത്രം, മാർഗം, നടപടിക്രമം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് അല്ലാഹുല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. സൂറത്ത് ഫത്ഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, സുന്നത്ത് അല്ലാഹുല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വലം തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. ഇപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം എപ്രകാരമായിരുന്നു, എന്തായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സൂറത്തു ആല ഇംറാനിലെ 137-ാമത്തെ ആ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. നിഷേധികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകളെ നശിപ്പിച്ച, പരാജയപ്പെടുത്തുന്ന ചരിത്രമേറെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. വൈദ അറദ്നാ അന്നുഹുലിക ഖറിയതൻ അമർനാ മുത്രഫീഹ ഫഫസഖൂ ഫീഹ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്ത് ഇസ്രായിലെ 16-ാമത്തെ വചനം. അതേപോലെ തന്നെ 17-ാമത്തെ വചനം, വക്കം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. എത്ര എത്ര സമുദായങ്ങളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നാം നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ സുഖലോലുപരായി ഇവിടെ കഴിഞ്ഞുപോയ, വളരെ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമ്പോഴൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വലിയ ചമ്മാടികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ജനതകൾ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയവരുണ്ട്. പല നിലക്കും വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നടത്തിയവരൊക്കെ അവരിലുണ്ട്. അവരെയൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ ശക്തിയുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരായിരുന്നിട്ടും അവരെയൊക്കെ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. വക്കം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചിട്ടുണ്ട്. ഒരു താക്കീദാണത്. യഖൂലു തആല മുൻദിറൻ കുഫ്ഫാറ ഖുറൈഷ്, ഖുറൈശികളെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതായിക്കൊണ്ട് അവർ കളവാക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടവർ അവരോട്, ബി അന്നഹു ഖദ് അഹ്ലക ഉമമം മിനൽ മുക്കദ്ദിബിന ലിർറുസുൽ മിൻ ബഅദി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഒരുപാട് സമുദായങ്ങളെ കളവാക്കിയവരെ നശിപ്പിച്ച ചരിത്രം ഉണർത്തുകയാണ്. വദല്ല ഹാദ അല അന്നൽ ഖുറൂൻ അല്ലതി കാനത്ത് ബൈന ആദം വനൂഹ് അലൽ ഇസ്ലാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദൻ നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടക്കുള്ളതായ ആ ഒരു തലമുറകൾ അവർ ഇസ്ലാമിലായിരുന്നു എന്ന്. കാന ബൈന ആദം വനൂഹ് അഷറത്തു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ഒരു 10 നൂറ്റാണ്ട് അത് ഇസ്ലാമിലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ്യമായി അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും. ഖദ് എന്നത് മാദിയായ അതല്ലെങ്കിൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ്, അതിൻ്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടാവുക കൂടുതലായും. മുദാരിയായ പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി വർത്തമാനകാലക്രിയയുടെ മുന്നിലാണ് ഖദ് എന്നുള്ളത് വരുന്നതെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഖദ് ഖലത് എന്നുള്ളത് ജുംല മുഹഖഖ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മാദി തുഫീദു അത്തഹഖീഖ്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രയോജനമാണ് അതിന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഖദ് ഖലത്, ഖദ് മളത്ത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് പല നടപടിക്രമങ്ങളും പല ഉദാഹരണങ്ങളും. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സുനനുൻ എന്നുള്ളത് സുന്നത്തിൻ്റെ ജം ആണത്, തൊരീഖത്താണ്. വൽ മുറാദ് ബിഹ സുനനുല്ലാഹി അസ്സ വജൽ, അത് മാർഗം, വഴി കഴിഞ്ഞുപോയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നടപടിക്രമം. ഫിൽ മുക്കദ്ദിബീനെ കളവാക്കിയ ആളുകളിൽ, ഹൈസു യഅഖുദുഹും വയുദമ്മിറുഹും, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലം യസീറു ഫിൽ അർളി ഫയന്ദുറു കൈഫ കാന ആഖിബത്തു ലദീന മിൻ ഖബ്ലിഹിം ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹ. അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ, എന്നിട്ട് എങ്ങനെയായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം? ദമ്മറല്ലാഹു അലൈഹിം, അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, സത്യനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ദമ്മറല്ലാഹു അലൈഹിം അഹ്ലക്കഹും അബാദഹും, അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായി ആണെങ്കിലും ശരി, അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കും, പരാജയപ്പെടുത്തും എന്നതാ. ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. തുരീഖുല്ലാഹി തആല ഫിൽ മുക്കദ്ദിബീന ലിർറുസുൽ, ദൂതന്മാരെ കളവാക്കുന്ന ആളുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മാർഗം അതാണ്. ഹൈസു തകൂനു ആഖിബതഹുമുൽ ഹലാക് വദ്ദമാർ, അവരുടെ പര്യവസാനം, അവരുടെ അവസാനം നാശമായിരിക്കും, നഷ്ടമായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസീറു ഫില്ലർ സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന്. അസൈർ അൽമഷി നടക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫസീറു ഒരു കൽപ്പനക്രിയയാണ്. അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അൽ മുറാദു ബിഹി ഹുന, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറുൽ ഖുലൂബി വസീറുൽ അഖ്ദാം, കാലുകൊണ്ട് നടക്കുക, സഞ്ചരിക്കുക, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക. അമ്മ സീറുൽ ഖുലൂബി ഫഹുവ ബിത്തഫ്കീർ, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക പോവുക എന്ന് പറയുമ്പോൾ അത് ആലോചനയാണ്, ചിന്തിക്കുകയാണ്. അയ്യ തഫക്കറൽ ഇൻസാൻ ഫിൽ ഉമമി സാബിഖ അലൈഹി സമനൻ, മുമ്പ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമുദായങ്ങളിൽ ആ മനുഷ്യർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഒക്കതാലിക്കയായ യച്ചഫക്കറു ഫിൽ ഉമമി സാബിഖ അലൈഹി മക്കാനൻ, ആ സ്ഥലങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ. പല സമുദായങ്ങളും ജീവിച്ച് കഴിഞ്ഞുപോയവരായ തലമുറകളിലെ നാടുകളിൽ ജീവിച്ച ആളുകൾക്കെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ, എത്രയെത്ര നാടുകളെ നാം നശിപ്പിച്ചു, വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ സുമ്മ അഖദ്തുഹാ വഇലയ്യൽ മസീർ, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ എത്രയെത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾക്ക് പാഠമുൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ വെറുതെയല്ല ചരിത്രങ്ങൾ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ ളാലിമ, അവർ അക്രമം ചെയ്തു കളഞ്ഞു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവരുടെ മേൽപ്പുരകളോടെ അവർ വീണടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ. വബിഇരിൻ മുഅത്തലത്തിൻ വഖശരിൻ മസീദ്, ഉപയോഗശൂന്യമായി തീർന്ന എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയ നിഷേധിച്ച ജനതകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത് അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മാഉന ബിഹ, കേട്ട് മനസ്സിലാക്കാവുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്, കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത, ഒന്നും കണ്ടു മനസ്സിലാക്കാത്ത, കേട്ടു മനസ്സിലാക്കാത്ത, ചരിത്രത്തിൽ നിന്ന് യാതൊരു അറിവും ഉൾക്കൊള്ളാത്ത, ഒരു ഇബ്റത്തും ഗുണപാഠവും മനസ്സിലാക്കാത്ത എത്ര എത്ര ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എത്ര നാടുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത്. വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ വഅംലൈതു ലിൽ കാഫിരീന സുമ്മ അഖദഹും ഫകൈഫ കാന നകീർ, മദിയൻ നിവാസികൾ നിഷേധിച്ചിട്ടുണ്ട്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയാണ് മദിയൻ. മദിയനിലുണ്ടായിരുന്ന ആ ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു അവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ പിടികൂടുന്നതാണ്. ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടിയിട്ട് കൊടുത്തു. സുമ്മ അഖദ്തുഹ വഇലയ്യൽ മസീർ, പിന്നെ ഞാൻ പിടികൂടിയിട്ടുണ്ട്, എല്ലാവരെയും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഈ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 10-11 വചനങ്ങൾ ഇതേ ആശയം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. വലഖദ് ഉസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബലിക് ഫഹാഖ ബില്ലദീന സഖിറു മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ കളിയാക്കുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് വന്ന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ സീറു ഫിൽ അർദി സുമ്മ ൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നബിയെ നിങ്ങൾ പറയുക, സീറു ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കൂ നിങ്ങൾ, എന്നിട്ട് എങ്ങനെയായിരുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല, വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലയിൽ നിങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമൊക്കെ തന്നെയും നിങ്ങൾ അവരുടെ അടുക്കലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? അവ മനുഷ്യൻ അവൻ്റെ കാലുകൾ കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും സഞ്ചരിക്കണം. അമ്മ സൈറുഹു ബി ഖൽബിഹി ഫഹുവ യതഫക്കറ ഫി ആഖിബതി മൻ മദാ സമനൻ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. വഫി ആഖിബതി മൻ മദാ മക്കാനൻ, പല നാടുകളെയും നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. ഫമസലൻ ദിയാർ സമൂദ് മൗജൂദൽ ആൻ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സമൂദ് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെ ഇപ്പോഴും നമുക്കത് ഉദാഹരണമായി കാണാം. യുഫക്കറുൽ ഇൻസാൻ ഫിഹ, മനുഷ്യൻ അതിൽ ചിന്തിക്കണം. സമനൻ ഔ മക്കാനൻ, ആ കാലത്തെ സംബന്ധിച്ചും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചും. ഫയന്ദുറു കൈഫ കാന ആഖിബത്തും, എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം അവരുടെ പര്യവസാനം. വസൈറു ബിൽ ഖദമി ഖദ് യകൂനു അഷദ്ദു വഖഅ മിന സൈരി ബിൽ ഖൽബ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മൾ അവിടെ പോയി കാണുക എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യനിഷേധികളെ നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
14: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സൂറത്തു ആലി ഇമ്രാനിലെ 137-ാമത്തെ വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
16: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
17: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
18: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
16: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൗഭാഗ്യത്തോടുകൂടി ജീവിക്കൽ എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹമാണ്. ആരോഗ്യം ഒരുപാടുണ്ട് എന്നതോ സമ്പത്ത് ഒരുപാടുണ്ട് എന്നതോ അല്ല ഒരാൾ സൗഭാഗ്യവാനാണെന്ന് വിലയിരുത്തുവാനുള്ള മാനദണ്ഡം. മറിച്ച് ഈ ദുനിയാവിൽ സൗഭാഗ്യം എന്ന ഒരവസ്ഥയെ സംവിധാനിച്ച റബ്ബാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യം നൽകുക എന്ന തിരിച്ചറിവാണ് നമ്മളെല്ലാവർക്കും വേണ്ടത്. ദുനിയാവിൽ പല കാര്യങ്ങളെയും സൗഭാഗ്യം ലഭിക്കുവാനുള്ള കാരണങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായ ഒരു സബബാണ്, കാരണമാണ് അൽ ഇസ്തിഗ്ന എന്നത്. ഇസ്തിഗ്ന എന്ന പദത്തിനർത്ഥം ധന്യത തേടുക എന്നുള്ളതാണ്. ഈ ഒരു പ്രയോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തിക്കൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പുകഴ്ത്തിക്കൊണ്ട് പ്രയോഗിച്ച പ്രയോഗത്തെ അതേപടി ജീവിതത്തിൽ കൊണ്ടുവരികയും ഇകഴ്ത്തിക്കൊണ്ട് പ്രയോഗിച്ചത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു കാര്യം. എന്താണ് അള്ളാഹു പുകഴ്ത്തിക്കൊണ്ട് ഈ ഒരു പദത്തെ പ്രയോഗിച്ചത്? അൽ ഇസ്തിഗ്നാഉ ബില്ലാഹി അനിന്നാസ്, ജനങ്ങളെ തൊട്ട് അള്ളാഹുവിനെ കൊണ്ട് ധന്യരാവുക, ധന്യത തേടുക എന്നുള്ളതാണ്. ഇകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് അൽ ഇസ്തിഗ്നാഉ അനില്ലാ, അള്ളാഹനെ തൊട്ട് ധന്യരാവുക എന്നുള്ള പ്രയോഗമാണ്. ഇതിൽ അൽ ഇസ്തിഗ്നാഉ ബില്ലാഹി അനിന്നാസ്, ജനങ്ങളെ തൊട്ട് അള്ളാഹനെ കൊണ്ട് ധന്യരാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എല്ലാ മേഖലയിലും പൂർണ്ണമായും അള്ളാഹുവിനെ അവലംബിക്കുന്ന ഒരു രീതി ഉണ്ടാവുക എന്നാണ് ഇതിനെ ചുരുക്കം. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹനെ മറന്ന് പല സൃഷ്ടികളിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് നമ്മളുള്ളത്. ഒരുപക്ഷെ അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ പോലും അമിതമായി സൃഷ്ടികളോട് അവലംബിക്കലും സൃഷ്ടികളോട് സഹായം ചോദിക്കലും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളൊക്കെ പ്രമാണങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തത്വമൊക്കെ ഒരു ഭാഗത്ത് പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ഏത് ആവശ്യങ്ങളാണെങ്കിലും അത് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുവാനും അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുവാനുമുള്ളൊരു പ്രേരണയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും എല്ലാം എല്ലാ നിലക്കും സൃഷ്ടികളേക്കാൾ സ്ഥാനം അള്ളാഹുവിന് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യമായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം. ഈ ഒരു കാര്യത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തിയതായ കാര്യമാണ്. അൽ ഇസ്തിഗ്നാഉ ബില്ലാഹി അനിന്നാസ്, അള്ളാഹനെ കൊണ്ട് ജനങ്ങളെ തൊട്ട് ധന്യരാവുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അവലംബിക്കുന്ന രീതി ഉണ്ടാവുക എന്നുള്ളത്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇകഴ്ത്തിയ ഒരു കാര്യമാണ് അൽ ഇസ്തിഗ്നാഉ അനില്ലാ, അള്ളാഹനെ തൊട്ട് ധന്യത നടിക്കുക എന്നുള്ളത്. ഇത് ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുക. ചില മനുഷ്യന്മാർ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയൊക്കെ അള്ളാഹനെ ഇകഴ്ത്തുന്ന ആൾക്കാരുണ്ടാവും. അവർ യഥാർത്ഥത്തിൽ അള്ളാഹനെ തൊട്ട് താനൊരു ധന്യനാണെന്നുള്ള അഹങ്കാരഭാവത്തോടുകൂടി അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ വരികയാണ്. നന്ദികളുടെ സംസാരങ്ങൾ നടത്തുക, ഇതൊക്കെ കിബറുണ്ടാവുക, സമ്പത്തിൽ അഭിമാനം കൊള്ളുക, താനാണ് ഒറ്റക്കുണ്ടാക്കിയെന്ന രീതിയിലുള്ള അഭിമാനങ്ങൾ, കിബറുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ അള്ളാഹനെ തൊട്ട് ധന്യത നടിക്കാനുള്ള ആളുകളുടെ ചില പ്രവൃത്തികളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ വിഷയമാണ്. ഇത്തരക്കാര്യത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാം അള്ളാഹനെ മുന്തിച്ച് സംസാരിക്കുന്ന ഒരു സംസാരവും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സംസാരത്തിലെപ്പോഴും അൽഹംദുലില്ലാ പറയാം. ഒരു നന്ദി ലഭിക്കുന്ന സാഹചര്യമാണെങ്കിൽ അൽഹംദുലില്ലാ പറയാം. നമ്മുടെ സംസാരത്തിൽ അള്ളാഹു അക്ബറുകൾ ഉണ്ടാവുക, ദിക്റുകൾ ഉണ്ടാവുക, ഇതൊക്കെ അള്ളാഹുവിനോട് സംസാരത്തിൽ നമ്മൾ ധന്യത കാണിക്കാതിരിക്കുന്ന അതിൻ്റെ ഒരു മാർഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹിനെ തൊട്ട് ധന്യത നടിക്കുക എന്നുള്ള ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ തന്നെ പ്രവൃത്തിയിൽ അള്ളാഹു ഇഷ്ടമുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, കിബറിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നും ഉണ്ടാവാതിരിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യത്തെ വലിച്ചു കൊണ്ടുവരാനും അള്ളാഹിൻ്റെ സഹായം ലഭിക്കുവാനും ഒക്കെ കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ചിന്തിക്കേണ്ടതായ മറ്റൊരു വശം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും സൃഷ്ടികളോട് അവലംബിക്കുന്നതോ സൃഷ്ടികളോട് ചോദിക്കുന്നതോ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ജനങ്ങളെ തൊട്ട് പരമാവധി ധന്യനാവണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണപാഠമാണ് പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയാവുക. നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിനെ സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുക, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങളെ സൃഷ്ടികളോട് ചോദിക്കുക, ഇതൊക്കെ ഒന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുക. അതേസമയത്ത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ജനങ്ങളെ തൊട്ട് പരമാവധി ധന്യരായി അള്ളാഹിനോട് അവലംബിക്കണം, ചോദിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീക്ഷണത്തെയും കാഴ്ചപ്പാടിനെയും സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ നിലക്കും സൗഭാഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ശ്രദ്ധിക്കുക. അൽ ഇസ്തിഗ്നാഉ ബില്ലാഹി അനിന്നാസ്, ജനങ്ങളെ തൊട്ട് അള്ളാഹുവിനെ കൊണ്ട് ധന്യനാവേണ്ടതുണ്ട്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ തൊട്ട് ധന്യ നടിക്കുക എന്നുള്ള സ്വഭാവം പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടതിലുപരി ഇത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
19: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക,
20: അറിയിക്കുക. നേർവഴി പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.